0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യവിചാരം. മരുന്നില്ലാതെ വേദനകൾക്ക് പരിഹാരമുണ്ടോ? അതിനൂതന ചികിത്സാ രീതികൾ, ഭാഗം രണ്ട്. ആരോഗ്യവിചാരത്തിൽ ഡോക്ടർ ജസീൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളൊക്കെ പരസ്പരം വേദനകൾ പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഒരു 40 വയസ്സ് 50 വയസ്സ് ആ ഒരു പ്രായമുള്ള ആളുകളാണ് വേദന പങ്കുവെക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ വേദനയൊക്കെ ഉണ്ടാവും. അത് സഹിച്ചേ പറ്റൂ. അങ്ങനൊരു മാനസികാവസ്ഥയിലേക്കാണ് പ്രായമായ ആളുകളും അവരെ ആശ്വസിപ്പിക്കുന്ന ആളുകളും ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ വേദന സഹിച്ച് നമ്മുടെ ആയുസ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അള്ളാഹു തന്ന ആ ഒരു ആയുസ്സിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കേണ്ടതില്ല. മറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇന്നത്തെ ആരോഗ്യവിചാരം ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേദനകൾക്ക് ആശ്വാസം എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഡോക്ടർ ജസീൽ കെ തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹം ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്, കോഴിക്കോടാണ്, കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു എപ്പിസോഡ് നമ്മുടെ പീസ് റേഡിയോയിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും നമ്മൾ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഹോസ്പിറ്റൽ സിറ്റി എന്നൊക്കെ പെരിന്തൽമണ്ണയെ വിശേഷിക്കാറുണ്ട്. അപ്പം എല്ലാവരും മരുന്നിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്കൊരു പക്ഷേ ഈ ഒരു പ്രായമായ ആളുകളിലേക്ക് ഇത്തരം ഒരു ചിന്ത ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ മരുന്ന് കഴിച്ച് അങ്ങനെ തള്ളിപ്പോണ്ടി വരും. അവിടെ നിന്ന് മരുന്ന് കഴിക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് റിക്കവറൻസ് സാധ്യതയുള്ള കുറേ അനുഗ്രഹങ്ങൾ പഠിച്ചു നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് വേദനകളെ അകറ്റാൻ സാധിക്കും എന്നുള്ള നിലക്ക് നമ്മുടെ ശ്രോതാക്കളോട് ഡോക്ടർക്ക് എന്ത് പ്രതീക്ഷയാണ് കൊടുക്കാനുള്ളത്?
2: യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആയുസ് നമ്മളെ കയ്യിലിരിക്കുന്ന സംഗതിയല്ല. പക്ഷേ ഉള്ള ആയുസ് ഭംഗിയായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്കും ശ്രമിക്കാവുന്നൊരു സംഗതി. അപ്പം അവിടെ ഇപ്പം ഒരു കോൺസെപ്റ്റ് തന്നെ മാറി. ഇപ്പം നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഹെൽത്ത് കെയർ ഒരു ആരോഗ്യ ചിന്ത അല്ല ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ചിവിറ്റി എന്നുള്ളൊരു വാക്ക് അവിടെ വന്നു. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ആയുസ് നീട്ടിക്കൊണ്ടുപോകാന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആയുസിനെ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ആരോഗ്യത്തോടെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളെ നേരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാന ഘടകം. അല്ലെങ്കിൽ ഇന്ന ഇതിൽ അസുഖം വരാൻ സാധ്യത ഉണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കി, അത് പ്രമേഹം മുതൽ എല്ലാ അസുഖങ്ങളും നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ റീജനറേറ്റീവ് മെഡിസിനും ഉപയോഗപ്പെടുന്നുണ്ട്. അത് ഇപ്പോൾ അസുഖങ്ങൾ വന്നിട്ടും ചികിത്സിക്കുന്ന ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പരിക്ക് കൂടുതൽ പറ്റാൻ സാധ്യതയുള്ള ഇപ്പം ഓരോ പ്രൊഫഷനും അല്ലെങ്കിൽ ഓരോ ജോലികൾ ചെയ്യുന്ന ആളുകളിലും ചില അവയവങ്ങൾ ഇപ്പോൾ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, ഡ്രൈവർമാർ, അവർക്കൊക്കെ ചിലപ്പം നടുവേദനയ്ക്ക് സാധ്യത കൂടും. അപ്പോൾ അവർ നേരത്തെ അസസ്മെൻറ്റിലേക്ക് പോകുന്നു. നടുവേദന വരുന്നതിൻ്റെ മുമ്പേ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് അവിടെ ആ കേടുവന്ന കോശങ്ങളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റീജനറേറ്റീവ് മെഡിസിൻ അതിൽ ഉപയോഗപ്പെടുത്തുന്നു. അവർ വെയിറ്റ് റിഡക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അവരെ അതിന് കൊണ്ടുപോകുന്നു. അവരെ ഇപ്പം ബാക്കിൻ്റെ മസിൽസ്, ഇപ്പം നടുവേദന വെച്ച് പറയുകയാണെങ്കിൽ തന്നെ ബാക്ക് മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യുന്നു. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് അസസ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ വേദന അനുഭവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചിന്താഗതി ഒരു പക്ഷേ ഇനിയുള്ള കാലത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനൊരു സമാശ്വസിപ്പിക്കലായിരിക്കില്ല. നേരത്തെ മനസ്സിലാക്കി നേരത്തെ ചികിത്സിക്കുക, കൂടാതെ നോക്കുക, ഇതാണ് അതിലെ ഒരു പ്രധാന ഉദ്ദേശം. വേദനൻ്റെ ഒരു പ്രശ്നം അങ്ങനെ കൂടിയുണ്ട്. വേദന അനുഭവിച്ച് കഴിഞ്ഞാൽ അത് കുറയല്ല ചെയ്യുക, കൂടുക ചെയ്യുക. അപ്പം അതിൽ അധികം വരാതെ അതിൻ്റെ മുന്നേ അതിന് വേണ്ട ഇടപെടലുകൾ നടത്താൻ നോക്കുക എന്നുള്ളത്.
1: ജോലിയുള്ളവരാവട്ടെ, ജോലി ഇല്ലാത്തവരാവട്ടെ, സാധാരണ സ്റ്റെപ്പ് കയറുന്നൊരവസ്ഥ നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. ജോലിക്കിടയിലാവട്ടെ, അതല്ലെങ്കിൽ വീട്ടിലാവട്ടെ. അപ്പോൾ സ്റ്റെപ്പ് കൂടുതൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വേദന നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതെന്തിൻ്റെയും സിഗ്നലാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഒരു സ്ഥിരമായ ആ ഒരു വേദനയിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും?
2: യഥാർത്ഥത്തിൽ ഈ സ്റ്റെപ്പ് കയറുന്നതൊരു എക്സസൈസായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം ഈ ഷുഗർ കുറയാനൊക്കെ സ്റ്റെപ്പ് കയറിയാൽ മതി എന്നുള്ള. സ്റ്റെപ്പ് കയറുന്നതിൽ കുഴപ്പം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അതിന് പ്രിപ്പയർഡ് ആവണം എന്നുള്ളതാണ്. അതായത് നമ്മൾ മസിൽസ് പലതും സ്ട്രെങ്തനിങ് ചെയ്യണം. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തൊടൻ്റെ മസിൽസ്, അപ്പോൾ നമുക്ക് അത് ഒന്ന്. രണ്ടാമത്തെ ശ്രദ്ധിക്കപ്പെടാത്തൊരു സംഗതിയാണ് നമ്മളെ ഈ ബട്ടക്സ്, ഈ ബാക്കിലുള്ള മസിൽസ്. ആ രണ്ട് മസിൽസും വളരെയധികം ഉപയോഗപ്പെടുത്തി സ്ട്രെങ്തനിങ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറലൊക്കെ ഒരു പരിധിവരെ ആയാസമായി മാറും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമ്മളൊരു 70 കിലോ ഉള്ള ഒരാൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് സ്പീഡിലാണ് കയറുന്നതെങ്കിൽ അത് 80-90 ആയിട്ടാണ് കാലിൻ്റെ മുട്ടിൽ വരും. അപ്പോൾ അതധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നൊരു സംഗതിയല്ല. മറ്റ് എക്സസൈസുകളൊക്കെയാണ് കൂടുതൽ നല്ലത്. അതോടൊപ്പം തന്നെ ഈ സ്ട്രെങ്തനിങ് ചെയ്യുക എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് മുട്ടുവേദന ചെറിയ തോതിലുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഈ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കണത് കാര്യം ചിലപ്പോൾ മുട്ട് തേയ്മാനത്തിൻ്റെ ഒരു തുടക്കമായേക്കാം. അപ്പോൾ അത് അവർ ആ എന്താ പറയുക, ഡോക്ടറെ കാണിച്ച് എക്സ്റേ ഒക്കെ എടുത്ത് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിവേഴ്സിബിലിറ്റി സാധ്യത ആണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അത് സാധ്യമാവുന്ന ആളുകളത് ചെയ്യുക. പിന്നെ ഇനിയിപ്പം ചില ആളുകളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, ചില പരിക്കുകളൊക്കെ പറ്റിയ ആളുകളോട് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ചെരിഞ്ഞ് കയറാൻ പറയും. അതായത് മുന്നോട്ട് കാല് വെച്ച് കയറുന്നതിന് പകരം സൈഡിലോട്ട് ഇങ്ങനെ കാല് വെച്ചിട്ട് സ്റ്റെപ്പ് കയറുന്ന രീതിയുണ്ട്. അപ്പോൾ സൈഡിലെ മസിൽസാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അനിവാര്യ ഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷേ സ്റ്റെപ്പ് കയറുന്ന അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.
1: വീട്ടുജോലികൾ ചെയ്യുന്ന ഉമ്മമാരോട്, അതല്ലെങ്കിൽ ഒരേ ഒരു പൊസിഷനിൽ നിന്നിട്ട് ജോലി ചെയ്യുന്ന, സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട്, അവർക്ക് വേദന കുറച്ച് അതേ പൊസിഷനിൽ നിന്ന വേദന വരുമല്ലോ, വേദന വരുന്ന സമയത്ത് നമ്മൾ ആ ജോലി നിർത്തി മറ്റെന്തെങ്കിലും ഒരു എക്സസൈസിലേക്ക് പോയി തിരിച്ചു വന്നാൽ അത് നമുക്കത് വേദന ഒഴിവാക്കാൻ സാധിക്കുമോ, അതിനെക്കുറിച്ചൊന്ന് പറയുമോ?
2: ഈ ഒരേപോലെ നിൽക്കുക എന്നുള്ളതും ഒരേപോലെ കുറേ സമയം ഇരിക്കുക എന്നുള്ളതും ഒരു നല്ലൊരു സംഗതിയായിട്ട് പറയാറില്ല. കാര്യം ഒരേപോലെ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ബോഡീൻ്റെ വെയിറ്റ് മൊത്തം വരുന്നത് നടു, അതായത് നട്ടെല്ലിലേക്കും കാലിൻ്റെ മുട്ടിലേക്കും ഉപ്പൂറ്റിയിലേക്കും അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഈ കുറച്ച് ഡൈനാമിക്കായി നിൽക്കാന്നറിയാം. അതായത് ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ഈ പ്രശ്നം വരുന്നില്ല, ഒരു ഒരു സ്ഥലത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരേപോലെ ഇരിക്കുക, ഒരേപോലെ കുറേ സമയം ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ നട്ടെല്ലിൽ ചില ഭാഗങ്ങളിൽ രക്തോട്ടം കുറഞ്ഞ് നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പം നമ്മളിങ്ങനെ മൂവ് ചെയ്ത് നിൽക്കലാണ് എപ്പോഴും നല്ലൊരു സംഗതി. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് വരുന്ന സമയത്ത് അവർക്ക് അത് കുറയും. പക്ഷേ അത് സ്ഥിരമായിട്ട് അങ്ങനെ കണ്ടുവരുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ഇപ്പോൾ നടുവേദനയാണ് അവർക്ക് വരുന്നതെങ്കിൽ അവരെ ഈ ഡിസ്കിന് ചെറിയ പ്രശ്നം വന്നു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കാണപ്പെടാറുള്ളത്. ഒരു 40 മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ ഒരേപോലെ നിൽക്കുക ഇരിക്കുക ചെയ്യുന്ന സമയത്ത് അവർക്ക് നടുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക് വേദന ഭാവിയിൽ അത് വഷളാവാം. ഭാവിയിൽ അത് ഡിസ്ക് തള്ളലായിട്ട് കാലിലേക്ക് വേദന അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിലേക്ക് എത്തും. അപ്പോൾ അത് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് റിക്കവറി സാധ്യമാണ്.
1: ഒരു നല്ല വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ പോട്ടർമാർ, അതേപോലെ തന്നെ മരം കൊണ്ട് കിടക്കുന്ന ജോലിക്കാർ, പിന്നെ അതേപോലെ കരിങ്കൽ കോറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നല്ല വെയിറ്റുള്ള സാധനങ്ങൾ മാറ്റി എടുത്തു വെക്കേണ്ടി വരും. അങ്ങനത്തെ ആളുകൾക്ക് ഒരു ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ, അതല്ലെങ്കിൽ ഒരു സർജറിയിലേക്കൊക്കെ നീങ്ങും. അപ്പോൾ ഇതിന് ഇപ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട, അവർക്കൊക്കെ ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്?
2: അല്ല, അവർ ഉണ്ടെങ്കിൽ സാധാരണ നേരത്തെ ഈ പറഞ്ഞ പോലെ അവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരു പക്ഷേ കണ്ടുവരുന്നത്. അപ്പോൾ അവർ അത് നേരത്തെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഉപയോഗപ്പെടുന്ന ആ മസിൽസ് ഉണ്ടല്ലോ അത് കൂടുതൽ സ്ട്രെങ്തനിങ് ചെയ്ത അതിൻ്റെ അകത്തുള്ള ആ ബാക്കി ഭാഗങ്ങളിലേക്കുള്ള പരിക്ക് കുറയുന്നുള്ളതാണ്. മസിൽ സ്ട്രെങ്തനിങ് ഉള്ളും വഴി മറ്റതുള്ളതൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ ഇവർ അത് അങ്ങനത്തെ ആക്ടിവിറ്റി, പിന്നെ അങ്ങനെ പ്രശ്നമുള്ളവരോട് അങ്ങനത്തെ ആക്ടിവിറ്റി കുറയ്ക്കാൻ പറയാറുണ്ട്. അതിപ്പോൾ മത്സ്യത്തൊഴിലാളികളടക്കം അങ്ങനെ ഒരു പ്രശ്നം പറയും നമ്മൾ. അവരും വലിയൊരു വെയിറ്റൊക്കെ വലിച്ചു കയറ്റുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും അവർക്ക് നടുവേദന, കൈവേദന ഒക്കെ ചിലപ്പോൾ അവർ നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത് അവർ ഭയങ്കര മസ്കുലറായിരിക്കും, ഭയങ്കര. പിന്നെ ഇനി അവരോട് സ്ട്രെങ്തനിങ് എങ്ങനെ പറയുന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷേ ഒരു പരിധി വരെയൊക്കെ പിന്നെ അവർ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. അതല്ലാതെ വേറൊരു വഴിയില്ല. പിന്നെ അവരോട് ആ തൊഴിൽ നിർത്താൻ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നം.
1: നമ്മൾ സ്ത്രീകളൊക്കെ പൊതുവെ വീട്ടിൽ ചെയ്യുന്നൊരു പിന്നെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നല്ല വെയിറ്റുള്ളൊരു ബക്കറ്റ് ഒരു കയ്യിൽ പിടിച്ചിങ്ങനെ പോകുന്നതാണ്. എന്നിട്ട് ആ ഒരു വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ആ ആ വെയിറ്റ്

0: വെള്ളം പ്രയോഗിക്കാതെ കൈയിങ്ങനെ തൂങ്ങിക്കെടുക്കായിരിക്കും ആ ബക്കറ്റ് വെള്ളം കൊണ്ട്. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യമായിരിക്കില്ല.
1: കുട്ടികൾ എടുക്കുന്ന സമയത്ത്
0: കുട്ടികൾ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അത്ര പ്രശ്നം വരാറില്ല ആൾക്കാർക്ക്. ഒന്നാമതെന്ന് വെച്ചാൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 5 കിലോ അങ്ങനെയൊക്കെയല്ലേ മാക്സിമം വെയിറ്റ് വരാറുള്ളൂ. പിന്നെ രണ്ട് സൈഡിലും പിടിച്ചെടുക്കുക. ബക്കറ്റ് പോലല്ലേ, ബക്കറ്റ് നമ്മളൊരു നേർത്തൊരു വടിക്കഷ്ണത്തിലാണ് ഈ 5 കിലോ അല്ലെങ്കിൽ 10 കിലോ ഒക്കെ വെയിറ്റ് പോരുന്നത്. അപ്പോൾ അതൊരു ഇതാണ്, കയ്യിലും മസിൽസൊക്കെ പെയിനാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്.
1: സ്വാഭാവികമായും വേദന അനുഭവിച്ച് സഹിച്ച് നടക്കുന്നതിലേറെ ആ വേദനയുടെ കാരണം കണ്ടെത്തി ആ ഏത് ഭാഗത്തേക്കാണോ പ്രശ്നമുള്ളത് ആ പ്രശ്ന ഉള്ള ഭാഗത്തിന് കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഡീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. സാധാരണ IT പ്രൊഫഷണൽസ്, അതേപോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞു താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടേഴ്സ്, അതേപോലെ പല്ല് ഡോക്ടർമാർ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പറഞ്ഞു. അങ്ങനത്തെ ആളുകൾക്ക് എന്താണ് ഡോക്ടറെ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: അല്ല, അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റർ കറക്ഷൻസ്, ഇപ്പം മറ്റേ താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്നവരെ കാര്യത്തിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ചില സമയത്ത് ചിലപ്പോൾ അവരൊരു ഉയരത്തിൽ കയറി നിന്നിട്ട് ചെയ്യാം, അങ്ങനെ കുറേ. പക്ഷേ അതിലൊരു വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശസ്ത്രക്രിയേൻ്റെ ഇപ്പോൾ നമ്മളെന്നും കാണുന്ന ആൾക്കാരായതുകൊണ്ട് കൂടെയുള്ള ആൾക്കാരും കൂടി അതുപോലെ ആവണം, എല്ലാവരും ഒരേ ഹൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി റോബോട്ടിക്കൊക്കെ ആയി. ഇപ്പോൾ റോബോട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അവരൊരു സൈഡിൽ നിന്ന് ബട്ടൺ അമർത്തിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ പോകുന്നുണ്ട്. കാര്യങ്ങൾ എളുപ്പമാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊക്കെയുള്ള കാര്യം, ഈ IT പ്രൊഫഷണൽസിൻ്റെ കാര്യം അതാണ്, അവർ ആ സീറ്റിംഗ് പൊസിഷനാണ് മെയിൻ ഫാക്ടർ. അവർ ഇരിക്കുന്നത് കറക്റ്റ് ആവണം, പിന്നെ അവരൊരു നിശ്ചിത സമയത്ത് എണീറ്റ് നടക്കണം. ഇപ്പോൾ സ്റ്റാൻഡിങ് ചെയേഴ്സും അല്ല സ്റ്റാൻഡിങ് മറ്റേ ടേബിൾസൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ നിന്ന് നടന്ന് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവർ ഈ സ്ക്രീന് എപ്പോഴും അവരെ ഒരു കണ്ണിൻ്റെ ലെവലിൽ വെക്കണം എന്നുള്ള പറയുക. ഈ കഴുത്ത്, അവർ കഴുത്ത് വേദനയാണ് അവർക്ക് വലിയൊരു പ്രശ്നം വരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ നമ്മളെ ഈ ബാക്ക് മസിൽസും അതുപോലെ തന്നെ ഈ ബട്ടക്സിൻ്റെ അവിടുത്തെ മസിൽസും അത് വീക്കാവും നമ്മൾ ഈ കുറേ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ, അല്ലെങ്കിൽ അത് വേണ്ടത്ര ഉപയോഗിക്കാൻ പറ്റാറില്ല. അപ്പം അതിന് സ്പെഷ്യലായിട്ട് എക്സസൈസും കാര്യങ്ങളും അവർ കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഇനിയിപ്പോൾ അവർ ആ മറ്റേ വർക്ക് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ മറ്റ് സമയങ്ങൾ ഉപയോഗിച്ചിട്ട് അത് സ്ട്രെങ്തൻ ചെയ്യുക, അതൊക്കെയാണ് അവർക്ക് ചെയ്യാനുള്ളത്. ആ എർഗണോമിക്സ് കറക്റ്റ് ആക്കുക എന്ന് പറയും. അത് അവരിയ്ക്കുന്നത് ഈ കൈയിൻ്റെ മുട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് വേണം അവർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നതൊക്കെ. ചിലവരിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ അവർക്കൊക്കെ ഇവിടെ ഈ കഴുത്തിൻ്റെ ഈ സൈഡിൽ പെയിൻ വരിക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുപോലെ ഇവിടെ കൈയിൻ്റെ റിസ്റ്റിൽ പെയിൻ വരും ചിലവർക്ക്. അപ്പം അത് കൈ ഇത് കറക്റ്റ് ആയിരിക്കണം, കണ്ണിൻ്റെ ഇത് കറക്റ്റ് ആയിരിക്കണം. ഈവൻ സ്ക്രീന് മുന്നിൽ, കണ്ണിൻ്റെ ആരോഗ്യത്തിനും നമുക്ക് നോക്കുകയാണെങ്കിൽ സ്ക്രീൻ ഇത്ര ദൂരത്തിലായിരിക്കണം ഉണ്ടാവുക. പിന്നെ ഒരേപോലെ കുറേ സമയം ഇരിക്കരുത് എന്നാണ്, മുന്നേ നമ്മൾ പറയില്ല ഇങ്ങനെ നീണ്ടു നിവർന്ന് ഒരേപോലെ ഇരിക്കുക, ആ ഒരു സാധനം ഇപ്പം പറയുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വല്ലാണ്ടിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ചാഞ്ഞിരിക്കാൻ പാടില്ല, പക്ഷേ കുറച്ചും കൂടി ബാക്കിലേക്കായി ഇരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്നാൽ പോലും അങ്ങനെയും കുറേ സമയം ഇരിക്കരുത്. ഇങ്ങനെ ശരിക്കും എണീറ്റ് നടക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന പൊസിഷൻ തന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് സപ്ലൈ കിട്ടാൻ, നമ്മൾ നട്ടലിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സപ്ലൈ എത്തണമെങ്കിൽ അതൊക്കെ ആവശ്യമായിട്ടുള്ളത്.
1: ഡോക്ടർ പറഞ്ഞത് നമുക്ക് സ്വാഭാവികമായിട്ടും മെഡിസിൻ ഇല്ലാതെ തന്നെ ഇതൊക്കെ ഒരുപാട് ചില ശ്രമങ്ങൾ നടത്തിയാൽ, ശ്രമങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഹാർഡ് വർക്ക് എന്ന് പറയാം, കഠിന ശ്രമങ്ങൾ നടന്നാൽ തന്നെ നമുക്കത് മെഡിസിൻ ഇല്ലാതെയോ അല്ലെങ്കിൽ സർജറി ഒന്നില്ലാതെ തന്നെ ഒരു ശ്രമം നടത്താം എന്നുള്ളതാണ് പറഞ്ഞത്.
0: മെഡിസിൻ ചില ഘട്ടത്തിൽ നമുക്ക് വേണ്ടി വരും. ഒരു പ്രയാസം കൂടുമ്പോൾ ഒന്ന് മെഡിസിൻ ഒഴിവാക്കി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വേദന സഹിച്ചേ കൂടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പഴയ പോലെ വേദന സംഹാരി കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് മാറി. നമ്മൾ ഈ പെയിൻ സ്പെഷ്യാലിറ്റിയൊക്കെ വന്നതുകൊണ്ട് വേദനനെ തന്നെ നമ്മൾ മുറിച്ച് മുറിച്ചാണ് കാണുന്നത്. അതിൽ ചിലത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവിടെ അങ്ങനത്തെ മരുന്നിൻ്റെ ചെറിയ ഡോസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അത് അപൂർവമാണ്. പക്ഷെ അതല്ലാത്ത മരുന്നുകളൊക്കെ ഉണ്ട് ഞരമ്പുമായി ബന്ധപ്പെട്ട്. അവിടെ വേദന സംഹാരി കുറച്ചിട്ടുള്ള മറ്റ് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ നമ്മൾ റീഹാബിലിറ്റേഷൻ ഇങ്ങനത്തെ സംഗതികൾ ഉപയോഗിച്ച് ഒരു പരിധിവരെ തുടക്കത്തിലേ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സർജറിയൊക്കെ ഒഴിവാക്കാം. ഈ സർജറിയൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ അതല്ലാതെ വേറെ വഴിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിലെത്തിയ ആളുകൾക്ക് അതേ ഉള്ളൂ

0: പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കാനുണ്ടാവും.
1: ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് ഡോക്ടറെ നമുക്ക് ശ്രോതാക്കളോട് എന്താ പറയാനുള്ളത്?
0: ഉപ്പൂറ്റി വേദന പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടാറ്, പുരുഷന്മാരിൽ വരാറുണ്ട് അപൂർവമാണ്. അപ്പോൾ ഈ ഉപ്പൂറ്റി വേദന ചിലപ്പോൾ അത് വാദവുമായിട്ടൊക്കെ ബന്ധപ്പെടും. വാദം എന്ന് പറയുമ്പോൾ രക്തവാദം ആവണമെന്നില്ല, ഈ സീറോ നെഗറ്റീവ് ആർത്രോപ്പതി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫൈബ്രോമയാൾജി എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറി. അപ്പോൾ അതിൽ മുന്നത്തെ കോൺസെപ്റ്റ് ഒന്ന് മാറി, മുന്നേ നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ മരുന്ന് കൊടുക്കും, ചൂട് തണുപ്പൊക്കെ അപ്ലൈ ചെയ്യും, അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിനുള്ള സ്പെഷ്യൽ സോഫ്റ്റ് ആയിട്ടുള്ള ഷൂസോ ചെരുപ്പോ ഉപയോഗിക്കാനൊക്കെ പറയും, ഇപ്പോഴും അതൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ള അതിനുള്ള മറ്റേ എക്സസൈസുകളും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മസിൽസ് എല്ലാം ഒരു യൂണിറ്റാന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കൊക്കെ ഇപ്പോൾ പോയി തുടങ്ങി. നമ്മൾ മറ്റേത് 300 ചില്ല മസിൽസ് ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഇതെല്ലാം ഒരു മറ്റേ എല്ലാം ഒറ്റ യൂണിറ്റാണ്, ഓരോന്നും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണെന്നുള്ളത്. അപ്പം അതിൽ പല മസിൽസും നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് സ്ട്രെങ്തനിങ് ചെയ്യുന്ന സമയത്ത് ഈ ഉപ്പൂറ്റി വേദന എൻ്റെ വേദന മാറാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില ഘട്ടത്തിൽ നമുക്ക് നല്ല നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഈ ഉപ്പൂറ്റിയിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ അൾട്രാസൗണ്ട് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. നോക്കിയിട്ട് നമ്മളതിലേക്ക് ഈ പറഞ്ഞ പോലെ റീജനറേറ്റീവ് മെഡിസിൻ തെറാപ്പി കൊടുക്കാറുണ്ട്. പക്ഷെ അതിന് സമയമെടുക്കും, 2 മാസം ഒക്കെ എടുക്കാറുണ്ട് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ. ഈ ബാക്കി കാര്യങ്ങളും കൂടി കൂടെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരാറുണ്ട്.
1: ഇതുപോലെ തന്നെ ഒരു ഒരു പ്രശ്നമാണ് ടെന്നീസ് എൽബോ. അത് പല ആളുകളും പറയപ്പെടാറുള്ള ഒരു വേദനയാണ്. അവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്?
0: ടെന്നീസ് എൽബോ വളരെ സാധാരണമായിട്ട് കാണുന്നുണ്ട്. അത് പുരുഷന്മാരിലെ സ്ത്രീകളിലും ജോലി ചെയ്യുന്നവരിലും എല്ലാം കാണുന്നുണ്ട്. അത് കൂടുതലും നമ്മളിപ്പോൾ ഈ കൈയിൻ്റെ ആക്ഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഉള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഡ്രൈവർമാരിൽ ഇങ്ങനെ അലക്കി വസ്ത്രം പിഴിയുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, സ്കൂട്ടർ ഓടിക്കുന്ന ആളുകളിൽ, അങ്ങനെയൊക്കെ പല രീതിയിലും കാണും, കളിക്കാരിൽ കാണും. അപ്പം അത് നമ്മൾ ഈ കൈമുട്ടിൻ്റെ ഈ ഭാഗത്ത് വേദന വരുന്ന ഒരു സംഗതി. അതേപോലെ ഇപ്പുറത്തും വരാറുണ്ട്, ഇങ്ങനെ ഗോൾഫേഴ്സ് എൽബോ എന്നാണ് പറയുക. അപ്പോൾ ഈ സംഗതിയിൽ നമ്മൾ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ അതിനു വേണ്ടി മരുന്ന് കൊടുക്കും. അതിന് ചില എക്സസൈസുകളുണ്ട് കേട്ടോ, അതിനും എക്സസൈസും അതുപോലെ തന്നെ ഐസ് അപ്ലൈ ചെയ്യുക. പിന്നെ അതിന് കെട്ടുന്ന ഒരു ബ്രേസ് ഉണ്ട്, കയ്യിൽ കെട്ടുന്ന ഒരു ബ്രേസ് ഉണ്ട്, ആ ബ്രേസ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കാറുള്ളത്. പക്ഷേ അത് വീണ്ടും വീണ്ടും ചിലവർക്ക് വരും, അതിങ്ങനെ ക്രോണിക്കായിട്ട് കുറേ കാലമായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ആളുകളിൽ റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യേണ്ടി വരാറുണ്ട്. അത് മിക്കവാറും ഒരു തവണ ചെയ്താൽ തന്നെ അത് ഫലപ്രാപ്തി കാണാറുണ്ട്. ചില ആളുകളിൽ അത് ഒന്നുകൂടി 2 തവണ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ കുറച്ച് സമയം അതിനുവേണ്ടി കൊടുക്കണം, അതിൻ്റെ ഒരു ഫലപ്രാപ്തി കിട്ടാൻ. കിട്ടുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ അത് മാറിക്കിട്ടാറുണ്ട്. മുന്നത് സർജറിയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്, ഇനിയിപ്പോൾ അത് പൊതുവേ വേണ്ടി വരാറില്ല. നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ പോലും ഈ റീജനറേറ്റീവ് മെഡിസിനാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂപ്പരക്ക് ടെന്നീസ് എൽബോ വന്നപ്പോഴാണ് പൊതുവെ ആളുകൾക്ക് അത് ടെന്നീസ് കളിക്കുന്നവരെക്കാളും അത് നമ്മളെ നാട്ടിലുള്ളവർ അറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു.
1: അസുഖത്തിന്റെ പേര് ടെന്നീസ് ആണെങ്കിലും അനുഭവിക്കുന്നത് എല്ലാം
0: സാധാരണക്കാരനും അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്.
1: ഒരുപാട് സാധ്യതകളുള്ള ഒരു ചികിത്സ, എന്നാൽ വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചികിത്സയെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജസീൽ കെ. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിലെ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. വളരെ സാധ്യതകളേറെയുള്ള ഈ ഒരു ചികിത്സ സംവിധാനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം.
0: ഈ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതി യഥാർത്ഥത്തിൽ ഇപ്പം അതിൽ കുറേ ഘടകങ്ങളുണ്ട്, പല ഘടകങ്ങളും പുതുതായിട്ട് അതിലിങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. പലതിപ്പോൾ നമ്മളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് പോലും ഇല്ലാത്ത സംഗതികളുണ്ട്. ഇപ്പം എളുപ്പമാണോ എന്ന് വെച്ചാൽ ആണ്, പക്ഷെ അതിൻ്റെതായ എന്താ പറയുക ചിലവുകൾ വരുന്ന സംഗതികളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദീർഘകാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു സംഗതിയല്ല പലതും പുതിയതായി വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഫലപ്രാപ്തി ദീർഘകാലത്തേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് വരും കാലങ്ങളിൽ നമ്മൾ കണ്ടറിയണം. പക്ഷേ ഇതിലിപ്പം പല ഇപ്പോൾ സ്റ്റെം സെല്ല് എന്ന് പറയുന്ന ഒരു സംഗതി വല്ല അധികമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ദീർഘകാലത്തെ ഫലപ്രാപ്തി ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒപ്പം തന്നെ ഉള്ളത്. പക്ഷേ സ്റ്റെം സെല്ല് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഭയങ്കര വ്യത്യാസം കാണുന്നുണ്ട്, പക്ഷേ ചിലവ് ഭയങ്കരമായിട്ട് കൂടുന്നൊരു പ്രശ്നം നിലവിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റെം സെല്ല് എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ളൊരു സംഗതിയാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പരമാവധി നമ്മൾ ഒഴിവാക്കുക ചെയ്യുക. പിന്നെ ഇപ്പോൾ PRP എന്ന് എക്സോസോംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ഇതുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ഭാവിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്, അതായത് നമ്മൾ ഓരോ ചെറിയ വേദന വരുമ്പോഴേക്കിനും എന്താണ് പരിക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മളെ മറ്റ് ഇമേജിങ് ടെക്നിക്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആപ്പുകളും അൾട്രാസൗണ്ടും MRI സി ടിയും ഒക്കെ അത് വളരെ സാധാരണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് നേരത്തെ മനസ്സിലാക്കി, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കൂടാനേ സാധ്യതയുള്ളൂ. അപ്പം ഇനിയുള്ള കാലത്ത് ഇപ്പം ഈ കോടികൾ വരുമാനമുള്ള കളിക്കാർ ചെയ്യുന്ന ചികിത്സയാണ് ഇപ്പം അതെങ്കിൽ, ഇനിയുള്ള കാലത്ത് അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, പണ്ട് നമ്മളിങ്ങനെ ഒരു ഇത് കഴിയുമ്പോൾ കർക്കിടക മറ്റേ പദ്യം എന്നൊക്കെ പറയുന്ന പോലെ ചെയ്യുന്ന രീതിയിലേക്ക് ഇത് പോകും എന്നുള്ളതാണ് ഇപ്പം അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കുന്നത് നമ്മൾ.
1: ഓക്കെ, ഇത്തരം ചികിത്സാ രീതികൾ പുതിയ കാലത്ത് ഒരുപാട് സാധ്യതകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്കിരിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജസീൽ ഡോക്ടർ അദ്ദേഹം ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്കിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യ വിചാരം. മരുന്നില്ലാതെ വേദനകൾക്ക് പരിഹാരമുണ്ടോ? അതിനൂതന ചികിത്സാ രീതികൾ, ഭാഗം 2. ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ ജസീൽ കെ, പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ഡിക്കാടുമായിരുന്നു ആരോഗ്യ വിചാരത്തിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ആരോഗ്യ വിചാരം ഇവിടെ സമാപിക്കുന്നു.
3: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം, അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരി ചേരുക, വായിക്കുക.
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
7: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
8: اللهم انت ربي لا اله الا انت
7: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهو നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: നിശബ്ദമാക്കും.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഈൻ. അമ്മാ ബാഅ്. പീസ് റേഡിയോ.

0: ഹൃദയം തകർന്ന നിമിഷങ്ങളിൽ പോലും
1: അള്ളാഹുവിന്റെ കരുണ നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു എന്ന് നാം ഓർക്കുക. നാം കാണാത്ത വഴികളിലൂടെ അവൻ നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് സന്മാർഗം കൊള്ളുവാൻ പ്രേരകമാകുന്ന ചിന്തകളിൽ നിറയട്ടെ ഈ പ്രഭാ

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി ഏപ്പിക്കാട്.
1: ഇന്ന് 2026 ജൂൺ 30 ചൊവ്വാഴ്ച,
0: ഹിജ്റ വർഷം 1447, മുഹറം 14,
1: കൊല്ലവർഷം 1201, മിഥുനം 16.

0: എന്തൊക്കെയാണ് ആൻസാര്? നിങ്ങള് വരാൻ പറ്റില്ല, മഴ ഉണ്ടേ, മഴയത്ത് കുടുങ്ങോ?
1: ഇല്ല. പിന്നെ ഈ യാത്ര കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊന്ന്
0: രണ്ട് മിനിറ്റ്
1: വൈകിട്ട്.
0: ചായ കുടിച്ചിട്ടാണോ പോന്ന്?
1: ഇല്ല,
0: ചായ നമുക്ക് കുടിക്കാം.
1: നമ്മുടെ ശ്രോതാക്കള് എല്ലാ ദിവസവും ഈ നേരത്ത് നമ്മുടെ ഇങ്ങനെ അവരിലേക്ക് ഓരോ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ അവർ പ്രതീക്ഷിക്കാറുണ്ട്. അപ്പം ആ ഒരു അവരുടെ ഒരു ആഗ്രഹം നമ്മൾ ആ നിലക്ക് എന്നും പ്രാവർത്തികമാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമുക്കൊന്നൊരു ചോദ്യം ചോദിക്കാം. എന്താണ് പിന്നെ
0: ചോദ്യം? ചോദിച്ചോളൂ.
1: ഓക്കെ, അപ്പോൾ ശ്രോതാക്കള് വളരെ ആലോചിച്ചുകൊണ്ട് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. ഒരു മതപരമായിട്ടുള്ള ഒരു വിഷയമല്ല, എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു ഭൗതികമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളെ ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ വേട്ട, നമ്മളതിന് ഒരു പേരൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. യഥാർത്ഥത്തിൽ ആ തൂഫാൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഒരു അതൊരു അറബിക് വേർഡും കൂടിയാണല്ലോ.
0: അതെ.
1: അതിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവരും ഒന്ന്.
0: തൂഫാൻ.
1: യെസ്,
0: അതിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ.
1: യെസ്, അതിൻ്റെ ആ തൂഫാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം.
0: അതെ.
1: ഓക്കെ.
0: പിന്നെ അതുപോലെ തന്നെ സാധാരണ പോലെ തന്നെ ധാരാളം ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
1: യെസ്.
0: അപ്പോൾ ഇപ്പോൾ വന്ന ആളുകളൊന്ന് ചെറുതായിട്ടൊന്ന് വായിക്കാം, പിന്നെ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് പോകാം അല്ലേ.
1: അതെ അതെ.
0: അബ്ദുൽ കരീം
1: തുമിനാട്,
0: തമിഴ്നാട് ആയിരിക്കും ചിലപ്പോൾ.
1: അല്ല, തുമിനാട്
0: അങ്ങനെ
1: കാസർഗോഡ് ഉണ്ട്.
0: തുമിനാടില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ
1: ഓക്കെ.
0: പിന്നെ ഷമീറ പി പി വടകര, കെ വി കബീർ പാലക്കാഴി, ഹഫ്സ വെള്ളില, മുഹമ്മദ് സി പി കോളിക്കൽ,
1: രഹന താഴക്കോട്, സബീല പാലക്കാട്,
0: സാജിദ വീട്ടി വല്ലപ്പുഴ,
1: യെസ്,
0: മൈമൂന ചീക്കിലോട്, നസീമ കാരിപ്പറമ്പ്, സബീന തത്തമംഗലം,
1: മുബീന കുനിയിൽ, സാജിദ കാലിക്കറ്റ്, ബുഷറ, ആമിറ രണ്ടത്താണി,
0: ഷംഷാദ് തലശ്ശേരി,
1: ആമിർ രണ്ടത്താണിയാണ്,
0: ജമീല വി കെ പൂനൂർ, ഉമൈറ തൃശൂർ, സെറീന വി പി വളാഞ്ചേരി,
1: ആസിയ കെ തിരുവേഗപ്പുറം,
0: ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ,
1: സഫിയ കെ തിരുവരങ്ങാടി,
0: നാസില കമ്പളക്കാട് വയനാട്,
1: ഇർഫാന ഷജീബ് പൂച്ചാക്കൽ,
0: ആസിയ തിരുവേഗപ്പുറം,
1: റുഷ്ദ കാളിക്കാവ്,
0: എന്നാ പിന്നെ നമ്മളെ
1: അൻവർ വി എടത്തനാട്ടുകര. അങ്ങനെ പോണേ, നമുക്കത് എൻഡ് ചെയ്യാൻ പറ്റണില്ല അല്ലേ. അതെ അതെ.
0: വൈക്കത്തവർ ക്ഷമിക്ക,
1: കാരണം
0: പ്രോഗ്രാമിലേക്ക് കൂടി പോവാണ്ടല്ലോ. ഇങ്ങനെ വായിച്ച് നിന്നാൽ നമുക്ക് അത് കൂടി മിസ്സായി പോകും.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 5:42. ഈ ഒരു സമയത്ത് നമ്മൾ
0: മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം.

0: മാഷാ. നമ്മളിപ്പോൾ കേട്ടത് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ മനോഹരമായ ഒരു ഖുർആൻ പാരായണമാണ്. സാധാരണ നമ്മൾ മധുരം ഖുർആനിൽ ഖുർആനിൻ്റെ ആശയങ്ങളും അതിൻ്റെ ഒരൽപ്പം വിശദീകരണങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള വളരെ ചുരുങ്ങിയ ആയത്തുകളിലൂടെയാണ് കടന്നു പോകാറുള്ളത്. ഏതായിരുന്നാലും ഇന്നത്തെ മധുരം ഖുർആൻ എല്ലാവരും കേട്ടുകഴിഞ്ഞു.
1: അതെ, ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻകാരികൾ ഒരാളാണ് ഇന്ന് പാരായണം ചെയ്തത് അല്ലേ?
0: യെസ്.
1: ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ്, വളരെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണം പോലെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്. ആ നിലയ്ക്ക് വളരെ പ്രശസ്തനാണ് അദ്ദേഹം. റാഷിദ് അൽഫാസി കുവൈത്തിൻ്റെതായ ഒരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ദ് പൂർത്തിയാക്കിയ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ്.
0: യെസ്. നമ്മൾ സാധാരണ വളരെ പഴക്കം ചെന്ന ഒരു പഴക്കം ചെന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേൾവിക്ക് പഴക്കം ചെന്ന ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം.
1: അതെ,
0: ഇൻഷാ.
1: ശരി,
0: നമുക്ക് ഇന്നത്തെ പീസ് ടൈമിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്.
1: അതെ,
0: പീസ് ടൈമിനെ കുറിച്ച് പറയുമ്പോൾ അനിഫ്ക, നമുക്കറിയാം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഫീഡ്ബാക്കിൽ നിന്നുള്ള ചില മെസ്സേജുകളാണ് വായിക്കാറുള്ളത്. പ്രഭാത അധികാറിലൂടെ ആരംഭിക്കുന്ന ദിവസം എത്ര മനോഹരമാണെന്ന് പീസ് റേഡിയോ കേൾക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിവസം തുടങ്ങാൻ സഹായിക്കുന്ന മികച്ച കൂട്ടുകാരൻ. ഒരുപാട് വർഷങ്ങളായി പീസ് റേഡിയോ കേൾക്കുന്നു. ഓരോ ദിവസവും പുതിയ ഏതെങ്കിലും പഠിക്കാൻ കഴിയുന്നു. ഇത്രയും സ്ഥിരതയോടെ നന്മ പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളെന്നാണ് ഇന്നത്തെ പീസ് റേഡിയോയിൽ നമുക്ക്.
1: അതെ, ഇന്നത്തെ പീസ് ടൈമിൽ ഒരു ശ്രോതാവ് പങ്കുവച്ചതാണ്.
0: യെസ്.
1: നാം സാധാരണ പറയാറുണ്ട് ശ്രോതാക്കളോട്, നിങ്ങൾ എന്ത് ചെയ്യണം, പലരും പല കമൻറ്റുകളും എഴുതാറുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ചില വാചകങ്ങൾ, അതായത് റേഡിയോ അവരുടെ അനുഭവങ്ങൾ, അവർക്ക് റേഡിയോയിലേക്ക് വന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തത്, അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത് മനോഹരമായ ഒരു ഒരു ശ്രോതാവിൻ്റെ കമൻ്റാണ്.
0: അതെ,
1: അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാം, പീസ് ടൈമിലേക്ക് എഴുതാം. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പീസ് ടൈമിൽ നമ്മളിത് വായിക്കുന്നുണ്ട് എന്ന് ശ്രോതാക്കൾ, പ്രിയ ശ്രോതാക്കളെ, നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ട്.
0: യെസ്. ഫീഡ്ബാക്കിൽ,
1: ഫീഡ്ബാക്കിലൂടെ നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. പിന്നെ അധികം ആളുകളും എന്താണ് സലാം പറഞ്ഞ് വന്നവർ തന്നെയാണ്. കമൻറ്റുകളൊക്കെ വരാനാവുന്നുള്ളൂ തോന്നുന്നു, കാരണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച തൂഫാനുള്ള മറുപടികൾ എഴുതി വന്നിട്ടുണ്ട്.
0: നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്.
1: അതെ, ചോദ്യം ഇങ്ങോട്ടില്ല അല്ലേ.
0: അതായത് ലൈല സി വി ആനക്കര, അസ്സലാമു അലൈക്കും, തൂഫാൻ നൃത്തം തുളച്ചു നീക്കൽ എന്നാണോ? അതേപോലെ ആയിഷ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം പറഞ്ഞിട്ടുണ്ട്. ജമീല നമ്മിനി, സുലൈക്ക തിരുവാലി, സഫിയ ഇടപ്പാള്, മൈമുന ചിക്കിലോട്, ഹഫ്സ ബീവി കാക്കനാട്, ആയിഷ കരുമ്പിൽ, നബീസ ഒറ്റപ്പാലം, സമീറ കൊയിലാണ്ടി, ഇവരൊക്കെ ഇപ്പോൾ വീണ്ടും സലാം പറഞ്ഞു.
1: സുഹൂറ കൽപ്പറ്റ എഴുതിയിട്ടുള്ളത് അസ്സലാമു അലൈക്കും, തൂഫാൻ എന്നാൽ തുടച്ചു നീക്കുക എന്ന ആശയമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സത്യം മനസ്സിലാക്കുവാൻ തൗഫീക്ക് നൽകട്ടെ. ഇന്നും ഈ പ്രഭാതത്തിൽ ഈ റേഡിയോ സംവിധാനത്തിലെ കൂടെ ചേരാൻ അവസരം നൽകിയ അള്ളാഹുവിനെ സ്തുതി അർപ്പിക്കുന്നു. ഈ സംവിധാനത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ, ആമീൻ എന്ന് മനോഹരമായി നമുക്കുള്ള പ്രാർത്ഥനയും തൂഫാൻ്റെ മറുപടിയും എഴുതിയിട്ടുണ്ട്.
0: യെസ്. ഓക്കെ. മധുരമായ ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമാണ്. ഇനിയും കൂടുതൽ ആയത്തുകൾ വന്നാലോ എന്ന് ആലോചിച്ചു പോകും.
1: അതെ,
0: അതിങ്ങനെ കേൾക്കാനുള്ള താല്പര്യമുണ്ട് സഫിയ.
1: നമുക്ക് ഖുർആനായിട്ട് റേഡിയോ ഉണ്ട് അല്ലേ?
0: യെസ്.
1: അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ മെയിൻ റേഡിയോയിൽ തന്നെ പലപ്പോഴും ഖുർആൻ പിന്നെ പാരായണം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഖുർആൻ മാത്രം പാരായണം ചെയ്യുന്ന, ഖുർആനുമായി മാത്രം പിന്നെ എന്താണ് വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു രണ്ടാമത്തെ ഒരു ചാനൽ നമുക്കുണ്ട്.
0: കുറേ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് അതല്ലേ.
1: മുഴുവൻ സമയം ഖുർആനുമായി ബന്ധപ്പെട്ടതും എല്ലാ കാര്യങ്ങളുടെയും അതുപോലെ തന്നെ വ്യത്യസ്തമായ രൂപത്തിലുള്ള പാരായണങ്ങൾ,
0: പഠനവും
1: എല്ലാം ഉള്ളതുണ്ട്. ആളുകൾ അത് എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും.
0: ജമീല വി കെ പുന്നൂര് പറയുന്നു, മധുരം കുറാൻ വളരെ നന്നായിട്ടുണ്ട്, അൽഹംദുലില്ലാ, ഇന്ന് കൂടുതൽ പാരായണം ചെയ്തു എന്നാണ്. ഇന്ന് കുറച്ച് കൂടുതൽ കേട്ടെന്നാ പറയണേ.
1: അതെ അതെ.
0: ഓക്കെ. പിന്നെ ഫൗസിയ മമ്മു അല്ലേ,
1: കൊയിലാണ്ടിയ,
0: ആ കൊയിലാണ്ടി, അവര് പ്രളയം വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് എന്നൊക്കെ അർത്ഥം
1: എഴുതിയിട്ടുണ്ട്. അവരമ്മര് നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്.
0: അതേപോലെ ഖദീജ കുന്നംകുളം, തുഫാൻ എന്നത് കൊടുങ്കാറ്റ് എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. സെലീന തോട്ടശ്ശേരി പറയുന്നു, മഹാപ്രളയം കൊടുങ്കാറ്റ്.
1: അതെ.
0: സക്കീന ഉദിരംബോയിൽ പറയുന്നു, അടിച്ചു വീശുന്ന കാറ്റ്. സെറീന ചമൽ താമരശ്ശേരി പറയുന്നു, കൊടുങ്കാറ്റ്. അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് പ്രതികരിച്ചു.
1: കൊടുങ്കാറ്റും പ്രളയവും ഒക്കെ ആയിട്ട് ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, കമന്റ് അടിച്ചിട്ടുണ്ട്.
0: വേറെ ഒരാളെ ഖദീജ തൊടുപുയ പറയാണ്, തൂഫാൻ എന്നാൽ തൂക്കിയെറിയുക.
1: അത് പുതിയ ജൻസി പിള്ളേരെ
0: തൂക്കിയെറിയും. ഓക്കെ.
1: തൂക്കിലൊക്കെ.
0: അതെ അതെ അതെ. ജാസ്മിൻ കബീർ പൂച്ചാക്കിലെ തൂഫാൻ എന്നാൽ ശക്തമായ കാറ്റ് എന്ന് പ്രതികരിക്കുന്നു. ഹസീന നൂറുദ്ദീൻ ദമാമെന്ന് ചുഴലിക്കാറ്റ് എന്ന അർത്ഥം പറയുന്നുണ്ട്. അതേപോലെ വെള്ളപ്പൊക്കം എന്ന് സുഹറ വി പി നിലമ്പൂർ പ്രതികരിക്കുന്നു. ഖദീജ ഉസ്മാൻ കെ, അതുപോലെ സക്കീന ഉദരമ്പോയിൽ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞു. അബു തലപ്പുഴ, ആ സ്ഥലമുണ്ട് അല്ലേ, തലപ്പുഴ,
1: ആ തലപ്പുഴ ഉണ്ട്,
0: ആ കൊടുങ്കാറ്റ് എന്ന് പറയുന്നു. അസ്മാബി പെരിന്തൽമണ്ണയും കൊടുങ്കാറ്റിലാണ്. സെഫിയ എടപ്പാള് തൂഫാൻ കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് എന്ന് പ്രതികരിക്കുന്നു. ബുഷറ കെ എം പട്ടർക്കടവ് മലപ്പുറത്ത് നിന്ന്, തൂഫാൻ എന്നാൽ പ്രളയം കൊടുങ്കാറ്റ്. മൈമുന അലി എസ് എ ആലുവ തുടച്ചു നീക്കുക. ഉസ്മാൻ കെ തൂഫാൻ കൊടുങ്കാറ്റ്. സൗദ പി കെ പാലക്കാട് കൊടുങ്കാറ്റ്. ഇങ്ങനെ ഒരുപാട് പേര്. ഷൈനി നവാസ് മുടിക്കൽ പെരുമ്പാവൂർ, തൂഫാൻ കൊടുങ്കാറ്റ് എന്നർത്ഥം പറയുന്നു. നസീമ ചക്കൻകടവ് കൊടുങ്കാറ്റ് എന്ന് പറയുന്നു. അങ്ങനെ നമ്മളിപ്പോ ഒരു ചോദ്യം ചോദിച്ചു, അപ്പൊ ഈ തൂഫാൻ എന്നുള്ള വാക്ക് എല്ലാരും കേട്ടുകൊണ്ടിരിക്കുകയതുകൊണ്ട് അതിന്റെ അർത്ഥത്തില് പിന്നെ നല്ല പ്രതികരണങ്ങൾ ഉഷാറായിട്ട് വരുന്നുണ്ട്.
1: ആയിക്കോട്ടെ. പിന്നെ ആളുകൾ പ്രതികരിച്ചു എന്നുള്ളതിന്റെ അവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഈ രാവിലെ തന്നെ. എത്ര ആളുകളാണ് ഇപ്പൊ ഇതിന് മറുപടി ആയിട്ട് അയച്ചിരുന്നത്?
0: അതുമൊക്കെ അതേപോലെ ഈ വിഷയത്തെ കുറിച്ച് എല്ലാരും കുറച്ച് ബോധേഡാണ്.
1: അതെ
0: അല്ലെ. ഏതായാലും നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ നമ്മുടെ സമയം ഇങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ശ്രോതാക്കൾ ആഗ്രഹിക്കുന്ന, അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: തീർച്ചയായിട്ടും പുലരിവട്ടം വളരെ ആകാംക്ഷയോടെ ആളുകൾ അത് അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമുക്ക് പുലരിവട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയമാണ്.
2: പുലരികളിൽ പുതു പ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: വിഷയത്തിലാണ് ഇന്ന് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം നമ്മോട് പങ്കുചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. മുറിവിൽ കുത്തുക എന്ന് നമ്മൾ പറയലുണ്ടായിരുന്നു. അതായത് മുറിവ് വേദനയുള്ളൊരു സംഭവമാണല്ലോ. അതിൽ നോക്കി തന്നെ കുത്തുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? വേദനിപ്പിക്കാനുള്ള, ഏറ്റവും ശക്തമായി വേദനിപ്പിക്കാനുള്ള ബോധപൂർവമായ ഒരു ഇടപെടലിനെയാണ് ശരിക്കും അത് പറയുക. നമ്മുടെ മുറിവ് കണ്ടുപിടിച്ചിട്ട് ആ വേദന ഉള്ള സ്ഥലത്ത് തന്നെ വീണ്ടും വേദനിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ. ഈ ഒരു ആശയം ഇവിടെ പറയാനുള്ളൊരു കാരണം അങ്ങനെയുണ്ട്. ജീവിതത്തിലെ ചില ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ആ അനുഭവിക്കുന്ന ആളുകളോട് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ അവരോട് പെരുമാറുന്ന കാര്യം അതവരെ വല്ലാതെ വേദനിപ്പിക്കും. ദുരന്തങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് എപ്പോഴും സമാശ്വാസത്തിൻ്റെ വചനങ്ങളാണ് പറയേണ്ടത്. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല സ്വാഭാവികമായി സംഭവിക്കുക. ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ എന്താണ്, ഒരു ഡിസബിലിറ്റിയുള്ള, അംഗപരിമിതിയുള്ള ഒരു കുട്ടിയുടെ മാതാവോ പിതാവോ എന്ന് വിചാരിക്കും നിങ്ങൾ. അപ്പോൾ ആ സ്വാഭാവികമായും ആ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുകയും ആ കുട്ടിയെക്കുറിച്ച് ചോദിക്കുകയും അതിനെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന സംസാരം സംസാരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതവരുടെ മനസ്സുകളെ വേദനിപ്പിക്കൊന്നും വേണ്ട. നമ്മളൊരു സാധാരണ സാധാരണ കാണാത്ത എന്തെങ്കിലും ഒരു വ്യത്യാസത്തിലൊരു കുട്ടീനെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനൊന്നും ശ്രദ്ധിക്കൂലേ, അതിൻ്റെ വൈകല്യമുള്ള നടത്തം നോട്ടം അങ്ങനെ ആ ശ്രദ്ധിക്കുന്ന ശ്രദ്ധ പോലും ആ മാതാപിതാക്കളെ മാനസികമായി വേദനിപ്പിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മുടെ വാക്കുകൾ മുറിയിൽ കുത്തുന്നതാണോ മുറിവിൽ കുത്തുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണല്ലോ, ഇപ്പോൾ ഒരു 10-ഞ്ചോ 35-ഞ്ചോ വയസ്സായിട്ടും വിവാഹം കഴിയാത്ത ഒരാളോട് ആ വിവാഹം കഴിഞ്ഞില്ലല്ലേ കഴിഞ്ഞില്ലല്ലേ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? എന്നാൽ അതുകൊണ്ട് ദോഷങ്ങളേറെയുണ്ട്. കാരണം വിവാഹം കഴിയാതിരിക്കുക എന്നതൊരു വലിയ നഷ്ടമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ, പിന്നെ ആളുകളോട് എന്തു പറയുമെന്ന് മറുപടി പറയാനില്ലാത്തതിൻ്റെ ഒരു വിഷമം, പിന്നെ ആ വിവാഹിതയാവാത്തതിൻ്റെ ഒരു അയോഗ്യത കൊണ്ടാണോ എന്നുള്ള ഒരു അപകർഷത, എന്തൊക്കെ ഉണ്ട്. ചോദിക്കുന്നവനിപ്പോൾ അത് ചോദിക്കുന്നതുകൊണ്ട് ഒരു കാര്യമല്ല, അവനറിയുന്നൊരു കാര്യമാണ്. പിന്നെ വെറുതെ എന്തിനാണത് ചോദിക്കുന്നത്? ജോലിയില്ല അല്ലേ, ഇപ്പോൾ ജോലിയിലൊന്നും കയറിയിട്ടില്ല അല്ലേ, കയറിയിട്ടില്ല എന്നറിയുമെങ്കിൽ നമ്മളെന്തിനാ ചോദിക്കണം? ആ ചോദ്യത്തിന് പിന്നിൽ എന്താണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ജോലിയില്ല എന്ന വിഷമം ആളുകൾ ഇങ്ങനെ ചോദിക്കണോണ്ടാണ് ഇടങ്ങേറ് എന്ന് എത്രയാൾ പറയാറുണ്ട്. കല്യാണം കഴിക്കാത്തില്ല, കല്യാണം കഴിച്ചില്ല അല്ലേ, ജോലിയില്ല അല്ലേ, ഗൾഫിലേക്ക് പിന്നെ തിരിച്ചു പോയില്ല അല്ലേ, ജോലി നഷ്ടപ്പെട്ടു അല്ലേ, ഈ ചോദ്യങ്ങൾ എന്തിനാണ്? ഇതാണ് ശരിക്കും മുറിവിൽ കുത്തുന്നവർ എന്ന് പറയുന്നത്. ഇത്തരം ചോദ്യങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വൈധവ്യം കൊണ്ട് അതല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളെ കൊണ്ട് ജോലി നഷ്ടപ്പെട്ട് വിവാഹമോചനം നടന്ന് അല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവിത പ്രതിസന്ധികളുള്ള ആളുകളോട് ആ പ്രതിസന്ധികളെക്കുറിച്ച് ചോദിക്കുകയും അതിലവരെ മാനസികമായി വിഷമിപ്പിക്കുകയും അവർ നിരന്തരം ഇത്തരം ചോദ്യങ്ങൾ കേട്ട് ബുദ്ധിമുട്ടുകയും ചെയ്യേണ്ട ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ നമ്മൾ ഗൗരവപരമായി ചിന്തിക്കണം. വാക്കുകളെ ഏറ്റവും സൂക്ഷിച്ചുപയോഗിക്കണം. വാക്ക് എന്ന് പറഞ്ഞാൽ അത് സ്വതക്ക ദാനധർമ്മങ്ങളെപ്പോലെ പുണ്യകരമായൊരു ഒരു വാക്കുകൊണ്ട് നമുക്ക് ഒരു സ്വതക്ക ചെയ്യാൻ പറ്റും. ഒരു നല്ല വാക്ക് മറ്റുള്ളവരുടെ മനസ്സുകളെ സന്തോഷിപ്പിക്കുന്ന, സമാശ്വസിപ്പിക്കുന്ന, ശക്തി പകരുന്ന വാക്കുകളാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് വളരെ വലിയ പ്രയോജനങ്ങൾ നമുക്കുണ്ടാകും, മനസ്സിലെ. അപ്പോൾ നമ്മളുടെ വിഷമങ്ങളെ ചെറുതാക്കി കാണിക്കാൻ, നമ്മുടെ ദുരന്തങ്ങൾ അത്രമാത്രം വലുതല്ലെന്ന് വരുത്താനുമൊക്കെ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ പറയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ റിസൾട്ട് തന്നെ കുട്ടികളൊക്കെ നമ്മൾ എന്താ ചോദിക്കുക? A+ ഇല്ല അല്ലേ എന്നാ ചോദിക്കുക. A+ ഇല്ല അല്ലേ എന്ന് പറയുമ്പോൾ അത് അവൻ്റെ റിസൾട്ടിൽ സന്തോഷിക്കാനാണോ, അവനെ അഭിനന്ദിക്കാനാണോ, അവനോട് ആശംസിക്കാനോ? ഒന്നും അല്ലല്ലോ. അവൻ്റെ മനസ്സിൻ്റെ ഒരു വേദനയെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു എന്നിൽ കവിഞ്ഞ് മറ്റൊരു കാര്യവും അതിലില്ല. നേരം നിങ്ങൾ എത്ര ശതമാനം മാർക്കെന്ന് ചോദിച്ചാൽ പോലും പ്രശ്നം ഉണ്ടാവില്ല, അതവന് ചിലപ്പോൾ മാന്യമായിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ, വാക്കുകൾ പറയുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടോ നമ്മുടെ വാക്കുകൾ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കുകയും പറയുകയും ചെയ്യേണ്ടത്. വാക്കുകൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നരകത്തിലേക്ക് പോകുന്നത് പോലും നമ്മുടെ വാക്കുകളെ കൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കണം. വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅയിലല്ല, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വാക്ക് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. വാക്കുകൾ ഏറ്റവും വലിയ പുണ്യമാകും, വാക്കുകൾ ഏറ്റവും വലിയ പാപമാകും. അതുകൊണ്ട് ശ്രദ്ധിച്ചും ചിന്തിച്ചും കൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വേദനയില്ലാത്തതാവാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സഹായിക്കട്ടെ.
0: ആമീൻ. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പുലരിവട്ടം. പുലരിവട്ടത്തിൽ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം മുറിവിൽ കുത്തുന്നവർ എന്ന വിഷയത്തിലാണ് നമ്മോട് സംസാരിച്ചത്.
1: അതെ, വലിയ ഒരു വിഷയമാണ് ഇന്നത്തെ പുലരിവട്ടത്തിൽ പിന്നെ ഹാരിസ് മൗലവി പങ്കുവച്ചത്. പൊതുവെ ആളുകൾ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മുറിവിൽ കുത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആപ്റ്റ് തന്നെയാണ് ആ വാക്ക്.
0: അതെ,
1: പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാരൊക്കെ അവർ വല്ലാത്തൊരു പ്രയാസം പറയാറ്. ഇപ്പം നമുക്ക് ഈ ഫീഡ്ബാക്കിലൊക്കെ പലരും, ഇപ്പോൾ സ്നേഹക്കൂടിൻ്റെ ഒക്കെ ഫീഡ്ബാക്കിൽ പലരും എഴുതി വിടാറുള്ളത്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു ഡിവോഴ്സ്, അതല്ലെങ്കിൽ ഒരു വൈധവ്യത്തിലേക്ക്, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ബസ് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും പിന്നെ എന്തെങ്കിലും ഫംഗ്ഷന് പോയാൽ പലർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ എന്താണ് ആളുകൾ, അയൽവാസികൾ, നാട്ടുകാർ, കൂടെ പഠിച്ചവർ, ഇവരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്താ ഇവിടെ ഇപ്പം എന്തായി, കല്യാണമൊന്നും ആയില്ലേ, കുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ കുട്ടികളായില്ലേ, ഒരു സ്വാഭാവികമായ ചോദ്യമുണ്ട് പലർക്കും
0: അല്ലേ. അതെ, ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളോടെ
1: ചായ കുടിക്കല്ലേ, കുളിക്കാൻ പോകണോ,
0: തിരുമ്പുന്ന ആളോട് തിരുമ്പല്ലേ, തിരുമ്പാണോ, അതൊരു ആശ്ചര്യം ചോദ്യം എന്നാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറയാം അല്ലേ, ആശ്ചര്യം ചോദിക്കാന്നൊക്കെ പറയില്ലേ മലപ്പുറത്ത് നമ്മള്.
1: അതെ അതെ, അല്ല അത് എല്ലായിടത്തുള്ളാണ്. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും എന്താ ഇപ്പൊ അവിടെ
0: നിക്കണേ,
1: ഇപ്പൊ അവിടെ പോവാറില്ലേ, അല്ല ഇപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ വെറുതെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിൽ,
0: മക്കളില്ലാത്തവരോട് അല്ലേ, മക്കളായിട്ടില്ല, അതിനെ കുറിച്ച്
1: ആർക്കാ കേട്, അങ്ങനെ ചോദിക്കാം, ആർക്കാ കുഴപ്പം അല്ലേ,
0: ഇതൊന്നും ആവശ്യമേ മനുഷ്യന്മാർക്കില്ല.
1: ഇനിയിപ്പോ അതൊക്കെ ചോദിക്കണെന്തിനാ,
0: മറ്റുള്ളവന്റെ പ്രയാസത്തിലുള്ള ഒരു മനസ്സുഖം അല്ല ഇപ്പൊ എന്താ അതില്. ഏതായാലും നമ്മളെ ഈ പുലരുവെട്ടുമായി ബന്ധപ്പെട്ട്, നമ്മളേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. ബേബി ഷാക്കിറ ഒമാനൂര്, അവര് അസ്സലാമു അലൈക്കും, പുലരുവട്ടം വളരെ ശ്രദ്ധേയമായി, നാവിൻ്റെ പാകപ്പിഴവുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി ഉസ്താദിനും റേഡിയോണിയർ പ്രവർത്തകർക്കുമുണ്ടോ?
1: അത് നല്ലൊരു മെസ്സേജാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നാവ് എന്ന് പറയുന്നത് നരകം വാങ്ങാനും സ്വർഗം വാങ്ങാനും നമ്മുടെ നാവ് മതി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്രയിലുണ്ടായിരുന്ന മുആദ് ഇബ്നു ജബ്ർ റളിയല്ലാഹുവിനോട് അല്ലാഹുവിൻ റസൂല് അങ്ങനെ മുആദ് എന്ന് യാ മുആദ് എന്ന് വിളിക്കുന്ന ഒരു സംഭവങ്ങളുണ്ട്. ആ മുആദ് ഒന്ന് ഉണർത്തുകയാണ്, മുആദ് എന്ന് പറഞ്ഞാൽ അതൊരു കഴുതപ്പുറത്ത് അവർ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട്, നരകത്തെയും സ്വർഗത്തെയും കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, പറയാണ് നീ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം.
0: അതെ,
1: അപ്പൊ മുആദ് റളിയല്ലാഹു ചോദിക്കാണ്, അല്ല നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾ നരകത്തിൽ പോകുമെന്നാണ് റസൂല് അങ്ങ് പറയുന്നത്. അപ്പൊ അള്ളാഹു റസൂൽ ഒന്ന് ശബ്ദം കൂട്ടി ഗൗരവത്തിൽ പറഞ്ഞു, എന്താണ് മുആദ് താങ്കൾ എന്താ മനസ്സിലാക്കിയത്, ജനങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് അവരുടെ നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു. അതൊരു വലിയ ഗൗരവമാണ് ആളുകൾക്ക് ഇങ്ങനെ തൊള്ളടങ്ങാതെ എന്തെങ്കിലുമൊക്കെ പറയാ. നബി പറഞ്ഞില്ലേ നിങ്ങൾ പിന്നെ സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലത് പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക.
0: അതൊരു
1: ആ അതെ മിണ്ടാതിരിക്കണ, അപ്പൊ അവിടെ കൂലി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവശ്യമില്ലാതെ അതുപോലെ നബീനോട് ചുവന്നിട്ട് ചോദിച്ച ഒരാള് നബീനോട് പലരും എന്ത് ചെയ്യും, ഔസൈനി എനിക്കൊരു ഉപദേശം തരാം, അങ്ങനെ പറയുമല്ലോ വ്യത്യസ്തമായ ആളുകൾ വന്ന് നബി എല്ലാവർക്കും ഒരേ ഉത്തരമല്ല കൊടുക്കുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക്ക അലൈക അലി സാരക്ക്, നീ നിന്റെ നാവിനെ പിടിച്ചു കെട്ടി, ഒരൊറ്റ വാക്കാണ്. അപ്പൊ എന്താണ് നാവിനെ പിടിച്ചു കെട്ടിയാൽ നീ വ്യക്തി എന്ന നിരക്ക് നിനക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, വ്യക്തിത്വം ഉണ്ടാവും, പേഴ്സണാലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നിന്റെ വീട്ടിൽ വീട് വിശാലത ഉള്ളതാവും. വീട്ടിലെ പ്രശ്നപ്പെടാ ഈ നാവ് തുറക്കുമ്പോഴാണല്ലോ, ആവശ്യങ്ങൾക്കല്ലാതെ വെറുതെ സംസാരിക്കുന്നത് കൊണ്ടാണല്ലോ. വീട്, ജോലി ചെയ്യുന്ന സ്ഥലം, കുടുംബക്കാർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ അല്ലേ, ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചാൽ വെറുതെ സംസാരിച്ച് നാവ് കൊണ്ട് നമ്മുടെ നിലയും വിലയും കളയുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പൊ അത് ശരിക്കും വിശ്വാസികൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പൊ പരദൂഷണം ഇതൊക്കെ നാവ് കൊണ്ടാണല്ലോ ഇതൊക്കെ വരുന്നത്. ഏറ്റവും ഗൗരവമുള്ള ശിർക്ക് വരെ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് വരെ നാവ് കൊണ്ടാണല്ലോ അല്ലേ. അപ്പോ വളരെയധികം ശ്രദ്ധിക്കേണ്ടവരാണ് വിശ്വാസികൾ വിശിഷ. അപ്പോൾ അത് എന്താണ് ഈ പുലരിവട്ടത്തെ ഈ ഒരു ഇത് തന്നെ വിശദീകരിച്ചാൽ നമുക്ക് തീരാവൂല, അത്രയും സമയം എന്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ നിന്നും വലിയ അറിവാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്ദുൽ കരീം തുമിനാട് അദ്ദേഹം പറയുന്നത്, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു അറിവ് നൽകി, നമ്മൾ തമ്മിൽ തമാശ പറയുമ്പോൾ ഇതുപോലെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ഇന്ന് മുതൽ സൂക്ഷിച്ച് സംസാരിക്കാം.
0: അതെ,
1: മനസ്സിലായില്ലേ, ഒരു വലിയ അറിവും അതുപോലെ തന്നെ ഒരു തിരുത്തുമാണ്. അതാണല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മിൽ ഉണ്ടാകേണ്ട തിരുത്തുകൾ. അൻവർ മുട്ടിൽ വയനാട്, മനുഷ്യ മനസ്സിൻ്റെ ഏത് തരം ജീർണതകൾക്കും രോഗങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ ഔഷധമാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഉത്തമർ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് വാക്കുകൾ സത്യപ്പെടുത്തുന്ന അന്നൂർ ഖുർആൻ പഠനം ഞങ്ങൾക്ക് സമ്മാനിച്ച പീസ് റേഡിയോ ടീമിനും ഉസ്താദിനും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകട്ടെ, ആമീൻ.
0: യെസ്, അതേപോലെ
1: നാദിറടിമുഴക്കൽ വായിക്കോ, നാദിറടിമുഴക്കൽ കിട്ടുക.
0: യെസ്, പുലരിവട്ടത്തിൽ വളരെ നല്ലൊരു ഉപദേശം, ഇങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ധാരാളമുണ്ട്. അള്ളാഹു എല്ലാവരെയും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി തീർക്കട്ടെ. ആമീൻ.
1: അതെ, മൈമൂനാ ചീക്കലോട് പറയുന്നു, നോക്കൂ, മുറിവിൽ കുത്തുക മാത്രമല്ല, അത് മാന്തി വ്രണപ്പെടുത്തി അതിൽ പെട്രോൾ ഒഴിച്ച് കൂടി തരും.
0: ആളിക്കത്തട്ടെ.
1: അതെ.
0: അപ്പൊ അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അതിലെന്തൊരു ആനന്ദം, അതിലെന്തൊരു
1: സന്തോഷം,
0: അതൊരു പ്രത്യേക പ്രശ്നം തന്നെയാണ്. ഈ നാവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ശരിക്കും.
1: ഇപ്പൊ നമ്മുടെ ഹരിസ് മൗലവി തന്നെ പലപ്പോഴും ഈ ആളുകൾക്ക് മറുപടി പറയുന്ന എടുത്ത് പറയാറുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വൈകല്യങ്ങൾ, ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ആക്സിഡന്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, പലർക്കും പല പരീക്ഷണങ്ങളും കടന്നു പോവല്ലേ. അപ്പൊ അദ്ദേഹം ഇത് പറയാറുണ്ട്, നമ്മളിതിങ്ങനെ നമ്മൾ തന്നെ ആളുകളോട് ഇതൊന്നും പറയണ്ട. ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ നമ്മളൊരു സുഖം കിട്ടാവുന്നതും ഒരു മനസ്സിനൊരു ഒരു ഇടങ്ങേറെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യും, കൂടെ ജോലി ചെയ്യണോടൊക്കെ ഒന്നും പറയും അല്ലേ, അല്ലെങ്കിൽ ഒരു സഹോദരനോടൊക്കെ പറയും, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോടൊക്കെ പറയും. പക്ഷെ ആ ഒരൊറ്റ പറച്ചിലാണ് എന്ത്, പിന്നെ അവൾ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്
0: മാറുക.
1: അപ്പോൾ അത് അവരെ പറയാറുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് അത് പറയരുത്, എന്തിനാ ഇതൊക്കെ ആൾക്കാരോട് ഇങ്ങനെ പറയാൻ നിൽക്കണേ, നമുക്ക് പറ്റിയ അങ്ങനെ ഉണ്ട്, നമ്മളൊരു ആൾക്കാരോട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയാം, അറിയാത്തവരോട് പോയിട്ടൊക്കെ.
0: അതെ അതെ, അതിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്താനുള്ള ചില സാഹചര്യങ്ങളുണ്ടാവും. അപ്പം നമുക്കൊരു പ്രോഗ്രാമിൽ നമ്മൾ വിളിച്ചു, ഏറ്റവും അടുത്താണ്, നമുക്ക് പോകാൻ പറ്റിയില്ല.
1: അല്ല, അതല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ സഹോദരിമാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ അത് ഉണ്ടാവുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, കൂടെ ഉള്ള ആരോടെങ്കിലും അതൊന്ന് തുറന്നു പറയും, അതോടുകൂടി അവരുടെ ജീവിതം എന്തായി.
0: പ്രത്യേകിച്ച് അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ, തെറ്റുകൾ ഒരിക്കലും എടുത്തു പറയാനും പാടില്ല. ഇംതിയാസ് തിരുവമ്പാടി പറയുന്നു, മാഷാല്ലാഹ്, ഇന്നത്തെ പോലൊരു വട്ടം എത്ര അർത്ഥവത്തായിട്ടുള്ള
1: സംസാരങ്ങൾ,
0: ഒരു വാക്ക് മതി എല്ലാം എല്ലാം നിരാശപ്പെടുത്താൻ, എല്ലാം സന്തോഷിക്കാൻ.
1: അതെ, പിന്നെ പിന്നെ എന്താന്ന് വെച്ചാൽ, ഒരാൾ പറഞ്ഞതാവില്ല, ഒരു പത്താൾ അത് കേട്ട് അത് മറ്റവർക്ക് കൊടുക്കുമ്പോഴേക്കും ഇയാൾ തന്നെ, ചിലപ്പോൾ ഇയാൾ തന്നെ അത് എന്ത് ചെയ്യും, കേൾക്കുമ്പോഴേക്കും ഞാനിതല്ലല്ലോ ഉദ്ദേശം,
0: അതല്ലെങ്കിൽ ആ ടോണ് മാറിയിട്ടുണ്ടാവും. നമ്മൾ ആ അവതരിപ്പിച്ച ചിലപ്പോൾ ഒരു വിഷമത്തിലാവും, പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ചെന്നപ്പോഴേക്കും അത് വേറെ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും.
1: അതെ. ജമീല വി കെ പൂനൂർ പറയുന്നത്, വാളിനേക്കാൾ മൂർച്ച ആണല്ലോ നാവിനുള്ളത് എന്നല്ലേ പറയാറ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ശരിയാണ്, കാരണം ഇപ്പോൾ വാളുകൊണ്ട് വെട്ടിയാൽ, ഇപ്പോൾ ഒരു കത്തിയോണ്ട് മുറിച്ചാൽ ആ മുറി ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് ഉണങ്ങി മാറും,
0: കൂടും.
1: പക്ഷെ വാക്കുകൾ കൊണ്ട് വെട്ടിയാണല്ലോ, നാവ് കൊണ്ട് വെട്ടിയാണല്ലോ, അതും മാറാം. 10-20 വർഷം 50 വർഷം കഴിഞ്ഞാലും പറയാം, അന്ന് അവനാ പറഞ്ഞ വാക്കുണ്ടല്ലോ അത് ഞാൻ മറക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു.
0: ഇതൊക്കെ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നാവിൽ നിന്ന് അത് വീഴുന്ന സമയത്ത് നമ്മൾ ആരും ഇതിനെ കുറിച്ച്
1: ചിന്തിക്കൂല.
0: ഒരു 50 വർഷത്തേക്കുള്ള ഒരു ബന്ധവിടെ, അല്ലെങ്കിൽ ഇത്ര കാലത്തേക്കുള്ള ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് എന്നുള്ളത് ചിന്തിക്കണില്ല.
1: അതെ, ഇമാം ഹസനുൽ ബസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം പറഞ്ഞത്, ഒരു വിശ്വാസി, അതായത് വിവേകമുള്ള വിശ്വാസിയുടെ നാവ് അവൻ്റെ ഹൃദയത്തിനു പിന്നിലായിരിക്കും.
0: യെസ്.
1: അവിവേകിയുടെ നാവോ അവൻ്റെ ഹൃദയത്തിനു മുന്നിലായിരിക്കും.
0: അമാമക്കൽബി.
1: അതെ, അവൻ പറഞ്ഞിട്ടായിരിക്കും, പറയേണ്ടിയിരുന്നില്ല. ചില ആൾക്കാർ പേര് വെട്ടൊന്നു തുണ്ടരണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല,
0: പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല, ആദ്യം ആലോചിച്ചിട്ട് പിന്നെ കാര്യങ്ങൾ പറയണം.
1: അതെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പിന്നെ തിരിച്ചു വരാമെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സംസാരങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രോഗ്രാമുകൾ കൂടി ഇതിലൂടെ കടന്നു പോകേണ്ടതുണ്ടല്ലോ. ഇനി പിന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ പുലരിവട്ടം പോലെ തന്നെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു മോർണിംഗ് ലൈവ് ഗസ് അല്ലേ, അത് വളരെ ആകാംക്ഷയോടെ, കാരണം ചില ആളുകൾ ഫീഡ്ബാക്കിൽ പറയാറുള്ളത് മോർണിംഗ് ലൈവ് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലേക്കാണ് പോവാ, മോർണിംഗ് ലൈവ് കഴിഞ്ഞിട്ട് വേണം കുട്ടികളെ ഒരുക്കാൻ,
0: ഉണ്ടാക്കാൻ.
1: അതെ, കുട്ടികളെ ഒരുക്കാൻ, കാരണം അത് മിസ്സായി പോകുമെന്നുള്ളതാ.
0: കുട്ടി റെഡിയാണ്, ഇനി കറി തുടങ്ങണമെങ്കിൽ ഇത് കഴിയണമെന്നാണ്.
1: അതെ,
0: അങ്ങനത്തെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ,
1: ചില ആൾക്കാർ ഭയങ്കര നിരാശയുടെ, അപ്പൊ ഒരു കോള് വന്നു, അല്ലെങ്കിൽ അപ്പം മോളെ വന്നിട്ട് യാത്രയാക്കാൻ പോയി, അപ്പൊ നമ്മൾ അവരെന്ത് ചെയ്യണ്ട, നിരാശപ്പെടുത്തേണ്ട, നമുക്ക് വേഗത്തിൽ മോർണിംഗ് ലൈവിലേക്ക് പോകാം. സാധാരണ പറയുന്നത് പോലെ തന്നെ പുതിയ ആളുകൾക്ക് വേണ്ടി ധാരാളക്കണക്കിന് പുതിയ ശ്രോതാക്കളാണ് നമുക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരോട് ഈ വിഷയങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. 3 തവണ നമ്മൾ എന്ത് ചെയ്യും, ഇത് വായിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ലൈവ് മോർണിംഗ് ലൈവ് ക്വിസ് എന്ന വിൻഡോയിലാണ് എന്ത് നമുക്ക് ഉത്തരം അയക്കേണ്ടത്. ഉത്തരം എന്താണ്, ലെറ്റേഴ്സാണ്, എ ബി സി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പേര് ഇതൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ ശ്രോതാക്കൾ അവരുടെ പേരിന് കൂടെ എന്ത് വേണം, സ്ഥലം കൂടി എഴുതിയാൽ നമുക്കെന്ത്, വിജയ് ആണെങ്കിൽ അവർ അപ്പം ഇന്ന ആളാന്ന് മനസ്സിലാവും.
0: അല്ല, നമ്മളിപ്പോ ഇതൊക്കെ പറയുമ്പോഴേ, അപ്പൊ ഇതിപ്പോ ഇന്നിപ്പോ പുതിയതായിട്ട് വന്ന ഒരാളാണെങ്കിൽ നമ്മൾ അയാളോട് പറയുമ്പോ, ഇപ്പൊ നമ്മള് പീസ് റേഡിയോന്റെ ആപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും അല്ലെ, അപ്പൊ അതില് അറ്റത്ത് ഫീഡ്ബാക്ക്, അതില് പോയിട്ട് എന്ത് ചെയ്യണം, ഈ മോർണിംഗ് ലൈവ്
1: സെലക്ട് ചെയ്യണം, ആ വിൻഡോ സെലക്ട് ചെയ്യണം.
0: ഓക്കെ,
1: അപ്പൊ സാധാരണയുള്ള ഫീഡ്ബാക്കിലേക്കല്ല അയക്കേണ്ടത് എന്നാണ് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം,
0: ചോദ്യത്തിലേക്ക് പോകാം അല്ലേ.
1: അതെ,
0: ചോദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ആവർത്തി വായിക്കും.
1: അതെ,
0: ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതാണോ അതോ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന തർക്കം ഹൽക്കുൽ
1: ഖുർആൻ
0: ഉണ്ടായപ്പോൾ ഉറച്ചു നിന്ന ഇമാം ആര്?
1: അതെ, ചോദ്യം ഒന്നുകൂടി വായിക്കാം. അതോ
0: നമുക്ക് ഓപ്ഷൻ
1: ഓപ്ഷൻ കൊടുത്തിട്ടാ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഇമാം അബൂ ഹനീഫ, ഓപ്ഷൻ ബി ഇമാം മാലിക്, ഓപ്ഷൻ സി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഓപ്ഷൻ സി ഇമാം ഷാഫി. നാല് ഓപ്ഷൻസുകളാണുള്ളത്. ഒന്നുകൂടി ചോദിക്കാം, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതാണോ അതോ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന തർക്കം ഉണ്ടായപ്പോൾ ഉറച്ചു നിന്ന ഇമാം ആര് എന്നാണ്. അതായത് ലോകത്തിലുള്ളതെല്ലാം എന്താണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ആ വാദത്തിൽ ഉറച്ചു നിന്നു, അത് ആ ആ പണ്ഡിതൻ ആരാണ്, അത് ആ ഇമാം ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ
0: ഇമാം അബൂ ഹനീഫ,
1: ഓപ്ഷൻ ബി
0: ഇമാം മാലിക്,
1: ഓപ്ഷൻ സി
0: ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ആൻഡ് ഓപ്ഷൻ ഡി ഇമാം ഷാഫി.
1: അതെ,
0: നമ്മൾ രണ്ട് പ്രാവശ്യം
1: ചോദിച്ചിട്ടുള്ളൂ,
0: ഒന്നുകൂടി ചോദിക്കാം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതാണോ അതോ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന തർക്കം ഉണ്ടായപ്പോൾ ഉറച്ചു നിന്ന ഇമാം ആര് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഇമാം അബു ഹനീഫ, ഓപ്ഷൻ ബി
1: ഇമാം മാലിക്,
0: ഓപ്ഷൻ സി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ,
1: ഓപ്ഷൻ ഡി ഇമാം ഷാഫി.
0: ഓക്കെ,
1: ബീപ് ശബ്ദം ആരംഭിച്ചിട്ടുണ്ട്, അതിന് അത് അവസാനിക്കുന്നതോടെ നിങ്ങളുടെ സമയം അവസാനിക്കുമെന്ന് ഓർമ്മപ്പെടുത്തും.
0: ഈ ചോദ്യത്തിന് ഒരുപാട് പഴക്കമുണ്ട്.
1: അതെ,
0: കാരണം ഈ ഇമാമിന്റെ കാലം മുതലേ ഉള്ള ചോദ്യമാണല്ലോ, അല്ലെങ്കിൽ ആ കാലത്തിന് ശേഷം വന്ന ഒരു ചോദ്യമാണ്.
1: അതെ,
0: നമ്മൾ തീർച്ചയായിട്ടും
1: ഈ വിഷയത്തിൽ ജയിലടക്കപ്പെട്ടു.
0: അതെ അതെ അതെ,
1: അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ ഈ വിഷയം അറിയാം. സത്യത്തില് ഇത് ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്.
0: അതെ
1: അല്ലെ, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ.
0: തീർച്ചയായിട്ടും, മാത്രമല്ല ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു പ്രചോദനം കൂടി ആവട്ടെ. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ആയിക്കോട്ടെ, ഇമാം മാലിക് ആയിക്കോട്ടെ, ഇമാം ഷാഫി ആയിക്കോട്ടെ, ഈ ഇമാമുമാരെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫെങ്കിലും ഒരു വായിച്ചിട്ടുള്ള അറിവ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ ഈ ചോദ്യത്തിലൂടെ നൽകുന്നത്.
1: അതെ, വലിയ പണ്ഡിതന്മാരാണ് ഇവരൊക്കെ.
0: അതെ,
1: ലോകത്ത് കടന്നു വന്ന ആളുകൾക്കിടയിൽ, അതായത് വലിയ വലിയ വിപ്ലവങ്ങൾ അല്ലേ, തൗഹീദിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹദീസിന് വേണ്ടിയിട്ടുമൊക്കെ.
0: തീർച്ചയായിട്ടും, ഇമാമുമാരുടെ പേരിൽ പലതും ഇന്ന് കാട്ടിക്കൂട്ടുന്നു എന്ന് മാത്രം.

0: ഓൾ മോർണിംഗ് ക്വിസ് നമ്മൾ ചോദിച്ചു. ഇനി നമുക്ക് 1 മിനിറ്റ് ടോക്കിലേക്ക് പ്രവേശിക്കാം എന്ന് തോന്നുന്നു അല്ലേ?
1: ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മാന്യ സഹോദരന്മാരെ, മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹുവിനെ ഒരിക്കൽ പറഞ്ഞു, നീ ഒരു വിശ്വാസിയുമായി ഒരു മനുഷ്യനുമായി ഇടപഴകുകയാണെങ്കിൽ 3 കാര്യങ്ങളിൽ അവന് നൽകണം. ഒന്നാമതായി നീ അവന് നൽകേണ്ടത്, നീ അവന് ഒരു ഗുണവും നൽകുന്നില്ല എങ്കിൽ നീ അവനെ ഉപദ്രവിക്കാതിരിക്കുക. രണ്ടാമതായി നീ അവനെ സന്തോഷിപ്പിക്കുന്നില്ല എങ്കിലും നീ അവനെ സങ്കടപ്പെടുത്താതിരിക്കുക. മൂന്നാമതായി നീ അവനെ പ്രശംസിച്ചും അവന്റെ മതിഹികൾ പറയുന്നില്ലെങ്കിലും നീ അവനെ വിമർശിച്ച് സംസാരിക്കാതിരിക്കുക. ഇത് ഒരു വിശ്വാസി മറ്റൊരാൾക്ക് നൽകേണ്ട 3 കാര്യങ്ങളാണ്. 1, അവന് ഗുണം ചെയ്യുന്നില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. 2, സന്തോഷിപ്പിക്കുന്നില്ലെങ്കിലും അവനെ സങ്കടപ്പെടുത്താതിരിക്കുക. 3, അവന് മതിഹ് ചെയ്ത് പറയുന്നില്ലെങ്കിലും അവനെ ആക്ഷേപിച്ച് സംസാരിക്കാതിരിക്കുക. ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടി അള്ളാഹു സഹായിക്കുമാറാകട്ടെ.
0: ആമീൻ. മാഷാല്ലാ, 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, വലിയ കാര്യങ്ങളാണ് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞത് അല്ലേ?
3: നമ്മൾ ബഹുമാനനായ ഉമർ ഫൈസിയാണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ നമ്മോട് സംസാരിച്ചത്. ഇന്നത്തെ നമ്മുടെ പുലരിവട്ടവും 1 മിനിറ്റ് ടോക്കും ഒക്കെ ഏകദേശം ഒരേ മാറ്ററുകളായിട്ട് വരുന്നുണ്ട് അല്ലേ? ഒക്കെ നാവുമായിക്കൊണ്ട് വരുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
0: 1 മിനിറ്റ് ടോക്ക് നമ്മൾ പിന്നെ 1906 ദിവസങ്ങളിലായി നാം ആളുകൾക്കിടയിൽ അല്ലേ, ഒരൊറ്റ മിനിറ്റ് കൊണ്ട്, 1 മിനിറ്റ് കൊണ്ട് എന്തെല്ലാം അറിവ്. അപ്പം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 1 മിനിറ്റ് കൊണ്ട് പിന്നെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 1906 ദിവസങ്ങളെ അങ്ങനെ പൊതു ആളുകൾക്ക്, ജനങ്ങളിലേക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള പല നല്ല ചിന്തകളും അറിവുകളും പകർന്ന് നൽകുന്നു.
3: അനിഫിക, ഞാൻ ആലോചിക്കുന്നത് 1906 ദിവസങ്ങളായിട്ട് 1 മിനിറ്റ് ടോക്ക് നമ്മളിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, 1906 ഒരു 1 മിനിറ്റ് എങ്കിലും കേട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ 1000 അറിവ് കിട്ടിയിട്ടുണ്ടാവില്ല
0: പിന്നെന്താ
3: അല്ലേ? അപ്പൊ അത് കേട്ടതിനും ആ അറിവ് ലഭിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിനും നമ്മൾ ശരിക്ക് അള്ളാഹുവിനോട് സ്തുതി പറയുന്നതിന്റെ കൂടെ പീസ് റേഡിയോക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം അല്ലേ? നന്ദിയൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥന ഉണ്ടാവണം.

0: ഓക്കെ, നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക്
1: മുക്കുൽ സൂചിറമംഗൽ അവർ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട്.
0: യെസ്. അതുപോലെ മൈമൂന ചീക്കിലൂടെ പറയണം, അബ്ബാസി ഖലീഫയായ അമീനിൻ്റെ ഭരണകാലത്താണ് ഖുർആൻ സൃഷ്ടിവാദം എന്ന മുഅ്തസിലി ചിന്താഗതി ഉടലെടുത്തത്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ശക്തമായ നിലപാടെടുത്ത ഇമാമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. മാഷാല്ല. അപ്പോൾ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതികരണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ പഠനങ്ങൾ കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് സ്വയം ഉണ്ടാകുമ്പോൾ അത് നമുക്കെന്നും വലിയ ഒരു ഉപകാരമായി മാറും ഇൻഷാല്ലാ.
1: ഓക്കെ, നമുക്ക് ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരാം അല്ലേ. നമ്മൾ അടുത്ത പിന്നെ നമ്മുടെ ഈ സെഷനുകൾ നടന്നു പോയിക്കോട്ടെ.
0: ആ ഇൻഷാല്ലാ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടേതായ അനുഭവങ്ങളും ഉണ്ടാവും, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും.
1: അതെ.
0: അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിന്ന് രാവിലെ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ,
1: അതെ,
0: ഒരു ചോദ്യമായിട്ട്. അപ്പം ആ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പല ആളുകളിൽ നിന്നും, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു വിശ്വാസ്യത ശരിക്കും
1: നഷ്ടപ്പെട്ടു
0: സ്വാഭാവികമായിട്ട്. അപ്പം നമ്മളെ ഏറ്റവും കൈത്താങ്ങ് നൽകേണ്ട ആളുകളിൽ തന്നെ നമുക്ക് പിന്നെ എതിരാവുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരാജയത്തിൻ്റെ പിന്നിൽ അവരാണ്.

0: സ്വാഭാവികമായിട്ടും നമ്മളെ സമൂഹത്തിൽ ഓരോന്നും ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്ത് ചെയ്യും, അതിൻ്റെതായ ചില ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാലാണ് അവിടെ നമുക്ക് വിജയങ്ങൾ ഉണ്ടാവുക, സ്വാഭാവികമാണല്ലോ. എന്നാലും നമ്മളിപ്പോൾ ഈ ഒരു തുഫാൻ്റെ ഭാഗമായിട്ട് പിടിക്കപ്പെട്ടു ഒരു സംഭവം, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, ഇതിൻ്റെ മുമ്പും പല കേസുകൾ ഒറ്റപ്പെട്ടൊക്കെ നമ്മൾ തുഫാൻ വരുന്നതിന് മുമ്പും പിടിക്കപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നമ്മളെ കൺമുമ്പിലുണ്ടെങ്കിലും നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ട് അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒന്നാണ് ഈ സർജറികൾ.
1: അതെ
0: അല്ലെ. അപ്പോൾ ഈ സർജറീൻ്റെ സമയത്ത് നമ്മളെ അനസ്തേഷ്യ നൽകുമല്ലോ, മയക്ക് നൽകുമല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് സ്വബോധമില്ലാത്ത ആളുകളായിട്ട്
1: മാറുന്നൊരു
0: സംഭവം. അതായത് അനസ്തേഷ്യ നൽകുന്ന ടെക്നീഷ്യന് എന്ത് ചെയ്യാണ്, കഴിഞ്ഞ ദിവസം ഈ അടുത്ത് ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് സംഭവം ഉണ്ടായത്, MDMA ഉപയോഗിച്ചു, പിന്നെ അതിൻ്റെ അഡിക്ഷനായി എന്നാ പറഞ്ഞത്. ഇവരാണല്ലോ ഈ ബോധമില്ലാത്ത ആൾക്കാരാണ്. നമ്മളെ ബോധം കെടുത്താൻ
1: പറഞ്ഞു, ഞാൻ ഇത് വായിച്ചു. അവർ പറയുന്നത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ഇവർ. അപ്പൊ അവർ ചെയ്ത് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് അവരടുത്ത് സംഭവിച്ചിട്ടുള്ളത്.
0: അതെ, അതേ ഞാൻ പറഞ്ഞ നമ്മൾ വിശ്വസിക്കുന്ന ഇപ്പോൾ ഒരാളെ ബോധം കെടുത്തുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബോധം കെടുത്തുക മീൻസ് മയക്കാന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ആ വേദന അനുഭവിക്കാതിരിക്കാൻ ഉള്ള ഒരു സംഭവമാണല്ലോ. അതിലൊരു അല്പം കൂടുകയോ കുറയുകയോ ചെയ്താൽ ചിലപ്പോൾ ആള് തിരിച്ചു വരില്ല, അതാൻ്റെ കള്ളാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചിലരുടെ കൈപ്പഴവ് അത് അങ്ങനെ കണക്കാക്കിയതാണെങ്കിലും ശരി, അത് സ്വാഭാവികമായിട്ട് അത് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട ചില സൂക്ഷ്മതകളും ശ്രദ്ധകളും എന്തായാലും നഷ്ടപ്പെടൂലേ. അപ്പൊ ഇവരിതിന് അഡിക്ഷനായി എന്നാ പറഞ്ഞേ. അപ്പോൾ ഈ അഡിക്ഷനായിക്കൊണ്ട് തൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടൊരു സമയത്ത് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഈ മയക്ക് സൂചി അടിക്കുന്ന അതിന് വിധേയരാകുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ. അപ്പോൾ അത് ആ ഒരു വ്യക്തി തൻ്റെ സ്വന്തമായ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യമാണെങ്കിലും അത് ആ സ്ഥാപനത്തിനും അതുപോലെ തന്നെ രോഗികൾക്കും എല്ലാവർക്കും ഒരു പിന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതും പിന്നെ ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എത്ര നല്ല ജോലിയും അഭിമാനവും അന്തസ്സോടുകൂടി എടുക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ പോലും അവിടേക്ക് വരെ എന്ത് ചെയ്യാണ് ഇത് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മളേറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഇനി എല്ലാ ഹോസ്പിറ്റലുകളിലുള്ള ആളുകളെ അങ്ങനെ കാണാനോ ചിത്രീകരിക്കാനോ നിൽക്കേണ്ടതില്ല, മറിച്ച് അത്തരം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ അവിടെ വെച്ചുകൊണ്ട് ഇരിക്കരുത്. അതേപോലെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഒരു അനുഭവത്തിൽ പങ്കുവെക്കേണ്ടത്.
1: അതെ, തീർച്ചയായിട്ടും വാർത്ത നമ്മളൊക്കെ വായിച്ചു. പിന്നെ നമ്മുടെ പുതിയ ആളുകൾ, പുതിയ എന്താ
0: പറയാ
1: തലമുറ, അവരൊക്കെ എളുപ്പത്തിൽ പണമുണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല, ഇവർ വിചാരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര ആരോഗ്യവും
0: കുറുക്കുവഴികളാണ്
1: അല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഉണർന്നിരിക്കാൻ ഉന്മേഷത്തിന് വേണ്ടി, ഇപ്പൊ വളരെ മുമ്പൊക്കെ ഈ പെയിന്റിങ് ചിത്രം വരയ്ക്കുന്ന ആളുകളുണ്ടല്ലോ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ, അവരൊക്കെ കഞ്ചാവ് വലിക്കാറുണ്ട്. അവർ പറയണത് എന്താ വെച്ചാല് ഉറക്കം വരില്ല, പിന്നെ അതുപോലെ തന്നെ നല്ല കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ കിട്ടും, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ചിന്തകൾ
0: ഇമാജിനേഷൻ
1: കിട്ടും, ഇങ്ങനെയൊക്കെയാണ് അത് പറയാറ്. ഇന്നിപ്പോ ഇത് വ്യാപകമായി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് അവരുടെ ശരീരം അവർ നശിപ്പിക്കണം, അവരുടെ കുടുംബജീവിതം നശിപ്പിക്കണം എന്ന് അവർ തിരിച്ചറിയുന്നില്ല. കേവലമായ ഒരു ചെറിയ സമയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് വിൽപ്പന നടത്തുന്നവരും ഇത് ഉപയോഗിക്കുന്നവരും അതാണ്, ഇത് ഉപയോഗിക്കുന്നവരും അതാണ് പറയുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കോട്ടക്കല് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, അയാൾ പിന്നെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ നാട്ടിൽ ജോലിയില്ലാന്ന് അങ്ങനെ പോയി. അങ്ങനെ ഇയാൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണൊന്നുമില്ലേ, ഒരു വാർത്ത കേട്ടിട്ടാണ് ഞങ്ങളൊക്കെയാണ് പോയത്, കാണാൻ പോയത്. അപ്പോൾ കയ്യും കാലൊക്കെ പൊട്ടി, എല്ലൊക്കെ പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ച എന്താ സംഭവിച്ചത്. അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഒഴിവുള്ള ദിവസമായിരുന്നു. അപ്പോൾ കൂടെയുള്ള ഒരാൾ കഞ്ചാവ് വീടി കൊടുത്ത അത് വലിച്ചു. അപ്പോൾ മൂന്നാമത്തെ നിലയിൽ അയാൾ എന്ത് ചെയ്യാണ്, അവിടെ ജോലിയാണ്, ബിൽഡിങ്ങിൻ്റെ ജോലിയാണ്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വലിച്ചപ്പോൾ മുന്നിലൂടെ ഇങ്ങനെ ഒരാളിങ്ങനെ എന്തോ അയാൾ പറഞ്ഞ എന്തോ ഒരു കോളാന്നാണ് ഇങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ പോയി. അപ്പോൾ ഞാനതിൻ്റെ പിന്നാലെ പോയി, ആ താഴത്തേക്കാണ് ചാടി.
0: വാട്സാപ്പ്.

0: വലിയ അപകട സംഭവം,
1: ഒരു സ്വബോധം ഇല്ല,
0: ഇല്ല
1: എവിടെയാണ് എന്താ.
0: ഒരാൾ ഇങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി, ഞാൻ അയാളൊപ്പം പോയി, അതാണ് അയാൾ പറയണത്. ഇപ്പൊ എന്താ സംഭവിച്ച്, അന്നത്തെ ആ അപകടത്തെ തുടർന്ന് ഇന്നും അയാൾ എന്ത് ചെയ്തിട്ടില്ല, ശരിക്കും ഇങ്ങോട്ട് ഇതിലേക്ക് വന്നിട്ടില്ല, ഇപ്പോഴും കഴിയും കാലം. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരമാണ് നമ്മൾ നശിപ്പിക്കുന്നത് എന്നത്.
1: ശരീരവും സ്വബോധവുമാണ് നഷ്ടപ്പെടുന്നത്. സ്വബോധം നഷ്ടപ്പെടുമ്പോ പിന്നെ വേറെ ഒന്നും അറിയില്ല,
0: ഒന്നും അറിയില്ല. അതാണ് ലഹരി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ലഹരിയിൽ ഒന്നുമില്ല, എങ്ങനെയാണ് പറയാ, പത്രത്തിലും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ എന്താ പറയാ, പ്രതി മദ്യത്തിന് അല്ലെങ്കിൽ ലഹരിക്കടിമയായിരുന്നു, പ്രതി ലഹരിക്കടിമയായിരുന്നു ഉള്ള വാക്കുകൾ വരിക.
1: അപ്പൊ
0: അത് അവിടെ തന്നെ നമുക്കറിയാം എന്താണ്, നമ്മളിത് ഒരു പ്രതിയായി മാറും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ.
1: ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്താ അറിയോ, ഓരോ ഘട്ടത്തിലും നമ്മൾ ആ ഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അതായത് 10-ാം ക്ലാസ് +2 പഠിക്കുന്ന ഒരു പ്രായത്തിൽ തോന്നുന്ന വൈകാരികതകൾ തെറ്റായിരുന്നു എന്ന് ആ പ്രായത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിലാവില്ല. നേരെ മറിച്ച് അത് കഴിഞ്ഞ ആളുകൾ, നമ്മൾ പറയലോ, നമ്മൾ പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയണ കേൾക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. ആ പ്രായത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അതിൽ ലൈവായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അതേപോലെ തന്നെ മറ്റൊരു സമയത്ത് ഇപ്പോൾ ഒരു ജോലിൻ്റെ വിഷയത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ പഠിക്കണം, പല വിഷയത്തിലും പല അഭിപ്രായങ്ങളാണല്ലോ. അപ്പം ആ ഒരു സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചൊന്നും മനസ്സിലാവില്ല. പക്ഷേ പിന്നീട് എന്ത് ചെയ്യും, ആ സമയം കടന്നുപോയി കഴിയുമ്പോൾ ഇനി എനിക്കത് തിരിച്ചു കിട്ടാത്തൊരു സമയത്താണ് പിന്നെ ആലോചിക്കുക. അങ്ങനെ
0: ആ സമയത്ത് ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിലോ അത് വലിയ ദേഷ്യമായിരിക്കും അല്ലേ,
1: തന്ത വൈബ് ആയിട്ട്,
0: തന്ത വൈബ്
1: പല പേരിലും വിളിച്ച് അതിനെ പരിഹസിക്കും.
0: അതെ അതെ, മുതുനെല്ലിക്കയും മൂത്തവരുടെ വാക്കും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും.
1: യെസ്,
0: അത് ആപ്റ്റാണ് അല്ലേ. കാരണം എന്താ വെച്ചാൽ ആളുകൾ അങ്ങനെയാണ്, ഉപദേശിക്കണമെന്ന് കുട്ടികൾക്ക് ഇഷ്ടമല്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരു പിതാവിനോടുള്ള ധിക്കാരം, ഒരു മകൻ എപ്പോഴാണ് തിരിച്ചറിയുക, അവൻ്റെ കുട്ടിയുണ്ടാകുമ്പോഴാണ്
1: തീർച്ചയായിട്ടും
0: അല്ലേ. ആ നമ്മൾ ആ ഒരു ചോരത്തളപ്പിലൊക്കെ ചിലപ്പോൾ പിതാവ് പറയുന്നത് അത്ര വലിയ കാര്യമാക്കാതെ, ഇയാളൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന മക്കളുണ്ട്, ഇയാളൊക്കെ ഏത് നാട്ടുകാരൻ, അങ്ങനെയൊക്കെ ഞാൻ തന്നെ നേരിട്ട് കേട്ടേക്കുന്നുണ്ട് ഉപ്പാനെ കുറിച്ചൊക്കെ.
1: നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചപ്പോൾ, ഈ പെൺമക്കളെ ഇങ്ങനെ പല രൂപത്തിലും മാതാപിതാക്കളെ ധിക്കരിച്ചു കൊണ്ടിറങ്ങി പോകുന്ന ആൾക്കാരെ കണ്ടല്ലോ, അവർക്ക് ഭാവിയിൽ പഠിച്ചവന് പെൺകുട്ടികളെ തന്നെ കൊടുത്ത് പരീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ ആവുന്ന അത് പറയില്ല, നമ്മളങ്ങനെ കണ്ട കുറേ അനുഭവങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ പെൺകുട്ടികൾ അവർ വളർത്താൻ കാണിക്കുന്ന അങ്ങേയറ്റത്തെ ബേജാറും പേടിയും, ഇതേ ബേജാറ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല പലപ്പോഴും നമുക്ക് ആളുകളിൽ നിന്ന് ലഭിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസമർപ്പിക്കുന്ന അത്തരം സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന നേരെ വിപരീതമായ കാര്യങ്ങൾ നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്.
0: ഏതായിരുന്നാലും പ്രിയ ശ്രോതാക്കളെ, ഈ വിഷയത്തിലൊക്കെ നമ്മൾ നന്നായി ജാഗരൂകരാകേണ്ടതുണ്ട്. എപ്പോഴാണ് എവിടെയാണ് നമ്മുടെ മക്കൾ നമ്മൾ തന്നെ പിഴച്ചു പോകുക എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഏതായിരുന്നാലും നമുക്ക് ഫീഡ്ബാക്കിലൂടെ നമ്മൾ കടന്നു പോയാൽ, ജംഷീർ മുട്ടിൽ പീസ് റേഡിയോയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന മെസ്സേജുകൾ വന്നിട്ടുണ്ട്.
1: റസിയ ചെങ്ങാനി പറയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മിനിറ്റ് ടോക്കിലും പുലരി വട്ടത്തിലും ഒരേ വിഷയമാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാ പണ്ഡിതന്മാർക്കും പീസ് റേഡിയോയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തക്കിങ്ങളായി ജീവിച്ച് മുത്തക്കിങ്ങളായി മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.

0: അനുസരി ഇതില് ഒരു ഒരു മെസ്സേജ് വായിക്കാതിരുന്നാല്
1: തീർച്ചയായിട്ടും
0: 10 മെസ്സേജ് പിറകിൽ വരും.
1: അങ്ങനെ
0: മുനീർ ചെമ്മനാടിന്റെ, നമ്മളെ
1: ചെമ്മനാട് അല്ലേ,
0: സ്ഥിര ശ്രോതാവാണ്, നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, ഞാൻ എഴുതിയത്, ഞാൻ എത്ര മെസ്സേജ് അയച്ചു, നിങ്ങളത് വായിച്ചിട്ടില്ല എന്നുള്ള പരാതി പറയും. അപ്പൊ അതിൽ മുനീർ ചാനോട് പറയാനുള്ള എന്താ വെച്ചാല്, മെസ്സേജുകൾ ചിലപ്പോ കാണാത്തത് കൊണ്ടല്ല, കാരണം ഇതിലിപ്പോ എല്ലാവരും മെസ്സേജുകൾ വരുന്നുണ്ട്, ചിലത് നമ്മൾ സ്കിപ്പായി പോണതാണ്. അപ്പൊ അതിൽ ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇന്നത്തെ നമ്മൾ എന്താ മിനിറ്റ് ഒരു മിനിറ്റ് ടാക്ക് അല്ലെ, വൺ മിനിറ്റ് ടാക്ക്, ആ ചെറിയൊരു എഴുത്തിന്റെ ഒരു മിനിറ്റ് കൊണ്ട് വലിയ ആശയമാണ് കിട്ടിയത് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശരിയാണ്, ഒറ്റ മിനിറ്റ് കൊണ്ട് മൂന്ന് വിഷയങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു, അത് വലിയ ആശയം തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്.
1: അതെ, അതേപോലെ തന്നെ അനുവർ എൻറ്റി മുട്ടിൽ പറയണ, ഒരു മിനിറ്റ് കൊണ്ട് ഒരു ആയുസ്സിലേക്ക് മൊത്തം നൽകുന്ന അറിവുകൾ, അറിവുകളുടെ ഒരു സമുദ്രമാണ് പീസ് റേഡിയോ. അതേപോലെ അറിവുകളുടെ ആ പീസ് ഒരു മിനിറ്റ് കൊണ്ട് നൽകുന്നത് നാഥൻ സ്വീകരിക്കട്ടെ. ആമേൻ.
0: അറിവ് അന്വേഷിക്കുന്നവർക്ക് ഇവിടെ എന്തുണ്ട്, പീസ് റേഡിയോ ഉണ്ട് എന്നുള്ളതാണ് ശ്രോതാക്കൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്.
1: ഓക്കെ, അതേപോലെ തന്നെ പുലരിവട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് വൺ മിനിറ്റ് ടോക്കിലും പറഞ്ഞത്, നാവിനെ സൂക്ഷിക്കുക എന്ന സ്റ്റാറ്റസ് എന്നും വെക്കാറുണ്ട് എന്ന് പ്രതികരിക്കണം. ഇൻഷാല്ലാ നമുക്ക് ഫീഡ്ബാക്കിലേക്ക്
0: പിന്നെ തിരിച്ചു വരാം അല്ലേ. അവർ എഴുതിക്കട്ടെ നമുക്ക്,
1: നമ്മളെ റേഡിയോയുടെ പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, അനുഭവങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി നമുക്ക് പോകേണ്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ്.
0: ഓക്കെ.

0: മാഷാല്ല, നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് ഇപ്പോൾ കേട്ടത്. അധ്യായം 41 സൂറ ഫുസ്സിലത്തിൻ്റെ 30 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. 2425 ദിവസമായിട്ട് നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ 2396-ാമത്തെയാണ് അല്ലേ അനിഫ് കാരണം കേട്ടത്?
1: ഓക്കെ, അപ്പോൾ നമ്മളേ പിന്നെ റേഡിയോയിൽ അനവധി നിരവധി പ്രോഗ്രാമുകളുണ്ട്. എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമിനെ കുറിച്ചൊന്നും അറിയില്ല, എല്ലാവരും അത് ഒരേപോലെ കേൾക്കാറില്ല. ഇപ്പോൾ പുലരിവട്ടം കേൾക്കണം, അതേ മൈൻഡോടെ ജനക്ഷേമം എന്ന പ്രോഗ്രാം കേൾക്കണം എന്നില്ല, അങ്ങനെ ഉണ്ടോന്നും പോലും അറിയില്ല.
0: അപ്പോൾ
1: വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ എന്തുണ്ട്? പീസ് റേഡിയോയിലുണ്ട്, വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലുണ്ട്.
0: യെസ്.
1: അപ്പോൾ ഇന്ന് നാം പിന്നെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ. ഇന്ന് റിയാദു സ്വാലിഹീൻ എന്ന പ്രോഗ്രാമാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ പിന്നെ രണ്ട് പേരാണ് ഇപ്പോൾ സ്ഥിരമായിട്ട്, അഷ്റഫ് സലഫി വാണി അമ്പലവും മുജീബ് റഹ്മാൻ സലാഹിയാണ് നിലവിൽ നമുക്കിപ്പോൾ റിയാദു സ്വാലിഹീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് പിന്നെ മുജീബ് റഹ്മാൻ സലാഹിയുടേതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1:40, പിന്നെ 24 മണിക്കൂർ
0: റിവൈൻഡ്
1: ഉണ്ടാവും. അപ്പോൾ നല്ല ഒരു പ്രോഗ്രാമാണ്, നമ്മൾ കേൾക്കേണ്ട വിഷയങ്ങളാണ്, പഠിക്കേണ്ട വിഷയങ്ങളാണ് റിയാദു സ്വാലിഹീനിൽ സാധാരണയായി ഉണ്ടാവാറുള്ളത്. ഇന്ന് മുജീബ് റഹ്മാൻ സലാഹി അവതരിപ്പിച്ച റിയാദു സ്വാലിഹിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.

0: ആ ഫീഡ്ബാക്കിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ ആ പറയും, നിങ്ങൾ കണ്ടത് വായിക്കും.
1: കല്യാണം കഴിക്കണം, പെണ്ണ് കെട്ടണം എന്നൊരാഗ്രഹം പറഞ്ഞുകൊണ്ട് ഒരാൾ പ്രതികരിക്കുകയാണ്. ഇത് ഏതോ അർത്ഥത്തിലാണ്, അദ്ദേഹം സീരിയസ് ആയിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും പഠിച്ചവന് ആൾക്ക് സാലിഹായ ഒരു ഭാര്യ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: അതെ, കുറേ നമ്മുടെ ചെറുപ്പക്കാർ എന്തുണ്ട് പിന്നെ കല്യാണം അന്വേഷിക്കുന്നുണ്ട്. അത് സത്യത്തിൽ അയാൾ ഒരു ശ്രോതാവ് അത് എഴുതിയിട്ടതാണെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ റേഡിയോയിൽ തന്നെ പലരും പെണ്ണ് അന്വേഷിക്കുന്നുണ്ട്.
1: യെസ്,
0: നമ്മുടെ റേഡിയോയിലെ ടെക്നിക്കൽ ഡെസ്കിലുള്ള, അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ടീമുകളൊക്കെ അല്ലേ, പലരും കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നല്ല സ്വാലിഹായ പെൺകുട്ടികളുള്ളവർ എന്ത് ചെയ്യുക,
1: സ്വാലിഹായ പുതിയാപ്പിളമാരും
0: അതുകൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ബന്ധപ്പെട്ടാൽ എന്ത് ചെയ്യാം,
1: അത് എങ്ങനെയാണ് കണക്കാക്കിയ നമുക്കറിയില്ല. ഏതായിരുന്നാലും അള്ളാഹു അവർക്ക് എല്ലാവർക്കും അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ അതൊരു അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചര്യ പിൻപറ്റുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണല്ലോ നമ്മളത് നിർവഹിക്കുന്നത്. അതിന് അള്ളാഹു എല്ലാ തോഫീക്കും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: പിന്നെ അബ്ദുൽ മജീദ് ചോദിക്കുന്നത്, 1 മിനിറ്റ് ടോക്ക് റെക്കോർഡ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ 1 മിനിറ്റ് ടോക്ക് പിന്നെ സ്റ്റുഡിയോയിൽ വന്നിട്ട് എന്ത് ചെയ്യണം, സ്റ്റുഡിയോയിൽ നമ്മുടെ റേഡിയോയുമായി ബന്ധപ്പെട്ടാൽ അത് പിന്നെ
1: വൈകൾ പറഞ്ഞു തരും.
0: അതെ, അതിനുള്ള മാർഗങ്ങൾ അവർ അറിയിച്ചിരുന്നതാണ്.
1: നമ്മുടെ മുനീർ ചമ്മനാട് പറയണം, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു ഉപദേശമാണ്. ഇന്ന് പല ആളുകളും ജോലി ഇല്ല, കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിച്ചില്ലേ, ജോലി ഇല്ലേ എന്നൊക്കെ പറഞ്ഞു കണ്ട ആൾക്കാരിങ്ങനെ ചോദിക്കാറുണ്ട്. ഇത് പല ആളുകൾക്കും വളരെയധികം വ്യസനം ആകുന്നുണ്ട്. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. ഓലയ്ക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ.
0: മുനീർച്ച ഇത് പിന്നെ ഒരു മെസ്സേജ് ആയി എഴുതിയതാണ്.
1: പക്ഷേ
0: അദ്ദേഹത്തിന്റെ വൈഫ് ഇത് വായിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അടിയിട്ടു. മുബിനോട് ചോദിക്കുന്നത് പോലെയാണ് എന്ത്.
1: അതെ,
0: മുനീർച്ച തമാശിച്ചതാണ്. പിന്നെ ഓക്കെ,
1: അതേപോലെ നമുക്ക് ഇൻഷാല്ലാ ഈ സമയത്ത് നമ്മളെ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ നമ്മുടെ തിരുമൊഴികളുടെ ഒരു സമയമാണ്.
0: അതെ,
1: അപ്പൊ തിരുമൊഴികളിൽ നമുക്ക് ഒന്ന് പോകേണ്ടതുണ്ട് ഇൻഷാല്ലാ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 58 മിനിറ്റും 7 സെക്കൻഡുമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഇൻഷാല്ലാ തിരുമൊഴികളിലേക്ക് പ്രവേശിക്കുന്നു.
0: അതെ,
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: യാക്കൽ റബ്ബിൻ്റെ തൃപ്തി ലഭിക്കാൻ കാരണമാകുന്നത് എന്ന വിഷയത്തിലാണ് ഇന്ന് ബഹുമാന്യനായ പണ്ഡിതൻ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നത്. തിരുമൊഴികളിലേക്ക് പ്രവേശിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൻ ആയിഷത്ത് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സിവാകു മതുഹറത്തുൻ ലിൽഫമി മർദാതുൻ ലിറബ്. പ്രശ്രോതാക്കളെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം നസാഇ തന്റെ സുന്നനിൽ എടുത്തു നൽകിയിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നാം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവർത്തിക്കാം. ഹിജറ 58 വിശ്വാസികളുടെ മാതാവായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഏക കന്യകയാണ് അവർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ, സ്വഹാബികളിൽ വലിയ പണ്ഡിതയായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. എല്ലാ വിഷയങ്ങളിലും അവർക്ക് അവഗാഹം ഉണ്ടായിരുന്നു എന്നതും ചരിത്രമാണ്. മാതാവ് ഉമ്മു റുമാൻ ബിന്ത് ആമിർ എന്നിവരാണ്. 2210 ഹദീസുകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തിട്ടുള്ളത്. ഹിജറ 58 മരണമെന്ന് പറഞ്ഞു. റമദാൻ 17 അവർ ഈ ഇഹലോകവാസം വെടിഞ്ഞത് എന്നതും ചരിത്രം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്സിവാകു മതുഹറത്തുൻ ലിൽഫമി മർദാതുൻ ലിറബ്. അസ്സിവാക്, സിവാക് എന്നത് സിവാക് എന്ന് പറഞ്ഞാൽ സൂഖ് എന്നാണ് അതിൻ്റെ ബഹുവചന രൂപം. മിസ്വാക്ക്, മസാവീക്ക് എന്നൊക്കെ പറയുമല്ലോ മിസ്വാക്ക്. അപ്പോൾ മിസ്വാക്ക് ചെയ്യൽ അല്ലെങ്കിൽ സിവാക്ക് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടു അതിൻ്റെ അർത്ഥം മിസ്വാക്ക് ചെയ്യുന്ന ടൂത്ത് ബ്രഷിനോ അല്ലെങ്കിൽ അറബികളൊക്കെ ഉപയോഗിക്കുന്ന അറാക്കിൻ്റെ ആ വേര് ആ കഷ്ണത്തിനൊക്കെയാണ് ഉപയോഗിക്കുക. നല്ല സുഗന്ധമുള്ള, പല്ലിനൊരുപാട് ഗുണമുള്ള, ഔഷധഗുണമുള്ള ഒരു വേരാണല്ലോ, ഒരു ചെറിയ കഷ്ണമാണല്ലോ അത്. ആ ഉഴുതിനാണ്, കുള്ളിക്കാണ്, ആ കഷ്ണത്തിനാണ് സിവാക്ക് എന്ന് പറയുക. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വസ്തു മാത്രമല്ല ആ ഉപയോഗവുമാണ് മിസ്വാക്ക് ചെയ്യലും കൂടിയാണ് എന്നും വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെ അത് ഉപയോഗിക്കുന്നത് മതുഹറത്തുൽ ലിൽഫമു, വായക്ക് വൃത്തി നൽകുന്നതാണ്. മതുഹറത്തുൻ ലിൽഫമി, വായക്ക് വൃത്തി നൽകുന്നതാണ്. നമുക്കറിയാം വായക്ക് വൃത്തി നൽകുന്നു എന്നതോടൊപ്പം ഒരുപാട് ഗുണങ്ങളുണ്ട്, രോഗവിമുക്തിയുണ്ട്, അത് വൃത്തിയുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വായക്ക് വൃത്തി നൽകുന്നതാണ്, എന്നാലതോടൊപ്പം മർദാത്തുൻ ലി റബ്ബ്, റബ്ബിന് തൃപ്തി നൽകുന്നതുമാണ്. മർദാത്തുൻ ലി റബ്ബ്, റബ്ബിന് തൃപ്തി നൽകുന്നതാണ്, ഇഷ്ടം നൽകുന്നതുമാണ് എന്നതാണ്. പുരശ്രോതാക്കളെ, നമുക്കറിയാമല്ലോ വൃത്തിയും വെടുപ്പും ഒക്കെ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ശാരീരിക ശുദ്ധിക്ക്, വൃത്തിക്ക് വളരെ പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈമാനിന്റെ പകുതിയാണ് വൃത്തി ശുദ്ധി എന്നൊക്കെ പറയാനുള്ള കാരണം, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അക്കൂട്ടത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞാണ് പിന്നെ വായ വൃത്തിയാക്കുക. രാവിലെ എണീക്കുമ്പോൾ മാത്രമല്ല, ഓരോ നമസ്കാരത്തിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായ വൃത്തിയാക്കിയിരുന്നു. വീട്ടിലേക്ക് ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ ആദ്യം ചെയ്തിരുന്നത് വായ വൃത്തിയാക്കലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്. കാനീദാ ദഖല ബൈതഹു ബദഅ ബിസ്സിവാക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിച്ചാൽ സിവാക്ക് കൊണ്ടാണ് ആരംഭിക്കുക. അപ്പോൾ തൻ്റെ ഇണങ്ങളെ സമീപിക്കുമ്പോഴും ആർക്കും തൻ്റെ വായിൽ നിന്നൊരു ദുർഗന്ധമുണ്ടാകരുത്, ഒരു പ്രയാസമുണ്ടാകരുത്, മാനസികമായി തന്നോട് അകലുന്നൊരവസ്ഥയുണ്ടാകരുത് എന്ന് റസൂലുള്ള ആഗ്രഹിച്ചു. അതാണ് റബ്ബിന് തൃപ്തിയുള്ളത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓരോ നമസ്കാരത്തിനു മുമ്പും സിവാക്കിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. നബി അത് ചെയ്തു, തൻ്റെ ഉമ്മത്തും അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. നമസ്കാരത്തിന് എത്തുമ്പോൾ റബ്ബിൻ്റെ മുമ്പിലാണല്ലോ നിൽക്കുന്നത്, റബ്ബിനോടുള്ള മുനാജാത്താണ്. ഒരിക്കലും റബ്ബിന് അതൃപ്തി ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അത് ചെയ്തു വരുമ്പോൾ റബ്ബിന് തൃപ്തിയാണ്, റബ്ബിൻ്റെ തൃപ്തി ലഭിക്കുന്നത് എന്നത്. കൂടെ നിൽക്കുന്ന വിശ്വാസികൾക്ക്, മലക്കുകൾക്കൊന്നും തന്നിൽ നിന്നും ഒരു ദുർഗന്ധം വമിക്കാൻ പാടില്ല, സുഗന്ധമായിരിക്കണം എന്ന് ഓരോ മുഅ്മിനും ആഗ്രഹിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നാം വായിക്കുന്നുണ്ട്. തൃപ്തിയും വൃത്തിയും അതാണല്ലോ ഇതിലൂടെ ലഭിക്കുന്ന, റബ്ബിൻ്റെ തൃപ്തി, ശരീരത്തിൻ്റെ വൃത്തി, അതേപോലെ കൂടെയുള്ളവർക്ക് ഇഷ്ടം, ദുർഗന്ധമില്ലാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചാവർത്തി ചെയ്തത്. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും നമസ്കാരത്തിന് മുമ്പും യാത്ര കഴിഞ്ഞെത്തുമ്പോഴൊക്കെ ഈ ഒരു പതിവ്, അതൊരു സുന്നത്താണ്, നബിചര്യയാണ്. മാത്രവുമല്ല റബ്ബിനൊരുപാട് ഇഷ്ടമുള്ളതാണ്, നമ്മുടെ കൂടെയുള്ളവർക്കും തൃപ്തിയും ഇഷ്ടവും ലഭിക്കുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരാൾക്കും ദ്രോഹമുണ്ടാക്കരുതെന്നും ഒരാളെയും വെറുപ്പിക്കരുതെന്നും ഒക്കെ ഇവിടെ പ്രത്യേകം ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ധാരാളം ഗുണങ്ങളുള്ള ഒരു സ്വഭാവമാണ് സിവാക്ക്. പറ്റുമെങ്കിൽ പോഷക ഗുണമുള്ള, ഔഷധ ഗുണമുള്ള, ശരീരത്തിന് പ്രത്യേകതയുള്ള, സുഗന്ധമുള്ള, എന്നാൽ മറ്റുള്ളവർക്ക് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന ഗന്ധമില്ലാത്ത രൂപത്തിൽ അത് മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും വലിയ രണ്ട് ബെനിഫിറ്റുകളെ കുറിച്ചാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്, വായക്ക് ശുദ്ധി നൽകുക എന്നത് ചെറിയ കാര്യമല്ല, ശരീരശുദ്ധി വളരെ പ്രധാനമാണ്. ദുർഗന്ധം വമിക്കാതിരിക്കാൻ അത് വളരെ പ്രധാനമാണ്, ആവശ്യമാണ്. പിന്നെ അതിലുപരി റബ്ബിൻ്റെ തൃപ്തി എന്നത് വല്ലാത്തൊരു പ്രതീക്ഷയാണല്ലോ. അതുകൊണ്ട് അക്കാര്യത്തിലും ആ ഒരു പ്രതീക്ഷ കൂടി, ആ ഒരു പ്രത്യാശ കൂടി വിശ്വാസികൾക്കുണ്ടാകണം എന്നാണ് ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒപ്പം ചെറിയ ചില ശ്രമങ്ങൾക്ക് വലിയ ചില നേട്ടങ്ങൾ ലഭിക്കുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. അപ്പോൾ ചെറിയ ചില ശ്രമങ്ങൾക്ക് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നാം ചില കാര്യങ് ങൾ ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബ് അതിന് നൽകുന്ന വലിയ ഓഫറുകൾ, അതുകൂടി ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പല്ലുകൾ വൃത്തിയാക്കി റബ്ബിൻ്റെ തൃപ്തി നേടാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. എപ്പോഴും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രിയ ശ്രോതാക്കളെ, തിരുമൊഴികളാണ് നാം ഇതുവരെ കേട്ടത്. പല്ലുകൾ വൃത്തിയാക്കൽ റബ്ബിൻ്റെ തൃപ്തി ലഭിക്കാൻ കാരണമാകുന്നത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ബഹുമാനനായ കെ വി നമ്മോട് സംസാരിച്ചത്.

0: പ്രിയ ശ്രോതാക്കളുടെ ഫീഡ്ബാക്കുകൾ വളരെ വിലമതിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നഫീസ അവർ പ്രതികരിക്കുന്നു, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ദുർഗന്ധവും വിഷമവും ഇല്ലാത്ത രീതിയിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ഉൾപ്പെടുത്തട്ടെ. റസൂലിൻ്റെ സുന്നത്ത് എല്ലാം മുറുകെ പിടിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ.
1: ആമീൻ. അതുപോലെ തന്നെ ഈ തിരുമൊഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഫിയ തിരുതങ്ങാടി അവർ പറയും, നല്ല ഹദീസ് പഠിച്ചു അൽഹംദുലില്ലാഹ്, എന്നും നല്ല അറിവുകളുമായി വരുന്ന ഉസ്താദിന് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ ആമീൻ എന്നവർ പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സുഹൈബ എം വളപട്ടണം, അദ്ക്കാറിലൂടെ തുടങ്ങി മധുരം ഖുർആനും പുലരിവട്ടവും എല്ലാം കേട്ടു. വൺ മിനിറ്റ് ടോക്കിലൂടെ നല്ലൊരു വിഷയവും ആസ്വദിച്ചു. തിരുമൊഴിയിലൂടെ നല്ലൊരു ഹദീസ് കേട്ടു. അള്ളാഹു ഈ സംരംഭം എന്നും നിലനിർത്തി തരട്ടെ ആമീൻ. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയട്ടെ ആമീൻ എന്നവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
0: യെസ്, നമ്മൾ അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അവരുടെ പ്രതികരണം, ഇന്നലത്തെ കിസിൻ്റെ ചോദ്യവും ആൻസറും എന്തായിരുന്നു എന്ന് അതാത് ദിവസം ലൈവ് ക്വിസിൻ്റെ സമയത്ത് പറഞ്ഞാൽ ഇന്നലെ കേൾക്കാത്ത പുതിയ ശ്രോതാക്കൾക്ക് കേൾക്കുന്നവർക്കും ഒരു അറിവ് കിട്ടുമല്ലോ.
1: അതെ, പരിഗണിക്കേണ്ടതാണ് അല്ലേ. നമുക്ക് ആലോചിച്ചിട്ട് അത് പറയാം.
0: നമുക്ക് റിവൈൻഡിലുള്ളൊരു
1: റിവൈൻഡിലുണ്ട്, ഇത് റിവൈൻഡിൽ കേൾക്കാം. ഇനി അങ്ങനെ ഒരു ഇത് വേണമെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചർച്ച വെക്കാം.
0: ഓക്കെ, ഇൻഷാല്ലാ. അതേപോലെ ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്. അഹമ്മദ് ബിൻ ഹംബൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല കലാമാണെന്ന് തെളിവ് സഹിതം പറഞ്ഞത് അനുവാദിച്ച ആളാണെന്നായിരിക്കും.
1: യെസ്, മാഷാ അല്ലാ, എന്നും ഒരു ഗുണപാഠമുള്ള വിഷയമാണിതെന്ന് കെ വി ഉസ്താദ് എത്തിയത് വായിച്ചത്. അതായത് എന്നും ഒരു ഗുണപാഠമുള്ള വിഷയമായിക്കൊണ്ട് തന്നെയാണ് കെ വി ഉസ്താദ് എത്തിയത്. നല്ലൊരു ഗുണപാഠമുണ്ടായിരുന്നു, പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും, അതോടെ നാഥൻ്റെ പ്രീതി പങ്കിടാനും തുണക്കട്ടെ. മലയാളം നമ്മൾ വായിച്ചെടുക്കാൻ കുറച്ച് ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ ആമീൻ എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ.
0: ഓക്കെ, അതേപോലെ
1: നല്ലൊരു വിഷയം തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ.
0: അതെ,
1: നിസ്സാരാക്കാം, ആളുകൾ നിസ്സാരായിട്ടാണ് കാണുക അല്ലെ, ഒരു പല്ല് തേക്കുക എന്നുള്ളത്, ദന്തശുദ്ധി വരുത്തുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൻ്റെ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രാധാന്യം നൽകിയത് വളരെയധികം. നമ്മൾ അപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നബി ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യുന്നു, മിസ്വാക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്കന്നെ അറിയാം മറ്റുള്ളവരുടെ അല്ലേ വായ വാസനിക്കുന്നത് എത്ര നമുക്ക് ദുർഗന്ധം. അപ്പം നമ്മളേതും അങ്ങനെ ഉണ്ടാവും, നമുക്ക് വാസനിക്കില്ല.
0: അങ്ങനെ സംഭവം ഉണ്ടാകുമ്പോഴേ നമ്മൾ ശരിക്ക് ആ വ്യക്തിയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അയാളോട് സ്വകാര്യമായിട്ട്, എല്ലാവരുടെ എന്ന് പറയാതെ അയാളോട് സ്വകാര്യമായിട്ട് പറയുന്നുള്ളൂ. അല്ലാതെ നമ്മൾ വേറൊരാളോട് ഇങ്ങനെ പോയിട്ട് പറയാ ഓന് ഭയങ്കര സ്മെല്ല, അത് ഭയങ്കര വലിയ തെറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അയാളുടെ ഒരു അഭിമാനത്തെ പിറ്റി ചിന്തിച്ച്
1: ശരിയാണ് നിങ്ങൾ പറഞ്ഞ വളരെ. കാരണം ഞങ്ങളെ പള്ളിയിൽ ഒരിക്കൽ ഇതേപോലെ, പിന്നെ ഒരാള് ഒരാൾ രണ്ടാൾക്കാരുണ്ട്, അയാൾ വന്ന് നിൽക്കണത്, ഇയാൾ വന്ന് നിൽക്കൂല, അയാളിങ്ങനെ അകന്നു പോകും, അല്ലെങ്കിൽ ആരും വരട്ടെ വിചാരിച്ച് വെയിറ്റ് ചെയ്യും. അപ്പം ഞാൻ അവർക്ക് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ സെഫ് എന്നൊക്കെ വിട്ടിരിക്കണേ, അല്ലെങ്കിൽ അവരക്കാലത്തൊക്കെ കാത്തിക്കണം ഒരാൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇയാൾ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളുണ്ടാക്കണമെന്നല്ല, ഈ മോണപ്പഴുപ്പൊക്കെ ഉണ്ടാവും, ബാക്ടീരിയ ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ ശ്രദ്ധിച്ചാലും ചില ആൾക്കാർ എത്ര ശ്രദ്ധിച്ചാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്നതാണല്ലോ.
0: അതോടൊപ്പം നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സ്മെല്ലിൻ്റെ കാര്യമാണല്ലോ. എന്നാൽ നമ്മൾ ഈ സിഗരറ്റും കാര്യങ്ങളൊക്കെ വലിച്ച്
1: അത് വേറെ
0: അല്ല, അതിൻ്റെ സ്മെല്ല് ഇത് അത് ജീവിതത്തിൽ നമ്മൾ വരുത്തി വെക്കുന്നൊരു സാധനമാണല്ലോ. അപ്പം അതൊക്കെ സഹിച്ച് സഹിച്ച് കഴിയുന്ന ഭാര്യമാരും അല്ലേ, അവരുടെ ഒരു അവസ്ഥയാണ്.
1: പാൻപരാഗൊക്കെ ഇപ്പോൾ നമുക്കറിയാം, ബസ്സിലൊക്കെ പാൻപരാഗ് ഇത് ആരെങ്കിലും ചിലപ്പോൾ മുന്നിലോ സൈഡിലൊക്കെ ഇരിക്കുന്നവരുണ്ടാവും, നമുക്ക് നമ്മൾ അവരുടെ അടുത്തല്ലെങ്കിൽ പോലും നമുക്കത് സഹിക്കൂല. പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇവൻ്റെ ഒക്കെ കൂടെ ഈ സഹോദരിമാരെങ്ങനെയാണ് ജീവിച്ചു
0: പോകുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല പുരുഷന്മാർക്ക് സുഗന്ധം ഒരു തൊയ്യീബ് ഒരു സുന്നത്ത് പോലെ അല്ലേ റസൂല പഠിപ്പിക്കാൻ കാരണം തന്നെയാണ്. കാരണം നല്ലത് അള്ളാഹു ഇന്നല്ലാഹു തൊയ്യീബൻ യുഹിബ് തൊയ്യീബ എന്നാണല്ലോ. അപ്പൊ നല്ലത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് കൂടി നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടതുണ്ട്. നാദിറ ഇടിമുഴിക്കൽ ഇന്നത്തെ വൺമിൻ ടോക്ക് അവതരിപ്പിച്ചത് എൻ്റെ മരുമകളുടെ ഉപ്പയാണ് ഉമർ ഫൈസി. നല്ല അവതരണം, നല്ല വാചകങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ആമീൻ.
1: ഒരു റുസ്ത കാളികാവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, നിങ്ങളെ പറ്റിയാണ്. നിങ്ങളുടെ എൻട്രി ആങ്കേ സ്വയം കണ്ടെത്തി വരുന്നതാണോ അതോ ടെക്നിക്കിൽ നിന്ന് എടുക്കുന്നതാണോ എന്നാ ചോദ്യം.
0: രണ്ടാവാം.
1: അതെ,
0: കിലാഹുമ സ്വഹീ എന്നല്ലേ.
1: മക്ക ഹറമിൽ ഇഖാമത്ത് കൊടുത്തതിന് ശേഷവും മക്ക ഇമാം മിസ്വാക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, സൗദിയിൽ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഉപദേശമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് മുനീർ ചെമ്മനാട്. ഒരു പരാതി വന്നിട്ടുണ്ട്, ലൈവ് മുഴുവനായും റിവൻഡിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ടെക്നിക്കൽ അത് നമ്മൾ പരിശോധിക്കും, ഇൻഷാല്ലാ പരിഹരിക്കും.
0: ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അസ്മാബി ലൈറ്റ് ഗ്രൂപ്പിൽ ആഡ് ആയാൽ വൺ മിനിറ്റ് ഒക്കെ റെക്കോർഡ് കിട്ടുമല്ലോ.
1: നാദിറ ഇടിമുഴക്കൽ പറയുന്നത് വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്നത്തെ വൺ മിനിറ്റ് ഒക്കെ അവതരിപ്പിച്ചത് എൻ്റെ മരുമകളുടെ ഉപ്പയാണ്.
0: ഞാൻ വായിച്ചു.
1: ഉമർ ഫൈസ് വായിച്ചോ?
0: ഓ
1: ആ ഓക്കെ.
0: അതെ അതെ. അപ്പോൾ നമുക്ക് മെസ്സേജുകൾ ഇനി ഒരുപാടുണ്ട്, പക്ഷേ അത് നമുക്ക് മറ്റൊരു സമയത്ത് തിരിച്ചു വരാം.
1: അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു അല്ലേ.
0: നമ്മൾ റേഡിയോയുടെ അപ്ഡേറ്റ്സുകൾ ഒന്ന്.
1: അതെ, അപ്ഡേറ്റ്സ് പറയണം, ആളുകൾക്ക് അപ്ഡേറ്റ് കിട്ടണമല്ലോ.
0: അതെ,
1: അതാ ഇപ്പോഴാ 10 കൊല്ലം മുമ്പുള്ളതല്ലോ നമ്മൾ ആൾക്കാർ കൊടുക്കേണ്ടത്.
0: അതെ,
1: അപ്ഡേഷൻ കൊടുക്കണം
0: തീർച്ചയായും. റേഡിയോ അപ്ഡേറ്റ്സിൻ്റെ സമയത്ത് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, പിന്നെ നമുക്കറിയാം 500-ൻ്റെ മൊഡ്യൂള് 16, അതാണല്ലോ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 34-ാമത്തെ ക്ലാസ് ഇന്നലെ രാത്രി 10 മണിക്കുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമുക്ക് വലിയൊരു പിന്നെ വിജ്ഞാനത്തിൻ്റെ വലിയൊരു ലോകത്തേക്കുള്ള ഒരു എൻട്രിയാണ് യഥാർത്ഥത്തിൽ 500 എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും എൻറോൾ ചെയ്യാത്ത ആളുകളുണ്ടാവും, അവർ തീർച്ചയായിട്ടും. നമ്മൾ വീട്ടിൽ ഒരുപാട് സമയം നമുക്കിങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സമയത്തിൻ്റെ ഒരു ഭാഗം ഈ 500 വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. കാരണം ഇതിൻ്റെ അത്ര വലിയൊരു അറിവ് നമുക്ക് ഒരു യൂട്യൂബൊന്നും കിട്ടാനില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.
1: അതെ.
0: അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യാത്തവർ ഉടനെ എൻറോൾ ചെയ്തിട്ട് ബാക്കിൽ നിന്നുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് ഒപ്പം എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടം നടത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.

0: അപ്പോ അൻസാരി, നമ്മൾ നേരത്തെ ഒരു ചെറിയ ടെക്നിക്കൽ എറർ സംഭവിച്ചതായിരുന്നു നമ്മളെ പ്രോഗ്രാം സ്ലോട്ടിനെ കുറിച്ച് നമ്മളൊന്ന് പറയാൻ വേണ്ടിട്ട് അല്ലേ. അറിയാം ഒരു നന്മ എന്നാണ് ഓരോ. അപ്പോ നമ്മൾ റിയാദ് സ്വാലിഹിനെ കുറിച്ച് പരിചയപ്പെടുത്താനായിരുന്നു ശ്രമിച്ചത്. അപ്പോ അത് ശരിയായിട്ടുണ്ട്. അപ്പൊ റിയാദ് സ്വാലിഹിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലേ. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഉച്ചക്ക് അതുപോലെ തന്നെ 1:40 പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലും ഈ പ്രോഗ്രാം നമുക്ക് ലഭിക്കും. മുജീബ് റഹ്മാൻ സലാഹി, അഷ്റഫ് സലഫി വാണിയമ്പലം എന്നിവരാണ് ഇപ്പോൾ റിയാദ് സ്വാലിഹിൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മുജീബ് റഹ്മാൻ സലാഹി അവതരിപ്പിച്ച റിയാദ് സ്വാലിഹിന്റെ ഭാഗങ്ങളാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അത്തമ്മാനിൽ അക്മലാൻ അലൽ മബഊത് റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഈജിപ്ത് ദേശക്കാരുമായുള്ള ബന്ധപാലനത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ മനസ്സിലാക്കിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമാണെങ്കിലും അത് കാത്തു സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ആ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്റുമായി ഈജിപ്തുമായി 2 നിലക്കുള്ള ബന്ധമുണ്ട് എന്നും, അഥവാ വൈവാഹിക ബന്ധവും കുടുംബ ബന്ധവും ഉണ്ട് എന്നും പ്രസ്തുത ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം, ആ ഇബ്രാഹിം എന്നവരുടെ മാതാവ് മാരിയ റളിയല്ലാഹു അൻഹാ, അവര് ഈജിപ്തുകാരിയാണ്. ഈജിപ്തിലെ മുഖൌക്കിസ് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ചില പാരിതോഷികങ്ങൾ കൊടുത്തയച്ചു, ഹദിയ കൊടുത്തയച്ചു. ആ ഹദിയായി നൽകിയതിൽ പെട്ടതാണ് മാരിയ, സീരീൻ എന്ന് പറയുന്ന രണ്ടാളുകൾ. മാരിയയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബന്ധം പുലർത്തി. സീരീൻ എന്നവരെ ഹസ്സാൻ ബിൻ സാബിത് അൽ അൻസാരി അദ്ദേഹത്തിന് നൽകി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഹദീദ് പണ്ഡിതന്മാരും ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ബന്ധം കാത്തു സൂക്ഷിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ആ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ബന്ധപാലനം എന്നുള്ളത് നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ ചേരിയിൽ നിൽക്കുന്നവരാണ് കുടുംബക്കാരെങ്കിലും, കുടുംബം എന്ന പരിഗണന, ബന്ധം എന്ന പരിഗണന അവർക്ക് നൽകേണ്ടതാണ് എന്ന് ഇതര ഹദീസുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പലതവണയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഹദീസാണ് കുടുംബബന്ധ പാലനവുമായി ബന്ധപ്പെട്ട ഈ അധ്യായത്തിൽ ഇമാം മുസ്ലിം റഹിമഹുല്ല വീണ്ടും ചേർത്തിട്ടുള്ളത്. ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം നവവി റഹിമഹുല്ല തൻ്റെ റിയാദു സ്വാലിഹീനിൽ ചേർത്ത് വച്ചിട്ടുള്ളത്. ഹദീസ് പ്രസിദ്ധമാണ്, നമുക്കെല്ലാവർക്കും അതിൻ്റെ ആശയം വ്യക്തമായി അറിയാവുന്നതുമാണ്. അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻ അദ്ദേഹം പറയുകയാണ്, ലമ്മാ നസലത് ഹാദിഹിൽ ആയ വഅൻദിർ അശീറതകൽ അഖറബീൻ, താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, കുടുംബത്തിന് താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്ന വചനം അവതീർണമായപ്പോൾ, ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശൻ ഫജ്തമഉ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളെ വിളിച്ചു, അവർ ഒരുമിച്ചുകൂടി. ഫഅമ്മ വഹസ്വ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൊത്തത്തിൽ വിളിച്ചു, പ്രത്യേകമായും വിളിച്ചു. റസൂലുള്ളാഹി ഇങ്ങനെയാണ് വിളിച്ചത്, യാ ബനി കഅബ് ബിനു ലുഐ അൻഖിദു അൻഫുസകും മിനന്നാർ. ബനു കഅബ് ബിൻ അദി, അവരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറയാൻ, നിങ്ങളുടെ നഫ്സുകളെ നരകത്തിൽ നിന്ന് നിങ്ങൾ തന്നെ രക്ഷപ്പെടുത്തുക, അഥവാ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ആവശ്യമായ തൗഹീദ്, പാപമുക്ത ജീവിതം, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുക, ഇബാദത്ത് നിർവഹിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഉതകുന്ന, ഉപകരിക്കുന്ന കർമ്മങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകുക, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ നിമിത്തമാകുന്ന, കാരണമാകുന്ന, ഹേതുവാകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുക, അതിൽ മുഴുകുക എന്ന ആശയം. യാ ബനി മുറ ഇബ്നു കഅബ് അൻഖിദു അൻഫുസകും മിനന്നാർ. അവരെ വിളിച്ചും റസൂലുള്ള പറഞ്ഞു, നരകത്തിൽ നിന്ന് നിങ്ങളുടെ നഫ്സുകളെ നിങ്ങളെ രക്ഷപ്പെടുത്തുക. നേരത്തെ പറഞ്ഞതുപോലെ കുഫറിൽ നിന്ന് പൂർണ്ണമായും അകലം പാലിക്കുക, തൗഹീദ് പൂർണ്ണമായും ഉൾക്കൊള്ളുക, സൽസ്വഭാവങ്ങൾ എടുത്തണിയുക, ത്വാഅത്തിൽ മാതൃകയാകുക തുടങ്ങിയ സൽഗുണങ്ങൾ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി സ്വീകരിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സഹായകരമാകുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഹേതുവാകുന്ന കാര്യങ്ങളിൽ മുഴുകുക, അതിൽ ശ്രദ്ധിക്കുക, അത്തരം കാര്യങ്ങളിൽ ത്യാഗ പരിശ്രമങ്ങൾ നിർവഹിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ആശയമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെയാണ് നരകമോചനം ലഭിക്കുവാനുള്ള കാര്യങ്ങൾ. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ബനി അബ്ദി മനാഫ് അൻഖിദു അൻഫുസകും മിനന്നാർ, യാ ബനി ഹാഷിം അൻഖിദു അൻഫുസകും മിനന്നാർ, യാ ബനി അബ്ദുൽ മുത്തലിബ് അൻഖിദു അൻഫുസകും മിനന്നാർ. ഇങ്ങനെ തൻ്റെ കുടുംബക്കാരെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആവശ്യമായ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ, അതിൽ മുഴുകുവാൻ അവരെ പ്രത്യേകമായി അവരെ ഉപദേശിക്കുന്നു. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തുക, രക്ഷപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന കർമ്മങ്ങളിൽ വ്യാപൃതയാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചു തരണേ, ഞങ്ങൾക്ക് നരകമോചനം നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്, നരകമോചനം ലഭിക്കുവാൻ ഉതകുന്ന കർമ്മങ്ങളിൽ നിങ്ങൾ മുഴുകുക, നിങ്ങളതിന് പണിയെടുക്കുക, അതല്ലാതെ എനിക്ക് ഒരാളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ സാധ്യമല്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതിപ്രകാരമാണ്, ഫഇന്നി ലാ അംലിക്കു ലക്കും മിനല്ലാഹി ഷൈആ, അഥവാ ലാ തത്തകിലു അലാ ഖറാബതി ഫഇന്നി ലാ അഖ്ദിറു അലാ ദഫ്ഇ മക്റൂഹിൻ യുജീദുഹുല്ലാഹു തആല ബിക്കും. ഞാനുമായുള്ള ഖറാബത്ത്, കുടുംബബന്ധം, അതിനെ ആശ്രയിച്ചു കൊണ്ട് നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ധരിക്കേണ്ട.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ, അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നമുക്കുണ്ട് എന്നത് പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഈ മോർണിംഗ് ഷോയിൻ്റെ സമയത്ത് നമ്മളിത് കേൾപ്പിച്ചത്. ഏതായിരുന്നാലും എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കും
2: ഉച്ചക്ക് 1:40 പിന്നീട് 24 മണിക്കൂർ റിവൈൻഡിലും ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാം. നമ്മൾ എന്ത് കേട്ട് കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അറിവ് നേടാനുള്ള ഒരു വെമ്പൽ, അതിനോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി ഉള്ളവരായി ജീവിക്കാൻ പീസ് റേഡിയോ നമ്മെ പഠിപ്പിക്കുന്നു, ശീലിപ്പിക്കുന്നു എന്നത് നമുക്കേറെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ, നമ്മൾക്കറിയാം 100-ലധികം പ്രോഗ്രാമുകളുമായിട്ട് പീസ് റേഡിയോ, 100-ലധികം അവതാരകരും കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ ഫാമിലി, നമ്മളറിയാത്ത ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാ വരും ദിനങ്ങളിൽ നമുക്ക് കൂടുതൽ പ്രോഗ്രാമുകളെ പരിചയപ്പെടുവാനും അതിൽ നമുക്ക് ഏറ്റവും മനസ്സിന് ആനന്ദവും സന്തോഷവും അതിലേറെ വിജ്ഞാനവും പകർന്നു നൽകുന്ന പ്രോഗ്രാമുകളെ തിരിച്ചറിഞ്ഞ് അത് തുടർന്നു കൊണ്ട് കേൾക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലാഹു അത്തരത്തിൽ സന്മനസ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: പിന്നെ നമുക്ക് ക്വിസിന്റെ ഉത്തരം പറയണ്ടേ?
2: തീർച്ചയായും
0: ഉത്തരം പറയാം. പിന്നെ ശ്രോതാക്കൾ വിജയികളെ നമുക്ക് പിന്നെ പ്രഖ്യാപിക്കാം അല്ലേ?
2: ഓക്കെ, ചോദ്യം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക്
0: അതെ
2: പറയാം.
0: വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതാണോ അതോ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന തർക്കം ഉണ്ടായ സമയത്ത് ഉറച്ചു നിന്ന ഇമാം ആരാണ് എന്നാണ്?
2: യെസ്,
0: ഓപ്ഷൻ എ ഇമാം അബു ഹനീഫ, ഓപ്ഷൻ ബി ഇമാം മാലിക്, ഓപ്ഷൻ സി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഓപ്ഷൻ ഡി ഇമാം ഷാഫി എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ഉത്തരം പറഞ്ഞോളൂ.
2: ഉത്തരം ഓപ്ഷൻ സി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ.
0: അതെ.
2: ഓക്കെ, അപ്പം നമ്മൾ വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റിലേക്ക് ഇൻഷാ അല്ലാ അല്പസമയത്തിന് ശേഷം വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നു നമുക്കൊരു ഒരു ഒരു ഒരു പാട്ട് കേട്ട് വന്നാലോ?
0: അതെ,
2: ഇൻഷാ അല്ലാ ഈ മോർണിംഗ് ഷോയിൽ നമ്മൾ അടുത്തതായി സ്വരത്തിലേക്ക്.

0: മാഷാല്ലാ. നാം ഇതുവരെ കേട്ടത് സ്വരം. സ്വരത്തിൽ നമ്മൾ കേട്ട ഒരു ഗാനം, വളരെ മനോഹരമായൊരു ഗാനമായിരുന്നു. അള്ളാഹു നിന്റെ വിളിക്ക് ജവാബ് എന്ന് തുടങ്ങുന്ന ഒരു കാര്യമാണ് നമ്മൾ കേട്ടത്.
1: സ്വരം സൂപ്പർ, മാഷാല്ലാ. പടച്ചറബിനോട് കേണപേക്ഷിക്കുന്ന നല്ല അർത്ഥവത്തായ ഗാനം. പാടിയ മോളെ അള്ളാഹു ഇനിയും ഉയരത്തിലെത്തിക്കട്ടെ, ആമീൻ എന്ന് സുഹൈബ എം വളപട്ടണം. പാട്ട് സൂപ്പറായി, ഒരു പ്രാർത്ഥന അടങ്ങിയ പാട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ജമീല വി കെ പൂനൂർ. ആയിഷ കരുമ്പിൽ പറയുന്നു, എൻ്റെ ഉത്തരം ശരിയായി, അൽഹംദുലില്ലാ, ഒരു അറിവ് കിട്ടി, ബാറക്കല്ലാഹു ഫീക്കും എന്നവർ എഴുതിയിട്ടുണ്ട്. സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും, സ്വരം സൂപ്പർ, നല്ല മനോഹരമായ വരികൾ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക്,
0: ഞാനേ ഈ ഒരു പാട്ടിനെ കുറിച്ച് ചെറിയൊരു കാര്യം പറയട്ടെ.
1: ആ പറയൂ.
0: അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മളെ വീടിൻ്റെ ഒരു പ്ലാന്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലുള്ള ഒരു വീടിൻ്റെ രൂപം, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ വീട്ടിലേക്കൊരു ഇമാജിങ്ങ്, അല്ല നമ്മുടെ മനസ്സിലേക്കൊരു ഇമാജിങ്ങനെ വരുമല്ലോ, ഒരു രൂപം ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു ഗാനത്തിലൂടെ ഇങ്ങനെ അള്ളാഹിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് രൂപം കാണാനൊന്നും കഴിയില്ലെങ്കിലും, ഇവിടെയൊക്കെ ഞാൻ പോകേണ്ടതാണല്ലോ, ഇപ്പം നരകം, അതിൻ്റെ ഭയാനകത, അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് വരുന്നൊരു ചിത്രമുണ്ട്. അത് ഒറിജിനലാവില്ല, ഒന്നും ഒറിജിനൽ അല്ലല്ലോ മനസ്സിൽ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മൾ മരണം, ഇപ്പോൾ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളൊരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അത് എപ്പോഴും മയത്തെടുക്കുന്നു. നമ്മൾ തിരക്ക്, നമ്മൾ വലിയ തിരക്കാണ് അല്ലേ, ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കറക്റ്റ് സമയത്ത് എത്തുന്നു. നിസ്കരിച്ച് ചിലപ്പോൾ നമ്മൾ കബറിങ്ങൊക്കെ പോയിട്ട് അല്ലേ ഇതൊക്കെ ചെയ്തങ്ങാണ്ട് തിരിച്ച്, നമ്മൾ ഭയങ്കര തിരക്ക്, നമ്മളെ ലൈഫിൽ നമ്മൾ വിചാരിക്കണം നമ്മൾ ഭയങ്കര തിരക്ക് എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരാൾ നമ്മളേറ്റവും അടുത്തൊരാൾ മരിക്കുമ്പോൾ, ഒരു പക്ഷേ തലേ ദിവസം വന്ന്, പിറ്റേ ദിവസമാണ് മയത്തെടുക്കുന്നതെങ്കിൽ തലേ ദിവസം വന്ന് കണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് സമയമില്ല. പിന്നെ കുറച്ചും കൂടെയൊക്കെ ബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ വന്നുങ്ങാണ്ട് എന്തു ചെയ്യും, മയത്തെടുക്കുകയാണ്, അവിടെ നിൽക്കും, ചിലപ്പോൾ പള്ളിയിലേക്ക് വരും, നിസ്കരിച്ചും അയാൾ എന്ത് ചെയ്യും, നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകും. ഒന്നും കൂടെ ബന്ധമുള്ള ആളാണെങ്കിൽ നിസ്കരിക്കാനും ഉണ്ടാവും, കബറിങ്ങ മണ്ണ് വാരി ഇടാനും ഉണ്ടാകും. കുറച്ചും കൂടെ ബന്ധമുള്ള ആൾക്കാരാണെങ്കിലോ, അത് കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വീണ്ടും വന്ന് വീട്ടുകാരുടെ കൂടെ കുറച്ച് ഇറക്കി ഇരുന്ന് ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ വരും. പിന്നെ കൂടുതൽ ബന്ധം എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. അവർ പിന്നെ എന്തായാലും ആ ഒരു മൂകതയിൽ, ഒരു പ്രയാസത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഈ ഒരു പിക്ചർ നമ്മൾ നമ്മളെ ലൈഫിലേക്കൊന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ, നമ്മൾക്കും ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരാല്ലേ അല്ലേ. നമ്മൾ മരിച്ചു കിടക്കും, നമ്മളെ മറ്റുള്ളവർ കുളിപ്പിക്കും, നമ്മളെ കഫൻ ചെയ്യും, നമ്മളെ മയ്യത്തേറ്റി കൊണ്ടുപോകും, ഖബറിൽ വെക്കും, അതിൻ്റെ പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കാൻ വെക്കും. ഇങ്ങനൊരു പിക്ചർ, മറ്റേ പിക്ചറൊക്കെ നമ്മളെ സാങ്കല്പിക ലോകത്തുള്ള കാര്യങ്ങളാണ്, വീടിനെ കുറിച്ചാണെങ്കിലും മറ്റുള്ള സംഗതികളൊക്കെ. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യല്ലേ.
1: അതെ.
0: പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ അല്ലേ?
1: മരണം മറന്നിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും. മരിക്കണം എന്നുള്ളതാണ് ശരിക്ക്, മരിച്ചു പോകണം എന്നാണ് നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ വിശ്വാസവും ജീവിതമൊക്കെ അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ നമ്മളിവിടുന്ന് മരിച്ചു പോകുന്നു, അയൽപ്പക്കത്തും കുടുംബത്തിലും വീട്ടിലും മരിച്ചാൽ പോലും ഞാനിതുപോലെ മരിക്കേണ്ടവനാണ് എന്ന് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഫീൽ ചെയ്യുന്നില്ല.
0: ഇല്ല,
1: അതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം.
0: എത്രത്തോളം വെച്ചാലേ, ഇപ്പോൾ ഒരു വാപ്പ മരിച്ചാൽ മകന് എത്ര ദിവസം അതിൻ്റെ സങ്കടം ഉണ്ടാവും?
1: അതെ അതെ.
0: മനസ്സിൻ്റെ ഉള്ളിൽ വാപ്പ മരിച്ചെന്നുള്ളത് ചില ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും, അത് അത്രയും ഒരു ബന്ധത്തിൻ്റെ ഇതിനനുസരിച്ചായിരിക്കും. പക്ഷേ സാധാരണ നോർമലി ഒരു കുഴപ്പമില്ലാത്തൊരു ബന്ധത്തിൽ പോകുന്ന മക്കളും വാപ്പയ്ക്കാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ദിവസം അതിൻ്റെ ഒരു
1: അവർക്ക് നല്ല നന്നായി ഫീൽ ചെയ്യും.
0: ആ അല്ലെങ്കിൽ ചില ആളുകൾ എന്താ ചെയ്യുക, ആ കുറച്ച് ദിവസം ഫീലിംഗ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ തന്നെയാണ്, എൻ്റെ തീരുമാനങ്ങളാണ്, ആ ലെവലിലേക്ക് ചിലപ്പോൾ വഴി മാറിപ്പോകും. ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നിൻ്റെ ഫാമിലിക്ക് ഞാൻ തന്നെ ഉള്ളൂ
1: എന്ന തിരിച്ചറിവ്,
0: തിരിച്ചറിവിലൂടെ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും
1: ജീവിക്കും
0: അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് പങ്കുവെക്കണം തോന്നിയൊരു ചെറിയൊരു സംഗതിയാണ് ഇത്. പിന്നെ ഈ ഒരു ചിന്ത ആരുതാന്ന് വെച്ചാൽ, ഷെയ്ഖ് മുസ്തഫ ബിൻ മുഹമ്മദ് ബിൻ അലവിയാണ് ഇത് പറഞ്ഞിട്ടുള്ള ഈ ചിന്ത.
1: നിങ്ങളെന്നെ
0: അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത്, നാളെ ചെയ്യാം എന്ന് മാറ്റിവെക്കുന്ന ഓരോ നല്ല കാര്യവും ഒരു പക്ഷേ ജീവിതം നമ്മിൽ നിന്ന് കവർന്നെടുക്കുന്ന ഒരു അവസരമായിരിക്കാം. കാരണം നാളെ എന്നതിന് ആർക്കും ഉറപ്പില്ല, ഉറപ്പുള്ളത് ഇന്ന് മാത്രമാണ്. ഇന്ന് എന്ന് നമ്മൾ ഇതിൽ പറയാൻ വേണ്ടി പറഞ്ഞാണ്, ഈ ഒരു സെക്കൻഡിൽ നിന്ന് വേണമെങ്കിൽ പറയാം, അത്ര നമുക്ക് ഉറപ്പുള്ളൂ. അടുത്ത സെക്കൻഡിൽ എന്ത് നമുക്കറിയില്ല. അതോടൊപ്പം മനുഷ്യന് ഏറ്റവും വലിയ നഷ്ടം വരുത്തുന്നത് സമയം പാഴാക്കുമ്പോഴാണ്. ധനം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാം, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാം, പക്ഷേ കഴിഞ്ഞു പോയൊരു നിമിഷം പോലും തിരികെ ലഭിക്കില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി വിനിയോഗിക്കാൻ നമുക്ക് ശ്രമിക്കാം.
1: ഇന്നലെ കഴിഞ്ഞു പോയി, നാളെ ഉണ്ടാവുമോ എന്നറിയില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞ ഈ നിമിഷം, ഇതാണ് നമ്മുടെ അവസരം.
0: യെസ്,
1: അത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തന്നെ. അതിപ്പോൾ ആയിരം കുതിര ശക്തികൾ കൊണ്ടും തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ കിട്ടൂല. ഒരിക്കലും കിട്ടാത്തൊരു സാധനം സമയം തന്നെയാണ്.
0: അതെ
1: അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ സമയം പറയാം 7:35. ഈ 7:35 ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി കിട്ടൂല.
0: അതെ, തീർച്ചയായിട്ടും.
1: വേറെ 7:35 കിട്ടും, പക്ഷേ ഈ
0: 7:35
1: അതെ
0: അത്രേ ഉള്ളൂ.
1: അതെ
0: അല്ലേ?
1: അപ്പോൾ അത് വിലപ്പെട്ടതാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നല്ലൊരു ചിന്തയാണ് നമ്മൾ മനസ്സിൽ കോറിയിട്ടിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മരണത്തെക്കുറിച്ച് ധാരാളം, ആരാണ് ബുദ്ധിമാൻ ചോദിച്ചു അല്ലേ. ആ ചോദ്യത്തിന് ഉത്തരം നബി പറഞ്ഞ എന്താ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മരണത്തെക്കുറിച്ച് ഓർത്താൽ നമ്മൾ തന്നെ ഒന്ന് ഫിൽട്ടർ ചെയ്യും നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ഇടപാടുകളെ, നമ്മുടെ പിന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ. നമ്മൾ എന്ത് ചെയ്യും, മരിക്കണമല്ലോ. അപ്പോൾ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പം കൊടുത്ത മറുപടി എന്താ, ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്, ഒന്നും വേണ്ട. നമ്മൾ നാളെ മരിക്കുന്നൊരു ഉറപ്പ് കിട്ടിയാൽ നമ്മൾ നമുക്ക് ജീവിക്കാൻ ആസ്വദിക്കാൻ കഴിയില്ലല്ലോ, ആകെ വെപ്രാളം ബേജാറായിരിക്കും. അത് നല്ല തിരിച്ചറിവാണ്.
0: അതോടൊപ്പം നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ മരണത്തോട് കൂടിയിട്ട് എല്ലാതും അങ്ങോട്ട് അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു.
1: അതെ
0: അല്ലേ? അപ്പോൾ മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ടെൻഷൻ. സാധാരണ നമ്മൾ പറയലുണ്ട്, പിന്നെ ഞാൻ മരിച്ചാൽ എൻ്റെ ബാക്കിയുള്ളവർക്കാരാന്നുള്ളത്. ഞാൻ പറയണത് അങ്ങനത്തെ ഒരു ചിന്തയും നമുക്ക് വേണ്ട. നമുക്കാരാണെന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ.
1: ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോ,
0: ജീവിക്കും
1: എങ്ങനെയെങ്കിലുമല്ല, ചിലപ്പോൾ
0: നന്നായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനെക്കാട്ടിലും സൂപ്പറായിട്ട് ചിലപ്പോൾ അല്ലേ പല സഹായങ്ങളിലൂടെ അവർ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഖബറിലുള്ളൊരു ജീവിതമാണ് നമുക്ക് ഏറ്റവും ഭയപ്പെടുത്തേണ്ടത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലേ ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, അഷ്റത്തുൽ മുബശ്ശിരീന ബിൽ ജന്നയാണ്. എന്നിട്ട് പോലും അവർക്കൊക്കെ അങ്ങനെ ഒരു പേടിയും ഭയവും, കാരണം ഖബർ എന്നുള്ളൊരു ആ ഒരു പിന്നെ ഇടയിലുള്ളൊരു സംഭവം കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി ലോകം വരുന്നത് അല്ലേ. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ഭയം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ അയലോക്കത്ത് പോലും ആ ഒരു ഭയം ഉള്ളിലില്ല എന്നതാണ് നമ്മളിങ്ങനെ തെറ്റുകളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ളൊരു കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അവരുടെ ഈമാനൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം അവർ പ്രവാചകനെ കണ്ട് ജീവിച്ചവരാണ്, പ്രവാചകൻ്റെ കൂടെ ജീവിച്ചവരാണ്, പ്രവാചകിൽ നിന്ന് നേരെ ദീനെ ലഭിച്ച ആളുകളാണ്. അപ്പോൾ അത്ര ഒരു ഈമാനിലേക്ക് നമുക്ക് എത്താൻ സാധ്യമല്ലെങ്കിലും നമുക്ക് പരമാവധി ജീവിക്കാൻ സാധ്യമാക്കുക, അതിനുള്ള അവസരങ്ങളാണ് റേഡിയോ പോലെ നമുക്ക് ഒരുക്കി തരുന്നത് എന്ന മറ്റൊരു വിഷയം. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഈ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് പ്രാർത്ഥന ഇസ്ലാം വളരെ ശക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. കടങ്ങൾ അല്ലേ, നമ്മളൊക്കെ മനസ്സിലുണ്ടാവും, ഒരു 10 രൂപ ആണെങ്കിലും 10,000 ആണെങ്കിലും 1,00,000 ആണെങ്കിലും അത് വീട്ടാനുള്ളൊരു ആയുസ്, ആയുസ് മാത്രമല്ല ആഫിയത്തും അല്ലേ, തോഫീക്കും അത് ഉണ്ടാകണേ എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഈ കടത്തെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ചില ആളുകൾ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നത് എന്തിനാ ശരിക്കും അല്ല പറയാം. ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല നമുക്കറിയാം, പക്ഷെ ആത്മഹത്യയിലേക്ക് കടങ്ങളെക്കുറിച്ച് ആലോചിച്ച് അങ്ങേറ്റം, പക്ഷേ അയാൾക്ക് അയാളെ മുമ്പിൽ ഒരു ജീവിതം പടച്ചോ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ആ ജീവിതത്തെ തന്നെ എടുത്തു കളയുമ്പോൾ, സ്വയം എടുക്കുമ്പോൾ പിന്നെ ആ കടങ്ങളിലേക്ക് ഒരു ഉറുപ്പ് വീട്ടാനുള്ള അവസരം ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ ആ സമയത്ത് ആരും ചിന്തിക്കണില്ല. ചിലപ്പോൾ വീട്ടാൻ പറ്റാവുന്ന കടങ്ങളേ ഉണ്ടാവുള്ളൂ, എന്നാലും അതിനെക്കുറിച്ച് വെറുതെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, ജീവിതം അവസാനിക്കുന്ന രൂപത്തിലേക്ക്
1: ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി,
0: അത്രേ ഉള്ളൂ. ചിലപ്പോൾ സഹായങ്ങൾ കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്ഷമ കാരണം നമുക്ക്
1: അഭിവൃദ്ധി
0: ഉണ്ടാവും, പക്ഷെ നമുക്ക് ക്ഷമ ഇല്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏതായിരുന്നാലും ഒരു ഒറ്റൊരു കാര്യം കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ചിന്തിക്കാനുള്ള അവസരം, ഒരു നിമിഷം സ്വയം ചോദിക്കൂ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ അവസാന ദിവസമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ എത്രത്തോളം ഞാൻ സന്തുഷ്ടനായിരിക്കും? ഇപ്പോൾ നമ്മളെ ഇതിന് അവസാനത്തെ ഒരു ദിവസമാണ്, നമുക്ക് ഇന്ന് രാത്രി കിടക്കാൻ നേരത്താണ് അറിയണമെന്ന് വിചാരിക്കുക, അങ്ങനെ സംഭവമില്ല. പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കുക, ജസ്റ്റ് അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, ഇനി എൻ്റെ മുമ്പിൽ ഒരു അവസരമല്ല, അടുത്ത സെക്കൻഡിൽ അടുത്ത മണിക്കൂറിൽ ഞാൻ മരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഹാപ്പിയാണോ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൊരു അവസരമാണ്. ഇങ്ങനെയൊന്നും ആലോചിച്ചാൽ മതി, കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആലോചിച്ചാൽ മതി ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് സന്തോഷമുള്ളതാണ്, മറ്റുള്ളവനെ പറ്റിച്ചിട്ടുണ്ടോ വഞ്ചിച്ചിട്ടുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ, കളവ് പറഞ്ഞിട്ടുണ്ടോ, കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെ ചിന്ത എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതലുണ്ടെങ്കിൽ വൈകുന്നേരം സമാധാനത്തിൽ കടന്നിറങ്ങാന്നുള്ളത്.
1: അതെ അതെ
0: അല്ലേ.
1: അതുമാത്രമല്ല, നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്ക് അവസരം ഇവിടെ ഉള്ളത് പരലോകത്ത് വിചാരണയും അവിടുത്തെ രക്ഷാശിക്ഷകളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് നരക കാളിക്കത്തും കാണുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ ചോദിച്ചു പോകുന്ന ഫഹൽ ഇല ഹുറൂജി മിൻ സബീൽ, റബ്ബി പുറത്ത് കടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കാരണം ബോധ്യപ്പെടാണ്, നേർക്കുനേരെ കണ്ട് ബോധ്യപ്പെടുകയാണല്ലോ, എന്നാൽ ഞാൻ നന്നായി ജീവിച്ചോളാന്നല്ലാണ്. അപ്പം ആ ചോദ്യം ശരിക്ക് വിശ്വാസികൾ ചോദിക്കേണ്ടതില്ല. അവിടെ കിട്ടാത്തൊരു കവാടം ശരിക്കും ഇപ്പോൾ ഇവിടെ ഉണ്ട്, നമ്മൾ ജീവിച്ചിരിപ്പിക്കുമുണ്ടല്ലോ. ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മതിയായിരിക്കും. എന്ത് നമ്മൾ ചെയ്ത പിന്നെ എല്ലാ തെറ്റുകളും അല്ല പുറത്തുതരാൻ
0: മനസ്സറിഞ്ഞിട്ടാണ്.
1: അതെ, അപ്പം നമ്മൾ തൗബ ചെയ്യുകയും പുണ്യങ്ങൾ ചെയ്യാൻ മത്സരം കാണിക്കുകയും ചെയ്യാണ് വേണ്ടത് അല്ലേ. ഓരോ അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്, ദിവസങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉണർന്ന് പ്രവർത്തിച്ചാൽ നമ്മൾ പരാജയപ്പെടൂല. അള്ള ഒരിക്കലും നമ്മളെ വഞ്ചിക്കൂലല്ലോ, അള്ള കളവ് പറയും വഞ്ചിക്കൊന്നും ചെയ്യില്ല, നമ്മളെ പോലെ അല്ലല്ലോ. വാഗ്ദാനം ചെയ്ത് അള്ള വഞ്ചിക്കൊന്നുമില്ല. അള്ളാഹു പറഞ്ഞാണ് നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരും എന്നൊക്കെ അള്ളാഹു പറഞ്ഞാണ്. അപ്പോൾ ആ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യുക, അവന് വേണ്ടി ജീവിതം സമ

വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ചർച്ച ശരിക്കും ഉണ്ടോ? നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നമ്മളിപ്പോൾ ഒരു ഖുർആൻ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു കുടുംബ സദസ്സിലോ ഒരു വിജ്ഞാന വേദിയോ ഒക്കെ പങ്കെടുക്കും, ഒരു തസ്വീയ വേദിയിലൊക്കെ ആ ഒരു സദസ്സിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ വരുന്നുള്ളൂ. അല്ലെങ്കിൽ രണ്ടാൾക്കാർ കാണുമ്പോൾ എന്ത് സംസാരങ്ങളും ചർച്ചകളും എന്താണ്, ഫുള്ള് ദുനിയാവാണ്. അപ്പം അങ്ങനെയുള്ള ഇടയിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ശരിക്കും ആലോചിക്കണം അല്ലേ. നമ്മൾ കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൻ ആഖിറത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ആശ്വസിക്കാൻ ഞാൻ ശിർക്കും ഹറാമോ ഒന്നും ചെയ്യണില്ല എന്നൊരു സ്വയം ഒരു ആത്മവിശ്വാസവും അതോടൊപ്പം ഒരു ഉറപ്പും നമ്മുടെ മനസ്സിന് നൽകാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം.

0: മറവി മനുഷ്യന് അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മൈമൂന പാറപ്പുറം നൽകി എഴുതിയ മെസ്സേജാണ് ഇപ്പോൾ വായിച്ചത്. ഇന്നത്തെ ഉത്തരം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം നമ്മൾ
1: പറഞ്ഞല്ലോ, അഹമ്മദ് ബിൻ ഹംബൽ.
0: അതെ,
1: ഓപ്ഷൻ സി. ജമീൽ ആപ്പിലെ ഡെയിലി പ്ലാനർ ഇത്തരം ഒരു സ്വയം വിചാരണക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അഞ്ച് നേരത്തെ നമസ്കാരം, അതുമായി ബന്ധപ്പെട്ട് റവാസിബ് സുന്നത്ത് നമസ്കാരങ്ങൾ തുടങ്ങിയ അസ്കാറുകൾ, സദഖകൾ, ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യുന്നു എന്നത് രേഖപ്പെടുത്തുന്നത് ഇടയ്ക്കിടെ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം.
0: അമീർ ടി അടുത്തനാട്ടുകര, ജിദ്ദയിൽ നിന്നാണ്, റിയാദിൽ നിന്നാണ് അദ്ദേഹം മെസ്സേജ് എഴുതിയിട്ടുള്ളത്. പിന്നെ അൽഹംദുലില്ലാഹ്, ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ നാം എണീറ്റു, നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്തു. ഇനി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി നമ്മൾ ഈ ഭൂമുഖത്ത് നിന്നും പോകുമോ എന്നറിയില്ല. അതുപോലെ സൂര്യൻ അസ്തമിച്ചു രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ഭൂമുഖത്ത് നിന്നും പോകുമെന്നറിയില്ല. ഇത്രയും വിലയില്ലാത്ത മനുഷ്യരാണ് അഹങ്കാരത്തിൻ്റെയും വാശിയുടെയും പേരിൽ മത്സരിക്കുന്നതെന്ന് റസിയ ചങ്ങാനി.
1: സമയം പോയാൽ കിട്ടില്ല, കിട്ടിയ സമയം ഉപയോഗിക്കുക എന്ന് ഖദീജ ഷാഫി പട്ടില.
0: ഷഫി അടപ്പോൾ പറയുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതായ വളരെ നല്ലൊരു ചിന്തയാണ് ഇന്ന് കിട്ടിയത്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ തന്നെ ഫിസ താമരശ്ശേരി, ഞാൻ ഇങ്ങനത്തെ പാട്ടും പ്രഭാഷണവും ഒക്കെ കേൾക്കുമ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട് പടച്ചോനെ. ഇങ്ങനെ ഒരു ദിവസം ആരും തുണയില്ലാതെ കിടക്കാനുണ്ടല്ലോ, പടച്ചോനെ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ എന്നെല്ലാം അവർ ആലോചിക്കും. അന്നത്തെ അവസ്ഥ എന്തായിരിക്കും, നമ്മളൊന്നും കരുതി വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഓർക്കാറുണ്ട്. അള്ളാഹു എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് നാളത്തെ ജീവിതം നന്നാക്കി തരട്ടെ. ആമീൻ,
1: ആമീൻ. മഷാല്ലാ, സ്വരം സൂപ്പർ. അർത്ഥവത്തായി വരികൾ ഉൾക്കൊള്ളാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. പാടിയ മോളുക്കും ഇതാൾക്കും നാഥൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ.
0: വസ്മാവി പെരിന്തൽമണ്ണ പറയുന്നത് പറയാൻ വാക്കുകളില്ല എന്നാണ്. എല്ലാ പ്രോഗ്രാമും ഒന്നിനൊന്ന് നിലവാരം ഉള്ളതുകൊണ്ട് ഫീഡ്ബാക്കിൽ ഒന്നും അയക്കുന്നില്ല, ഓരോന്നും അയക്കുന്നില്ല. അപ്പം നമ്മൾ മോശം പരിപാടികൾ ഉണ്ടെങ്കിൽ അവരയക്കുള്ളൂ. എല്ലാ നിലവാരം പുലർത്തുന്നത് കൊണ്ട് ഒന്നും അയക്കുന്നില്ല. അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇഹത്തിലും പരത്തിലും നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമീൻ.
1: ഖദീജ ഷാഫി പള്ള പറയാണ് സ്വര സൂപ്പറാണ്, പാടാൻ ആഗ്രഹമാക്കുന്നു.
0: അതെ,
1: കുട്ടികൾക്കും മക്കൾക്കും ഒന്ന് പാടിക്കൊടുത്തിട്ട് ഒന്ന് ചിന്തിപ്പിക്കലേ. അതേപോലെ റഹിഹാന ബാനുത്തോൾ, അസ്സലാം അലൈക്കും. തോട്ടശ്ശേരി അറ, അസ്സലാം അലൈക്കും റഹ്മത്തുള്ള. മനോഹരമായ പ്രാർത്ഥനയോട് കൂടിയുള്ള ഗാനം, അൽഹംദുലില്ലാ, റാഹത്തായി. ഉമ്മു അമാൻ, മക്കരപ്പറമ്പ്. മാഷാല്ലാ, സ്വരം നല്ല ഒരു പ്രാർത്ഥനാ ഗാനമാണ്. സൈനബ കടിമ്പൈപ്പുറം, അതുപോലെ തന്നെ ഫെബിൻ മുനീർ ചെമ്നാട്, അനിഫ കങ്ങക്ക് കുറച്ചൊക്കെ തമാശ ആവാന്നാണ് മുനീർ ചെമ്നാട് പറയണത്.
0: മുനീർ ചെമ്നാട് നമ്മുടെ ഇവിടുത്തെ ഒരു കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ റേഡിയോയിൽ. ഇവരൊക്കെ നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെടാറുണ്ട്.
1: സൈനബ കടുമ്പഴിപ്പുറം, അതുപോലെ അമീറിറ്റി അടുത്തനാട്ടുകാർ പറയണം. മുജീബുർ റഹ്മാൻ സലായി, ഞാൻ തിരുവങ്ങാടി തിങ്ങാനയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മദ്രസ അധ്യാപകനും അറബി കോളേജ് അധ്യാപകനുമായിരുന്നു എന്ന് പങ്കുവെക്കുന്നു. ഉമ്മുകുൽസു ചിറമംഗലം, പ്രാർത്ഥനയോടെ കൂടിയുള്ള പാട്ട്.

0: നല്ല നല്ല വോയിസ് മോളെ, മാഷാല്ലാ, ബറക്കല്ലാ ഫീക്ക് എന്ന് ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു.
1: അപ്പോൾ നമുക്ക് വഴിവിളക്കുമായി ബന്ധപ്പെട്ട് അത് പറയണ്ടേ? വഴിവിളക്ക്,
0: യെസ്,
1: ഇന്നത്തെ വഴിവിളക്ക്, ഇന്നത്തെ എത്രാമത്തെ വഴിവിളക്കാണ്?
0: 2579.
1: അതെ, 2579 ദിവസങ്ങളായി വഴിവിളക്ക് ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വഴിവിളക്കിൽ വന്നിട്ടുള്ളത്, പെൺമക്കൾ അമൂല്യ രത്നങ്ങളാണ്. നിങ്ങൾ പെൺമക്കളെ വെറുക്കരുത്, കാരണം അവർ സമാശ്വാസത്തിൻ്റെ കേദാരവും വിലപിടിപ്പുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കാണ് ഇന്നത്തെ വഴിവിളക്കിൽ വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം, പെൺകുട്ടി ജനിച്ചാൽ കുഴിച്ചു മൂടിയിരുന്നൊരു സമൂഹം, ആ സമൂഹം പിന്നെ പെൺകുട്ടികൾ ജനിച്ചാൽ സന്തോഷ വാർത്ത അറിയിക്കുന്ന രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുത്തതാണ് ഇസ്ലാം.
0: ചിന്തയെ തന്നെ മാറ്റി.
1: അതെ അതെ, പെൺകുട്ടി ഉണ്ടെന്നാണ് അപമാനം അല്ലേ. ഒരാള് പറയുന്നുണ്ട്, സഹാബി പറയുന്നുണ്ടല്ലോ, എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളെ ആരും അറിയാതെ വളർത്തി, ആഗ്രഹം ഉണ്ടായി, പക്ഷെ നാട്ടുകാരെ അറിഞ്ഞപ്പോൾ എന്തായി, കൊണ്ടുപോയിട്ട് കുറച്ച് ദൂരെ പോയിട്ട് കുഴി കുത്തിയേക്ക്. നിങ്ങൾ ആലോചിച്ച് വെക്കണേ, രംഗം ആലോചിച്ച് പറയാൻ പോലും കഴിയണില്ല.
0: ഒരു ചരിത്ര കഥയല്ലത്.
1: അതെ അതെ, ഇതൊരു നടന്ന സംഭവമാണ്. അവരെ അവരെന്ത് ചെയ്തു, മാനസാന്തരപ്പെടുത്തി അല്ലേ. അതാണ് ഖുർആനിന്റെ വിജയം എന്ന് പറയണത്.
0: ഒരു സമൂഹത്തിൻ്റെ ഇത് ഇപ്പൊ കാണുന്ന ഈ പിന്നെ കഞ്ചാവ് ലഹരി ഒന്നും മാറിയല്ല
1: അല്ലെ.
0: അത് അന്ന് അവര് ജീവിതത്തിന്റെ ഭാഗമായിരുന്നു,
1: സംസ്കാരം.
0: അതെ, അതിനെയാണ് മാറ്റി മറിച്ചത് എന്നുള്ള ആയത്തിലൂടെ നമുക്കത് കാണാം.
1: റസൂൽ അവരെ പരിവർത്തിപ്പിച്ചു അല്ലേ, അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഒരു സഹാബിയോട്, കുതിരപ്പുറത്ത് ഇങ്ങനെ വേഗത്തിൽ കുട്ടിയെ വെച്ച് പോയപ്പോൾ ശ്രദ്ധിക്കണം, അത് എന്താണ്, നിധിയാണെന്ന്
0: അല്ലേ.
1: നബിന്റെ വാക്ക് അതാണ്. പെൺകുട്ടികളെ പ്രത്യേകം പരിഗണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം അതാണ്. കാരണം അവരെ ജീവനോടെ കുഴിച്ചുകൂടിയിരുന്ന ആ സാഹചര്യത്തിൽ നബി അവരെങ്ങനെ അഭിവൃദ്ധിപ്പെടുത്തി കുട്ടി പെൺകുട്ടികളെ സ്നേഹിക്കാൻ ഒരുപാട് വാക്കുകൾ കേൾക്കാം നബിയുടെ
0: അല്ലേ. ഞാൻ അങ്ങനെ ആലോചിക്കണം, അതിൻ്റെ ഒരു തുടർച്ച ശരിക്ക് പ്രവാചകന്റെ ആ ഒരു വാക്കിന്റെ ഒരു വലിയൊരു അംഗീകാരം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേക ഒരു പരിഗണന എല്ലാ മേഖലയിലും നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു മുസ്ലിം ഭരണം ആയിക്കോട്ടെ അല്ലാത്ത ഭരണമാണെങ്കിൽ പോലും ഉണ്ട് എന്നുള്ളതിന് നമുക്ക് മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ആ സമയത്താണ് എന്ത് ചെയ്യണത്, സ്വന്തം സഹോദരങ്ങളും പിന്നെ പിതാക്കന്മാരും ഒക്കെ ഇവരെ സ്വയം എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം.
1: ഇവിടെ ഇപ്പോൾ സൗദിയിലെ കുറെ മുമ്പ് ഇപ്പം നമ്മൾ ഈ അവിടുന്ന് അവിടുത്തെ വിദേശികളെ അത് ടിക്കറ്റും ഇതൊന്നും ഇല്ലാതെ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ. പണ്ടൊക്കെ ഉമ്രക്കൊക്കെ പോയിട്ട് ഉമ്ര വിസക്ക് പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി കയറി ആൾക്കാരൊക്കെ, അവരെ പോലീസ് പിടിക്കും, എന്നിട്ട് ജയിലിൽ ഇടുമല്ലോ, അവരെ കയറ്റി അയക്കണമല്ലോ, ആ പൈസ എടുത്താൽ അത് ഈ പെൺകുട്ടികളുള്ള പിതാക്കന്മാരുണ്ടല്ലോ അവര് ഹദിയ കൊടുക്കണതാ.
0: ശരി,
1: അത്രത്തോളം അറബികൾക്ക് എന്താണ് പിന്നെ സന്തോഷമാണ്. അതിൽ നിന്നെന്റെ ഒരു ഓഹരിയാണ് എന്ത്, അവര് അങ്ങനെ ഒരാളിനോട് പറഞ്ഞ കേട്ടോ
0: അവിടുന്ന്,
1: അതായത് ഈ പെൺകുട്ടി ഉണ്ടായെങ്കിൽ അറബികൾക്ക് ഭയങ്കര സന്തോഷം, ആ സന്തോഷത്തിന് അവര് സദക്കകൾ ധാരാളം കൊടുക്കുന്നതാണ്. അതിൽപ്പെട്ട ഒരു സദക്കയാണ് എന്ത്, വിദേശി ഒരു വിദേശി ജയിലിലുണ്ടെങ്കിൽ അയാളെ മോചിപ്പിക്കാനുള്ള,
0: അടിമകളെ മോചിപ്പിച്ചിരുന്ന പോലെ അല്ലേ ആ ഒരു സിസ്റ്റം. ഏതായാലും ഇൻഷാല്ലാ നമ്മള് നമുക്കൊരു ഒരു ഒരു പ്രോഗ്രാം കൂടി നമുക്കുണ്ട്, ബാക്കിയുണ്ട്.
1: അറിയാമൊരു നന്മ,
0: അറിയാമൊരു
1: അറിയാം നന്മയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചോദ്യം ഒരു ഉത്തരമുണ്ട്.
0: ഓക്കെ,
1: അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചോദ്യം ഒരു ഉത്തരമാക്കിയാലോ.
0: ഓക്കെ
1: അല്ലേ, ഒരു ചോദ്യവും ഒരു ഉത്തരവും.
2: ഒരു വിശ്വാസിയായ ഒരാൾക്ക് വെടിമരുന്ന് കച്ചവടം അനുവദനീയമാണോ എന്നാണ് ചോദ്യം.
3: വെടിമരുന്ന് കച്ചവടം രണ്ട് നിലക്ക് നോക്കുകയാണെങ്കിൽ അത്തരം കച്ചവടങ്ങൾ ഒരു ശരിയായ മുസ്ലിമിന് നടത്താൻ പറ്റുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒന്ന്, പലപ്പോഴും ഇതൊക്കെ ഏതെങ്കിലും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് ഉണ്ടാകുക. ഇസ്ലാമിലേതായിരുന്നാലും പെരുന്നാളിനോടനുബന്ധിച്ച് വെടിമരുന്ന് പ്രയോഗമില്ല. അപ്പോൾ സ്വാഭാവികമായും മറ്റ് മതവിഭാഗങ്ങളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത്, അതിൽ ദൂർത്തുണ്ട്. തബ്ദീർ എന്ന് പറയുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് അല്പം നൽകുന്ന പണം പോലും ദുർവിനിയോഗമാണ്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ, ദുർവിനിയോഗം നടന്ന ആളുകൾ പിശാചിന്റെ കൂട്ടാളികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ദൂർത്തും ദുർവിനിയോഗവും വെടിമരുന്ന് കച്ചവടത്തിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉപകാരവും ഇല്ലാത്ത ദൂർത്തിന്റെ പൊങ്ങച്ചത്തിന്റെ പ്രകടനമായ ആഘോഷങ്ങളുടെ അടയാളമായി കരുതപ്പെടുന്ന ഇത്തരം കച്ചവടങ്ങളിൽ നിന്ന് ഒഴിവായി ഇസ്ലാം അനുവദിക്കുന്ന ഹലാലായ വഴി തേടിപ്പിടിക്കുകയാണ് വേണ്ടത്.
1: അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് ഒരു ചോദ്യം ഒരു ഉത്തരമാണ് അല്ലേ. അറിയേണ്ട ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ പിന്നെ ചോദ്യം ഉത്തരത്തിൽ നമ്മൾ കേട്ടത്. അൽ ഇജാബയിൽ നിന്നും അൽ ഇജാബ ചോദ്യങ്ങളിൽ വരുമല്ലോ.
0: യെസ്,
1: ആ ചോദ്യോത്തര പക്തിയിൽ നിന്നും എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
0: അതെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നമ്മൾ കേൾക്കാറുള്ള അൽ ഇജാബ. അൽ ഇജാബയിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ അയക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്.

0: ഓക്കെ, വിജയികളെ പറഞ്ഞിട്ടില്ല എന്ന് സീനത്ത് പാലക്കാട് പ്രതികരിക്കുന്നുണ്ട്. ഇൻഷാല്ല വിജയികൾ എന്തായാലും നിങ്ങൾ അറിയും അല്ലേ.
1: അതെ അതെ, അത് ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ട്, സിസ്റ്റം എന്തോ ഒരു ചെറിയൊരു പണിമുടക്കിലാണ്. അത് ഇൻഷാല്ല നമ്മൾ അത് എടുക്കുന്നുണ്ട്, എടുത്തോണ്ടിരിക്കുന്നുണ്ട്, അത് അറിയിക്കും ഇൻഷാല്ല.
0: യെസ്, ആ കഥ കേൾക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങലാണ്. കുഴികൊഴിക്കുന്ന ഉപ്പയുടെ വിയർപ്പ് തുടച്ചു കൊടുക്കുന്ന മോള് ആ രംഗം മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ എന്തോ മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ്. അതായത് സ്വന്തം മകളെ കുഴിക്കാനുള്ള കുഴി കുഴിക്കുമ്പോൾ അല്ലേ, സ്വന്തം മകള് എന്തു ചെയ്യാണ് ആ വിയർപ്പ് തുടച്ചു കൊടുക്കുന്ന രംഗം. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആയിഷ അങ്ങാടിപ്പർ എന്താ പറയുന്നുണ്ട്? അസ്സലാമു അലൈക്കും. ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ സ്വന്തം മോളെ അങ്ങനെ ചെയ്തത്?
1: ജമീല വി കെ പോനൂർ പറയുന്നത്, എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അവരുണ്ടായപ്പോൾ ഒരു സാമ്പത്തിക കഴിവും ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ ടീച്ചർമാരാണ്. അള്ളാഹു അനുഗ്രഹിച്ചു, അൽഹംദുലില്ല. പെൺമക്കൾ അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞില്ലേ, മൂന്ന് പെൺകുട്ടികളുള്ള ആളോട് നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞില്ലേ?
0: അതെ, മൂന്ന് സഹോദരിമാര് അല്ലെങ്കിൽ മൂന്ന് പെൺമക്കള് പിന്നെ രണ്ട് ഭാര്യമാരെന്നൊക്കെ.
1: എന്തായാലും മൂന്ന് പെൺകുട്ടികളെ കുറിച്ച് പറയുന്നു അല്ലേ. അപ്പൊ ഒരാള് നബിയെ, എനിക്ക് രണ്ട് പെൺകുട്ടികളുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാലും നിങ്ങളും നിങ്ങളെയും പരിഗണിക്കുമെന്ന് അള്ളാഹു അവിടുന്ന് അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതായിട്ടുണ്ട്. അപ്പൊ പെൺകുട്ടികൾ, അതാണ് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ സന്തോഷ വാർത്ത എന്ന് പറയാനുള്ള കാരണം. സോ അവരെ നന്നായി വളർത്തിയാൽ, ഇതിനനുസരിച്ച് വളർത്തി കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു ജീവിതമാക്കി കൊടുത്താൽ എന്തുണ്ടാവും? സ്വർഗം കിട്ടും അല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: ബാശേരി അബു തലശ്ശേരി, അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീക്കും, നല്ല സ്വരം, അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട്. സൈനബ കരുവാങ്കല്, അസ്സലാമു അലൈക്കും. വിജയികളെ പറഞ്ഞു, ഞാൻ വിജയിച്ചിരിക്കുന്നു.
1: അതെ, അതാണ് വിജയം.
0: അതാണ്,
1: സ്വയം പ്രഖ്യാപിച്ചു.
0: അതെ, അതായത് ഉത്തരം ശരിയായപ്പോ അല്ലേ അവിടെ വിജയായി. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിക്കുന്നത്.
1: അതെ അതെ, നമുക്കത് ഇൻഷാല്ലൂടി വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് നോക്കാം.
0: അലിജാബയുടെ ചോദ്യത്തിൽ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്. എല്ലാവരും അല്ലേ ഹിജാബയോട് ചോദ്യം ചോദിക്കാം. എല്ലാ ശനിയാഴ്ചയും നേരിട്ട് ചോദിക്കാനും പറ്റും, അൽഹംദുലില്ലാ എന്ന് മുനീർ ചമ്നാണ്.
1: അതെ, ധൈര്യമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്താ അലി ജാബയിലേക്ക് എഴുതി ചോദിക്കാം, ഫോൺ ചെയ്ത് ചോദിക്കാം. കാരണം ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അതിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി നൽകുന്നുണ്ട്. പൊതു ആളുകൾക്ക് എന്താ വെച്ചാൽ വലിയൊരു ഉപകാരമാണ് എന്ത് അലി ജാബ എന്ന് പറയുന്ന സെഷൻ തന്നെ. ഇൽമിൻ്റെ ഒരു വലിയ സെഷനാണ് അത് കൈകാര്യം ചെയ്യുന്നത്.
0: പര്യാവരത്തിനേ അബ്ദുൽ സത്താറെ മോൾ സലാം
1: പറഞ്ഞിട്ടുണ്ട്. സലാം പറഞ്ഞ എല്ലാവർക്കും സലാം അടക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് ഒരു അറിയാം ഒരു നന്മ, അതിൽ ഇന്ന് പ്രീ മാരിറ്റൽ കോഴ്സിനെ കുറിച്ചാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മഹത്തായ ഇബാദത്തുകളൊന്നാണല്ലോ വിവാഹം. പ്രായപൂർത്തിയായവർക്ക് വിവാഹത്തെക്കുറിച്ച് ശരിയായ ധാരണകൾ കൈമാറാനും ബന്ധങ്ങളുടെ വിലയും ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട പ്ലാനിങ്ങും യുവതലമുറക്ക് കൈമാറുന്ന ഒരു കോഴ്സാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ, കൗൺസിലിംഗ് വിദഗ്ധർ തുടങ്ങിയവരുടെ പാനലാണ് കോഴ്സിന് നേതൃത്വം നൽകാറുള്ളത്. അപ്പോൾ അത് ഫീസ് റെഡിയിൽ എന്താണ് അങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംഘടന ഇപ്പോൾ പിന്നെ അത് പല ജില്ലകളിലും എന്തു ചെയ്യാറുണ്ട്, സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ യുവതി യുവാക്കളൊക്കെ എന്ത് ചെയ്യണം, ഇത്തരം കോഴ്സുകൾ ചെയ്യുന്നതെന്നാണ് അവർക്ക് വലിയ ഉപകാരപ്പെടും ജീവിതത്തിൽ. പല കോഴ്സിനും നമ്മൾ പോകുന്നുണ്ട്, ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് പോണത്. എന്നാൽ വിവാഹത്തെക്കുറിച്ച് ആർക്കും വലിയ ഒരു കോഴ്സ് അവർ ചെയ്യാറില്ല. എന്നിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് കല്യാണങ്ങൾ നടക്കും, എന്നിട്ടോ അതാണ് മുടങ്ങുകയും ചെയ്യും.
0: അപ്പോൾ പിന്നെ എങ്ങനെ വരും അല്ലേ? വല്ല ഉസ്താദ്മാരടുത്തോ
1: അല്ലെങ്കിൽ കൗൺസിലർമാരടുത്തോ പോയിട്ടാകെ പിന്നെ ജീവിതമൊക്കെ ആകെ കൊളായി.
0: അതെ, കയ്യിൽ പോയിട്ട് വരും അല്ലേ. അപ്പോൾ ഒരു പ്രാഥമിക അറിവ്, നമ്മൾ എന്താ പറയുക, ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിച്ചറിയുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: ഏറ്റവും വിലപ്പെട്ടതല്ലേ വിവാഹം,
0: പിന്നെ
1: നമ്മുടെ ടേണിംഗ് പോയിന്റ് അല്ലേ.
0: അതെ അതെ അതെ.
1: അപ്പോൾ അത് ശരിക്കും നമ്മൾ അറിയണമല്ലോ, അറിഞ്ഞിരിക്കേണ്ടതുണ്ടല്ലോ. ഏതായിരുന്നാലും ഇൻഷാല്ലാ നമ്മുടെ മോർണിംഗ് സെഷൻ അവസാനത്തിൻ്റെ
0: മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കാം. അതെ,
1: സമയങ്ങളാണ്. നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും ലൈവിൽ നമുക്ക് കാണാം. ഇനി പീസ് റേഡിയോ വൈബ്സിൻ്റെ സമയമാണ്. അല്ലേ?
0: ഓക്കെ,
1: ഇന്നത്തെ വൈബ്സിൽ നമ്മളൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടിയും നസറുല്ലാ സലാഹിയുമാണ്. അപ്പോൾ നമുക്കിനി അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാം അല്ലേ?
0: ഇൻഷാ അള്ളാ.
1: വഹർദാബാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ഇന്നത്തെ വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ നസറുല്ല മഞ്ഞപ്പെട്ടി, എൻ്റെ കൂടെ ബഹുമാനായ വി ടി അബ്ദുസ്സലാം മാസ്റ്റർ. നമ്മൾ എന്നത്തെയും പോലെ നേരെ ആമുഖങ്ങളില്ലാതെ ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കാം.
1: ഇൻസൈറ്റിൽ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന വിഷയത്തിൽ മുനവർ ഫൈറൂസ് നടത്തുന്ന ഒരു മനോഹര സംസാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിഷ്റഹ്ലി സുദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം എവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിൻ്റെ പരിപാലകനായ അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യത്തിന് ഏഴാകാശങ്ങൾക്കുമുപരിയിൽ അവൻ്റെ സിംഹാസനത്തിൽ അവൻ ആരോഹിതനാണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. മൻ ഫിസ്സമാ, ഉപരിയിലുള്ളവനാണവനെന്ന് ഖുർആനിലുള്ള പ്രയോഗത്തിൽ കാണാം, ഹദീസിലെ പ്രയോഗത്തിലും കാണാൻ കഴിയും. അർറഹ്മാനു അലൽ അർഷിസ്തവ, പരമകാരുണ്യകൻ അർഷിൽ അവൻ്റെ സിംഹാസനത്തിൽ ആരോഹിതനാണ് എന്നും അള്ളാഹു അറിയിക്കുന്നുണ്ട്. വേറെയും ഒരുപാട് തെളിവുകൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരതുന്ന ഏതൊരാൾക്കും അള്ളാഹു അവൻ്റെ ദാത്തിൽ എല്ലാത്തിനും മേലെയാണ് എന്നതിന് കാണുവാൻ കഴിയും. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിലും അവൻ്റെ കഴിവിലും അവൻ്റെ കാഴ്ചയിലും അവൻ്റെ കേൾവിയിലുമെല്ലാം അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഖുർആനിൻ്റെ 57-ാം അധ്യായം സൂറത്തു അൽ ഹദീദിലെ 4-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങളെവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അഥവാ അവൻ്റെ അറിവിൽ നമ്മുടെ കൂടെയുണ്ട്, അവൻ്റെ കഴിവിൽ അവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സദ്വൃത്തരാണെങ്കിൽ അവൻ്റെ സഹായം നമുക്ക് ലഭിക്കും. മഹാനായ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് ആഴക്കടലിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഏഴാകാശങ്ങൾക്ക് മുപരിയിലുള്ള റബ്ബ് ആ പ്രാർത്ഥന കേട്ടു. റബ്ബ് അദ്ദേഹത്തെ സഹായിച്ചു. ഉണ്ടോ, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസഘട്ടങ്ങളിലും എത്ര തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ പോലും നിയന്ത്രിക്കുന്ന എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് ഏതൊരു മുസ്ലിമിനും മനസ്സിന് സന്തോഷം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് അഥവാ അവൻ്റെ സഹായം ഇൻഷാ അള്ളാ എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു ചിന്ത, അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ്. അത് മുസ്ലിങ്ങളല്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത ആളുകൾക്കത് ലഭിക്കുകയില്ല. മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ഹാറു നബി അലൈഹിസ്സലാമും ധിക്കാരിയും അഹങ്കാരിയും സ്വേച്ഛാധിപതിയുമൊക്കെയായ ഞാൻ അത്യുന്നതനായ റബ്ബാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച അധികാരത്തിൻ്റെ അരമനയിൽ കയറി അഹങ്കാരത്തോടുകൂടി മറ്റുള്ളവരെ കൊന്നൊടുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല. ഇന്നനി മഅകുമാ അസ്മഉ വഅറാ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളെ സഹായിക്കാനൊക്കെ ഞാനുണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേലുകാരും ഫിർഔനിൽ നിന്നും അവൻ്റെ സർവായുധ സജ്ജരായ പട്ടാളത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുമ്പോൾ അവസാനം എല്ലാ ഭാഗത്തു നിന്നും സൈന്യം അവരെ വലയം ചെയ്യുകയും അവരെ വളയുകയും മുമ്പിൽ കടലും പിന്നിൽ ഫിർഔനും പരിവാരങ്ങളും നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രതീക്ഷകൾ മുറിഞ്ഞുപോയ ആശയറ്റുപോയ ബനു ഇസ്രായേലുകാർ പറഞ്ഞു, മൂസ ഇന്നല മുദ്റഖൂൻ, തീർച്ചയായും നാം പിടിക്കപ്പെട്ടു, നാം കുടുങ്ങിയിരിക്കുന്നു, ഇനി നമുക്ക് രക്ഷയില്ല. മൂസ നബി പറഞ്ഞു, കെല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി സയഹദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ രക്ഷിതാവുണ്ട്, അള്ളാഹുവുണ്ട്, സയഹദീൻ, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും, എന്തോ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്നർത്ഥം. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിന്റെ വടി കൊണ്ട് നീ കടലിലടിക്കുക. അപ്പോൾ കടലിലടിച്ചു, ആ കടലിൽ വടികൾ രൂപപ്പെട്ടു, ബനു ഇസ്രായേലുകാർ ആ വടികളിലൂടെ രക്ഷപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ഹിജറ പോവുകയാണ്. മക്കയിലെ കിരാതമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ സ്വസ്ഥമായൊന്ന് ജീവിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മുസ്ലീങ്ങളെ പല നാടുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പറഞ്ഞയച്ചിട്ടുണ്ട്. മദീനയിലേക്കും പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും പ്രിയ അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതിനിടയിൽ അവർ സൗർഗുഹയിൽ അഭയം പ്രാപിച്ചു. 3 ദിവസമാണ് അവർ അവിടെ കഴിച്ചുകൂട്ടിയത്. ഒരു ദിവസം ശത്രുക്കളെ ഗുഹക്കകത്ത് വച്ച് ഗുഹാമുഖത്തിലൂടെ അവർ കാണുന്നുണ്ട്. ഭയന്ന് ഉറച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, അതാ ശത്രുക്കൾ, അവരിലാരെങ്കിലും ഒരാൾ തൻ്റെ കാലിനടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ നമ്മളെ കാണും. നബി പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറേ, മാ ളന്നുക ബിസ്നൈൻ, രണ്ടാളെപ്പറ്റി നീ എന്താണ് കരുതിയത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി അവിടെ അല്ലാഹുവുണ്ട് എന്നാണ്. എന്തോ, അതായത് അവിടെ അല്ലാഹുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. ശുദ്ധ ഖുർആൻ ഇതേ സംഭവം തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. സൂറത്തു തൗബയിലെ 40-ാമത്തെ വചനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹോദരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തഹ്സൻ, അബൂബക്കർ, നീ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു ബോധമാണ് നമുക്കെപ്പോഴും ഉണ്ടാവേണ്ടത്. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവനെന്നെ സഹായിക്കും. ഒരു വിശ്വാസിക്ക് ഇതൊരു സമാധാനത്തിൻ്റെ വാചകമാണെങ്കിൽ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു താക്കീത് കൂടിയാണ്. അല്ലയുണ്ട് ഇവിടെ, അല്ല ഇത് കണ്ടിട്ടുണ്ട്, അല്ല ഇത് അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ എല്ലാം കൊണ്ടുവരപ്പെടുമെന്നുള്ള താക്കീത് കൂടിയാണ്. അല്ലാഹു പറയുന്നുണ്ട്, മയക്കുനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും, 3 ആളുകൾ ഒരു രഹസ്യ മീറ്റിംഗ് കൂടുകയാണെങ്കിൽ 4-ാമനായി അല്ലാഹു അവിടെ ഉണ്ടായിരിക്കും. 5 ആളുകൾ അവിടെ കൂടുകയാണെങ്കിൽ 6-ാമനായി അല്ലാഹു ഉണ്ടായിരിക്കും. അതിൽ കൂടുതലോ കുറഞ്ഞതോ ആയ സംഖ്യയാണെങ്കിലും അല്ലാഹു അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അല്ലാഹു അവിടെ ഇറങ്ങി വരുമെന്നോ അല്ലാഹുവിൻ്റെ ദാത്തുകൊണ്ടവൻ ഭൂമിയിൽ ഹാജരാകുമെന്നോ ഒന്നുമല്ല ഇതിൻ്റെ അർത്ഥം. അത് കൃത്യമായി അല്ലാഹു പറഞ്ഞു, അവൻ അർശിലാരോഹിതനാണ്. എന്നാൽ അല്ലാഹു അതറിയുന്നുണ്ട്. 2 കൂട്ടുകാർ രഹസ്യം പറയുന്നുവെങ്കിൽ അല്ലാഹു അത് കേൾക്കുന്നുണ്ട്. 10 ആളുകളുടെ മീറ്റിംഗ് കൂടുകയാണെങ്കിൽ 11-ാമനായി അവിടെ അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശബ്ദങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി അല്ലാഹുവിനറിയും. അതാണ് അല്ലാഹു കൂടെയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അല്ലാഹു എല്ലാത്തിലും ഉപരിയിലാണ് എന്ന രൂപത്തിലുള്ള സൂചനകൾ. എന്നാൽ പല സ്ഥലങ്ങളിലും കാണാം ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, അല്ലാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷമാലുക്കൾക്ക് അല്ലാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുമെന്നാണ്. അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമല്ല. അല്ലാഹു ആകാശത്താണ്, ഉപരിയിലാണ് എന്ന ആയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ആയത്തും തമ്മിൽ വൈരുദ്ധ്യമില്ല. ഒന്ന് അല്ലാഹുവിൻ്റെ ദാത്തിൽ എല്ലാത്തിനേക്കാളും അല്ലാഹു ഉപരിയിലാണ് എന്നാണ് അർത്ഥമെങ്കിൽ, മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും അല്ലാഹു എല്ലാവരുടെയും കൂടെയുണ്ട് എന്നാണ് അർത്ഥം. വിശ്വാസികളുടെ കൂടെ, തക്വയുള്ളവരുടെ കൂടെ, ക്ഷമിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്നാണ്. എന്നാൽ പല പിഴച്ച കക്ഷികളും വിശുദ്ധ ഖുർആനിലെ വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങളെവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വചനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയും അല്ലാഹു ഫീ കുല്ലി മകാൻ, അല്ലാഹു എല്ലാ സ്ഥലത്തുമുണ്ട്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ അല്ലാഹു എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന സൂഫി മതക്കാരെയും നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിൽ അതിന് യാതൊരു അടിച്ചറയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലാഹു എവിടെയാണെന്ന ചോദ്യത്തിന് അല്ലാഹു ഉപരിയിലാണെങ്കിലും അവൻ്റെ അറിവിലും കഴിവിലും നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു ബോധത്തോടുകൂടി, എൻ്റെ റബ്ബിൻ്റെ സഹായം എനിക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. അല്ലാഹുവെപ്പറ്റി അറിയുകയും അവൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് ജീവിക്കുകയും അവൻ്റെ അധ്യാപനങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുന്നവർക്കാണ് വിജയമുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുക, കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് പിൻപറ്റുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാല്ലാ. പ്രിയ പ്രേക്ഷകരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാഭിമാനം ഉൾക്കൊള്ളേണ്ടുന്ന, അല്ലെങ്കിൽ ആത്മാഭിമാനം ഉണ്ടാകുന്ന, അതോടൊപ്പം തന്നെ മനസ്സിന് സന്തോഷവും കുളിർമയും ഉണ്ടാകുന്ന സംസാരമാണ് ഇപ്പോൾ ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത്. അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. മുനവർ ഫൈറോസ് ആയിരുന്നു ഈ വിഷയത്തിൽ സംസാരിച്ചത്.
1: പാട്ട് കേട്ടാലോ എന്ന് ചോദിച്ചാൽ അതേ പാട്ട് കേൾക്കാം, സ്വരമാണ് മുമ്പിലുള്ളത്.
0: അതെ, ഇൻസൈറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ സ്വരത്തിലേക്കാണല്ലോ പോവാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: മഷാല്ല. അപ്പോ സ്വരത്തിൽ മനോഹരമായ ഗാനം കേട്ട് നമ്മള് റേഡിയോ വൈബ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി ആരോഗ്യ വിചാരത്തിന്റെ സമയമാണ്.
1: ആരോഗ്യ വിചാരത്തിൽ നമുക്ക് എപ്പോഴും നേരം വെളുത്താൽ പ്രമേഹം നോക്കിയോ ചെക്ക് ചെയ്തോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. കാലം മാറിയിട്ടുണ്ട് അല്ലേ? ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആ ഒരു ലാഘവത്തോടെയാണ്
0: പ്രമേയം ചെക്ക് ചെയ്ത്,
1: ഇന്ന് പ്രമേയം ചെക്ക് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ഒന്ന് പ്രമേയം ചെക്ക് ചെയ്ത് വരട്ടെ എന്ന് പോയി പറയുന്നൊരു അവസ്ഥയിലേക്ക് കാലം മാറിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ചിന്താ വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലെ ഇന്നത്തെ വിഷയവും അത് തന്നെയാണ്. പ്രമേഹം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള സംസാരമാണ്
0: ഡോക്ടർ ഹനീഷ്.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ എൻഡോക്രൈനോളജി വിഭാഗത്തിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ അനീഷ് അഹമ്മദ് ആണ്. ഡോക്ടർ, ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച തുടങ്ങുമ്പോൾ ആദ്യമായി ചോദിക്കാനുള്ളത്, ഈയിടെയായി കേരളത്തിലും ഇന്ത്യയിലും ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രമേഹരോഗികളുടെ എണ്ണം വളരെ ക്രമാതീതമായി വർദ്ധിച്ചു കാണുന്നു. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണക്രമത്തിലോ ജീവിത മറ്റു ചുറ്റുപാടുകളിലോ സ്വഭാവങ്ങളിലോ ഒക്കെയുള്ള ജനങ്ങളുടെ എന്തെങ്കിലും സ്വാധീനം ഇതിലുണ്ടോ എന്നാണ് ചർച്ച ചെയ്യേണ്ടത്.
3: വളരെ നല്ല ചോദ്യമാണത്. പക്ഷേ അതിന് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു തരത്തിലാണ്. ഇന്ന് ഇത്രയും കൂടുതൽ പ്രമേഹം ഇന്ത്യ ഒരു ഇപ്പോൾ ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ത്യനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന തന്നെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ, പണ്ടുകാലത്ത് അറിയാം നമ്മുടെ കാരണവന്മാർ പാടത്ത് പണിയെടുക്കുകയും അവരുടെ ആരോഗ്യ രീതി വളരെ വ്യത്യസ്തമായി ചെയ്തിരുന്നു. അതേസമയം ഇന്നത്തെ ഞങ്ങളെപ്പോലെയുള്ള യങ് ജനറേഷൻ്റെ രീതി മിക്കവാറും നമുക്ക് എല്ലാവർക്കും നടക്കേണ്ട ഒരാവശ്യം തന്നെയില്ല. എല്ലാവർക്കും രണ്ടോ മൂന്നോ വണ്ടികൾ വീട്ടിൻ്റെ മുറ്റത്തുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണ രീതി, എല്ലായിടത്തും ഫ്രൈഡ് ഫുഡും പ്രോസസ്ഡ് ഫുഡും അല്ലെങ്കിൽ ജങ്ക് ഫുഡും മിനിറ്റുകൾക്കെല്ലാം തയ്യാറാവുന്ന ഭക്ഷണ രീതികളാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ അതേപോലെ അപ്പോൾ ഇന്ന് പ്രമേഹം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി, അതായത് നമുക്ക് എക്സസൈസ് വളരെയധികം കുറയുകയും നമ്മൾ കലോറി കൂടുതൽ അല്ലെങ്കിൽ ഊർജം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു വരുന്നു. ഞാൻ എൻ്റെ ഫാദറ് ഡോക്ടറാണ്. പുള്ളി പറയുന്ന ഒരു കാര്യം എപ്പോഴും ആലോചിക്കും. എൻ്റെ വാപ്പ, അതായത് പുള്ളിക്കാരൻ്റെ വാപ്പ ഒരു കർഷകനാണ്, എന്നാൽ എൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇന്നത്തെ സാമ്പത്തികമായ പുരോഗതി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിറ്റീരിയേറ്റിംഗ് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ആരോഗ്യ ശൈലിയിലാണ്. നമുക്ക് സൗകര്യങ്ങൾ കൂടുന്തോറും നമ്മൾ മടിയന്മാരായി കൊണ്ടിരിക്കുന്നു. അതിന്മടങ്ങ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
2: ഓക്കെ, അപ്പോ വ്യായാമത്തിന്റെ കുറവും മറ്റു കാര്യങ്ങളും,
3: അതെ, കൂടുതൽ സുലഭമായ ഊർജം കൂടുതലുള്ള ഭക്ഷണ രീതി പ്ലസ് അത് കൂടാതെ നമുക്ക് ജനകീയമായിട്ട് നമ്മൾ ഏഷ്യക്കാര് പ്രമേഹത്തിന് കൂടുതൽ സാധ്യത ഉള്ള ആൾക്കാരാണ്. അപ്പൊ ജനറ്റിക് കമ്പോണന്റ് ഉണ്ട്, പക്ഷെ അതിൽ അത് വളരെയധികം കൂട്ടുന്നതാണ് നമ്മുടെ ജീവിതശൈലിയും വ്യായാമില്ലാതെ.
2: അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടിയിൽ നിന്ന് ഏകദേശം തോന്നുവെച്ചാൽ, മുൻകാലത്ത് വളരെ പോഷകം കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയും കൂടുതൽ അധ്വാനിക്കുകയും ചെയ്യുന്ന തലമുറ, ഇന്ന് പോഷകം കൂടിയ ഭക്ഷണം കഴിക്കുകയും എന്നാൽ ഒരു വേർപ്പ് പോലും പറ്റാത്ത ജോലിയിലുള്ള എല്ലാവരും ആ രൂപത്തിലായത് ഇതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ മറ്റൊന്ന്, പല രോഗങ്ങൾക്കും ഇപ്പോൾ പിന്നെ ടെറ്റനസ് പോലെയുള്ളത് അണുബാധ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പല രോഗങ്ങളുടെ ഓരോ രോഗങ്ങൾക്കും കാരണങ്ങൾ കാണും. പ്രമേഹ രോഗം വാസ്തവത്തിൽ അങ്ങനെ വല്ല അണുബാധയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാരണം അതിന് പറയാനുണ്ടോ ഡോക്ടർ?
3: ഉണ്ട്. ഇപ്പോൾ ആദ്യകാലത്ത്, ഇപ്പം ഞങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത്, പ്രമേഹം വരുന്നതിന് രണ്ട് കാരണങ്ങളാണ് പുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. അതായത് ഇൻസുലിൻ ഉൽപ്പാദനം കുറയുകയും ഉണ്ടാവുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാൻ പറ്റാത്തതുമായ അവസ്ഥ, അതായത് ഇൻസുലിൻ ഉണ്ടാവുന്ന അളവ് കുറയുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിൻ ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു 20 യൂണിറ്റ് കൊണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിച്ചിരുന്നത്, പ്രമേഹരോഗിയാവുമ്പോൾ അത് 40 യൂണിറ്റ് വേണ്ടി വരും, അത്ര തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസ്. അങ്ങനെ കുറേ നാൾ ഓടിക്കഴിയുമ്പോൾ പാൻക്രിയാസിന് അത് ഉൽപ്പാദിപ്പിക്കപ്പെടാം, അതായത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഉണ്ടാവുന്ന ഇൻസുലിൻ നല്ലപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ഒരു അതിൻ്റെ ഇപ്പോൾ പ്രമേഹം ഉണ്ടാവണതിൻ്റെ കാരണങ്ങൾ രണ്ടിലൊതുങ്ങുന്നില്ല, ഒരു 8 കാരണങ്ങളായിട്ടാണ്. ഒരു നമ്മുടെ ഒമ്നിയസ് ഒക്ടേറ്റ് എന്നാണ് പറയുക, അതായത് ഒക്ടോപ്പസിൻ്റെ 8 കാലുകളാണ് ഇന്നത്തെ പ്രമേഹത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ ഉണ്ടാവുന്ന അളവ് കുറയുകയും, രണ്ടാമത്തെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, മൂന്നാമത് നമ്മുടെ ഗട്ട് ഹോർമോൺ, നമ്മുടെ ചെറുകുടലിൽ നിന്ന് ഒരു ഹോർമോൺ ഉണ്ടാവുന്നുണ്ട്, GLP-1 എന്ന് പറയുന്നു. അത് അതിൻ്റെ പ്രവർത്തനം ശരീരത്തിൽ ഉണ്ടാവുന്ന അളവ് കുറയുകയും ഉണ്ടാവുന്നത് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നതുമാണ് ഒരു കാരണം. അതിനെയാണ് ഇൻക്രിറ്റിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ മരുന്നുകൾ ഉള്ളത്. രണ്ടാമത്, രക്തത്തിൽ നമ്മുടെ കിഡ്നി കൂടി ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ സാധാരണഗതിയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ കൂടുതൽ മൂത്രത്തിൽ കൂടി ഗ്ലൂക്കോസ് പോവുകയാണ് വേണ്ടത്. അതിന് പകരം അതിൻ്റെ മടങ്ങായിട്ട് കിഡ്നി കൂടി ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യണത് കൂടുതലാണ്. അതാണ് ഒരു തിയറി. രണ്ടാമത്, നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് തന്നെ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ടുണ്ടാവുന്നു. അത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നു. പിന്നെ ഒന്ന്, നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡിസ്ഫങ്ഷൻ ആണ് ഒരു കാരണമായിട്ട് തോന്നുന്നത്. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ഒരു തിയറി ആയിട്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരു കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുടലിൽ നിങ്ങൾ പറഞ്ഞു പോകുന്ന ചില ബാക്ടീരിയാസ്, ഗട്ട് മൈക്രോബ്സ് എന്ന് പറയുന്നത്. അത് പ്രമേഹത്തിനേക്കാളും കൂടുതൽ നമ്മുടെ കൊഴുപ്പ്, ഒബീസിറ്റിക്ക്
2: ഈ തടി കൂടുന്നതിന്
3: തടി കൂടിയാൽ ഒബിയസ്ലി നമ്മുടെ പ്രമേഹം വരാനുള്ള സാധ്യതകളും കൂടി കൂടും. അപ്പം അതിന് പറയുന്നത് ചില ഗട്ട്, നമ്മുടെ വലിയ കുടലിലോ ചെറിയ കുടലിലോ ഉണ്ടാകുന്ന ചില ബാക്ടീരിയകൾ ഇത് തടി കൂടുന്നതിന് കാരണമാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അതിന് ഒരു ഫലപ്രദമായ ചികിത്സയോ ഏതൊക്കെ ബാക്ടീരിയയാണോ അതേ ഇതെന്നുള്ളത് ഇപ്പോഴും ഒരു നമുക്ക് അങ്ങോട്ട് ആധികാരികമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ കണ്ടമാനം ലോകത്തെ റിസർച്ചും കാര്യങ്ങളും നടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പം നമ്മൾക്കും പല മരുന്നുകളും പ്രോഗട്ട് അല്ലെങ്കിൽ പുതിയ ഹെൽത്തിയർ ബാക്ടീരിയനെ വളർത്തുന്ന മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ അവൈലബിളാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തൈര്. അതിലുള്ള ലാക്ടോബാസിലസ് എന്ന് പറയുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പല ഐസ്ക്രീംസും പ്രോബയോട്ടിക് ഐസ്ക്രീംസ് എന്ന് പറഞ്ഞ് കാണാം. അതായത് ഹെൽത്തിയർ ബാക്ടീരിയനെ ഗ്രോ ചെയ്യാൻ സഹായകമായ ഭക്ഷണങ്ങൾ. പക്ഷേ നമുക്ക് ഇനിയും റിസർച്ച് വേണം അതിൽ, നമ്മൾ ആധികാരികമായി പറയണമെങ്കിൽ.
2: ഇപ്പോഴും ആ മേഖലയിൽ
3: പഠനവും നടന്നുകൊണ്ടിരിക്കുന്നു.
2: മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഒരു ഈ പ്രമേഹം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചതിൻ്റെ ഏകദേശം കിട്ടിയൊരു ധാരണ, ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ് പ്രമേഹം, അത് മൂത്രത്തിലൂടെ പുറത്തു പോകുന്നുണ്ട്. ഇതിങ്ങനെ പുറത്തു പോയി, അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തു പോയിക്കൊള്ളൂല്ലേ, ഇതിന് നമ്മൾ വാസ്തവത്തിൽ ഗുളികയൊക്കെ കഴിച്ച് എന്താണ്ടോ, അതോ പിന്നെ ഇതിങ്ങനെ ഭക്ഷണം നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ പോരെ, അങ്ങനെ ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നെ
3: ഭവിഷ്യത്തുകൾ
2: എന്തൊക്കെയാണ് എന്നൊന്ന്.
3: അതായത് പ്രമേഹം നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ പ്രമേഹം നമ്മൾ പറയുന്നത് ഒരു ആറ്റം ബോംബാണ് നമ്മൾ പറയുകയാണെങ്കിൽ. പ്രമേഹമാണ് എല്ലാ കാരണത്തിൻ്റെയും പ്രധാന കോസ്. അപ്പം നമുക്ക് പ്രമേഹം നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ നമ്മൾ രണ്ടായി തലന്തിരിക്കും. ഒന്ന്, ചെറിയ വെസൽസ് അല്ലെങ്കിൽ ചെറിയ രക്തധമനികളിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ നമ്മൾ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. വലിയ രക്തധമനികളിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിനുണ്ടാക്കുന്ന നമ്മൾ മാക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നായിട്ടാണ് അത് തരംതിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ നെഫ്രോപ്പതി, കിഡ്നീനെ ബാധിക്കുന്ന അസുഖം. അപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരും, സാറ് ക്രിയാറ്റിനിൻ നോർമലാണ്. പക്ഷേ ക്രിയാറ്റിനിൻ നമുക്ക് പൊങ്ങണ അവസ്ഥ എന്ന് പറയുന്ന ഒരു മൂന്നോ അല്ലെങ്കിൽ നാലാമത്തെയോ കിഡ്നീനെ ബാധിച്ചാൽ മാത്രം വരുന്ന അവസ്ഥയാണ്. അപ്പോൾ കിഡ്നീനെ ബാധിക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ നമ്മുടെ കിഡ്നിയിലുള്ള മൈനർ ഫിൽറ്റർ ഉണ്ട്, നല്ല അരിപ്പകളുണ്ട് ഗ്ലോമർ ലൈനിൽ, അതിന് ചെറുതായിട്ട് ക്ഷീണം പറ്റുമ്പോഴാണ് നമുക്ക് മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ ചെറിയ അളവിൽ അരിപ്പയിൽ കൂടി ഫിൽറ്റർ ചെയ്യാതെ അരിപ്പയിൽ കൂടി അത് ഓട്ട വീണ പോലെ പോകുന്നത്, അതാണ് മൈക്രോ ആൽബുമിൻ. പിന്നെ മാക്രോ ആൽബുമിൻ, പിന്നത്തെ നാലാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലാണ് നമുക്ക് ക്രിയാറ്റിൻ കൂടുകയും ലാസ്റ്റ് സ്റ്റേജിലാണ് ഡയാലിസിസ് വേണ്ട ഒരവസ്ഥ. അപ്പോൾ ഒന്ന് നെഫ്രോപ്പതി, പിന്നെ ഉള്ളത് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി.
2: ക്രിയാറ്റിനിന്റെ അളവ് കൂടുന്നതിന്റെ മുമ്പ് തന്നെ
3: നമുക്ക് പ്രമേഹം കൊണ്ടുള്ള കിഡ്നികളിൽ മാറ്റം,
2: പക്ഷേ പ്രത്യക്ഷത്തിൽ രോഗിക്ക് അത്
3: ഉണ്ടാവില്ല. അപ്പൊ ഉദാഹരണം, ഇപ്പോഴത്തെ എല്ലാ ശാസ്ത്രീയ അവലോകനങ്ങളിലും അവർ പറയണത് ഒരു രോഗി പ്രമേഹ രോഗിയാണെന്ന് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ എല്ലാ കോംപ്ലിക്കേഷൻസിനും നോക്കണം എന്നാണ്. ബിക്കോസ് അതിൻ്റെ കാരണം പറയണത് അവർ പ്രമേഹ രോഗിയാണെന്ന് കണ്ടെത്തുന്നതിനെ ഒരു 5 വർഷം മുമ്പ് അവർക്ക് പ്രമേഹത്തിൻ്റെതായ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്, പ്രീ ഡയബറ്റിക് ആൻഡ് അതർ സ്റ്റേജ്. അപ്പോഴേ അവർക്ക് കോംപ്ലിക്കേഷൻസിനാണ്. അപ്പോൾ ഒരു രോഗി കണ്ടെത്തിയ മുതൽ അപ്പോൾ Type 2, അതായത് നമ്മൾ പറഞ്ഞ ആളുകളിൽ അഡൽസിൽ വരുന്ന ഡയബറ്റീസിൽ, അപ്പോഴേ നമുക്ക് കോംപ്ലിക്കേഷൻസ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനോപ്പതി. പലപ്പോഴും ലൈസൻസ്ലെസ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, എല്ലാ പ്രമേഹ രോഗികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണിൽ തുള്ളിമരുന്ന് ഇറ്റിച്ച് അവരെ റെറ്റിന ഇതിൽ നോക്കണം, സൂക്ഷ്മമായ പ്രമേഹം കൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒന്ന് നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, പിന്നെ ഉള്ളത് നമ്മുടെ സൂക്ഷ്മ ഞരമ്പുകൾ ന്യൂറോപ്പതി. അത് തന്നെ രണ്ട് തരത്തിൽ വരാം, നമ്മുടെ പെരിഫറൽ ന്യൂറോപ്പതി, നമ്മുടെ പുറത്തുള്ള ഞരമ്പുകളിൽ ഉള്ള ബാധിപ്പ്, അത് കൂടാതെ ഓട്ടോണമിക് ന്യൂറോപ്പതി, നമ്മുടെ ആന്തരിക അവയവങ്ങൾ. അപ്പോൾ ആന്തരിക ഓട്ടോണമിക് ന്യൂറോപ്പതിയുടെ ഒന്നാണ് നമുക്ക് ലൈംഗികശേഷി കുറവ്, അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നതാണ് പല പേഷ്യൻസും മുളക് തേച്ച പോലെയോ അല്ലെങ്കിൽ ഷോക്ക് അടിക്കണ പോലെയോ കാലുകളിലും കൈകളിൽ ചുട്ട് നീറ്റൽ. അതെ അതെ, അതാണ് നമ്മൾ ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി എന്ന്. ഇനി വലിയ ധമനികളിൽ വരുന്ന ബ്ലോക്ക് കൊണ്ടാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, പക്ഷാഘാതം, അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തോട്ടം കുറവ്, പി ഒ വി ഡി, പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ. ഇതാണ് വലിയ രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക്. അപ്പം ഇത് ആദ്യം മുതലേ നിങ്ങൾ പ്രമേഹം നല്ലപോലെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒരു 50-60% അല്ലെങ്കിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് തടയാൻ പറ്റും. പക്ഷെ നമ്മുടെ അടുത്ത് പേഷ്യൻസ് എത്തുമ്പോൾക്കും ഓൾമോസ്റ്റ് എല്ലാ കോംപ്ലിക്കേഷൻസും ആയിട്ടാണ് അവർ വിദഗ്ധമായ അഭിപ്രായം തേടാൻ വരുന്നത്.
2: ഓക്കെ, മറ്റൊന്ന് പിന്നെ ഇപ്പം നമ്മൾ ഈ പ്രമേഹ രോഗത്തിന് മാത്രമല്ല ഏതിനായാലും ഗുളികകളും ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ ഈ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ഗുളികയും ഇൻസുലിനും എന്നും ഉപയോഗിക്കാതെ തന്നെ ഭക്ഷണം നിയന്ത്രിച്ച് കിഡ്നിയൊക്കെ ബാധിക്കുന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഫുഡ് കൺട്രോളിൽ മാത്രം പോയാൽ മതിയാവില്ലേ? അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ ഭവിഷ്യത്തുകൾ എന്താണ്?
3: നല്ലൊരു ചോദ്യമാണത്. അതിപ്പോൾ ഒരു പ്രമേഹം, ഇപ്പോഴത്തെ ഒരു ഒരു ആധുനിക ചിന്താഗതി എന്ന് പറയുന്നത് പ്രമേഹം ഓരോ ആൾക്കാരിലും ഓരോ പോലെയാണ്. അതായത് ഇപ്പം നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റില്ല, പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഓരോ രോഗിയുടെ ഡയബറ്റീസ് ആണ് നമ്മൾ ചികിത്സിക്കേണ്ടത്.
2: ഇൻഡിവിജ്വൽ
3: അപ്രോച്ച് ആണ്, ഇൻഡിവിജ്വൽ കെയർ, അതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരു ഈ പ്രമേഹം കൊണ്ട് എല്ലാ അവയവങ്ങളെയും ബാധിച്ചിട്ടുള്ള ഒരു രോഗി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, ഞാൻ ഒരിക്കലും പ്രമേഹം തുടങ്ങണ ഒരു രോഗിയെ പോലെ അഗ്രസീവായിട്ട്, അതായത് വളരെ ഇതോടുകൂടി നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യില്ല. ഒരു നല്ല കൺട്രോൾ, അത് നമ്മൾ 3 മാസത്തെ ആവറേജ് ഒരു 7.5-8. ഇപ്പോഴത്തെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ പ്രമേഹം തുടങ്ങുമ്പോഴേ നിങ്ങൾ വളരെ അഗ്രസീവായിട്ട് കൺട്രോൾ ചെയ്യുക, ആദ്യത്തെ ഒരു 5-10 വർഷം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിലുള്ള കോംപ്ലിക്കേഷൻസിൻ്റെ സാധ്യത വളരെ കുറവാണ്. അതേസമയം നിങ്ങൾ ആദ്യമേ മുതൽ വിട്ടിട്ട് പിന്നെ അത് കോംപ്ലിക്കേഷൻസ് എത്തിയതിന് ശേഷം ഭയങ്കരമായൊരു കൺട്രോൾ കൊണ്ട് കാര്യം ഇല്ല. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പോൾ ഒരു 10-20% രോഗികളിൽ ഡയബറ്റീസ് ഭക്ഷണക്രമത്തിലും വളരെ മിനിമം ഗുളികകളിലോ അല്ലെങ്കിൽ ഗുളികയൊന്നും ഇല്ലാതെ തന്നെ ഷുഗർ നിയന്ത്രണത്തിലാണ്. പക്ഷെ അവർ ഈ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നത് അവരൊരു മാനദണ്ഡം വെച്ചിട്ടായിരിക്കണം. അവർ ശാസ്ത്രീയമായിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുക, അതായത് രാവിലെ വെറും വയറ്റിൽ ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള രക്തത്തിലെ ഗ്ലൂക്കോസ് നോക്കുക, അതൊരു 90-120 ഇടയിൽ നിർത്തുക. ഭക്ഷണം കഴിച്ചിട്ട്, അതായത് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ, 1.5-2 മണിക്കൂർ, അതൊരു 150-180 ഇടയിൽ നിർത്തുക. 3 മാസത്തെ ആവറേജ് HbA1c ഒരു 7 അടുത്ത്. ഇത് അവർ ഡയറ്റും എക്സസൈസും കൊണ്ട് സ്ഥിരമായിട്ട് അവർ നിയന്ത്രിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് മതി. പക്ഷെ അത് നമുക്ക് അങ്ങനെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു 10% നോക്കുകയാണെങ്കിൽ ഒരു 10-15% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബാക്കി ഒരു 85% നമുക്ക് മരുന്നുകളോ കാര്യങ്ങളോ വേണ്ടി
2: വരും. അപ്പോൾ അതിന് ഡോക്ടറെ അഭിപ്രായത്തിൽ, അപ്പോൾ ഈ ആളുകളുടെ ഈ ഭക്ഷണത്തോടുള്ള സമീപനത്തിൽ മാറ്റം വന്നാൽ, അതായത് സ്വയം നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ
3: നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്.
2: പിന്നെ രണ്ട് പല പ്രമേഹ രോഗികളും തമ്മിൽ കാണുമ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് വെച്ചാൽ പരസ്പരം ഇങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, എനിക്ക് ഇത്ര വർഷമായി പ്രമേഹ രോഗിയാണ്, പക്ഷെ ഞാൻ ഗുളികയൊന്നും കഴിക്കണില്ല, ഞാനിങ്ങനെ കൺട്രോളിൽ പോവുകയാണ്, ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത്തരം ആളുകളിൽ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നത് മാത്രമല്ല അതിൻ്റെ മാനദണ്ഡം, അതിൻ്റെ മുമ്പേ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഞങ്ങൾ ഈ ഗുളിക കഴിക്കാതെ ഞാൻ ഭക്ഷണത്തിന് മാത്രം കൺട്രോൾ ചെയ്ത് പോകുന്നു എന്ന് പറയുന്ന ഇത്തരം വ്യക്തികളിൽ ഈ മസിൽ ഞരമ്പുകൾക്ക്, അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച, ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഇയാളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണോ അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും.
3: അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പൊ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരും, ഞങ്ങൾ രണ്ട് ഒരു 4 വർഷമായിട്ട് ഗുളികയൊന്നും കഴിക്കുന്നില്ല, ഇപ്പൊ ഒരു 1 ആഴ്ചയായിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ ഞങ്ങള് കല്യാണം കൂടി അല്ലെങ്കിൽ മാങ്ങ കഴിച്ചു ഇത്. പക്ഷെ അവരെല്ലാം നമ്മൾക്കിപ്പോൾ ഇന്ന് സംവിധാനങ്ങളുണ്ട്. നമ്മൾ അവരെ ഒരു 3 മാസത്തെ ആവറേജ് നമുക്കൊരു രക്ത ഗ്ലൂക്കോസ് കൊണ്ട് ഏകദേശം നിർണ്ണയിക്കാൻ പറ്റും. HbA1c എന്ന് പറയും, ഒരു 350 രൂപയിൽ ഒടുങ്ങുന്നവർ. അത് നോക്കുമ്പോൾ പലപ്പോഴും 11-12, അത് സാധാരണഗതിയിൽ ഒരു 6.5-7 ഒതുങ്ങേണ്ട ശതമാനത്തിൽ വെക്കേണ്ട ഒരു ടെസ്റ്റ്, ഈ പറയുന്ന രോഗികളുടെ എല്ലാം ഒരു 11-12 നമ്മൾ പ്രാക്ടീസിൽ കാണാൻ. ആൻഡ് അവരുടെ കോംപ്ലിക്കേഷൻസ് നോക്കുമ്പോഴും അവർക്ക് പലപ്പോഴും ചെറുതായിട്ട് ഞരമ്പുകളെ ബാധിപ്പോ ന്യൂറോപ്പതിയോ ഉണ്ട്. അതൊന്നും അവരത് പ്രമേഹം കൊണ്ടാണെന്ന് അവർ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് ഇതാക്കാനോ അവർക്ക് ഇല്ല. അപ്പോൾ ഈ ഡയറ്റിൽ പോകുന്നു എന്ന് പറയുന്ന രോഗികളും പീരിയോഡിക് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് നിയന്ത്രണത്തിലാണ് എന്ന് മാനദണ്ഡത്തിൽ വെക്കുന്നതായ ഒരു നിയന്ത്രണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു വാക്കുകളിൽ ഉദ്ദേശിക്കുന്ന ഒരു കൺട്രോൾ അല്ല.
2: പിന്നെ ഈയിടെ ആയിട്ട് മുമ്പത്തെ കാലത്തെ പോലെയല്ല, ഇപ്പൊ ചെറിയ വളരെ പ്രസവിച്ചു വീഴുന്ന കുട്ടികളിൽ പോലും പലപ്പോഴും പ്രമേഹ രോഗം കണ്ടുവരുന്നു. ഇത് മുതിർന്നവരിൽ കാണുന്ന അതേ പ്രമേഹ രോഗം തന്നെയാണോ? മാത്രമല്ല അത്തരം കുട്ടികളിൽ ഇത് പിന്നെ വിട്ടുമാറി പൂർവസ്ഥിതി പ്രാപിക്കുമോ, അതോ ഇത് കാലാകാലം ഈ കുട്ടി ഒരു പ്രമേഹ രോഗിയായി മാറുമോ? എന്താണ് അത്? അത് മുതിർന്നവരും ഇത് തന്നും ഒരേ ടൈപ്പാണോ? എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ?
3: അതെ അതെ, ഇപ്പോ ഡയബറ്റിസ് തന്നെ പല തരത്തിലുണ്ട്. ഇപ്പൊ ഒരു വർഷത്തിന്റെ മുമ്പ് വരുന്ന ഡയബറ്റിസ്, നിയോനേറ്റൽ ഡയബറ്റിസ് എന്ന് പറയും, അതൊന്നും മുന്നകാലത്ത് ഇത് കണ്ടുപിടിക്കാനോ ഉള്ള ജനറ്റിക് ടെസ്റ്റിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഇതെല്ലാം ഇന്ത്യയിൽ ലഭ്യമാണ്. അപ്പോൾ ഒരു നിയോനേറ്റൽ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു ഡയബറ്റിസ്, അതായത് 1 വർഷത്തിന്റെ മുമ്പ് വരുന്ന ശിശുക്കളിൽ കാണുന്ന ഡയബറ്റിസ്, 1 വർഷത്തിന്റെ മുന്നേ കണ്ടുവെത്തുന്ന ഡയബറ്റിസ്, അത് മിക്കവാറും ഈ ജനറ്റിക് മ്യൂട്ടേഷൻസ് എന്ന് പറയും, പാൻക്രിയാസിലുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുള്ള പ്രക്രിയയിൽ വരുന്ന ചെറിയ മ്യൂട്ടേഷൻസാണ്. അതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ജനിച്ച് 1 വർഷം ആവണേന് മുമ്പ് വരുന്ന ഡയബറ്റിസ് 60-70% നമുക്ക് ചെറിയൊരു ഗുളികയിൽ തന്നെ ഈ മ്യൂട്ടേഷൻ ആണ് പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തുകയും, അതാണെങ്കിൽ ഒരു 60-70% ഈ നിയോനേറ്റൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ഗുളികകളിൽ നിയന്ത്രിക്കാൻ പറ്റും. അതേസമയം 1 വർഷം കഴിഞ്ഞ് ഒരു 15 വയസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഡയബറ്റിസ്, അത് മിക്കവാറും ടൈപ്പ് 1, അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ പാൻക്രിയാസിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്, ആന്റിബോഡീസ് എന്ന് പറയുന്ന ഇത് ശരീരത്തിൽ തന്നെ ഉണ്ടായി,
2: അതുകൊണ്ടാണ്
3: പാൻക്രിയാസിലുള്ള ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിച്ച് കളയണം. അതിന് ഇന്നത്തെ യുഗത്തിൽ നമുക്ക് ഇൻസുലിൻ അല്ലാതെ വേറൊരു ചികിത്സയില്ല. ഇന്ന് അത് ഇൻസുലിൻ തരാൻ പുതിയ പുതിയ മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾക്കാണെങ്കിലും നമുക്ക് കുറെ പേഷ്യൻസ് ഇൻസുലിൻ പമ്പിലും കാര്യങ്ങളിലും ഉണ്ട്, അതിനുള്ള നൂതന മാർഗങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ഇൻസുലിൻ കുത്തിവെപ്പ് ആവശ്യമാണ്. അതേസമയം ഇന്നത്തെ ജീവിതശൈലിയും മറ്റേതും കൊണ്ട് നമ്മൾ പണ്ട് ടൈപ്പ് 2 ആളുകളിൽ അഡൽസിൽ വരുന്ന ഡയബറ്റിസ് മുമ്പ് കണ്ടിരുന്നത് ഒരു 25-30 ഇന്ന് പല ജീവിതശൈലി കൊണ്ട് നമ്മളത് 20-30 കണ്ടുവരുന്നു. അതിന് മിക്കവാറും നമുക്ക് ഗുളിക കൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റിസ് മിക്കവാറും നമ്മൾ ഗുളിയാണ്. പിന്നെ വേറെ കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട് സെക്കൻഡറി ഡയബറ്റിസ്, നമുക്ക് പാൻക്രിയാസിൽ കല്ലോ അല്ലെങ്കിൽ പാൻക്രിയാസ് റിമൂവ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും വരുന്ന അവസ്ഥയിൽ വരുന്ന ഡയബറ്റിസ് ആണ് സെക്കൻഡറി. പിന്നെ നമ്മൾ കാണുന്ന ഗർഭാവസ്ഥയിലെ പ്രമേഹം, ഇതാണ് നമുക്ക് ഇന്ന് പുതിയ കാലത്തുള്ള ഡയബറ്റിസിന്റെ ബേസിക് ക്ലാസിഫിക്കേഷനും നമുക്കുള്ള ചികിത്സാ മാർഗ്ഗം.
2: ഇപ്പോ ഈ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് വളരെ കാര്യങ്ങൾ ക്ലിയറായി. പിന്നെ മറ്റൊരു സംശയം, ഇത് പാരമ്പര്യമായിട്ട് പലരും പിന്നെ ഇപ്പോൾ ഡോക്ടറെ ചെന്നാലും ഡോക്ടർ ചോദിക്കും പിന്നെ നിങ്ങളെ വീട്ടിൽ പിന്നെ പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ അല്ലെങ്കിൽ അത്തരം രൂപത്തിൽ വീട്ടിൽ ആർക്കൊക്കെ ഉണ്ട് പ്രമേഹം ഉണ്ടോ, അങ്ങനെ ഒരു ഹെറിഡിറ്ററി പാരമ്പര്യമായി വരുന്ന ഒരു രോഗമാണോ ഇത്?
3: അതെ അതെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ജനറ്റിക് കമ്പോണന്റ് ഒരു ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പൊ എൻവയോൺമെന്റൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയും ഇതും. ജനറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാപ്പാക്കും ഉമ്മാക്കും ഡയബറ്റിസ് ഉണ്ട്, ഏകദേശം എനിക്ക് വരാനുള്ള ഒരു സാധ്യത 60-70% ഒരാൾക്കുണ്ടെങ്കിൽ ഏകദേശം ഒരു 25-30% അപ്പൊ അതിന് ആ ചോദ്യത്തിന്റെ ഒരു വേറൊരു വകഭേദം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ജനറ്റിക്സ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും ആദ്യം മുതലേ നമ്മൾ ആരോഗ്യരീതി പരിപാലിക്കുകയും വ്യായാമം കൂടുകയും ചെയ്താൽ നമുക്കിത് വരണത് കുറച്ചും കൂടിയും തടയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലേ വളരെയധികം ആരോഗ്യരീതി ശ്രദ്ധിക്കുകയും വ്യായാമത്തിന് പോവുകയും നമ്മുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള ഒരു നമ്മുടെ ഐഡിയൽ ബോഡി വെയ്റ്റ് നിയന്ത്രിക്കുകയും ചെയ്താൽ നമുക്ക് വരുന്ന പ്രമേഹം വളരെയധികം ലേറ്റായിട്ട് തടയാൻ പറ്റും.
2: അപ്പോൾ മറ്റൊരു സംശയം, ഇപ്പം ചില ആളുകളൊക്കെ പ്രമേഹം ഒന്നുമില്ല ചെറുപ്പം തന്നെ, അത് പഞ്ചസാര നമ്മുടെ ചായ കാപ്പി അല്ലെങ്കിൽ ജ്യൂസിലൊക്കെ പഞ്ചസാര വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങോട്ട് ഒഴിവാക്കുക, എന്നാൽ ഭാവിയിൽ ഈ പ്രമേഹം വരാൻ ഉള്ള സാധ്യതക്ക് വല്ല ഗുണവുമുണ്ടോ അങ്ങനെ, അതോ എന്താണ് അതിൻ്റെ ഒരു?
3: ഇപ്പം നമ്മൾ നല്ല ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ആദ്യം മുതലേ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഏത് ജീവിതശൈലി രോഗവും വരാനുള്ള രീതി കുറവാണ്. അപ്പം പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിഫൈൻഡ് ഷുഗറാണ്. അപ്പം അത് അത്ര നല്ല സാധനമല്ല. അപ്പം അത് നമുക്ക് ആവുന്നത്ര അളവ് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണ്. ടോട്ടലി അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു പ്രമേഹം വരുന്നതിന് മുമ്പ് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും നല്ലപോലെ വ്യായാമം ചെയ്യുകയും പഴങ്ങളും പച്ചക്കറികളും ധാരാളം കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രമേഹവും അല്ലെങ്കിൽ ഏത് ജീവിതശൈലി രോഗവും നമുക്ക് തടെ വരാനുള്ള സാധ്യതകൾ കുറയും.
2: ഈ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേട്ട പിന്നെ സംശയങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ ഡോക്ടർ ആദ്യം സംസാരിച്ചതെന്നൊക്കെ, ഇതൊരു പിന്നെ സാധാരണ ഇപ്പൊ നമ്മളെ ഈ വാട്ടർ ടാങ്കിലൊക്കെ വെക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനം, ഇതുപോലെ അതായത് ജന്മന സൃഷ്ടാവായ തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തെ കാർബോഹൈഡ്രേറ്റിനെ ഉപയോഗപ്പെടുത്താനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് വഴി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക് സംവിധാനം നമ്മൾ കഴിക്കുമ്പോഴല്ലോ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഓട്ടോമാറ്റിക് സംവിധാനത്തിന് വരുന്ന ഒരു തകരാറിനാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്
3: അല്ലേ?
2: അതൊരു, അപ്പോൾ ആ പാൻക്രിയാസിനെ പൂർവ്വസ്ഥിതി പ്രാപിപ്പിക്കാൻ ഇന്ന് ശാസ്ത്രീയമായി വല്ല സംവിധാനങ്ങളും
3: കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ?
2: അതിന് ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളിക കൊടുക്കുകയല്ലാതെ ഈ ശരീരത്തിലെ പാൻക്രിയാസിനെ റിപ്പയർ ചെയ്ത് പഴയ ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് ഉയർത്താനുള്ള വല്ല സംവിധാനങ്ങളും ഇന്ന് ശാസ്ത്രീയമായി
3: ഇന്ന് അത് മുഴുവനായിട്ട് മാറ്റാനുള്ള ഒരു ശാസ്ത്ര സംവിധാനവും നമുക്കില്ല. പക്ഷെ ഇന്ന് പുതിയ പുതിയ മരുന്നുകൾ, ഈ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പുതിയ ഇഞ്ചക്റ്റബിൾസും കാര്യങ്ങളും ഇൻസുലിന് പകരമായിട്ടുള്ള മരുന്നുകൾ, ചിലത് ഈ പാൻക്രിയാസിൽ പുതിയ കോശങ്ങളിന് സഹായകമായിട്ടുണ്ട് എന്നുള്ളത് പല മോഡൽസിലും കണ്ടെത്തിയിട്ടുണ്ട്.
2: പഠനങ്ങൾ
3: വയ്ക്കും. നമുക്ക് ഫ്യൂച്ചറിൽ വരാം എന്നുള്ള അനുമാനിക്കാം എന്നല്ലാതെ, പക്ഷെ ഇന്നത്തെ ഒരു പുതിയതായിട്ട് ഇന്നിപ്പോൾ പ്രമേഹത്തിൻ്റെ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇത് റിസർച്ച് വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം പടച്ചവനോട് സഹായം തേടാം. അതേപോലെ പടച്ചവൻ പറഞ്ഞ പോലെ ഒരു ആരോഗ്യ രീതിയിൽ നമ്മൾ ഖുറാൻ പോലെ ജീവിക്കുകയും ചെയ്താൽ നമുക്കൊരു പരിധിവരെ എല്ലാ ജീവിതശൈലി രോഗങ്ങളിലും നമുക്ക് മുക്തി നേടാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു.
2: അതുപോലെ മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റിവെക്കുക, അതുപോലെ ഹൃദയം മാറ്റിവെക്കുക, ഇത്തരത്തിൽ ഈ പാൻക്രിയാസ് മാറ്റിവെക്കുന്ന എന്തെങ്കിലും ശസ്ത്രക്രിയകളോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എന്താണ് ആ കാര്യത്തിൽ?
3: ഉണ്ട്, ഇപ്പോൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പേഷ്യന്റിന് ഇപ്പോൾ കിഡ്നി പോയി പ്രമേഹം കൊണ്ട്, നമുക്കിപ്പോൾ പാൻക്രിയാസ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് പറ്റും. നമുക്ക് ടോട്ടൽ പാൻക്രിയാറ്റിക് പ്ലസ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് അങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അത് വളരെ സക്സസ്ഫുൾ ആണ്. പക്ഷെ സൈമൾട്ടേനിയസ്
2: അതിൽ ഈ കിഡ്നി ഇപ്പോൾ രണ്ട് കിഡ്നി ഉള്ള ഒരാൾക്ക് ഒരാൾക്ക് കിഡ്നി കൊടുക്കാം, പക്ഷെ പാൻക്രിയാസ് ഒരാളുടെ ശരീരത്തിൽ ഒന്നല്ലേ
3: ഉള്ളൂ.
2: അത് ഒരു പിന്നെ മരണം സംഭവിച്ച രോഗിയിൽ നിന്നാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പാൻക്രിയാസ്?
3: അതിപ്പോ രണ്ട്, മിക്കവാറും നമ്മൾ കഡാവറിക് ട്രാൻസ്പ്ലാന്റ് ആണ് ഇപ്പോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും പാൻക്രിയാറ്റിക്കലി ബീറ്റാ സെൽസ് മാത്രം എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പല പഠനങ്ങളും പലയിടത്തും ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ബീറ്റാ സെൽ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇഞ്ചക്റ്റബിൾസ് അത് എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇൻസുലിൻ വീണ്ടും തുടങ്ങേണ്ടതായിട്ട് അവരിൽ വരും. അതായത് ഇൻസുലിൻ ഫ്രീ റേറ്റ്സ്, അതായത് നമുക്ക് ഇൻസുലിൻ ഇല്ലാതെ പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റ് കൊണ്ടുള്ള റിസൾട്ട്സ് അത്ര പുരോഗമനം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് പമ്പുകളും ഇൻസുലിൻ ഡെലിവർ ചെയ്യാനുള്ള പമ്പും കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടർ പോലെ തന്നെയുള്ള ഇൻസുലിൻ പമ്പിന്റെ വികസനം കുറച്ചും കൂടിയും കൂടുതലായിട്ട് നടക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്.
2: അവസാനമായിട്ടൊരു കാര്യം കൂടി ഡോക്ടറോട് ചോദിക്കുന്നത്, ഇപ്പോൾ ഭക്ഷണ ക്രമത്തിലൊക്കെ കുറേ നിയന്ത്രണങ്ങളൊക്കെ പറഞ്ഞു, ഒരു അവസാനമായി നമുക്ക് പ്രമേഹ രോഗികൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ്, എന്തൊക്കെ ഭക്ഷണം ആവാം, എന്തൊക്കെ ഭക്ഷണം ആവാൻ പാടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന്.
3: ഇപ്പോൾ റഫ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രമേഹ രോഗികളോട് ഒരു ഐഡിയൽ ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് കഴിക്കുക, അതല്ലാതെ ഒന്നിച്ച് കഴിക്കാതിരിക്കുക. ആൻഡ് യു ഈറ്റ് മോർ, അഞ്ച് ടൈപ്പിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. പിന്നെ അതേപോലെ തന്നെ അന്നാഹാരം, അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമുക്ക് കഴിക്കാം, പക്ഷേ അത് റെക്കമെൻഡഡ് അളവിൽ മാത്രം. അപ്പം നമ്മുടെ ഒരു ഡയറ്റിൽ ഒരു 50-60% കാർബോഹൈഡ്രേറ്റും ഒരു 20-25% പ്രോട്ടീനും ഒരു 15-20% ഫാറ്റുമായിട്ടുള്ള ഇത് കഴിക്കാം. ഈ റിഫൈൻഡ് ഷുഗേഴ്സ് അല്ലെങ്കിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ മൈദയിൽ

0: നിയന്ത്രിക്കുക. ഇതാണ് ഇൻ ഷോർട്ട് നമ്മുടെ മെസ്സേജ് ആയിട്ടുള്ളത്.
1: ഇത്രയും സമയം നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ അനീഷ് അഹമ്മദ് സാറിന് നന്ദി. വീണ്ടും അടുത്ത ആഴ്ചയിൽ ആരോഗ്യജാലം പരിപാടിയിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.
2: മാഷാ, പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യവിചാരം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഡോക്ടർ ഹനീഷായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ചർച്ച ചെയ്ത വിഷയം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം, പ്രമേഹം. കേൾക്കുക എന്നതിനപ്പുറം നമ്മളത് ഉൾക്കൊള്ളാനും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരം പ്രോഗ്രാമുകൾ നമുക്ക് ഗുണകരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലാവട്ടെ, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, ആരോഗ്യവിചാരം, അതുപോലെ തന്നെ ജനക്ഷേമം പോലുള്ള പ്രോഗ്രാമുകളൊക്കെ അത്തരമൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പീസ് റേഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
3: റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ പോകുന്നത് മയ്യത നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഭാഗം 6 അഥവാ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മയ്യത നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ്.
2: ഇതിൻ്റെ മുമ്പേ ഉള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഇത് ഈ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്ന സമയത്ത് അഥവാ അറിയാത്തവരാണെങ്കിൽ, എഴുതി വെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ആകാം, ഇനി അതല്ല എങ്കിൽ ഇപ്പോൾ മൊബൈലിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തായാലും നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള പല സന്ദർഭങ്ങളിലും അത്യാവശ്യം വരുന്ന പ്രാർത്ഥനകളിലൂടെയാണ് ഇപ്പോൾ പ്രാർത്ഥനാ പഠനം പോയിക്കൊണ്ടിരിക്കുന്നത്.
3: സഫീർ അൽ ഹിക്കമിയാണ് പ്രാർത്ഥനാ പഠനത്തിൽ കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ജനാസ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി പഠിച്ചു വരുന്നത്. പ്രാർത്ഥനയുടെ ബഹുഭൂരിഭാഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്രകാരമാണത്: അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു واغسله بالماء والثلج والبرد اللهم ونقه من الخطايا كما نقيت الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله എന്നതാണ് പ്രാർത്ഥന. വളരെ നല്ല അർത്ഥമാണ് അതിനുള്ളത്. അള്ളാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അള്ളാഹുവെ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. വആഫിഹി വഅഫു അൻഹു, ഇദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ. വഅക്രിം നുസുലഹു, ഇദ്ദേഹത്തിൻ്റെ പരലോക പ്രവേശനം, പരലോകത്തെ വിരുന്ന് നീ ആദരപൂർവ്വമാക്കണമേ. വവസ്സിഅ മദ്ഖലഹു, അദ്ദേഹത്തിൻ്റെ പ്രവേശന സ്ഥലമായ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ. വഖസിൽഹു ബിൽമാ ഇവസ്സൽജി വൽ ബർദ്, വെള്ളം കൊണ്ടും മഞ്ഞ് കൊണ്ടും ഐസ് കൊണ്ടും ഇദ്ദേഹത്തെ നീ കഴുകി ശുദ്ധിയാക്കണമേ. വനഖിഹി മിനൽ ഖതായ കമാ നഖൈത സൗബൽ അബിയദ മിന ദനസ്, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധിയാക്കുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ പാപങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ നീ ശുദ്ധിയാക്കണമേ. വഅബ്ദിൽ ഹുദാറൻ ഖൈറം മിൻ ദാരിഹി, ഇദ്ദേഹത്തിന് നിലവിലുള്ള വീടിനേക്കാൾ ഉത്തമമായ വീട് നീ പകരം നൽകണമേ. വഅഹ്ലൻ ഖൈറം മിൻ അഹ്ലിഹി, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരേക്കാൾ നല്ല വീട്ടുകാരെ, സ്വന്തക്കാരെ നീ പകരമായി നൽകണമേ. എന്നതാണ് ഇത്രയും സമയം പഠിച്ച പ്രാർത്ഥനയുടെ അർത്ഥം. അതിന്റെ ബാക്കി ഭാഗം എന്താണ്? വസൗജൻ ഖൈറം മിൻ സൗജിഹി എന്നാണ്. വസൗജൻ ഖൈറം മിൻ സൗജിഹി, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ വഅബ്ദിൽഹു ദാരൻ ഖൈറം മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറം മിൻ അഹ്ലിഹി വസൗജൻ ഖൈറം മിൻ സൗജിഹി എന്നാണ്. വസൗജൻ, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നല്ല ഇണയെ നൽകണമേ. മരിച്ചത് പുരുഷനാണെങ്കിൽ നല്ല ഭാര്യയെ നൽകണമേ, സ്ത്രീയാണെങ്കിൽ നല്ല ഭർത്താവിനെ നൽകണമേ. മിൻ സൗജി ഖൈറം മിൻ സൗജിഹി, നിലവിൽ അദ്ദേഹത്തിനുള്ള ഇണയേക്കാൾ നല്ല ഒരു ഇണയെ അല്ലാഹുവേ നീ അദ്ദേഹത്തിന് പകരമായി കൊണ്ട് നൽകണമേ എന്നാണ്. പരലോകത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇഹലോകത്ത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഇണ സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗത്തിൽ ഇതേ ഇണ തന്നെ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ നമുക്ക് പകരമായി ലഭിക്കും. അതല്ല എങ്കിൽ അതിനേക്കാൾ നല്ലത് നമുക്ക് പകരമായി ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നിലവിലുള്ള ഇണയേക്കാൾ ഉത്തമമായ ഒരു ഇണയെ അള്ളാഹുവേ നീ അദ്ദേഹത്തിന് പകരമായി നൽകണമേ എന്നാണ് പ്രാർത്ഥനയുടെ ഈ ഭാഗത്തിന്റെ അർത്ഥം. وابدل الخدارا خيرا من داره واهلا خيرا من اكله وزوجا خيرا من زوجه എന്നാണ്. അല്ലാഹുവേ ഇദ്ദേഹത്തിന് നിലവിലുള്ള വീടിനേക്കാൾ നല്ല ഒരു വീടും നിലവിലുള്ള വീട്ടുകാരെ

0: നല്ല വീട്ടുകാരെയും നിലവിലുള്ള ഇണയേക്കാൾ നല്ല ഇണയെയും നീ പകരമായി നൽകണമേ എന്നതാണ് പ്രാർത്ഥനയുടെ ഈ ഭാഗത്തിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയുടെ ഒരു 90% പഠിച്ചു കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞത് മാത്രമാണ് ഇൻഷാല്ലാ നമുക്ക് ബാക്കിയുള്ളത്. അത് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ഇതുവരെ പഠിച്ച ഭാഗം നമുക്കൊരിക്കൽ കൂടി പറയാം. നിങ്ങൾ എൻ്റെ കൂടെ പറയണം: അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു ووسع مدخله وغسله بالماء والثلج والبرد ونقيه من الخطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه إن شاء الله. ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ. പ്രിയ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ ഇപ്പോൾ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന, അതിൻ്റെ 6-ാം ഭാഗം, അതാണ് നമ്മളിപ്പോൾ കേട്ടത്. ബഹുമാനായ സഫീർ അൽഹിക്കമിയായിരുന്നു നമ്മോടൊപ്പം.
2: കുട്ടികൾക്ക് ഇമ്പമാർന്ന പരിപാടികളുമായി വരുന്ന പൂമരത്തണലിലാണ് ഇനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പൂമരത്തണലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്, സന്തോഷമാണ് എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സന്തോഷത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകളും ചരിത്ര സംഭവങ്ങളുമൊക്കെയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പൂമരത്തണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പോലെ തന്നെ ഇന്നും അബുദാബി സ്റ്റുഡിയോയിൽ നിന്ന് നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുബൈർ അങ്കിളുണ്ട്. വീണ്ടും കഥകളും പാട്ടുകളുമൊക്കെയായി ഇന്നും നമുക്ക് നല്ല ഒരു സന്തോഷ സുദിനമായി മാറുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള മുൻ എപ്പിസോഡുകളിലെ പാട്ടുകൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി പാടിക്കൊടുക്കുവാനും വളരെ മനോഹരമായി പാടുന്ന കൂട്ടുകാരുടെ പാട്ടുകൾ പീസ് റേഡിയോ തന്നെ വീണ്ടും പ്ലേ ചെയ്യുകയും നിങ്ങൾക്ക് വീണ്ടും കേട്ട് ആസ്വദിക്കുകയും ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ ഭക്ഷണപ്പൊതികളും മുഴുവൻ പിന്തുണയുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് അങ്ങകലെയുള്ള ഒരു മലയുടെ മുകളിലേക്കാണ് യാത്രയാവുന്നത്. അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലിരിക്കണം. അവിടെ ഇരുന്നാൽ ആരുടെയും ശല്യമില്ല. നാട്ടിൽ നടക്കുന്ന അനാവശ്യങ്ങളും തിന്മകളും ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ മനസ്സ് തുറന്നു വെച്ച് എല്ലാ സങ്കടങ്ങളും പറയാം, പ്രാർത്ഥിച്ചിരിക്കാം, അള്ളാഹുവിനെ ഓർത്ത് ഒരുപാട് ദിക്റുകൾ ചൊല്ലാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലഘട്ടത്തിൽ കല്ലും അതുപോലെ തന്നെ പാറക്കെട്ടുകളുമൊക്കെ നിറഞ്ഞ ആ പ്രദേശത്തുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മല കയറുകയാണ്. ആ മല കയറി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് അള്ളാഹുവിനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ ഓതുന്നുണ്ട്.
4: ജബലുന്നൂറിലെ ഹിറാഗുഹേ മുത്തു റസൂലുള്ളാ കൽബിനുള്ളിലെ സങ്കടം.

0: എത്തുമ്പോൾ
1: കൂട്ടുകാരെ കേട്ടല്ലോ, ഏതായിരുന്നു ആ മല, ഏതായിരുന്നു ആ പർവ്വതം? ജബലുൻ നൂർ. എന്താണ് നൂറെന്ന് പറഞ്ഞാൽ? പീസ് റേഡിയോയിൽ സ്ഥിരമായി ഇപ്പോൾ കേൾക്കുന്ന ഒരു പരിപാടിയുണ്ട്, നമ്മുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഇക്കാക്കയും ഇത്താത്തയും എല്ലാവരും കേൾക്കുന്ന ഒരു കോഴ്സിൻ്റെ പേരുണ്ട്. എന്താണത്? അന്നൂർ. മാഷാ അല്ലാ, എല്ലാവർക്കും അറിയാം അന്നൂർ പ്രോഗ്രാമാണ്. എന്താണ് അന്നൂർ എന്ന് പറഞ്ഞാൽ? ലൈറ്റ് എന്നാണ്, പ്രകാശമെന്നാണ്. ആ പ്രകാശം എന്നു പേരുള്ള മലയുടെ മുകളിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുന്നത്. എവിടെ? അതിനകത്തുള്ള ഹിറാ ഗുഹയിൽ. ഗുഹ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ആരുടെയും ശല്യമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് തൻ്റെ സങ്കടങ്ങൾ പറയുവാൻ വേണ്ടി മാറിയിരിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കുന്നത്. എന്തിനു പോയി? മനസ്സിലെ സങ്കടങ്ങൾ തുറന്ന് അല്ലാഹുവിനോട് സംസാരിക്കാൻ. പാട്ടിൻ്റെ ആദ്യത്തെ നാല് വരികൾ വീണ്ടും നിങ്ങൾ കേൾക്കണം, ഇപ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിക്കണം.
0: ജബലുന്നു

അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അള്ളാഹുവോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, എല്ലാ സങ്കടങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ്

അതെ, പെട്ടെന്നാണ് റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടെന്ന് അവിടെ വന്നപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുപോയി, പരിഭ്രമിച്ചുപോയി. പെട്ടെന്ന് ആരാലും കടന്നു വരാത്ത ആ ഗുഹയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരുന്ന് മനസ്സ് തുറന്ന് അങ്ങേയറ്റത്തെ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ജിബ്രീൽ വന്നു എന്നു മാത്രമല്ല, എന്താണ് ആവശ്യപ്പെട്ടുടനെ തന്നെ വായിച്ചിടുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കുവാൻ പറഞ്ഞു. ഏ ഖിറാ, വായിക്കാൻ പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വായന അറിയുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായന പഠിച്ചിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല, മാ അനബി ഖാരിഅ, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്തു പിടിച്ചു, അണച്ചു പിടിച്ചു, എന്നിട്ട് വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ പേടിച്ചുപോയി. ഒരു മലയുടെ മുകളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത്. അവിടെയുള്ള ഒരു ഗുഹയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നത്. അവിടെ വന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് അണച്ചുകൂട്ടുന്നത്. പേടിച്ചരണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം പിടിവിട്ടപ്പോൾ വീണ്ടും ജിബ്രീൽ ആവശ്യപ്പെട്ടു, ഇഖ്റാ, വായിക്കണമെന്ന്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് വായന അറിയില്ല എന്ന് സത്യസന്ധമായ മറുപടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോഴതാ വീണ്ടും ജിബ്രീൽ ചേർത്ത് അണച്ചു പിടിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിയർത്തൊലിച്ച് പേടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇഖ്റാ, വായിക്കൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വായന അറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, എനിക്ക് വായന അറിയില്ല എന്ന്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മൂന്ന് തവണ ഇങ്ങനെ ചെയ്ത് പേടിച്ചരണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ വായിച്ചു തരുന്നത് അതുപോലെ വായിക്കണമെന്ന്. അങ്ങനെ ജബലുൻ നൂർ എന്നു പറയുന്ന പ്രകാശത്തിൻ്റെ പർവ്വതത്തിൽ ആ ഗുഹയിൽ ലോകം അവിടുന്ന് അങ്ങോട്ട് എത്ര കാലം ഉണ്ടോ അത്രയും കാലത്തുള്ള മനുഷ്യർക്കെല്ലാം ഇരുട്ട് മായ്ച്ച് പ്രകാശം നൽകാൻ, വെളിച്ചം നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്ന പരിശുദ്ധ ഖുർആൻ അത് അന്ന് ഇറങ്ങുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ആദ്യമിറങ്ങിയ ആദ്യത്തെ അഞ്ചായത്തുകൾ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലക്ക് എന്ന് പറയുന്ന അധ്യായത്തിലെ ആദ്യത്തെ അഞ്ചായത്തുകളാണ്. ആ അഞ്ചായത്തുകൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ കേട്ട് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ആ അധ്യായം പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ആ അധ്യായം കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ പൂമരത്തണൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ആ അഞ്ച് വചനങ്ങൾ പഠിക്കണം, അത് നമുക്ക് മനഃപ്പാഠമാക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഖുർആനിലെ ഒരക്ഷരം നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് 10 പ്രതിഫലം തരും, 10 rewards. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ ഒരക്ഷരത്തിനാണ് 10 കൂലി ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കും, ചിലപ്പോൾ വളരെ വേഗത്തിൽ ഓതാൻ കഴിയാത്ത കൂട്ടുകാർ നമുക്കിടയിലുണ്ടാകും. പതുക്കെ പതുക്കെ തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ടൊക്കെ നമ്മൾ പാരായണം ചെയ്യും ഖുർആൻ. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അവർക്ക് 2 കൂലിയുണ്ട് എന്നാണ്. ഖുർആൻ ഓതുന്നതിൻ്റെ കൂലിയുമുണ്ട്, പ്രയാസപ്പെട്ട് ഖുർആൻ ഓതുന്നതിൻ്റെ കൂലിയുമുണ്ട്. നോക്കൂ നിങ്ങൾ, എത്ര മഹാനാണ് അള്ളാഹു അല്ലേ? എത്ര കാരുണ്യമാണ് അള്ളാഹു നമ്മളോട് കാണിക്കുന്നതല്ലേ? ആലോചിച്ചു നോക്കൂ നമ്മൾ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ 5 വചനങ്ങൾ നിങ്ങൾക്കു വേണ്ടി നമ്മുടെ സുബൈറങ്കൾ പാരായണം ചെയ്തു തരും. നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ പാരായണം ചെയ്ത്
ഇപ്പോൾ തന്നെ മനഃപ്പാഠമാക്കണം. ജുബൈർ അങ്കിൾ ഇതാ പറയാം.

اقرأ باسم ربك الذي خلق خلق الإنسان من علق

0: ഓതി നോക്കൂ, കൂടെ നമുക്ക് ഓതി നോക്കാം.
1: ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്.

മാഷാ അള്ള, എത്ര മനോഹരമായിട്ടാണ് അങ്കിള് പാരായണം ചെയ്തത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ഇഷ്ടമായിരുന്നു ഏറ്റവും മനോഹരമായി ഖുർആൻ ഓതുന്നവരെ എന്നാണ്. നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്തു പഠിക്കണം. നമ്മുടെ എത്ര കൂട്ടുകാരും കൂട്ടുകാരികളുമാണ് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയത്. അതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കണം, പഠിക്കണം, ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഏതായിരുന്നാലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ 5 ആയത്തുകൾ പാരായണം ചെയ്തു കൊടുത്തതിനു ശേഷം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പേടിച്ച് വിറച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്നും ജബലുൻ നൂറിലൂടെ താഴോട്ടിറങ്ങി ഓടുകയാണ്. വീട്ടിലേക്ക് ഓടിച്ചെന്ന് വീട്ടിനകത്തേക്ക് പ്രവേശിച്ച് തൻ്റെ പ്രിയപ്പെട്ട പത്നി, ജീവിതത്തിൻ്റെ പാതി ഖദീജ റളിയല്ലാഹു അൻഹയില്ലേ, അവരോട് പറഞ്ഞു, ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ, എന്നെ പുതപ്പിട്ട് മൂടൂ, എനിക്ക് ശക്തമായ പനിയുണ്ട് എന്ന്. ഖദീജ റളിയല്ലാഹു അൻഹ മറ്റൊന്നും ആലോചിച്ചില്ല, ഒന്നും ചോദിച്ചതുമില്ല. എന്താണോ എന്നോട് കൽപ്പിച്ചത് അത് ഉടനെ തന്നെ ചെയ്തു. പുതപ്പെടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതച്ചുകൊടുത്തു. എന്നിട്ടോ നോക്കൂ നിങ്ങൾ, ഒരു പ്രിയപ്പെട്ട ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് പ്രയാസപ്പെട്ട് വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ, വളരെ സ്നേഹത്തോടുകൂടെ ആശ്വാസ കാര്യങ്ങൾ, ആശ്വാസ വചനങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ.

ആശ്വാസവചനങ്ങൾ ചൊല്ലിയത് ആരാണ്? ആരാണ് പ്രിയപ്പെട്ടവരെ? പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആരാണ് എനിക്ക് ഹിറാ ഗുഹയിലേക്ക് ഭക്ഷണം കൊണ്ടുതരിക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊണ്ടുവന്നു തരുമെന്ന് പറഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹ? അവിടെ എന്താണ് സംഭവിച്ചത് എന്നോ എന്തു പ്രയാസമാണ് ഉണ്ടായത് എന്നോ ഒന്നും ചോദിച്ചില്ല. മറിച്ച് പുതപ്പിട്ട് മൂടിത്തരാൻ പറഞ്ഞപ്പോൾ പുതപ്പിട്ട് മൂടിക്കൊടുത്തു. മാത്രമല്ല ആശ്വാസവചനങ്ങൾ പറഞ്ഞു. എന്തെല്ലാമാണ്? നബിയെ, അങ്ങയുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളെ, അതിഥികളെ ആദരിക്കുന്നയാളല്ലേ? അതുപോലെ തന്നെ പാവപ്പെട്ട, പ്രയാസപ്പെടുന്നയാളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്ന ആളല്ലേ നബിയെ നിങ്ങൾ? മാത്രമല്ല നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി കുടുംബങ്ങൾക്കിടയിൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നയാളല്ലേ പ്രവാചകരെ നിങ്ങൾ? തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കില്ല. അള്ളാഹു നിങ്ങളെ ഒരിക്കലും പരീക്ഷിക്കില്ല. അതുകൊണ്ട് സമാധാനത്തോടുകൂടെ ഉറങ്ങിക്കോളൂ എന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ആ സമയത്ത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആശ്വാസത്തിൽ ആ സമയത്ത് കിടന്നുറങ്ങുകയാണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൽ നിന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം, അതായത് അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറങ്ങിയ സംഭവമാണ് ഇവിടെ വിശദീകരിച്ചത്. അന്ന് മുതലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി മാറുന്നത്, റസൂലായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കൂട്ടുകാർക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്ന് തുടങ്ങുന്ന ആദ്യത്തെ 5 വചനങ്ങൾ നമ്മളെല്ലാം മനഃപ്പാഠമാക്കണം. കഴിയുന്ന കൂട്ടുകാരൊക്കെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി പീസ് റേഡിയോയിലേക്ക് അത് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ആദ്യം പാടിയ പാട്ട് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി കേൾക്കുക, പഠിക്കുക.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പാട്ട് നിങ്ങൾ കേൾക്കുക, പഠിക്കുക. ജീവിതത്തിൽ ഈ പാട്ടുകൾ ചൊല്ലാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ പാടുക. ഉപ്പയുടെയും ഉമ്മയുടെയും വീട്ടുകാരുടെയും മുന്നിലൊക്കെ ഈ പാട്ടുകൾ പാടിക്കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിലുള്ള കൂട്ടുകാർക്ക് പീസ് റേഡിയോയും പൂമരത്തണലും പാട്ടും കാര്യങ്ങളുമെല്ലാം പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വീണ്ടും ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം, കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ.
2: നീരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നീരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: നുറുങ്ങുകൾ. മരണം നേരത്തെ എത്തുന്ന നേരം. ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ഷഫീഖ് വണ്ടൂരിന്റെ ശബ്ദമാണ് നുറുങ്ങുകളിൽ ഇനി നാം കേൾക്കുന്നത്.
4: മരണം നേരത്തെ എത്തുന്ന നേരം, രചന ഇബ്നു അലി എടത്തനാട്ടുകര. പതിവിന് വിപരീതമായി അന്ന് പുലർച്ചെ 3 മണിയോടെ അറിയാതെ ഉണർന്നുപോയി. ആകപ്പാടെ ഒരു അസ്വസ്ഥത, അകാരണമായ വിഷമം. അസുഖകരമായ ആ ഉണർച്ചയിൽ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കവേ ഫോൺ മണിയടിച്ചു. ആര്, എന്തിനീ ഈ സമയത്ത് എന്ന ഞെട്ടലോടെ ഫോണെടുത്തു. കുറച്ചകലെ നിന്ന് ബന്ധുവാണ് വിളിച്ചത്. ഉണർന്നുവോ എന്ന ആദ്യ ചോദ്യത്തിനു ശേഷം അസുഖമായി കിടന്നിരുന്ന ബന്ധു നമ്മെ വിട്ടുപോയി എന്ന് പറയുകയും തുടർവാക്കുകൾ വിതുമ്പലിൽ കേൾക്കാൻ പറ്റാതാവുകയും ചെയ്യുകയായിരുന്നു. ഇന്നാലില്ലാഹി എന്ന് ചൊല്ലി യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ ഞാൻ അസ്വസ്ഥനായി കിടന്നു. ഞങ്ങൾ അടുത്ത 5 ബന്ധുക്കളിൽ ഒരാളെ പടച്ചവൻ തിരികെ വിളിച്ചിരിക്കുന്നു. ശബ്ദം കേട്ടുണർന്ന ഭാര്യയോട് ബന്ധുവിന് അസുഖം കൂടുതലാണെന്നും നേരം വെളുത്തിട്ട് അവിടം വരെയൊന്ന് പോകാമെന്നും പറഞ്ഞു. അല്പനേരത്തിനു ശേഷം മരണവിവരം അറിയിച്ചു. വാർത്ത കേട്ടതേ നിലവിളിയുണർന്നു. ദീർഘകാലം പ്രവാസിയായിരുന്നയാൾ ചികിത്സക്കായി നാട്ടിലെത്തുകയും ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർവ്വസ്ഥിതിയിലെത്തുകയും തിരികെ പോകാനൊരുങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അസ്വസ്ഥതകൾ തുടങ്ങുകയും ആഴ്ചകൾക്കുള്ളിൽ അവശനാവുകയും മരണപ്പെടുകയുമായിരുന്നു. യാത്രയിലുടനീളം അവൾ ഓരോന്ന് പറയുകയും തേങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും എന്നെ ആശ്വസിപ്പിക്കാനൊരു ആളെ തേടുകയായിരുന്നു എന്റെ മനസ്സ്. മരണവീടിന്റെ പടികയറിയതോടെ അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി. പിന്നെ ഒരു മുറിയിൽ കൊണ്ടുപോയി കിടത്തേണ്ടി വന്നു. മരണപ്പെട്ട ബന്ധുവിന്റെ ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ച് കുത്തിവെപ്പ് നടത്തി ഉറക്കിക്കിടത്തിയിരുന്നു. മകൻ വാപ്പ എന്ന് വിലപിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ബന്ധുവും വരുമ്പോഴും തേങ്ങലുകളും ഒതുക്കിയ കരച്ചിലുകളും കൂട്ടക്കരച്ചിലുകളും ഉയർന്നുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒരു വീട്ടിലെ സമാന ബന്ധുക്കളായ ഞങ്ങൾ 5 പേരിൽ ശാരീരികമായും ആരോഗ്യപരമായും ഉയർന്ന തലത്തിലുള്ള വ്യക്തിയായിരുന്നു മരണപ്പെട്ടയാൾ. എന്നാൽ അദ്ദേഹത്തെ തേടി മരണം ആദ്യമെത്തി. ഹജ്ജിലെ പ്രാർത്ഥനാനിരതമായ വേളയിൽ എന്റെ ബാല്യകാല സുഹൃത്തിനെ ഓർമ്മ വന്നത് മറന്നിട്ടില്ല. പ്രാഥമിക വിദ്യാലയത്തിൽ കൂടെ പഠിച്ചവൻ, നന്നായി പന്ത് കളിച്ചിരുന്നവർ, കുട്ടിക്കാലത്ത് തന്നെ അവൻ യാത്രയായി. പാടത്തും പറമ്പിലും ആർത്തുല്ലസിച്ച് പന്ത് കളിക്കുന്നതിനിടെ കടുത്ത വയറുവേദന കൊണ്ട് പുളഞ്ഞ് നിലത്ത് കുത്തിയിരുന്ന് വയർ കാലുകളിലേക്ക് ചേർന്നമർത്തി വേദന ശമിപ്പിക്കാൻ അവൻ വൃഥാ ശ്രമിച്ചിരുന്നത് ഓർത്തുപോകുന്നു. ഒരു വേള ആ കഠിനവേദനയ്ക്ക് കാരണമായ മഹാരോഗമായിരിക്കാം അവന്റെ പെട്ടെന്നുള്ള മരണത്തിന് ഹേതു. ഒരു കൂട്ടുകാരന്റെ കുടുംബത്തിലെ കുട്ടിയെ ഓർമ്മ വരുന്നു. വലിയ ഒരാളുടെ പക്വത കാണിച്ചിരുന്ന കുട്ടി. അവന്റെ ആതിഥേയ മര്യാദ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ബസ്സപകടത്തിന്റെ രൂപത്തിലാണ് മരണം അവനെ തേടിയെത്തിയത്. അഴിമതിരഹിത വാളയാർ പദ്ധതിയിൽ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു. ശരാശരിയിലേറെ ഉയരവും കർമ്മോത്സുകതയും കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ നേടിയ ആത്മാർത്ഥ സേവകൻ. സഹപ്രവർത്തകന്റെ ചികിത്സക്ക് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് കത്തുവന്നപ്പോഴാണ് അവനൊരു മാരകരോഗത്തിന്റെ പിടിയിലാണെന്നറിഞ്ഞത്. നല്ല തുക പിരിഞ്ഞു കിട്ടുകയും മികച്ച ആശുപത്രിയിൽ തലച്ചോറിന് ശസ്ത്രക്രിയ ചെയ്യുകയും ചെയ്തു. എന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചതും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടതും ഓർമ്മിക്കുന്നു. ഏതാനും മാസങ്ങൾക്കു ശേഷം മരണം അവനെയും തേടിയെത്തി. അടുത്ത കുടുംബത്തിൽ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ 2 മക്കളെ മരണം വിളിച്ചുകൊണ്ടുപോയത് ഉണർത്തിയ ഞെട്ടലിൽ നിന്ന് ആ കുടുംബം ഇപ്പോഴും പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല. ജീവിതത്തെ പലരും പലതരത്തിലും നിർവചിച്ചിട്ടുണ്ട്. മരണത്തിലേക്കുള്ള യാത്രയല്ലേ വാസ്തവത്തിൽ ജീവിതം? കാറ്റിന്റെ, വെള്ളത്തിന്റെ, വാഹനത്തിന്റെ, രോഗത്തിന്റെ, അങ്ങനെ പലതിന്റെയും രൂപത്തിൽ കാലത്തിന്റെ തൊട്ടടുത്ത വളവിൽ മരണം നമ്മയും കാത്തിരിക്കുന്നുണ്ടാകും. അതിനു മുമ്പായി ജീവിതം നന്നാക്കിയാൽ, സ്രഷ്ടാവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു.
1: മാഷാ അല്ലാ, നമ്മൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ പ്രോഗ്രാമാണ്.
3: മരണം നേരത്തെ എത്തുന്ന നേരം. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് ഷഫീഖ് വണ്ടൂർ. തൊട്ട് അപ്പുറത്തുള്ള മറ്റൊരു ഗഹനമായ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു പഠനത്തിലേക്കാണ് നമ്മൾ റേഡിയോ വൈബ്സ് ഇനി പോകുന്നത്.
1: അസ്മാഉൽ ഹുസ്ന.
3: അതെ,
1: അള്ളാഹുവിൻ്റെ നാമമായ അൽ ആലിം, അൽ അലീം, അല്ല അല്ലാമുൽ ഉയൂബ് എന്ന് തുടങ്ങുന്ന നാമവുമായി ബന്ധപ്പെട്ട പഠനമാണ് അസ്മാഉൽ ഹുസ്നയിൽ ബഹുമാനനായ ഷമീർ മദീനി നമുക്ക് ക്ലാസ് നിർവഹിക്കുന്നു.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അൽ അസ്മാ ഉൽ ഹുസ്ന, അതിൽ 39-ാമത്തെ നാമമായി ഇന്ന് നമ്മൾ എടുക്കുന്നത് അൽ ആലിം, അതേപോലെ അൽ അലീം, അല്ലാമുൽ ഗുയൂബ് എന്നീ നാമങ്ങളാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട ആ വിശേഷണങ്ങളെ അറിയിക്കുന്ന ഏതാനും നാമങ്ങൾ. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഏത് കാര്യവും അറിയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ വ്യത്യസ്തങ്ങളായ നാമങ്ങളിലൂടെ നിരവധി തവണ പരിശുദ്ധ ഖുർആൻ നമുക്ക് ആ ആശയം പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ അറിയുന്നവനാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവനാണ്, സൂക്ഷ്മവും വിശദവുമായി അറിയുന്നവനാണ് അള്ളാഹു. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. എത്രയോ സ്ഥലങ്ങളിൽ ഖുർആൻ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൻആമിലെ 73-ാമത്തെ ആയത്ത്, സൂറത്ത് തൗബയിലെ 94-ാമത്തെ വചനം, 105-ാമത്തെ ആയത്ത്, സൂറത്തു റഅദിലെ 9-ാമത്തെ വചനം, സൂറത്തു മുഅ്മിനൂനിലെ 92-ാമത്തെ ആയത്ത്, ഇങ്ങനെ തുടങ്ങി നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. കഴിഞ്ഞതും നടക്കുന്നതും ഭാവിയിൽ വരാനിരിക്കുന്നതും, അഥവാ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും എന്നിങ്ങനെ വ്യത്യാസങ്ങളില്ലാതെ കാര്യങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു. ആലിമുൽ ഗൈബി വശഹാദ, ലാ യഅസുബു അൻഹു മിസ്ഖാലു ദറ, ഒരു അണുത്തൂക്കം, ഒരു അണുമണിത്തൂക്കം പോലും അവൻ്റെ അറിവിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല. ഫിൽ അർളി വലാ ഫിസ് സമാവാത്ത്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ചെറിയ ഒരു കാര്യം പോലും, വളരെ നിസ്സാരമായൊരു സംഗതി പോലും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മുക്തമല്ല. അള്ളാഹു അറിയാത്തതായി, അള്ളാഹു കാണാത്തതായി, അള്ളാഹു കേൾക്കാത്തതായി ഇല്ല എന്നർത്ഥം. ലാ യഖ്ഫാ അലൈഹി ഷൈ, പടച്ചറബ്ബിൻ്റെ മുന്നിൽ ഒന്നും ഗോപ്യമല്ല, അവ്യക്തമല്ല. ആലിമും ബിമാ യഖൂൻ വമാ യഖൂൻ വമാ ഹുവ കായിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ സംഗതികളെ അറിയുന്നവനാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അറിയുന്നവനാണ്, ഭാവിയിൽ വരാനിരിക്കുന്നതിനെയും അറിയുന്നവനാണ്. മാത്രവുമല്ല, വമാഹുവ ലം യക്കുൻ ലൗകാന കൈഫ യക്കുൻ, ഇല്ലാത്തൊരു സംഗതി ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്നതും അള്ളാഹുവിനറിയും. എങ്ങനെ? ഇപ്പോൾ ഇല്ലാത്ത, സംഭവിച്ചിട്ടില്ലാത്തൊരാൾ, അതായത് 10 വയസ്സിൽ ഒരു കുട്ടി മരിച്ചുപോയി, അവൻ 15-ാമത്തെ വയസ്സുവരെയും ജീവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കുമായിരുന്നു അവൻ്റെ അവസ്ഥ, ഇതും അള്ളാഹുവിനറിയുമെന്നർത്ഥം. അപ്പോൾ സൃഷ്ടികൾക്കാർക്കും എത്തിപ്പെടാൻ കഴിയാത്ത അറിവിൻ്റെ വിശാലമായ മേഖലയും തലങ്ങളുമാണ് പടച്ചറബ്ബ് സ്വായത്തമാക്കി വച്ചിട്ടുള്ളത് അള്ളാഹുവിനറിയുന്നത്. അള്ളാഹു എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാണ്. അള്ളാഹു വകുന്ന ബികുല്ലി ഷൈഇൻ ആലിമീൻ, സൂറത്തുൽ അംബിയാഇലെ 51-ാമത്തെ വചനത്തിലും 81-ാമത്തെ ആയത്തിലുമൊക്കെ പറഞ്ഞു. എല്ലാ കാര്യത്തെ സംബന്ധിച്ചും നാം അറിയുന്നവനാണ് എന്ന്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാറ്റിനെയും പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്, വിശദമായി അറിയുന്നവനാണ്. ഖദ് അഹാത ഇൽമുന ബി ജമീഇൽ അഷ്യാ എന്നാണ് ഷെയ്ഖ് സഅദി അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്. നമ്മുടെ അറിവ് ഈ പറഞ്ഞ എല്ലാറ്റിനെയും സകലതിനെയും ഉൾക്കൊള്ളുന്ന വിശാലമായി നിൽക്കുന്നതാണ്, എല്ലാറ്റിനെയും വലയം ചെയ്ത് നിൽക്കുന്നതാണ്. വ്യക്തികളെ സംബന്ധിച്ചാകട്ടെ, നമുക്കൊക്കെ അവരുടെ ബാഹ്യമായ കർമ്മങ്ങളും ചെയ്തികളും നമ്മളുമായിട്ടുള്ള ഇടപാടുകളുമൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ, അവർ മറച്ചു വെക്കുന്നതും ഒളിപ്പിച്ചു വെക്കുന്നതുമൊക്കെയായ രഹസ്യങ്ങൾ വരെയും അള്ളാഹു അറിയും. വമാ തഫ്അലു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മയും അത് അള്ളാഹു അതിനെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. സൂറത്ത് അൽ ബഖറയിലെ 215-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു തിരിച്ചറിവ് നമുക്കൊട്ടേറെ ഗുണങ്ങൾ, പോസിറ്റീവ് എനർജി സമ്മാനിക്കുന്നുണ്ട്. അതെന്താണ്? അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മെ ബോധപൂർവം ചതിക്കുവാനും അപായപ്പെടുത്തുവാനുമൊക്കെ പ്ലാനും പദ്ധതിയും ആവിഷ്കരിച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അള്ളാഹുവിനെ അറിയും എന്ന് വരുമ്പോൾ, നമുക്ക് നമ്മുടെ സംരക്ഷകനും രക്ഷിതാവും നാം പ്രാർത്ഥിക്കുന്നവനും ആശ്രയിക്കുന്നവനുമൊക്കെയായിട്ടുള്ള അള്ളാഹു നമ്മുടെ ശത്രുവിനെ സംബന്ധിച്ച് അറിയുന്നവനാണ്, ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു നിർഭയത്വം നമുക്ക് നൽകും. അതേപോലെ നാം ചെയ്യുന്ന നന്മകൾ ആരും അത് കാണുന്നില്ല, കണ്ടിട്ടും ആരും ഒന്ന് എടുത്തു പറയുന്നില്ല, പ്രശംസിക്കുന്നില്ല, അതിൻ്റെ പേരിൽ ഒരു ഭംഗിവാക്ക് പോലും ആരും പറയുന്നില്ല. നിരാശ വേണ്ട, ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും ആരും പറഞ്ഞില്ലെങ്കിലും പ്രശംസിച്ചില്ലെങ്കിലും പടച്ചറബ് അതെല്ലാം അറിയുന്നുണ്ട്. കൂരാക്കൂരിരുട്ടിൽ ആരും കാണാതെ നാം എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നമസ്കരിച്ചത്, നാം ആത്മാർത്ഥമായി അവനെ പ്രകീർത്തിച്ചത്, ദിക്ര ദുആകൾ ചെയ്തത്, അതേപോലെ ദാനധർമ്മങ്ങൾ ചെയ്തത് എല്ലാം പടച്ചറബ് കാണുന്നു, അറിയുന്നു. വമാ തഫ്അലു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. മനുഷ്യരായ ആളുകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ എല്ലാം അറിയുന്നില്ല. പലതും അറിയുന്നത് മറ്റുള്ളവർ പറഞ്ഞിട്ടൊക്കെയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം അറിയുന്നു എന്ന് മാത്രമല്ല, മുമ്പേ അറിയുന്നു, അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവനറിയുന്നു, അതിന് ശേഷവും അത് എങ്ങനെയായിരുന്നു, ഇനി എങ്ങനെയൊക്കെ ആകുമെന്നതിനെ സംബന്ധിച്ചും അള്ളാഹു അറിയും. ഉണ്ടാകാത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്നതിനെ സംബന്ധിച്ചും അള്ളാഹുവിനറിയാം. സൂറത്ത് അൻആമിൽ 28-ാമത്തെ ആയത്തിൽ ഫലൗ റുദ്ദൂ ലഅദൂ ലിമാ നഹു അൻഹു വഇന്നഹും ലകാദിബൂൻ. ചില ആളുകൾ അള്ളാഹുവിനോട് ഒരു ഒഴികഴിവ് പറയാൻ വേണ്ടി പറയുമെന്നാണ്. അവരെ അള്ളാഹു മടക്കി അയച്ചിരുന്നുവെങ്കിൽ, തെറ്റ് ചെയ്തു, അവരെ അള്ളാഹു പിടിച്ച് ശിക്ഷിക്കാൻ തീരുമാനിച്ചു, അവർക്ക് ഇനിയും ആയുസ് നൽകി, അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു തിരിച്ചുവരവ് ദുനിയാവിലേക്ക് നൽകിയിരുന്നുവെങ്കിൽ, അവർ പറയാണ് അവർ ആ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നല്ലവരായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നല്ല ഭക്തന്മാരും പുണ്യവാന്മാരുമായി സുഹൃതവാന്മാരായി കഴിഞ്ഞുകൊള്ളാം, അങ്ങനെ ആകുമായിരുന്നു എന്നവർ വാദിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത മറുപടി എന്താണ്? വലഉറുദ്ദു, അവരെ എങ്ങാനും മടക്കപ്പെടുകയായിരുന്നുവെങ്കിൽ, അവരാഗ്രഹിച്ചതുപോലെ ദുനിയാവിലേക്ക് വീണ്ടും ഒരു ജീവിതം നൽകി ജീവിക്കാനുള്ള അവസരവും സാഹചര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവന്നാൽ അവർ പറഞ്ഞതുപോലെ ആകുമായിരുന്നില്ല കാര്യം. മറിച്ച് ലഅദൂ ലിമാ നഹു അൻഹു, എന്താണോ അവരോട് വിലക്കപ്പെട്ടത് ആ തിന്മകളിലേക്ക് തന്നെ അവർ വീണ്ടും മടങ്ങിപ്പോകുമായിരുന്നു. വഇന്നഹും ലകാദിബൂൻ, അവർ കള്ളന്മാരാണ്, കളവാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കാത്തൊരു കാര്യം അങ്ങനെ നടന്നാൽ എങ്ങനെയാകുമായിരുന്നു എന്നതുപോലും അള്ളാഹു സുബ്ഹാനഹു വതആലക്കറിയാം. അതുകൊണ്ട് പടച്ചറബിനോട് വലിയ ബഹുമാനവും തഅളീം, അതേപോലെ പടച്ചറബിനോട് ഒരു ഖൗഫ്, ഭക്തിയും ഭയവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഒരു തിരിച്ചറിവാണ് അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അൽ ആലിം അല്ലെങ്കിൽ അൽ അലീം അല്ലാമുൽ ഗയൂബ് എന്നീ നാമങ്ങളൊക്കെ ആ ഒരു ആശയത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ, ആ പടച്ചറബിനെ മാത്രം കാണിച്ചാൽ മതി, ആ പടച്ചറബ് മാത്രം അറിഞ്ഞാൽ മതി, അവൻ മാത്രം അംഗീകരിച്ചാൽ മതി എൻ്റെ നന്മയെ എന്ന ഒരു രീതിയിൽ അള്ളാഹുവിന് മാത്രമായി കർമ്മങ്ങൾ സ്ഫുടം ചെയ്ത് സമർപ്പിക്കുവാൻ ആ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകും. അതേപോലെ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണെങ്കിലും അള്ളാഹ് അറിയാതെ ഒന്നും അല്ലല്ലോ അത് വെച്ചത്. അപ്പോൾ ഞാനറിയാത്ത പലതും അതിൽ നന്മകളായി കാരുണ്യവാനായ പടച്ചറബ് സ്നേഹനിധിയായ എൻ്റെ രക്ഷിതാവ് എനിക്ക് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ് അർറിളാ ബിൽ ഖലാ, അള്ളാഹുവിൻ്റെ ഖലായിലും അള്ളാഹുവിൻ്റെ ഖദറിലും തൃപ്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ നിയമങ്ങളും തീരുമാനങ്ങളും എല്ലാം അത് വെറുതെയുള്ള വിവരക്കേടുകളോ പോയത്തരങ്ങളോ അല്ല, അജ്ഞതയിൽ നിന്നുണ്ടാകുന്നതല്ല, മറിച്ച് എല്ലാം അറിയുന്ന, ഭാവിയും വർത്തമാനവും ഭൂതവും എല്ലാം അറിയുന്ന, എല്ലാ കാലങ്ങളെ സംബന്ധിച്ചും അറിയുന്ന പടച്ചറബ്. വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാറ്റിനെയും അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ എല്ലാ ഗുണത്തെ സംബന്ധിച്ചും എല്ലാ ദോഷത്തെ സംബന്ധിച്ചും ഒക്കെ അറിയുന്ന പടച്ചറബ് എന്നോടിങ്ങനെ ചെയ്യണം മറ്റേപ്പാട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടും എന്നത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആരാണ് നല്ലവർ, ആരാണ് ചീത്ത, ആരാണ് ഇഖ്ലാസുള്ളവർ, ആരാണ് റിയാഇൻ്റെ ആളുകൾ എന്നത് ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റില്ല. ആളുകളുടെ ഹാവഭാവാദികൾ കണ്ടുകൊണ്ട്, പുറംപൂച്ചുകൾ കൊണ്ടുകൊണ്ട്, വേഷവിധാനങ്ങൾ കണ്ടുകൊണ്ട് പലരെയും നമ്മൾ വിലയിരുത്തും. എന്നാൽ പടച്ചറബ് അവരുടെ മനസ്സറിയുന്നവരാണ്, അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ നല്ലവരാരാണ്, ചീത്തയാരാണ് എന്ന് ആളുകളുടെ ഏതെങ്കിലും കോലമോ നിറമോ സാമ്പത്തിക അവസ്ഥയോ തറവാടിൻ്റെ മഹത്വമോ ഒന്നും കണ്ടുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുകയില്ല. ഒരാൾക്ക് എത്ര കണ്ട് ഇഖ്ലാസുണ്ട്, ആത്മാർത്ഥതയുണ്ട്, ആരൊക്കെയാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തത് എന്നൊക്കെ അള്ളാഹുവാണ് അറിയുന്നത്. ഫഇന്നല്ലാഹ അലീമും ബിൽ മുഫ്സിദീൻ, കുഴപ്പക്കാരെ സംബന്ധിച്ചും അള്ളാഹു നന്നായി അറിയുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള പടച്ചറബിനോടാണ് നമ്മൾ രക്ഷ തേടേണ്ടത്. പ്രത്യക്ഷവും പരോക്ഷവുമായ ശത്രുക്കളുണ്ട്, എന്നെയും എൻ്റെ സമൂഹത്തെയും നശിച്ചു കാണാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വെമ്പൽ കൊള്ളുന്ന, അതിനുവേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെക്കുറിച്ചും അവരുടെ പദ്ധതികളെ സംബന്ധിച്ചും അറിയുന്ന പടച്ചറബ് അവനോട് സങ്കടങ്ങൾ പറയാൻ, അവൻ്റെ മുന്നിൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആത്മാർത്ഥമായി ചെയ്യുന്നവരെ സംബന്ധിച്ച് തീർച്ചയായും അള്ളാഹു അറിയും. അവരുടെ എണ്ണം കുറഞ്ഞാലും, അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ വലിപ്പം കുറഞ്ഞാലും, നിഷ്കളങ്കവും ആത്മാർത്ഥവുമായിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതൊക്കെ അള്ളാഹു അറിയുന്നതാണ്. ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം, തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും കൃതജ്ഞനുമാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു നന്മ അവൻ്റെ കണ്ണിൽ പെടാതെ പോകുന്നില്ല. അതിന് അവൻ നമ്മളോട് നന്ദി കാണിക്കാതെ അല്ലെങ്കിൽ നമുക്ക് നന്മകൾ ചൊരിയാതെ ഇരിക്കുകയില്ല. നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും അവൻ അറിയുന്നു. അവനോട് നമ്മൾ പറഞ്ഞ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമായിരിക്കും ഉണ്ടാവുക. വാസിഉൻ അലീം, വിശാലമായ അറിവുള്ളവനാണ് അള്ളാഹു. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ, അതേപോലെ തന്നെ പടച്ചറബിനെ സൂക്ഷിച്ചുകൊണ്ട് രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരൊക്കെയാണ് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. നമ്മൾ ചിലപ്പോൾ ബാഹ്യമായ ചെയ്തികളിലൂടെ, പള്ളിയിൽ അയാളുണ്ട്, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെയുണ്ട്, പക്ഷേ അയാളുടെ മനസ്സിൽ ഈമാനും ഇഖ്ലാസും എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല. എന്നാൽ അള്ളാഹു വളരെ സൂക്ഷ്മമായി അറിയുമെന്നാണ് സൂറത്ത് ആലിമ്രാനിലെ 115-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത്. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ. ഈ ഒരു ഇല പോലും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എത്രയോ മരങ്ങളുണ്ട്, ചെറുതും വലുതുമായ എത്രയോ മരങ്ങൾ, വൃക്ഷങ്ങൾ, ചെടികളും അതേപോലെ തന്നെ പൊന്തക്കാടുകളും വനങ്ങളുമൊക്കെയായി. ആ മരങ്ങളിൽ എത്രയോ ഇരട്ടി ഇലകളുണ്ടാകും. കോടിക്കണക്കിന് മരങ്ങളുണ്ടെങ്കിൽ കോടാനുകോടി ഇലകളുണ്ടാകും ആ മരങ്ങളിലൊക്കെ. പക്ഷേ അള്ളാഹു പറഞ്ഞത് ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. വമാ തസ്ഖുത്തു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല പോലും അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ കൊഴിഞ്ഞു വീഴുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള പടച്ചറബിൻ്റെ ദൃഷ്ടിയിൽ നിന്ന്, അവൻ്റെ അറിവിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് അവനറിയാതെ ഒരു കാര്യവും നമുക്ക് പ്ലാൻ ചെയ്യാനും പ്രവർത്തിക്കുവാനും സാധിക്കുകയില്ല. നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ചെല്ലാം അവനറിയും. വല്ലാഹു ബിമാ തഅമലൂന അലീം. അതുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ നന്നാക്കണം. ആ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ചേതോ വികാരം, നമ്മുടെ മാനസികാവസ്ഥ, നിയ്യത്തെന്തായിരുന്നു ആ മനസ്സിലുള്ളത്, അല്ലാഹു അറിയും. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ. ആ വിചാരങ്ങളെയും ചിന്തകളെയും ഒക്കെ നന്നാക്കി അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അവൻ ദൃശ്യം മാത്രമല്ല അദൃശ്യമായതും അറിയും. നമുക്ക് കാണാൻ കഴിയാത്തത്, നമുക്ക് നമ്മുടെ അറിവിൻ്റെ പരിധികൾക്കപ്പുറമുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ അറിയാൻ സാധിക്കുന്നവനാണ്. ഭാഷകളുടെയും ദൂരത്തിൻ്റെയും യാതൊരുവിധ അതിർവരമ്പുകളോ പരിമിതികളോ ഇല്ലാതെ എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന അള്ളാഹു. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. പല പ്രാർത്ഥനകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാമം എടുത്തു പറഞ്ഞുകൊണ്ട്, ആ വിശേഷണം ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പറയുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ഉമ്മത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും വ്യഥകളും പ്രയാസങ്ങളും നീക്കി നമുക്ക് ആശ്വാസവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അന്തസ്സും അഭിമാനവും വിജയവും സന്തോഷവും നൽകി റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
6: മാഷാഅല്ലാ. അസ്മാഉൽ ഹുസ്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. അൽ ആലിം, അൽ അലീം, അൽ അല്ലാമുൽ ഗുയൂബ് ഈ വിഷയത്തിലെ അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട സംസാരമായിരുന്നു അസ്മാഉൽ ഹുസ്നയിൽ നാം കേട്ടത്. സംസാരിച്ചത് ബഹുമാനായ ഷമീർ മദീനി. നേരെ നമ്മൾ റേഡിയോ വൈബ്സ് പോകുന്നത് ഇനി കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കുട്ടികൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന ചിന്തകളും അതോടൊപ്പം തന്നെ അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഒരു കഥ കേൾക്കുക എന്നതിനപ്പുറം അവർ പഠിക്കേണ്ടുന്ന നിത്യജീവിതത്തിലെ കാര്യങ്ങൾ, ഉൾക്കൊള്ളേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളിലേക്കാണ് നമ്മുടെ കഥ പറയാം പ്രോഗ്രാം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മോടൊപ്പം ബഹുമാനായ അബ്ദുസ്സലാം വിടി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുഞ്ഞുകുട്ടികളെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴഞ്ചൊൽ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ എത്ര പഴഞ്ചൊല്ല് നിങ്ങൾക്ക് കാണാതെ പറയാൻ പറ്റും? ഒന്ന് ഓർത്തു നോക്കിയേ. ഇന്ന് പുതിയൊരു പഴഞ്ചൊല്ലുമായിട്ടാണ്, അതുമാത്രമല്ല ആ പഴഞ്ചൊല്ലിൻ്റെ കഥയും നമുക്ക് കേൾക്കാനുണ്ട്. ഇന്നത്തെ പഴഞ്ചൊല്ലിൻ്റെ ആ വാക്യം ഞാൻ പറയട്ടെ. ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട കഥ കേൾക്കാം. ദേവൻ സുധാകരൻ മുതലാളിയുടെ വീട്ടിലെ ജോലിക്കാരനാണ്. അയാൾ നല്ല പെരുമാറ്റവും സ്വഭാവവും പ്രകടിപ്പിച്ച് മുതലാളിയുടെ വിശ്വാസം നേടിയിരുന്നു. തൻ്റെ വേലക്കാരനാണെങ്കിലും സുധാകരൻ ദേവനോട് തികച്ചും മാന്യമായാണ് പെരുമാറിയിരുന്നത്. എന്ത് കാര്യവും ദേവനോട് ആലോചിച്ചേ ചെയ്യൂ. പണസംബന്ധമായ ഏത് കാര്യവും സുധാകരൻ ദേവനെ ഏൽപ്പിച്ചു പോന്നു. ദേവന് നല്ല ശമ്പളവും കിട്ടിയിരുന്നു. മറ്റ് വേലക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ നാലിരട്ടി പണം സുധാകരൻ ദേവന് ശമ്പളമായി കൊടുക്കുന്നുണ്ട്. ദേവന് അത്രയും കനത്ത ശമ്പളം കൊടുക്കുന്നതിൽ സുധാകരന് വിഷമവും ഉണ്ടായില്ല. കാരണം കഴിവുള്ളവർക്ക് അംഗീകാരം കൊടുക്കാൻ തെല്ലും മടിയില്ലാത്ത ആളായിരുന്നു സുധാകരൻ. യഥാർത്ഥത്തിൽ ദേവൻ സൽസ്വഭാവിയായിരുന്നില്ല. അയാൾ സുധാകരനെ അല്പാൽപമായി പറ്റിച്ചിരുന്നു. എന്നാൽ ദേവൻ്റെ വാക്സാമർഥ്യത്തിൽ സുധാകരൻ വീണുപോയിരുന്നു. അതുകൊണ്ട് ദേവന് തെല്ലും സംശയിച്ചുമിരുന്നില്ല. പതിവ് പോലെ സുധാകരൻ ഒരു ദിവസം കുറച്ച് പണം ഏൽപ്പിച്ചുകൊണ്ട് ദേവനോട് പറഞ്ഞു, ഇതാ ഇത് 10,000 രൂപയുണ്ട്, നീ ഇത് ബാങ്കിൽ അടക്കണം. എനിക്ക് മറ്റൊരിടം വരെ പോകാനുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ പോകുമായിരുന്നു. ഇന്നടച്ചില്ലെങ്കിൽ വലിയൊരു തുക പലിശയായി ബാങ്കിന് കൊടുക്കേണ്ടി വരും. അതിനെന്താ മുതലാളി, ഞാൻ ഇന്ന് തന്നെ അടക്കാമല്ലോ. അങ്ങ് എവിടേക്കാണെങ്കിലും പോയിക്കോളൂ, ദേവൻ ഉടനെ മറുപടി പറഞ്ഞു. സുധാകരൻ മുൻനിശ്ചയപ്രകാരം ദൂരെ എവിടേക്കോ പോയി. ദേവൻ 10,000 രൂപയും പൊതിഞ്ഞുകെട്ടി ബാങ്കിലേക്ക് നടന്നു. കുറച്ചു ചെന്നപ്പോഴേക്കും കൂട്ടുകാർ അവൻ്റെ പിന്നാലെ കൂടി. എവിടേക്കാ ദേവാ? ഒരാൾ ചോദിച്ചു. ബാങ്കിലേക്ക്, കുറച്ച് പണം അടയ്ക്കാനുണ്ട്, ദേവൻ മറുപടി പറഞ്ഞു. പണം ബാങ്കിൽ ഇപ്പോൾ തന്നെ അടയ്ക്കണമെന്നില്ല, കുറച്ച് കഴിഞ്ഞും അടക്കാം. അപ്പോഴേക്കും ആ പണം നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇരട്ടിയാക്കാനും കഴിയും, കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. അതെങ്ങനെ? ദേവൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഇപ്പോൾ സമയം 10 മണിയല്ലേ ആയിട്ടുള്ളൂ, 12 മണിവരെ നമുക്ക് ഷീട്ട് കളിക്കാം. ലാഭം നിനക്കെടുത്ത് ബാക്കി പണം ബാങ്കിൽ അടക്കുകയും ആവാം. ഒരു പൈസ പോലും നിനക്ക് സ്വന്തം കയ്യിൽ നിന്നും ഇറക്കാതെ വലിയ ലാഭമുണ്ടാക്കാം. എന്താ പോരുന്നോ? കൂട്ടുകാർ വിശദീകരിച്ചു. ദേവൻ ഒന്നാലോചിച്ചു നോക്കി. കാര്യം ലളിതമാണ്. ഇന്ന് പണം ബാങ്കിൽ എത്തിക്കണമെന്നേയുള്ളൂ. 10 മണി എന്നത് 12 മണിയായാലും കുഴപ്പമില്ല. അത്രയും സമയം കൊണ്ട് കുറച്ച് പണമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതെന്തിനു വേണ്ടെന്ന് വെക്കണം. ഭാഗ്യം കഥകിൽ വന്ന് മുട്ടി വിളിക്കുമ്പോൾ കഥക് തുറക്കാതിരിക്കുന്നത് ബുദ്ധിയല്ലോ. ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു, ശരി ഞാൻ വരാം. 12 മണിയാകുമ്പോഴേക്കും ഞാൻ മടങ്ങും. എനിക്ക് ബാങ്കിൽ പോകാനുള്ളതാണ്. ഓ, അതിനെന്താ? 12 മണിക്ക് തന്നെ നിന്നെ ഒഴിവാക്കിത്തരാം, കൂട്ടുകാർ ഉറപ്പ് കൊടുത്തു. ദേവൻ അവരുടെ കൂടെ പോയി. കളിച്ച് കളിച്ച് ദേവന്റെ 9,000 രൂപ നഷ്ടപ്പെട്ടു. ബാക്കി പണം 1,000 മാത്രമായി. അപ്പോഴേക്കും സമയം 1.5 കഴിഞ്ഞിരുന്നു. ദേവനാകെ പരിഭ്രാന്തിയായി. അവനുള്ള പണവുമായി ബാങ്കിലേക്ക് ഓടി. 1,000 രൂപ അവിടെ അടച്ച് രസീത് വാങ്ങി മുതലാളിയുടെ വീട്ടിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ തനിക്കു പറ്റിയ അബദ്ധം മറച്ചു വെക്കാൻ എന്തുണ്ട് വഴി എന്നയാൾ ചിന്തിച്ചു. രസീതിൽ 1,000 എന്നത് 10,000 എന്നാക്കി മുതലാളിക്ക് കൊടുക്കാം. തൽക്കാലം രക്ഷപ്പെടാമെന്നാണ് അയാളുടെ വക്രബുദ്ധിയിൽ തോന്നിയത്. അയാൾ അങ്ങനെ തന്നെ ചെയ്ത് മുതലാളി വന്നപ്പോൾ അയാളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മുതലാളി, ഞാൻ പണം കൃത്യസമയത്ത് തന്നെ അടച്ചു, ഇതാ രസീത്. മുതലാളി രസീത് വാങ്ങി നോക്കി. അതിൽ തിരുത്തു വരുത്തിയത് കണ്ടെങ്കിലും സംശയിക്കാനൊന്നും പോയില്ല. രസീത് തൻ്റെ ഡയറിക്കുള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സുധാകരൻ മുതലാളിക്ക് ബാങ്കിൽ നിന്നും ഒരു നോട്ടീസ് വന്നു. 10,000 രൂപ അടയ്ക്കുന്നതിനു പകരം 1,000 രൂപ മാത്രമേ അടച്ചിട്ടുള്ളൂ എന്നും ബാക്കി തുകയും അതിൻ്റെ പലിശയും ഉടനെ അടച്ചില്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിക്കും എന്നുമാണ് നോട്ടീസിൽ ഉണ്ടായിരുന്നത്. സുധാകരൻ മുതലാളി ദേവനെ വിളിച്ചു ചോദിച്ചു. ദേവൻ അപ്പോഴും സത്യം പറഞ്ഞില്ല. അയാൾ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. ഞാൻ പണമടച്ചതായിരുന്നല്ലോ, ചിലപ്പോൾ ബാങ്കുകാർക്ക് തെറ്റുപറ്റിയതായിരിക്കും. അവരുടെ തെറ്റ് അവർ തന്നെ തിരുത്തിക്കോളും. അങ്ങതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. അവസാന നിമിഷവും ദേവൻ അങ്ങനെയാണ് പറഞ്ഞത്. ഇത്തവണ മുതലാളിക്ക് സംശയമായി. അദ്ദേഹം ദേവനെയും കൂട്ടി ബാങ്കിൽ പോയി. അവിടെ ചെന്നപ്പോൾ ദേവൻ പറഞ്ഞത് ശുദ്ധ കളവായിരുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായി. മുതലാളി ദേവനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഉണ്ടായ സംഭവമെല്ലാം തുറന്നു പറഞ്ഞു. വിശ്വസിച്ചവരെ വഞ്ചിക്കുന്ന ദേവനെ മുതലാളി അന്നു തന്നെ പുറത്താക്കി. സുധാകരൻ മുതലാളിയെ ദേവൻ വഞ്ചിച്ച കഥ ആ നാട്ടിലെല്ലാം പാട്ടായി. അതുകൊണ്ട് ദേവന് എവിടെയും ഒരു പണിയും കിട്ടിയില്ല. തൊഴിലന്വേഷിച്ച് അലഞ്ഞലഞ്ഞ് അയാളാകെ തളർന്നു. ചെല്ലുന്നിടത്തു നിന്നെല്ലാം കേൾക്കുന്നതൊരൊറ്റ വാക്യം മാത്രം, ഇരിക്കുന്ന കൊമ്പ് മുറിച്ചവർക്ക് ഇത് തന്നെയാണ് ഗതി. കഷ്ടപ്പാടും ദാരിദ്ര്യവും കുറ്റബോധവും അവസാനം അയാളെ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് വരെ എത്തിച്ചു. കൂട്ടുകാരെ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഈ കഥാപാത്രത്തിനുണ്ടായത് അറിയോ? അത്യാർത്തി, വിശ്വാസവഞ്ചന, ചതി, ഇതൊക്കെ ദുസ്വഭാവങ്ങളാണ്. ഇത്തരം ദുസ്വഭാവങ്ങൾ നമുക്കുണ്ടായാൽ നമ്മളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നല്ല മക്കളായിട്ട് നമ്മളൊക്കെ വളരണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: അപ്പോൾ കഥ പറയാൻ പ്രോഗ്രാമിന് ശേഷം നമ്മളെപ്പോഴും പറയുന്ന ആളുകൾക്ക് ക്ഷേമമുണ്ടാക്കുന്ന ജനക്ഷേമ പ്രോഗ്രാമുകൾ, വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ ഈ സീസണുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് മഴക്കാല മുന്നൊരുക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
6: ഉമറലി ഷിഹാബ്, അദ്ദേഹത്തോടൊപ്പം ഷമീർ പാത്തൂർ എന്നിവരാണ് ഇന്നത്തെ ജനക്ഷേമ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ജനക്ഷേമ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട ഉമറലി ഷിഹാബ് സാർ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സാറ് കൂടിയാണ് ഉമറലി സാർ. ഉമറലി സാർ, നമുക്കറിയാം മഴക്കാലം വർദ്ധിച്ചു വരികയാണ്, പ്രത്യേകിച്ചും ജലാശയ അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഒരു വീഡിയോ, വളരെ അപകടമുണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി, ന്യൂസ് വഴി കാണുകയുണ്ടായി. ഇത്തരം രംഗത്ത് ഒരു പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
9: പ്രധാനമായും ജലാശയ അപകടങ്ങൾ എന്ന് പറയുന്നത് ഒരു നീന്തലറിയുന്ന ആളുകൾ അപകടത്തിൽപ്പെടുന്നത്, നീന്തലറിയാത്ത ആളുകൾ അപകടത്തിൽപ്പെടുന്നത്, ഈ വെള്ളപ്പൊക്കം ദുരിത സമയത്ത് അപകടങ്ങളിൽപ്പെടുന്നത്, ഇത്തരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലവെള്ളപ്പാച്ചിലിൽ അപകടത്തിൽപ്പെടുന്നത്, ഇതേപോലെ വിവിധ അപകടങ്ങളാണ് ജലാശയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മളൊരു റെസ്ക്യൂ വളണ്ടിയർമാർ എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ ഇത്തരം അപകടങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നിലവിൽ പല ജലാശയ അപകടങ്ങളിലും നീന്തൽ അറിയുന്നവർ മരിക്കുന്നു. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, വെള്ളം കാണുമ്പോൾ അവർ ഉടുത്തിരുന്ന ഡ്രസ്സ് മാറ്റി പെട്ടെന്ന് നീന്താനിറങ്ങുന്നു. ഞാൻ നേരെ സബ്ജക്റ്റിലേക്ക് വരികയാണ്, സമയപരിമിതി മൂലം. ഇവിടെ കൃത്യമായി ഒരു നീന്തൽ അറിയുന്ന ആളുകൾ ജലാശയ അപകടങ്ങളിൽ മരണപ്പെടുന്നതിൻ്റെ പ്രധാനമായ ഒരു കാരണം, ഒന്ന്, അവർ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാതെ നേരിട്ട് നീന്താനിറങ്ങുന്നു. അവർ ഒരുപക്ഷെ നീന്തിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും, വിദേശത്ത് ജോലി ചെയ്തവരാവും, അല്ലെങ്കിൽ നിരവധി സമയങ്ങളിൽ നീന്തൽ ഇറങ്ങാനുള്ള അവസരം ലഭിക്കാത്തവരായിരിക്കും. ഇവർ ഈ വെള്ളം കാണുമ്പോൾ പുഴയ്ക്ക് കുറുകെ നീന്തുക, അല്ലെങ്കിൽ വലിയ കുളങ്ങൾക്ക് ക്രോസ് നീന്തി തിരിച്ചു വരിക, ഇത്തരം സമയങ്ങളിൽ ഇവർ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നു.
8: അമിതമായ കോൺഫിഡൻസ്,
9: യെസ്, അമിതമായ ഒരു കോൺഫിഡൻസോട് കൂടി ഇവർ നീന്തുന്നു. നിലവിൽ ഒരു ഫുട്ബോൾ കളിക്ക് മുമ്പ് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുന്നു. മറ്റ് ഏതൊരു മേഖലയിലുള്ള ഒരു കളികൾക്ക് മുന്നെയും ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇറങ്ങുന്നുള്ളൂ.
8: ഇല്ലെങ്കിൽ ഒരുപാട് പരിക്കുകൾ
9: സംഭവിക്കുന്നു. ഇപ്പോൾ ഫുട്ബോളിനിടയിൽ ഒരു പരിക്ക് പറ്റിയാൽ അവൻ അദ്ദേഹത്തിനവിടെ ഇരുന്നാൽ മതി. പക്ഷേ നീന്തലിൻ്റെ സമയത്ത് ഇങ്ങനെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാതെ നീന്തൽ അറിയുന്ന ആളുകൾ പുഴയ്ക്ക് കുറുകയും വലിയ ജലാശയങ്ങൾക്ക് കുറുകയും നീന്തുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഇതിൽ നമ്മൾക്ക് നീന്തൽ വളരെ നല്ലൊരു എക്സസൈസാണ്, അത് കരുതിയാണ് പലപ്പോഴും ഇതിന് ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇങ്ങനെ നീന്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും പുഴകൾക്കൊക്കെ കുറുകെ നീന്തുക, വലിയ ജലാശയങ്ങൾക്ക് കുറുകെ നീന്തുക എന്നുള്ള ഒരു ശൈലി മാറ്റണം. അവർ ചെയ്യേണ്ടത്, നീന്തൽ കൂടുതൽ എത്ര നീന്തുന്നതും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ പുഴയ്ക്ക് അരികിലൂടെ നീന്തുക. അപ്പോൾ നമ്മൾ ശാരീരികമായി ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ, ഒരു പെട്ടെന്നൊരു ക്ഷീണം വന്നാൽ, മസിൽ കയറിയാൽ പെട്ടെന്ന് തന്നെ കരയിലേക്ക് കയറാൻ കഴിയുന്ന നിലയിലേക്കുള്ളൊരു ശൈലി മാത്രമേ ഈ നീന്തൽ അറിയുന്ന ആളുകൾ ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇത്തരം ആളുകൾ നീന്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആളുകൾ, അവരൊരു കാരണവശാലും റിസ്ക് എടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾക്കൊരു ധാരണയുണ്ട്, ടൂറ് പോകുന്നു. ഇപ്പോൾ നിരവധി ആളുകൾ അപകടത്തിൽപ്പെടുന്നത് ടൂറ് പോകുന്ന സമയത്താണ്. ഇവിടെ ഉണ്ടാകുന്നത് ആ ജലാശയങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് അവർക്ക് ഉണ്ടാവില്ല. താഴെ കല്ലുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ റെസ്ക്യൂ സമയത്ത് മുങ്ങാൻ പോകുന്ന ആളുകളോട് ഞങ്ങൾ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്, ബട്ടൺസ് ഉള്ള ഷർട്ട് ഇട്ടാണ്ടോ മറ്റോ മുങ്ങാൻ പാടില്ല. ആ എന്തുകൊണ്ടാണ്? താഴെ ഏതെങ്കിലും ഒരു ചൂണ്ടൽ ഈർപ്പ പോലും ഉണ്ടാവും, നമുക്ക് കാണാൻ പോലും കഴിയില്ല. അത് ബട്ടൺസിൽ കുരുങ്ങിയാൽ അവന് മേലോട്ടേക്ക് ഉയരാൻ കഴിയില്ല.
10: അപ്പോൾ ജലാശയത്തിൻ്റെ അടിയിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത് വെള്ളത്തിലിറങ്ങുന്ന ഏതൊരാളും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എടുത്ത് ഉയർന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്, തെങ്ങിന് മുകളിൽ നിന്ന് ചാടുക, മതിലിന് മുകളിൽ നിന്ന് ചാടുക. ഇങ്ങനെ ഒരുപക്ഷെ 100 ചാട്ടം കറക്റ്റായിട്ടായിരിക്കും, പക്ഷേ 101-ാമത്തെ ചാട്ടം അപകടത്തിലേക്കുള്ള ചാട്ടമായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ജലാശയങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ വെള്ളക്കെട്ടിലേക്ക് എടുത്ത് ചാടുന്ന ഒരു പ്രതീതി നമ്മുടെ ആളുകളിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നീന്തൽ അറിയാത്ത ആളുകൾ അപകടത്തിൽപ്പെടുന്നത്, ഇത് നമ്മൾ പിന്നെ നമ്മൾ കുട്ടികളെ അടക്കം കൃത്യമായൊരു പരിശീലനം ഈ ഒരു വിഷയത്തിൽ നൽകേണ്ടതുണ്ട്. നീന്തൽ അറിയാത്തതിൽ പലപ്പോഴും കുട്ടികളാണ് പെടുന്നത്. ഒരു എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തീയേക്കാൾ അപകടകരമാണ് വെള്ളം, അഥവാ തീയേക്കാൾ അപകടകരമാണ് തീ. ഇങ്ങനെ ഒരു തീയിൽ ഒരാൾ കുടുങ്ങി മരിക്കുന്നത് വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ്. അതൊന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന രൂപത്തിലേക്കോ മറ്റോ ഒക്കെ പോകുമ്പോൾ മാത്രമാണ് ഒരാൾ വളരെ, ഇപ്പോൾ കോഴിക്കോട് ഭാഗത്ത് ഇപ്പോൾ കാറിൻ്റെ ഉള്ളിലൊരു പിന്നെ അപകടം നടന്നു, അങ്ങനെ വളരെ യാദൃശ്ചികമായി വളരെ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. പക്ഷെ ജലാശയത്തിൽ അങ്ങനെയല്ല, അവർ നിരവധി തവണ ഇത്തരം നീന്തൽ അറിയാത്ത ആളുകൾ എത്തുന്നു, അഥവാ അവിടെ അപകടം പതിയിരിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പോലും അതിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരവസ്ഥ. അതാണ് ഈ ഒരു നീന്തൽ അറിയാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള
8: വിഷയം. ഞാൻ മനസ്സിലാക്കുന്നു പേരൻസ് കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം ചെറുപ്രായത്തിലെ നീന്തൽ പഠിപ്പിക്കുക എന്നത്
10: ഏറ്റവും പ്രധാനപ്പെട്ട. ഞാനൊരു നീന്തൽ പരിശീലകൻ കൂടിയാണ്, വാഴക്കാട് വാലില്ലാപ്പുഴയിൽ നീന്തൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു നീന്തൽ അറിയാത്ത കുട്ടി മുങ്ങി മരിക്കാൻ അയാളെക്കാൾ ഉയർന്ന രീതിയിലുള്ള വെള്ളം വേണമെന്നില്ല. പലരുടെയും ഒരു ധാരണ മുട്ടിന് വെള്ളത്തിലല്ലേ അവന് നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു മരണം സംഭവിക്കുക എന്നൊക്കെ പലരും ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെ നീന്തൽ അറിയാത്ത ഒരു കുട്ടിക്ക് ബാലൻസോടുകൂടി

0: പോലും നിങ്ങളുടെ അടുത്ത തൊട്ടടുത്ത ഫയർ സ്റ്റേഷനിലെ നമ്പറുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പലപ്പോഴും അപ്പോഴാണ് അത് ആലോചിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിലെ നമ്പർ, ഫയർ സ്റ്റേഷനിലെ നമ്പർ, ഇത്തരം നമ്പറുകളൊന്നും പലരും ഇപ്പോഴും സേവ് ചെയ്ത് വെക്കുന്നില്ല. ഇവർ നിരവധി ആളുകളെ വിളിച്ച് വിവരം പറഞ്ഞ് അവരിലേക്ക് എത്തുമ്പോഴേക്കും സെക്കൻഡുകൾക്ക് വലിയ വിലയുള്ള സമയമാണ് അപകട ദുരന്ത സ്ഥലം. അപ്പോഴേക്കും ഒരുപാട് നേരം വൈകി പോകുന്നുണ്ട്. നമുക്കിതിൽ പ്രധാനമായിട്ടും അധികൃതരെ വിവരം അറിയിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും വലിയൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്, 112. ഈ ടോൾ ഫ്രീ നമ്പറിൽ, അത് പോലീസിൻ്റെ ഒരു എമർജൻസി നമ്പറാണ്. ഇതിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ അതിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ആ അപകടങ്ങളെക്കുറിച്ച് അവർ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇപ്പോൾ താനൂർ ബോട്ടപകടം ഉദാഹരണമായിട്ട് പറയാം. എത്രയാൾ കുടുങ്ങിയിട്ടുണ്ടാവും, വലിയ അപകടമാണോ, അതേ എന്ന് മനസ്സിലാക്കിയാൽ ഇവർ തന്നെ ആ ഏരിയയിലുള്ള ഫയർ സ്റ്റേഷനുകളിലേക്ക് വിവരം കൊടുക്കും, പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുക്കും, ആംബുലൻസിലേക്ക് വിവരം കൊടുക്കും. അപ്പോൾ ഇതൊരു കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടി അവരത് കൈകാര്യം
1: ചെയ്യും രൂപത്തിൽ,
0: ഒരു ചെയിൻ രൂപത്തിൽ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 112 വിളിച്ച് ഇന്നാലിന്ന സ്ഥലത്ത് ഒരു അപകടമുണ്ടായി എന്ന് പറഞ്ഞ് ആ ഫോണ് വണ്ടിയുടെ ബാഗിൽ വെച്ചിട്ട് അയാൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ പാടില്ല.
1: അവരെ
0: തിരിച്ചു വിളിക്കുമ്പോൾ കൃത്യമായി അതിന് മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരാളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അയാൾ അതിനായി മാറി നിൽക്കുകയോ ചെയ്തുകൊണ്ട് മാത്രമേ അത് ചെയ്യാവൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മളൊരു ഒരു ചെറിയ ജലാശയ അപകടങ്ങളിൽ നടന്നു, ഒരു ഒരാൾ വെള്ളത്തിൽ പോയി എന്നറിഞ്ഞു, കുളത്തിൽ വീണു അല്ലെങ്കിൽ തോട്ടിൽ വീണു അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായി ഒരാളാണ് അപകടത്തിൽ പെട്ടത് എങ്കിൽ, ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. അവിടെ നമ്മൾ പരമാവധി അയാളെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളിലേക്ക് നീങ്ങണം. ഈ ജലാശയ അപകടങ്ങളിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം, ഒരാൾ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടെയുള്ള ആൾ കൂടി മരണപ്പെടുന്നൊരവസ്ഥയുണ്ട്. അഥവാ ശാസ്ത്രീയമായി അല്ലാതെ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ അവർ കൂടി അപകടത്തിൽപ്പെടുന്നു. ഇവിടെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ വെള്ളത്തിൽ പോയി, നമ്മളത് പോകുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്തുണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായി നീന്തൽ അറിയും എന്നുണ്ടെങ്കിൽ പോലും അവൻ ഏറ്റവും അവസാനത്തെ രീതിയാണ് അയാളെ പോയി നീന്തി പിടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത്. അതിന് മുന്നേ അയാളെ വാക്കാല നിർദ്ദേശം കൊടുത്ത് അരികിലേക്ക് നീന്താൻ തുഴഞ്ഞ് പരിശ്രമിക്കാൻ പറയണം. അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് അയാളെ രക്ഷപ്പെടുത്തണം. കയറിട്ട് കൊടുക്കാം, ഒരുപക്ഷെ തേങ്ങയോ വഴിയിലുള്ള, അല്ലെങ്കിൽ അല്ല കുളിക്കടവിലാണെങ്കിൽ കുടമോ, അങ്ങനെ പൊങ്ങി നിൽക്കാൻ കഴിയുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഇട്ടുകൊടുത്തുകൊണ്ട്, വലിയ തെങ്ങിൻ്റെ മട്ടലുണ്ടാവും ഇപ്പോൾ എല്ലാ കുളക്കടവിലും ആ ഒരു സാധനം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുത്തുകൊണ്ട് അയാളെ കരക്ക് കയറ്റാനാണ് പരമാവധി അയാൾ പരിശ്രമിക്കേണ്ടത്.
1: അവസാനത്തിലാണ്
0: കൃത്യമായ ട്രെയിനിങ്ങും ഇതിനെക്കുറിച്ച് വിവരവും ഇല്ലാത്ത ഒരാൾ ഒരു കാരണവശാലും അയാളെ കയറിപ്പോയി പിടിക്കാൻ ചെന്നാൽ അയാൾ അമിതമായ ആരോഗ്യത്തോടു കൂടിയാണ് ഇവരെ പിടിക്കുക. ഒരു ചെറിയ കുട്ടി, ഇപ്പോൾ ഞാൻ എൻ്റെ മകനെ നീന്തം പഠിപ്പിക്കുന്ന സമയത്ത് അവൻ 7 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഈ നീന്തം പഠിക്കുന്ന സമയത്ത് അവന് പെട്ടെന്ന് ഭയപ്പെട്ടിട്ട് എന്നെ കയറിയിട്ട് ഒരൊറ്റപ്പിടുത്തം പിടിച്ചു, കഴുത്തിനാണ് പിടിച്ചത്. ഞാൻ പോലും അവൻ്റെ കൈപ്പിടുത്തം പിടിക്കാൻ വല്ലാതെ പരിശ്രമിക്കേണ്ടി വന്നു.
1: 7 വയസ്സുള്ള കുട്ടി.
0: 7 വയസ്സുള്ള കുട്ടി. അപ്പോൾ ഒരു വലിയൊരാളെ നമ്മൾ പോയിട്ട് ഈ നീന്തൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൂടി
1: ഓട്ടോമാറ്റിക്കലി.
0: അപ്പോൾ അത്തരം സമയങ്ങളിൽ ഇനി കയറി പിടിച്ചാൽ തന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് റെസ്ക്യൂ പരിശീലനങ്ങളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം, പരിശീലനങ്ങൾ ഓരോ നാട്ടിലും സംഘടിപ്പിക്കുക. ജീവൻ രക്ഷാ പരിശീലനങ്ങൾ കൃത്യമായി ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന നിലയിലുള്ളത്, ഫയർഫോഴ്സിൻ്റെ പരിശീലനങ്ങൾ, ഫയർഫോഴ്സൊക്കെ ഇതിൽ വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മൾ ഫയർഫോഴ്സിനെ പലപ്പോഴും കുറ്റം പറയും, അവരെത്താൻ നേരം വൈകി അല്ലെങ്കിൽ അതോടെ, പക്ഷേ എല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഫയർഫോഴ്സിലേക്ക് പോലും വിളികൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ പരിശീലനം, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏകദേശം 600 ആളുകൾക്ക് പരിശീലനങ്ങൾ നൽകി. ഇതൊക്കെ ഫയർഫോഴ്സിൻ്റെ സഹകരണത്തോടു കൂടിയാണ്. അപ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായ പരിശീലന പരിപാടികൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പരിശീലനങ്ങൾ വ്യാപിപ്പിക്കുക,
1: അതിൽ അവിടെ നാട്ടിലെ യുവാക്കളും സന്നദ്ധ പ്രവർത്തകരും സജീവമായിട്ട് ഇറങ്ങണം എന്നുള്ളതാണ്.
0: അതെ,
1: ഓരോ നാട്ടിലും
0: ഇത്തരം സന്നദ്ധ സംഘടനകൾ, പലവിധ സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങി എല്ലാ ആളുകൾക്കും ഈ ഒരു പരിശീലനം നൽകുക എന്നുള്ളത് തന്നെയാണ്.
1: ഇത്തരത്തിലുള്ള പരിശീലനം ഇപ്പോൾ ഫയർഫോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏത് രൂപത്തിലാണ് നൽകപ്പെടുന്നത്?
0: ഫയർഫോഴ്സിൽ അതിൽ റിക്വസ്റ്റിംഗ് ലെറ്റർ നൽകുകയാണ് വേണ്ടത്. പിന്നെ അത് ഇപ്പോൾ അതിൻ്റെ നിയമ കാര്യങ്ങൾ എത്രമാത്രം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ആർക്കൊക്കെ നൽകാൻ പറ്റും ഫയർഫോഴ്സിന് എന്നുള്ളത് അവരുമായി സംസാരിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ വ്യാപകമായി നല്ല പരിശീലനങ്ങൾ ഇപ്പോൾ സന്നദ്ധ, ജനറലായിട്ടുള്ള രാഷ്ട്രീയ മതജാതി വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്കൊക്കെ വളരെ ശാസ്ത്രീയമായ പരിശീലനങ്ങൾ അവർ

0: നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ഈ ജലാശയ അപകടങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ കുഴഞ്ഞു വീണുള്ള മരണം അത് വളരെ അധികരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ഒരാൾ ഒരു പക്ഷേ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ പലരും ചെയ്യുന്നത് അമിത വേഗതയിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. ഹോസ്പിറ്റൽ ഒരു പക്ഷേ 20 മിനിറ്റ് റണ്ണിങ്ങിലേക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ അരമണിക്കൂർ ഓടിയിട്ടേ ഹോസ്പിറ്റലിൽ എത്തുള്ളൂ. ഈ സമയങ്ങളിൽ നമ്മൾ കൃത്യമായി ഇയാൾക്ക് ശ്വാസമെടുക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് CPR-ഓട് കൂടി തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തണം.
1: കുഴഞ്ഞു
0: വീണ് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ശ്വസിക്കുന്നുണ്ടോ പിന്നെ ജീവനുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് കൃത്യമായി ഫസ്റ്റ് എയ്ഡ്. ഇപ്പോൾ എല്ലാ യൂട്യൂബ് ഏതൊരു ആൾക്കും യൂട്യൂബിൽ പരിശോധിച്ചാൽ CPR കൊടുക്കുന്നത് പരിശീലിക്കാവുന്നതാണ്. ഒരു ഏറ്റവും ഇപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ 12 വർഷം +2 വരെ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് ഡിഗ്രി പഠിപ്പിക്കുന്നു, എൻജിനീയറിങ് പഠിപ്പിക്കുന്നു, ഡോക്ടറേറ്റ് പഠിപ്പിക്കുന്നു, ഫസ്റ്റ് എയ്ഡ് മാത്രം പഠിപ്പിക്കുന്നില്ല. ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെയും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും അവരുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെയും രക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഫസ്റ്റ് എയ്ഡ്. അത് നമ്മൾ ആരെയും പഠിപ്പിക്കുന്നില്ല. ആർത്തലച്ച് എല്ലാം നഷ്ടപ്പെട്ട് അപ്പോഴാണ് ഇവർ പോലും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു വീട്ടിലൊരാൾ കുഴഞ്ഞു വീണു, സ്വാഭാവികമായും സംഭവിക്കുമ്പോൾ അവിടെ നിലവിളികളാണ് ഉയരുന്നത്. ആ നിലവിളികൾക്ക് കേൾക്കുമ്പോൾ തൊട്ടടുത്ത ആളുകൾ ഓടി വരുന്നു, അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറ്റിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ കുഴഞ്ഞു വീണ് അദ്ദേഹത്തിന് ശ്വാസമില്ല എന്ന് പരിശോധിക്കേണ്ട രീതികളുണ്ട്. അത് പരിശോധിച്ച ശേഷം ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ കൃത്യമായി CPR കൊടുത്തുകൊള്ളണം. CPR കൊടുത്തുകൊണ്ട് മാത്രമേ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാവൂ. അല്ലാതെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള ധാരണയിലേക്ക് 1 മണിക്കൂറും 20 മിനിറ്റും ഒക്കെ ദൈർഘ്യമുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴേക്കും അയാൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. മറ്റൊരു കാര്യമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ പെട്ടെന്ന് നിങ്ങൾ വണ്ടിയിൽ കയറി, ഇപ്പം ഒരു ഭർത്താവ് ഒരു ഉപ്പയാണ് മരിച്ചതെങ്കിൽ ആ വീട്ടിൽ അപ്പം അവൈലബിൾ ആയിട്ടുള്ള കുടുംബക്കാരാരെങ്കിലും ഒരാൾ ഇതിലേക്ക് കയറി എന്നാണ് ആദ്യം പറയുക. അവിടെ CPR കൊടുക്കാൻ കഴിവുള്ള ആളുകളെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവർ പിന്നെ മറ്റു വാഹനത്തിൽ അവിടേക്ക് എത്തിയാൽ മതി. CPR കൊടുക്കുക എന്നുള്ളത് അത്ര സിമ്പിളായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. അത് 1 മിനിറ്റിൽ 120 തവണ കംപ്രഷൻ കൊടുക്കുമ്പോഴേക്കും ഒരാൾ തളർന്നു പോകും 1 മിനിറ്റിൽ. അപ്പോൾ ഇത് കൃത്യമായി ഇങ്ങനെ തുടർന്ന് പോകാൻ കഴിയുന്ന ആളുകളെയാണ് അതിലേക്ക് കയറ്റേണ്ടത്. ഇപ്പോൾ ജലാശയ അപകടങ്ങൾ നടന്നു, ജലാശയ അപകടങ്ങൾ നടന്നാൽ ഒരു പക്ഷേ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇദ്ദേഹത്തെ കിട്ടിയെന്ന് കൂട്ടുക.
1: വെള്ളത്തിലേക്ക് ഒരാൾ പോയി
0: വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിട്ടി, പക്ഷേ അയാൾക്ക് ശ്വാസമില്ല, അയാൾ മരിച്ചു എന്നുള്ളൊരു പിന്നെ നിലയിലേക്ക് ആളുകൾ പെട്ടെന്ന് വിലയിരുത്തുന്നു. അയാൾ അപ്പോൾ ഒരു ആംബുലൻസോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ കൊണ്ടുവന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ കൃത്യമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നനഞ്ഞ വസ്ത്രം നീക്കുന്നതടക്കം ഇത് ശ്വാസമില്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ CPR കൊടുക്കണം. അവിടെ ഇട്ട് തന്നെ CPR കൊടുക്കണം. അയാളെ പെട്ടെന്നൊരു വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. CPR കൊടുക്കുക. CPR ഈ കിട്ടിയ ഉടനെ തന്നെ ശ്വാസമില്ല എന്ന് കാണുമ്പോൾ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. ആ CPR ഏത് സ്ട്രെച്ചറിലേക്ക് കടത്തി ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന സമയങ്ങളിൽ പോലും CPR അവൻ നിർത്താൻ പാടില്ല. അങ്ങനെ ആംബുലൻസിലേക്ക് നമ്മൾ കയറ്റുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കളുണ്ടാവും ഒരുപക്ഷെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ പെട്ടെന്ന് ബന്ധുക്കൾ കയറ്റി അല്ലെങ്കിൽ പോലെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും കയറ്റി എന്ന് പറഞ്ഞ് കയറ്റി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്. അവർ ആംബുലൻസിൽ നിന്ന് അലമുറയിട്ട് കരയുക മാത്രമാണ് ചെയ്യുക. ഇവിടെ ആംബുലൻസിൻ്റെ സീറ്റിൽ നമ്മൾ ഇപ്പോൾ ആംബുലൻസിൽ ഒരു രോഗി അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുപോയ ഒരാൾക്ക് മനസ്സിലാവും ആംബുലൻസ് അമിത വേഗതയിലാണ് പോവുക. അപ്പോൾ ഒരാൾ CPR കൊടുക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടീവായി രണ്ടാളെ ഈ CPR കൊടുക്കുന്ന ആളെ പിടിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നല്ല ആരോഗ്യമുള്ള യുവാക്കളെ കയറ്റിയിട്ട് CPR മെഡിക്കൽ കോളേജിൽ എത്തുന്നതുവരെ അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തുന്നതുവരെ CPR കൊടുക്കാനുള്ള ഒരു ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഓരോരുത്തരും ഇതിൽ ചെയ്യേണ്ടത്.
1: അപ്പോൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാലും അതുപോലെ തന്നെ പുഴയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാലും
0: നമ്മൾ അപകടം എന്നുള്ളതല്ല, ഒരാൾക്ക് ശ്വാസമുണ്ടോ ഇല്ലേ അതാണ് പ്രധാനം
1: മാനദണ്ഡം.
0: അത് ഷോക്കടിച്ച് വീണ ആളാവാം, തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി വീണ ആളാവാം, അല്ലെങ്കിൽ പാമ്പ് കടിച്ച ആളാവാം, ഏതുമാവാം. ഇവിടെ നമ്മൾ അദ്ദേഹത്തിന് ശ്വാസമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ നെക്സ്റ്റ് CPR സ്റ്റാർട്ട് ചെയ്യുക. CPR സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാവൂ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിരവധി കേസുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും.
1: അതെ, അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നാട്ടിലെ യുവാക്കളും സമൂഹവും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ബോധമുള്ളവരാവണം എന്നുള്ളൊരു മെസ്സേജാണ് ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കാലത്ത് മഴവെള്ളപ്പാച്ചിൽ മയം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് CPR അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡും.
0: അതെ, തീർച്ചയായിട്ടും. നേരത്തെ മഴവെള്ളപ്പാച്ചിലിൻ്റെ ഒരു കാര്യം വിട്ടുപോയൊരു കാര്യമാണ്. ഇത്തരം ജലാശയ അപകടങ്ങളിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ സ്വയം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക എന്നുള്ളത്, അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് റിസ്ക് എടുത്ത് ഇറങ്ങരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 100 തവണ അപകടത്തിൽ പെട്ടിട്ട് ഇല്ല എന്ന് കരുതി അത് തുടർച്ചയായിട്ട് ചെയ്യുന്നൊരു കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല. അത് ഒരു അപകടമാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ച വീഡിയോ ഒക്കെ വന്നിട്ടുള്ളത്. അവരുടെ കാഴ്ചപ്പാടിൽ അവിടെ ഒരു മഴവെള്ളം വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഒരു അപകട സാധ്യത എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഒരു വീട്ടിലൊരു സന്നദ്ധ വളണ്ടിയർ എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരും ഇന്ന് ജനിച്ചു വീഴുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ആരോഗ്യമുള്ള ഓരോരുത്തരും ഈ ഫസ്റ്റ് എയ്ഡ് പഠിച്ചിരിക്കണം. അവൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അത് സുരക്ഷിതമാക്കാൻ, അവൻ സുരക്ഷിതനാവണമെങ്കിൽ അവൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ആളുകളും ഇത് പഠിച്ചിരിക്കണം. ചിലപ്പോൾ ഈ സന്നദ്ധ വളണ്ടിയർമാരൊക്കെ പറയുന്ന പഠിച്ചെടുക്കുമ്പോൾ ഒരു ആവേശം കൊണ്ടിട്ട് പറയും, ഞാനിത് പഠിച്ചത് കൊണ്ട് എൻ്റെ മുന്നിലൊരു അപകടം വന്നാൽ ഞാൻ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങും, ഞാൻ റെഡിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചാലോ? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹത്തെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഈ ജോലി, ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിലാണെങ്കിൽ നിങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരാൾ ഇത് പഠിച്ചിരിക്കണം, അവിടെ ഇവിടെ കുഴഞ്ഞു വീണ ഒരാൾ അപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് വ്യാപകമായി കൃത്യമായി ഇത് പരിശീലനം നൽകുക എന്നുള്ളത് തന്നെയാണ് ഇതിനെ നേരിടാനുള്ള ഏതൊരു അപകടങ്ങളെയും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു രക്ഷാമാർഗമെന്ന് പറയുന്നത്. ഞാനൊരു പക്ഷേ ഒരു 10 or 27 അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയവരായ ആളാണ്. അവിടുത്തെ ഉള്ള പലപ്പോഴും മരിച്ചു എന്ന് കരുതിയ ആളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അയാൾ ജീവിച്ച സംഭവങ്ങൾ, എൻ്റെ അയൽവാസിയായിട്ട് തന്നെയുള്ള എളമരത്തുള്ളൊരു സ്വദേശി ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ് ഇയാൾ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തരുത്. ഈ പരിക്ക് പറ്റിയ ആളുകളെ പലപ്പോഴും പല ഇപ്പോൾ വാഹന അപകടം നടന്ന സ്ഥലത്ത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് പരിക്ക് പറ്റിയെന്ന് കരുതുന്ന ആളുകളെ താങ്ങി പിടിച്ചിട്ട് പെട്ടെന്ന് PDA കൊലായിലേക്ക് കൊണ്ടുവരും, PDA കൊലായിലേക്ക് അവിടെ ഇരുത്തും, അത് സുരക്ഷിത മാർഗത്തിലേക്ക് അവർ മാറ്റുകയാണ്. പക്ഷെ വീണ് കിടക്കുന്ന ഒരാളെ ഒരു കാരണവശാലും അവിടുന്ന് ഇവർ നിർബന്ധപൂർവ്വം എടുത്ത് PDA കൊലായിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ മേലേക്ക് വേറെ വാഹനം തട്ടാതെ അവിടെ സുരക്ഷിതമാക്കി നിർത്തി ആംബുലൻസ് വിളിക്കുക, അഥവാ അയാൾ ഒരു എന്തെങ്കിലും കാരണവശാൽ പിറകു വശം ഊര അല്ലെങ്കിൽ ഇതിനൊക്കെ വേദന പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാളെ നമ്മൾ എളുപ്പമാർഗത്തിൽ കൈയും കാലും തൂക്കി PDA കൊലായിലേക്ക് കയറ്റി കടത്തുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതൊരു വലിയ വിഷയമാണ്. ഒരു ഞങ്ങൾ തന്നെ 5 ഘട്ടങ്ങളിലായിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു ദിവസം ഫുള്ളായി ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു, രണ്ടാമത്തെ ദിവസം നമ്മൾ ഫയർഫോഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നു, അഥവാ ഒരു മലമുകളിലൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾ, കിണറിൽ വീണ ആളുകളെ രക്ഷപ്പെടുത്തുന്നത്, വീടിന് മുന്നിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നത്, അത്തരം പരിശീലനങ്ങൾ കൊടുക്കുന്നു. ജലാശയ അപകടങ്ങൾക്ക് കൃത്യമായ ഒരു പരിശീലനം, ഒരു ഫുൾ ഡേ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആനിമൽ റെസ്ക്യൂ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 5 ഘട്ടങ്ങളിലുള്ള വിവിധ ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ വളണ്ടിയർമാരെ വാർത്തെടുക്കുന്നത്.
1: മാഷാ ജസക്കല്ലാ ഖൈർ ബറക്കല്ലാ ഫീക്ക്. ഈ ജനക്ഷേമം പരിപാടിയിൽ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉമറലി സാറാണ്. ഉമറലി സാർക്ക് എല്ലാവിധ നന്ദിയും പീസ് റേഡിയോയുടെ ഭാഗത്തു നിന്ന് നന്ദി അറിയിക്കുകയാണ്. ബറക്കല്ലാ ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, ജനക്ഷേമം ഇവിടെ സമാപിക്കുകയാണ്. മഴക്കാല മുന്നൊരുക്കം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ സംസാരങ്ങളായിരുന്നു ബഹുമാനായ ഉമറലി ഷിഹാബ് അതോടൊപ്പം ഷമീർ പാത്തൂർ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചത്. കേൾക്കുക എന്നതിനപ്പുറം ഇതിൽ നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
3: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരും അറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പിന്നെ നമ്മൾ മോർണിംഗ് ലൈവ് ഷോയിൽ ക്വിസൊക്കെ വരുമ്പോൾ ഹദീസുമായി ബന്ധപ്പെട്ട ക്വിസുകൾ വരാറുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ചില ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചില ആളുകൾ പറയും റേഡിയോയിൽ ഞങ്ങൾ ഇന്ന ഇന്ന പ്രോഗ്രാമുകൾ കേട്ടത് കൊണ്ട് അതിൽ കൺഫ്യൂഷനില്ല, അതിൽ ഏകദേശം ഉത്തരം കിട്ടി. പലപ്പോഴും ഇന്ന ഇന്ന പ്രോഗ്രാം അങ്ങനെ ഉത്തരം കിട്ടാവുന്ന അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാവുന്ന പഠനാർഹമായിട്ടുള്ള ഒരു ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലുസൂലാണ്. അല്ലുസൂലിൽ ഇന്ന് പതിവ് പോലെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കേട്ടതുപോലെ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു പഠനം തന്നെയാണ് അഞ്ചാം പാക്കം.
1: അതെ, അബ്ദുൽ മാലിക് സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വഹാബത്ത് എങ്ങനെയാണ് സ്വീകരിച്ചത്, ആ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ അവർ കാണിച്ച താൽപ്പര്യവും അതുപോലെ തന്നെ അതിയായ കൊതിയുമെല്ലാം ചില ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അത് പ്രവാചകൻ എന്തു ചെയ്താലും അത് അങ്ങനെ തന്നെ പിൻപറ്റുക, പിന്തുടരുക, ഇതാണ് സഹാബത്തിൻ്റെ രീതി. അതൊരുപക്ഷെ അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ ചിന്തകൾക്കുമെല്ലാം എതിരായി അവർക്ക് തോന്നിയേക്കാം. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞാൽ അതാണ് സ്വഹാബത്തിൻ്റെ മതം. അതിനപ്പുറത്തേക്ക് ഒരു രീതി അവർ സ്വീകരിച്ചിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ചില ചരിത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടുകഴിഞ്ഞു. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ സ്വഹീഹായ പരമ്പരയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, കുന്തു അറ ബാത്തുനൽ ഖദമൈൻ അഹഖ് ബിൽ മസ്ഹി മിൻ ളാഹിരിഹിമ ഹത്ത റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ളാഹിറഹുമ. എൻ്റെ അഭിപ്രായം, ഖുഫ്ഫുമേൽ തടവുമ്പോൾ പാദരക്ഷ ധരിച്ചവൻ വളു എടുക്കുമ്പോൾ അതിന്മേൽ തടവുന്ന സന്ദർഭത്തിൽ അതിൻ്റെ മുകൾ ഭാഗത്തേക്കാൾ അതിൻ്റെ അടിഭാഗമാണ് തടവാൻ ഏറ്റവും നല്ലത് എന്നതായിരുന്നു കുന്തു അറ, ഞാൻ അഭിപ്രായപ്പെട്ടത്, ഞാൻ കണ്ടത്, എനിക്ക് നന്നായി തോന്നിയത്. പക്ഷേ ഹത്ത റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ളാഹിറഹുമ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പുറം ഭാഗമാണ് തടവുന്നതായിക്കൊണ്ട് ഞാൻ ദർശിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തു കണ്ടുവോ അത് അലി റളിയല്ലാഹുവിനു സ്വീകരിക്കുന്നു, തൻ്റെ അഭിപ്രായം മാറ്റിവെക്കുന്നു. ഇത് സ്വഹാബത്തിൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സൽസ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്താൽ അതെന്തിനു ചെയ്തു എന്നുപോലും ചോദിക്കാതെ അതിനനുധാവനം ചെയ്ത് അതിൽ പ്രവാചകനെ മാതൃകയാക്കുന്ന ഒരു അതുല്യമായ, ഒരു അപൂർവമായ കാഴ്ചയാണ് പ്രവാചകനുമൊത്തുള്ള ജീവിതത്തിൽ സ്വഹാബത്തിലൂടെ നാം ദർശിക്കുന്നത്. മഹാന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തന്നെ ഉദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു ഹദീസ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, وقال علي رضي الله عنه في القيام للجنازة قد رأينا رسول الله صلى الله عليه وسلم قام فقمنا وقعد فقعدنا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അവിടുന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നിന്നു, എല്ലാവരും നിന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖഅദ, റസൂലുള്ള ഇരുന്നു, വഖഅദന ഞങ്ങൾ ഇരുന്നു. അപ്പോൾ പ്രവാചകൻ നിൽക്കുമ്പോൾ സഹാബത്ത് നിൽക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ സഹാബത്തിരിക്കുന്നു. എന്തൊരു അതുല്യമായ, ലോകത്ത് തുല്യം വയ്ക്കാനില്ലാത്ത വിധത്തിലുള്ള അനുധാവനത്തിൻ്റെ അപൂർവ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് പലതവണ നമ്മൾ കേട്ടതായിരിക്കും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകനാണ്, മുത്തബിഉ സുന്നഹ്, സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്ന വ്യക്തിയെന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തതിൽ ഒരു വീഴ്ചയും വരുത്താതെ, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി, അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു വ്യക്തി ചോദിച്ചു, ലാ നജിദു സ്വലാത്തസ് സഫരി ഫിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമ്മൾ യാത്രയിലുള്ള നമസ്കാരത്തെക്കുറിച്ച് പരാമർശം കാണുന്നില്ലല്ലോ, യാത്രയിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. ലാ നജിദു സ്വലാത്ത സഫരി ഫിൽ ഖുർആൻ എന്ന് പറഞ്ഞപ്പോൾ, ഫഖാൽ ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഇന്നല്ലാഹ അസ്സ വജൽ ബഅസ ഇലൈനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ നഅലമു ശൈഅൻ ഫഇന്നമാ നഫ്അലു കമാ റഅയ്നാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്അൽ. നമ്മൾ വഴികേടിലായിരുന്നു, ആ വഴികേടിൽ നിന്ന് നമ്മെ കരകയറ്റുവാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നതായി നാം ദർശിച്ചത്, കണ്ടത്, നാം അപ്രകാരം പ്രവർത്തിക്കും. ഇതാണ് മറുപടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ രണ്ടറക്കാത്ത് നമസ്കരിക്കുന്നതായി നമ്മൾ കണ്ടു, കേട്ടു, അത് അംഗീകരിക്കുന്നു, അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് പകരം ആര് എന്തു പറഞ്ഞാലും, അഥവാ ആ ഹദീസിന് വിരുദ്ധമായി ആര് എത്ര വലിയവർ എത്ര ഉറക്കെ പറഞ്ഞാലും ശരി, അത് വകവെക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ കൂടെ നിൽക്കുക. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മസ്അല, ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു. അദ്ദേഹം അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമത്തു ആയിട്ടാണ് ഹജ്ജ് നിർവഹിച്ചത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തും. തമത്തു ആയി എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും ഒരുപോലെ ഹറാം കെട്ടുകയും ഉംറ നിർവഹിച്ചതിനു ശേഷം തഹല്ലുലായി പിന്നീട് ഹജ്ജിന് ദുൽഹിജ്ജ 8-ന്റെ അന്ന് എഹ്റാം കെട്ടുകയും ചെയ്യുന്ന രീതി. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹജ്ജിനും പോകുന്നവർ ആ രീതിയാണ് അവലംബിക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമത്തു ആയി ഹജ്ജ് നിർവഹിച്ചു എന്ന് ഒരു സഹാബി പറയുന്നു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു ആ സഹാബിക്ക് ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമത്തു ആയിട്ടാണ് ഹജ്ജും ഉംറയും കൂടി നിർവഹിച്ചു. ഇത് കേട്ടപ്പോൾ ചോദ്യം ചോദിച്ച വ്യക്തി അയാൾ പറഞ്ഞു, ഇങ്ങനെയല്ലല്ലോ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഒന്നും അഭിപ്രായം, നിങ്ങളീ പ്രകടിപ്പിച്ചതുപോലെയല്ല അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖൂലു ലക്കും ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. നിങ്ങൾ എന്നോട് പറയുന്നത് ഖാല ഫുലാൻ ബിനു ഫുലാൻ, ഇന്ന ഇന്ന വ്യക്തികൾ പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആരായിരുന്നാലും അത് വകവെച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഉത്തമരായ സഹാബത്ത് മെനക്കെട്ടിരുന്നില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രവാചകൻ്റെ സഹാബത്ത് ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. പ പ്രവാചകന്റെ സുന്നത്തുകൾ സ്വീകരിക്കുന്നതിൽ അവർ ഒരിക്കലും അമാന്തം കാണിച്ചിട്ടില്ല, ആരെയും ഭയപ്പെടുകയും ചെയ്തിട്ടില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് പ്രമാണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, സഹാബത്ത് അതിനെ സ്വീകരിച്ച രീതിയും നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, സുന്നത്തും ഖുർആനും അതിൻ്റെ മൻസിലത്തിൻ്റെ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പല നിലയിലാണ് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഖുർആനിലെ ഓരോ ആയത്തുകൾക്കും അതിൻ്റെ നേർക്കുനേരെ അർത്ഥത്തിൽ തന്നെ പ്രവാചകന്റെ വിശദീകരണം എന്ന ഒന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഖുർആനിനെ ഒന്നാകെ പ്രവാചകൻ വിശദീകരിച്ചത്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം പല വിശദീകരണങ്ങളും ഖുർആനിനെ പ്രവാചകൻ നൽകിയിട്ടുണ്ട്. കാരണം അത് വിശദീകരിക്കേണ്ട ബാധ്യത അല്ലാഹു പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ്, നീ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നാം നിനക്ക് ദിക്ർ അവതരിപ്പിച്ചിരിക്കുന്നു. എന്ത് വിശദീകരിക്കണം? മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ഒന്ന് നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുവാനും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ വിശദീകരിക്കുന്നു. ആ വിശദീകരണം പല രീതിയിലുണ്ടാകാം. ഒന്ന് ഫബയ്യനത്, യഅനി ഫബയ്യന മാ അജ്മല മിൻ ഇബാദാത്തിൻ വഅഹ്കാമിൻ ഖദ് ഫറളല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന രീതി, അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ചില ഇബാദത്തുകൾ, ആ ഇബാദത്തുകളെക്കുറിച്ച് മുജുമലായി ചുരുക്കിയിട്ടാണ് പലപ്പോഴും അല്ലാഹു സംസാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഫസ്സറായി വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിക്കും. സല്ലു കമാ റഅയ്തു മുനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഖുദ് അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. അപ്പോൾ പ്രവാചകൻ നമസ്കരിച്ചു കാണിച്ചു കൊടുത്തു, പ്രവാചകൻ ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്തു, എന്നിട്ട് അപ്രകാരം നമസ്കരിക്കുവാൻ വേണ്ടി പറയുകയും ചെയ്തു. അപ്പോൾ ഖുർആനിൽ ചുരുക്കി പറഞ്ഞ കാര്യങ്ങളെ മുഫസ്സറായി വിശദീകരിച്ചുകൊണ്ട് പറയുക എന്നുള്ളത് സുന്നത്തിൻ്റെ ഒരു രീതിയാണ്. മറ്റൊന്ന്, വിശുദ്ധ ഖുർആൻ ആമായി പൊതുവായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഹദീസുകൾ ഖാസാക്കി പ്രത്യേകമാക്കി പറയും. ഉദാഹരണമായി, യുസീക്കും അല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു വസീയത്ത് ചെയ്യുന്നു. ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ, രണ്ട് പെണ്ണിൻ്റെ ഓഹരി ഒരാണിന്. ഇത് ഫാദ ഹുക്മുൻ ആമുൻ ഫി വറാസത്തിൽ ഔലാദ് ആബാഅഹും വ ഉമ്മഹാത്തുഹും, മക്കൾ അനന്തരമെടുക്കുമ്പോൾ ഏത് സന്ദർഭത്തിലും ഇതാണ് ഇതിൻ്റെ വിധി. എന്നാൽ അമ്പിയാക്കന്മാരാണെങ്കിലോ, പ്രവാചകന്മാരാണെങ്കിൽ ആ പ്രവാചകന്മാരുടെ സ്വത്ത് അനന്തരമെടുക്കപ്പെടുകയില്ല. നഹ്നു മഅശറുൽ അംബിയാ ലാ നൂറസ് മാ തറക്ന സദഖ, ലാ നൂറസ്, ഞങ്ങൾ അനന്തരമെടുക്കപ്പെടുകയില്ല. മാ തറക്നാഹു സദഖ, നാം വിട്ടുകളഞ്ഞ ഒന്ന് അത് സദഖയാണ്. ആളുകൾക്കുള്ള ദാനധർമ്മത്തിനു വേണ്ടി സദഖയായി അല്ലെങ്കിൽ ബൈത്തുൽ മാലിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നിസാഇൽ പറഞ്ഞതുപോലെ, യുസീക്കും അല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ എന്ന ഉമൂം, ആമായ കാര്യത്തെ ഈ ഹദീസ് കൊണ്ട് പണ്ഡിതന്മാർ ഖാസാക്കി മാറ്റുകയാണ്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം, നഹ്നു മഅശറുൽ അംബിയാ, ഞങ്ങൾ പ്രവാചകന്മാർ അനന്തരമെടുക്കപ്പെടുകയില്ല. ഞങ്ങൾ എന്തൊരു കാര്യം വിട്ടേച്ചു പോകുന്നുവോ അത് സ്വതക്കയാണ്, പൊതു സ്വത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിനുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാകുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഖൈദ് വെക്കാതെ ഒരു ഉപാധിയുമില്ലാതെ പറഞ്ഞ കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപാധി വെച്ചിട്ടുണ്ട്. ഉദാഹരണം, വസാരിഖു വസാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ, അവരുടെ രണ്ടുപേരുടെയും കൈകൾ നിങ്ങൾ ഛേദിച്ചുകൊള്ളുക കള്ളനും അതുപോലെ തന്നെ കളവ് നടത്തിയ സ്ത്രീയും ആണെങ്കിൽ. ഇവിടെ ഈ ആയത്തിൽ ഫഖ്തഉ ഐദിയഹുമാ, നിങ്ങൾ അവരുടെ കരങ്ങൾ ഛേദിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദം ഐദിയഹുമ, അവരുടെ രണ്ട് കരങ്ങളും എന്നതാണ്. എന്നാൽ രണ്ട് കരങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ കാൽക്കുഴ മുതലുണ്ടാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമം അങ്ങനെയല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടും ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ വിശുദ്ധ ഖുർആനിന് എങ്ങനെയാണ് വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഒരു ഖൗല് ഇവിടെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞ വാചകത്തിൽ കാണാം, വമാ സന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമ ലൈസ ലില്ലാഹി ഫീ ഹുക്കും ഫബി ഹുക്മില്ലാഹി സന്നഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വിശുദ്ധ ഖുർആനിൻ്റെ പല നിലക്കുമുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതാക്കി പറഞ്ഞത് വലുതാക്കി പറയും, വലുതാക്കിയത് ചെറുതാക്കി, വിശദീകരിച്ചത് കൂടുതൽ വിശദീകരണമുണ്ടാകും, പ്രാക്ടിക്കലായ പ്രവാചകൻ കാണിച്ചു തരും, ഇതെല്ലാമുണ്ട്. മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, അദ്ദേഹത്തിൻ്റെ ഏലാമുൽ മുഅഖ്ഖഈൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടി അവസാനമായി ഇന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹം പറഞ്ഞു, ഫമാ കാന മിൻ ഹസാഇദൻ അലൽ ഖുർആൻ ഫഹുവ തശ്രീഉ മുബ്തദ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തജിബു തഅതു ഫീഹി. ഖുർആനിനേക്കാൾ അധികമായി പ്രവാചകൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. വലാ തഹല്ലു മഅസിയതഹു, റസൂലുള്ളാനെ ധിക്കരിക്കാൻ പാടില്ല. വലൈസ ഹാദ തഖദീമൻ അലാ കിതാബില്ല, അല്ലാഹുവിൻ്റെ കിതാബിന് മുൻകടക്കല്ല ഇത്. ബൽ ഇംതിസാലു ലിമാ അമറ അല്ലാഹു ബിഹി മിൻ തഅതി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാനെ അനുസരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞതിൻ്റെ ഭാഗം തന്നെയാണ്. വലൗ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുതഅഉ ഫി ഹാദൽ ഖിസ്മി ലം യകുൻ ലിതാഅതിഹി മഅന. പ്രവാചകൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഖുർആനിലുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കും, അല്ലാത്ത നമ്മൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ താഅത്തിന് വേറൊരു അർത്ഥവും ഉണ്ടാവുകയില്ല. വലൗ കാന റസൂലുള്ളാഹി ലാ യുതഅഉ ഫി ഹാദൽ ഖിസ്മി ലം യകുൻ ലിതാഅതിഹി മഅന വസഖതത് താഅതുഹു വൽ മുഖ്തസ്സു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമായി നമ്മൾ നൽകേണ്ട താഅത്ത് നഷ്ടപ്പെട്ടു പോകും. വഇന്നഹു ഇദാ ലം തജിബ് താഅത്തുഹു ഇല്ലാ ഫീ മവാഫഖൽ ഖുർആൻ, ഖുർആനോട് യോജിച്ചത് മാത്രം നമ്മൾ സ്വീകരിക്കുന്നു, അത് മാത്രമേ നമ്മൾ റസൂലുള്ളാഹിനോട് താഅത്ത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ലാ ഫീ മാ സാദ അലൈഹി ലം യകുല്ലഹു താഅത്തുൻ ഖാസത്തുൻ തഖ്തസ്സു ബിഹി. ഖുർആനോട് യോജിക്കുന്നത് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അത് അവശേഷിക്കുകയുള്ളൂ, മാത്രമല്ല അത് തന്നെയും അത് റസൂലുള്ളാഹിക്ക് അനുസരണമായി തീരുകയില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മയ്യുത്തി റസൂല ഫഖദ അത്താ അള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലിന് ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ്റെ ഏത് കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അള്ളാഹുവിൻ്റെ കിതാബിനോട് യോജിക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ ഖുർആനിൻ്റെ വിശദീകരണങ്ങളായിരിക്കും, അതല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ഖുർആൻ പരാമർശിക്കപ്പെടാത്ത കാര്യങ്ങളായിരിക്കും, അതല്ലാത്തതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഇരുലോകത്തുമുള്ള വിജയത്തിന് വേണ്ടിയാണ് പ്രവാചകൻ്റെ ഹദീസുകൾ നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അവൻ്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാം നമ്മൾ കേട്ടല്ലോ. ഇപ്പോൾ വളരെ ഗഹനമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലും അതോടൊപ്പം ഇന്നും നമ്മൾ കേട്ടത്. ഹദീസ് ഒരു പഠനം, ഈ ഹദീസുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ടത്, അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. കേട്ട ഭാഗം മനസ്സിലാക്കാനും അതോടൊപ്പം അതിനെ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനനായ അബ്ദുൽ മലിക് സലഫിയെ പോലുള്ള ഇത് ഇതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർക്ക് അറിവും വിജ്ഞാനവും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ആമീൻ. റേഡിയോ വൈബ്സിൻ്റെ അവസാനത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സ്നേഹക്കൂട്, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന് നമ്മൾ പറയുന്ന ആ സ്നേഹക്കൂടിൽ ഇന്ന് കുറച്ചുകൂടിയും ഇംപ്രസീവായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. വീടകത്തെ വേദനകൾ, ഇണങ്ങാത്ത ദാമ്പത്യങ്ങൾ, ഇത് ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്നേഹക്കൂടിൽ പീസ് റേഡിയോ സിഒ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി എന്നിവർ ചേരുന്നു. സ്നേഹക്കൂട് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കാതോർക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ ഇടവേളക്കുശേഷം നമ്മൾ സ്നേഹക്കൂടിൻ്റെ ഒരു ലൈവ് ഡിസ്കഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വീടകത്തെ വേദനകൾ എന്ന തുടർ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു. ഇണയുടെ കൂടെ തുണയായി ജീവിക്കുമ്പോൾ ജീവിതത്തിലെ മധുര നിമിഷങ്ങൾ മാത്രം പ്രതീക്ഷിച്ചെത്തിയവർ തോരാത്ത കണ്ണീരുമായി വീടകങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ അവിടെ തന്നെ തുടരുന്നതിൻ്റെ പ്രേരകങ്ങൾ ഒന്നുകിൽ മക്കളോ അല്ലെങ്കിൽ തിരിച്ചെത്തുന്ന വീട്ടിലെ ഇനിയും വിവാഹം കഴിക്കാനിരിക്കുന്ന അനിയത്തിമാരോ അല്ലെങ്കിൽ ഹൃദയം പാതി പണിമുടക്കിയ മാതാപിതാക്കളോ ഒക്കെ അവരുടെ കണ്ണീരിന് കാരണമാകേണ്ട എന്ന നിലക്കാണ്. ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന കുറേ സഹോദരിമാർ അവരുടെ ജീവിത ദുഃഖങ്ങൾ പങ്കുവച്ചതാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു മേഖല ഒരു സഹോദരി ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു സഹോദരിയുടെ പരിവേദനമാണ്. കഴിഞ്ഞ കുറേ ചെറിയൊരിടവേളക്ക് മുമ്പ് നമ്മൾ വീടകങ്ങളിലെ ദുഃഖങ്ങൾ എന്ന ഒരു പരമ്പരയായിരുന്നു ചെയ്തിരുന്നത്. അതിലും ഇതേപോലെ ഒരുപാട് ആളുകൾ അവരുടെ മനോവേദനകൾ പങ്കുവച്ചതായിരുന്നു നമ്മൾ ചോദ്യങ്ങളായി ഉന്നയിച്ചത്. ഇവിടെ ഈയൊരു സഹോദരി ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. അവരുടെ ഭർത്താവും അവരും തമ്മിലുള്ള പ്രശ്നമാണ്. അദ്ദേഹം തീരെ സംസാരിക്കുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. ആദ്യമൊക്കെ വിചാരിച്ചു ഇത് റെഡിയായി വരുമെന്ന്. കല്യാണം കഴിഞ്ഞ് 11 വർഷമായി. ഇതുവരെയും അതിനൊരു മാറ്റം വന്നതായി കണ്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എല്ലാം സഹിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ടു പോകുന്നു. പക്ഷേ ഒഴിവുള്ള വെള്ളിയാഴ്ച, പ്രവാസികളാണ് അവർ, ഒഴിവുള്ള വെള്ളിയാഴ്ച പോലും വീട്ടിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സംസാരിക്കാൻ കിട്ടുന്നില്ല. സ്നേഹമുണ്ട് എന്നെനിക്കറിയാം, പക്ഷേ അദ്ദേഹത്തിനത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് കാരണം ഞാൻ വളരെ വലിയ ടെൻഷനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എൻ്റെ സങ്കല്പത്തിലെ ഭർത്താവ് ഫ്രീയായി എന്നോട് തമാശ പറയുന്ന, എൻ്റെ കൂടെ കളിച്ചിരിയിൽ ഏർപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ മക്കളാണെങ്കിൽ ബാപ്പ തീരെ സംസാരിക്കാത്ത ഒരാളാണ്, എന്താ ഇങ്ങനെയെന്നൊക്കെ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഈ ഒരു സഹോദരി അനുഭവിക്കുന്നുണ്ട്. ഇവരുടെ വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നു എന്നുകൂടി ഇതോടൊപ്പം അവർ ചേർത്തെഴുതിയിട്ടുണ്ട്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അങ്ങനെ ചോദ്യം ആദ്യം മുതൽ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോരുമ്പോഴാണ് കുറച്ചും കൂടി വിശദീകരണങ്ങൾ ആവശ്യമാണ് എന്നിങ്ങനെ തോന്നിയപ്പോഴാണ് അതിൽ മറ്റ് രണ്ട് പരാമർശങ്ങൾ അവസാനം കണ്ടത്. ഒന്ന്, മക്കൾക്കും ഇതേ അവസ്ഥ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അയാളുടെ ഒരു പ്രകൃതിയാണ്. അത് നമുക്കെന്താച്ചാൽ അദ്ദേഹത്തിന് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥയും സാഹചര്യമൊക്കെ നേരിട്ട് സംസാരിച്ച് കൊണ്ട് മാത്രമേ നമുക്കത് പൂർണ്ണമായി പറയാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷെ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട സ്ഥിതിക്ക് നമുക്കിതിലൊരു വലിയൊരു വൈരുദ്ധ്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹത്തിന് മുമ്പ് അവർക്ക് പരിചയമുണ്ട് എന്നാണല്ലോ ഒരു പ്രേമവിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിവാഹത്തിന് മുമ്പ് പല ആളുകളും പറയും വിവാഹത്തിന് മുമ്പുള്ള പരിചയം നല്ലതല്ലേ, എന്നാൽ പിന്നെ പിന്നീടുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ലേ, ഒരു അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ നേരെ ചെന്ന് അറിയാത്തൊരാളുടെ അടുക്കൽ ചെന്ന് പെടുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൂടെ ഇതിലുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പ് പരിചയമുണ്ടായിട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു വിവാഹം നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കുറച്ചും കൂടിയൊക്കെ എന്തായിരുന്നാലും മെച്ചപ്പെടുത്തിയെടുക്കാൻ എന്ത് ചെയ്യും, കഴിയും. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അയാളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ദുശ്ശീലങ്ങൾ അല്ലെങ്കിൽ എന്താണ് പെരുമാറ്റ ദൂഷ്യങ്ങൾ, ഭയങ്കരമായ ദേഷ്യം, കോപം, അക്രമം, ഇങ്ങനെയൊക്കെ സഹിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നില്ല, സ്നേഹം അനുഭവിക്കുന്നില്ല എന്നുള്ള വിവാഹത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. കാരണം വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ സാക്ഷാത്കരിക്കാതെ പോവുകയാണ്. കാരണം ഈ അടുത്ത സമയത്ത് മാനസികമായ ഡിപ്രഷൻ ഉണ്ടായ ഒരു സഹോദരിയെ കൊണ്ട് മക്കളെല്ലാവരും കൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഭർത്താവ് ഇതേപോലെ സംസാരിക്കാത്തൊരു പ്രകൃതിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊരാളില്ല. അതുകൊണ്ടാണ് അവർ ശരിക്കും എന്തായത് ഒരു വിഷാദ രോഗത്തിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്, ലിതസ്കുനു ഇലേഹ എന്നാണല്ലോ, നമ്മൾക്ക് പരസ്പരമുള്ള സ്നേഹ കൈമാറ്റങ്ങൾ തന്നെയാണ്. അത് സംസാരത്തിലൂടെ തന്നെയാണ് നടക്കുക ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ എന്തു ചെയ്യുക, സ്വാഭാവികമായും എന്തെങ്കിലും നിലക്ക് ചില ഇവർ ഇദ്ദേഹത്തെ മനസ്സിലാക്കി ചില കാര്യങ്ങളിൽ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ, ചില പരിശീലനങ്ങളുടെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നേ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം 8-10 വർഷമായി, കുട്ടികളൊക്കെ ആയ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്തായിരുന്നാലും ഒരു ചെറിയ പ്രതീക്ഷ, നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു വ്യക്തിയോട് പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നമ്മുടെ ഈ സഹോദരിയുടെ പെരുമാറ്റത്തെയും മെച്ചപ്പെടുത്തിയെടുക്കാനും കുട്ടികൾക്കും അവർക്കും അദ്ദേഹത്തിന് സ്നേഹം അനുഭവിക്കാവുന്ന ചില അവസ്ഥകൾ അദ്ദേഹത്തിൽ ഉണ്ടാക്കി തീർക്കാനും കഴിയുമോ എന്നൊരു പരിശ്രമത്തിന് എന്തായിരുന്നാലും ഇതിൽ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്നൊരു ഇടപെടൽ ആരെങ്കിലും പിന്നെ നടത്തിയാൽ ഒരു പക്ഷേ ഇതിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ ഇവരെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇവരിത്രയും കാലം നീട്ടിക്കൊണ്ടുപോയ സ്ഥിതിക്കാണ്. തുടക്കത്തിൽ അവർക്ക് മനസ്സിലായ സമയത്ത് അവരൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് പറ്റും. ഇപ്പോൾ ഈ മക്കളൊക്കെ ആയതിനു ശേഷം ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിലുണ്ട്. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് അവർ ഈ സഹിച്ച് ജീവിക്കുകയാണ് കുറേ കാര്യങ്ങൾ. കുറച്ചത് മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും രണ്ടാളെക്കുറിച്ചും പഠിച്ച് മക്കളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ മാറ്റം വരുത്താനും സ്നേഹം കഴിയുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനും അങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമത്തിന് അവസരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: അപ്പോൾ ഈ സഹോദരി ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമാണോ അല്ലേ എന്നത് തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗം എന്നാണ് ഇവിടെ അരിസുമലി പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രകൃതമാണെങ്കിൽ അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നായിരിക്കും കൂടുതലായി.
4: അത് നമുക്കെന്താ വെച്ചാൽ, കുറച്ചേ ഒരു പ്രകൃതത്തിലാണെങ്കിലും ഏതൊരു കഴിവുകേടുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില വിദഗ്ധമായ ഉപദേശങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും കുറച്ച് മെച്ചപ്പെടുത്താൻ പറ്റും. പൂർണ്ണമായും ശരിയായില്ലെങ്കിലും കുറച്ച് മെച്ചപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം വേണേൽ, സംസാരിക്കാത്ത ഒരാളാണെങ്കിലും കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലും ചില ഗിഫ്റ്റുകൾ നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതേപോലെ തന്നെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു നല്ല കേൾവിക്കാരനാകാൻ അദ്ദേഹത്തെ നമുക്ക് പരിശീലിപ്പിക്കാം. അപ്പോഴും പറയുന്ന ആൾക്കൊരു സന്തോഷം അതിന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് ഡേറ്റുകൾ, ഇപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ സെക്കൻഡ് സൺഡേ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഫാമിലികളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറയാം. അതല്ലേപോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കുക, ആ വായിക്കുന്നതിലൊരു ഡിസ്കഷൻ വെക്കുക, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. അതായത് വളരെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരാളെ എന്ത് ചെയ്യാണ് ചില പിന്നെ നിർദ്ദേശങ്ങളും ചില പരിശീലനങ്ങളും കൊടുത്ത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു കഴിവ് കുറഞ്ഞ ആളാണെങ്കിലും ആ കഴിവ് വൈദഗ്ധ്യത്തോടുകൂടെ ഇടപെടുമ്പോൾ അതിനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് ഈ കേസിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ പരിധി വരെ.
3: തീർച്ചയായും. അതോടൊപ്പം പ്രണയം തലക്ക് പിടിച്ച അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഇതിൽ വലിയൊരു വെളിച്ചമുണ്ട്. 10-11 വർഷമായി ആ സഹോദരി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെ അവർ തിരിച്ചറിയണം നമുക്ക് പറയാം. എന്തായാലും ദമ്പതിമാരോടൊന്നിച്ച് ഒരു വാചകം നമ്മൾ പറയുന്നു, വലക്കും ഫിഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫിഹാ മാ തദ്ദഊൻ. പൂർണ്ണത എന്നത് തീർച്ചയായും സ്വർഗത്തിലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഈ സഹോദരിയോട് ഒരു വാചകമായി ഉണർത്താനുള്ളത്. സമാനമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടതിങ്ങനെയാണ്. ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നേ ഉള്ളൂ. നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ജോലി വേറെ സ്ഥലത്തായിരുന്നു. ഒന്നോ രണ്ടോ ആഴ്ചകൾ കൂടുമ്പോൾ ഒരുമിച്ച് നിൽക്കും. ഞങ്ങളുടെ റിലേഷൻ അധികവും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയായിരുന്നു പോയത്. ഇപ്പോൾ വിട്ടു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സ്നേഹം പ്രകടമാകുന്നതും. കുട്ടിക്ക് 2 വയസ്സാകുന്നേ ഉള്ളൂ. ഞങ്ങൾ കൂടുതൽ ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ അടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്ക് പോൺസൈറ്റ് കാണുന്ന ഒരാളായിരുന്നു എന്നാണ്. എൻ്റെ ഭർത്താവ് ഇനി ഞാൻ എനിക്കിത് അറിയുമെന്നത് എൻ്റെ ഭർത്താവിനറിയില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ കഴിയുക എന്നതാണ് എനിക്ക് ആവശ്യം. നല്ല ദീനീബോധമുള്ള ഒരാളാണ്. തെറ്റ് തിരുത്താനുള്ള വഴി ഒരുക്കി കൊടുത്താൽ തീർച്ചയായും തെറ്റ് ബോധ്യപ്പെട്ട് തോപ് ചെയ്ത് മടങ്ങുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇൻഷാല്ലാ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഭർത്താവ് അറിയാതെ തിരുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ കടം വിടാനാണ് ഗൾഫിൽ ജോലി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ചാൻസ് കിട്ടിയാൽ എന്നെയും കുട്ടിയെയും കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഒരു സഹോദരി ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്.
4: വിവാഹത്തിന് മുമ്പ് എന്തായിരുന്നാലും പ്രായപൂർത്തിയും അതേപോലെ തന്നെ സംഗതികളൊക്കെ ഉള്ളത് കൊണ്ട് പൊതുവേ പുരുഷന്മാരിൽ ഒരു നല്ല മതപരമായ ജീവിത സാഹചര്യമില്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക വൈകൃതങ്ങൾക്കുള്ള സാധ്യതകൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന ശീലങ്ങളാണ് പൊതുവേ പോൺ സൈറ്റുകൾ കാണുക, അതേപോലെ തന്നെ ഹോമോസെക്സ്, സ്വവർഗരതി ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അപൂർവമായി ചില പുരുഷന്മാരിൽ എന്ത് ചെയ്യും, കാണും. അത് വിവാഹശേഷം ഭാര്യമാരത് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് നമ്മൾ സാധാരണ കാണുന്നൊരു പ്രക്രിയയാണ്. പക്ഷേ സത്യത്തിൽ വിവാഹത്തോടുകൂടെ പരിഹരിക്കാവുന്നതാണ് എല്ലാ ലൈംഗിക വൈകൃതങ്ങളും. എന്തും ഉണ്ടെങ്കിലും അത് വിവാഹത്തോടെ പരിഹരിക്കും. പക്ഷെ ചില ആളുകൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ വിവാഹത്തോടെ പൂർണ്ണമായ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ശാരീരിക മാനസിക ബന്ധത്തിലേക്ക് കടക്കാതെ തങ്ങളുടെ പഴയ കാലത്തിലെ ദുശ്ശീലങ്ങൾ അങ്ങനെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വിവാഹിതൻ എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇവിടെ സഹോദരി വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം നേർക്കുനേരെ ഇപ്പോൾ നിങ്ങളൊരു പോൺസൈറ്റ് കാണുന്ന ആളാണെന്ന് പറയുമ്പോൾ താൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, തന്നെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും മോശപ്പെട്ടൊരു കാര്യം സൂചിപ്പിക്കുന്നതോടുകൂടെ അത് അവരുടെ ആ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സംഗതി ആകുന്നത് കൊണ്ട് ഞാനത് എങ്ങനെ പറയാതെ പരിഹരിക്കും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ചപ്പാട്. അപ്പോൾ മിക്കവാറും ദമ്പതികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സാധാരണ ചില പുരുഷന്മാരുണ്ട്, ചിലർക്ക് ചില സംശയ രോഗങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, നീ എങ്ങോട്ടാ നോക്കണത്, നീ അവിടെ എന്താ നോക്കണത്, നിൻ്റെ ഫോണിൽ എന്താ എന്നിങ്ങനെ ഭാര്യമാരോട് ചോദിച്ചിട്ട് അവരിൽ എന്തോ ഒരു അവിഹിതങ്ങളും അതേപോലെ തെറ്റും സംഭവിക്കുന്നുണ്ടെന്ന് നിരന്തരം പറയുമ്പോൾ അവൾക്ക് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, തിരിച്ചു നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ അർത്ഥം അവരിലെന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളോ ഇങ്ങനത്തെ സ്വകാര്യ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തണ്ട എന്ന് ഒരിക്കലും ഇതിന് അർത്ഥമില്ല. പക്ഷേ അത് തിരുത്തേണ്ടത് ഈ സഹോദരി ചിന്തിച്ചതുപോലെ തന്നെ അല്ലാതെ തിരുത്താൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന്, ഒരു പടച്ചോനെ കുറിച്ചുള്ള ഒരു പേടിയും അതേപോലെ തന്നെ ഭക്തിയും ഒക്കെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ എല്ലാ തെറ്റുകളിൽ നിന്നും പിൻവാങ്ങുന്നത്. എത്രയോ ജീവിത സമയങ്ങളിൽ വളരെ എല്ലാ അധാർമികതകളും ജീവിച്ച ആളുകൾ എവിടുന്നെങ്കിലൊക്കെ ഒരു ദീനിയായ ഉപദേശം കാര്യം കേൾക്കുമ്പോൾ ഇവിടെ ടോട്ടൽ മാറുകയാണല്ലോ. അയാളുടെ ലഹരി, അതേപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ, സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ എല്ലാം കംപ്ലീറ്റ് ശരിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ദീനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതെന്താണ് ഒരു ടോട്ടൽ പരിഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നല്ലത് നമ്മൾ നമ്മുടെ ഭർത്താവിനോട് എന്ത് ചെയ്യുക, എപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തെ സംശുദ്ധമാക്കാൻ കിട്ടുന്ന ചില മോട്ടിവേഷൻ, ചില പ്രചോദനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രചോദനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ചെറിയ തെറ്റുകൾക്ക് പോലും സംഭവിച്ചേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിലുണ്ടാകുന്ന ഈമാനികമായ മാറ്റം, ആ മാറ്റം എന്ത് ചെയ്യും, എല്ലാ തെറ്റുകളെയും നിരാകരിക്കുന്ന പോലെ ഈ തെറ്റുകളെയും നിരാകരിക്കാൻ തയ്യാറാവും. രണ്ടാമത് ഒരു സഹോദരി സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം, അവരാണല്ലോ ഭർത്താവിൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും അതേപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ആള് ഭാര്യയാണ്. അപ്പം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയിലേക്ക് പോകാൻ കഴിയാത്ത വിധം സെക്സിൽ ലൈംഗികതയിൽ എന്ത് ചെയ്യുക, തന്നിൽ കേന്ദ്രീകരിക്കുവാനുള്ള നിരന്തരമായ സംസാരങ്ങളും പ്രചോദനങ്ങളും പ്രേരണകളും നൽകി മറ്റൊന്ന് ചിന്തിക്കാൻ ഇടവരാത്ത വിധത്തിൽ എന്ത് ചെയ്യാം, അയാളെ കൂടെ നിന്നുകൊടുക്കുക. അതൊരു വലിയൊരു സംഭവമാണ്. സാധാരണ ഈ അവിഹിത ബന്ധങ്ങൾ കാണുന്ന രൂപത്തിലുള്ള ഇടപെടലുകളും സ്നേഹ കൈമാറ്റങ്ങളും ഇത്തരത്തിലുള്ള സംസാരങ്ങളും ഒന്നും സത്യത്തിൽ വിവാഹത്തിൽ എന്ത് ചെയ്യുന്നില്ല, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബോധം ബോധപൂർവം ഈ സഹോദരിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിലുള്ള എല്ലാ ഏതൊരു സ്ത്രീയെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന എല്ലാ സന്തോഷവും സംതൃപ്തിയും ആസ്വാദനവും ഒക്കെ എന്ത് ചെയ്യും? ഭാര്യയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. അപ്പം അത് തന്നിൽ കേന്ദ്രീകരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? പ്രചോദിപ്പിച്ചും അത്തരം സംസാരങ്ങൾ സ്വകാര്യ സംസാരിച്ചും പ്രേരിപ്പിച്ചും എന്ത് ചെയ്യുക? കൂടെ നിൽക്കുക. അതേപോലെ ഈമാനികമായ പൊതുവായ എന്ത് ചെയ്യുക? ഒരു പ്രേരണ ഉണ്ടാക്കാൻ നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതനുസരിച്ച് തെറ്റുകൾ അയാൾ പിൻവാങ്ങും. തന്നിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അന്യചിന്തകളിൽ നിന്ന് എന്ത് ചെയ്യും? അദ്ദേഹം വേറിട്ട് പോകും. വേണമെങ്കിൽ ഇത്രത്തോളം പറയാം, ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, നിങ്ങളെൻ്റെ ഭർത്താവാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട എൻ്റെ ശരീരവും എൻ്റെ മനസ്സും മറ്റൊരാൾക്ക് ഒരിക്കലും പോവരുത് എന്ന കണിശത എനിക്കുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യും? നല്ല ഡ്രസ്സും പരമാവധി സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ അത് അദ്ദേഹം കൂടെ സൂക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു മറുവശത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ അത് സഹായകമാകും. ഇത്തരം ചില വഴികളെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിട്ടും മാറ്റങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാനിങ്ങനെ എനിക്ക് കൃത്യമായിട്ട് തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു ധാരണയാണ് എന്ന് പറഞ്ഞ അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പറയുകയും അതിന് പിൻവാങ്ങണമെന്ന് പ്രത്യക്ഷമായി പറയേണ്ട ഒരു ഘട്ടം വരും. പക്ഷേ ആദ്യ ഘട്ടത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് മാറ്റമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു.
3: നേരിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ആദ്യം കടക്കേണ്ടതില്ല എന്നും, എന്നാൽ നമ്മൾ ചെയ്യാവുന്ന കുറച്ച് സമയമെടുത്ത് ചെയ്യാവുന്ന ധാരണകൾ വഴി അദ്ദേഹത്തെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുമുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഇത്തരം കാര്യങ്ങൾ തലക്ക് പിടിക്കുമ്പോൾ കുറച്ച് സമയമെടുത്തേ അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യത്തോടെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം. ഇവിടെ തികച്ചും സന്ദർഭത്തോട് ചേരുന്ന മറ്റൊരു മേഖലയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ജീവിതത്തിൽ ചിട്ടയില്ലാത്ത ഭർത്താവിനോട് മതപരമായ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ എനിക്ക് ഈ ഹറാമും ഹലാലും പറയൽ മാത്രമേ ഉള്ളൂ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അത് പറയുന്നതോടെ എനിക്കൊന്നും പറയാൻ കഴിയാതെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെട്ടു പോകുന്നു എന്നാണ് ഒരു സഹോദരി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജുകൾ, ഇപ്പോൾ ഇവർ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാവാണെന്നും പീസ് റേഡിയോയാണ് എൻ്റെ ജീവിതത്തെ സമഗ്രമായി മാറ്റിയതെന്നൊക്കെ ഡീറ്റെയിലായി ഈ ചോദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടായി, ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗം ഭർത്താവിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണിത്. അപ്പം ഇങ്ങനെ തെറ്റുകാരായ ഭർത്താക്കന്മാരെ കറക്റ്റ് ചെയ്യുന്ന ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട മേഖലകളും സൂക്ഷിക്കേണ്ട കാര്യങ്ങളും കൂടി തീർച്ചയായും ഈ ഒരു ചർച്ചയുടെ ഭാഗമായി വരേണ്ടതാണ് എന്ന് തോന്നുന്നു.
4: വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, ധാരാളം ആളുകൾ അന്വേഷിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. ഇതിലെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യതയുള്ള ഒരാളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആൾ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ ഇടപെട്ടിട്ട് നീ എന്താ ഇങ്ങനെ, നിനക്കൊന്നും കൂടി ശരിയായിക്കൂടെ എന്ന് വേറൊരാൾ ഇവരോട് ചോദിക്കുന്നൊരു സാഹചര്യം ചിലപ്പോൾ നിലവിലുണ്ടാവില്ല. കാരണം അവർ മനസ്സിലാക്കിയതനുസരിച്ച് അവരെ നമസ്കാരത്തിലും അവരുടെ ജീവിത ചിട്ടകളിലും വേഷങ്ങളിലും എല്ലാം അവർ പെർഫെക്റ്റായിട്ട് പോകുന്നത് കൊണ്ട് അവരുടെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ എന്താ നിന്റെ ഡ്രസ്സ് ഇങ്ങനെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ടൊരു അവസ്ഥ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? ഇവർക്കിത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇവരുടെ ഇതേ മാനസികാവസ്ഥ ഭർത്താവിന് വരുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് വരുമ്പോൾ മാത്രമേ അവരിൽ എന്തുണ്ടാവുള്ളൂ, ഇതേ ഗുണങ്ങളും മാറ്റങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ പിന്നെ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബോധ്യതയില്ലാത്ത, അദ്ദേഹത്തിന് ഗൗരവബോധമില്ലാത്ത ഒരു വിഷയം, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളെ നമ്മൾ മനസ്സിലാക്കിയ ഒരു ആശയമനുസരിച്ച്, ആദർശമനുസരിച്ചുകൊണ്ട്, ഭക്തി അനുസരിച്ചുകൊണ്ട് അത് അയാളിൽ പ്രകടമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവില്ല. അദ്ദേഹം അതിൻ്റെ സീരിയസ്നെസ് അറിയാത്തൊരാളാണ്. അപ്പം അദ്ദേഹത്തിന് എന്തായിട്ട് തോന്നുള്ളൂ, ജീവിക്കാനൊരു സ്വൈരം തരൂല, എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു തലത്തിലേക്കാണ് അദ്ദേഹം എത്തുക. കാരണം ഉൾക്കൊള്ളാത്ത ഒരു പ്രവർത്തനം, തൻ്റെ മനസ്സ് സ്വീകരിക്കാത്ത ഒരു കാര്യത്തെ ഇതിന് വേണ്ടി മറ്റൊരാൾ നിർബന്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അതൊരു ശല്യമായിട്ട് മാത്രം വിചാരിക്കാനേ അയാൾക്ക് പറ്റുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അയാൾ ദീനിലേക്ക് വരണം, അയാൾ ദീനിയായിട്ട് റെഡിയായി വരണം എന്നുള്ള ആഗ്രഹം നമുക്കുള്ളത് കൊണ്ട് എന്താ വെച്ചാൽ, നമ്മൾ ഇന്നിന്ന വിഷയങ്ങൾ, നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ടി വി കണ്ടിരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ യൂട്യൂബിൽ സിനിമ കാണുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ദീനയായ നിലക്ക് ഒരു കണിശമായ ജീവിതം നമ്മൾ ജീവിക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ വലുതായി വരികയാണ്, അവർക്ക് നല്ലൊരു മാതൃക നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വീടും കാര്യങ്ങൾ ഒന്ന് ചിട്ടപ്പെടുത്താം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, നമസ്കാരത്തിലും നമ്മൾ ദീനീയ കാര്യങ്ങൾ കേൾക്കുന്നതിലും പഠിക്കുന്നതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികളെയും കൂടി കൂട്ടി ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, ഭർത്താവും കൂടി ഇൻവോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. റേഡിയോയിലൊക്കെ ഉള്ള കോഴ്സുകൾ നമ്മൾ ഒന്നിച്ച് ചേരുക, എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ആൻസർ ചെയ്യുക, അതിൻ്റെ ആൻസർ എന്താണെന്ന് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യും, ക്രമേണ നമ്മൾ ആ ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അയാളിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്ന നമ്മൾ മനസ്സിലാകുന്നത്. നേരെ മറിച്ച് ഇങ്ങനെയല്ലാത്തൊരു ശ്രമത്തിൽ അദ്ദേഹം എന്ത് ചെയ്താലും അതെന്താ അങ്ങനെ ഇതെന്തങ്ങനെ എന്നിങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കുകളെ അവർ മുഖവിലേക്ക് എടുക്കില്ല, നമ്മൾ പറയുന്നത് അവർ സീരിയസ് ആയിട്ട് കാണൂല. എപ്പോഴും നമ്മൾ പറയാൻ തുടങ്ങുമ്പോഴേക്കിനെ ആ തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്ന നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ നമ്മളാകെ മനസ്സ് ചത്ത് ഇനി ഇന്നെക്കൊണ്ട് കഴിയില്ല, ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ള നിലക്കുള്ള ഒരു മാനസിക നിരാശയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ആദ്യം ഈ സഹോദരി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ അതെങ്ങനെ ഇതെന്തെങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം നമ്മളൊന്ന് നിർത്തുക. അപ്പോൾ തന്നെ അയാൾ ചിന്തിക്കുക, എന്തപ്പോൾ ഒന്നും പറയാത്തത്, എന്തപ്പോൾ ഒന്നും സംസാരിക്കാത്തത്, എന്തപ്പോൾ ഒന്നിനെ പറ്റിയും ഉപദേശിക്കാത്തത് എന്നിങ്ങനെ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളിലേക്ക് കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുക, കുട്ടികളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നതിൻ്റെ ഭാഗം പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ പ്രസക്തി പറഞ്ഞ് അങ്ങനെ ക്രമേണ എന്ത് ചെയ്യുക, ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും മാനസിക മാറ്റമുണ്ടാകും. കാരണം ഏജ് ആവും തോറും ആളുകൾ മാറി ചിന്തിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ദീനിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ഇനി അതല്ല, ആ ഒരു സ്റ്റെപ്പ് പരാജയപ്പെടുകയാണെങ്കിൽ ദീനിയായ നിലക്ക് കാര്യങ്ങൾ ബോധ്യമുള്ള ഒരാളെടുത്ത് ഏതെങ്കിലും വിധേന നമ്മൾ എത്തിക്കഴിയുമ്പോൾ രണ്ടാളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു ഉപദേശം രണ്ടാളെയും പാടെ ഇരുത്തി പറയുകയാണെങ്കിൽ സ്വാഭാവികമായി ഇത് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫലപ്രദമായ ക്ലാസ്സുകളോ പരിപാടികളോ ലേണിംഗ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് കൂടെ വരാനുള്ള ഒരു പ്രേരണ നൽകി രണ്ടാളും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ വരും, അല്ലെങ്കിൽ വല്ല ജുമായകളിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലൂടെ മാറ്റങ്ങൾ വരും. അങ്ങനെ പൊതുവായ നിലക്ക് അദ്ദേഹത്തെ ദീൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തിയാൽ ആരും, അതിപ്പോൾ നമ്മുടെ വാപ്പയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ നമുക്ക് ക്രമേണ അവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. മറിച്ച് ആദരിക്കേണ്ട ഒരാളെ, വാപ്പയെ ഭർത്താവിനെയൊക്കെ നിരന്തരം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരുന്നാൽ അതവർ സ്വീകരിക്കാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും. പിന്നെ അതവർക്കൊരു ബുദ്ധിമുട്ടായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്.
3: ഇതിൽ ഒരു 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാൾ, ഒരു ഉദാഹരണം ചോദിക്കണേ, 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ രാത്രി മുതൽ രാവിലെ വരെയും ആ 10 കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേന് പകരം ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം മാത്രം സൂചിപ്പിച്ചും ചൂണ്ടിക്കാണിച്ചും ഉപദേശിക്കുന്നതാകുമോ കൂടുതൽ ഫലപ്രദം?
4: അതൊരു നല്ല വഴിയാണ് സംഭവത്തിൽ. എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ നിസ്കാരത്തിലൊരു ഉദാസീനത കാണിക്കുന്ന ആളാണെങ്കിൽ ആ നമസ്കാരം എന്നുള്ളത് എന്ത് ചെയ്യുക, ഇത് നിങ്ങളെന്ത് നിസ്കരിക്കാത്തു എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണത് അവളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ മുസല്ലുണ്ട്, എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയണ്ടല്ലോ. നമ്മളൊരു ഒരു ആദരിക്കുന്നൊരു വ്യക്തിയോട് സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും ഒരു ഷൂറ ഒരു ഒരു ഒരു ഇങ്ങനെ ഒരു കൂടിയാലോചന രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ ഭർത്താവിനോട് പറയാൻ പറ്റില്ല. ആ ശൈലിക്ക് തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നമ്മളോട് നമ്മളെ കുട്ടി ഇങ്ങനെ ചോദിക്കുക, ഇപ്പോൾ ഉമ്മനോട് മകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇപ്പോൾ എത്ര സമയം നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ, എന്താ നിങ്ങൾ നിസ്കരിക്കാത്ത, എന്താ ഉമ്മ നിങ്ങൾ മഫ്തങ്ങനെ എന്നൊക്കെ നമ്മുടെ മക്കൾ ചോദിച്ചാൽ, ചോദിക്കുന്നത് ഇസ്ലാമാണ്, ദീനാണ്, ഖുർആനാണ്, ഹദീസാണൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിലും അത് ഉമ്മനോട് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇതൊരു നല്ല പരിപാടിയാണ്. എന്തെങ്കിലും ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുക, ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ അതെന്ത് ചെയ്യണം, അതിങ്ങനെ നമ്മൾ ഉപദേശിക്കുന്ന രൂപത്തിലാവരുത്. നമ്മൾ ഈ രൂപത്തിൽ നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യുക, സമയമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഉണർന്നില്ലേ, എന്തോ ഉറങ്ങിപ്പോയോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു നിസ്കരിക്കാത്തൊരാളാണ്, അതിലൊരു മടിയനാണ്, അലസനാണ് എന്ന്

0: അല്ലേ തുടങ്ങിയ ചില കാര്യങ്ങൾ ഒന്ന് ഈ ഒരു ചർച്ചയിൽ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു.
1: തീർച്ചയായും എന്താ വെച്ചാൽ ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പല സഹോദരിമാരും ജീവിതത്തിൽ നിന്ന് ഉൾവലിയാണ്. ജീവിതത്തിൽ ഉൾവലിയുന്നവരുടെ കൂടെ ഒരു ദാമ്പത്യം വളരെ പ്രയാസമായിരിക്കും. കാരണം നമ്മളെന്താ വെച്ചാൽ ഒരു വൈവാഹിക ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാൾക്കും രണ്ടാളെന്നും പലതും കിട്ടാനുണ്ട്. അത് കിട്ടിയേ പറ്റൂ. എനിക്കിപ്പോൾ ഒരു ദീനിയായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, എനിക്കത് നിസ്കാരം നോമ്പും രാത്രി നമസ്കാരം കേട്ട് എനിക്ക് ജീവിക്കാം. പക്ഷേ എൻ്റെ ഒരു പാർട്ണർ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ് എൻ്റെ ഇപ്പോൾ സാധാരണ നമ്മൾ ഒറ്റക്കാകുന്ന ഒരാൾ ഇപ്പോൾ രാത്രിക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണ പോലെ ഭാര്യക്കും ഭർത്താവും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവരെപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ കുളിക്കണം, എപ്പോൾ അവരുടെ ജീവിത കാര്യങ്ങൾ നടക്കണം എന്നതിനൊക്കെ ഒരു പ്ലാന് വേണം. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഭൗതിക ജീവിതത്തിലെ നിഷിദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ പിൻവാങ്ങേണ്ടത്. അതല്ലാതെ നമുക്ക് ആസ്വാദനം നൽകുന്ന കാര്യങ്ങളിൽ ഒരു ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയിൽ നിന്ന് അയാൾ കൂടെ വരണം, അവൾ എൻ്റെ കൂടെ ഭക്ഷണത്തിലുണ്ടാവണം, പുറത്തു പോകണം, അതിനൊക്കെ അയാൾക്ക് വേറെ പെണ്ണിനെ കൂട്ടാൻ പറ്റുമോ? വേറെ കുടുംബം കൂട്ടിയാൽ അവൾക്ക് സഹിക്കുമോ? വേറെ വിവാഹം കഴിച്ചാൽ സഹിക്കുമോ? അതുകൊണ്ട് അതൊക്കെ നടക്കണം. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പറ്റില്ല. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യണം, ആ ഒരു ഇഷ്ടത്തിലൂടെ അയാളെ പരമാവധി സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി എന്ത് ചെയ്യാണ് സന്തോഷിപ്പിക്കുന്നതോടൊപ്പം ആ ഒരു സ്നേഹത്തിലൂടെ ആവശ്യപ്പെടുക എന്ത് ദീനിയായ രംഗത്തും കൂടെ എന്ത് ചെയ്യാണ് തൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങൾ എൻ്റെ കൂടെ പള്ളിക്ക് വരണം, നിങ്ങൾ തന്നെ എന്നെ ജുമാക്ക് കൊണ്ടുപോകണം എന്നൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഖുർആൻ ക്ലാസ്സിന് എല്ലാ ആഴ്ചയും ഇന്നെ കൊണ്ടുപോകുക തന്നെ വേണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാക്സി വേണം, ചുരിദാർ വേണം, ബ്രോസ്റ്റ് വേണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വാശി പിടിച്ച് ആ രംഗത്തും കൂടി അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കലാണ് ആ സ്നേഹം. എന്ന് വെച്ചാൽ അത് നിരാകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ദീൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തു പോകാൻ പറ്റൂല, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് എന്ന് നമ്മുടെ ദീൻ എന്ന് മനസ്സിലാക്കിയാൽ ആ ദീനിക്ക് എന്തായാലും അയാൾ ഒരു കാലത്തും വരുന്നൊരു സാഹചര്യം ഉണ്ടാവാതെ പോകുകയും ചെയ്യാം.
0: ഇതിൻ്റെ കൂടുതൽ മേഖലകൾ മേഖലകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ സമയം അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ ഇവിടെ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു മറ്റൊരു ഭാഗം ഇതിൽ ഭർത്താവിൻ്റെ ദേഷ്യത്തെക്കുറിച്ചാണ് ഒരു സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത്. കണ്ടതിനും കേട്ടതിനുമൊക്കെ ഉരച്ചു ചാടി സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് അദ്ദേഹം എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരാളെ, വളരെ ദേഷ്യക്കാരനായ ഒരാളെ കൈകാര്യം ചെയ്യുന്നിടത്തുണ്ടാകേണ്ട ഒരു മനഃശാസ്ത്രപരമായ സമീപനം എന്താണ്?
1: ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് വിവാഹം കഴിഞ്ഞത് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതിയാണോ ഈ ദേഷ്യം, അതോ ഇടക്കാലത്ത് വന്നതാണോ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ദേഷ്യം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ ദേഷ്യം എന്നുള്ളത് ഒരു പ്രകൃതമാണോ അതോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമാണോ എന്നത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും പരിശോധിക്കണം. ഇനിയിപ്പോൾ രണ്ടാണെങ്കിലും എന്താ വെച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഒന്നൊരു ദിവസത്തെ ഹിസ്റ്ററി നമ്മൾ എടുക്കുക. ഒരു ദിവസം ദേഷ്യപ്പെട്ടതിൻ്റെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ നമ്മളൊരു എടുക്കുക. എപ്പോഴാണ് വളരെ പിന്നെ ദേഷ്യപ്പെട്ട് പെരുമാറിയ സാഹചര്യങ്ങൾ, അത് എന്തായിരുന്നു ആ സാഹചര്യങ്ങൾക്ക് കാരണം എന്ന് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സാഹചര്യങ്ങളെ നമ്മളൊന്ന് ഇല്ലാതാക്കി നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു വെള്ളമൊന്നും പെട്ടെന്ന് സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ആ വെള്ളം കൊടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറങ്ങാൻ നേരം വൈകി ചെന്നതാണ് ദേഷ്യപ്പെട്ടതെങ്കിൽ, തൻ്റെ ആവശ്യങ്ങൾ നടക്കാതിരിക്കുന്നതാണ് ദേഷ്യത്തിൻ്റെ കാരണമെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത്തരം ദേഷ്യം വരുന്ന എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയുമ്പോഴാണ് ദേഷ്യം കൂടുന്നതെങ്കിൽ അത് ആ സന്ദർഭങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ആ സന്ദർഭങ്ങൾ അവോയ്ഡ് ചെയ്യുക. ദേഷ്യം പിന്നീട് വന്നതാണോ ദേഷ്യം തുടക്കത്തിലുള്ളതാണോ പരിശോധിക്കണം. തുടക്കത്തിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രകൃതിക്കനുസരിച്ച് സാഹചര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, ഒരു പരിധിവരെ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ ദേഷ്യത്തിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തോട് പ്രതികരിക്കുന്നത് ദേഷ്യത്തെ ഒരിക്കലും കുറക്കൂല, ദേഷ്യത്തെ കൂട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു ആത്മസംയമനം പാലിച്ച് കൂടെ പോയി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ കേൾക്കുക, തുറന്ന മനസ്സോടെ കേൾക്കുക. സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ അദ്ദേഹത്തിനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുകയും അത് കൂടുതൽ കേൾത്ത് അദ്ദേഹത്തിനൊരു മനസമാധാനം നൽകാൻ ഭാര്യയ്ക്ക് പറ്റും. അത് അങ്ങനെ ഒരു മനസമാധാനം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ദേഷ്യങ്ങൾ കുറഞ്ഞു വരും. ഇതൊക്കെ പേഴ്സണലായിട്ട് ഒരാളെ ചോദിച്ച് മനസ്സിലാക്കി അയാളുടെ എന്താണ് കാരണം എന്ന് പഠിച്ച് പരിഹാരം പറയേണ്ടതാണ്. പൊതുവായ നിലക്ക് പറയാവുന്ന പരിഹാരങ്ങൾ ഇത്രയേ ഉള്ളൂ.
0: ഓരോ വ്യക്തിയുടെയും സാഹചര്യത്തിൽ നിന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. ഏതായാലും ഇനി ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്നേഹക്കൂടിൽ കേട്ടു സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഹറാമിനെ ഹലാലാക്കില്ല എന്ന്. ഒരാൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അവർക്കൊരു കുഞ്ഞുമുണ്ടായി, ഇനി അവരുടെ പാപം പുറത്തു കിട്ടണമെങ്കിൽ അവർ വിവാഹമോ

0: നടത്തണമോ ഒരു വ്യക്തമായ മറുപടി നൽകണം.
1: വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വലിയോടുകൂടെ അതേപോലെ തന്നെ രണ്ട് സാക്ഷിയോടുകൂടെ മഹറൊക്കെ കൊടുത്ത് ഇസ്ലാമികമായ നിലക്ക് നടന്നൊരു വിവാഹമാണെങ്കിൽ അത് വിവാഹമായി കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് അവർക്ക് ബന്ധമെന്തോ ബന്ധമില്ലെന്നുള്ളതൊക്കെ അവരുടെ തെറ്റും ശരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ നടത്തുന്ന ഏത് ബന്ധങ്ങളും എന്താണ് നോട്ടമാണെങ്കിലും സംസാരമാണെങ്കിലും അതൊക്കെ തെറ്റാണ്. ആ തെറ്റിനെ നമ്മൾ പശ്ചാത്തപിക്കണം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം എന്നല്ലാതെ ഒരു പ്രേമം മുമ്പുണ്ടായി എന്നതുകൊണ്ട് അവരെന്താണ് ശരഈയായ മതപരമായൊരു വിവാഹം നടന്നാൽ ആ വിവാഹത്തെ അത് ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ തൗഫീക്കും ബർക്കത്തുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് സ്വീകാര്യരായിരിക്കണം എന്നുള്ളൊരു വശം അവിടെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിലവർ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ എന്താണ് അവരാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി അവരെന്ത് ചെയ്യണം, നല്ലൊരു ജീവിതം, അതായത് കൂടുതൽ നല്ലൊരു ജീവിതത്തിലേക്ക് അവർ വരണം. അതിനവർ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഇൽമു ഈമാൻ. അതിനെ വർദ്ധിപ്പിച്ചിട്ട് തിന്മകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ തെറ്റുകളിൽ ഭയങ്കരമായ നിലക്ക് മാനസിക പശ്ചാത്താപം ഉണ്ടാകുക, അള്ളാഹുവോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ഇനി പരമാവധി നന്മകൾ രണ്ടുപേരും വർദ്ധിപ്പിച്ച് ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ അവരെന്ത് ചെയ്യുക, നല്ലൊരു ജീവിതത്തിലേക്ക് വരികയാണ് വേണ്ടത്.
0: ഇനി മറ്റൊരു മേഖലയാണ്, എൻ്റെ ഭർത്താവ് എന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്നും മൗലൂദ് ചൊല്ലാൻ പറയുന്നു. മകൻ മരിച്ചപ്പോൾ ഞാൻ അതിനെ എതിർത്തു. അന്ന് മോശം വാക്കുകൾ പറഞ്ഞു വഴക്കായി. ഇപ്പോൾ മകൻ്റെ ആണ്ട് തികയുന്ന സമയത്ത് മൗലൂദ് കഴിക്കേണ്ട സന്ദർഭം എത്തിയിരിക്കുകയാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനേ പറ്റുന്നില്ല. പിന്നെ ഇക്കയുടെ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് എന്നെ ചീത്ത വാക്കുകൾ പറയും. എൻ്റെ ഉമ്മാനെയും പറയും, എൻ്റെ ഉമ്മ ശിർക്കായ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഞാൻ എന്തു ചെയ്യും, ഒന്ന് പറഞ്ഞു തരുമോ? വിഷമത്തിലാണ്. ഒരിക്കലും ഭർത്താവ് ഈ ആദർശത്തിലേക്ക് മാറില്ല എന്നാണ് പറയുന്നത്.
1: ഇതിൻ്റെ ഒരു പ്രതിസന്ധി എങ്ങനെ വന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കണം. ഇവർക്കത് ഗുണപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്കത് ഗുണപ്പെടും. എന്തായാലും നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദർശപരമായ പൊരുത്തം ശ്രദ്ധിച്ചേ പറ്റൂ. വളരെ അപകടകരമാണ്. ഇപ്പോൾ ഒരു ജോലിയില്ലാത്തൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താലും എന്തില്ലാത്ത കല്യാണം കഴിച്ചു കൊടുത്താലും നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ ശിർക്കും ബിദ്അത്തുകളുമുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരിക്കലും ഒരു തൗഹീദും ദീനുമുള്ള ഒരു പെൺകുട്ടിനെ ഒരിക്കലും പറഞ്ഞയക്കരുത്. അത് ഒരു കടുത്ത അപരാധമാണ്. കാരണം അതെന്താ വെച്ചാൽ ചിലപ്പോൾ അവരോട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ, ഞങ്ങൾ പള്ളി പോലുണ്ട്, ഞങ്ങൾ പള്ളി പോയി നിസ്കരിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അവരെ കല്യാണം നടക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയും. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുട്ടികൾ കല്യാണം കഴിക്കും. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ മദ്രസകളാണ് പഠിക്കുക, അവിടുത്തെ ആദർശപ്രകാരമാണ് ജീവിക്കുക. അതൊക്കെ തലമുറകളെ തന്നെ എന്ത് ചെയ്യും, ഇത്തരം അന്ധവിശ്വാസങ്ങളും യാഥാസ്ഥികളിലും ഇതൊരവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെന്തായാലും നമ്മുടെ മക്കളെ, ഇപ്പോൾ ഈ അനുഭവവും ഈ ചോദ്യവും നമുക്കുള്ളൊരു വലിയ പാഠമാണ്. ഒരിക്കലും ദീനിയായി ആദർശവും തൗഹീദും സുന്നത്തും ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിലേക്ക് നമ്മുടെ കുട്ടികൾ, അങ്ങനെ വളർന്നൊരു കുട്ടികൾ എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ സഹോദരിയെ സംബന്ധിച്ചോളം നമുക്ക് പറയാനുള്ളത് എന്താണ്, എന്തായിരുന്നാലും ഭൗതികമായ നിലക്കുള്ള സഹവാസങ്ങളും സഹകരണങ്ങളൊക്കെ പറ്റുന്നല്ലാതെ ശിർക്കിലൊരിക്കലും മാതാപിതാക്കളെ പോലും അനുസരിക്കരുത് എന്ന് അള്ളാഹു വ്യക്തമായിട്ട് ഖുർആൻ പറയുമ്പോൾ, എന്തായാലും വലാ തുതുഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, നിങ്ങളെന്ത് ചെയ്ത് അവരെ അനുസരിക്കരുതേ എന്ന് ലുക്മാൻ മകനോടുക്കുന്ന ഉപദേശങ്ങൾ വ്യക്തമായി പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ ശിർക്ക് തന്നെയാണ്. ഈ പ്രാർത്ഥനകളും അതേപോലെ തന്നെ മൗലൂദുകൾ, ഇതിലൊക്കെ ശിർക്കിൻ്റെ വരികളുള്ള സംഗതികളാണ്. അതുകൊണ്ട് എന്തായാലും അത് ചൊല്ലി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് പോകുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിന് എങ്ങനെ, ഒന്ന് നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതിന് കണിശമായ നമ്മളൊരു നിലപാടെടുത്ത് നിൽക്കന്നെ വേണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യണം. പക്ഷേ സ്വാഭാവികമായി ഇതൊരു കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹത്തെ ആദർശപരമായി മാറ്റിക്കൊണ്ടുവന്ന് ശാശ്വതമായ ഒരു പരിഹാരം സാധ്യമാകുമോ എന്നതിൻ്റെ എല്ലാ വഴികളും അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ അത്തരം മാർഗങ്ങളിലേക്ക് പോകുന്നത്. എന്തായിരുന്നാലും ഈ അവസ്ഥക്കൊരു മാറ്റം വരുത്താൻ എങ്ങനെ പറ്റുമെന്നതിനെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കണം. എന്തായാലും സഹോദരി എന്ത് ചെയ്യരുത്, അവരുടെ ആദർശത്തിനനുസരിച്ച് ജീവിച്ച് അവരെ പിണക്കാതെ എന്ത് ചെയ്യാണ് ആ യാഥാസ്ഥികത്വത്തിലും ശിർക്കിലും ഒക്കെ ആയി പോകാൻ വേണ്ടി ചിന്തിക്കാൻ ഒരിക്കലും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റൂല. തിരിച്ചു വരുന്നതന്നെയാണ് വേണ്ടത്. അത് വരുന്നത് എങ്ങനെ, നമ്മുടെ കുടുംബ ബന്ധവും മക്കളെ ഒന്നും നഷ്ടപ്പെടാതെ എങ്ങനെ തിരിച്ചു വരാം എന്നതിനെക്കുറിച്ച് ബുദ്ധിപരമായും യുക്തിപരമായും ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്.
0: വിശ്വാസ നിലപാടുകൾക്ക് ഏത് കാലത്തും ഇങ്ങനത്തെ ചില വേദനകളും വിഷമങ്ങളുമുണ്ട്. ഫിറൗവിൻ്റെ ഭാര്യയായി ജീവിച്ച ആസിയ ബീവി, അവർ അനുഭവിച്ച സംഘർഷങ്ങളെ നമുക്കറിയാം. അങ്ങനെ ഇസ്ലാമിക ചരിത്രം മുഴുവൻ എത്രയോ വനിതകളുടെയും ധീരപോരാളികളുടെയും ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പിഴവ് പറ്റുന്നില്ല എന്ന് ഉറപ്പു വരുത്തി നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറക്കുകയും കൂടുതൽ പ്രാർത്ഥനയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ ഈ മേഖലയിൽ മുന്നോട്ട് പോവുകയും ചുറ്റുമുള്ളവരുടെ ആശയ പഠനങ്ങൾക്കും ആദർശ പഠനങ്ങൾക്കും സാധ്യതയുണ്ടാകുന്ന രീതിയിലുള്ള സന്ദർഭങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് സ്നേഹക്കൂടന് ആ സഹോദരി ഉപദേശിക്കാനുള്ളത്. ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് സംഘർഷം അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ച. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ എപ്പിസോഡ് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമയബന്ധിതമായി അറിയിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ഒന്നിച്ചൊരുമിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വിരാമമാകുന്നു.
2: മാഷാല്ലാഹ്, പ്രിയ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷിയായത്. വീടകത്തെ വേദനകൾ, ഇണങ്ങാത്ത ദാമ്പത്യങ്ങൾ, ഇത് പലപ്പോഴും നമ്മളിത് കേൾക്കുമ്പോൾ ഇത് എന്നെക്കുറിച്ചാണോ ഞങ്ങളെക്കുറിച്ചാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെ, അത് നമ്മെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് തിരുത്താനും നമ്മുടെ വീടകം സ്വർഗതുല്യമാക്കാനും നമുക്ക് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നതിൻ്റെ ആകത്തുക ഈ സംസാരങ്ങളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇത് നമുക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സഹോദരങ്ങളിലേക്ക്, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് നമ്മളറിയുന്ന നമ്മുടെ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്താൽ തീർച്ചയായും അത് അവരുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ വലിയൊരു കാറ്റായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കി നമ്മളത് അയച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും ഇവിടെ മാത്രമല്ല പരലോകത്ത് നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന ഒരു നിയത്തിൽ കൂടി നമ്മൾ അവർക്ക് അറിയിച്ചു കൊടുക്കുകയോ എത്തിച്ചു കൊടുക്കുകയോ അയച്ചു കൊടുക്കുകയോ ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് ബഹുമാനരായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, അതോടൊപ്പം താജുദ്ദീൻ സ്വലാഹി എന്നിവരായിരുന്നു. പീസ് റേഡിയോ വൈബ്സ് ഇന്നത്തെ പ്രോഗ്രാമുകൾ ഇവിടെ സമാപിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, വൈബ്സിൽ ഞാൻ നസറുല്ലാ സ്വലാഹി എന്നോടൊപ്പം

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൈഫുദുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 97-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 97-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ومؤمن
1: فلنحيينه
0: فلنحيينه.
1: അവിടെ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫലനുഹ് ഇ യാക്ക് കെസ്രട്ട ഈന്നാണ്. ഇയ ഫലനുഹ് ഇയ്യന്ന ഫല

0: وَلَنَجْزِيَنَّهُمْ أَجْرَهُمْ بِأَحْسَنِ مَا كَانُوا يَعْمَلُونَ.
1: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 97-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
3: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിങ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: UPSC നിയമനം 546 ഒഴിവ്. കേന്ദ്ര സർവീസിൽ വിവിധ തസ്തികകളിലേക്ക് 546 ഒഴിവിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. നേരിട്ടുള്ള നിയമനമാണ്. ഓൺലൈൻ അപേക്ഷ July 3 വരെ സമർപ്പിക്കാം. വിവിധ വകുപ്പുകളിലും മന്ത്രാലയങ്ങളിലുമായി 98 തസ്തികയിലാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുവാനും www.upscionline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരേ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായവർ നാം. രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം മുഹമ്മദ് അലി നെടുവഞ്ചേരി.
1: ഒരേ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായവർ നാം. രചന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. മാനവചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യർ തമ്മിൽ വലിയ യുദ്ധങ്ങളും സംഘട്ടനങ്ങളും നടന്നതായും ഒട്ടനവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിൻ്റെ പേരിലാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പരിശോധിക്കുമ്പോൾ ചരിത്രത്തെ വസ്തുനിഷ്ഠമായി പഠനവിധേയമാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അതെല്ലാം അല്ലെങ്കിൽ അവയിൽ ഭൂരിഭാഗവും രാജ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിറത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, ഭാഷയുടെ, തറവാടിൻ്റെയൊക്കെ പേരിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന്. മനുഷ്യർ വ്യത്യസ്തങ്ങളായ കാരണങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലുന്ന, കലഹിക്കുന്ന, വിവേചനം കാണിക്കുന്ന, വെറുപ്പും വിദ്വേഷവും കാണിക്കുന്ന അവസ്ഥ ഇന്നും നാം കാണുന്നു. അവയുടെയെല്ലാം പേരിൽ അതിക്രമങ്ങളും കൊലപാതകങ്ങളും യുദ്ധങ്ങളും വരെ നടന്ന സാഹചര്യം മനുഷ്യ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ രാജ്യത്തിൻ്റെയും ഭാഷയുടെയും നിറത്തിൻ്റെയും ഗോത്രത്തിൻ്റെയുമൊക്കെ പേരിൽ തമ്മിൽ കലഹിക്കുന്നത്? പ്രധാനപ്പെട്ട കാരണം മനുഷ്യജീവിതത്തെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ചുമുള്ള അറിവില്ലായ്മയാണ് എന്ന് പറയാം. ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ലേ? വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനത്തിൽ ഇതിനുള്ള പരിഹാരം കാണാം. ഹേ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളേറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 49:13. വ്യത്യസ്ത രാജ്യങ്ങൾ, തറവാടുകൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, ഇതെല്ലാം എന്തിനാണ്? തമ്മിൽ തല്ലാൻ വേണ്ടിയാണോ? അല്ല, ഒരിക്കലുമല്ല. പിന്നെയോ, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രം. അതിനുവേണ്ടിയാണ് സൃഷ്ടാവ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. മാന്യത അവകാശപ്പെടാൻ അർഹതയുള്ളത് സൃഷ്ടാവിനെ ഭയപ്പെട്ടു ജീവിക്കുന്നവർക്ക് മാത്രമാണ്. ധാർമ്മിക ജീവിതം നയിക്കുന്നവന ആരാണോ അവനാണ് ശ്രേഷ്ഠതയുള്ളത്. അല്ലാതെ രാജ്യത്തിൻ്റെയോ ഭാഷയുടെയോ തറവാടിൻ്റെയോ നിറത്തിൻ്റെയോ മഹിമ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഈ ഖുർആൻ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം മുന്നോട്ടു വയ്ക്കുന്ന അതിമഹത്തായ ആശയങ്ങളിലൊന്നാണ് ലോകത്തിലെ സകല മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നത്. ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും വേറെ വേറെ മാതാക്കൾ എന്ന ചിന്ത ഇസ്ലാമിൻ്റേതല്ല. എല്ലാ രാജ്യക്കാരുടെയും എല്ലാ നിറക്കാരുടെയും എല്ലാ തറവാട്ടുകാരുടെയും മാതാവും പിതാവും ഒന്നാണ്, ആദമും ഹവ്വയും. എല്ലാവരും ആ അർത്ഥത്തിൽ സഹോദരങ്ങളുമാണ്. അതുകൊണ്ട് ഭാഷയുടെ പേരിലോ നിറത്തിൻ്റെ പേരിലോ പരസ്പരം അഹങ്കരിക്കുന്നതിലോ അഭിമാനിക്കുന്നതിലോ കലഹിക്കുന്നതിലോ യാതൊരർത്ഥവുമില്ല. മഹത്വം യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ധാർമ്മിക ജീവിതം പരിശോധിച്ചുകൊണ്ടാണ്. ഖുർആൻ മുന്നോട്ടുവെക്കുന്ന മാനവ സാഹോദര്യത്തിൻ്റെ ഈ മഹത്തായ സന്ദേശം നാം ഉൾക്കൊള്ളുക. അതിലൂടെ കലഹങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ.
0: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഒരേ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായവർ നാം. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം മുഹമ്മദ് അലി നെടുവഞ്ചേരി.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peace.
0: P
3: പീസ് റേഡിയോ സലഫി ദുറൂസ് നുബുവത്തിൻ്റെ തെളിവുകൾ. ഈ ശീർഷകവുമായി ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബൂബക്കർ സലഫി.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന വിഷയത്തിൽ നമ്മൾ അവസാനമായി പറഞ്ഞത് സൂഫികളെപ്പറ്റിയായിരുന്നു. അഥവാ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഹദീസിലുള്ളത്. അദ്ദേഹത്തിന് ശേഷമാണ് ഫിത്ന വരിക. അപ്പോൾ ഈ ഫിത്നകൾ പല രൂപത്തിലുണ്ട്. അതിലൊന്നാണ് ശുബഹാത്തിൻ്റെ ഫിത്നകൾ. അപ്പോൾ ഒരുപാട് കക്ഷികൾ രംഗത്ത് വരും, ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന, അങ്ങനെ നരകത്തിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒട്ടേറെ കക്ഷികളുണ്ടാകും. അത് നബി തിരുമേനിയുടെ കാലത്തോ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്തോ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തോ ഉണ്ടാവുകയില്ല. പിന്നെ അബദ്ധ ആദർശങ്ങളും കക്ഷികളൊക്കെ പിന്നെ ശേഷമാണ് ഉടലെടുക്കുക. അതാണ് ഹദീസിൽ വന്നത്. അനേകം രേഖകളിലുള്ളത് പോലെ ഹുദൈഫയുടെ ഈ ഹദീസിലും അടങ്ങിയത് അക്കാര്യം തന്നെയാണ്. അപ്പോൾ ചില കക്ഷികളെപ്പറ്റി വളരെ ചുരുക്കി പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഷിയാക്കളെപ്പറ്റി പറഞ്ഞു. അതുപോലെ സൂഫികളെപ്പറ്റി അല്പവും. എന്നാൽ ഇന്ന് ഉള്ള സൂഫികൾ പറയാറുണ്ട് പൂർവികരുടെ കാലഘട്ടത്തിൽ അവരുണ്ടായിരുന്നു, ഞങ്ങൾ ആ വഴിയാണ് പിന്തുടരുന്നത്. വാസ്തവത്തിൽ വലിയ അപരാധമാണ് അവർ പറയുന്നത്. ഇന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന ആ സൂഫിയത്ത് അത് പഴയ കാലത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അവരുണ്ടെങ്കിൽ സഹാബികളൊക്കെ സൂഫികൾ എന്നാൽ അറിയപ്പെടുമല്ലോ. അപ്പം അത് ഉണ്ടായിട്ടില്ല, അത് ശേഷം. പിന്നെ അവർ പറയാറുള്ളത് നാല് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ അവരെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്, അതും കളവാണ്. ഇമാം മാലിക്കിൻ്റെ വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അദ്ദേഹം അവരെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അതുപോലെ ഇമാം ഷാഫി, അദ്ദേഹവും അവരെപ്പറ്റി വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, നന്നാക്കിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഇമാം ഷാഫിൻ്റെ ഒരു വാചകം കൂടി, അദ്ദേഹം പറഞ്ഞു, സുഹൈബ്തു സൂഫിയ ഫമൻ തഫഅതു മിൻഹും ഇല്ലാവി കലിമത്തൈൻ. ഞാൻ സൂഫികളെ കൂടെ കൂടി, പക്ഷെ അവരടുത്തുനിന്ന് എനിക്കൊരു ഉപകാരവും കിട്ടിയിട്ടില്ല. ആകെ രണ്ട് കലിമത്ത് മാത്രമേ എനിക്കൊരു എടുത്തു പറയാവുന്നുള്ളൂ അവരടുത്ത്. അതെന്താണ്? സമയത്തും യഖൂലുന അൽ വഖ്തു സൈഫുൻ. അവർ പറയുന്നത് ഞാൻ കേട്ടു, സമയം അത് വാളാണ്. ഫൈൻ ഖതഅ്തഹു, നീ അതിനെ കൊന്നു കളഞ്ഞാൽ, മുറിച്ചു കളഞ്ഞാൽ, ഇനി ഇല്ല അല്ലെങ്കിൽ ഖതഅ്തഹു, നിന്നെ മുറിച്ചു കളയും എന്നവർ സമയത്തെപ്പറ്റി, സമയം ഉപയോഗിക്കുന്നതിനെപ്പറ്റിയൊക്കെ പറയാറുണ്ട്. അപ്പം അത് നല്ല നിലക്ക് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ സമയം നമ്മളെ കൊന്നു കളയും എന്ന രൂപത്തിൽ. വ നഫ്സുക ഇല്ലം തഷ്ഗൽഹ ബിൽ ഹഖി. അതുപോലെ നിന്റെ മനസ്സ് അല്ലെങ്കിൽ നിന്റെ ഹൃദയം, ശരീരം, അത് നീ സത്യത്തിൽ അതിനെ വ്യാപൃതമാക്കിയിട്ടില്ലെങ്കിൽ, സത്യവുമായുള്ള ജോലിയിൽ അതിനെ നീ പിന്നെ വ്യാപൃതനാക്കിയിട്ടില്ല എങ്കിൽ, വൈല്ലാ ശാലക്ക ബിൽ ബാത്തിൽ, അല്ലെങ്കിൽ പിന്നെ നിന്റെ നഫ്സ്, നിന്റെ മനസ്സ്, നിന്റെ ഹൃദയമൊക്കെ എന്തു ചെയ്യും? അത് നിന്നെ ബാത്തിലിൽ ഉറപ്പിച്ചു നിർത്തും, അല്ലെ ബാത്തിലിൽ ശൂലാക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആശയപരമായി എതിർക്കേണ്ട ഒരു വിഷയം അതിലില്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞത്. കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെ സത്യത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ അതിന് കീഴ്പ്പെട്ടങ്ങനെ പോവും. നേരെ മറിച്ച് ആ സത്യം ഒഴിവാക്കി നമ്മുടെ മനസ്സിനെ വിഹരിക്കാൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് നമ്മയുമായി ബാത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ട് ആകെ എനിക്കൊരു ഗുണകരം, കുഴപ്പമില്ലാത്തത് എന്ന് പറയാവുന്നത് ഈ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ബാത്തിലാണെന്നാണ് ഇവിടെ ഇമാം ഷാഫി പറയുന്നത്. അപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള, ഇമാം ഷാഫി റഹിമഹുള്ള ഇവരെ പറ്റി ഗുണമല്ല പറയുന്നത്, ഒക്കെ മോശമായിട്ടാണ് പറയണം. അതും ആ കാലഘട്ടത്തിലുള്ള സൂഫികളാണ്. അന്നൊക്കെ ദുനിയാവിൻ്റെ വിരക്തിയുമായി ബന്ധപ്പെട്ട അനേകം വിഷയങ്ങൾ, അതിലവർ അല്പം അതിര് കടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിൽക്കാലത്ത് ഞങ്ങളും സൂഫികളാണെന്ന് പറയുന്നവർ ഈ വഴിയിലൂടെയല്ല സഞ്ചരിക്കുന്നത്. ഒരുപാട് ഹക്കിൽ നിന്ന്, അന്നത്തെ സൂഫികളിൽ നിന്ന് തന്നെ ഒരുപാട് അകലം സഞ്ചരിച്ചിട്ടാണ്, തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് ആ പൂർവികരുടെ ആ കാലഘട്ടത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഈ നാല് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ, അവരെ പറ്റിയാളവർ പറയണം, അവരെ പറ്റി ഗുണം പറഞ്ഞു എന്ന്. പക്ഷെ അവരെന്നെ അത്ര വലിയ കുഴപ്പമെന്ന് പറയാൻ ഇല്ലാഞ്ഞിട്ട് പോലും സൂഫികൾ ശരിയില്ല എന്ന് പറഞ്ഞതാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതുപോലെ ഇമാം അഹ്മദ് റഹിമഹുള്ള, അദ്ദേഹവും ഇവരുടെ ഈ വഴിയോട് ശക്തമായ എതിർപ്പുള്ള ആളായിരുന്നു. അദ്ദേഹം സൂഫികളുടെ ഒരു വലിയ നേതാവ്, സുരി അസ്സഖത്തി എന്ന അവരുടെ ഒരു നേതാവ്. അദ്ദേഹത്തെപ്പറ്റി അഹ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ കേട്ടു. അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹു അസ്സവജൽ ലമ്മ ഖലഖൽ ഹുറൂഫ് സജദത്തിൽ ബാ, അള്ളാഹു അക്ഷരങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ബാ എന്ന അക്ഷരം സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞു. ഇത് വെറുതെ പറയാണ്, രേഖകളൊന്നുമില്ല. അങ്ങനെ സൂഫി നേതാവ് അങ്ങനെ പറഞ്ഞു. ഈ വിവരം അഹ്മദ് ബിൻ ഹംബൽ കേട്ടപ്പോൾ അദ്ദേഹം നഫ്യുറുന്നാസനഹു, അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങളെ മുഴുവനും നിങ്ങൾ അകറ്റുക, ഓട്ടുക എന്നാണ്. അയാളുടെ അടുത്തേക്ക് അടുത്തു പോകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സൂഫി നേതാവിനെ പറ്റി അഹ്മദ് ബിൻ ഹംബലിൻ്റെ നിലപാടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കരുത്, അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കരുത്. പക്ഷേ ഈ സുരി അസ്സഖത്തി എന്ന വ്യക്തി, കാന മഅറൂഫൻ ബി സുഹുദി വസ്സല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സുഹുദ് കൊണ്ട് അറിയപ്പെട്ട ആളാണ്, അതൊരു നല്ല കാര്യമാണല്ലോ. അതുപോലെ സ്വല, നല്ലൊരു മനുഷ്യൻ എന്ന നിലക്കൊക്കെ അറിയപ്പെട്ടിട്ട് പോലും ഈ സൂഫിയത്തിലേക്കുള്ള ഈ ചായ്വ്, അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയാണ്. ഇതുപോലെ അവരുടെ മറ്റൊരു നേതാവിൻ്റെ വിഷയം, അദ്ദേഹത്തിൻ്റെ പേര് അൽ ഹാരിസ് അൽ മുഹാസിബി എന്നാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൽ നിന്നും ജനങ്ങളെ താക്കീത് ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം പറയും, ഹസ്സിറൂ മിനൽ ഹാരിസ്, നിങ്ങളെല്ലാം ഹാരിസിനെ കരുതിയിരിക്കണം, ശ്രദ്ധിക്കണം, അയാൾ പറയുന്നത് കേൾക്കരുത്, അപകടമാണ്. ഇനി ഇമാം അബൂ ഹനീഫയുടെ വാക്ക് നമുക്കിങ്ങനെ ലഭിക്കുകയില്ല. എന്തുകൊണ്ട്? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇമാം അബൂ ഹനീഫയുടെ കാലത്തിന് ശേഷമാണ് ഈ ഒരു ബിദ്അത്ത് പ്രകടമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ശ്രദ്ധേയമായ ഒന്ന് അല്ലാത്തത് കൊണ്ട് അവരെപ്പറ്റിയൊരു വാചകം അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കുകയുമില്ല. അതുകൊണ്ടാണ് അബൂ ഹനീഫ അദ്ദേഹം സൂഫികൾക്കെതിരെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയാത്തത്. അപ്പോൾ ഏതായാലും ശരി, ഈ രൂപത്തിൽ അനേകം കക്ഷികൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഖവാരിജികൾ, മുർജിയ, മുഅ്തസില, അങ്ങനെ തുടങ്ങി അനേകം കക്ഷികൾ. ഇതുപോലെ മറ്റൊരു ഫിത്നയാണ് ഷഹവാത്തിൻ്റെ ഫിത്ന. അതും മുമ്പൊന്നും ഇല്ലാത്ത അത്ര വളരെ വ്യാപകമായി പിൽക്കാലത്ത് ഉണ്ടാകും. അത് ഈ കാലഘട്ടത്തിലൊക്കെ എത്രയേറെ കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല, അത്ര വ്യാപകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരി വ ഹുഫത്തിൻ നാറു ബി ഷഹവാത്, വെറുക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗം വലയം ചെയ്യപ്പെട്ടതെങ്കിൽ, തന്നിഷ്ടങ്ങൾ കൊണ്ട്, ദേഹച്ചകൾ കൊണ്ടാണ് നരകം വലയം ചെയ്യപ്പെട്ടത്. അപ്പം ഇത് ദേഹച്ച, തന്നിഷ്ടം, അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്, തെറ്റിലേക്ക് ചായുക എന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് മനസ്സിനെ വിട്ടാൽ മനുഷ്യൻ നരകത്തിലെത്തും എന്നതിന് ഒരു സംശയമില്ല. അതുകൊണ്ടാണ് തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോയ നരകത്തിലെത്തും, തന്നിഷ്ടങ്ങൾ കൊണ്ടാണ് നരകം വലയം ചെയ്യപ്പെട്ടത്. അപ്പം ഇന്ന് മുമ്പൊന്നും ഇല്ലാത്ത രൂപത്തിൽ തിന്മകൾ ചെയ്യാനുള്ള അവസരം മനുഷ്യരുടെ മുമ്പിൽ ഇന്നുണ്ട്. മുമ്പ് റസൂൽ തിരുമേനിയുടെ കാലത്തോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്, ഇവരുടെ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്നുവെന്ന് ചോദിച്ചാൽ ഇല്ല. അത്ര നല്ല ഒരു വിഭാഗമായിരുന്നല്ലോ സഹാബത്ത്. മാത്രമല്ല സാഹചര്യങ്ങളും അന്ന് കുറവായിരുന്നു, തെറ്റിലേക്ക് നീങ്ങാനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഒരുപാട് സാഹചര്യങ്ങൾ, അതുകൊണ്ട് നല്ല ജാഗ്രത ഇല്ലെങ്കിൽ തെറ്റിൽ പെട്ടുപോകും. പഴയകാലത്ത് വ്യഭിചാരശാലകൾ ഉണ്ടായിരുന്നു, ഈ കാലഘട്ടത്തിൽ വ്യാപകമായുള്ളതുപോലെ. പക്ഷെ ഇതൊക്കെ ഇന്ന് ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന രൂപത്തിലാണ് ഇന്ന് സമൂഹം കാണുന്നത്. അതുപോലെ ഓരോ വളവിലും മദ്യഷാപ്പുകൾ, അതൊക്കെ ഉപയോഗിക്കുക എന്നത് അതൊക്കെ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗത്ത് ചിത്രീകരിക്കപ്പെടുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, അതുപോലെ മൊബൈലുകൾ, ഇത് മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വച്ച തിന്മകളുടെ കവാടങ്ങൾ എത്രയാണ്, അത് എങ്ങനെയാണ് അടക്കപ്പെടുക? അപ്പം അത്ര അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് മനുഷ്യന്മാർ കടന്നു പോകുന്നത്. പലർക്കും ഇന്ന് തിന്മകൾ നിസ്സാരമാണ്. ഈ കാലഘട്ടത്തിൽ അതൊക്കെ നോക്കിയാൽ നടക്കുമോ? കാലം മാറിയില്ലേ? ഏത് തിന്മയും നിസ്സാരമാക്കുന്ന സംസാരങ്ങൾ പല ഭാഗത്തു നിന്നും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ തിന്മകൾ നമ്മളെ മടി വിളിച്ചാലും അതിലേക്ക് പോകാതെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നത്, അതാണ് അള്ളാഹു സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ തെറ്റിൽ ശടിച്ചു നിൽക്കാനോ അതിന് ന്യായീകരിക്കാനോ പോകാൻ പാടില്ല. അത് വലിയ അപകടം വരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം, ഇവിടുന്ന് പറഞ്ഞു, ഇദാ ദഖല അഹദുക്കും അലാ അഹ്ലിഹി വജദമാ യുരീബുഹു അശ്ഹദ അർബാ, നിങ്ങളിലൊരുത്തൻ തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ ഭാര്യയുടെ കൂടെ ഒരു അന്യനെ കണ്ടു, അങ്ങനെ തെറ്റ് ചെയ്യുന്നത് കണ്ടു എങ്കിൽ നാലു പേരെ സാക്ഷികളാക്കണം. നാലു പേരെയും കൂടി കണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു ആരോപണം പറയാൻ, പുറത്ത് പറയാൻ പാടുള്ളൂ. വ്യഭിചാരാരോപണം, അത് നാല് സാക്ഷികൾ വേണം. ഇത് കേട്ടപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നബി തിരുമേനിയോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാ അദ്ഖുലു അലാ അഹ്ലി ഫഅജിദു മാ യുരീബുനി അൻതളിർ ഹത്താ ഉശീദ അർബഅ, ഞാൻ എൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ കൂടെ ഒരു അന്യപുരുഷനെ കാണുന്നു, അവർ തിന്മ ചെയ്യുന്നത് കാണുന്നു, അപ്പോൾ ഞാൻ നാലാൾക്കാർ വരുന്നത് വരെ കാത്തു നിൽക്കുകയാണോ വേണ്ടത്? ലാ, ഇല്ല. വല്ലദി ബഅസക ബിൽ ഹഖ്, അള്ളാഹുവാണ് സത്യം. ഇൻ റഅയ്തുല ഉതീഹന്ന ബിർ റഅ്സ്, ഞാൻ കണ്ട അവൻ്റെ തല അവൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ വേർപ്പെടുത്തും. എൻ്റെ ഭാര്യയുമായി അങ്ങനെ തിന്മ വേർത്തും ചെയ്യുന്നത് കണ്ടാൽ അവനെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറയുന്നു, അതഅജബൂന മിൻ ഗൈറത്തി സഅദ്, സഅദിൻ്റെ കോപം, ദേഷ്യം നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ അതിൽ? വല്ലാഹില്ല അന അഗയറു മിൻഹു, അള്ളാഹുവാണ് തിന്മയോട് അദ്ദേഹത്തെക്കാൾ ഉറപ്പുള്ള ആളാണ് ഞാൻ. വല്ലാഹു അഗയറു മിന്നി, തിന്മയോട് എന്നേക്കാൾ ഉറപ്പുള്ളവനാണ് അള്ളാഹു. അപ്പോൾ ഏത് തിന്മയുള്ള, അത് പ്രശ്നമില്ല, പ്രശ്നമില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. ഒക്കെ അപകടമാണ്. കാരണം അള്ളാഹ് വിലക്കിയ തിന്മകൾ റബ്ബിന് അങ്ങേയറ്റം വെറുപ്പുള്ളത് കൊണ്ടാണ് വിലക്കിയിട്ടുള്ളത്. അത് പിന്നെ നമുക്ക് നിസ്സാരമാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാൻ പാടില്ല. അപ്പോൾ തിന്മക്ക് എത്ര കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടാലും അതിലേക്ക് പോകാതെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നതാണ് മനുഷ്യൻ്റെ ബാധ്യത, പ്രത്യേകിച്ച് മുഅ്മിനുകളുടെ ബാധ്യത. അതുതന്നെ ഏറ്റവും വലിയൊരു ജിഹാദാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, അഫ്ളുൽ ജിഹാദ് മുജാഹദത്തുൽ അബ്ദി നഫ്സഹു, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഒരടിമ തൻ്റെ മനസ്സിനോട് നടത്തുന്ന ജിഹാദാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആയുധം കൊണ്ടുള്ള ജിഹാദില്ല, ഹിജറയില്ല, അതൊക്കെ ഒരു തരം ജിഹാദുകളാണല്ലോ. പക്ഷേ നമുക്കൊരു പക്ഷെ അതിനേക്കാൾ വലിയ ജിഹാദ് നടത്തേണ്ട ഒരു കാലഘട്ടമാണ്, അതിനേക്കാൾ വലിയൊരു ഹിജറ നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. എന്താണ് ആ ഹിജറ? നബി തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, അൽ മുസ്ലിം മൻസലിം അൽ മുസ്ലിമൂന മിൽ ലിസാനി വയ്യതി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുസ്ലിങ്ങൾ ഇവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. വൽ മുഹാജർ, ഇനി മുഹാജർ ആരാണ്? ഹിജറ പോയവൻ. മൻ ഹജറമാൻ അഹല്ലാഹു അൻഹു, അല്ല വിലക്കിയത് ഒഴിവാക്കുന്നവനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ഹിജറ നടത്തേണ്ടവരാണ് നമ്മൾ. അഥവാ തിന്മകളുടെ അവസരങ്ങൾ ധാരാളം നമ്മുടെ മുമ്പ് മലക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു, അതിന് പിടികൊടുക്കാതെ അതിൽ നിന്നുള്ള ഹിജറയാണ് ഈ പറയുന്നത്. ഇതുപോലെ ജിഹാദ്, പല രൂപത്തിലുള്ള ജിഹാദുണ്ട്, ആയുധങ്ങൾ കൊണ്ടുള്ള ജിഹാദുണ്ട്, ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടുള്ള ജിഹാദുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇല്ലെങ്കിൽ അതിലും വലിയ ജിഹാദാണ് നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിനെതിരെ നിർവഹിക്കേണ്ട ജിഹാദ്. അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത് പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ജിഹാദ് തന്നെ വേണം. ഒരുവിധ ആൾക്കാർക്കൊന്നും അത് കഴിയില്ല, അത്രയേറെ തിന്മകൾ. ഒരു തിന്മ അവിടെ ഉണ്ട്, അത് നമുക്ക് താല്പര്യമില്ലാത്ത തിന്മയാണ്. നമുക്ക് താല്പര്യമുള്ള തിന്മകളുടെ കവാടങ്ങളൊക്കെ അവിടെ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ അങ്ങോട്ടൊന്നും തിരിയാതെ മനസ്സിനെ നേർ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് നല്ല ശ്രമകരമായ പണിയാണ്. പക്ഷെ ആ പണിയെടുത്താൽ, അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ, അവരെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കെ പറഞ്ഞത്, ഇന്നമിൻ വറായിക്കും അയ്യാമ സ്വബുർ അസ്വബുർ ഫീന കഖബുലിൻ അല ജംറ ലിൽ ആമിലി ഫിഹ അജറു ഹംസീന ഷഹീദ ഖാലു മിൻഹും ഖാല മിൻകും. നിങ്ങൾക്ക് ശേഷം ക്ഷമയുടെ കാലം വരാനിരിക്കുന്നു, ഒരുപാട് വളരെയേറെ ക്ഷമ ആവശ്യമുള്ള ദിവസങ്ങളാണ് വരാനുള്ളത്. അപ്പൊ സഹാബികൾ ഒരുപാട് സഹിച്ചവരാണ്, ക്ഷമിച്ചവരാണ്. പക്ഷേ അവരോട് റസൂൽ തിരുമേനി പറഞ്ഞു, ഇതിനേക്കാൾ സഹിക്കേണ്ടതായ കാലഘട്ടം ഇനി വരാനിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ സഹനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കൽ, മറ്റുള്ള തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ മനസ്സിനെ, മനുഷ്യന്റെ മനസ്സിനെ ക്ഷമിപ്പിച്ചു നിർത്തുക. അപ്പം അങ്ങനെയുള്ള ഫിത്നകളുടെ കാലഘട്ടത്തിൽ അതിൽപ്പെടാതെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നവരെ, അത് കബുലിൻ അല ജംറ, അതൊരു തീക്കനൽ പിടിച്ചു നിൽക്കുന്നത് പോലെയാണ്. അത്ര പ്രതിസന്ധി ഉണ്ടാവും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കും. എന്നാൽ ലിൽ ആമിലി ഫി അജ്റു ഹംസീന ഷഹീദ, ആ സമയത്ത് ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് 50 രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, മിൻഹും, അവരുടെ കൂട്ടത്തിലെ രക്തസാക്ഷികളല്ലേ? അല്ല, മിൻഖും, നിങ്ങളുടെ കൂട്ടത്തിൽ 50 രക്തസാക്ഷികളുടെ പ്രതിഫലത്തേക്കാൾ പ്രതിഫലം ആ കാലത്ത് കിട്ടും. അത്ര വലിയ ഫിത്നകളുടെ കാലമാണ്. അതൊക്കെ വന്നു കഴിഞ്ഞ് യാതൊരു സംശയം നമുക്കില്ല, തിന്മകളുടെ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കുകയാണ്. പക്ഷെ അതിൽ വിധേയനാവാതെ, അതിൽ പെട്ടുപോകാതെ മനസ്സിനെ നിർത്തണം, നിയന്ത്രിച്ച് നിർത്തണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
5: ജസാകുമുല്ലാഹു ഖൈറ. സലഫി ദുറൂസ് പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന ശീർഷകവുമായാണ് ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് എത്തിയത്. അവതരിപ്പിച്ചത് അബൂബക്കർ സലഫി.
6: വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ

0: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും നരകത്തിൽ നിന്നും അകറ്റപ്പെടണമെന്നുള്ളതും. എങ്കിലും പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മളൊരുപാട് തിരക്കുകൾക്ക് പിറകിൽ ഓടിക്കിതക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടും നരകത്തിൽ നിന്നും അകറ്റപ്പെടാൻ കൊതിച്ചുകൊണ്ടുമായിരിക്കണം ഓരോ നിമിഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് പരമകാരുണികൻ്റെ അടിമകളുടെ സവിശേഷതകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നൊരു പ്രാർത്ഥന വല്ലദീന യഖൂലൂന റബ്ബന സ്വരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ. അവർ ഒരു കൂട്ടരാണ്. യഖൂലൂന, അവർ പറയും, റബ്ബന സ്വരിഫ് അന്ന അദാബ ജഹന്നം, ഞങ്ങളുടെ രക്ഷിതാവേ, സ്വരിഫ് അന്ന, ഞങ്ങളെ തൊട്ട് നീ അകറ്റണമേ, ഒഴിവാക്കി തരണമേ, അദാബ ജഹന്നം, ജഹന്നമിൻ്റെ ശിക്ഷയെ, നരകത്തിൻ്റെ ശിക്ഷയെ. കാരണം ഇന്ന അദാബഹ കാന ഖറാമ, തീർച്ചയായും ആ നരകത്തിലെ ശിക്ഷ എന്നുള്ളത് വിട്ടൊഴിയാത്ത ഒരു വിപത്താകുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ഇന്നഹ സാഅത് മുസ്തഖറ മുഖാമ, തീർച്ചയായും അതൊരു മോശം താവളവും പാർപ്പിടവും തന്നെയാകുന്നു. ചീത്തയായ ഒരു പാർപ്പിടവും താവളവുമാണ് നരകമെന്നുള്ളത്. അതുകൊണ്ട് റബ്ബെ, ഞങ്ങളെ തൊട്ട് നീ അത് അകറ്റണമേ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നരകമെന്നുള്ളത് അത്രക്ക് മോശപ്പെട്ടൊരവസ്ഥയാണെന്നും അതിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ എന്ന് ലോകരക്ഷിതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെയൊക്കെ മരണം കഴിഞ്ഞാൽ പിന്നീട് ബർസഖിയായ ലോകമാണ്. ബർസഖും കഴിഞ്ഞ് ഖിയാമത്ത് നാളും സംഭവിച്ച് ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ് പിന്നീട് മഹ്ശറിലെ വിചാരണയും നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കലും അതെല്ലാം കഴിഞ്ഞ് ഒരു കൂട്ടർ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടർ നരകത്തിലേക്കും തിരിക്കപ്പെടും. ആ ഒരു സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ പര്യവസാനം നരകത്തിലേക്ക് ചെന്നെത്തുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നാം ഓരോരുത്തരും ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവൂ. വിശുദ്ധ ഖുർആനിൽ നമ്മളേവരും പലപ്പോഴായി കേട്ട നമുക്കൊക്കെ പരിചയമുള്ളൊരു സൂറത്താണ് സൂറത്ത് അൽ ഖാശിയ. ആ സൂറത്തുൽ ഖാശിയയുടെ ആദ്യ ഭാഗത്തായിക്കൊണ്ട് റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ റബ്ബ് പറയുകയാണ്, വുജൂഹു യൗമൈദിൻ ഖാശിയ, അന്നേ ദിവസം ചില മുഖങ്ങളുണ്ട്, അവർ ഭയത്തോടുകൂടെ താഴ്മ കാണിച്ചുകൊണ്ടായിരിക്കും പരലോകത്തേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. പക്ഷേ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ അങ്ങനെ ഭയഭക്തിയൊക്കെ കാണിച്ചാലും ശരി, അവരുടെ ആ ഒരു താഴ്മ കൊണ്ടൊന്നും അവരുടെ ആ ഒരു ഭക്തി കൊണ്ടൊന്നും ആ ഒരു പരലോകത്ത് അവർക്കൊരു നേട്ടവും ലഭിക്കുകയില്ല. എങ്ങനെ? നമുക്ക് തഫ്സീറുകൾ കാണാൻ സാധിക്കും, തഖ്ഷൗ വലാ യൻഫഉഹ അമലുഹ, അവരുടെ അമലുകൾ കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത ആയത്തുകൾ നോക്കിയാൽ അതിൻ്റെ ഭയാനകത ഒന്നുകൂടെ നമുക്ക് വ്യക്തമാവുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ടടുത്ത ആയത്തുകളിലൂടെ പറയുന്നത് നമ്മൾക്ക്

ഹാമിയ തിളച്ചുമറിയുന്ന ചൂടേറിയ നരകത്തീയിലിട്ടുകൊണ്ട് റബ്ബ് അവരെ കരിച്ചു കളയുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ഓർക്കേണ്ടതില്ലേ, ഈ രണ്ട് ആയത്തുകൾ നമ്മളെയൊന്ന് ചിന്തിപ്പിക്കേണ്ടതില്ലേ? ഒരുപാട് പണിയെടുത്ത് അമലുകൾ ചെയ്ത് താഴ്മ കാണിക്കുന്നവരായിക്കൊണ്ട് പരലോകത്ത് കടന്നു വന്നിട്ട് അവരുടെ അമലുകളൊക്കെ ഉണ്ടായിട്ടും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളായിക്കൊണ്ട് അവർ മാറുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ അമലുകൾ ചെയ്യുന്നു എന്നതിനപ്പുറമായി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ അത് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. പലരുടെയും ഒരു വിചാരം, ഞാനൊക്കെ ഒരുപാട് ദീനിനു വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നുണ്ടല്ലോ, ഒരുപാട് നിസ്കാരം ഞാൻ നടത്തുന്നുണ്ടല്ലോ, നോമ്പ് ഒരുപാട് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, ദാനധർമ്മം ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും അതൊക്കെ നാളെ റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുമോ എന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മെ ഉണർത്തേണ്ട ചില ചിന്തകൾ വരേണ്ടത്. ഒന്ന്, പ്രധാനമായും നമ്മൾ ഏത് അമല് ചെയ്യുകയാണെങ്കിലും അവിടെ ഈമാനോടുകൂടെ പൂർണ്ണ തൗഹീദോടുകൂടെ ചെയ്താൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും ആ അമല് സ്വീകരിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം റബ്ബ് സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുകയില്ല. ഒരിക്കൽ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു യാത്രാ സംഘത്തോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. തൻ്റെ അനുചരന്മാരോടൊപ്പം അദ്ദേഹം ഖലീഫയായിരിക്കെ യാത്ര നടത്തുകയാണ്. തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സംഭവം. അങ്ങനെ തങ്ങളുടെ മഠങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ചില സന്യാസി മുനിമാരുടെ അടുക്കലൂടെ അവർ യാത്ര പോവുകയാണ്. അവരുടെ ഭയഭക്തിയും അവരുടെ ആ ആരാധനയിലുള്ള അവരുടെ ആ ഒരു താല്പര്യവുമൊക്കെ കണ്ട്, എന്നാൽ ഒരിക്കലും അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഏകദൈവത്തെ അംഗീകരിച്ചിട്ടില്ല, റബ്ബിനെ അവർ ഉൾക്കൊണ്ടിട്ടില്ല, തൗഹീദ് മനസ്സിലാക്കിയിട്ടില്ല, എന്നിട്ട് പോലും അവർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഭോഗങ്ങളും എല്ലാ ഉല്ലാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ ധ്യാനത്തിലേർപ്പെട്ട് കഴിയുകയാണ്. അവരെ കണ്ടപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോവുകയാണ്. അമീറുൽ മുഅ്മിനീൻ കരഞ്ഞു പോവുകയാണ്. കരയുന്നത് കണ്ട് ആളുകൾ ചോദിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ മാ യുബ്കീകു മിൻ ഹാദ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ എന്തിനാണ് നിങ്ങൾ കരയുന്നത്, ആരാണ് നിങ്ങളെ കരയിപ്പിച്ചത്, നിങ്ങളെ കരയിപ്പിച്ച ഘടകം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ അനുചരന്മാരോട് പറയുന്ന വല്ലാത്തൊരു മറുപടിയുണ്ട്. ദക്കർത്തു ഖൗലുല്ലാഹി അസ്സ വജല്ല ഫീ കിതാബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ രണ്ട് ആയത്തുകൾ ഞാനെന്ന് ഓർത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. ആമിലതുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, അള്ളാഹുവിൻ്റെ കിതാബിലെ ആമിലതുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ എന്ന ആയത്തുകൾ ഞാനെന്ന് ഓർത്തുപോയി എന്നുള്ളതാണ്. പണിയെടുത്ത് ക്ഷീണിച്ചവരായിക്കൊണ്ട് പരലോകത്ത് കടന്നു വരുന്ന ആളുകൾ, എന്നാൽ തുസ്ലാ നാറൻ ഹാമിയ, അവരെ ചൂടേറിയ നരകത്തീയിലിട്ട് റബ്ബ് കരിച്ചു കളയുമെന്നാണ്. എന്തേ പലർക്കും സംഭവിക്കുന്നത്? അതെ, റബ്ബിൻ്റെ ഏകത്വത്തെ തൗഹീദിനെ മനസ്സിലാക്കാത്തത് കൊണ്ട്, ഉൾക്കൊള്ളാത്തത് കൊണ്ട്, അംഗീകരിക്കാത്തത് കൊണ്ട്, കുഫ്രിലൂടെ ഷിർക്കിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്യുന്ന എത്ര നല്ല പ്രവർത്തനമായിരുന്നാലും ദുനിയാവിൽ ഒരുപാട് നേട്ടം അവർ ചെയ്തിട്ടുണ്ടാവും, പലരെയും സഹായിച്ചിട്ടുണ്ടാവും, പലർക്കും ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക്, രോഗികളുടെ പരിചരണത്തിന്, പല രീതിയിലും സമൂഹത്തിന് ഉന്നതി നൽകുന്ന രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സേവന രംഗങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, ഷിർക്കിലൂടെയാണ് ജീവിച്ചു പോയതെങ്കിൽ, കുഫറിലൂടെയാണ്, ദൈവനിഷേധത്തിലൂടെയാണ് പോയത് എങ്കിൽ, ഒരിക്കലും തന്നെ അവരുടെ ഒരു അമലുകളും അള്ളാഹു സുബ്ഹാനഹു വതആല നാളത്തെ ലോകത്ത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. ഒരല്പം ഗൗരവമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടേത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്ന കാര്യമാണ്. ഇനി എത്ര നല്ല കർമ്മം ചെയ്താലും ശരി, ഷിർക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, അത് ചെറിയ അളവിലാണെങ്കിലും ശരി, ഷിർക്കിൻ്റെ ലാഞ്ചന ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ, അത് അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അമലുകളെല്ലാം ബാത്തിലാക്കി കളയുമെന്നാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖാൻ അള്ളാഹുവിനെ ഏറ്റവും

0: ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ അത്രക്ക് മുഖറബായ മലക്കുകളെക്കാൾ റബ്ബിൻ്റെ അടുക്കൽ സാമീപ്യമുള്ള വ്യക്തിത്വമാണ് നമ്മുടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ റസൂലിനോട് പോലും അറിയിക്കുന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലെ, നിനക്കും മുൻകഴിഞ്ഞു പോയ നബിമാർക്കും അറിയിച്ചു കൊടുക്കപ്പെട്ട കാര്യത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ലഇൻ അശ്റക്ത, നീയെങ്ങാനും ശിർക്ക് ചെയ്യുകയാണ് എങ്കിൽ, ലയഹ്ബത്തുന്ന അമലുക, ശിർക്കാണ് നീ ചെയ്യുന്നത് എങ്കിൽ, ലയഹ്ബത്തുന്ന അമലുക, നിന്റെ അമലുകളൊക്കെ ബാത്തിലായി പോവും. പിന്നെ എന്തിനാ എത്ര നിസ്കരിച്ചിട്ടെന്താ, എത്ര ദാനധർമ്മം നടത്തിയിട്ടെന്താ, റമദാനിൽ എത്ര പട്ടിണി കടന്നിട്ട് എന്താ കാര്യം? അല്ലാ എന്ന് വിളിക്കേണ്ടടുത്ത് ബദരീങ്ങളെന്ന് വിളിച്ചാൽ, മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ചാൽ, മമ്പറന്തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ, മറ്റേത് ആരാധ്യരെ വിളിച്ചാലും, അത് മനുഷ്യനാവട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, മറ്റെന്ത് വസ്തു ആകട്ടെ, പറയപ്പെടാവുന്ന എന്ത് വസ്തുവിനോട് ആരാധനയുടെ ഏതൊരംശം പ്രാർത്ഥനയോ അത് പ്രതീക്ഷയോ അതല്ലെങ്കിൽ ഇബാദത്താകുന്ന സ്നേഹമോ ഇബാദത്താകുന്ന പേടിയോ ഏതായിക്കൊള്ളട്ടെ, ആരാധനയുടെ ഇനങ്ങളിലേക്ക് വരുന്ന എന്തൊരു കാര്യം അള്ളാഹുവിന് കൊടുക്കേണ്ടത് മറ്റാർക്കെങ്കിലും കൊടുത്താൽ ബാത്തിലായി, ബാക്കിയെല്ലാം ബാത്തിലായി പോയി. അള്ളാഹുവിനെ കണക്കാക്കേണ്ടടത്ത്, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടടത്ത്, അള്ളാഹുവിനെ തുല്യപ്പെടുത്താൻ ഒന്നുകൊണ്ടും പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടടത്ത്, റബ്ബിന് തുല്യരായി ഇന്നവരുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, ലോകം നിയന്ത്രിക്കുന്നത് ഇന്നവരാണെന്ന് കരുതിയാൽ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണെന്ന് വിശ്വസിച്ചാൽ, എല്ലാം തന്നെ അത് ബാത്തിലായി പോകും, തൗഹീദിൽ നിന്ന് പഴച്ചു പോകും. ദീനിൻ്റെ ഏറ്റവും അടിത്തറയാണ്, വലിയ പത്ത് നില കെട്ടിടം നിലനിൽക്കുന്നതിൻ്റെ ഫൗണ്ടേഷനിലാണ്, തറയിലാണ്. ആ ഫൗണ്ടേഷൻ അങ്ങ് ഇളകിക്കഴിഞ്ഞാൽ, തൗഹീദ് ഇളകിക്കഴിഞ്ഞാൽ, ബാക്കി അതിന് മുകളിൽ നമ്മൾ കെട്ടിപ്പടുത്ത എത്ര ഇബാദത്തുണ്ടെങ്കിലും അതെല്ലാം ബാത്തിലായി പോകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടോ അങ്ങനെ അമലുകൾ എടുത്ത ആളുകളായിരിക്കാം ഒരു പക്ഷേ പരലോകത്ത് ആമിലത്തുന്നാസ്വിബയായി കടന്നു വരുന്നത്. റബ്ബു തന്നെ പറയുകയാണ്, നമ്മളാരുമല്ല, നമ്മളാരും പറയുന്നതല്ല, വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ ആർക്കും കാണാവുന്നതാണ്. പണിയെടുത്ത് അമലുകൾ ചെയ്ത് പരലോകത്ത് വരികയും എന്നിട്ടോ റബ്ബ് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനത്തിൽ കാത്ത് രക്ഷിക്കുക. അതുമാത്രമല്ല, വേറെ ചില ആളുകളുണ്ട്, അവർ നിയ്യത്ത് ശരിയാക്കുകയില്ല, ലോകമാന്യതയോടുകൂടെയാണ് ചെയ്യുക, അതല്ലെങ്കിൽ മറ്റു പല ഉദ്ദേശത്തിലുമാണ് ചെയ്യുക. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് സ്വീകരിച്ച് എനിക്ക് പ്രതിഫലം നൽകണമെന്ന നിയ്യത്തല്ലാതെ മറ്റെന്ത് നിയ്യത്തിൽ ആരെന്ത് അമൽ ചെയ്താലും അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകളുണ്ട്, അവർ ദാനധർമ്മം ചെയ്യും, പക്ഷേ അവരുടെ ഉദ്ദേശം ഞാൻ നല്ല ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ പറയണമെന്നത് പേരിലാണ് അവർ കൊടുക്കുന്നത്. പരലോകത്ത് അവർക്കൊന്നും ഉണ്ടാവില്ല. ചിലർ നല്ല നമസ്കാരക്കാരായിരിക്കും, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന ആളുകൾ, ആളുകളെ കാണിക്കാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, മറ്റുള്ളവർക്കിടയിൽ നല്ല സൽകീർത്തി കിട്ടാൻ വേണ്ടി ദേവ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകൾ, ഇനി നല്ല യോദ്ധാവാണെന്ന് പറയപ്പെടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനാണെങ്കിൽ പോലും പരലോകത്തൊന്നും അവനുണ്ടാവൂല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നതാണ്. അതുകൊണ്ട് ചെറിയ ശിർക്കാണ് ലോകമാന്യത, റിയാ എന്നുള്ളത്. മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടോ മറ്റു നേട്ടത്തിന് വേണ്ടിയിട്ടോ ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ദീനിനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ദീന് കൊണ്ട് ദുനിയാവിൻ്റെ നേട്ടമല്ല ആഗ്രഹിക്കേണ്ടത്, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കേണ്ടത്. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് പരലോകത്തെ കൊതിച്ചുകൊണ്ട് ഒരാൾ അമലുകൾ ചെയ്യുമ്പോൾ അയാൾക്ക് ദുനിയാവിൽ പല നേട്ടങ്ങളും ലഭിക്കും, അത് സ്വാഭാവികമാണ്. നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ നല്ല കാര്യമാണെന്ന് പറയും, നന്നായി ദൈവപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളെക്കുറിച്ച് അയാൾ നല്ലൊരു ദാഴിയാണെന്ന് പറയും, നന്നായി നമസ്കരിക്കുന്ന ഒരാളെക്കുറിച്ച് നല്ലൊരു നിസ്കാരക്കാരനാണ്, നന്നായി കൊടുക്കുന്ന ഒരാളെക്കുറിച്ച് അയാൾ നല്ലൊരു ധർമ്മിഷ്ഠനാണെന്നൊക്കെ പറയും. പക്ഷേ അത് ആളുകൾ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ, അതല്ല അയാൾ മുഖവിലക്കെടുക്കേണ്ടത്. അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്, നാളത്തെ പരലോകത്തെ രക്ഷയാണ്, സ്വർഗമാണ് അയാൾ ലക്ഷ്യം വെക്കേണ്ടത് എന്നുള്ളതാണ്. വേറെയും ചില ആളുകളുണ്ട്, അവർ തനിക്ക് തോന്നിയത് ചെയ്യും, അതല്ലെങ്കിൽ തൻ്റെ ഉസ്താദുമാർ പറഞ്ഞു തന്നതല്ലേ എന്ന നിലക്ക് ചെയ്യും. നാട്ടിലെ കാക്ക കാരണവന്മാരും എൻ്റെ പിതാക്കന്മാരും ബാപ്പവാപ്പമാര് ചെയ്തു പോരുന്ന അതേ കാര്യങ്ങൾ അതങ്ങനെ ചെയ്തു പോകും. എന്നാൽ അത് ദീനിലുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണോ എന്നൊന്നും പരിശോധിക്കൂല. ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കാൻ വേണ്ടി, നാളെ പരലോകത്ത് ഉപകാരപ്പെടാൻ വേണ്ടി ഇബാദത്തായിക്കൊണ്ടൊരു അമൽ ചെയ്യുകയാണ് എങ്കിൽ അത് പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ ആ ചെയ്ത അമലെല്ലാം ബാത്തിലായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ഒട്ടനവധി ഹദീസുകളുണ്ട്. അതിൽ വളരെ ലളിതമായി എല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഒട്ടനവധി ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അമീല അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ലൈസ അലൈഹി അംറുന, ആ കാര്യത്തിൽ നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടും, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു അമലാണ് നമ്മൾ ദീനായിക്കൊണ്ട് ചെയ്യുന്നത് എങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദിക്ർ ഞാൻ ചൊല്ലിയില്ലേ, ഞാൻ കുറേ നിസ്കരിച്ചില്ലേ, ഞാൻ കുറേ നോമ്പെടുത്തില്ലേ എന്നല്ല വേണ്ടത്. ഈ ചെയ്യുന്ന കാര്യം റസൂൽ പഠിപ്പിച്ചതാണോ എങ്കിലേ നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. സാധാരണയായി പറയാറുണ്ട്, ഒരു പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി നന്നായി ഉത്തരങ്ങൾ എഴുതി, പക്ഷേ ഒരുപാട് എഴുതിയിട്ടും ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം എഴുതിയിട്ടുള്ളത് എങ്കിൽ ആ കുട്ടി വിജയിക്കുകയില്ല, ആ കുട്ടി പാസ്സാവൂല. എന്തേ, താൻ ഒരുപാട് എഴുതിയില്ല എന്നല്ല, എഴുതിയ ഉത്തരം വളരെ കറക്റ്റാണ്, പക്ഷേ ചോദിച്ച ചോദ്യത്തിനല്ല എഴുതിയിട്ടുള്ളത് എങ്കിൽ അതെത്ര വളരെ ക്ലിയറായിട്ടുള്ള എത്ര വലിയ വിജ്ഞാനമായിരുന്നാലും ശരി, അത് അവിടെ വിജയിക്കുകയില്ല. ഇതുപോലെ നമ്മൾ ചെയ്തത് ഒരുപാട്, ചൊല്ലിയത് ദിക്കറല്ലേ, ചൊല്ലിയത് മദ്ഹല്ലേ, അല്ലെങ്കിൽ ചെയ്തത് ദാനധർമ്മമല്ലേ, എടുത്തത് നോമ്പല്ലേ, ഇതൊന്നുമല്ല പരിഗണിക്കുക. അത് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാനാണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, ആ ദിവസത്തിൽ ചെയ്യാനാണോ, ആ സമയത്ത് ചെയ്യാനാണോ, ആ രൂപത്തിലുള്ള സവിശേഷത അതിന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ, ആരെങ്കിലും പിൽക്കാലത്ത് വല്ലതും കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ, ഒക്കുല്ലു മുഹ്ദസതിൻ ബിദഅ, പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം ബിദഅത്താണ്, ഒക്കുല്ലു ബിദഅത്തിൻ ദലാൽ, എല്ലാ പുതിയതും അത് വഴികേടാണ്, ഒക്കുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിൻ്റെ ഒരു ഗൗരവം. നമ്മളൊക്കെ പഠിച്ച ആയത്താണിത്. ഏത്? സൂറത്തുൽ ഖാശിയയിലെ നമ്മൾ ഈ ഓതിയ ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചവരായി പരലോകത്ത് വരും. ഒരുപാട് അമലുകളുമായി നാളെ പരലോകത്ത് വന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല അവരുടെ അമലുകളെ ചെയ്യാൻ പോകുന്നത് തസ്ല നാറൻ ഹാമിയ, തിളച്ചു മറിയുന്ന നരകത്തീയിലിട്ടവരെ കരിച്ചു കളയുകയാണ് റബ്ബ് ചെയ്യുന്നത് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഒരു അവസ്ഥ ഒരിക്കലും തന്നെ നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ അമലുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേന്ദ്രീകരിച്ച് ആ ഒരു രീതിയിൽ തർത്തീബ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ അമലുകളും നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ അഖീദയിൽ ഒരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തി, എൻ്റെ തൗഹീദ് പൂർണ്ണമാണെന്ന് ഉറപ്പുവരുത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എനിക്കൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് ഓരോ സമയത്തും ഉറപ്പുവരുത്തിക്കൊണ്ട് ശിർക്കിൽ നിന്നും രക്ഷതേടുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട്, അതുപോലെ നല്ല നീയത്തോടുകൂടെ നല്ല ഇഖ്ലാസു നീയത്തുണ്ടായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്ത് റസൂൽ പഠിപ്പിച്ച മാർഗത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് എങ്കിൽ റബ്ബ് നമ്മിൽ നിന്നും അത് സ്വീകരിക്കും, റബ്ബ് സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും സ്വീകരിക്കും. അതല്ല എങ്കിൽ നമ്മളൊരുപാട് ചെയ്തിട്ടുണ്ട് എങ്കിലും ശരി, പരലോകത്ത് നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. റബ്ബ് അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. റബ്ബന സ്വരിഫാന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത് മുസ്തഖറം വ മുഖാമ. റബ്ബേ, നരക ശിക്ഷ ഞങ്ങളെ തൊട്ട് നീ അകറ്റണമേ. അത് ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാണ്, വിട്ടൊഴിയാത്തൊരു വിപത്താണ്. ആ ഒരു നരകത്തിൻ്റെ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ എന്ന് നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ.
2: ഭക്ഷണം ദൈവമാർഗത്തിൽ കൊടുക്കുക എന്ന ഒരു വിഷയത്തിലുള്ള വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻസാനിൻ്റെ 5 മുതൽ 10 വരെയുള്ള പാരായണം കാതോർക്കാം.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മഷാ അള്ളാ. മിഷാരി റാഷിദ് അൽ ഹഫാസി ഹഫിള്ളാഹുള്ള, ലോകമെമ്പാടുമുള്ള ഖാരിഈകളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുറാൻ ഖാരികളുടെ ഒരാളാണ് മിഷാരി റാഷിദ് അൽ ഹഫാസി. കുവൈത്തിൻ്റേതായ ഒരു മതനിഷ്ഠ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുറാൻ ഹെഫള് പൂർത്തിയാക്കുന്നു. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തുകയുണ്ടായി. മദീനയിൽ നിന്ന് ഖിറാത്ത് ആൻഡ് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടിയിട്ടുണ്ട് മിഷാരി റാഷിദ് അൽ ഹഫാസി. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ പള്ളികളിൽ ഇമാമായും മുഅദ്ദിനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാനുള്ള, ലോകത്ത് അറിയപ്പെടാനുള്ള പ്രത്യേക കാരണങ്ങളിൽ ചിലത് ശബ്ദത്തിൻ്റെ സ്വാഭാവിക മാധുര്യവും മഖാമുകളുടെ മനോഹരമായ ഉപയോഗവും ഹൃദയത്തെ ഉണർത്തുന്ന ആത്മീയതയും ശ്വസന നിയന്ത്രണത്തിലെ മികവുമൊക്കെയാണ്. അതോടൊപ്പം ഖുറാൻ പാരായണത്തിലും അദ്ദേഹം അറിയപ്പെടുന്നതോടൊപ്പം നല്ല ഒരു ഗായകനായി, പ്രത്യേകിച്ച് വിതൗട്ട് മ്യൂസിക് നഷീദകൾ അദ്ദേഹത്തിൻ്റേതായ ബ്ലോഗിലൂടെയൊക്കെ ധാരാളം നമ്മൾ മുമ്പ് തന്നെ കേട്ടിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ ധാരാളം അത് ലഭ്യവുമാണ്.
1: നമുക്ക് ഖുർആനിൻ്റെ, ഇന്ന് നമ്മൾ കേട്ട മധുരം ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കാം. നിശ്ചയമായും പുണ്യവാന്മാർ മദ്യം നിറച്ച ഒരു തരം പാനപാത്രത്തിൽ നിന്നും കുടിക്കുന്നതാണ്. അതിലെ കൂട്ട് ചേരുവ കർപ്പൂരമായിരിക്കും. തുടർന്ന് അത് അള്ളാഹുവിൻ്റെ അടിയാന്മാർ കുടിക്കുന്നതായ ഒരു ഉറവ് ജലം. അവരത് ഇഷ്ടമനുസരിച്ച് ഒഴുക്കി നടത്തിക്കൊണ്ടിരിക്കും. അവർ നേർച്ചയെ നിറവേറ്റുകയും തിന്മ പാറിപ്പരക്കുന്ന അഥവാ ആപത്തുകൾ വ്യാപിക്കുന്നതായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യും. ഭക്ഷണത്തിനു പ്രേമമുള്ളതോടെ സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യും. അവർ പറയും, നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ, നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല. വിഷാദപ്പെട്ട് മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ റബ്ബിങ്കലിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന അബ്രാറുകളായ പുണ്യാന്മാരായ ആളുകളുടെ ഗുണങ്ങളും അവർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അല്ലേ?
0: തീർച്ചയായും. മധുരം ഖുർആനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. മധുരം ഖുർആനിൻ്റെ ടൈറ്റില് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഭക്ഷണം ദൈവമാർഗത്തിൽ കൊടുക്കുക എന്നുള്ള ആ ഒരു ടൈറ്റിലാണ് നമ്മൾ ഇന്നത്തെ ഒരു മധുരം ഖുർആനിൽ സ്വീകരിച്ചിട്ടുള്ളത്.
2: പ്രാർത്ഥനാ പഠനം, നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോയിൽ ഇനി ഡയലോഗ്. ഭീകരതയ്ക്കെതിരിൽ ഇസ്ലാമിക പണ്ഡിത ലോകം. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
4: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനരായ സഹോദരന്മാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ പോലും തീവ്രവാദത്തെക്കുറിച്ച് ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ സാധ്യമല്ല. അങ്ങനെ ഒരു കാര്യത്തിന് ഇസ്ലാമിക പ്രമാണങ്ങൾ അവൻ അനുവാദം നൽകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മളിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ തീവ്രവാദത്തിൻ്റെ ചരിത്രം പരതുമ്പോൾ ആ തീവ്രവാദത്തിനെതിരെയുള്ള മുന്നേറ്റത്തിൻ്റെ ചരിത്രം പരതുമ്പോൾ വളരെ കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന് ശേഷം ഈ സമൂഹത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് അപകടങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ പ്രവാചകൻ വളരെ ശക്തമായ രീതിയിൽ ഈ ഉമ്മത്തിനെ ഉണർത്തുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ഖവാരിജികൾ എന്ന് പറയുന്ന ആളുകൾ. നരകത്തിലെ നായകളെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച് ആകാശത്തിന് താഴെ കൊല്ലപ്പെടുന്ന ഏറ്റവും നികൃഷ്ടമായ ജീവികളെന്ന് പ്രവാചകനവരെ കുറിച്ച് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ. ആ വിഭാഗം ആളുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിനിടയിലേക്ക് ചില വ്യാജന്മാർ കടന്നു വരികയും തീവ്രമായി ചിന്തിക്കുന്ന ഒരവസ്ഥ ചില ആളുകളിലെങ്കിലും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തീവ്രമായ ചിന്തയ്ക്കെതിരെ, ചിന്തയുമായി കൊണ്ട് കടന്നു വരുന്ന ആളുകൾക്കെതിരെ അഥവാ തീവ്രവാദത്തിനെതിരെ ലോകത്ത് ആദ്യമായി കൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ഇല്ലാതിരുന്നിട്ട് പോലും വരാനിരിക്കുന്ന ഒരു വിപത്തിനെക്കുറിച്ച് പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുക്കുകയും അവരോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ഞാനെങ്ങാനും അവരെ കണ്ടിരുന്നെങ്കിൽ ആദ്യ സമുദായത്തെ കൊന്നതുപോലെ ഞാൻ അവരെ കൊല്ലുമായിരുന്നു. ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം. അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു, ആദർശപരമായ പോരാട്ടത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു പ്രവാചകൻ നിർവഹിച്ചത്. അത് കഴിഞ്ഞ് ഇസ്ലാമിക സമൂഹത്തിൽ എപ്പോഴൊക്കെ ഇവർ തലപൊക്കിയോ അപ്പോഴൊക്കെ തന്നെയും അതിനെതിരെ ശക്തമായി വൈജ്ഞാനികമായി നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഭരണകൂടം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ആ സായുധമായിക്കൊണ്ട് തന്നെയും അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം അലി ബിൻ അബി ത്വാലിബിനെ പോലെയുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം ആധുനികമായ ഈ സമൂഹത്തിൽ അതിൻ്റെ വേഷത്തിലും രഭാവത്തിലുമൊക്കെ വ്യത്യാസപ്പെടുത്തി ഇവർ പ്രത്യക്ഷപ്പെട്ട സന്ദർഭത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഇവരുടെ അപകടങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഖേദകരമെന്ന് പറയാം, ISന്റെ പ്രശ്നം ലോകത്ത് നിലവിൽ വന്നപ്പോൾ സലഫികളോടുള്ള അമിതമായ പകയും വിദ്വേഷവും മനസ്സിൽ വച്ച് പുലർത്തുന്ന ആളുകൾ അതൊരു അവസരമായി കാണുകയും ISന്റെ ആളുകളൊക്കെ സലഫികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സലഫികളിലേക്ക് ഈ ആളുകളെ ചേർത്ത് കെട്ടാൻ വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പാശ്ചാത്യന്മാരായ ചില ആളുകളുടെ സപ്പോർട്ടോടുകൂടി അത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടന്നിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ശ്വാസത്തിൽ പോലും തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനുമുള്ള അനുവാദം പോലും ഇസ്ലാമിക പ്രമാണങ്ങൾ അവന് നൽകുന്നില്ല. എന്നിരിക്കെ ആ പ്രമാണങ്ങൾ അണികിടത്തെറ്റാതെ ജീവിതത്തിൽ ആദർശമായി പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദുരാരോപണം, അതും ചില മുസ്ലിം നാമധാരികളുടെ നാവിലൂടെ പുറത്തു വന്നപ്പോൾ അത് വളരെ സങ്കടകരമാണ്. യഥാർത്ഥ വസ്തുത എന്താണ്? ഈ ISന്റെ ഫിതന ലോകത്ത് വന്ന സന്ദർഭത്തിൽ ലോകം ഒരു ത്രിശങ്കുവിൽ അല്ലെങ്കിൽ ഒരു ആശങ്കയിൽ നിന്ന കാലഘട്ടത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് സലഫി പണ്ഡിതന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവർ ഇസ്ലാമാണെന്നല്ല, ഇവർ മുസ്ലിമീങ്ങളുടെ പ്രതീക്ഷയാണെന്നല്ല, മുസ്ലിമീങ്ങൾ ISലേക്ക് പോയിക്കൊള്ളൂ എന്നല്ല ഇവർ പറഞ്ഞത്. ഇവർ പ്രവാചകൻ പഠിപ്പിച്ച നരകത്തിലെ നായകരുടെ പിൻഗാമികളാണ്, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. 2014 August 19 ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ മൈതാനത്ത് വച്ച്, അറഫ മൈതാനിൽ വെച്ചുകൊണ്ട് അവിടെ കൂടിയ ലക്ഷക്കണക്കിന് മുസ്ലിമികളെ സാക്ഷിയാക്കിക്കൊണ്ട് അന്നത്തെ ഖുത്ബ നടത്തിയിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ്, അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? IS എന്നുള്ള ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ശത്രുക്കളാകുന്നു എന്നുള്ളത്. ലോകത്ത് മറ്റാരും പറയാത്ത, ആരും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ISന്റെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയത് സലഫികളായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ കാലഘട്ടത്തിൽ ചില ആളുകൾ അവർക്കെതിരെ അവരെ ഈ സമൂഹവുമായി കൊണ്ട്, സലഫി സമൂഹവുമായി കൊണ്ട് കൂട്ടിക്കെട്ടാൻ പരിശ്രമിച്ചു. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ ആദർശത്തിൻ്റെ പിഴവുകളായിരിക്കാം. അതുമാത്രമല്ല, ഇന്നും സൗദിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാഹദീസ് പണ്ഡിതനും പ്രഗത്ഭനായ പണ്ഡിതനുമായിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ മുസ്ലിം ബിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹം എഴുതിയ ഫിത്നത്ത് ദാഇഷിൻ്റെ അഥവാ ഖവാരിജിൻ്റെ ISന്റെ ഫിത്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊന്നും പലപ്പോഴും പല ആളുകൾ കണ്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. 75 പേജ് വരുന്ന ഈ ഗ്രന്ഥത്തിൽ ISന്റെ ഫിത്തിന് എന്താണെന്ന് കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇന്ന് സൗദിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രഗത്ഭനായ പണ്ഡിതൻ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള അദ്ദേഹം വളരെ കൃത്യമായി, സൗദി അറേബ്യയിലെ പണ്ഡിത സഭയിലെ ഉന്നത അംഗമാണ് അദ്ദേഹം, അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ടു പറഞ്ഞു, എല്ലാ മുസ്ലിമിനും ഈ ദീനിനോട് കടപ്പാടുണ്ട്, ഈ സമൂഹത്തോടും ഈ രാഷ്ട്രത്തോടും കടപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പഴച്ച കക്ഷികളിൽ നിന്നും ചിന്താധാരയിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കൂ എന്ന ഉത്തരവാദിത്തം ഓരോരുത്തരും അർപ്പിതമായിട്ടുണ്ട്, അതവർ നിർവഹിക്കേണ്ടതുണ്ട്. അഥവാ ISന്റെ യുദ്ധം ചെയ്യലും അവരിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കലും ഓരോ മുസ്ലിമിൻ്റെ മുദ്ദ ഉത്തരവാദിത്തമാണെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ താക്കീത് നൽകി. അതുപോലെ തന്നെ സൗദിയിലെ തന്നെ പണ്ഡിത സഭയിലെ അംഗമായിട്ടുള്ള ഷെയ്ഖ് സഅദ് ശസരി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുള്ള മസ്ജിദുൻ നബവിയിൽ ക്ലാസ് എടുക്കുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ISമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, മുസ്ലിമീങ്ങളെ, ഇത് നിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല. ഒരു മുസ്ലിമിനും ISനെ ഇഷ്ടപ്പെടുവാനും ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും അവരിൽ അംഗമാകുവാനോ അവരുമായി കൊണ്ട് സഹകരിക്കാനോ പാടില്ല. അവർക്ക് നേർഭാഗം കാണിച്ചു കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നതാണ്. അതവർ വഴികേടിൻ്റെ വക്താക്കളാണ്, അവരതെ ഇരായത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കല്ലാതെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോത്രം അതിൽ അംഗമാകാൻ പാടില്ല. ഇതൊക്കെ കൃത്യമായി കണ്ട് ഇവിടെ ഫയൽ ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്, ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾ. അതെല്ലാം ദൃഢവൽക്കരിച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ഇവിടെ ചില ആളുകൾ ISനെ സലഫികളിലേക്ക് ചേർത്തിക്കെട്ടാൻ വേണ്ടി കേരളത്തിൽ പോലും ഇപ്പോൾ ചില ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സിൽസിലത്തു സ്വഹീഹയിൽ 3418 ഹദീസിൻ്റെ വിശദീകരണമായി കൊണ്ടും ഈ കാര്യം കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങ് ഷെയ്ഖ് ബിൻ ഹുസൈം റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ, ഷെയ്ഖ് മുഹമ്മദ് ബാസ്മൂൽ, അബ്ദുസ്സലാം സുഹൈമി, ഹമദ് ബിൻ ഇബ്രാഹിം ഇസ്മാ, അതുപോലെ തന്നെ ഉസാമ അൽ ഉഥൈബി, ഇങ്ങനെ ഒരുപാട് അനവധി നിരവധി പണ്ഡിതന്മാർ അവരുടെ വാക്കുകളിലൂടെയും ദർസുകളിലൂടെയും ഖുത്ബകളിലൂടെയും അതുപോലെ തന്നെ പ്രസംഗങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ എത്രയെത്ര കൃതികളാണ് അവർ എഴുതിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അൽ ഖിസ്സത്തുൽ കാമിൽ അലി ഖവാരിജ് അസ്സലിന എന്ന് പറയുന്ന ഖവാരിജുകളുടെ പിന്നെ രൂപഭാവത്തിൽ ഈ ISന്റെ ആളുകൾ രംഗപ്രവേശം ചെയ്തപ്പോൾ കൃത്യമായി ഇത്രയും വൈജ്ഞാനികമായി ഈ വിഷയം കൈകാര്യം ചെയ്ത മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വൈജ്ഞാനികമായി ഇതിൽ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ISഉം പ്രവാചകൻ പ്രവചിച്ച ഖവാരിജുകളുമായി 60 തരത്തിൽ സാമ്യപ്പെടുന്നു എന്നദ്ദേഹം കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ഖവാരിജ് വ സിഫാത്തുഹു എന്ന് പറയുന്ന ഗ്രന്ഥം മുഹമ്മദ് ഖൈസിൻ്റെ ഗ്രന്ഥമാണ്. ഇതിൽ ഇന്ന് പ്രവാചകൻ ഇവരെക്കുറിച്ച് നടത്തിയ കാര്യങ്ങൾ അതിൽ ഇവരിൽ എങ്ങനെ പിന്നെ യോജിക്കുന്നു എന്ന കാര്യം കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തബദീദു കവാശിഫിൽ അനീൽ ഫി തക്ഫീരി ലിദൗലത്തി തൗഹീദ് എന്ന് പറയുന്ന ഉസാമ ബിൻ ലാദനും അതുപോലെയുള്ള ആളുകളുമൊക്കെ തന്നെയും ISന്റെ വക്താക്കളായി കടന്നു പോവുകയും അതുപോലെ തന്നെ അൽഖായിദ വക്താക്കളായി കടന്നു വരികയും അവർ സൗദി ഗവൺമെൻറ്റിനെയും സലഫികളെയും ഒക്കെ തന്നെയും വളരെയധികം പിന്നെ മോശമായ രീതിയിൽ വിമർശിക്കുകയും സലഫി അഖീദയെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മറുപടിയായി കൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണത്. അതുപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് ബിൻ ഉമർ ബാസ്മൂലിൻ്റെ റബ്ദു സുബഹാത്തി ദാഇഷ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഇതൊക്കെ ഇന്ന് വിപണി ലഭ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. മുദക്കിറുത്തുർ റജി അലാ കുത്തുബി മഷ്മൂഹ എന്ന് പറയുന്ന ബാസ്മൂലെ തന്നെ മറ്റൊരു ഗ്രന്ഥം, അൽ മുഹക്കം വൽ മുത്തശാബിഹ് ഫി തക്ഫീരി വൽ ജിഹാദ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഖവാരിജുൽ അസർ എന്ന് പറയുന്ന റസദാൻ്റെ ഗ്രന്ഥം, 2015 വർഷത്തിൽ ഈദുൽ ഫിത്റിൻ്റെ ഖുതുബയിൽ 10,000 മുൻനിർത്തിക്കൊണ്ട് ഷെയ്ഖ് റസലാൻ നടത്തിയ ഖുതുബയാണിത്. എന്താണതിൽ വിഷയം? ഒരു വലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ പോലും മുസ്ലിമീങ്ങളെ മുന്നിൽ കിട്ടുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് പറയാനുള്ളത് എന്താണ്? സലഫി പണ്ഡിതന്മാർക്ക് പറയാനുള്ളത് ഖവാരിജിൻ്റെ ഫിത്തനയും ISന്റെ ഫിത്തനകളെ കുറിച്ചുമാണ്. അതുപോലെ ഇവിടെ ചില ആളുകൾ പറയാറുണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലിയുടെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുമാണ് ഇവർക്ക് പ്രചോദനമെന്ന്. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച ആശയമാണോ ഈ ഖവാരിജിൻ്റെ ആശയം പേർന്ന ഈ ദാഇഷിൻ്റെ ആളുകൾക്കുള്ളത്? എങ്കിൽ ആ ഖവാരിജിയത്ത് അല്ലെങ്കിൽ ആ പിന്നെ അദ്ദേഹത്തിൻ്റെ ആശയം വേറി എത്ര ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് തീവ്രവാദികളുടെ ഗണത്തിൽപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും? ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ വിഷയത്തിൽ വളരെ കൃത്യമായ മറുപടികൾ സലഫി പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ബറാഅത്തു ദഅവത്തിൽ ഇമാം അൽ മുജദ്ദിദ് മുഹമ്മദ് അബ്ദുൽ വഹാബ് മിനൽ ഖവാരിജ് ദാഇഷ് വ നുസ്ര അൻ മുദജൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം അതിന് മറുപടിയാണ്. സഹോദരന്മാരെ, ചുരുക്കത്തിൽ എത്ര എത്ര ഗ്രന്ഥങ്ങൾ, വൈജ്ഞാനികമായ ഫത്വകൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കം, അതുപോലെ തന്നെ ഇബ്നു ഖയ്യിമിന്റെ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ, അതിൽ നിന്നെടുത്ത ഫത്വകൾ ക്രോഡീകരിച്ചതാണിത്. ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ സലഫി പണ്ഡിതന്മാരും സലഫി ഉലമാക്കളും നടത്തിയ കഠിനമായ പരിശ്രമത്തിൻ്റെ ത്യാഗോചലമായ ഏടുകളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് കാണുന്നത്. തഹദീറു ഷബാബ് മിൻ ഫിത്നത്തിൽ ഖുറൂജ് വൽ മുലാഹറാത്തി വൽ ഇർഹാബ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥം. ഇങ്ങനെ വേറെയും ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. ഹുറുമത്തു ദിമാ ഫിൽ ഇസ്ലാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്യായമായിക്കൊണ്ട് രക്തം ചിന്താൻ പാടില്ല എന്ന് പറയുന്ന ഗ്രന്ഥം. ഇബ്നു ലാദൻ ഉസാമ ഫി മീസാൻ അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് അതീഫിന്റെ ഗ്രന്ഥം. അർറദ്ദു അലാ കിതാബുൽ മഖ്ദസി എന്ന് പറയുന്ന ഗ്രന്ഥം. മഖ്ദസി എന്ന് പറയുന്ന ദാഇഷിന്റെ അല്ലെങ്കിൽ അൽ ഖൈദയുടെ നേതാവ് സർഫികൾക്ക് മറുപടി എഴുതിയപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബാസും എഴുതിയ ഗ്രന്ഥമാണിത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. 10-26 ഗ്രന്ഥങ്ങൾ നമ്മുടെ രേഖപ്പെടുത്തുന്നതിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏറ്റെടുത്ത് നടത്തിയ യുദ്ധപ്രഖ്യാപനം, അത് മനസ്സുകൊണ്ടും ആദർശം കൊണ്ടും ശരീരം കൊണ്ടും വിജ്ഞാനം കൊണ്ടും ഏറ്റെടുത്ത് നടത്തുന്നവരാണ് സലഫി സ്ഥാനത്തിൽപ്പെട്ട വ്യക്തികളും പണ്ഡിതന്മാരും. അവർ കൃത്യമായി ഇതിൻ്റെ ആദ്യ നാൾക്ക് മുതൽക്കു തന്നെ ഇതിനെ കൃത്യമായി കൊണ്ട് എതിർക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും രാഷ്ട്രീയമായി നേരിടേണ്ടത് രാഷ്ട്രീയമായും, സൈനികമായി നേരിടേണ്ടത് സൈനികമായും, വൈജ്ഞാനികമായി നേരിടേണ്ടത് വൈജ്ഞാനികമായും നേരിട്ട ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സലഫികൾക്ക് പറഞ്ഞ കേരളത്തിലും ഉള്ള അത് നമ്മൾ കണ്ടു. ഡോക്യുമെൻ്ററികളായിട്ടും അതുപോലെ തന്നെ ലഘുലേഖകളായിട്ടും ഗ്രന്ഥങ്ങളായിട്ടും പ്രഭാഷണങ്ങളായിട്ടും ടോക്ക് ഷോകളായിക്കൊണ്ടും റേഡിയോ പ്രോഗ്രാമുകളായും എത്ര എത്ര പ്രോഗ്രാമുകളാണ് യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ നമ്മൾ നടത്തിയിട്ടുള്ളതും. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇതൊരു പുകമറയാണ്. ഇസ്ലാമിനെ പ്രതിക്കൂട്ടി നിർത്തുവാനുള്ള, മുസ്ലിംങ്ങളെ തീവ്രവാദികളായി ചാപ്പക്കുത്തുവാനുള്ള ഒരു ഗൂഢമായ പരിശ്രമം. അത് മുസ്ലിംങ്ങളിൽപ്പെട്ട ചില ആളുകൾ അത് തങ്ങളുടെ സംഘടനാ സങ്കുചിതങ്ങൾക്ക് താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സലഫികൾ അതിന് കുരുതി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. വ്യക്തമായ പോരാട്ടങ്ങൾ ഇന്നും ഈ നിമിഷവും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പരിപാടിയും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പോരാട്ടത്തിൻ്റെ ജിഹാദിൻ്റെ ഭാഗമാണ് എന്നുകൂടി മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ്, ഭീകരതയ്ക്കെതിരിൽ ഇസ്ലാമിക പണ്ഡിതലോകം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ മാലിക് സലഫി.
5: ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവരുടെ കൂടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്കിതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാണ്ടിരുന്നു. അങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ കുറച്ച് അപ്പുറത്തെ മുറിയിലിരുന്നു. ഇവര് രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു.
6: കുട്ടിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്.
7: ഉത്തരം കിട്ടാതെ ചോദ്യമാണ് ശരിക്കും. അതിൻ്റെ ഉത്തരം അവര് കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം, ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ് അങ്ങനെയുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷണ്ട കൂടൽ, പിന്നെ ഉപ്പയും ഉമ്മയും ഷണ്ട കൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും എന്ത് ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പിന്നെ പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും.
6: അല്ലെ, ഈ ഇപ്പോൾ അത് മാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയാം. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ, അവരെ പറ്റി പറയും. ഓലൊക്കെ പിന്നെ ഓലൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഓല്, ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക്, നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ അവിടെ നരകായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പങ്കളുണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്.
7: ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവരംഗീകരിക്കില്ല. അതപ്പോൾ എന്താ ചെയ്തതെടുത്ത് പറയാം, എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളിടത്തേക്ക് എന്ത് ചെയ്യും എത്തും. ഈ ത്യാഗങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും.
6: ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു അങ്ങനെയല്ല, അത് പറയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്, അത് പിന്നെ സ്വകാര്യമായി റൂമിൽ ഒറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണം നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിലൊരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ അയാൾ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി, നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്?
7: സ്വകാര്യമായി
6: മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക, അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട.
7: തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ മതി. ചില ആളുകൾ കലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിന് കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്, പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
6: ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാകും എന്നതും മാത്രമല്ല ശരിക്കും പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പോൾ നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യണം, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യണം, അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളാവുന്ന, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായ ഒരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്.
7: കുടുംബത്തിലെ പ്രശ്നം
6: ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനൊന്നും ആളുകളില്ല, അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോവുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഒരു പോയിൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പി ഇമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങണില്ല, കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈയൊരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ, ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹം ഒന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല.
7: വിവാഹം വൈകുക എന്നുള്ളതിൻ്റെ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും. നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കിനും ഒന്നോ രണ്ടോ കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി. ഇപ്പോൾ വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവരെ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവരെ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തും. ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോകാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകളെ ചിന്തിക്കണില്ല.
6: അതെ, ഇപ്പം അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ പൈലറ്റ് പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കൽപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണയിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട, പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ആവണം.
7: പഠനത്തിന്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിന്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്നുള്ള അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും. ഇത് ആലോചിക്കാതെ നേരെ എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ ഭാര്യ ഒരു ഭർത്താവ് കിട്ടണമെന്ന് ആഗ്രഹിക്കണമല്ലോ, എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക, വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടണത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയല്ല. അപ്പം അതിന് ടൈമിംഗ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ. ഏത് കാര്യത്തിനും ടൈമിംഗ് ക്ലിയർ ആകുന്നില്ല, ആ ടൈം കടന്നു പോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യത ഉണ്ട്.
6: അതെ, ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ഒരു യഥാർത്ഥ സൊല്യൂഷൻ എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം, അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഒട്ടി നിൽക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ട്.
7: ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അവര് കുട്ടിക്കായിട്ടില്ല, ആയിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവൻ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമെരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ്, ആയിട്ടില്ല, എപ്പോഴാകും, ഇങ്ങനെ കാത്തിരുന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും, അവനെ പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്തിയിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു പിന്നെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണം എന്ന് ആഗ്രഹിക്കണത് നാദിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, അതോട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയാം.
6: യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി, മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ, ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയാണ്, എൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല. അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
7: അതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുമാണ്. കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും
6: കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം അതിന് പിന്നെ പഠനമാണ് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ ഒരു കാരണം നിങ്ങൾ തമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല. പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നൂറുകണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ, കല്യാണം കഴിച്ച പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തിജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ്. 2025-26 അധ്യയന വർഷത്തിൽ 10-12 ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഒറ്റത്തവണ ക്യാഷ് അവാർഡിനുള്ള അപേക്ഷ ഓൺലൈനായി നൽകാം. സ്റ്റേറ്റ് സിലബസ് എല്ലാ വിഷയങ്ങളിലും A+, A1, CBSE, ICSE അഗ്രിഗേറ്റ്, 90% മുകളിൽ അഡീഷണൽ വിഷയം ഒഴികെ തുടങ്ങിയവയാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടാം. 04-862-222-2904. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് ലഭിക്കുന്നത് സംബന്ധിച്ച് അറിയേണ്ടതിനായി സന്ദർശിക്കാം serviceonline.gov.in.
2: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടികൂടുന്ന ദുനിയാവിന് ഈ ചത്താടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. ബഹുമാന്യനായ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ശബ്ദം കേട്ട് വിശുദ്ധ ഖുർആനിൻ്റെ മനപ്പാഠത്തിനായി കാതോർത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തു ഹുജുറാത്തിലെ 8-ാമത്തെ ചെറിയ ഒരായത്താണ് ഇന്ന് നമ്മൾ മനപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി അവസാനം വരെ കേട്ട് മനപ്പാഠമാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു മുമ്പ് നമുക്കെല്ലാവർക്കും മനപ്പാഠമാക്കിയ 4-ാമത്തെ ആയത്തു മുതൽ പാരായണം ചെയ്തുകൊണ്ട് തുടങ്ങാം. ഞാൻ പാരായണം ചെയ്യുന്ന സമയത്ത് പഠനം നടത്തിയ എല്ലാവരും അതിൻ്റെ കൂടെ തന്നെ ഓതി ഉണ്ടാവണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്.

ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫദ്ലൻ അവിടെ ദ്വാദാണ്, സ്വാദിൻ്റെ മുകളിൽ പുള്ളിയുള്ള ദ്വാദ്, അത് നാവിൻ്റെ സൈഡിൽ നിന്നാണ് വരേണ്ടത്. ഫദ്ലം മിനല്ലാഹി, അല്ലാ, അത് ലാം ഉച്ചരിക്കുന്ന ആ ഭാഗത്തു നിന്നാണ്, രണ്ടും രണ്ട് ഭാഗത്തു നിന്നായിട്ടാണ് വരുന്നത്. പ്രത്യേകം അവിടെ ശ്രദ്ധിക്കണം. അക്ഷരങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടാവും എങ്കിൽ മാത്രമാണ് അവിടെ തെറ്റാതെ നമുക്ക് ഓതാൻ

അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫദ്ലം മീമിന് നന്നായി മണിച്ചു കൊടുക്കണം. അതായത് അക്ഷരമാലയിൽ രണ്ടക്ഷരങ്ങളാണ് നന്നായി മണിക്കേണ്ടത്, ഒന്ന് മീമും നൂനും. ഈ രണ്ടക്ഷരങ്ങൾക്കാണ് ഉന്നത്ത് വരുന്നത്, അതായത് മണിക്കാൻ വരുന്നത്. ബാക്കി അക്ഷരങ്ങൾക്കൊന്നും മണിക്കേണ്ട ആവശ്യമില്ല. അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കാം, മീമും നൂനും ശബ്ദ് കണ്ടാൽ.

0: ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ 9-ാമത്തെ ആയത്ത് മുതൽ പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാഅല്ലാ, ബറകല്ലാഹു ഫീക്. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജഫർ സലഫി.
2: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അറിവിന് വില കൽപ്പിക്കുക. നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ജാസിം കരുളായി.

0: വാലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്ന ഒരു രംഗം മഹാനായ ഹദീസ് പണ്ഡിതൻ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് നമുക്കിങ്ങനെ കാണാം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൽഹ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മാലി അറാക് ഖദ് ശഇത്ത വഗബറർത മുൻദ് തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ തൽഹ, തങ്ങൾക്ക് എന്താണ് പറ്റിയിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകർ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം അങ്ങ് വല്ലാതെ ജടകുത്തി പൊടിപുരണ്ട് വല്ലാത്ത അവസ്ഥയിലായിത്തീർന്നിരിക്കുകയാണല്ലോ, എന്താണ് താങ്കൾക്ക് പറ്റിയത്? തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പിതൃവ്യൻ്റെ മകൻ അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ താങ്കൾക്ക് വിമിഷ്ടമുണ്ടായിട്ടാണോ ഇങ്ങനെ ഈയൊരു കോലത്തിലേക്ക് ഇങ്ങനെ മാറിയിരിക്കുന്നത്? മുടിയെല്ലാം ജടപിടിച്ച് ശരീരമാസകലം പൊടിപുരണ്ട് വളരെയധികം വിഷമത്തിലായ രൂപത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു തുൽഹ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്. എന്നാൽ ആ സമയത്ത് തുൽഹ റളിയല്ലാഹുവിന് മറുപടി പറയുന്നത് ഒരിക്കലുമല്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭരണത്തിൽ ഏറ്റവും അധികം തൃപ്തിപ്പെടേണ്ടതും അതിലംഗീകാരം കൊള്ളേണ്ടതും ശരിക്കും പറഞ്ഞാൽ ഞാനാണല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിലല്ല മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന് തൊട്ട് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരുന്നെന്നോട് എനിക്കൊരു കെലിമത്തറിയാം, ഇന്നി ലഅഅലമു കെലിമതൻ ലാ യഖൂലുഹു അഹദുൻ ഇൻദ ഹദറത്തിൽ മൗത് ഇല്ലാ വജദ റൂഹഹു ലഹാ റൂഹൻ ഹീന തഖ്റുജു മിൻ ജസദിഹി വകാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്കൊരു കെലിമത്തറിയാം, ഒരു വാചകമറിയാം, ഒരു മനുഷ്യൻ തൻ്റെ റൂഹ് തൻ്റെ ശരീരത്തിൽ നിന്നും എടുക്കുന്ന വേളയിൽ ഹദറത്തുൽ മൗത്തിൽ ഒരു മനുഷ്യൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ നിന്നും റൂഹെടുക്കുന്ന വേളയിൽ അവനൊരാശ്വാസമുണ്ടാകും. മാത്രമല്ല നാളെ പരലോകത്തവന് ആ ഒരു വാചകം അവന് പ്രകാശമായിക്കൊണ്ട് അവനോടൊത്തുണ്ടാവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കെലിമത്ത് ഏതെന്ന് പറയുന്നതിനു മുമ്പേ ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയും ചെയ്തു. ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന കോലത്തേക്ക് എന്നെ മാറ്റിയിട്ടുള്ളത്, ഈ ഒരു അവശതയിലേക്ക് ഞാൻ വന്നെത്തിയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. അതല്ല എങ്കിൽ പ്രവാചകന് ആ ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് മുമ്പേ വഫാത്തായി പോയല്ലോ എന്നുള്ള വിഷമമാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു അറിവിൻ്റെ ഒരു ശകലം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതം തന്നെ അപ്പാടെ മാറിമറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അറിവിന് ഇൽമിന് കൽപ്പിച്ചിട്ടുള്ള സ്ഥാനം എത്രയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി നൽകുകയാണ്. ഖാല ഉമർ ഫഅന അഅലമുഹ, എന്നാൽ ആ കെലിമത്തേതെന്ന് എനിക്കറിയാമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത് കേൾക്കേണ്ടുന്ന താമസം മഹാനായ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് പറയുകയാണ്, ഫലില്ലാഹിൽ ഹംദ് ഫമാ ഹിയ, അള്ളാഹുവിനാണ് സർവസ്തുതിയും, ഏതാണ് ആ വാചകം, താങ്കൾ എനിക്ക് പറഞ്ഞു തരുവിൻ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹിയൽ കലിമത്തുല്ലതീ ഖാലഹ ലിഅമ്മിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതൃവിനോട് അദ്ദേഹത്തിൻ്റെ മരണശയ്യയിലായിരിക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള ആ വാചകമുണ്ടല്ലോ, അതുതന്നെയാണ് ഈ വാചകവും എന്നിട്ട് പറയുകയാണ് ആ വാചകമെന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ, അത് കലിമത്ത് തൗഹീദായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ് ആ ഒരു കലിമത്ത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് സ്വദക്ത താങ്കൾ പറഞ്ഞത് അത് ശരിയാണ് എന്ന് ശരിവെച്ചുകൊണ്ട് സന്തോഷത്തിലേക്ക് അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് തുൽഹ റളിയല്ലാഹു അൻഹു മാറുകയാണ്. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞു വെക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ പ്രവാചകൻ്റെ അനുചരന്മാരെല്ലാം തന്നെ അറിവിന് കൽപ്പിച്ചിട്ടുള്ള ഒരു പ്രാധാന്യവും മഹത്വവും വിലയും എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്നു കൊണ്ട് പ്രവാചകൻ്റെ അതിരങ്ങളിൽ നിന്നും ഉരുവിടുന്ന ഓരോ അറിവിൻ്റെ ശകലവും അത് ചേർത്തു വെക്കുവാൻ അത് ശേഖരിക്കുവാൻ വല്ലാതെ തിടുക്കം കാട്ടിയിരുന്നവരായിരുന്നു സഹാബാക്കൾ എന്നുള്ളത്. കാരണം അവർക്കറിയാമായിരുന്നു അറിവിൻ്റെ സ്ഥാനം, അറിവിൻ്റെ വില എത്രത്തോളമാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ദിനേനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളെല്ലാം കണ്ണോടിക്കുന്ന സമയത്ത് നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോകുന്ന ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ ദിനേനെ കടന്നു പോവുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കതിനോട് എത്രത്തോളം മഹത്വം കൽപ്പിക്കുവാൻ, അതിനെത്രത്തോളം വില കൽപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും കേട്ടുപോവുക എന്നതിനപ്പുറം പല അറിവുകളും നമ്മൾ ഇന്ന് അതിന് വേണ്ടുന്ന വില കൽപ്പിച്ച് ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ ആരും തന്നെ വല്ലാതെ ശ്രമിക്കാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമുക്കറിവ് നേടുവാൻ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ടുവരെ അത് നേടുവാനുള്ള ഒരുപാട് സാഹചര്യവും ഒരുപാട് സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബാക്കളും അതുപോലെ അവരെ പിന്തുടർന്ന് വന്നിട്ടുള്ള താബിഈങ്ങളും അതുപോലെ തന്നെ ലോകം കണ്ടിട്ട വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം തന്നെ അറിവിന് വേണ്ടിക്കൊണ്ട് ഒരുപാട് ത്യാഗം സഹിച്ച് യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ കാണാം. അതേറ്റവും പ്രധാനമാണ് ഹിജ്റ 200-കളിൽ ജീവിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള മുഹദ്ദിസ് ഹദീസ് പണ്ഡിതൻ ഫഖീഹ് ഇബ്നു മഖ്ലദ് റഹിമഹുല്ലാ. അദ്ദേഹം ജീവിച്ചിരുന്നത് സ്പെയിനിലാണ്. അന്നത്തെ ഉന്ദുലസിൽ നിന്നും അദ്ദേഹം ഇറാഖിലെ ബഗ്ദാദിലേക്ക് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയെ കാണുവാൻ വേണ്ടിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഹദീസ് സ്വീകരിക്കുവാൻ വേണ്ടിക്കൊണ്ട് അദ്ദേഹം നടന്നുപോയത് പ്രിയപ്പെട്ടവരെ ഏകദേശം 6,000-ലധികം കിലോമീറ്ററുകളാണ്. അത് ഇന്നത്തെ പോലെ റോഡ് മാർഗം പോകുവാനുള്ള കൃത്യമായിട്ടുള്ള വഴികളോ രേഖകളോ ഇല്ല. എന്നിട്ടാണ് അദ്ദേഹം അത്രമേൽ വലിയ ദൂരം ആഫ്രിക്കൻ രാജ്യങ്ങൾ താണ്ടിയിട്ട് വേണം ഇന്നത്തെ ഇറാഖിലെ ആ ഒരു ബഗ്ദാദിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിക്കൊണ്ട്. എന്നാൽ അവിടെ എത്തിയപ്പോൾ സ്ഥിതി മറ്റൊന്നാണ്. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയെ ഖൽഖുൽ ഖുർആനിൻ്റെ വിഷയത്തിൽ അവിടെ വീട്ടു തടങ്കിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു ഉപാധി എന്നുള്ളത് എല്ലാ ദിവസവും ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ വേഷം ധരിച്ചുകൊണ്ട് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെ വീടിൻ്റെ അടുക്കിലേക്ക് വരിക, എന്നിട്ട് ആ ഭിക്ഷ വാങ്ങുന്നതുപോലെ ആ ഒരു സമയത്തിനിടെ 1-ോ 2-ോ 3-ോ ഹദീസുകൾ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെ അടുക്കിൽ നിന്ന് കേൾക്കുക. കാരണം അറിവ് പകർന്നു കൊടുക്കുന്നതിൽ നിന്നും മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയെ അന്നത്തെ ഭരണാധികാരികൾ തടഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ അദ്ദേഹം ഹദീസുകൾ സ്വീകരിക്കുകയും പിന്നീട് ലോകം കണ്ട വലിയ ഒരു മുസ്നദ് ഈ ഫഖീഹ് ഇബ്നു മഖ്ലദ് റഹിമഹുല്ല രചിക്കുകയും ചെയ്തതെല്ലാം ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, അറിവിൻ്റെ ശകലങ്ങൾക്ക്, പ്രവാചകൻ്റെ ഹദീസുകൾക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ദീനീ വിജ്ഞാനങ്ങൾക്ക് മുൻഗാമികളും സഹാബാക്കളും പ്രവാചകനുമെല്ലാം അവർ കണ്ടിട്ടുള്ള ഒരു വിലയുണ്ട്, നിലയുണ്ട്. പക്ഷേ പലപ്പോഴും കൺമുന്നിലൂടെ നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഈ ഒരു അറിവിനെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പകർത്തുവാനും അതുപോലെ തന്നെ അതിനെ വേണ്ടുന്ന വില കൽപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനീ വിജ്ഞാനങ്ങളൊന്നും തന്നെ ചെറുതല്ല. അവരുടെ എല്ലാം ജീവിതത്തിൽ അവർ അത്രമേൽ വില കൽപ്പിച്ചെന്നൊരു ഒരു വിജ്ഞാനത്തിൻ്റെ ശകലം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ, തുൽഹ റളിയല്ലാഹുവിൻ്റെ വേഷത്തെയും കോലത്തെയും വരെ അത് ബാധിച്ചെന്ന് പറയുമ്പോൾ അവരെല്ലാം അറിവിന് കൽപ്പിച്ചിട്ടുള്ള വില എത്രയാണ്, പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ആമുഖമായിക്കൊണ്ട് സൂചിപ്പിച്ച ഹദീസിൽ നിന്നും കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വല്ലാത്തൊരു മഹത്വവും ആ ഹദീസിൽ തെളിഞ്ഞു കാണുവാൻ നമുക്ക് സാധിക്കും. അഥവാ ഒരു മനുഷ്യൻ മരിക്കുന്ന വേളയിൽ അല്ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, മുൻപോട്ടുള്ള ജീവിതം വളരെയധികം എളുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് മരിക്കുന്ന വേളയിൽ പറയണമെങ്കിൽ ജീവിതം അത് വെച്ചുകൊണ്ട് തന്നെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്നുള്ളത്. അല്ലാ ഇലാഹ ഇല്ലാത്തവരൊരിക്കലും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സ്വർഗം അവൻ്റെ പേരിൽ നിഷിദ്ധമാണ്. അതുകൊണ്ട് ആ കാര്യവും നമ്മൾ ഉൾക്കൊള്ളുക. തൗഹീദിന് കടകവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും പാടെ വിട്ടുമാറ്റി നിർത്തുക. അതുപോലെ തന്നെ വിജ്ഞാനത്തെ, ദീനീ വിജ്ഞാനത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നുകരുവാനും അത് ശേഖരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സ്വർഗത്തിലെ വലിയ വലിയ ദരജകളിൽ എത്തിപ്പിടിക്കുവാനും വേണ്ടിക്കൊണ്ട് നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാന വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസാഇലിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അറിവിന് വില കൽപ്പിക്കുക. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് ജാസിം കരുളായി. പീസ് റേഡിയോ ശ്രോതാക്കളിന് പ്രവേശിക്കുന്നത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ്. തുമ്മലും കൂട്ടുവായും ഭാഗം രണ്ട്. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ മഹത്തായ ഒരനുഗ്രഹമാണ് സംസാരശേഷി എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ലോകത്ത് അനേകായിരം ജീവജാലങ്ങളുണ്ടല്ലോ. അവയിൽ നിന്നെല്ലാം മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും വ്യതിരിക്തനാക്കുന്നതും സംസാരശേഷി എന്നുള്ള ഒരനുഗ്രഹം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ വാക്കുകളായും വാചകങ്ങളായും മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു അർറഹ്മാനിൽ തന്നെ പറഞ്ഞില്ലേ, അല്ലമഹുൽ ബയാൻ, അഥവാ വിശേഷണം, സംസാരശേഷി, വിശദീകരിക്കുവാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകി എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ സംസാരശേഷി എന്ന നിഅമത്തിന് നന്ദി കാണിക്കുവാനും നമുക്ക് സാധിക്കണം. അതെങ്ങനെയാണ്? അത് സംസാരത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ടാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ ഉണ്ട്. സംസാരത്തിൽ വരാൻ പാടില്ലാത്ത ചില രൂപങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സംസാരിക്കുമ്പോൾ അൽ കലിമത്തു ത്വയ്യിബ, ശുദ്ധമായ വാക്കുകൾ, നല്ല സംസാരങ്ങളായിരിക്കണം നമ്മുടേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമൻ കാൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്ത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പം നല്ലത് പറയുക, അത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട് എന്നതിൻ്റെ ഒരടയാളമാണ് എന്നാണ്. അതുമാത്രമല്ല, നല്ല വാക്കുകൾ അത് സ്വദഖയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖത്തുൻ, നല്ല വാക്കുകൾ അതൊരു സ്വദഖയാണ്. സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ അതിനൊരു പ്രാധാന്യമുള്ളേ, പ്രതിഫലാർഹമായ ഒരു പ്രവൃത്തിയല്ലേ? ഇതുപോലത്തെ ഒരു സ്വദഖയാണ്, മീസാനിൽ കനം തൂങ്ങുന്ന ധർമ്മമാണ് നല്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ. അതുമാത്രമല്ല, നല്ല വാക്കുകൾ നരകത്തിൽ നിന്നും നമുക്കുള്ള രക്ഷയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖത്തി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. അഥവാ ഈത്തപ്പഴം കഷ്ണമാക്കി അതിൻ്റെ ഒരു കഷ്ണം ദാനം നൽകിയിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്നും രക്ഷ തേടാൻ ശ്രമിക്കണേ. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഫമല്ലം യജിദ് ശിക്കത തമ്രത്തിൻ, ഇനി ഒരാൾക്ക് അങ്ങനെ ഒരു കാരക്കയുടെ ചീള് പോലും സ്വതക്ക നൽകാൻ കിട്ടിയിട്ടില്ല എങ്കിൽ, ഫബി കലിമത്തിൻ ത്വയ്യിബ, അവൻ നല്ല വാക്കുകൾ പറയട്ടെ, അതുകൊണ്ട് നരകത്തിൽ നിന്നും അവൻ രക്ഷ തേടട്ടെ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല വാക്കുകൾ അത് നരകത്തിൽ നിന്നും നമുക്കുള്ള രക്ഷയാണ്. ഇനി നല്ല വാക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ നരകത്തിൽ പ്രവേശിക്കാനും അത് മതി. നരകത്തിലൊരാൾ പ്രവേശിക്കാൻ ചീത്ത വാക്കുകൾ മതി. ബനു ഇസ്രായേലിലെ രണ്ടാളുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊരാൾ വളരെയധികം പാപങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയാണ്, ധാരാളം തിന്മകൾ ചെയ്തിരുന്ന ഒരു വ്യക്തി. എന്നാൽ മറ്റൊരു വ്യക്തിയോ, അയാൾ നന്മകൾ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു ദിവസം ഈ നന്മകൾ ചെയ്തിരുന്ന വ്യക്തി തിന്മകൾ ചെയ്തിരുന്ന വ്യക്തിയോട് പറയുകയാണ്, നിനക്കൊന്നും അല്ലാഹു പൊറുത്തു തരില്ല. അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത്, അതിനെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള സംസാരം. അങ്ങനെ രണ്ടുപേരും മരിച്ചു, പരലോകത്തെത്തി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ തെറ്റുകൾ ചെയ്തിരുന്ന വ്യക്തിയോട് പറയുകയാണ്, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്നത്ത ബിറഹ്മത്തി, എൻ്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ. നന്മകൾ ചെയ്തിരുന്ന വ്യക്തിയില്ലേ, അയാളോട് അല്ലാഹു ചോദിക്കുകയാണ്, അക്കുൻ തബി അലിമ, എന്നെക്കുറിച്ച് നിനക്കറിയുമായിരുന്നോ, എൻ്റെ കഴിവിനെക്കുറിച്ച് നിനക്കറിയുമായിരുന്നോ, ഇത് ഹബു ബിഹി ഇലന്നാർ, നീ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അതുകൊണ്ട് നീ നരകത്തിലേക്ക് പോയിക്കോ. അപ്പം നരകത്തിലേക്ക് പോകാനും ഒരു വാക്ക് മതിയെന്നർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ വാക്കും നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാഹ്. ഒരടിമ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് കാരണമാകുന്ന ഒരു വാക്ക് പറയും. ലായുൽഖീലഹാബാലൻ, എന്നാൽ അതിനയാൾ പ്രത്യേകിച്ചൊരു പ്രാധാന്യം നൽകിയിട്ടുണ്ടാവില്ല. അയാൾ സാധാരണ രൂപത്തിൽ സംസാരിച്ചതാണ്, പക്ഷെ അയാളുടെ സംസാരത്തിൽ വന്ന വാക്ക്, അയാളുടെ സംസാരം അള്ളാഹ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള സംസാരമായിരുന്നുവെങ്കിൽ, യർഫഅഹുല്ലാഹു ബിഹാ ദറജാത്ത്, അള്ളാഹു അയാളുടെ സ്ഥാനങ്ങൾ ഉയർത്തും. എന്നൊരു പ്രവാചകൻ പറയാണ്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന ഒരു സംസാരം ഒരാൾ പറയും. ലായുൽഖീലഹാ ബാലൻ, അയാൾ അതിനൊരു പ്രാധാന്യം നൽകിയിട്ടൊന്നുമില്ല. അയാൾ സാധാരണ പോലെ സംസാരിച്ചതാണ്, പക്ഷെ സംസാരം വൃത്തികെട്ട ദീനിനെതിരായ രൂപത്തിലുള്ള സംസാരമാണെങ്കിൽ, യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ വാക്കുകൊണ്ട് അയാൾ നരകത്തിലേക്ക് പതിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു പക്ഷേ വിഷമിച്ച് നിൽക്കുന്ന ഒരു വിശ്വാസി, അവൻ്റെ ഹൃദയമൊന്ന് തണുപ്പിക്കുവാൻ, അവനൊരൽപ്പം സമാധാനം നൽകുവാൻ, ആശ്വാസം നൽകുവാൻ നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ, അത് ഒരു പക്ഷേ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമായേക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ, ഹൃദയത്തിന് ആനന്ദം നൽകുവാൻ, വിശ്വാസികളെ ചിരിപ്പിക്കുവാൻ നമ്മൾ പറഞ്ഞ ചില തമാശകൾ, അനുവദനീയമായ രൂപത്തിലുള്ള തമാശകൾ, അതൊക്കെ ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കാരണമായേക്കാം. എന്നാൽ ദേഷ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ, ചില തെറിവാക്കുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ, ഖുദ്റത്തിനെ, മഗ്ഫിറത്തിനെ നിഷേധിക്കും രൂപത്തിലുള്ള വാക്കുകൾ, ദീനിനെ പരിഹസിക്കും വിധത്തിലുള്ള വാക്കുകൾ, ഇത്തരം വാക്കുകൾ കൊണ്ട് നരകത്തിലേക്ക് പതിക്കാനും കാരണമാകും. മുനാഫിഖീങ്ങൾ, അവർ പ്രവാചകൻ്റെ സ്വഹാബത്തിനെ പരിഹസിച്ചിരുന്നു. ഒരിക്കൽ തബൂക്ക് യുദ്ധവേളയിൽ സ്വഹാബത്തിനെ കുറിച്ച് ഒരു മുനാഫിക്കായ വ്യക്തി പറയുന്നുണ്ട്, മാ റഅയ്തു മിസ്ല ഖുറായിനാഹ ഉലായി, ഇതുപോലത്തെ ഖുറായികളെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു മുനാഫിക്കായ വ്യക്തി സ്വഹാബത്തിനെ കുറിച്ച് പറയാണ്, ഖുർആൻ പഠിച്ച ഈ സ്വഹാബത്തിനെ പോലെയുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് ഇവരുടെ പ്രത്യേകത? ലാ അർഗബ ബുതൂനൻ വലാ അക്സബ അൽസിനതൻ വലാ അജ്ബന ഇൻദ ലിഖാഇ, ഇവർ തീറ്റക്കുതിയന്മാരാണ്, കളവു പറയുന്നവരാണ്, ബീരുക്കളാണ്. നഊദു ബില്ലാ. സ്വഹാബത്തിനെ കുറിച്ച് പറയാണേ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ ആയത്തിറക്കി. അള്ളാഹു പറയാണ്, വൽ ഇൻ സഅൽതഹും, റസൂലേ താങ്കൾ അവരോട്, ആ മുനാഫിഖീങ്ങളോട് ചോദിച്ചാൽ, എന്തിനാണ് ഇങ്ങനൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ലഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, ഇന്നമാ കുന്നാ നഖൂദു വനൽ അബ്, ഞങ്ങൾ കളിതമാശയായി പറഞ്ഞതാണ്, ഞങ്ങളിങ്ങനെ ഒരു രസത്തിലാണ് പറഞ്ഞതാണ്. അള്ളാ തിരിച്ചു ചോദിക്കുകയാണ്, കുൽ, നബി അവരോട് പറ, ചോദിക്ക്, അബില്ലാഹി വ ആയാത്തിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടുമാണോ നിങ്ങൾ പരിഹാസം പറയുന്നത്? ലാ തഅതദിറു, നിങ്ങൾ കാരണങ്ങളൊന്നും പറയണ്ട, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായിരിക്കുന്നു. ഈമാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിഷേധികളായിരിക്കുന്നു. അപ്പം എന്തേ കാരണം? സംസാരത്തിൽ വന്ന ഒരു പിഴവ്. അപ്രിയമുള്ളവരെ, നമ്മുടെ നാവ് എല്ലില്ലാത്ത അവയവമായതുകൊണ്ട് ഏത് രൂപത്തിലും ചലിപ്പിക്കാം, ഒരു ലൈസൻസും ഇല്ലാതെ സംസാരിക്കാം, തോന്നിയതൊക്കെ ഒരു പ്രയാസമില്ലാതെ ഏത് സമയത്തും ഏതാളുടെ മുന്നിൽ വെച്ചും വിളിച്ചു പറയാം. പക്ഷേ നല്ലോണം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് വെച്ചതൊക്കെ തിരിഞ്ഞു കൊത്തും. അതുകൊണ്ടാണ് ചില കവികൾ പറഞ്ഞത്, അയ്യുഹൽ ഇൻസാൻ ഇഹ്ഫൽ ലിസാനക, ഓ മനുഷ്യ, നിന്റെ നാവിനെ നീ സൂക്ഷിച്ചോ, ഫഇന്നഹു സുഅബാൻ, അതൊരു പാമ്പാണ്, അത് തിരിഞ്ഞു കൊത്തും പരലോകത്ത്. ഇവിടെ വെച്ച് നമുക്ക് എന്തും പറയാം, ആരും ചീത്ത പറയാം, ഏത് രൂപത്തിലും പറയാം, എവിടെ വെച്ചും പറയാം, ഒന്നും പ്രശ്നമല്ല. ഒരു പക്ഷേ മുന്നിലുള്ളവൻ ഒരൽപ്പം ഈമാനും വിശ്വാസവും സൊബറൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ഓനൊക്കെ കേട്ട് നിന്നേക്കും, ക്ഷമിച്ചേക്കും, തിരിച്ചൊന്നും പറഞ്ഞു ഒന്നും വരില്ല. പക്ഷെ പ്രിയമുള്ളവരെ, പരലോകത്ത് ഇത് വലിയ ഖേദങ്ങൾക്ക് കാരണമാകും. ഇതുകൊണ്ട് വലിയ നഷ്ടങ്ങളുണ്ടാകും, നന്മകളെല്ലാം പൊളിഞ്ഞു പോകും. സ്വഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അത്തദ്റൂനമാ അക്സറുമായു ദഖിലുന്നാസുന്നാർ, ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന അക്സറമായു ദഖിലുന്നാസുന്നാറാ അൽ ജൗഫാനി അൽ ഫർജു വൽ ഫമു, ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഒന്ന് ഗുഹ്യാവയവും രണ്ട് വായയുമാണ്, അഥവാ നാവാണ്. അപ്പം നാവിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നന്മകളെല്ലാം പൊളിഞ്ഞുപോയി നരകത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അടിസ്ഥാനം ലിയസ്മുത്ത് പ്രവാചകൻ പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കലാണ്. ഇനി നമുക്ക് സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നല്ല വാക്കുകൾ പറയുക, അത് സ്വതക്കയാണ്. ചീത്ത വാക്കുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ മോശപ്പെട്ട വാക്കുകളിൽ പെട്ടതാണ് മറ്റൊരാളെ ആക്ഷേപിച്ച് സംസാരിക്കുക, ശപിച്ച് പറയുക. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ആനി വലൽ ഫാഹിശി. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ കുത്തി പറയുന്നവനല്ല, ആക്ഷേപിച്ച് പറയുന്നവനല്ല, ശപിക്കുന്നവനല്ല, മ്ലേച്ഛമായത് സംസാരിക്കുന്നവനുമല്ല. അല്ലെ, ചില ആളുകൾ പറയുന്ന വാക്കുകൾ എത്ര മോശമാണ്, ഏയ് പണ്ടോറം. അല്ലെ, ചില ആളുകൾ സംസാരിക്കുന്നതാണ്, ഫോൺ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഫോൺ സ്റ്റക്കായി, ഏയ് ഈ പണ്ടാറ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതേപോലെ ചില കുട്ടികളോട് പറയും, കുരുത്തം കെട്ടവൻ, നശിച്ചു പോയവൻ, നീ കുത്തുവാളെടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത്തരം രൂപത്തിൽ മറ്റുള്ളവരെ ശപിച്ച് പറയൽ അതൊരു വിശ്വാസിയുടെ ലക്ഷണം അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വിശ്വാസികളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല. അത് നമ്മുടെ വാഹനത്തിനെയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ജീവനില്ലാത്ത വസ്തുക്കളെയാണെങ്കിലും ശപിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യകൂനു ലഅനൂന ശുഫഅഅ വലാ ശുഹദാ യൗമൽ ഖിയാമ. ശപിച്ച് പറയുന്ന ആളുകൾ അവർ പരലോകത്ത് ശുപാർശകരാകാൻ അവർക്ക് സാധിക്കൂല. ലഅനുൽ മുഅ്മിനിക ഖത്ലിഹി, ഒരു വിശ്വാസിയെ ശപിക്കൽ അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഓ, എത്ര ഗൗരവമാണ് ആ വാക്ക്. ഒരു വിശ്വാസിയെ നമ്മൾ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. വിശ്വാസികളെ മാത്രമല്ല, ഒന്നിനെ ശപിക്കാൻ പറ്റൂല. ചില ആളുകൾ കാലത്തെ ശപിക്കും, ഈ എന്തൊരു ദിവസമാണെന്ന്, ഇതെന്തൊരു മാസ, ഇതെന്തൊരു വൃത്തിയേട്ട കാല, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താണ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറയാണ്, യുദീനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ വേദനിപ്പിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു. അവൻ പറയുന്നു, യാ ഖൈബത ദഹ്ർ, നാശം പിടിച്ച കാലം. ഫലാ യഖൂലന്ന അഹദുക്കും യാ ഖൈബത ദഹ്ർ, നാശം പിടിച്ച കാലം നിങ്ങൾ പറയരുത്. ഫഇന്നി അന ദഹ്ർ, അല്ലാഹു പറയാണ് ഞാനാണ് കാലം. ഉഖല്ലിബു ലൈലഹു വനഹാറഹു, അതിനെ മാറ്റുന്നത്, അതിൻ്റെ പകലുകളെ രാത്രികളെ മാറ്റുന്നത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, അഥവാ കാലത്തെ പഴിച്ചു പറയാൻ പാടില്ല. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബുൽ അംവാത്ത്, മരണപ്പെട്ടവരെ നിങ്ങൾ മോശപ്പെടുത്തി പറയരുതേ. അയ്യോ, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എന്തൊരു ഇത്, അങ്ങനൊന്നും പറയാൻ പാടില്ല. മരിച്ചു പോയ ആൾക്കാരെ പറയാൻ പാടില്ല. അതേപോലെ ലാ തസുബ്ബു റീഹ്, കാറ്റിനെ ശപിക്കാൻ പാടില്ല. എന്തൊരു വൃത്തിയേട്ട കാറ്റ്, അങ്ങനെ പറയാൻ പാടില്ല. അതേപോലെ ചില ആളുകൾ അസുഖത്തെ പഴിക്കും. റസൂലുള്ളാഹി പറഞ്ഞു ഒരു സ്വഹാബി വനിതയോട്, ലാ തസുബ്ബി അൽ ഹുമ്മ, പനിയെ നീ ചീത്ത പറയരുത്. ചില ആൾക്കാർ പനി, തലവേദനയൊക്കെ വരുമ്പോൾ അതിനെ ശപിച്ചു പറയും, അങ്ങനെ പറയാൻ പാടില്ല. ലാ തസുബ്ബു ദീക്ക, കോഴിയെ നിങ്ങൾ ശപിച്ചു പറയരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ നല്ലതാക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഇൻഷാല്ലാ, വാക്കുകളുമായി സംസാരവുമായി ബന്ധപ്പെട്ട മറ്റു ചില മര്യാദകൾ കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ. പീസ് റേഡിയോ,
3: ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും വെളിച്ചവും ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് രാപ്പകലുകൾ മാറ്റിമറിക്കുന്നവനെ ആരാധിക്കുക ഈ വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. മാന്യ സഹോദരങ്ങളെ, പ്രിയ ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. മുഅ്മിൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ എന്ന അർത്ഥമാണ് ഈമാനുള്ളവൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ. രണ്ടാമത്തേത് അംന് കരസ്ഥമാക്കിയവൻ അഥവാ നിർഭയനായി തീർന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടുകൂടി നിർഭയനായി തീർന്ന ഒരു വ്യക്തിയെയാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനുകൾ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല. ആത്യന്തികമായ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രൂപത്തിലുള്ള പേടി ഒരിക്കലും അവർക്കുണ്ടാവാൻ പാടില്ല. അവർ ഭയപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രമാണ്. അതേപോലെ തന്നെ വിശ്വാസികൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ആശയറ്റുപോവുക എന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭൂഷണമല്ല. കാരണം എല്ലാറ്റിനും കഴിവുള്ളവനായ അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണ് നമുക്ക് നിരാശപ്പെടാൻ സാധിക്കുക? അതുകൊണ്ടല്ലേ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാലൂൻ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുന്നത് വഴിപിഴച്ച ആളുകൾ മാത്രമാണ്. ഇന്നഹു ലാ യയ്അസു മിർ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ എന്ന് യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും പറയുന്നുണ്ട്. സത്യനിഷേധികളായ ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശയുണ്ടാവുക. അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് ഒരിക്കലും നിരാശയുണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു വലിയ ഭയപ്പാട് സൃഷ്ടികളെ സംബന്ധിച്ചോ ദുനിയാവിനെ സംബന്ധിച്ചോ അവർക്ക് ഉണ്ടാകുവാനും പാടില്ലാത്തതാണ്. ഈ ഒരു ആശയത്തിലേക്ക് വെളിച്ചം നൽകുന്ന പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും സത്യവിശ്വാസികളായ ആളുകൾ പല നിലക്കുമുള്ള ഭീഷണികൾ സമൂഹത്തിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള വചനങ്ങളും അതിൻ്റെ ആശയങ്ങളും നമുക്ക് തികഞ്ഞ നിർഭയത്വവും ആശയും നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 173-ാമത്തെ വചനം നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, മദീന കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ സ്വഹാബത്തിനെ ശത്രുക്കളെ സംബന്ധിച്ച് ഭയപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചപ്പോൾ അവതരിപ്പിക്കപ്പെട്ട വചനമാണ് ഈ വചനം. അതേപോലെ തന്നെ തുടർന്നുള്ള വചനങ്ങളും എന്താണതിൽ നാം കാണുന്നത്? അല്ലദീന ഖാല ലഹുമുൻ നാസ്, അവർ ജനങ്ങളോട് പറഞ്ഞു അഥവാ വിശ്വാസികളോട് പറഞ്ഞു. ഒരു വിഭാഗം എന്താണ് പറഞ്ഞത്? ഇന്നന്നാസ ഖദ് ജമഉലക്കും, ജനങ്ങളെല്ലാം ഇതാ നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞിരിക്കുന്നു. നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഇതാ ആളുകൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നു എന്ന് പറയുകയും ഫഹ്ഷൗഹും, അവരെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഫസാദഹും ഈമാന, അവർക്കവരുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവനാണ് ഏറ്റവും ഉത്തമൻ. അപ്പോൾ വിശ്വാസികളോട് ചില ആളുകൾ വന്നുകൊണ്ട് പറയുകയാണ്, ഇതാ ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, ഫഹ്ഷൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടണം എന്ന് പറയാണ്. ശത്രുക്കളെ ഭയപ്പെടണം, നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരാനിരിക്കുന്നു, ആപത്ത് വരാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വിശ്വാസികളെ പേടിപ്പിക്കാറില്ലേ? തീർച്ചയായും ഈ ഒരു വിഷയത്തിലേക്ക് വളരെ കൃത്യമായ ഒരു വിശദീകരണം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. ഇതേപോലെ പൂർവ്വകാലത്തും സംഭവിച്ചിട്ടുണ്ട്. സ്വഹാബത്തിനോട് പറയുകയാണ്, ഇതാ ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരിലാണ്, എല്ലാവരും നിങ്ങൾക്കെതിരിൽ തിരിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സ്വഹാബത്തിന് പേടിയാണോ വർദ്ധിച്ചത്? അല്ല, ഫസാദഹും ഈമാന, അവർക്കവരുടെ ഈമാൻ വിശ്വാസമാണ് വർദ്ധിച്ചത്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ലാഹു മതി. നിങ്ങൾ ആരെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെയുള്ളത് ഞങ്ങളുടെ സ്രഷ്ടാവായ അല്ലാഹുവാണ്. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനും അവനാണ്. അതുകൊണ്ട് ആരെയാണോ നാം ഭരമേൽപ്പിക്കുന്നത്, ആ അല്ലാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവാണ്. അവനേക്കാൾ നന്നായി ഭരമേൽപ്പിക്കാൻ പറ്റിയ ആരും ഇല്ല തന്നെ. ആ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച ആളുകൾക്ക് പിന്നെ എന്തിനു ഭയപ്പാട്? അതുകൊണ്ടാണ് അവർക്ക് ഈമാൻ വർദ്ധിച്ചു, നിർഭയത്വം വർദ്ധിച്ചു, വിശ്വാസം വർദ്ധിച്ചു. അവർ പറഞ്ഞത് ഞങ്ങൾക്കല്ലാഹു മതി എന്നാണ്. അങ്ങനെ അചഞ്ചലമായ ഒരു തീരുമാനവും നിലപാടും അവരെടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് വിജയം നൽകി. 174-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഫൻഖലബു ബിനിഅമതിൻ മിനല്ലാഹി വഫദ്ലിൻ, അല്ലാഹുവിൻ്റെ നിഅമത്ത് കൊണ്ടും അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അവർ വീടുകളിലേക്ക് തിരിച്ചുപോയി. ലം യംസസ്ഹും സൂഉൻ, അവർക്കൊരു ഉപദ്രവവും ബാധിച്ചില്ല, ശത്രുക്കൾക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വത്തബഉ റിദ്വാനല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രീതിയായിരുന്നു അവർ പിന്തുടർന്നത്, അവർ പിൻപറ്റിയത്. വല്ലാഹു ദൂ ഫദ്ലിൻ അളീം, അല്ലാഹു മഹത്തായ ഔദാര്യമുള്ളവനും അനുഗ്രഹങ്ങൾ നൽകുന്നവനുമാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ച് അവനിൽ ഭരമേൽപ്പിച്ചപ്പോൾ ഈമാൻ അവർക്ക് വർദ്ധിച്ചു. ആ ഒരു മഹനീയമായ ഗുണം അവർക്കുണ്ടായപ്പോൾ അല്ലാഹു അവർക്ക് നൽകിയ സമ്മാനം എന്താണ്? അവൻ്റെ നിഅമത്ത് കൊണ്ടും അവൻ്റെ ഫളു കൊണ്ടും അവരെ ഉപദ്രവിക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചില്ല. അങ്ങനെ അവർ തങ്ങളുടെ വീടുകളിലേക്ക് നിർഭയരായിക്കൊണ്ടും ഒരു ആപത്തും പറ്റാത്തവരായിക്കൊണ്ടും അവർ മടങ്ങിപ്പോയി. കാരണം അവർ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും വത്തബഉ റിദ്വാനല്ലാഹ്, അള്ളാഹുവിൻ്റെ റിദ്വാനാണ്, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവുമാണ്. അതല്ലാത്ത മറ്റു നേട്ടങ്ങളൊന്നും അവർ ആഗ്രഹിച്ചില്ല. അതിനുവേണ്ടി എന്തും ത്യജിക്കാനും സഹിക്കാനും അവർ തയ്യാറായി. അപ്പോൾ അള്ളാഹു അവർക്ക് വമ്പിച്ചതായ വിജയം നൽകി. ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല 175-ൽ പറയുന്നത്, ഇന്നമാ ദാലികുമു ശൈത്താനു യുഖവ്വിഫു ഔലിയാഅ ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. തീർച്ചയായും തൻ്റെ മിത്രങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് ഷെയ്ത്താനാകുന്നു. എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ മനസ്സിൽ ഭയപ്പാടുണ്ടാക്കുന്നത് ഷെയ്ത്താനാണ്. അത് പിശാചിക്കളിൽപ്പെട്ട ഷെയ്ത്താന്മാരുമുണ്ട്, സാക്ഷാൽ ഇബ്ലീസുമുണ്ട്, അവൻ്റെ സൈന്യങ്ങളുമുണ്ട്, മനുഷ്യരിൽപ്പെട്ട പിശാചിക്കളുമുണ്ട്. അവർ അവരുടെ മിത്രങ്ങളെക്കുറിച്ച് സത്യവിശ്വാസികളെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. വഖാഫൂനി, നിങ്ങൾ എന്നെ ഭയപ്പെട്ടാൽ മതി. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പോൾ വിശ്വാസികൾക്ക് അവർക്ക് ശരിയായ ഈമാനുണ്ടെങ്കിൽ അവർ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടട്ടെ. പിശാചിക്കൾ അവരുടെ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നത് അവർ ഗൗരവമായി എടുക്കാതിരിക്കുകയും ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ വിശ്വാസി ഭയപ്പെടേണ്ടത് അല്ലാഹുവിനെയാണ്, അല്ലാഹുവിൻ്റെ ശത്രുക്കളെ അവർ ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിരാശ കൈവടിഞ്ഞ്, ഭയം കൈവടിഞ്ഞ് നിർഭയരായിരിക്കുക. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. രാപ്പകലുകൾ മാറ്റിമറിക്കുന്നവനെ ആരാധിക്കുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നല്ല സ്കൂളിൽ അസംബ്ലിയിൽ ശിഖല്ല ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉറുദു അധ്യാപകനാണ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഈ ശിശുക്ഷേമ സമിതിയുടെ പുതിയൊരു സർക്കുലർ സംബന്ധിച്ച കാര്യമായിട്ട് റിമൈൻഡ് ചെയ്യണ്ടായി. ഞങ്ങളുടെ എച്ച് എം സാർ ജോജോ സാറായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തത്. വിഷയതായിരുന്നു കുട്ടികൾക്ക് ലിപ്സ്റ്റിക് മുക്ത ക്യാമ്പസ് സാക്ഷാത്കരിക്കണം എന്നതാണ്. ലിപ്സ്റ്റിക് കുട്ടികളെ വലിയ തോതിൽ വിഷയങ്ങൾ വരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ അവർ നടത്തിയ ഒരു അക്കാഡമിക് റിസർച്ചിൽ കുട്ടികളിൽ പുതിയ ജനറേഷനിൽ ജൻസിയിൽ കുടൽ ക്യാൻസറുകൾ കുറച്ചുകൂടി വ്യാപകമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ കാരണം പഠിച്ചപ്പോഴാണ് ലിപ്സ്റ്റിക് അതിനൊരു റീസണാകുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിഷയമായി ഇവിടെ ഉയർത്തുകയാണ്. നിങ്ങളുടെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂളുകളെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മക്കളെ ഈ വിഷയം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ടീച്ചേഴ്സും കുറച്ചൊക്കെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും, പുതിയ ജനറേഷനിൽ നിന്ന് വന്ന ആളുകൾ. അവരോട് ഈ കാര്യങ്ങൾ തീർച്ചയായും സംസാരിക്കേണ്ടതാണ്. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഇതിലെ വിഷയം. വേഗം ഇതൊരു മതരംഗത്തുള്ള ആളുകൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ആംഗിളാണ് ആദ്യം കൊടുക്കുക. ആംഗിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ആംഗിൾ ഉണ്ട്, അത് സീരിയസ് ആണോയെന്ന് വെച്ചാൽ സീരിയസ് ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബാല്യത്തിൻ്റെ സ്വാഭാവികതയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ശരീരബോധം, ഒരു ബോഡി ഇമേജ്, അവരുടെ ശരീരം എങ്ങനെയാകണം, സൗന്ദര്യം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചൊരു ബോധവും ഒരു ചിന്തയും അവരിലേക്ക് വളരെ രഹസ്യമായി സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആ വിഷയത്തിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ മൊത്തം. കഴിഞ്ഞൊരു കോവിഡോടുകൂടെ അതിനെ വലിയ തോതിൽ ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനവർ മുടക്കിയ പണത്തിൻ്റെ എത്രയോ ഇരട്ടി നമ്മുടെ സഹോദരിമാർ ചുണ്ടിൽ വാരിത്തേച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു കോസ്മെറ്റിക് വ്യാപാര ശൃംഖല, ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വളരെ ക്ലിയറാണ്. ഇതിപ്പോൾ കുട്ടികൾ, പ്രീടീൻസ്, ടീനേജുകാർ ഇവരെ എയിം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻഫ്ലുവൻസേഴ്സും കാർട്ടൂണുകളും ഒക്കെ, കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചുണ്ടറ്റത്ത് പോലും കൃത്യമായി ലിപ്സ്റ്റിക്ക് പുരട്ടിയാണ് കൊണ്ടുവരുന്നത്. പ്രീ കെ ജി മുതൽ കെ ജിയും പിന്നെ ടീനേജ് വരെ നീണ്ടു നിൽക്കുന്നവരെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവിടെ മുടക്കണ പണം എന്ന് പറയുന്നത് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം ബെനിഫിഷ്യറി നൽകുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ആ നിലക്ക് ഇതിനൊരു സാമൂഹിക വിപത്താണിത്. പലതരം സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കടന്നു വരുന്നു. അവർ ഒന്ന് ചുണ്ടറ്റത്ത് ഒരു ലിപ്സ്റ്റിക്ക് പുരട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. വെറുതെ ഇപ്പം മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ആ മരണാനന്തര ചടങ്ങുകളിൽ അച്ഛൻ്റെ അരികത്ത്, ഉപ്പയുടെ അരികത്ത് കരഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടറ്റത്തു ഇത് പുരട്ടുന്നുണ്ട്. അവൾ അവളുടെ വാതിലടച്ച് ഉപ്പാൻ്റെ അച്ഛൻ്റെ ബോഡി പുറത്ത് ഉണ്ടായിരിക്കെ അവൾ മുഖം മിനുക്കി പ്ലക്ക് ചെയ്ത് ഒക്കെയാണ് ഇറങ്ങണത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമലാണ്, ഇന്ന് നോർമലാണ്. ഡ്രസ്സ് ധരിക്കുക എന്നത് എന്ത് ഫീലിംഗാണ് അവർക്കുള്ളത്? അതേ ഫീലിംഗാണ്. അതൊന്നുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ഒരു ബോധത്തിലേക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു.
3: ഇത് സത്യത്തിൽ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നു എന്നൊരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നതാണ് ഇതിലെ പ്രധാനം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ വിപണി എത്രമാത്രം ലാഭകരമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വിപണി മോശമാവുക പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിലാണെന്നാണ് ഒരു കണക്ക്, ഞാൻ വായിച്ചൊരു കണക്കാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലരും അത്യാവശ്യമില്ല അല്ലെങ്കിൽ വളരെ അനിവാര്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വരുത്തും, യാത്രയിൽ നിയന്ത്രണം വരുത്തും, ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനത്തെ ട്രെയിൻ ടിക്കറ്റിലെ ഉയർന്ന പിന്നെ വില നൽകേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആളുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക. പക്ഷേ വലിയ സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഈ സ്ത്രീകളുടെ കോസ്മെറ്റിക്സിൻ്റെ വിപണിയിൽ താഴേക്ക് പോകുന്നില്ല എന്നത് ഒരു ഗൗരവകരമായ സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് കുട്ടികളും മുതിർന്നവരൊക്കെ പോകുന്നത് വലിയ അപകടം ഉണ്ടാക്കും. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ നയിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി സംശയമില്ലാത്ത രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദു സ്വാലഹീൻ, പ്രബോധകനും സഹനശീലവും മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലഹീനിലെ ഓരോ അധ്യായങ്ങൾ പഠിപ്പിക്കപ്പെടുകയാണ് പീസ് റേഡിയോ റിയാദു സ്വാലഹീൻ എന്ന ഈ പരിപാടിയിലൂടെ. പ്രബോധകനും സഹനശീലവും എന്ന വിഷയത്തിലെ ഇന്നത്തെ അധ്യായം പഠിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വാലഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിസ്സാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദു സ്വാലിഹീനിലെ ബാബു സ്വബ്റിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഇമാം ബുഖാരി മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് നാം പഠനവിധേയമാക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ആരാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്നതിനെ സംബന്ധിച്ച് വളരെ ഹ്രസ്വമായ ഒരു വിവരണം നാം കേൾക്കുകയുണ്ടായി. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അബിഷീനയിലേക്ക് ഇജറ പോയ മഹാരഥന്മാരിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിട്ടുള്ള സർവ മഷ്ഹദുകളിലും സർവ യുദ്ധങ്ങളിലും മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പങ്കെടുത്തിട്ടുണ്ട്. രണ്ട് ഖിബ്ലയിലേക്കും തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട് എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണരംഗത്തും അദ്ദേഹം തൻ്റെതായ പങ്കാളിത്തം വഹിച്ചതായും ചരിത്രകൃതികളിലും ഹദീസുകളിലുമൊക്കെ, ഹദീസ് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാം. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം കൂഫയിൽ ഭരണമേറ്റെടുത്തിരുന്നു. അവിടെ വാലിയായി, ഗവർണറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ തുടക്കം വരെ അവിടെ തന്നെ അദ്ദേഹം ആ സേവനത്തിൽ കഴിച്ചുകൂട്ടിയിരുന്നു എന്നും പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് തന്നെ മടങ്ങി വരികയും മദീനയിൽ വച്ച് അദ്ദേഹം വഫാത്താകുകയും ചെയ്തു എന്ന് എല്ലാം രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവാണ് അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. അത് അദ്ദേഹത്തിൻ്റെ വസ്വയത്ത് പ്രകാരമായിരുന്നു. ബഖീഅയിലാണ്, മദീനയിലെ ബഖീഅയിലാണ് അദ്ദേഹം മറമാടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ അവിടെയാണ് ദഫൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ അദ്ദേഹത്തിൽ നിന്ന് 848 ഹദീസുകൾ റിവാദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ബുഖാരി മുസ്ലിമും സംയുക്തമായി 64 ഹദീസുകളും ഇമാം ബുഖാരി മാത്രമായി 21 ഹദീസും ഇമാം മുസ്ലിമിൽ മാത്രമായി 35 ഹദീസുകളും റിവാദ് ചെയ്യപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ധാരാളം പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാനും അദ്ദേഹത്തിൻ്റെതായ ഫളായിലുകൾ ധാരാളമായി ചർച്ച ചെയ്യാനുമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ചരിത്ര സ്വഹാബികളെക്കുറിച്ചുള്ള ചരിത്ര പഠന മേഖലകളിലാണ് കൂടുതലത് അനുയോജ്യമാകുക എന്നതുകൊണ്ട് ഇത്തരമൊരു ക്ലാസ്സിൽ നാം അത്ര വിശദമായി അതിലേക്ക് നീങ്ങുന്നില്ല. അബ്ദുല്ലാഹിബ് മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന്നി അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തീർച്ചയായും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കാണുന്നതുപോലെ, ഞാനിപ്പോഴും റസൂലുള്ളാഹി ഇങ്ങനെ കാണുന്നതുപോലെ, റസൂലുള്ളാഹി യഹ്കീ നബിയ്യം മിനൽ അംബിയാഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനെ റസൂലുള്ളാഹി ഉദ്ധരിക്കുന്നു. സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം, അല്ലാ

ക്ലിപ്തപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ സംഭവം ഉദ്ധരിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് എന്ന കാര്യമാണ്. കഅന്നി അൻറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വഹുവ, ആ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ ജനത അടിച്ച് രക്തമൊലിപ്പിച്ചു. വഹുവ യംസഹു, ആ പ്രവാചകൻ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ആ രക്തം അദ്ദേഹം തടവുന്നു അല്ലെങ്കിൽ ഒപ്പുന്നു. മസഹന്നണ തുടക്കുക എന്നാണ്. യംസഹു വഹുവ യംസഹു, ആ പ്രവാചകൻ തുടക്കുന്നു. അദ്ദമ, ആ പ്രവാചകൻ്റെ രക്തം ശത്രുക്കൾ അടിച്ച് പരിക്കേൽപ്പിച്ചതിനാൽ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന രക്തം പ്രവാചകൻ തുടക്കുന്നു. അൻ വജിഹിഹി, തൻ്റെ മുഖത്ത് നിന്ന്. അപ്പം മുഖത്താണ് അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ആ മുഖത്തിലൂടെ അല്ലെങ്കിൽ തലയ്ക്കാണ്, ആ തലയിൽ നിന്ന് മുഖത്തിലൂടെ ഒഴുകുന്ന ആ രക്തം ആ പ്രവാചകൻ തുടക്കുന്നു. വഹുവ യഖൂൽ, ആ തുടക്കുന്ന സമയത്തും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, ഇഗ്ഫിർ, നീ പുറത്തു കൊടുക്കണേ, ലഖൗമി, എൻ്റെ ജനതക്ക്. ഫഇന്നഹും ലാ യഅലമൂൻ, തീർച്ചയായും അവർ അറിവില്ലാത്തവരാകുന്നു എന്നാണ് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനെ ഉദ്ധരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഈ പ്രവാചകൻ ആരാണ് എന്ന വിഷയത്തിൽ ഹദീസ് പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളും കാണാം. മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത് അൽഹാക്കി വൽ മഹ്കിയു, ഇവിടെ ഉദ്ധരിക്കുന്ന ആളും ഉദ്ധരിക്കപ്പെടുന്ന വ്യക്തിയും രണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്നാണ് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുള്ള അൽ മുഫ്ഹിം എന്ന ഹദീസ് വ്യാഖ്യാന കൃതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇമാ നവവി റഹിമഹുല്ലയാവട്ടെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹാദല്ലദീ ജറാലഹുമാ ഹഖാഖുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ മുതഖദ്ദിമീൻ. പ്രവാചകൻ ഉദ്ധരിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ നടന്നത്, ഈ ഒരു അനുഭവമുണ്ടായത് മുൻകാലക്കാരായ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു നബിക്കാണ്, ഒരു പ്രവാചകന് സംഭവിച്ച കാര്യമാണ്. അതല്ലാതെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കുണ്ടായ കാര്യമല്ല എന്ന് പറഞ്ഞ് തുടർന്ന് അദ്ദേഹം പറഞ്ഞു, വഖദ് ജറാ ലിനബിയ്യിനാ നഹ്വ ദാലിക് യൗമ ഉഹുദ്, ഉഹുദ് യുദ്ധം നടന്ന ദിവസവും സമാനമായ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞതായും നമുക്ക് കാണാം. മഹാനായ ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള ഫതുഹുൽ ബാരിയിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നത് ഈ പ്രവാചകൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലം അഖിഫ് അലസ്മി ഹാദൻ നബിയ്യി സ്വരീഹൻ, ഇത് ഇന്ന നബിയാണ് എന്നത് വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ്. പലരും നൂഹ് നബി അലൈഹിസ്സലാമാണ് എന്ന് പറയുന്നു. അതേപോലെ ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയുന്നത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയുന്നു. ഇമാം നവവി റഹിമഹുള്ള പറയുന്നത് മുൻകാലക്കാരിൽപ്പെട്ട ഒരു നബിക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. സമാനമായത് ഉഹദ് യുദ്ധത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുള്ള പറയുന്നു. എന്നാൽ ഇതാരാണ് എന്ന് സ്പഷ്ടമായി കൃത്യമായി അത് വ്യക്തമായി പറയാൻ ഉള്ള അതിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ലെന്നും അതിനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ല എന്നുമാണ് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ സംഭവത്തിലെ വളരെ സുപ്രധാനമായ ചില പാഠങ്ങൾ നമുക്ക് പകർത്തുകയും ശ്രദ്ധിക്കുകയും

0: ചെയ്യേണ്ടതുണ്ട്. അതിലൊന്ന്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ ക്ഷമയാണ് ഇതിൽ നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുള്ള റിസാലത്ത്, ദൗത്യനിർവഹണം, അതിന് ഏറ്റവും അനുയോജ്യരായ, അതിലെല്ലാം അനുയോജ്യമായ, ഏറ്റവും അനുയോജ്യമായ മാതൃകകളാണ് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിലെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കുക, ആളുകൾക്കത് എത്തിച്ചു കൊടുക്കുക, ആളുകളെ സത്യത്തിലേക്ക് ക്ഷണിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യുകയും സഹനപൂർവം അതിനെ നേരിടുകയും ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം പ്രവാചകന്മാർ അങ്ങേയറ്റത്തെ മാതൃകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ഏതെങ്കിലും ഒരു പ്രവാചകനുണ്ടായ അവസ്ഥ മാത്രമല്ല, ലോകത്ത് കടന്നു വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും അവസ്ഥ ഇതാണ്. അതിശക്തമായ പരീക്ഷണങ്ങൾ, പീഡനങ്ങൾ, അതെല്ലാം പ്രവാചകന്മാർ ഈ രംഗങ്ങളിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് ഈ ചരിത്രമനാവരണം ചെയ്യുന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകൾക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചില്ല. പ്രതികാര നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയും ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏത് പ്രവാചകനായാലും ആ പ്രവാചകനിൽ നമുക്ക് അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയും സഹനവും എല്ലാം ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇതുപോലെയുള്ള പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സാധിക്കണം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു വിശ്വാസിയിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം അവൻ്റെ ദഅവത്തിൽ, പ്രവാചകന്മാരുടെ ദഅവത്തിനെ കുറിച്ചല്ല പറയുന്നത്, അതല്ലാത്തവരുടെ ദഅവത്തിൽ എന്തെങ്കിലും തകരാറുകൾ, ആത്മാർത്ഥപരമായോ അല്ലെങ്കിൽ പ്രബോധനത്തിൻ്റെ നിർവഹണത്തിലോ അതിൻ്റെ രൂപത്തിലോ അതിന് സ്വീകരിച്ചിട്ടുള്ള ത്വരീഖത്തിലോ എന്തെങ്കിലും ന്യൂനതകളും അപാകതകളുമൊക്കെ ആയിരിക്കാം ഒരുപക്ഷേ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾക്ക് കാരണമെന്നും, അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുക വഴി, അത്തരം പീഡനങ്ങൾ ഉണ്ടാകുക വഴി നമ്മുടെ ദഅവത്തിൽ സംഭവിച്ചിട്ടുള്ള ന്യൂനതകൾ പൊറുക്കപ്പെടുവാനും നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുവാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനുമൊക്കെ അത് നിമിത്തമാകും എന്ന ഒരു പ്രയോജനകരമായ വശം, ഒരു മൻഫഅത്തിൻ്റെ, പ്രയോജനത്തിൻ്റെ വശം അതിലടങ്ങിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്ന സമയത്ത് പ്രത്യേകമായി എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ എല്ലാവിധ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ടു തന്നെ അതിൻ്റെ ദഅവത്ത് നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ സമാപിക്കുകയാണ്. പ്രബോധകനും സഹനശീലവും അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: മധുരം ഖുറാനിലേക്കാണ്. കാരണം മധുരം ഖുറാൻ അതിമധുരമായി തന്നെ നമുക്ക് കേട്ടുകൊണ്ട് നമ്മുടെ മോർണിംഗ് ലൈവ് ഷോയുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രേമുള്ളവരെ, ഇന്ന് നമ്മൾ കേൾക്കുന്നത് മധുരം ഖുറാനിൽ
1: സൂറത്തുൽ അഹ്സാബ് അതിലെ 70-71 ആയത്തുകളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. മധുരം ഖുറാൻ കേട്ടിട്ട് ശ്രോതാക്കൾ പറയട്ടെ കാര്യ ആരാന്നുള്ളത്.
0: യെസ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: കാര്യാരാന്ന്
1: അതെ
0: പിന്നെ സംശയമില്ലാതെ പറയുമായിരിക്കും
1: അതെ
0: അല്ലേ.
1: അതെ
0: അപ്പോൾ മധുരം ഖുറാനിൽ എന്താണ് നമ്മൾ കേട്ടിട്ടുള്ള ആ വചനം, ആ വചനത്തിൻ്റെ ആശയത്തിൽ?
1: സാധാരണ ഈ കുത്തുബകളിലൊക്കെ തുടക്കത്തിൽ ഖത്തീബ് ഉത്ബോധിപ്പിക്കുന്ന ഒരു ആയത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. അഹ്സാബ് സൂറത്തിലെ 70-71 ആയത്തുകളാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ നല്ല വാക്ക്
0: ഖുലു ഖൗലൻ സജീദ,
1: ചെയ്ത നല്ല വാക്കുകൾ പറയുക എന്നുള്ളതാണ്.
0: നല്ല വാക്ക് പറയുന്ന, നല്ല വാക്കിൻ്റെ ഒരു ഒരു ഒരു ഫലം, അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു തരുന്നതും, അതിൻ്റെ ഒരു നമ്മൾ പുറത്ത് കിടുന്ന വാക്ക് പോലും നമുക്ക് തിരിച്ച് റിഫ്ലക്ഷൻ ഉണ്ടെന്നല്ലോ
1: അതെ അതെ, കണ്ണാടി നോക്കുന്ന പോലെ.
0: എന്നതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞു നല്ല വാക്ക് പറയാതിരിക്കുക, അല്ലെങ്കിൽ മോശപ്പെട്ട വാക്ക് പറയാന്ന് പറയുന്നത് നമുക്ക് കൂടിയും ദോഷമാവുന്ന കാര്യമാണ്.
1: അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുമെന്നുള്ളതാണ് അള്ളാഹു. ഏതായാലും ഖാരിയെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അബ്ദുറഹ്മാൻ അസ്സുദൈസി
0: യെസ്,
1: ഇന്ന് മക്കയിലെ ഹറമുകളുടെയൊക്കെ ചാർജുള്ള അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഖാരിയാണ്. ഒരുപാട് ഖുതുബകൾ നിർവഹിച്ചിട്ടുണ്ട്
0: അതെ.
1: ഹറമുകളിലും ഒക്കെ ആയിട്ട്. റിയാദിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ തന്നെ ഇഫ്ള് പൂർത്തിയാക്കി ഒരുപാട് പണ്ഡിതന്മാരുടെ കീഴിൽ തഫ്സീർ, ഫിഖ് ഒക്കെ അദ്ദേഹം പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്. ശരിയ ബിരുദമുണ്ട് ഉസൂലുൽ ഫിഖ്, അതുപോലെ ഫിഖിൽ ഡോക്ടറേറ്റ് ഉണ്ട്. ഇപ്പോൾ മസ്ജിദുൽ ഹറാമിലെ ഇമാമ് ഖത്തീബ്, അതുപോലെ തന്നെ രണ്ട് ഹറമുകളുടെയും കാര്യനിർവഹണത്തിൽ ഏറ്റവും അവസാനമായി തീരുമാനമെടുക്കുന്ന
0: യെസ്,
1: ആളാണ്, ആൾ കൂടിയാണ്. ഒരുപാട് ആളുകൾക്ക് ഏറ്റവും പരിചിതമായൊരു ശബ്ദം കൂടിയാണ്.
0: അബ്ദുറഹ്മാൻ അസ്സുദൈസി,
1: അതെ,
0: അദ്ദേഹത്തിൻ്റെ മധുരം ഖുർആൻ നമ്മൾ കേട്ട്, മധുരം ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ ഖിറാത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞു.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ചിരി മാനസികാരോഗ്യത്തെ എങ്ങനെ സഹായിക്കുന്നു? പുഞ്ചിരി സ്വതക്കയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചിരിക്കുമ്പോൾ അത് സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകൾ പുറത്തുവിടും. ചിരിക്കുമ്പോൾ തലച്ചോറ് എൻഡോർഫിനുകൾ, ഡോപ്പമീൻ, സെറാട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സന്തോഷം നൽകുകയും വേദന കുറയ്ക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ചിരി സഹായിക്കും. സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവ് കൂടും. ചിരി ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം എന്നിവ ശാന്തമാക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. മറ്റൊരു ഗുണം, വിഷാദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ചിരി സഹായിക്കും. ചിരിയിലൂടെ പുറത്തു വരുന്ന നാഡീരസങ്ങൾ വിഷാദത്തെയും ഉത്കണ്ഠയെയും നേരിടാൻ സഹായിക്കുന്നു. മറ്റൊരു ഗുണമായിക്കൊണ്ട് പറയാവുന്നതാണ്, മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബന്ധം മെച്ചപ്പെടുത്താൻ ചിരി സഹായിക്കുന്നു. ഒരു സാമൂഹിക ബന്ധമാണ്, മറ്റുള്ളവരുമായി ചേർന്ന് ചിരിക്കുന്നത് പരസ്പരം അടുപ്പം കൂട്ടാനും നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ഈ ചിരി സഹായിക്കും. പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചിരി ഒരു സഹായകമാണ്. സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും നല്ല മാനസികാവസ്ഥ നൽകുന്നതിലൂടെയും ചിരി ശരീരത്തിൻ്റെ സ്വാഭാവികമായൊരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മാനസികാവസ്ഥയും ശാരീരിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്താൻ ചിരിക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുഞ്ചിരി ശീലമാക്കുക, നല്ല രീതിയിൽ മറ്റുള്ളവരുമായി ഇടപഴകുകയും അങ്ങനെ നല്ല ഒരു രീതിയിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതിന് പകരം അവരോട് സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടിയും പെരുമാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വളരെ നല്ല ഒരു മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മാനസികാരോഗ്യത്തിനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു ടോണിക്കായി നമുക്ക് ചിരിയെ കൊണ്ടുവരാം. അത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചിരി മാനസികാരോഗ്യത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ഡോക്ടർ സ്വാദിക് തിരൂർ.

0: ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ഫോണിൽ ആദ്യം തുറക്കുന്നത് പീസ് റേഡിയോ ആപ്പാണ്. അത്രത്തോളം ജീവിതവുമായി ചേർന്നു പോയിരിക്കുന്നു. അള്ളാഹു ഈ ദാവത്ത് പ്രവർത്തനം കൂടുതൽ വിജയിപ്പിക്കട്ടെ. ആമീൻ. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയ ശേഷം ഇസ്ലാമിക അറിവുകളോടുള്ള താൽപ്പര്യം വർദ്ധിച്ചു. അറിയാതെ പോയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഇത് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമാണ്. ചില റേഡിയോകൾ സമയം കളയുന്നു, എന്നാൽ പീസ് റേഡിയോ സമയം ഫലപ്രദമാക്കുന്നു. കേൾക്കുന്ന ഓരോ മിനിറ്റും എന്തെങ്കിലും പഠിക്കാനോ ചിന്തിക്കാനോ സഹായിക്കും.
1: മാഷാ അല്ലാ, വളരെ ഒരു ഹൃദ്യമായ ഒരു പിന്നെ എല്ലാവർക്കും ഒരു പാഠമാകുന്ന അല്ലേ ഒരു ഫീഡ്ബാക്കാണ് ആ ഒരു പേര് വെക്കാത്ത ഒരു ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സംവദിക്കാനുണ്ടാകും.
0: ഇതൊരു ആലങ്കാരിക വാർത്ത ഒന്നുമല്ല.
1: അതെ,
0: കാരണം സത്യമാണ് ഈ പറഞ്ഞത്. കാരണം നമുക്ക് വരുന്ന ഫീഡ്ബാക്കുകൾ ആയിരക്കണക്കിന് ആളുകൾ അവർക്ക് ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും അറിയാതെ ചെയ്തു പോകുന്നതൊക്കെ അതൊക്കെ തിരുത്താൻ പറ്റിയ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് പഠനം നടന്നു, അവർ അതിജീവിതത്തിൽ പകർത്തി, നന്മകൾ മുന്നേറി, കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടു. ഇതൊക്കെ റേഡിയോ വഴി ഉണ്ടായതാണ്.
1: അതെ അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾക്കും പങ്കുവെക്കാനുണ്ടാകും. മാത്രമല്ല ഈ പങ്കുവെക്കൽ എന്താണ് ഒരു സന്തോഷമാണ്. അത് നമുക്ക് കിട്ടിയ ഒരു നന്മ മറ്റൊരാൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതൊരു വലിയൊരു സന്തോഷമായിട്ട് നമ്മൾ കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി എന്നിവർ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ക്രിപ്റ്റോ കറൻസി അനുവദനീയമാണോ എന്നാണ്.
4: ഇന്ന് ധാരാളം ക്രിപ്റ്റോ കറൻസികൾ നിലവിലുണ്ട്. അത് അനുവദനീയമാണോ എന്നതിനെ സംബന്ധിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഡീസെൻട്രലൈസ്ഡ് കറൻസികളാണ്. ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ കറൻസികളാണ്, അഥവാ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ നിലക്കുള്ള ഓരോ രാഷ്ട്രങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ഒംലകൾ, അതല്ലെങ്കിൽ അവരുടെ കറൻസികൾ, ആ കറൻസിയുടെ ഡിജിറ്റൽ രൂപത്തിലുള്ള കറൻസികളുമുണ്ട്. ആ ഡിജിറ്റൽ കറൻസികളെല്ലാം തന്നെ സെൻട്രലൈസ്ഡ് ആണ്. ആ പണം എവിടേക്ക് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നു, എവിടേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനത്തിലൂടെയാണ് ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായി ഡീസെൻട്രലൈസ്ഡ് കറൻസികൾ, അഥവാ അത്തരത്തിലുള്ള ഒരു പൊതു നിരീക്ഷണത്തിന് വിധേയമാകാതെ ഓരോ ആളുകൾക്കും കറൻസികൾ കൈവശം വെക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള, എന്നാൽ എത്ര കറൻസികളുണ്ട് എന്നുള്ളത് കൃത്യമായി അതിൻ്റെ തോതനുസരിച്ച് തിട്ടപ്പെടുത്തപ്പെടാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ഇന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്നത്. ഇന്ന് ക്രിപ്റ്റോ മാർക്കറ്റിൽ തന്നെ അനവധി ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് ലഭ്യമായി വന്നിട്ടുണ്ട്. ഇത് അനുവദനീയമാണോ എന്നതുമായി ബന്ധപ്പെട്ട് പല പണ്ഡിതന്മാരും വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വിശദമായൊരു പഠനമായിട്ട് കാണാൻ സാധിക്കുന്നത് ഡോക്ടർ റിയാദുൽ ഹുലൈഫി, അദ്ദേഹം ഏകദേശം 700-800 പേജ് വരുന്ന ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഈ പറയുന്ന രൂപത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളൊന്നും തന്നെ അത് അനുവദനീയമല്ല എന്നുള്ളതാണ്. കാരണം നാണയങ്ങൾ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ശറഈയായ നിയമപ്രകാരം നാണയങ്ങൾ ഒരു നാണയത്തെ നാണയമായി നമ്മൾ പരിഗണിക്കാനും അത് വെച്ച് മുആമലാത്തുകൾ നടത്താനും അതിന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന് സ്വതവേ മൂല്യമുള്ള നാണയങ്ങളുണ്ട്, സ്വർണം പോലെ വെള്ളി പോലെ. ഇനി സ്വന്തമായി മൂല്യമില്ലാത്ത, എന്നാൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ വഴിയും ജനങ്ങൾ അത് വിനിമയത്തിനുള്ള മാർഗമായി അംഗീകരിക്കുകയും അവരുടെ ആ ഒരു പൊതു സംവിധാനം അതിനെ അങ്ങനെ വിനിമയ മാർഗമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക വഴി നാണയങ്ങളായി ജനങ്ങൾ അംഗീകരിച്ചത്. അതാണ് നമ്മൾ ഓരോ രാജ്യങ്ങളും അവരുടേതായ ഇന്നത്തെ കറൻസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ജനങ്ങളത് വെച്ചിട്ട് അവരുടെ സാമ്പത്തിക വിനിമയം നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി അതിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതായ അതിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഒരു ഗവൺമെൻറ്, അവരുടെ പൊതു കറൻസി, അതായത് ഒരു രാജ്യത്തിൻ്റെ പൊതു കറൻസി സംവിധാനത്തെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ആ ടെക്നോളജി അവർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിൽ തെറ്റില്ല, അത് തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതല്ലാത്ത അർത്ഥത്തിൽ കേവലം വിനിമയം ചെയ്യപ്പെടുന്ന ഒരു അതിൻ്റേതായ മാർക്കറ്റിൽ മാത്രം, അതായത് ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ മാത്രം വിനിമയം ചെയ്യപ്പെടുന്ന കേവലം ഒരു ക്രിപ്റ്റോ കറൻസിയായി വ്യക്തികളാകട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റുകളാകട്ടെ ഒരു കറൻസിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അത് നമുക്ക് അനുവദനീയമായി മാറുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവയൊന്നും തന്നെ സ്വതവേ മൂല്യമില്ലാത്തതാണ്. ഇതിൻ്റെ മൂല്യം അപ്പോൾ സ്വാഭാവികമായും അത് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ഈ പറയുന്ന രൂപത്തിലുള്ള ഇത്തരം ക്രിപ്റ്റോ കറൻസികൾ ഈ മാർക്കറ്റിലേക്ക് ഇറക്കുക വഴി അതിലൂടെ സ്വാഭാവികമായി എന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ കയ്യിൽ നിന്നും ആ മൂല്യം പിടിച്ചെടുക്കുകയാണ് അതുവഴി അത് അവർ ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരു നാട്ടിലെ ജനങ്ങൾ മൊത്തം അംഗീകരിക്കുന്ന അവരുടെ ആ പൊതു കറൻസിയായി അതിനെ ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഉപയോഗപ്പെടുത്താം. എന്നാൽ ഇന്ന് ഗവൺമെൻറ്റുകൾ ആരും തന്നെ അത്തരം ഒരു മാർഗത്തിലേക്ക്, അഥവാ ഒരുപക്ഷെ ഗവൺമെൻറ്റുകൾ ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വരാം, പിന്നെ അതിപ്പോൾ ഗവൺമെൻറ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് പോലെ, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ, ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ വളർച്ചയിൽ സ്വാഭാവികമായും അവർ വെറുതെ നോക്കി നിൽക്കുന്നതിനേക്കാൾ അവർക്കും അതിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും, അല്ലെങ്കിൽ അവരുടെ അവരിൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസികളെങ്കിലും കൃത്യമായ മോണിറ്ററിങ്ങിന് വിധേയമാക്കാം എന്നൊക്കെ കരുതിക്കൊണ്ട് ഒരു പക്ഷേ ഗവൺമെൻറ്റുകൾ ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തുന്നത് നിയമവിധേയമാക്കുകയോ അതല്ലെങ്കിൽ ആ ഗവൺമെൻറ്റുകൾ തന്നെ ക്രിപ്റ്റോ കറൻസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്തേക്കാം. പക്ഷെ അത് അതിന് അനുവദനീയമാക്കിയിട്ട് മാറ്റുന്നില്ല. കാരണം ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നാട്ടിലെ അവിടുത്തെ ഉൽപ്പാദനക്ഷമതയെയോ അതല്ലെങ്കിൽ സ്വന്തമായ ഗോൾഡ് സിൽവർ പോലെയുള്ള സ്വന്തമായ മൂല്യത്തെയോ ഒന്നും ആസ്പദമാക്കാതെ കേവലം ജനങ്ങളുടെ വിനിമയത്തിൽ മാത്രം അധിഷ്ഠിതമായി നിലനിൽക്കുന്ന ഒരു കറൻസി ആയിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോ കറൻസികൾ രാജ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും നിലവിലുള്ള അവരുടെ കറൻസികളോ കാര്യങ്ങളോ മറ്റോ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും തന്നെ ഇല്ലാതാകുകയോ അല്ലെങ്കിൽ അതുപയോഗിച്ചുള്ള വിനിമയങ്ങൾ നിലക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ക്രിപ്റ്റോ കറൻസികളായി പരസ്പരം വിനിമയം ചെയ്യപ്പെടുന്ന മറ്റൊരു ഉപാധിയായി അത് വേറിട്ട് തന്നെ അതിൻ്റെ മാർക്കറ്റിലേക്ക് നിലനിൽക്കുകയാണ്. പിന്നീട് ഇതിൻ്റെ മറ്റു ഭവിഷ്യത്തുകളും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. സാമൂഹികമായും അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്ന ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇന്നും ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് ഡീസെൻട്രലൈസ്ഡ് കറൻസി ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് സാമ്പത്തിക നിരീക്ഷണത്തിന് വിധേയമാകാതെ സമ്പത്ത് കൈമാറ്റം ചെയ്യാനും മറ്റുമൊക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം കൈവന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലുള്ള അധാർമികമായ കാര്യങ്ങൾക്ക്, ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടങ്ങളാകട്ടെ, അതുപോലെ തന്നെ വലിയ രൂപത്തിൽ രാജ്യങ്ങളുടെയോ അതല്ലെങ്കിൽ കമ്പനികളുടെയൊക്കെ ഡാറ്റകൾ ചോർത്തി അതിന് മൂല്യമിട്ട് ആ മൂല്യം പണം ആവശ്യപ്പെട്ട് ആ പണം കൈക്കലാക്കാൻ വേണ്ടി അതിന് ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗപ്പെടുത്തുന്ന രീതിശാസ്ത്രമാകട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള എന്തെല്ലാം ബ്ലാക്ക് മാർക്കറ്റ്സുകൾ ഇന്ന് ലോകത്തുണ്ടോ ആ ബ്ലാക്ക് മാർക്കറ്റ്സുകളുടെയൊക്കെ സാമ്പത്തിക വിനിമയത്തിനുള്ള ട്രാൻസാക്ഷൻസിനുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുള്ള ഒരു ഉപാധിയായി ഈ പറയുന്ന പിന്നെ ഡീസെൻട്രലൈസ്ഡ് കറൻസികൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം പൊതുവായ ഒരു നിരീക്ഷണ സംവിധാനത്തിൽ നിന്ന് വ്യതിരിക്തമായി ഒരു പാരലൽ സംവിധാനമായി പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയായിട്ട് അത് വളർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ബ്ലാക്ക് മാർക്കറ്റ്സിൻ്റെ അവർക്ക് ഈ ക്രിപ്റ്റോ കറൻസികളെ വലിയ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ മൂല്യം നിലനിർത്തുന്നത്, മറ്റൊന്നും തന്നെയല്ല. അപ്പം അതിൻ്റെ മൂല്യം അതോടുകൂടി അത്തരം കാര്യങ്ങൾക്കും മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് എത്രത്തോളം കുറയുന്നു, സ്വാഭാവികമായി ഇതിൻ്റെ മൂല്യം വളരെയധികം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് ഇതിൻ്റെ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാൻ നമുക്ക് നിശ്ചിത ഓരോ ക്രിപ്റ്റോ കറൻസിക്കും നിശ്ചിത നാണയങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകമായ കറൻസികളിൽ മാത്രമേ നമുക്ക് അത് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏതൊരു കറൻസിയിലാണോ നമ്മൾ വാങ്ങിക്കുന്നത് ആ കറൻസിയുടെ പേർച്ചേസ് വാല്യൂ നിലനിർത്തുക എന്നുള്ള ഒരു സാമ്പത്തികമായ ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പല സാമ്പത്തിക രംഗത്തെ പ്രഗത്ഭരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സാമ്പത്തിക യുദ്ധത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് പല ഗവൺമെൻറ്റുകളും ഇന്ന് എന്ത് ചെയ്യുന്നത്, അവർ നോക്കി നിൽക്കാതെ ഓരോരുത്തരും ഈ രൂപത്തിലുള്ള ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് അവരുടെ കറൻസി ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന ക്രിപ്റ്റോകളെ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഒരാൾ കുറച്ച് കറൻസികൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് വിചാരിക്കുക അയാളുടെ പേരിൽ, എന്നിട്ട് ഈ കറൻസികൾ എന്ത് ചെയ്യുന്നു, ഒരു നാട്ടിലെ കുറച്ച് കച്ചവടക്കാർ അല്ലെങ്കിൽ കുറച്ച് ഒരു ഒരു കൂട്ടായ്മയോ ചേർന്ന് അവർക്കിടയിൽ അവർ ഈ കറൻസി വെച്ചിട്ട് വിനിമയങ്ങൾ, സാമ്പത്തിക ട്രാൻസാക്ഷൻസ് നടത്താൻ ആ കറൻസിയെ അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരുപാട് കറൻസി സംവിധാനങ്ങൾ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിക്കുള്ളിൽ വരുമ്പോൾ സ്വാഭാവികമായും അതിനെ നിരീക്ഷിക്കാനുള്ള പ്രയാസവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രതിസന്ധികളും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമായി നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ നിലവിലുള്ള രാജ്യങ്ങളുടെ കറൻസികളെയും മറ്റുമൊക്കെ, ആ കറൻസി സംവിധാനത്തിനും പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും മറ്റുമൊക്കെ ഇതിൻ്റെ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ രൂപ എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസിയാണ്, രൂപയ്ക്ക് പകരമായി നമ്മളുടെ വിനിമയ രംഗത്തേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസാക്ഷൻസിന് നമുക്ക് ഇനി മുതൽ ഇന്ന കറൻസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന രൂപത്തിലേക്ക് രാജ്യം മാറുകയാണെങ്കിൽ അവിടെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് കൃത്യമായിട്ടൊരു ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സാമ്പത്തിക നയവും മറ്റുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ ട്രാൻസാക്ട് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള ഒന്നല്ല ഇന്നുള്ള ക്രിപ്റ്റോ കറൻസികൾ. ഗവൺമെൻറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തവയാണെങ്കിൽ പോലും അത് സാമ്പത്തിക രംഗത്ത് നിന്ന് വേറിട്ട് നിൽക്കുന്ന തന്നെ ഒരു ഒരു വസ്തുവായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മൂല്യത്തിൽ വലിയ രൂപത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ആളുകളുടെ പണത്തിന് പോലും, ആ പണത്തിന് വലിയ നേട്ടമുണ്ടാകും എന്ന് കരുതുന്നത് പോലെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനും ഇടവരുത്തുന്നൊരു കാര്യമായിട്ടത് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയുടെ വിഷയത്തിലും അത്തരത്തിൽ ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് അത് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമാണ്, കാരണം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വന്ന ആ സമയത്തുള്ള പോലെയുള്ള ഒരു അവസ്ഥയിലല്ല ഇന്നത് നിലനിൽക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു പാഠമാണ്. വല്ലാഹു തആല അഅലം.
3: നല്ല ജിന്നിനോ അല്ലെങ്കിൽ നല്ലതല്ലാത്ത മോശമായ ജിന്നിനോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ കഴിയുമോ എന്നാണ്.
5: ജിന്ന് ബാധ അല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ദുഷ്പ്രേരണയായി ഉണ്ടാകാം, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനൊക്കെ നിരവധി തെളിവുകൾ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഇത്തരം പൈശാചികത വരാതിരിക്കുവാൻ ഒരാൾ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുക ഒരു പരിഹാരമാണ്. എന്നാൽ ഒരാൾക്ക് സാഹചര്യങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും ഒരു പൈശാചിക ബാധ ഏറ്റതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, തോന്നിക്കഴിഞ്ഞാൽ, പിന്നീട് റബ്ബിനോടുള്ള പ്രാർത്ഥനയും ഇസ്ലാമികമായ മന്ത്രങ്ങൾ, വിശുദ്ധ ഖുർആൻ ഓതി, ഹദീസുകളിൽ വന്ന റുഖിയകൾ ഓതി ചികിത്സിക്കുകയുമാണ് വേണ്ടത്. പൂർവികരൊക്കെ ആ രൂപത്തിൽ ചെയ്തിരുന്നതായി കാണുവാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പരിഹാരം അല്ലാതെ സിഹറുബാധ അല്ലെങ്കിൽ ജിന്ന് ബാധ മറ്റൊരു സിഹറുകൊണ്ട് ചികിത്സിക്കുവാനോ അല്ലെങ്കിൽ ദൈവിക പരിവേഷം നൽകപ്പെടുന്ന ചില ആളുകളുടെ അടുക്കൽ പോയി ശിർക്ക് ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ മുതിരുവാൻ പാടില്ല എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റുഖിയ നടത്തിയതായി ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതൊക്കെയാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല.
3: പ്രായമായ അന്യ സ്ത്രീകളുടെ കൈ പിടിക്കാമോ? അവർ എന്റെ ഉമ്മയുടെ കൂട്ടുകാർ, 70 വയസ്സൊക്കെ ഉള്ളവരാണ് എന്ന്.
6: ചോദ്യത്തിൽ നിന്നും മനസ്സിലാകുന്നത് മുസാഫത്ത് കൈ കൊടുക്കൽ, സലാം പറഞ്ഞ് കൈ കൊടുക്കലാണ്. ആ കൈ കൊടുക്കൽ അത് എത്ര പ്രായം തഴഞ്ഞ സ്ത്രീകളാണെങ്കിലും പാടില്ല. മഹറമാണെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായ ഗണത്തിൽപ്പെട്ട ഉമ്മ, വല്യുമ്മ, മകൾ, സഹോദരി, അമ്മായി, മാതാവിൻ്റെ സഹോദരിമാർ, ഇങ്ങനെയുള്ള അതേപോലെ ഭാര്യയുടെ ഉമ്മ, ഇങ്ങനെയുള്ള വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾക്കാണെങ്കിൽ മുസാഫഹത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ല എങ്കിൽ അവർ സ്ത്രീകളാണ് എന്നുള്ള നിലക്ക് തന്നെ പ്രായം എത്ര കൂടിയാലും കുറഞ്ഞാലും ശരി. അവിടെ പ്രത്യേകിച്ച് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായം കൂടിയ സ്ത്രീകൾക്ക് അങ്ങനെ കൈ കൊടുക്കാം, മുസാഫഹത്ത് കൊടുക്കാം എന്ന് പറയാത്ത സ്ഥിതിക്ക്, എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെ കൈ കൊടുക്കുന്നത് അത് നിഷിദ്ധമാക്കി വന്ന ഹദീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല, മറിച്ച് സലാം കൊടുക്കാവുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അന്യസ്ത്രീയുടെ കൈ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ തലയിൽ ഒരു ആണി അല്ലെങ്കിൽ ഒരു സൂചി കുത്തിവെക്കലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുസാഫഹത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്.
3: കുടുംബത്തിൽ ചിലർ കുട്ടികൾക്ക് മാർക്ക് കിട്ടുമ്പോഴും മറ്റും സമ്മാനമായി കേക്ക് കൊണ്ടുവന്ന് മുറിച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് ക്രിസ്മസിനും ബർത്ത്ഡേക്കും എല്ലാം ചെയ്യുന്നതല്ലേ, അത് പറ്റുമോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അതൊന്നും നമുക്ക് പറ്റില്ലല്ലോ, പറ്റുന്ന സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് കൊടുത്താൽ അവർ പറ്റാത്ത സന്ദർഭങ്ങളിൽ അവർ മാറി നിൽക്കില്ലേ എന്നാണ് പറയുക. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് മറ്റു മതസ്ഥർ ചെയ്യുന്നതിനെ അനുകരിക്കുന്നത് പോലെ അല്ലേ എന്നാണ്.
6: കുട്ടികളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള ആഘോഷങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കേക്ക് കട്ടിങ്ങുമൊക്കെ ഏതായിരുന്നാലും പ്രോത്സാഹനജനകമല്ല, മറ്റു പലരുടെയും സംസ്കാരമാണ്. ഒരു ഇഷ്ടകരമായ പ്രോഗ്രാമിന് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു സമ്മാനമായി കൊടുക്കുമ്പോൾ, ഭക്ഷ്യവസ്തുവായി കൊടുക്കുമ്പോൾ കേക്ക് കൊടുക്കുക എന്ന് തെറ്റായൊരു കാര്യമൊന്നുമല്ല. എന്നാൽ പൊതുവെ കേക്ക് കട്ട് ചെയ്ത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നത് മറ്റു പലരുടെയും സംസ്കാരം പോലെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിവിൻ പരമാവധി അത് ഉപേക്ഷിക്കലായിരിക്കും നല്ലത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
3: സ്ഥലം, വാഹനം, അതല്ലെങ്കിൽ മറ്റു കച്ചവടത്തിൽ പലരും ഉയർന്ന കമ്മീഷൻ എടുക്കാറുണ്ട്, ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന്?
6: വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇടയിൽ മധ്യവർത്തിയായി നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നിന്നാൽ അയാൾക്കാണ് സിംസാർ എന്നൊക്കെ പറയുക. ഇടനിലക്കാരൻ എന്നോ മധ്യസ്ഥൻ എന്നോ ദല്ലാൾ എന്നോ ബ്രോക്കർ എന്നൊക്കെ പറയും. ഇസ്ലാമികമായി ഇതൊരു ഹറാമായ കാര്യമല്ല. ഒരു പക്ഷേ ഒരു കച്ചവടക്കാരൻ മാത്രം ഉദ്ദേശിച്ചാൽ അയാളുടെ വസ്തു വകകൾ വിറ്റു പോകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വളരെ തിരക്കുള്ള ഒരു വ്യക്തിക്ക് സ്ഥലം, മറ്റു വസ്തുക്കൾ വേണം എന്ന് വിചാരിച്ചാൽ ബ്രോക്കർമാരുടെ സഹായമില്ലാതെ ലഭിക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികളായി സത്യം മാത്രം പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ചു കാണിക്കാതെ യഥാർത്ഥ ബോധത്തോടുകൂടിയാണ് ഒരു ബ്രോക്കർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ സ്വാഭാവികമായും അയാളുടെ സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം, ഇതിനെല്ലാം അയാൾക്ക് ലഭിക്കേണ്ട ചില മുതൽമുടക്കുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ നാട്ടിലെ സമ്പ്രദായമനുസരിച്ച് ബ്രോക്കർക്ക് ഇഷ്ടപ്പെട്ട് നൽകുന്ന ആ വിഹിതം സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ബ്രോക്കർമാർ പ്രത്യേകം മനസ്സിലാക്കണം, അത് വിവാഹമാകട്ടെ, സ്ഥല കച്ചവടമാകട്ടെ, മറ്റ് കാര്യങ്ങളാകട്ടെ, യാഥാർത്ഥ്യം മാത്രമേ പറയാൻ പാടുള്ളൂ. തനിക്ക് കമ്മീഷൻ കിട്ടുവാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഊതി ഉയർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ പാടില്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആലം.
3: ചെറിയ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി മ്യൂസിക് ഇല്ലാതെ വേഷം കെട്ടി ഒപ്പന കളിക്കുവാൻ പാടുണ്ടോ എന്നാണ്.
6: കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഒരു 10 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് പ്രായപൂർത്തി എത്തിയ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ വിധിയല്ല പലപ്പോഴും വസ്ത്രധാരണ വിഷയത്തിൽ പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത്. മയ്യിത്ത് കുളിപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്ന വേളയിൽ പോലും 7 വയസ്സിൻ്റെ താഴെയുള്ള ആൺകുട്ടിയാണ് മരിച്ചത് എങ്കിൽ ആ കുട്ടിയെ ഉമ്മാക്കും വാപ്പാക്കും കുളിപ്പിക്കാമെന്നും, അല്ലെങ്കിൽ 7 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് മരിച്ചത് എങ്കിൽ ആ കുട്ടിയെ വാപ്പാക്കും ഉമ്മാക്കും കുളിപ്പിക്കാമെന്നും, അതിൻ്റെ മുകളിലാകുമ്പോൾ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടിയാണ് എങ്കിൽ ഉമ്മയും ആൺകുട്ടിയാണ് എങ്കിൽ വാപ്പയും കുളിപ്പിക്കണം എന്നൊക്കെ പണ്ഡിതന്മാരുടെ അഖ്വാലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ 1, 2, 3 ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് പ്രായപൂർത്തിയെത്തിയ സ്ത്രീകളുടെ അതേ വസ്ത്രധാരണം വേണമെന്നില്ല. അതൊരു ഭാഗത്ത് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള കളികളും അതിനനുസരിച്ചുള്ള വിനോദങ്ങളും അവർക്ക് അനുവദനീയമായി തീരുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, അവർ പ്രവാചകൻ കല്യാണം കഴിച്ചു കൊണ്ടെന്ന് വളരെ ചെറിയ പ്രായത്തിലാണ് അവർക്ക് കളിക്കുവാനുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേതായിരുന്നാലും ഒരു മുതിർന്ന സ്ത്രീക്ക് അനുവദനീയമായ കാര്യമല്ലല്ലോ. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ എത്തിയോപ്യക്കാർ പുരുഷന്മാർ അവർ പള്ളിയിൽ ആയുധാഭ്യാസം നടത്തിയിരുന്നു, റസൂലുള്ളാഹി അനുവദിച്ചിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ അത് നോക്കിക്കണ്ടിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വിധിയല്ല, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ വിഷയത്തിൽ ഒരേ വിധിയല്ല എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് ഒപ്പന, ഇപ്പോൾ 1, 2, 3 വയസ്സുള്ള കുട്ടികൾക്ക് ഒപ്പന, അവർ ഒപ്പന കളിക്കുക എന്നുള്ളത് വലിയൊരു തെറ്റായ ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒപ്പന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒപ്പനയുടെ ചേരുവയായി മ്യൂസിക്കുള്ള സംഗീതമുള്ള പാട്ടായിരിക്കും, അതിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും ഒപ്പന നടത്തുക. അതേതായിരുന്നാലും മ്യൂസിക് അനുവദനീയമല്ല, സംഗീതം അനുവദനീയമല്ല. അതേപോലെ തന്നെ മനുഷ്യൻ്റെ വികാരങ്ങളെ തട്ടി ഉണർത്തുന്ന രൂപത്തിലുള്ള പാട്ടുകളാണ് അതിലെങ്കിൽ, അത് ചെറിയ കുട്ടികൾ കളിക്കുകയാണെങ്കിലും ആ പാട്ടുകൾ അനുവദനീയമല്ല. ഇത്തരം പാട്ടുകളും മ്യൂസിക്കുകളും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലത്ത് ഒരു ഒപ്പന കളിക്കുക എന്നത് അസാധ്യമായിരിക്കും എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്വം മസ്ഊലിയത്ത് ഉണ്ട്. അതായത് കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമികമായൊരു ശിക്ഷണത്തോടുകൂടി അവർ വളർന്നു വരുമ്പോൾ ഇസ്ലാമികമായ ചിട്ടയോടുകൂടി വളർന്നു വരണം എന്ന ചിന്താഗതിയോടുകൂടിയായിരിക്കും മക്കളെ വളർത്തേണ്ടത്. അങ്ങനെ ഉദ്ദേശമുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒപ്പനയും മറ്റു കാര്യങ്ങളും നാട്യവും ഒക്കെ പഠിപ്പിക്കുന്നതിന് അപ്പുറം എങ്ങനെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കാം, ദീനിയായ അദ്കാറുകൾ എങ്ങനെ കാണാതെ പഠിപ്പിച്ചു കൊടുക്കാം, എങ്ങനെ ഇസ്ലാമികമായ ചിട്ടകൾ ഉണ്ടാക്കാം എന്ന കാര്യത്തിലായിരിക്കും ശ്രദ്ധ കൊടുക്കുക. അതുകൊണ്ടാണല്ലോ 7 വയസ്സായി കഴിഞ്ഞാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സായി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണമെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിച്ചത്. ഇവിടെ സ്ത്രീ പുരുഷന്മാരുടെ ഏതൊക്കെ കലാപരിപാടികളാണ് അനുവദിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം കൂടെ കൂട്ടത്തിലുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രസംഗമാകട്ടെ, അതേപോലെ മ്യൂസിക്കുകളും മറ്റുമൊന്നുമില്ലാത്ത പാട്ടുകളാകട്ടെ, ഇതൊക്കെ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അതൊന്നും തന്നെ വലിയൊരു സമയം കവർന്നെടുക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിന് തടസ്സം നേരിടുന്ന രൂപത്തിലോ എന്ന് പറഞ്ഞാൽ, ഖുർആൻ പാരായണത്തേക്കാൾ താല്പര്യം പാട്ടിനും ഗാനത്തിനും കൊടുക്കുക എന്ന രൂപത്തിലേക്ക് ഒരിക്കലും എത്തിക്കൂടാ. എപ്പോഴും നമ്മുടെ മനസ്സുകളിലും ചുണ്ടുകളിലുമൊക്കെ ഖുർആനിക ആയത്തുകളും അതിൻ്റെ പാരായണവുമാണ് വരേണ്ടത്. അതിന് തടസ്സമാകുന്ന രൂപത്തിലാകരുത് നമ്മുടെ പാട്ടിനുള്ള താല്പര്യവും ഇഷ്ടവും എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുവദിക്കപ്പെട്ട ചില മേഖലകളുണ്ട്. ഇപ്പോൾ വിവാഹ സദസ്സിലാണെങ്കിൽ അവർക്ക് ദഫ് ഉപയോഗിക്കാം, അത് തന്നെയും അവർ മാത്രമുള്ള ഒരു സ്ഥലങ്ങളിലാണ് ഉള്ളത്. പുരുഷന്മാരുടെ മുമ്പിൽ ചമഞ്ഞു വരുന്ന രൂപത്തിലുള്ള ഒരു കലാപ്രകടനവും അതേപോലെ തന്നെ പുരുഷന്മാരുടെ വികാരങ്ങൾക്ക് ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അടങ്ങിയ പരിപാടികളും കലാപരിപാടികളും ഒന്നും സ്ത്രീകൾക്ക് അനുവദനീയമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആലം.
7: മൂക്ക് കുത്തുന്നത് അനുവദനീയമാണോ എന്ന്?
6: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം, ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ശരീരവുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്കുകുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈ ഒരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിന് ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മാ ബാദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബലിപെരുന്നാൾ സുദിനത്തോടനുബന്ധിച്ച് നമ്മൾ കുട്ടികളിൽ നിന്നും വാങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. പാട്ടുകളായിട്ടും പ്രസംഗമായിട്ടും അതുപോലെ തന്നെ മറ്റു അവതരണങ്ങളുമായിട്ട് നമ്മൾ വാങ്ങിയ പ്രോഗ്രാമുകൾ, അന്ന് നമ്മൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയ പ്രോഗ്രാമുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. കുട്ടികൾ അത്രയും മനോഹരമായി ചെയ്ത ചില പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് അത് വളരെ മോശമുള്ള

0: ആദ്യമായിട്ട് നമ്മോടൊപ്പം ചേരുന്നത് ഒരു മലയാളം സ്റ്റോറിയുമായിട്ട് അമാന നാസിം കേട്ടി. അമാന നാസിം കേട്ടിയാണ് നമ്മോടൊപ്പം ആദ്യമായി ഒരു കഥയുമായി ചേരുന്നത്. കേൾക്കാം നമുക്ക് അമാന നാസിമിൻ്റെ വളരെ മനോഹരമായ ഒരു കഥ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്രാഹിം നബിയുടെ പരീക്ഷണത്തെ കുറിച്ചാണ് ഈ കഥയിൽ ഞാൻ പറയുന്നത്. ഒരിക്കൽ ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അള്ളാഹുവിനായി ബലി നൽകുന്നതായി സ്വപ്നം കണ്ടു. അള്ളാഹുവിന്റെ കൽപ്പനയാണിതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇബ്രാഹിം നബി തന്റെ സ്വപ്നത്തെ കുറിച്ച് മകനോട് പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് എന്നെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഇസ്മായിൽ തയ്യാറായി. ഇത് അദ്ദേഹത്തിന്റെ വലിയ വിശ്വാസത്തോടെയും പിതാവിന്റെയോടുള്ള അനുസരണയുമാണ് കാണിക്കുന്നത്. മകനെ ബലി നൽകാനായി ഇബ്രാഹിം നബി തയ്യാറാക്കിയപ്പോൾ അവരുടെ ഉറച്ച വിശ്വാസത്തിൽ പ്രീതനായ അള്ളാഹു ഇടപെട്ടു. മകൻ തരം ബലി നൽകാനായി ഒരു ആടിനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തി. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഈ അചഞ്ചലമായ ദൈവവിശ്വാസത്തോടെയും ത്യാഗത്തിന്റെയും സ്മരണാർത്ഥമാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് മൃഗങ്ങളെ ബലിയറുക്കുന്നതും ബലിയറുത്ത് മാംസം പാവപ്പെട്ടവർക്കും അയൽക്കാർക്കും എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. സ്നേഹവും സഹോദര്യവും എല്ലാം പങ്കുവെക്കുന്ന ദിനമാണ് ബലിപെരുന്നാൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരീക്ഷണം ഇവിടെ പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രി.
0: മാഷാ അല്ലാ, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ചരിത്ര സംഭവമാണ് നമ്മുടെ അമാന നാസിമിൻ്റെ കഥയിലൂടെ, ചരിത്ര സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിലിൻ്റെയും ത്യാഗപൂർണമായ ചരിത്രം ഓർമ്മ, അത് നമ്മൾ ഓർത്തെടുക്കേണ്ട സമയമായിരുന്നു ബലിപെരുന്നാൾ എന്നുള്ളത്. ഏതായിരുന്നാലും നമ്മുടെ കൊച്ചുകൂട്ടുകാരൻ അത് വളരെ കൃത്യമായി, 6-ാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരനാണ് അത് കൃത്യമായി നമ്മളിലേക്ക് എത്തിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാന വ തആല വീണ്ടും നല്ല നല്ല സന്ദേശങ്ങളും കഥകളുമായിട്ട് നമ്മോടൊപ്പം ചേരാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ഈയൊരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോ പ്രോഗ്രാമുകളും നമ്മളിലേക്ക് അയക്കുമ്പോൾ, റേഡിയോയിലേക്ക് അയക്കുമ്പോൾ ഏറ്റവും ശബ്ദം കുറഞ്ഞ, അതായത് പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മൾ റെക്കോർഡിംഗ് നടത്തേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് അത് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഗ്രാം അയച്ചു തരുന്ന കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നോക്കാം നമുക്ക് അടുത്തതാരാണെന്ന്. ഒരു മലയാള ഗാനമാണ് ഈ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അയാഷ ഫിജാസ്, 4-ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് അയാഷ ഫിജാസ്. കേൾക്കാം നമുക്ക് മനോഹരമായ ഒരു മലയാള ഗാനം.

ചാടി പിടിപ്പെട്ട പ്രതി

സർവജമ്പും.

0: മാഷാല്ല, ഐ സി എച്ച് സ്കൂൾ താനൂരിൽ നിന്നും നാലാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് അയാഷ ഫിജാസ്. ഒരു മലയാള ഗാനം, അതും ഒരു യഥാർത്ഥത്തിലൊരു നാലാം ക്ലാസ്സുകാരിയുടെ വായിൽ ഒതുങ്ങേണ്ട വാക്കുകളല്ല ഈ ഒരു പാട്ടിലുള്ളത്. മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ചു വരുന്ന ആളുകൾ പാടുന്ന ഒരു പാട്ടും കൂടെയാണ്. മത്സരവേദികളിലൊക്കെ കുട്ടികൾ പാടുന്ന പാട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ടഫായിട്ടുള്ളൊരു പാട്ടാണ് നമ്മുടെ നാലാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി നമ്മൾക്ക് വേണ്ടി പാടി അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. മാഷാല്ല, കൂടുതൽ കൂടുതൽ പാട്ടുകൾ പാടി ഉന്നതികളിലെത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്നെന്ത് ചെയ്യാണ് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കേൾക്കാൻ നമുക്ക് അടുത്തതായി ആരാണെന്ന്, അമീഖ ജബിൻ, ജി എൽ പി സ്കൂൾ അനക്കോട്ടുപുറം പ്രദേശത്തുള്ള ഒന്നാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. ഒരു അറബിക് ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നത്. നമുക്കത് കേട്ടിട്ട് ഇൻഷാല്ലാ തിരിച്ചു വരാം. എന്താണ് അമീഖയുടെ ഗാനം?
1: അസ്സലാമു അലൈക്കും.

0: ഹബീബി ശുക്രൻ.
1: മാഷാല്ലാ, സ്കൂൾ മത്സരവേദികളിൽ ഒരുപാട് ഒരുപാട് ആളുകൾ പാടി കഴിവ് തെളിയിച്ച ഒരു പാട്ടാണ് നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി നമ്മൾക്ക് വേണ്ടി പാടിത്തുന്നത്. വളരെ മനോഹരമായിട്ട് അവളത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത. ഇൻഷാല്ലാ, ഇനിയും കൂടുതൽ കൂടുതൽ പാട്ടുകൾ അവതരിപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ റേഡിയോയിൽ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുമൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അമീക ജബിൻ നമ്മോടൊപ്പം ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അടുത്തതായിട്ട് മാസിൻ മിർഷാദിൻ്റെ ഒരു മലയാള ഗാനമാണ്. ദാറുൽ അൻസാർ വളവന്നൂരിലെ രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ് നമ്മുടെ മാസിൻ മിർഷാദ്. കേൾക്കാം നമുക്ക് അവൻ്റെ മനോഹരമായ ഒരു മലയാള ഗാനം.

0: മാഷാല്ലാ, മാസിൻ മിർഷാദിൻ്റെ ഗാനം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. എത്ര മനോഹരമായിട്ടാണ് അവരൊക്കെ പാട്ടുകൾ പാടുന്നത് അല്ലേ. ഇതാണ് പീസ് റേഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മനോഹരമായി കുട്ടികൾ ഒരു പാട്ട് പഠിച്ച് അവതരിപ്പിച്ച് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ അതങ്ങനെ കണ്ടില്ല എന്ന് നടിക്കും. അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാർ ക്വസ്റ്റ്. മാസിൻ മിർഷാദ് രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. ദാറുൽ അൻസാർ വളവന്നൂരിലെ മലയാള ഗാനം മനോഹരമായിട്ട് അവതരിപ്പിച്ചു. പെരുന്നാളുമായി ബന്ധപ്പെട്ട അടിപൊളി ഗാനമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്തതായി കേൾക്കാം നമുക്ക് മിൻഹ ഫാത്തിമ അവതരിപ്പിക്കുന്ന ഒരു മലയാള ഗാനം.
1: അസ്സലാമു അലൈക്കും.

0: അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യത്തീമിൻ്റെ സംരക്ഷണമെന്ന്. പരിശുദ്ധ റസൂൽ സ്വർഗത്തിൽ ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണ് എന്ന് കൈവിരലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്. ആ ഒരു കാര്യമാണ് നമ്മുടെ മിൻഹാ ഫാത്തിമയുടെ വളരെ മനോഹരമായ ഗാനത്തിലൂടെ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത്. യത്തീമിൻ അത്താഴം ഏകുന്നൂർ കല്ലാഹു, അല്ലേ, അള്ളാഹു അവിടെ അത്താഴം ഒരുക്കുമെന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു പാട്ടിൽ നമ്മൾക്ക് ശ്രവിക്കാൻ കഴിഞ്ഞത്. വാസവി വിദ്യാലയ കിണാശ്ശേരി പാലക്കാട് ജില്ലയിൽ നിന്നാണ് നമ്മുടെ കൊച്ചുകൂട്ടുകാരി മിൻഹ ഫാത്തിമ ഈ ഒരു ഗാനം പാടിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ നല്ല മെസ്സേജുകളുള്ള പാട്ടുകൾ പാടാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം. പെരുന്നാൾ സുദിനത്തിൽ നമ്മളിലേക്ക് അയച്ചു തന്ന ഒരുപാടൊരുപാട് എൻട്രികളിൽ ഏറ്റവും മനോഹരമായതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നും കേൾക്കാം നമുക്ക് പീസ് റേഡിയോയിലൂടെ അന്നത്തെ പ്രോഗ്രാമുകൾ. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: أعوذ بالله من الشيطان الرجيم.

എലിസബത്ത് ബാഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ കഥയെക്കുറിച്ച് ഒരിക്കലൊരു പുസ്തകത്തിൽ വായിക്കാനിടയായി. അതിങ്ങനെയാണ്, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ആ ഒരു പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളുമായിട്ട് ഒരു ദുർബല നിമിഷത്തിൽ അവരോട് പറയാതെ പിണങ്ങിക്കൊണ്ട് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അങ്ങനെ മാതാപിതാക്കളെ വേറിട്ട് പോയി ജീവിക്കുന്നതിനിടയിൽ അത്രമേൽ ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവരൊന്ന് ഒരു നിമിഷം തിരിച്ചു വിളിച്ചെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ട് അവർക്ക് കത്തെഴുതുന്ന ഒരു കഥയാണ്. ഓരോ കത്തുകൾ എഴുതുമ്പോഴും തിരിച്ച് അവർ ആ കത്ത് കേൾക്കുകയും വായിക്കുകയും അവർ തിരിച്ച് മെസ്സേജ് അയച്ച് അവരിലേക്ക് തന്നെ ചെന്ന് ചേരാനും തനിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധത്തിലും തെറ്റിലും മാപ്പ് ചോദിച്ച് അവരോടൊപ്പം ചേരാനും ആഗ്രഹിച്ചുകൊണ്ടാണ് കത്തുകൾ എഴുതുന്നത്. കത്തുകൾ എഴുതി എഴുതി ഏതുവരെയെന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് കത്തുകൾ വരെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കത്ത് എഴുതുമ്പോഴും തിരിച്ച് മറുപടി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മറുപടിയില്ല. അങ്ങനെ അടുത്ത കത്ത് എഴുതുന്നു, അതിനും മറുപടി കിട്ടും വിചാരിക്കുന്നു. അങ്ങനെ ആ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനം കുറേ കാത്തിരിപ്പുകൾക്ക് ശേഷം വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒരു വലിയ ബോക്സ് ഒരു കത്തിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം അവർക്ക് കിട്ടുന്നുണ്ട്. അതീവ സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടി ആ കത്ത് ആ ബോക്സ് പൊളിക്കുകയാണ്. അപ്പം താൻ അയച്ച കത്തുകൾക്ക് അവസാനമെങ്കിലും എനിക്ക് മറുപടി ലഭിച്ചല്ലോ എന്ന ആകാംക്ഷയോടുകൂടി കത്ത് ആ ബോക്സ് പൊളിച്ചു നോക്കുമ്പോൾ അത്രയും വർഷങ്ങൾ മാതാപിതാക്കൾക്ക് അയച്ച ഓരോ കത്തുകളും ഒന്നുപോലും പൊട്ടിച്ചു നോക്കാതെ അതെല്ലാം അതേപോലെ തന്നെ തിരിച്ചയച്ച ഒരു സംഭവമായിരുന്നു ആ പാക്കിൽ കവറിൽ നിറയെ ഉണ്ടായിരുന്നത്. ഒറ്റൊന്നുപോലും മാതാപിതാക്കൾ തുറന്നു നോക്കിയിരുന്നില്ല എന്നാണ്. അവസാനം അങ്ങേറ്റത്തെ തീവ്രമായ ദുഃഖത്തോടുകൂടി ആ ഒരു സംഭവത്തിന് ശേഷം അവരാകെ ക്ഷീണതയായി പോവുകയും വിഷാദ രോഗത്തിന് അടിമയായി കുറെ കഴിഞ്ഞ് അവർ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ഭർത്താവ് പിന്നീട് ഈ കത്തുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് താഴെ ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. ഈ കത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവർ തുറന്നു നോക്കിയിരുന്നെങ്കിൽ, ഒന്നും വേണ്ട, ഏതൊരു കഠിന ഹൃദയം പോലും ആ കത്തുകളൊന്ന് വായിച്ചിരുന്നെങ്കിൽ അവരുടെ ഹൃദയം പോലും അലിഞ്ഞു പോകുമായിരുന്നു. അത്രയും ആർദ്രമായും മലിവോടുകൂടിയും മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് ആ സ്നേഹത്തിൽ എഴുതി വച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും മാതാപിതാക്കൾക്കും അതുപോലെ സ്നേഹബന്ധങ്ങൾക്കുമിടയിലൊക്കെ തിരിച്ചറിയാതെ പോകുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു വരൾച്ച അനുഭവിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും ഇഷ്ടപ്പെടുന്നുവെന്നും തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിൽ വലിയ ഒരു കാര്യം. ആ പെൺകുട്ടി ആഗ്രഹിച്ചത് അവർ എൻ്റെ കത്തുകൾ വായിച്ചല്ലോ, അതിന് തിരിച്ചു മറുപടി കിട്ടിയല്ലോ എന്ന ഒരാകാംക്ഷയിൽ തുറന്നു നോക്കുമ്പോൾ ഒന്നുപോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല എന്ന് വരുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിയാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ആ ചിന്തയിൽ വന്നിട്ടുള്ള വിഷാദത്തെക്കുറിച്ചായിരുന്നു. ആ വിഷാദത്തിലാണ് അവർ മരണപ്പെട്ടു പോയത് എന്ന് പറയുന്നു. അതൊരു കഥ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സംഭവം മാത്രമായി ഇവിടെയുള്ളൊരു സംഭവം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നീ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, റസൂൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, കാരണം അദ്ദേഹം അത്രയും നല്ല ക്വാളിറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നീ ആ ഒരു ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറയണം എന്ന് പറഞ്ഞു. അപ്പം തിരിച്ചറിയേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്, ഇഷ്ടമുള്ളവരോട് ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് മാതാപിതാക്കൾ സംബന്ധിച്ചുള്ളതാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് ആ ഇഷ്ടം തുറന്നു പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവഗണിക്കപ്പെടുന്ന അവസ്ഥ അത്രമേൽ ഭീകരമാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.

0: പീസ് റേഡിയോ അൽ മിമ്പർ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശ്വാസിയും വിനോദങ്ങളും ഖുതുബ നിർവഹിക്കുന്നത് സമീർ മുണ്ടേ, തൊഴിയൂർ സലഫി മസ്ജിദ്.
1: الذي لم يلد ولم يولد ولم يكن له كفوا احد احمده حمدا بلا احد اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد

0: അതീഉർ റസൂൽ വഅതീഉർ റസൂല വലാ തുബ്തിലു അഅമാലകും.
1: പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ കണ്ടവരാണ് നമ്മളെല്ലാവരും. വാഹനമോടിക്കുന്ന സന്ദർഭങ്ങളിൽ റോഡിൻ്റെ പല ഭാഗങ്ങളിലും മുന്നറിയിപ്പുകളുടെ ബോർഡുകൾ നമ്മൾ വായിക്കാറുണ്ട്. ആഴമുള്ള പുഴയുടെ സമീപത്ത് ഇവിടെ ഇറങ്ങരുത്, ഇറങ്ങിക്കുളിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പിൻ്റെ ബോർഡുകൾ പലതും സ്ഥാപിക്കാറുണ്ട്. അതേപോലെ തന്നെ ബീച്ചുകളിൽ പാർക്കിംഗ് ചെയ്യുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുന്ന പല മേഖലകളിലും പലതരത്തിലുള്ള മുന്നറിയിപ്പുകളെ ശ്രദ്ധിച്ചവരാണ് നമ്മൾ. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ വലുതാണ്. ഞാൻ ഈ ഖുതുബ റഫർ ചെയ്യുമ്പോൾ മുന്നറിയിപ്പുകളെ അവഗണിച്ചാലുള്ള അപകടങ്ങളെക്കുറിച്ചൊരു പരിശോധന നടത്തി. പത്രങ്ങളിൽ വന്ന, ചാനലുകളിൽ വന്ന, നൽകിയ മുന്നറിയിപ്പുകളെ ലംഘിച്ചതുകൊണ്ടുണ്ടായ വലിയ ദുരന്തങ്ങൾ, വലിയ അപകടങ്ങൾ എമ്പോടെ നമുക്ക് എണ്ണിപ്പറയാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കേണ്ടവനാണ് മനുഷ്യൻ, അതിനെ പരിഗണിക്കേണ്ടവനാണ് മനുഷ്യൻ. അത് എല്ലാവർക്കും അറിയാം, അതെല്ലാവരും ഉൾക്കൊള്ളുന്ന കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്. വിശ്വാസി എന്ന നിലയിൽ നിത്യജീവിതത്തിൽ ധാരാളം മുന്നറിയിപ്പുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, ഒട്ടനവധി മുന്നറിയിപ്പുകൾ. അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് ഖുതുബകളിലൂടെ പറഞ്ഞു വരുന്നത് ദിനചര്യകളിലെ ദീൻ എന്ന് പറയുന്ന വിഷയമാണ്, നമ്മുടെ നിത്യജീവിതത്തിലെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദീൻ എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കുറേ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതല്ല ദീൻ എന്ന് പറഞ്ഞാൽ. അത് ദീനാണ്, എന്നാൽ അതിൻ്റെ കൂടെ മാറി നിൽക്കേണ്ട കാര്യങ്ങളുണ്ട്, ഒഴിവായി നിൽക്കേണ്ട കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, നഹി പറഞ്ഞ, വിരോധം പറഞ്ഞ, അടുക്കരുത്, പോകരുത്, ചെയ്യരുത്, ഇതൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പുകളാണ്. അപ്പം അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെ നമ്മുടെ ദിനചര്യയിൽ പാലിക്കേണ്ട ആളുകളാണ് വിശ്വാസികളായ ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി പറയുന്നു, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ, വിശ്വാസിക്ക് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ജയിലാണ്. വജന്നത്തുൽ കാഫിർ, കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗമാണ്. എന്താ നമുക്ക് മനസ്സിലായത്? വ്യത്യസ്തമായ രീതിയിൽ ഈ ഹദീത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാൻ പോകുന്ന സ്വർഗവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദുനിയാവ് ഒരു ജയിലാണ്, ദുനിയാവിൽ വലിയ സൗകര്യമൊന്നുമില്ല, ദുനിയാവ് ഒരു സിജിന് തന്നെയാണ് അവന് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തെ അപേക്ഷിച്ച്. എന്നാൽ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം നാളെ അവന് ലഭിക്കാൻ പോകുന്ന നരകമാണ്, ഭീകരമായ ജയിലാണ്, കഠിനമായ ശിക്ഷയാണ്. അത് വെച്ച് നോക്കുമ്പോൾ അവന് ദുനിയാവ് എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. ഇങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്, വേറെ മറ്റു പല രീതികളിൽ വിശദീകരിച്ച ആളുകളുണ്ട്. ഞാൻ ഈ ഹദീത്ത് കൊണ്ടുവന്നത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു മുന്നറിയിപ്പാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ജയിലാണ്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? ഒരു വിശ്വാസിക്ക് ദുനിയാവിൽ ഹലാലായ കാര്യങ്ങളുണ്ട്, അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, ഹറാമാക്കിയ കാര്യങ്ങളുണ്ട്, നിഷിദ്ധമായ കാര്യങ്ങളുണ്ട്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ഒരു ദിവസം ഹലാലും ഹറാമും നോക്കാതെ മുന്നോട്ട് പോകാൻ പാടില്ല അല്ലേ. ഒരു സത്യവിശ്വാസി ഹലാലായ കാര്യങ്ങളും ഹറാമായ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പരിഗണിക്കാതെ അവൻ മുന്നോട്ട് പോയാൽ അവൻ്റെ ജീവിതം അപകടത്തിലാണ്, അവന് നാളെ ദുരിതമാണ് സംഭവിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ ദിവസത്തിലും അവന് നിയന്ത്രണങ്ങളുണ്ട്, അവൻ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയും, ഇന്നത്തെ ഖുത്ബയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒരു ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ, വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, ദൈവസ്മരണയിൽ നിന്നും പരലോക ചിന്തയിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്ന കാര്യങ്ങൾ, നമ്മളെ അകറ്റുന്ന, നമ്മളെ മാറ്റിക്കളയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഞാൻ വാചകം ഒന്നുകൂടെ പറയാം, അള്ളാഹുവിൽ നിന്ന് പരലോക ചിന്തയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ടാമത്തത്, നരകത്തിലെ കടുപ്പിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതുമായ കാര്യങ്ങളുണ്ട്. നമ്മളെ നരകത്തിലെ കടുപ്പിക്കുന്ന കാര്യങ്ങളാണോ കൂടുതൽ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ കൂടുതൽ നരകത്തിലേക്ക് എത്തിക്കുന്നതാണോ സ്വർഗത്തിൽ അകറ്റുന്നതാണോ എന്ന് പരിശോധിക്കണം. മനസ്സിലായില്ലേ? പുണ്യകർമ്മങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നർത്ഥം. നന്മകൾ കുറയുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും വിശ്വാസികൾ പരിശോധിക്കണം. മൂന്നാമത്തെ കാര്യം, നാം നേടിയെടുക്കുന്ന പുണ്യങ്ങൾ, ഇപ്പൊ സുബഹി നമസ്കാരം മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങി, സുബഹിയുടെ ജമാഅത്തിന് വന്നുള്ള കൂലി നമ്മൾ പറഞ്ഞു, പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലെ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഇതൊക്കെ നന്മയാണ്. ഈ നന്മകളെ, നേടിയെടുത്ത പുണ്യങ്ങളെ നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വിശ്വാസി അവന്റെ നിത്യജീവിതത്തിൽ പരിശോധന വിധേയമാക്കണം. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂൽ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം. വല തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തികളെ, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പൊളിച്ചു കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ താക്കീതാണ്. സഹോദരൻ, ഞാൻ ഈ ഒരു ആമുഖം പറയാൻ കാരണം, നമ്മൾ ചെയ്യുന്ന പല നന്മകളെയും നമ്മുടെ പല നല്ല ഗുണങ്ങളെയും പരലോകത്ത് നഷ്ടമാക്കി കളയുന്ന, പരലോകത്ത് ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു മേഖലയായി വിനോദരംഗങ്ങൾ മാറുന്നുണ്ട്, വിനോദങ്ങൾ മാറുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്ന പശ്ചാത്തലം എല്ലാവർക്കും അറിയാം, നമ്മളൊരു വലിയ മത്സരത്തിൻ്റെ ലോകത്ത് നടക്കുന്ന ഒരു മത്സരത്തിൻ്റെ നടുവിലാണ് ഇന്ന് ലോകമുള്ളത്. ലോകത്തുള്ള കോടാനുകോടി മനുഷ്യർ അവരവരുടെ ഉറക്കമൊഴിവാക്കി നിരന്തരം ഒരു മാമാങ്കത്തിൻ്റെ, ഒരു മത്സരത്തിൻ്റെ ലഹരിയുടെ പിറകിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഒരു ദിനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ വിശ്വാസികളായ പല ആളുകളുടെയും ദിനചര്യകളിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി മാറുന്ന, അല്ലെങ്കിൽ ഗൗരവത്തോടുകൂടെ പല ആളുകളും കാണുന്ന ഒരു മത്സരത്തെക്കുറിച്ച് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കേണ്ട, ഓർമ്മപ്പെടുത്തേണ്ട സ്ഥലമാണ് മിമ്പർ എന്ന ഉത്തമമായ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഇസ്ലാം വിനോദത്തിനെതിരല്ല, അടിവരട്ട് മനസ്സിലാക്കണം, ഇസ്ലാം വിനോദങ്ങൾക്കെതിരല്ല. മനുഷ്യന്റെ സ്വഭാവമാണ് വിനോദങ്ങളോട് താല്പര്യമുള്ളവരാണ് എന്നുള്ളത്, അത് മനുഷ്യന്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വിനോദങ്ങളെ അതിൻ്റെ പരിധികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു, അനുവദിച്ചു. എന്തിനാണ് ഞാൻ ആ വാചകം പറഞ്ഞത്? ഇസ്ലാം വിനോദങ്ങളെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അനുവദനീയമാക്കിയിട്ടുണ്ട്. എന്നാൽ പരിധി വിട്ടാലോ, അത് നിഷിദ്ധമാണ്, അത് പാടില്ലാത്ത കാര്യമാണ്, അവിടെ വിലക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശാരീരികമായ മാനസികമായ ഉല്ലാസത്തിന് ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ദീൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ട മത്സരം നടത്തി, വിനോദമായിരുന്നു, അവരോട്ട മത്സരം നടത്തി. ഒരു പെരുന്നാളിൻ്റെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ മുമ്പിൽ അബിസീനിയക്കാരായ ചില ആളുകൾ അവർ വന്നിട്ട് അവരുടെ അവരുടെ ഗോത്രത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള പിന്നെ ഒരു പാരമ്പര്യമായ ആയോധന നൃത്തം, ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വിനോദം അതവർ നടത്തുകയും പ്രവാചകനും പ്രവാചകന്റെ ഭാര്യയും അടക്കമുള്ള ആളുകൾ അത് കാണുകയും ചെയ്തത് സ്വഹീഹായ ഹദീത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. ദഫ് മുട്ടിയ അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ, വിനോദങ്ങളിൽ പങ്കുചേർന്ന ഒട്ടനവധി രംഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അർത്ഥമാക്കുന്നത് വിനോദങ്ങൾക്ക് ഇസ്ലാം എതിരല്ല, വിനോദങ്ങളാകാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, പരിധി വിടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഫുട്ബോൾ മത്സരം ഹറാമാണോ? ഹറാമാണ് എന്ന് പത്തുവ പറയാൻ ഇസ്ലാമിക ലോകത്ത് ഒരു പണ്ഡിതനും ശ്രമിച്ചിട്ടില്ല. ഫുട്ബോൾ മത്സരം കളിക്കുക കാണുക എന്നുള്ളത് ഹറാമാണ് എന്ന് ആർക്കും വാദമല്ല, ആർക്കും വാദമല്ല. എന്നാൽ അത് പുണ്യകരമായ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. ഫുട്ബോൾ കാണുന്ന പുണ്യകരമായ കാര്യമാണ്, അതൊരു ഭയങ്കര കൂലി കിട്ടുന്ന കാര്യമാണ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതുമല്ല, പുണ്യവുമല്ല, മറിച്ച് അതിൻ്റെ വിധി പറയുകയാണ് എങ്കിൽ അത് മുബാഹാണെന്ന് പറയാം. മുബാഹ് എന്ന് പറഞ്ഞാൽ എന്താ, അനുവദനീയമാണ്, അനുവദനീയമായ ഒരു കാര്യമാണ്. ആ രീതിയിലാണ് അത്തരം മത്സരങ്ങളെ നമ്മൾ കാണേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് ഹറാമാകും, ചില സന്ദർഭങ്ങളിൽ അത് നിഷിദ്ധമാകും, അത് കുറ്റകരമായി മാറും. അതുകൊണ്ടാണ് ഈ വിഷയം നമുക്ക് ഖുത്ബയിൽ പറയേണ്ടി വരുന്നത്. കേവലം ഒരു ഒരു സന്തോഷത്തിനപ്പുറം ഒരു ലഹരിയായി ഇത് ആളുകളെ പിടികൂടുന്നുണ്ടെങ്കിൽ, വിനോദത്തിന് പകരം ഇത്തരം കളികൾ അനുവദിക്കപ്പെട്ടതാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് നിഷിദ്ധമായിട്ട് മാറും, ഉറപ്പാണ്. ചില സാഹചര്യങ്ങൾ അത് നിഷിദ്ധമായി മാറും. അതിലേതാണ് സാഹചര്യം? ഒന്ന്, ദീനിനേക്കാൾ കളിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, അടിവരട്ടോളി ഈ പള്ളിയിൽ ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് മത്സരം കാണുന്ന ആളുകൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞു കാണുന്നതിനെ കുറ്റം പറയുന്ന, അത് കാണണ്ട എന്ന് പറയാനല്ല ഈ ഖുത്ബ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ഹറാമായി വരുന്ന സന്ദർഭം ഏതാണ്? നമ്മുടെ ജീവിതത്തിൽ ഹറാമായി വരുന്ന രംഗം ദീനിനേക്കാൾ അതിന് പ്രാധാന്യം വരുന്നുണ്ടോ? എങ്കിലത് ഹറാമാണ്. എങ്ങനെ ഇത് മനസ്സിലാക്കുക? എങ്ങനെയാണത് മനസ്സിലാക്കുക? നമസ്കാരത്തിൻ്റെ സമയത്ത് കളി വന്നു, നമ്മൾ എവിടെ ഇരിക്കും? അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹയ്യാൽ അസ്സല ഹയ്യാൽ അൽ ഫലാ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ, ആ വിളിയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത്, ആ വിളിയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നാം സ്ക്രീനിൻ്റെ മുമ്പിലാണു എങ്കിൽ, ദീനിനേക്കാൾ കളിക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്, സംശയമല്ല. ഒരുപക്ഷെ ഇപ്പോഴുള്ള മത്സരങ്ങളുടെ സമയക്രമം നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും പ്രഭാത സമയത്താണ് പല മത്സരങ്ങളും, രാത്രിയിൽ മത്സരങ്ങളുണ്ട്. അമേരിക്കൻ നാടുകളിൽ നടക്കുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ 12:30 മത്സരമുണ്ട്, 3:30 മത്സരമുണ്ട്, 6:30 മത്സരമുണ്ട്. 3:30 മത്സരത്തിന് എഴുന്നേൽക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, എത്രയോ മനുഷ്യന്മാരുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, സുബഹിക്കുന്നവരെ എഴുന്നേൽക്കാത്ത ആളുകൾ, സുബഹിയുടെ ബാങ്ക് ഒരിക്കൽ പോലും തൻ്റെ കാതുകൊണ്ട് പള്ളിയിൽ നിന്ന് കേൾക്കാത്ത ആളുകൾ 3:30 മുൻപ് ഉണർന്ന് ആ മത്സരം കാണാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരെന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? അവർക്ക് ദീനാണോ വലുത്, കളിയാണോ വലുത്? സഹോദരൻ, ഇത് മിമ്പർ എന്ന് പറയണ്ടേ? ഈ വിഷയം ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തേണ്ടതില്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞൊരു വാചകമുണ്ട്, വമിനൻ നാസി മൻ യഷ്തരി ലഹുവൽ ഹദീത്തി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ. മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, അവര് പിന്നെ വില കൊടുത്തിട്ടെന്ത് ചെയ്യുക, അവര് വിനോദങ്ങളെ വിലക്ക് വാങ്ങുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ തെറ്റിച്ച് കളയുന്ന, അവർക്ക് യാതൊരു ഉപകാരമില്ലാത്ത വിനോദങ്ങളെ വില കൊടുത്തു വാങ്ങുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ വാചകം ലഹുവൽ ഹദീദി എന്ന് പറഞ്ഞാൽ വമ യദുറു വല യൻഫഉ എന്നാണ്. എന്താണ് വമ യദുറു വമ യൻഫഉ എന്ന് പറഞ്ഞാൽ, ഉപകാരപ്പെടുന്നതിനേക്കാൾ ദോഷം ചെയ്യുന്നതും ഗുണത്തേക്കാൾ തിന്മ കൂടുതലുള്ളതുമായ കാര്യങ്ങൾ എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ദീനിനേക്കാൾ കളിക്ക് പ്രാധാന്യം കൊടുക്കുക, അപ്പം അത് ഹറാമാണ്. അതേപോലെ തന്നെ മുഴുവൻ സമയം ഇതിനു വേണ്ടി മാറ്റുക, കളി കണ്ടു എന്ന് മാത്രമല്ല, മറിച്ച് ആ കളിയെക്കുറിച്ചുള്ള അവലോകനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനലൈസ്, അതിൻ്റെ പിന്നെ വിശദമായ വിവരങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. അതെന്താ, അതൊരു ലഹരിയായിക്കൊണ്ട് മാറുകയാണ്. അധിക സമയവും അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. ബാധ്യതകൾ മറക്കുന്ന ആൾക്കാരുണ്ട്, സ്വന്തം ഭാര്യനോടുള്ള, മക്കളോടുള്ള, അതേപോലെ തന്നെ കുടുംബത്തോടുള്ള, സമൂഹത്തോടുള്ള ബാധ്യതകൾ പോലും മറക്കുന്ന എത്രയോ മനുഷ്യന്മാരെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദീനിനേക്കാൾ എന്തിനു പ്രാധാന്യം കൊടുക്കാൻ പാടില്ല? അത്തരം കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല, അത് അപകടമാണ്. അത് അള്ളാഹുവിന്റെ താക്കീതുകളെ ലംഘിക്കുന്ന സ്വഭാവമാണെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ഈ മത്സരം കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളിൽ ഏറ്റവും വലുത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അകലാണ് മനുഷ്യന്മാർ. ആണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അകലാണ്. നിസ്കരിക്കാൻ കറക്റ്റ് വരുന്നില്ല അല്ലേ, സമയത്ത് നിസ്കരിക്കാൻ എത്തണില്ല. ഇപ്പൊ 3:30 കളി കാണാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ, ആ കളി 4:30 5 വരെ കളി ഉണ്ടാകും. സുബൈക്കോൻ ജമാഅത്തിനില്ല. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഒരുമിച്ചിരുന്ന ആളുകൾ കളി കാണുന്ന സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, സത്യസന്ധമായി ഒരു വിശ്വാസി എന്ന നിലയിൽ, ഈമാനുള്ള ഒരാളെന്ന നിലയിൽ, പള്ളിയിൽ വരുന്ന, നമസ്കരിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് സ്വന്തം ആലോചിച്ചാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ എത്രയോ കുട്ടികൾ, എത്രയോ യുവാക്കളായ ആളുകൾ അതൊരു ലഹരിയായി കൊണ്ടു നടക്കുകയാണ്. ഖുർആനോ അതാ നേരല്ല, നിസ്കരിക്കാൻ സമയമല്ല അല്ലേ. അതാണ് ഇതിന്റെ അവസ്ഥ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, അവരകലുന്നു. ഏറ്റവും വലിയൊരു അപകടമാണത്. രണ്ടാമത്തെ കാര്യം, അമിതാസക്തിയും സമയം പാഴാക്കലുണ്ടാകുന്നു. അമിതാസക്തിയാണ് സമയം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. 24 മണിക്കൂർ ഇതിന്റെ പിറകിലാണ്. ഞാൻ പലപ്പോഴും പല പ്രോഗ്രാമുകളും കഴിഞ്ഞ് രാത്രി 12:30 ഒരു മണിക്കൊക്കെ യാത്ര ചെയ്തു പോകുന്ന സമയത്തൊക്കെ കാണാം, യുവാക്കൾ റോട്ടിന് നടുവിൽ, അവർ ഫ്ലക്സ് കിട്ടുന്ന തിരക്കിലാണ്, അവർ കൂടിയിരിക്കുന്ന തിരക്കിലാണ്. ആരാണ്? മുസ്ലിങ്ങളായ ആളുകൾ. എന്തുകൊണ്ടാണത്? ഇതൊരു ലഹരിയായി കൊണ്ട് നടക്കാണ്. അവരവരുടെ സമയം, അവരുടെ നല്ല സമയത്തെ അവർ നഷ്ടപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീർ, ജനങ്ങളിൽ ധാരാളം ആളുകൾ അള്ളാഹുവിന്റെ രണ്ട് നിഅമത്തുകളെ അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. അസ്സിഹത്തു വൽ ഫറ, ഒഴിവ് സമയവും ആരോഗ്യവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, താരങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ, താരാരാധന വരുന്നു. ഞാൻ ആളുകളുടെ പേരുകൾ ഈ മിമ്പർ വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പലരെയും പലരും ആരാധിച്ചു കൊണ്ടിരിക്കും. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്നല്ല അർത്ഥം, മറിച്ച് അവരെ അനുകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഒരു കളിക്കാരൻ എങ്ങനെ തലമുടി വെട്ടിയോ അതേപോലെ വെട്ടുന്ന കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അതേപോലെ തലമുടി വെട്ടുന്ന കുട്ടികളുണ്ട്. ഇന്നും ലോകത്ത് സ്വാധീനം ചെലുത്തുന്ന ഒരു ഫുട്ബോൾ താരത്തിന്റെ ഹെയർ സ്റ്റൈൽ എന്താണ് എന്ന് പരിശോധിക്കുന്ന, അതേ രീതിയിൽ മുടി വെട്ടാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഹദീത്തിലൊരു പ്രയോഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസായിനെ കുറിച്ച് പറഞ്ഞു. ഖസായി എന്ന് പറഞ്ഞാൽ തലയുടെ ചില ഭാഗങ്ങൾ വടിച്ച് ചില ഭാഗങ്ങൾ നീട്ടി വളർത്തുക, ചില ഭാഗങ്ങളിലെ മുടി എന്ത് ചെയ്യുക, വടിച്ച് കളയുക, ചില ഭാഗത്ത് അവിടെ തന്നെ നിർത്തുക. അതിന് ഖസായി എന്നാണ് അറബിയിൽ പറയുക. അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. ഇനി പറയും, നിങ്ങൾ നെഞ്ചിൽ തട്ടി നമുക്ക് പറയാൻ പറ്റുമോ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിം കുട്ടികളായ ആളുകൾ അവരുടെ മുടി വെട്ടുന്നത് ഏതൊക്കെയോ താരങ്ങളെ അനുകരിച്ചുകൊണ്ടാണ്. അവർ ചില സ്ഥലങ്ങളിൽ കുറേ മുടി ഉണ്ടാകും, വേറെ അങ്ങനെ വടിച്ച് കളയും. അല്ലെ, നമ്മുടെ കുട്ടികളാണ്, ഈ ഉമ്മത്തിലെ കുട്ടികളാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിലുള്ള ആളുകളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഅഇ വൽ ഖസഉ അൻ യുഹ്ലക ബഅദു റാസി സബീ വയുത്രക ബഅദുഹു എന്നാണ്. എന്താണ് പറഞ്ഞാൽ ഖസഅഇ നബി വിരോധിച്ചു. ഖസഅഇ എന്ന് പറഞ്ഞാൽ തലയുടെ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് വടിക്കുക, കുറച്ച് നിർത്തുക, അത് പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ഇതാണ് അനുകരണം എന്ന് പറഞ്ഞാൽ. വസ്ത്രത്തിന്റെ വിഷയത്തിൽ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ, അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ഇത്തരത്തിലുള്ള താരാരാധനകളെ ഒഴിവാക്കേണ്ടവരാണ്. അവർ അനുകരിക്കേണ്ട വ്യക്തിയാരെ, ലോകത്ത് സഹോദരങ്ങളെ അനുകരിക്കാൻ പറ്റുന്ന ഏക വ്യക്തിയാര മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും നമുക്ക് അനുകരിക്കാം. ഇന്നൊരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന, കായിക രംഗത്ത് സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളുണ്ടല്ലോ, ആ കുമ്മായവരെ ഉള്ളിൽ മാത്രമാണ് അവരെ അനുകരിക്കാൻ പറ്റുക. അവരെ അനുകരിക്കാൻ, അവരെ സ്വീകരിക്കാൻ പറ്റുക എവിടെയാ? അവരുടെ കളിയുടെ സ്കില്ലിൽ മാത്രമാണ്. ആ കുമ്മായവരകൾക്കപ്പുറം അവർക്കൊരു ജീവിതമുണ്ട്, പച്ചയായ ജീവിതം, തകർന്ന കുടുംബ ജീവിതം, അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മതയില്ലാത്ത മനുഷ്യർ, എന്തൊക്കെ നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും. സ്വവർഗരതിയുടെ പേരിൽ പിടിക്കപ്പെട്ട എത്രയോ മത്സരങ്ങൾ, എത്രയോ പിന്നെ തലമുതിർന്ന എത്രയോ ഉന്നതരായ കളിക്കാരുടെ വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെയാണ് അവർ മാതൃകയാകുന്നത്? എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് അവർ മാതൃകയാകുന്നത്? അതുകൊണ്ട് താരാരാധന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കൽ, ഒഴിവാക്കണം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നിഷിദ്ധമാകുന്നത് എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം, ധൂർത്തും ദുർവ്യയവും ഈ മേഖലയിൽ ധാരാളം നടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കൂ, നമ്മൾ കാണുന്ന ഫ്ലക്സ് ബോർഡുകളുടെ ഏറ്റവും മിനിമം നമ്മൾ കണ്ട ബോർഡുകളുടെ മാത്രം വിലയെന്നെടുത്തു നോക്കൂ. നിങ്ങൾ എത്ര ഉണ്ടാകും, എത്ര പൈസ ഉണ്ടാകും? ഈ മഴക്കാലത്ത് ആകാശത്ത് നിന്ന് കുത്തിച്ചെരിയുന്ന മഴ വീഴുന്ന സമയത്ത് വേദനിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്, ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ട്, മഴ പെയ്യരുത് എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് മഴയോട് വെറുപ്പായിട്ടല്ല, മഴ പെയ്താൽ വീടിൻ്റെ ഉള്ളിൽ വെള്ളമെത്തും, അടുക്കളയിൽ വെള്ളം ഒലിക്കുന്ന ഒരു നല്ല മേൽക്കൂരയില്ലാത്ത, മഴവെള്ളത്തെ തടഞ്ഞു നിർത്താൻ പ്രാപ്തമായ മേൽക്കൂരയില്ലാത്ത എത്രയോ കുടിലുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവിടെയാണ് നമ്മുടെ കുട്ടികൾ. ഞാൻ നമ്മുടെ കുട്ടികൾ, ഈ ഉമ്മത്തിലെ കുട്ടികൾ, അവർ ലക്ഷങ്ങൾ പൊട്ടിച്ചണന്തിയ ഏതൊക്കെയോ രാജ്യത്ത് നടക്കുന്ന ഏതൊക്കെയോ മനുഷ്യന്മാരുടെ ചിത്രങ്ങൾ തെരുവുകളിൽ അവര് ഒട്ടിക്കണം, അവർ സ്ഥാപിക്കണം. ഏതാ ഈ സംസ്കാരം? ഇതിനെതിരെ നമ്മൾ ഇവിടുന്ന് പറയണം. അതിനാ പടച്ചോന്റെ, അള്ളാഹിന്റെ റസൂൽ മിമ്പർ ഉണ്ടാക്കിയത്. അതിനാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളികളുടെ മിമ്പറുകളെ ഉത്ബോധിപ്പിക്കേണ്ട കാര്യമാണ് എന്ന് പഠിപ്പിച്ചത്. ഒരു തിന്മ കണ്ടാൽ മൻ റാ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി, കൈകൊണ്ട് തടയണമെന്ന, പറ്റില്ലെങ്കിൽ നാവുകൊണ്ട് പറയണമെന്ന, അതിനും പറ്റില്ല എങ്കിൽ മനസ്സിൽ വെറുപ്പെങ്കിൽ ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആൾക്കാരെ പേടിച്ച് നമ്മളിത് പറയാതിരിക്കാൻ പറ്റില്ല, ജനങ്ങളെ ഭയന്ന് നമ്മളിത് പറയാതിരിക്കാൻ പറ്റില്ല. ദൂർത്തടിക്കുന്ന, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലാ, എൻ്റെ വീട്ടിൽ നിന്ന് 10 or 15 കിലോമീറ്ററിന് അപ്പുറമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് സ്ഥാപിച്ചത് എന്നാണ്. ഞാവുതുമില്ല 600 അടി 800 അടി ഇതൊക്കെ പറയുന്ന കേട്ട വിചാരിക്കും ഓരോ മനുഷ്യന്മാർക്ക് വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും, പിന്നെ 800 അടിൻ്റെ വീട്, ആ രീതിയിലൊക്കെയുള്ള പ്രയോഗമാണ്. എന്നിട്ടിങ്ങനെ മത്സരിക്കുക, അത് ചെയ്യുക, അത് ആളുകളെ അറിയിക്കാൻ വേണ്ടി ഓരോ ബ്ലോഗർമാരുടെ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, നമ്മുടെ ദിനചര്യയിൽ ദീൻ ഉണ്ടാകണം. നമ്മളെ വഴിതെറ്റിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന, നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന, സ്വർഗത്ത് നകറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാക്കണം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ മുഖവിലക്കെടുക്കുന്ന ആൾക്കാരാകണം. വല തുബദ്ദിർ തബദീറ ഇന്നൽ മുബദ്ദിരീന കാനു യഖ്വാന ഷയാത്തീൻ, അല്ലാഹു പഠിപ്പിച്ചതാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ധനം നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ഒരു ഒരു നല്ല കാര്യത്തിന് പണം ചെലവഴിക്കാത്ത ആൾക്കാർ, നല്ല കാര്യത്തിന് പണം ചെലവഴിക്കാത്ത മനുഷ്യന്മാർ, അതേപോലെ തന്നെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാത്ത ആളുകൾ, അവരാണ് ഈ ബോർഡ് വെക്കാൻ മതി. എല്ലാവരും അങ്ങനെയാണ് നല്ല, ഞാൻ ആക്ഷേപിച്ച് പറയുന്നില്ല, മറിച്ച് ആ കാശിന് എന്തായിരിക്കും അവർ പരലോകത്ത് ഉത്തരം പറയാം? ഈ വെച്ച ബോർഡുകൾക്ക് അവരെന്തല്ലാനോട് മറുപടി പറയും? ആ ചോദ്യമാണ് നമ്മൾ നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ കുട്ടികൾ അതിലുണ്ടിയെങ്കിൽ അത്തരം കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ നമ്മൾ വിലക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊരിക്കലും ഈ പിന്നെ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അഞ്ചാമത്തെ ഒരു കാര്യം, ശബ്ദ കോലാഹലങ്ങൾ. നിങ്ങൾ ഏതൊരു മത്സരം എടുത്തു നോക്കി, ആർപ്പുവിളിയും ശബ്ദം ഇട്ടിട്ടാണ്, പരിഹാസങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. യായുഹല്ലദീന ആമനു ലതർഫഉ അസ്വാതകും ഫൗക സൗതി നബി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് ഖുർആനില്. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്തറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു ഗോത്രക്കാർ വരുന്നുണ്ട്. ഒരു ഗോത്രം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി മുന്നിലേക്ക് ആ ഗോത്രക്കാർ വന്ന്, നോർമ ശരിയാണെങ്കിൽ തമീം ഗോത്രമാണ്, അവർ വന്ന് നബിയിൽ നിന്ന് ഇസ്ലാമൊക്കെ സ്വീകരിച്ച് അവർ നാട്ടിലേക്ക് പോകുമ്പോൾ നബി അവരോട് പറഞ്ഞു, നിങ്ങളൊന്നൊരു നേതാവിനെ തിരഞ്ഞെടുക്കണം, നിങ്ങൾക്കൊരു നേതാവ് വേണം. അപ്പൊ ആ സദസ്സിൽ അബൂബക്കർ അള്ളാഹുണ്ട്, ഉമർല്ലാനും ഉണ്ട്. അപ്പൊ ഉമർല്ലാന്ന് പറഞ്ഞു, ഇന്ന ആളെ നേതാവാക്കാം. അബൂബക്കർ അള്ളാഹു പറഞ്ഞു, അത് പറ്റൂല, ഇന്ന ആളെ ആക്കാം. രണ്ടാൾക്കും രണ്ടഭിപ്രായം. അള്ളാഹു റസൂൽ അവിടെ ഉണ്ട്. അബൂബക്കർ അള്ളാഹു ഉമർല്ലാനും തർക്കിക്കാൻ തുടങ്ങി. അവരും എല്ലാം സംസാരിച്ച് ആ സംസാരം ഉയർന്നു, സംസാരം ഉച്ചത്തിലായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് അവർ ഉറക്കെ സംസാരിച്ചു. അള്ളാഹു ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലതർഫഉ അസ്വാതകും ഫൗക സൗതി നബി, അള്ളാഹു റസൂലിന്റെ ശബ്ദത്തിന്റെ മുകളിൽ നിങ്ങൾ ഒച്ച ഉണ്ടാക്കുക, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുക, താക്കീത് നൽകി. സഹോദരങ്ങളെ, ചരിത്രം പറയണം, എന്തറിയോ, ഈ ആയത്തിറങ്ങിയതിന് ശേഷം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അള്ളാഹു റസൂൽ മനസ്സിലാകൂല, പ്രവാചകന് മനസ്സിലാകൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന്റെ മുകളിൽ എന്റെ ശബ്ദം ഉയരുമോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു എന്നാ ചരിത്രം പറയുന്നു. അങ്ങനെ അവരുടെ ശബ്ദത്തെ നിയന്ത്രിച്ചത്. നിങ്ങളൊരു മത്സരം നടക്കുന്ന കൂട്ടത്തോടുകൂടെ ഇരുന്ന് മത്സരം കാണുന്ന കുട്ടികളുടെ ഇടയിൽ പോയി നോക്കൂ. നിങ്ങൾ ആർപ്പ് വിളിച്ച് ശബ്ദമുണ്ടാക്കി എന്തെല്ലാം പരിഹാസ വാചകങ്ങളാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമിൽ നമ്മളില്ല, നമ്മുടെ കുടുംബമില്ല, നമ്മുടെ മക്കളില്ല എന്ന് നമ്മൾ ഉറപ്പുവെക്കണം. വെറ്റുവെക്കുന്ന ആൾക്കാരുണ്ട്, ചൂതാട്ടം നടത്തുന്ന മേഖലയാണ്. ഒരുപക്ഷെ നമ്മുടെ ഇവിടുന്ന് വ്യാപകമല്ല, അങ്ങനെയുള്ള ഇവിടെയുണ്ട്, ഇല്ല എന്നല്ല. ഈ ഇതെവിടെയാണ് ഇത് ഹറാമാകുന്നത്, നിഷിദ്ധമാകുന്നത്? അതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. തർക്കങ്ങൾ ഉണ്ടാകുന്നു, ശത്രുതയുണ്ടാകുന്നു, ഫ്ലക്സുകൾ കീറുക അല്ലേ, തോറ്റാൽ പരിഹസിക്കുക, ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഒറ്റ വാചകം പറയാം, വിശ്വാസിയുടെ നിലപാടെന്തറിയോ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരാരാ, ലഗ്വുകളോട്, അനാവശ്യമായ കാര്യങ്ങളോട് തിരിഞ്ഞു കളയുന്നവരാണ്, അനാവശ്യങ്ങളോട് അകന്നു നിൽക്കുന്നവരാണ്. ഞാൻ വീണ്ടും പറയുന്നു, വിനോദങ്ങൾക്കെതിരല്ല നമ്മുടെ മതം, വിനോദങ്ങൾക്കെതിരല്ല നമ്മുടെ മതം. ഇസ്ലാം നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിനോദങ്ങളെ ആസ്വദിക്കാൻ നമ്മുടെ ദീന് നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അത് നമുക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. എന്നാൽ നമ്മുടെ ദീനിനെ തകർത്ത് കളയുന്ന, നമ്മുടെ ദീനിനെ നശിപ്പിക്കുന്ന, നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്ന ഒട്ടനവധി വഴികൾ ഇതിൻ്റെ മുന്നിലുണ്ട്. ആ വഴികൾക്ക് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാകാതെ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാകണം. വല്ലദീന ലാ യഷ്ഹദൂന സൂറ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ എന്ന് സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ ലഗ്വൊക്കെ കാണുമ്പോൾ അതിലൊന്നും സാക്ഷിയാകാതെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകളായി മാറാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: ബാരക്കല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മിമ്പർ, വിശ്വാസിയും വിനോദങ്ങളും, ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി, തൊഴിയൂർ സലഫി മസ്ജിദ്.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും, പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: മസഗോൺ ഡോക്കിൽ 495 അപ്രന്റീസ്. മുംബൈ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ 495 ട്രേഡ് അപ്രന്റീസ് ഒഴിവ്. ജൂലൈ 1 വരെ അപേക്ഷിക്കാം. ഗ്രൂപ്പ് എ, 10ാം ക്ലാസ് പാസ്സായവർ. തസ്തിക, ഡ്രാഫ്റ്റ്സ്മാൻ, മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, പൈപ്പ് ഫിറ്റർ, സ്ട്രക്ചറൽ ഫിറ്റർ. യോഗ്യത, 50% മാർക്കോടെ 10ാം ക്ലാസ് ജയം. ഉയർന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. 10ാം ക്ലാസ് പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കി യോഗ്യത നിർണയിക്കും. പ്രായം 15 മുതൽ 19 കവിയാൻ പാടില്ല. പരിശീലനം 2 വർഷം. ഗ്രൂപ്പ് ബി, ITI പാസ്സായവർ. തസ്തിക, ഫിറ്റർ സ്ട്രക്ചറൽ, XITI ഫിറ്റർ, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, ICTSM, ഇലക്ട്രോണിക് മെക്കാനിക്, RC പെയിൻറ്റർ, പൈപ്പ് ഫിറ്റർ. യോഗ്യത, 50% മാർക്കോടെ ബന്ധപ്പെട്ട ട്രേഡിൽ ITI ജയം. പ്രായം 16 മുതൽ 21 കവിയാൻ പാടില്ല. പരിശീലനം 1 വർഷം. കൂടുതൽ വിവരങ്ങൾക്ക്

0: കുട്ടികൾ മാഷാല്ല വളരെ നീറ്റായി ഒരു സൊഫ് പോലെ ഒരു വരി ഇങ്ങനെ ഫുള്ളാക്കി അടുത്ത വരി വെച്ച് അങ്ങനെ ഒരു മൂന്നാല് വരികൾ കൃത്യമായിട്ട് വെച്ച് നമ്മൾ കാണും. ഞാൻ അതപ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ജസ്റ്റ് ഒരു ഒരു ഒരു പിക്ചർ അയച്ചിട്ട് എൻ്റെ അടിയിൽ ക്യാപ്ഷൻ ഇട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുത്തു,
1: മെസ്സേജ്.
0: അതെ, മെസ്സേജ് കൊടുത്തു. അപ്പോൾ നമ്മൾ പിന്നെ അതൊരു അടക്കവും ഒതുക്കവും നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ അവിടെ മാത്രമല്ല എല്ലാത്തിലും കൊണ്ടുവരുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും അത്.
1: നല്ലൊരു അധ്യാപനം ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്, ശിക്ഷണം ലഭിച്ച കുട്ടികളാണ്.
0: അതേപോലെ പിന്നെ നമ്മൾ പലയിടത്തും പോകുമ്പോൾ നമ്മളെങ്കിലും അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ചെരുപ്പെങ്കിലും എടുത്തിട്ട് അങ്ങനെ നേരാക്കി വെക്കണം കണ്ടാൽ പിന്നീട് വരുന്ന ആളുകൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ അങ്ങനെ ആ ഒരു ഒരു
1: മാർഗം സ്വീകരിച്ചേക്കാം.
0: കുഞ്ഞുണ്ണി മാഷ് പറയണ്ടല്ലോ, ലോകം മൊത്തം നന്നാവാൻ ഞാൻ ചെറിയൊരു രഹസ്യം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് സ്വയം നന്നാവുക, എല്ലാവരും ഓരോരുത്തരും നന്നായാൽ മതി, എന്താവും മൊത്തം എല്ലാവരും ശരിയാവും. ഇതുപോലെയുള്ള ശീലങ്ങൾ അടക്കം ഒന്ന്, ഇപ്പോൾ അതേപോലെ വീട്ടിൽ പലപ്പോഴും പലരും ചോദിക്കണാണ് എൻ്റെ ഇതെവിടെ, പിന്നെ പേന എവിടെ, എൻ്റെ സംഗതി എവിടെ, ബാഗ് എവിടെ. അത് വെക്കാനൊരു പ്രത്യേകമായ ഒരു പ്രോപ്പർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളും തിരഞ്ഞുകൊണ്ടുള്ള കുറേ സമയങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
1: കൃത്യമായ ജീവിതത്തിൽ കൃത്യമായൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ എങ്ങനെ ക്രമീകരണം പഠിപ്പിച്ചിട്ടുള്ളൊരു ഇതിന്റെ ആളുകളാണെങ്കിൽ, ഒരു വക്താക്കളാണെങ്കിലും,
0: ഇസ്ലാം എന്ന് പറഞ്ഞാൽ
1: അതാണ്
0: അതൊക്കെ പെടുന്നുണ്ട്, എല്ലാം ഉൾപ്പെടുന്നുണ്ട്,
1: ജീവിതഗന്ധിയായ മതാണല്ലോ.
0: എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ സംഗതികൾ അടക്കം ഒതുക്കവും ലൈഫിൽ എപ്പോഴും നന്നായി പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാറ്റം മനസ്സിലാവും,
1: ഉണ്ടാവും.
0: പിന്നെ ഒരു പടുത്തൊരു വായിച്ച പുസ്തകത്തിൽ പറയുന്നുണ്ട്, രാവിലെ നന്നായി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു പണി എന്താ പറഞ്ഞത്, രാവിലെ ഉറങ്ങി എണീക്കണേ പിന്നെ ആ നിമിഷം അവിടെ നമ്മൾ ഉപയോഗിച്ച പുതപ്പ് വിരിപ്പൊക്കെ ഒന്ന് നല്ലോണം തട്ടിക്കൂട്ടി പുതപ്പൊന്ന് നന്നാക്കി എന്ത് ചെയ്യുക, മടക്കി വെക്കുക. അത് ചെറിയ പണിയുള്ളൂ, ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചെറിയ പണിയാണ്. പക്ഷേ
1: രണ്ട് മിനിറ്റ്
0: അതൊരു ഞാനൊരു സംഗതി ചെയ്തു എന്ന് രാവിലെ തന്നെ ഏറ്റവും നല്ലൊരു മനസ്സിന് എനർജി കൊടുക്കണമെന്നുള്ളതാണ് ആ പുസ്തകത്തിൽ വായിച്ചത്. മാഷാല്ല ഇതുപോലുള്ള സംഗതികൾ നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം,
1: കൃത്യമായൊരു ചട്ടക്കൂട് ക്രമീകരണം വരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യക്തിപരമായി നമുക്കും ഉണ്ടാകും, മറ്റുള്ള ആളുകളിലും നമുക്കൊരു ഒരു
2: പീസ് റേഡിയോയിൽ അടുത്തതായി അടിത്തറകൾ, ഫിത്തിനകളുടെ പ്രഭവ കേന്ദ്രം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പ്, അവതരിപ്പിക്കുന്നത് ഷമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷിച്ച് പടച്ച റബ്ബിനോട് നന്ദിയും തക്കവയുമുള്ളവരായി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് സന്തോഷത്തോടുകൂടി പടച്ചറബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങൾ പ്രമാണബദ്ധമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് അടിത്തറകൾ എന്ന പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനിടയിൽ നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തു വച്ച് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളുമായി ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്രകാരം തന്നെ വിലപ്പെട്ട പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും. അത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളുമായി പങ്കുവെക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. യാതൊരു മടിയും കാണിക്കാതെ ആ കാര്യം നിങ്ങൾ ചെയ്യണമെന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈ നന്മയുടെ പ്രയാണത്തിൽ പരസ്പരം കൈകോർത്ത് ചേർത്ത് പിടിച്ച്

0: അഹുപൊരുത്തപ്പെടുന്ന നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫിത്നകളുമായി ബന്ധപ്പെട്ട് കുറേ അധ്യാപനങ്ങൾ, കുറേ കരുതലുകളും ഉണർത്തലുകളും പ്രവചനങ്ങളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ, ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അതിൽ ഒന്ന്, ഫിത്നയുടെ പ്രഭവ കേന്ദ്രം ഇന്നതാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പുകളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന കാര്യമെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു തിരിച്ചറിവ്, മുഹമ്മദ് ബിൻ അബ്ദുല്ല, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം, ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവാചകൻ സംസാരിക്കുന്നത്. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ തനിക്ക് ശരിയെന്ന് തോന്നിയത്, തൻ്റെ മനസ്സിൽ തോന്നിയത്, തൻ്റെ ഭാവനയിലുള്ളത് ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന വ്യക്തിയല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയു യൂഹ. 53-ാം അധ്യായം സൂറത്ത് നജ്മിലെ 3-4 ആയത്തുകളിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അള്ളാഹു പറഞ്ഞതാണ്, ആ പ്രവാചകൻ അഭീഷ്ടമനുസരിച്ച് സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ഒന്നും ഉരിയാടുന്നില്ല, സംസാരിക്കുന്നില്ല, മറിച്ച് അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങളൊക്കെ പടച്ചറബിൻ്റെ പക്കൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങളാണ്, വഹിയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പ്രവചനങ്ങൾ, മുന്നറിയിപ്പുകൾ പലതും പുലർന്നിട്ടുണ്ട്, പലതും ഇനി പുലരാനിരിക്കുന്നതുമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നേരായ വഴി കാട്ടുവാനും തിരിച്ചറിവ് നൽകുവാനുമൊക്കെ ഉതകുന്നതാണ് അത്തരത്തിലുള്ള പ്രവചനങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെ. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ, നമ്മെ ഓർമ്മിപ്പിച്ച്, നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമാണ് കുഴപ്പങ്ങൾ എവിടെ നിന്നായിരിക്കും ഉണ്ടാവുക. മദീനയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅ്സുൽ കുഫ്രി നഹ്വൽ മശ്രിഖ്. പൗരസ്ത്യ ദേശത്ത് കിഴക്കൻ ഭാഗത്ത് നിന്നാണ് കുഫറിൻ്റെ തല പൊക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ല അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിനും യമനിനുമൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലന ഫീ ഷാമിന വഫി യമനിന, അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണമേ, അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെയുണ്ടായിരുന്ന ചിലർ പറഞ്ഞു, വഫി നജ്ദിന, ഞങ്ങളുടെ നജ്ദിനും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാത്ത രൂപത്തിൽ തൻ്റെ സംസാരം തുടർന്നുപോയി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ വ്യക്തി നജ്ദിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ആവശ്യപ്പെട്ടു എന്നാൽ 2-3 തവണ ഫഅദുന്നുഹു ഫിസ്സാലിസ, 3-ാമത്തെ സന്ദർഭത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുനാക സലാസിലു വൽ ഫിതൻ, അവിടെയാണ് ഭൂമി കുലുക്കങ്ങളും ഭൂമിയുടെ കമ്പനങ്ങളും ഫിത്നകളും കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. വബിഹ യത്തുലഉ ഖർനു ശൈത്താൻ, അവിടെയാണ് പിശാചിൻ്റെ കൊമ്പ് ഉദിച്ചുയരുന്നത്, അഥവാ തിന്മകളുടെ പ്രഭവ കേന്ദ്രം, കുഴപ്പങ്ങളുടെ ഉറവിടം അവിടെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ആ സംഗതി സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രവാചകൻ ഉദ്ദേശിച്ച നജ്ദ് ഏതാണ്? പലരും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാം ഖത്വാബി റഹ്മത്തുല്ലാഹി അലൈഹി നജ്ദ് മിൻ ജിഹത്തിൽ മഷ്രിഖ്, മദീനയിലെ കിഴക്കൻ ദേശത്ത് എന്ന് പറയുന്ന നജ്ദ്, വമൻ കാന ബിൽ മദീനത്തി കാന നജ്ദുഹു ബാദിയത്തുൽ ഇറാഖ്, അത് ഇറാഖിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ്, ഇറാഖാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വനവാഹിഹ വഹിയ മഷ്രിഖു അഹ്ലിൽ മദീന, ഇറാഖും ഇറാഖിൻ്റെ ഭാഗത്ത് വരുന്ന സ്ഥലങ്ങളുമൊക്കെ, അതാണ് മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ ദേശം, കിഴക്കൻ പ്രദേശം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഫത്വഹുൽ ബാരിയിൽ അത് വിശദീകരിക്കുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ മദീനയിൽ നിന്ന് നോക്കുമ്പോൾ ആപേക്ഷികമായി ഇറാഖാണ് കിഴക്ക് ഭാഗത്ത് വരുന്ന നജ്ദ്. നജ്ദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശമെന്നാണ്. സലഫുകളുടെ വിലയിരുത്തലും ചരിത്രത്തിൻ്റെ സാക്ഷ്യവുമൊക്കെ ആ ഒരു നിലപാടിനെയും അഭിപ്രായത്തെയും പിന്തുണക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റഹ്മത്തുല്ലാഹി അലൈഹി, അഥവാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകനാണ് സാലിം. അദ്ദേഹം പറയുന്നു, ഇറാഖുകാരുടെ ചെയ്തികളും അവരുടെ ഫിത്നകളും കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ ചില പ്രതികരണങ്ങളുണ്ട്. അവരുടെ ചോദ്യം, അവർ ചെയ്യുന്ന പല വലിയ വലിയ തിന്മകളെയും അവഗണിച്ചുകൊണ്ട് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ച് വലിയ സംഭവമാക്കി ചോദിക്കുന്ന ചോദ്യം കേട്ടുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുകയാണ്, യാ അഹലൽ ഇറാഖ്. ഈ സാലിം മഹാപണ്ഡിതനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ സാലിം അദ്ദേഹം അവരോട് പറഞ്ഞൊരു കാര്യം, യാ അഹലൽ ഇറാഖ്, ഇറാഖുകാരെ, ഇറാഖ് നിവാസികളെ, മാ അസ്അലക്കും അനിസ്സഗീറ, ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം നിങ്ങളുടെ എന്തൊരു ചോദ്യമാണ്? വ അർക്കബക്കും ലിൽ കബീറ, വൻപാപങ്ങൾ അതിൽ കയറി സഞ്ചരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ദാഷ്ട്യം എന്തൊരു ഭയങ്കരമാണ്. വലിയ വലിയ തിന്മകൾ യാതൊരുവിധ മടിയുമില്ലാതെ നിങ്ങൾ നിരന്തരം നിർബാധം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ചോദ്യമോ, ചെറിയ വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ ചോദ്യവും, എന്തൊരു വിചിത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എൻ്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തന്ന കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നൽ ഫിത്നത തജി ഉമിൻ ഹാഹുന, ഈ ഭാഗത്തു നിന്നായിരിക്കും ഫിത്നകൾ കടന്നു വരിക. വ ഔമ അബിയദിഹി നഹ്വൽ മഷ്രിഖ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ സ്ഥാനം കിഴക്കൻ ദേശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു എന്നാണ്. വ അൻതും യദ്രിബു ബഅലുകും റിഖാബ ബഅല, നിങ്ങൾ പരസ്പരം പോരടിക്കുന്ന, കഴുത്തിറക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്ന് പറഞ്ഞ സംഭവം സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഫിത്നിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ മദീനയിലെ തന്നെ കിഴക്കൻ ഭാഗത്ത് നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവും അതിനെ തുടർന്ന് ഹറൂറിയാക്കൾ എന്ന് പറയുന്ന ഖവാരിജുകളുടെ ഉദയവും പിന്നീടുള്ള ചരിത്രത്തിലെ എല്ലാം അതിൻ്റെ ഒരു ആവർത്തനം, ആ ഭാഗത്തു നിന്നുള്ള ഫിത്നയുടെ ഒരു തുടർച്ചയാണ് നമ്മൾ കാണുന്നത്. ഉമവി കാലഘട്ടത്തിലും അതേപോലെ തന്നെ സഞ്ചുകാരും കറാമിത്തകളും എല്ലാം വരുത്തിവെച്ച നാശങ്ങളും നഷ്ടങ്ങളും കുഴപ്പങ്ങളും ചരിത്രത്തിൽ നമുക്ക് തുല്യതയില്ലാത്ത സങ്കടങ്ങളുടെ, വേദനകളുടെ കഥകളായി കാണാൻ കഴിയുന്നതാണ്. പിന്നീട് താർത്താരികളുടെ പരാക്രമങ്ങൾ എല്ലാം അവരുടെ ഇത്തരത്തിലുള്ള ഫിത്നകളുടെ എല്ലാം അവസാനമായി പിന്നെ ഹദീസുകളിൽ നമ്മൾ കാണുന്നത് ദജ്ജാൽ പുറപ്പെടുന്നതും ആ ഒരു ഭാഗത്ത് നിന്നാണ് എന്നാണ്. ഖുറാസാനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതും അങ്ങനെ തന്നെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവും അതിനെ തുടർന്നുള്ള കുഴപ്പങ്ങളും എല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാം. ജമൽ, സിഫീൻ യുദ്ധങ്ങൾ, നഹർവാൻ പോരാട്ടം, ഒന്നിനൊന്ന് പിന്നാലെയായി സംഭവിച്ച ആ കാര്യങ്ങളെല്ലാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞതുപോലെ, ഫൽ ഖിതാലു ബിൽ ജമലി വ ബിസ്സിഫീൻ കാന ബി സബബി മഖ്തലി ഉസ്മാൻ. ജമലും സുഫീനും സ്വഹാബികൾ രണ്ട് ഭാഗത്തായി ചേരിതിരിഞ്ഞ് നിന്ന് പരസ്പരം ആയുധങ്ങളെടുത്ത് പോരാടിയ വിശ്വാസികൾക്കിടയിൽ വലിയ വേദനയും പ്രയാസവും സൃഷ്ടിച്ച സംഭവങ്ങളാണല്ലോ അത്. കാന ബി സബബി മഖ്തലി ഉസ്മാൻ, അത് എന്തിൽ നിന്നുണ്ടായതാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തതിൻ്റെ തുടർച്ചയായി ഉണ്ടായ സംഗതിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊന്ന ഘാതകനെ ഉടൻ പിടികൂടണം എന്ന് പറഞ്ഞു, അതിനൊരു സാവകാശം വേണമെന്ന് മറുപക്ഷം പറഞ്ഞു. അങ്ങനെ ആ ഒരു ഫിത്നയെ അനുബന്ധമായി അതിനെ ചുറ്റിപ്പറ്റി വേറെ ചില ഫിത്നകൾ അങ്ങനെയുണ്ടായി. വൽ ഖിതാലു ബിൻ നഹ്റവാൻ കാന ബിസബബി തഹ്കീം ബിസ്സിഫീൻ, സിഫീനിലുള്ള പോരാട്ടങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ ആരുടെ വിധി തേടണം, ആ വിധി പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള അതിനോട് ചുറ്റിപ്പറ്റിയുള്ള പിന്നെ പ്രശ്നങ്ങളാണ് നഹ്റുവാൻ എന്ന യുദ്ധത്തിലേക്കും പോരാട്ടത്തിലേക്കും നയിച്ചത്. വകുല്ലു ഖിതാലിൻ വഖഅ ഫീ ദാലിക്കൽ അസർ, ആ കാലഘട്ടത്തിൽ സംഭവിച്ച എല്ലാ സായുധ സമരങ്ങളും പോരാട്ടങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും, ഇന്നമാ തവല്ലദ അൻ ഷൈഇൻ മിൻ ദാലിക്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അതിനോട് നേരിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ബന്ധമുള്ള കുഴപ്പങ്ങൾ തന്നെയാണ് പിന്നീടെല്ലാം കാണുന്നത്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഖവാരിജ് എന്ന് പറയുന്ന വിപ്ലവത്തിൻ്റെ കുഴപ്പങ്ങളുടെ വക്താക്കളായി അറിയപ്പെട്ട ഒരു വിഭാഗം തന്നെ ഉടലെടുക്കുവാൻ സഹായകമായി. അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയമായിരുന്നു സാത്വികനും സ്വർഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ച പ്രവാചകൻ്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുത്ത, ഒരാൾ മരിച്ചതിന് ശേഷം മറ്റൊരാളെ കൂടി വിവാഹം ചെയ്തു കൊടുത്ത ദുന്നൂറൈൻ, ഇരട്ടപ്രകാശങ്ങളുടെ ഉടമ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാവ്യക്തിത്വമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അങ്ങനെ സാത്വികനും പണ്ഡിതനും ഭക്തനും എല്ലാ ഗുണങ്ങളും നമുക്ക് പറയാൻ പറ്റുന്ന ഒട്ടേറെ നന്മകളുള്ള പ്രവാചക തിരുമേനിയുടെ അനുചരന്മാരിൽ നാല് ഖലീഫമാരിൽ ഒരാളായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ വീട് വളഞ്ഞ് ആക്രമിച്ച് അദ്ദേഹത്തിന് നേരെ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീണ രക്തക്കറകൾ, രക്തത്തുള്ളികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മുസഹഫിൽ ഖുർആനിൽ ഇപ്പോഴും അതിൻ്റെ പാടുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാണ് ചരിത്രത്തിൽ. അപ്പോൾ ഈ ഫിത്നകളെല്ലാം ഉണ്ടായത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. ഇറാഖുമായി ബന്ധപ്പെട്ട് മദീനയുടെ കിഴക്ക് ഭാഗത്ത് നിന്നാണ് അത് ഉദയം ചെയ്തതെങ്കിൽ ഇന്നും നമുക്ക് അതിൻ്റെ ഒരു തുടർച്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ആ ഫിത്നകളെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം. ആ ഫിത്നകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനുള്ള പ്രാർത്ഥന ഏറെ പ്രധാനപ്പെട്ടതാണ്. ഫിത്നകളിൽ അകപ്പെടാതിരിക്കുവാനുള്ള പരിശ്രമങ്ങളും ബോധപൂർവമായ ഇടപെടലുകളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ സംഗതിയാണ്. ഇസ്ലാമിൻ്റെ വലിയ പേര് വെച്ച് ഇസ്ലാമിൻ്റെ പലതും അവകാശപ്പെട്ടുകൊണ്ട് പലരും പല രൂപത്തിലും കോലത്തിലുമൊക്കെയായി വരും. പല രൂപത്തിലുള്ള വാചാലമായ സംസാരങ്ങൾ കേൾക്കുവാൻ സാധിക്കും. അവിടെയൊന്നും പതറിപ്പോകാതെ ഫിത്നകളിൽ നമ്മൾ അകപ്പെട്ടു പോകാതെ ആ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള പരിശ്രമം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരത്തിൻ്റെ അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലുണ്ടല്ലോ ഫിത്നകളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന. ഫിത്നകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാനുള്ള പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ബാധ്യതയായി അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടി കരുതേണ്ട കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ജന്നിബ്നൽ ഫിതൻ മാ ളഹറ മിൻഹ വമാ ബത്തൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫിത്നകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ, ഞങ്ങളെ ഫിത്നകളിൽ നിന്ന് ദൂരെയാക്കണമേ അല്ലാ എന്നുള്ള പ്രാർത്ഥന വിശ്വാസിയുടെ മനസ്സിലുണ്ടാകണം. ആ സന്ദർഭത്തിൽ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ശാന്തിയും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ട് ആളുകൾക്ക് ഇബാദത്തുകളും നന്മകളും കൂടുതൽ ചെയ്യാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും പോലും ഇല്ലാതെയാകുന്ന ആളുകളുടെ മനസ്സും ചിന്തയും ഒക്കെ വേറൊരു തലത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും ഉണർത്തി, ഫിത്നയുടെ സന്ദർഭങ്ങളിൽ വിശ്വാസി അനുഷ്ഠിക്കുന്ന ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലമുണ്ട്. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പരിഗണനയും സ്ഥാനവും പ്രതിഫലവും ഒക്കെ നേടിത്തരുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഫിത്നകൾ ആണ് ഞാൻ ഒന്നിലേക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോവുകയല്ല, നമ്മുടെ ദൗത്യവും ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള നന്മകൾ അധികരിപ്പിക്കാൻ ഫിത്നയുടെ സാഹചര്യത്തിലും കൂടുതൽ സമയം കണ്ടെത്തണം. കൂടുതൽ ദിക്റുകളും ദുആകളും ഇബാദത്തുകളുമായി അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധിക്കണം. അങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ അതൊരു കവചമാണ്. ഫിത്നയിൽ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കാൻ, ഫിത്ന നമ്മെ വലിച്ചു കൊണ്ടുപോകാതിരിക്കുവാനുള്ള ഒരു കരുതലും ശ്രദ്ധയുമാണ്. ഫിത്നയുടെ എല്ലാ വഴികളിൽ നിന്നും നമ്മൾ പരമാവധി അകന്നു നിന്ന് ബുദ്ധിയും വിവേകവും ഒക്കെ പ്രയോഗവൽക്കരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് എടുത്തു ഉപയോഗിച്ച് ആശയക്കുഴപ്പങ്ങളുള്ള വിഷയങ്ങളിൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നിലപാടുകൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ അത്തഫഖുഹു ഫിദ്ദീൻ ഇസ്മത്തു മിനൽ ഫിതൻ, മതത്തിലുള്ള പരിജ്ഞാനം, അള്ളാഹുവിൻ്റെ ഖുർആൻ എന്താണ് പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞതെന്നത്, സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, സ്വഹാബത്ത്, താബിഈങ്ങൾ, ഇവരെല്ലാം ഏത് നിലപാടുകളാണ് സ്വീകരിച്ചത് എന്നത് ഓരോ വിഷയത്തെ സംബന്ധിച്ചും പഠിച്ച് മനസ്സിലാക്കി ദീനിൽ ഒരു അവഗാഹമുണ്ടാക്കുക എന്നത് ഇസ്മത്തു മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്നുള്ള സുരക്ഷയാണ് എന്ന്. അപ്പോൾ ഫിത്തനകളുടെ പേര് പറഞ്ഞ് ദീൻ പഠിക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകാതെ ദിക്ർ ദുആകൾ ഇബാദത്തുകൾ അനുഷ്ഠിക്കാതെ അകന്നുപോകലല്ല വേണ്ടത്. ആവേശത്തിൻ്റെയും വൈകാരികതയുടെയും പിന്നാലെ കൂടി ഏതെങ്കിലും ഒന്നിൻ്റെ ആളായി മാറി ആ ഫിത്തനയിലേക്ക് എടുത്തു ചാടുകയല്ല വേണ്ടത്. അവിടെയെല്ലാം കൃത്യമായ അവബോധവും അവദാനതയും ഒരു വിശ്വാസിക്കുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിനോട് നിരന്തരം കാവലിനെ ചോദിച്ച് ആ ഫിത്തനയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ താക്കീതുകളും മുന്നറിയിപ്പുകളും മുഖവിലക്കെടുത്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ്റെ ആ ഒരു മാർഗനിർദ്ദേശത്തിൻ്റെ തെളിമയാർന്ന വഴിയിലൂടെ മുന്നേറുവാൻ സാധിക്കുമ്പോൾ നമുക്ക് ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടുവാനും ദുനിയാവിലെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പരലോകത്തെ ശാശ്വതമായ അനന്തമായ ആ നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ലോകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുമൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വൈകാരികമായ നമ്മുടെ രോമങ്ങൾ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന രീതിയിൽ വൈകാരിക പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ടുകൊണ്ട് അതാണ് ശരി എന്ന് കരുതുന്നതിനപ്പുറം ദീനിയായ പ്രമാണങ്ങൾ പിന്തുണക്കുന്ന ഹക്കിൻ്റെ ഭാഗം, ആശയം, ആദർശം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഫിത്നയുടെ എല്ലാ കെടുതികളിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതോടൊപ്പം നിരന്തരമായി പടച്ചറബിനോട് കാവലിനെ ചോദിക്കണം. അല്ലാഹു മഹ്ഫലന, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ, യാ ഹഫീൽ, എല്ലാം കാത്ത് സംരക്ഷിക്കുന്ന അല്ലാഹുവേ, കുഴപ്പങ്ങളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാറ്റിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് സദാ നമ്മുടെ കൂടെ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സമൂഹത്തെയും നാടിനെയുമൊക്കെ എല്ലാത്തരം ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഹക്കിൻ്റെ ഭാഗത്ത് അടിയുറച്ച് നിന്നുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഫിത്നകളുടെ പ്രഭവ കേന്ദ്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് ഷമീർ മദീനി.
2: قبل منامي مر ببالي وحي سؤال
3: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
4: പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സ്മൃതിപഥം, അവതരിപ്പിക്കുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപഥം എന്ന എപ്പിസോഡിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഹാബികളെ കൂടുതൽ അടുത്തറിയുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ്റെ പ്രിയ പത്നിമാർ, സത്യവിശ്വാസികളുടെ ഉമ്മമാരിൽ പ്രഗത്ഭരായ ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളെ, സൗദ റളിയല്ലാഹു അൻഹ തുടങ്ങിയവരൊക്കെ കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ നാം ശ്രവിച്ചിട്ടുണ്ട്. ഇന്ന് റസൂലിൻ്റെ ഭാര്യമാരിൽ തന്നെ പ്രഗത്ഭയും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ടാം ഖലീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളും ഖുർആൻ സൂക്ഷിപ്പുകാരി എന്ന പേരിൽ അറിയപ്പെട്ടവളുമായ ഹഫ്സ ബിൻത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മഹ്ദി പ്രഗത്ഭമായ ഖുറൈശി ഗോത്രത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. പ്രവാചക നിയോഗത്തിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ജനിച്ചു വീഴുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ, പിന്നീട് റസൂലിൻ്റെ പത്നിയും ചരിത്രം വരെ ഓർമ്മിക്കപ്പെട്ട മഹത് വ്യക്തിത്വവുമായി മാറുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അറബികളുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് മക്കളില്ലെങ്കിൽ കൂടി തന്നെ മകൻ്റെയോ മകളുടെയോ പേരിലേക്ക് ചേർത്തിക്കൊണ്ടുള്ള ഒരു വിളിപ്പേര് എല്ലാവരും സ്വീകരിക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂലിൽ മക്കളാരും ജനിച്ചിട്ടില്ലെങ്കിൽ കൂടി ഉമ്മു അബ്ദില്ല എന്ന പേര് മഹദി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൻ്റെ കൂടെ അത്തരത്തിലൊരു കുന്യത്ത് ചേർത്തി വിളിക്കപ്പെട്ടതായോ മഹദി സ്വീകരിച്ചതായോ ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ ഏറ്റവും മുതിർന്നവളായിരുന്നു പ്രായം കൊണ്ട് ഹഫ്സ റളിയല്ലാഹു അൻഹ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന പ്രഗത്ഭ സ്വഹാബിയും ഹദീസ് നിവേദകനുമായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെക്കാൾ മുതിർന്നവളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. സൈനബ് ബിൻത് മദ്ഊൻ എന്ന് പറയുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയിലാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. മഹദിയുടെ ആദ്യ ഭർത്താവായി ഖുനൈസ് ഇബ്നു ഹുദാഫ അസ്സുഹൈമി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മഹദി ഇസ്ലാം സ്വീകരിക്കുന്നത് പ്രവാചകത്വത്തിൻ്റെ നിയോഗത്തിൻ്റെ 5-ാം വർഷം ദുൽഹിജ്ജ മാസത്തിൽ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ തന്നെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. മഹദി ആദ്യമായി ഖുനൈസ് ഇബ്നു ഹുദാഫത്ത് ഇബ്നു അദി അസ്സുഹൈമി എന്ന സ്വഹാബി വര്യൻ വിവാഹം കഴിക്കുകയുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ സ്വഹാബിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാറുൽ അർഖമിൽ സ്വഹാബികളുമായി ഒരുമിച്ചു കൂടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹബിഷയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. അവിടെ നിന്നും തിരിച്ചു മടങ്ങി വന്നതിന് ശേഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. മുസ്ലിമീങ്ങൾ ഹിജ്റ പോയതിന് ശേഷം മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹയും ഭർത്താവും ഹിജ്റ മദീനയിലേക്ക് പാലായനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടെ വെച്ച് മദീനയിൽ വെച്ച് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഉഹദിൽ പങ്കെടുക്കുന്നുണ്ട്. ഹിജ്റ 3-ാം വർഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് മരണപ്പെടുന്നത്. അദ്ദേഹം ഉഹദിൽ ഒരു മുറിവ് ഏൽക്കുകയും അതുമൂലമാണ് ആ മുറിവ് വലുതാവുകയും രോഗം മൂർച്ഛിക്കുകയും ചെയ്ത് പിന്നിടന്നുമൂലം അദ്ദേഹം മരണപ്പെടുകയുമാണ് ഷഹീദാവുകയുമാണ് ചെയ്തത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണുവാൻ സാധിക്കും. പിന്നീട് ബക്കയിൽ അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിലൂടെ ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കൊരു മകനോ മകളോ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കു വേണ്ടി മറ്റൊരു വിവാഹം ആലോചിക്കുന്ന രംഗം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ മകളുടെ വിഷയത്തിൽ വളരെയധികം ആകുലപ്പെടുകയും പ്രഗത്ഭരായ പല സ്വഹാബികളുടെയും അടുത്ത് അദ്ദേഹം തൻ്റെ മകളുടെ വിവാഹാഭ്യർത്ഥനയുമായി കടന്നു ചെല്ലുന്നതൊക്കെ ആ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം ചെല്ലുന്നുണ്ട്. തൻ്റെ മകളുടെ കാര്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അദ്ദേഹം തനിക്ക് ഈ ഒരു സമയത്ത് വിവാഹം ആലോചിക്കുന്നില്ല, ഞാനതിന് താൽപ്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. കുറച്ച് സമയം ആവശ്യമുണ്ടെന്ന് ആദ്യം നീട്ടി ചോദിക്കുകയും പിന്നീട് ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹത്തോട് തിരുത്തി പറയുകയുമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. പിന്നീട് അദ്ദേഹം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് സമീപിക്കുന്നുണ്ട്. ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ തന്നെ എൻ്റെ മകളുടെ ഭർത്താവായി വരണമെന്ന ആ ഒരു നല്ല മനസ്സായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് എന്ന ആ ഒരു പിതാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആവശ്യത്തിന് മറുപടി നൽകിയില്ല, മറിച്ച് അദ്ദേഹം മൗനം പാലിക്കുകയും അദ്ദേഹം ആ ഒരാവശ്യത്തിൽ നിന്നും പിന്മാറുകയുമാണ് ചെയ്തത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയത്തിൽ അല്പമൊരു ദേഷ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു കാര്യം കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തിയതുപോലെ അതിനോടൊന്ന് പ്രതികരിക്കുക പോലും ചെയ്തില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അരീശം. എന്നാൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുകയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ അത്ഭുതത്തോടെ അത് സ്വീകരിക്കുകയും സന്തോഷത്തോടുകൂടി തൻ്റെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തതായി നമുക്ക് കാണാം. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് തന്നോട് തനിക്ക് മുമ്പുണ്ടായിരുന്ന ദേശത്തെക്കുറിച്ച് ചോദിക്കുകയും ഞാൻ മിണ്ടാത്തതിൽ വിഷമമുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയുമൊക്കെ ചെയ്യുന്ന രംഗം നമുക്ക് കാണാം. കാരണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ആ റസൂലിൻ്റെ രഹസ്യത്തെ വെളിവാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനന്ന് മൗനം പാലിച്ചത്, ആ വിഷയത്തിൽ മിണ്ടാതിരുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉണർത്തുന്നതൊക്കെ ആ ഒരു വിഷയത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ ഹിജ്റ 3-ാം വർഷത്തിലാണ് വിവാഹം കഴിക്കുന്നത്, ഹിജ്റ 2-ാം വർഷത്തിലാണ് എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും. അന്ന് മഹദിക്ക് 20 വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത്. ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4-ാമത്തെ ഭാര്യയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹക്കും സൗദ റളിയല്ലാഹു അൻഹക്കും ആയിഷ റളിയല്ലാഹു അൻഹക്കും ശേഷം 4-ാമതായുള്ള റസൂലിൻ്റെ വിവാഹമായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹയുടേത്. 400 ദിർഹമായിരുന്നു മഹറായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഒരു പുതപ്പും 2 തലയിണയും മറ്റൊരു വിരിപ്പും 2 പാത്രങ്ങളുമെല്ലാം വസ്ത്രവുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയിരുന്നു എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിക്കുന്നിടത്ത് മഹദിയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. സൊഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ജൂതൻ്റെ മകൾ എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞതിൻ്റെ പേരിൽ സൊഫിയ റളിയല്ലാഹു അൻഹ കരയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് ആശ്വസിപ്പിക്കുകയും തിരിച്ച് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയതായും ഒക്കെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ, അത് ഹഫ്സ റളിയല്ലാഹു അൻഹ കൽപ്പം ഗീറത്തുള്ള ഒരൽപ്പം അരിശമുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ തന്നെയാണെന്ന് അറിയിക്കുന്ന ഒരു പ്രകൃതം ആ മഹത് വ്യക്തിത്വത്തിലുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും തേന് കുടിക്കുകയും ഹഫ്സ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ വായയിൽ നിന്നും ഒരു മോശമായ മണം, മഗാഫിർ എന്ന് പറയുന്ന മരത്തിൻ്റെ കറയിൽ നിന്നുമുണ്ടാകുന്നൊരു മണം അതുണ്ട് എന്നും നിങ്ങളത് കഴിച്ചോ എന്നും റസൂലിനോട് അവർ ചോദിക്കുകയും റസൂൽ, ഞാൻ സൈനബ് ബിൻത് ജഹ്ഷിൻ്റെ വീട്ടിൽ നിന്നും തേനു കുടിച്ചിരുന്നു, ഇനി ഞാനത് കുടിക്കുകയില്ല എന്ന് ശബദം ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിൽ ആദ്യ വചനങ്ങൾ, യാ അയ്യുഹ നബിയു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കിയത് എന്തിനാണ് പ്രവാചകരെ നിങ്ങൾ നിഷിദ്ധമാക്കുന്നതെന്ന വചനങ്ങൾ ഇറങ്ങുകയും അള്ളാഹു അവരോട് തൗബ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന വചനങ്ങളെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഹഫ്സ റളിയല്ലാഹു അൻഹയുടെയും വിഷയത്തിലാണ് അവതരിച്ചത് എന്നതൊക്കെ തഫ്സീറിൽ ആയത്തിൻ്റെ വിശദീകരണങ്ങൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഹഫ്സ റളിയല്ലാഹു അൻഹയെ തൊലാക്ക് ചൊല്ലുമാറ് എത്തിയെന്നും റസൂൽ തൊലാക്ക് ചൊല്ലുകയും റസൂൽ തിരിച്ചെടുക്കുകയും നടത്തിയെന്നും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. എന്തായിരുന്നു അതിനുള്ള കാരണമെന്നത് എവിടെയും പരാമർശിക്കപ്പെടുകയോ അത് റസൂലിൻ്റെ ഒരു രഹസ്യമായി ഇന്നും സൂക്ഷിക്കപ്പെടുന്നു എന്ന് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നതായിക്കുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുതന്നെയായാലും മഹദി ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ സ്വഹാബ വനിതകളുടെ കൂട്ടത്തിൽ പ്രഗത്ഭയും നമ്മുടെ ഉമ്മയും മാതൃകാ വനിതയുമാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് റസൂലുള്ളാഹി മരിക്കുന്ന സന്ദർഭത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ റസൂലിൻ്റെ ഭാര്യയായിക്കൊണ്ട് തന്നെയാണ്, ഉമ്മുൽ മുഅ്മിനീൻ എന്ന സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിൽ തന്നെ കഴിയുകയും തൊട്ടടുത്ത് മദീന പള്ളിയുടെ മസ്ജിദ് നബവിയുടെ ഓരത്തുള്ള തൻ്റെ വീട്ടിൽ ആയിരുന്നു അവർ അധിക സമയത്തും താമസിച്ചിരുന്നതെന്നൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതായി കാണുവാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ ഖുർആൻ പാരായണ വിഷയത്തിൽ അഭിപ്രായ ഭിന്നരായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഖുർആൻ ശേഖരിക്കാൻ സ്വഹാബികൾ തീരുമാനിക്കുകയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിച്ച ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഖുർആനിൻ്റെ കോപ്പി അത് കൈപ്പറ്റുകയും പിന്നീടത് വ്യത്യസ്ത കോപ്പികളാക്കി പല നാടുകളിലേക്ക് എത്തിച്ച ഖുർആനിൻ്റെ ആദ്യകാലത്തെ എഴുത്തും വിതരണവുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആൻ സൂക്ഷിപ്പുകാരിയായി അത് തൻ്റെ കയ്യിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളുടെ കയ്യിൽ ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണശേഷം കാത്തു സൂക്ഷിച്ചു വെച്ചതായൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രങ്ങളാണ്. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന ഭരണകാലഘട്ടത്തിലുണ്ടായ ഫിത്നകൾ, ജൂതന്മാർ ഇസ്ലാമിലേക്ക് കയറിക്കൂടുകയും മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാക്കുകയും മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിക്കുകയും ചെയ്ത സമയത്തൊക്കെ ആ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹയെ സഹോദരൻ അബ്ദുല്ലാഹി ബിൻ ഉമർ തടഞ്ഞു വെക്കുകയും ആ ഫിത്നയിൽ നിന്നും അവർ മാറി നിൽക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ ഇത്തരത്തിൽ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയെടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ എഴുത്തിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ വായയുടെ വിഷയത്തിലുമൊക്കെ പ്രഗത്ഭരായിരുന്നു എന്നും എഴുതാനും വായിക്കാനും അറിയുന്ന തുച്ഛമായ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്നുമൊക്കെ ഇത്തരത്തിൽ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഹഫ്സ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു, ഹഫ്സ റളിയല്ലാഹു അൻഹുവിനെ പോലെ മറ്റൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല, ഉമറിൻ്റെ മകൾ തന്നെയാണ്, ഇന്നഹ ബിൻതു അബീഹ, അവളുടെ പിതാവിൻ്റെ മകൾ തന്നെയാണവർ എന്നുവരെ ആയിഷ റളിയല്ലാഹു അൻഹ അവരെക്കുറിച്ച് പുകഴ്ത്തി പറയാനുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ധാരാളമായി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും ധാരാളം നോമ്പനുഷ്ഠിക്കുകയും സദക്കയും ദാനധർമ്മങ്ങളുമൊക്കെ വിശാലമായി നൽകുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ ഹഫ്സ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ പറയുന്നുണ്ട്. മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ മദീന മുനവ്വറയിൽ ഹിജ്റ 41-ാം വർഷം മഹദിയുടെ 60-ാം വയസ്സിലാണ് മരണപ്പെടുന്നത്. മർവാനുബിന് ഹക്കം എന്ന ഉമവി ഭരണാധികാരിയായിരുന്നു മഹദി മരണപ്പെടുന്ന കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത്. ബക്കിയയിൽ സ്വഹാബികളുടെ ഖബറുകൾക്ക് ചാരെ മഹദിയെയും മറവ് ചെയ്തു എന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. സഹോദരന്മാരെ, പ്രഗത്ഭരായ സ്വഹാബികളുടെ, റസൂലിൻ്റെ ഭാര്യമാരടങ്ങുന്ന നമ്മുടെ ഉമ്മമാരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നിടത്ത് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അവരോട് കൂടുതൽ അടുക്കുവാനും ഇഷ്ടപ്പെടുവാനും അവരെ സ്നേഹിക്കുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൂടെ നമ്മെയും അവൻ്റെ സ്വർഗീയ പൂന്തോപ്പുകളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് സ്മൃതിപദം.
2: أعوذ بالله من الشيطان الرجيم.

0: ഇപ്പോൾ ഒരു കണ്ണൂരുമായി ബന്ധപ്പെട്ട കണ്ണൂരിലെ ഒരു ജോഷി അദ്ദേഹം ചെയ്ത ഒരു നല്ല ഒരു പ്രവർത്തനത്തെ പറ്റി, കാനയിലകപ്പെട്ട പട്ടിക്കുട്ടികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുന്ന, സാഹസികമായി രക്ഷപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ സഹജീവികളോടുള്ള സ്നേഹം, ഈ ഇത്തരത്തിലുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്.
1: തീർച്ചയായും സെൽഫി നമ്മുടെ ശ്രോതാക്കളുമായി അതിൻ്റെ ഒരു രണ്ട് വശങ്ങൾ പങ്കുവെക്കണമെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ ഇപ്പോൾ ഈ വേനലിൻ്റെ ചൂടിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പിന്നെ പാത്രങ്ങളിൽ നമ്മൾ ഈ പറവകൾക്ക് പിന്നെ വെള്ളം വെച്ചു കൊടുക്കും. അപ്പോൾ അവർ എന്നിട്ട് വളരെ കൗതുകത്തോടു കൂടി, വളരെ താല്പര്യത്തോടു കൂടി ദൂരെ നിന്ന് വീക്ഷിക്കും ഞാൻ വെച്ച വെള്ളം അത് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ അത് ചെറുപ്രായത്തിൽ തന്നെ അവരിൽ മുളപൊട്ടുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ഒരു പ്രകടമായൊരു ഭാവമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു പശു നടന്നു പോകുമ്പോൾ, അതേപോലെ തന്നെ മറ്റേ മൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അതിനുവേണ്ടി വേഗതയിൽ വന്ന വാഹനം കാത്തു നിൽക്കുന്ന വളരെ സുന്ദരമായ കാഴ്ച നമ്മൾ കാണാറുണ്ട്.
0: തീർച്ചയായും
1: അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ നിർത്താതെ പോകുന്നു, അത് അതിൻ്റെ ഒരു മറ്റൊരു വശമാണ്, ഒരു ക്രൂരതയുടെ ഒരു മുഖം കൂടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ വാഹനം തട്ടിത്തെറിപ്പിച്ച് റോഡരികിലേക്ക് തള്ളിയിട്ട് പോവുക, അതൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഒരു മാനസികാവസ്ഥ.
0: ഒരു പരിഗണനയും നൽകാതെ അത്തരത്തിലുള്ള ജീവികളെ ഒരു പക്ഷേ തട്ടിത്തെറിപ്പിച്ച്, മനഃപൂർവ്വം തട്ടിത്തെറിപ്പിച്ച് പോകുന്ന വാഹനങ്ങൾ ഉണ്ടാകും. ഇത് പറഞ്ഞപ്പോൾ ഹറമിന്റെ പരിസരത്തുള്ള ആ പ്രാവുകളെ ഓർമ്മ വരികയാണ്. നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ ആ പ്രാവുകൾ ഒരുപാട്, ആ ഭാഗത്ത് ആ പള്ളിയുടെ ഹറമ് കഴിഞ്ഞിട്ടുള്ള മുറ്റത്ത് ഒരുപാട് പ്രാവുകൾ. അപ്പോൾ അവിടുന്ന് വരുന്ന ആളുകൾ ഒരല്പം പൊതിയിൽ ഗോതമ്പ് മണികളും മറ്റൊക്കെ വിലക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി അവയ്ക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. എനിക്കൊരു സഹോദരനെ പരിചയമുണ്ട്. അദ്ദേഹം ഓർമ്മ വെച്ച കാലം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹം സുബഹി നമസ്കാരത്തിനു ശേഷം കടയിൽ നിന്ന് ഒരല്പം ഈ മിച്ചർ പോലത്തെ ഒരുതരം ബേക്കറിയുടെ മണികൾ അദ്ദേഹം വിലക്ക് വാങ്ങി, എന്നിട്ട് വീട്ടിൽ വന്ന് അത് തൻ്റെ മുറ്റത്ത് വിതറി, അത് കഴിക്കാൻ വേണ്ടി രാവിലെ കലവിലെ ശബ്ദത്തിൽ വരുന്ന പക്ഷിക്കൂട്ടങ്ങൾ എല്ലാ ദിവസവും. അപ്പം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു പേടിയും കൂടാതെ അവരത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം അത്തരം ചില സഹജീവി സ്നേഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പച്ചക്കരളുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് അത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഒരു നായക്ക് തൻ്റെ ഷൂവിൽ കിണറിലേക്കിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് നാവ് നീട്ടി ദാഹം പ്രകടിപ്പിച്ച നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ കെട്ടിയിട്ട് അതിനെ ഉപദ്രവിച്ച ഒരു സ്ത്രീ നരകത്തിലാണ് എന്നും പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹജീവി സ്നേഹത്തിൻ്റെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഉദാത്തമായ മാതൃക കൂടിയാണ്.
1: നമ്മുടെ ഈ ഒരു ശബ്ദ പ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമ്മുടെ ശ്രോതാക്കളുമായി നമുക്ക് പങ്കുവെക്കാനുള്ളത് നമ്മുടെ വളർന്നു വരുന്ന മക്കളെയും നമ്മളും തന്നെ അതിൻ്റെയൊക്കെ ഒരു ഉത്തമമായ മാതൃകകളാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്താനുള്ളത്.
2: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെറ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല.
1: എടുത്തു കൊടുത്താൽ മതി
2: അത് മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, ആണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
3: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
2: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
1: സ്ഥാപനം
2: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
3: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ഹൃദയ വസന്തം, സൂറ ആലുംറാനിലെ 135-ാം വചനം, ഭാഗം 4,
6: തിന്മകളിൽ ഷഠിച്ചു നിൽക്കാത്തവർ. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
7: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 135-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗമാണ് പഠിക്കുവാനുള്ളത്. ആയത്ത് നമ്മൾ നേരത്തെ പാരായണം ചെയ്തതാണ്. സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോവാൻ അവസരം ലഭിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായ മുത്തഖികളായ ആളുകളുടെ, മഹ്സനീയങ്ങളായ ആളുകൾ, അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ല നീചകൃത്യങ്ങളോ അല്ലെങ്കിൽ വല്ല സ്വന്തത്തോട് വല്ല അക്രമങ്ങളോ ചെയ്താൽ അവർ അള്ളാഹുവിനെ ഓർത്ത് റബ്ബിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവരാണ്. അള്ളാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട് എന്ന ആ ചോദ്യത്തിന് അള്ളാഹു മാത്രമാണ് പാപം പൊറുക്കുന്നവൻ എന്ന ഉറച്ച വിശ്വാസത്തിൽ അവനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്ന ആളുകൾ. മാത്രമല്ല, അവരുടെ ഒരു പ്രത്യേകത, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. വലം യുസിറു, അവർ ഷഠിച്ചു നിൽക്കുകയില്ല. അലാ മാ ഫഅലു, അവർ പ്രവർത്തിച്ചതിൽ, അവർ ചെയ്ത തിന്മകളിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല, ഷഠിച്ചു നിൽക്കുകയില്ല. വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട് അവർ ഒരിക്കലും തന്നെ തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പൊറുക്കുന്നവരാണ് എന്ന തിരിച്ചറിവോടുകൂടി അവർ ചെയ്ത തിന്മകളിൽ ഒരിക്കലും അവർ അസറ യുസിറു എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക, ഷഠിച്ചു നിൽക്കുക എന്നുള്ളതാണ്. സ്വാദാണ് വലം യുസിറു. അസറ യുസിറു എന്നത് സ്വാദാണ്. സീനാണെങ്കിൽ സന്തോഷിപ്പിച്ചു എന്നുള്ള അർത്ഥമാണ് സുറൂർ. അതുപോലെ തന്നെ രഹസ്യമാക്കി എന്നുള്ള അർത്ഥങ്ങളൊക്കെ ആ സീന് വരുന്ന സന്ദർഭത്തിൽ അവിടെ വരും. ഇവിടെ വലം യുസിറു, അവർ ഷഠിച്ചു നിൽക്കുകയില്ല, ഉറച്ചു നിൽക്കുകയില്ല. അലാ മാ ഫഅലു, അവർ ചെയ്യുന്ന ആ തിന്മകളിൽ, വഹും യഅലമുൻ, അവർ അറിവുള്ളവരായിരിക്കും. അല്ലി സുറാറു ഹുവൽ അസ്മു ബിൽ ഖൽബ്. ഇസ്റാറു എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ട് ഊരിയെടുക്കലാണ്. അലൽ അംരി വതർക്കുൽ ഇഖ്ലാഇ അൻഹു, ഒരു കാര്യത്തിൽ നിന്ന് അതിനെ ഉപേക്ഷിച്ച് അത് ആ കാര്യം ഒഴിവാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഊരിയെടുക്കലാണ്. സ്വറുദ്ദനാനീർ എന്ന് പറയും, അർ റബ്ത്തു അലൈഹ, അത് കൊടുത്ത് ഒഴിവാക്കലാണ് എന്നൊക്കെ പറയുന്നത് പോലെ, അവരൊരിക്കലും തന്നെ തങ്ങൾ ചെയ്ത തിന്മകൾ തുടർത്തിക്കൊണ്ടുപോകുന്നവരല്ല, മറിച്ച് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി ഒരിക്കലും അത് തുടർത്തിക്കൊണ്ടുപോകുന്നവരല്ല. അതുകൊണ്ടാണല്ലോ ലാ തൗബത്തമായ ഇസ്റാർ, ആ ചെയ്യുന്ന തിന്മ തന്നെ അതിൽ കണ്ടിന്യൂ ചെയ്ത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ചെയ്യുന്നതോടൊപ്പം അയാൾക്ക് തൗബയില്ല എന്നുള്ളതാണ്. തൗബയുടെ ഷർത്തുകളിൽ തന്നെ പറയുന്നത് ആ ചെയ്യുന്ന തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം, അത് പിന്നെ ചെയ്യാൻ പാടില്ല. തിന്മയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ, അവർ അറിഞ്ഞിരിക്കെ, അവർക്ക് അറിവുള്ളവരായിരിക്കെ, അവർ ചെയ്ത തിന്മകളിൽ ഷഠിച്ചു നിൽക്കുകയില്ല. താബു മിൻ ദുനൂബിഹിം, അവരുടെ പാപങ്ങളിൽ നിന്നവർ പശ്ചാത്തപിക്കും. വറജഉ ഇലല്ലാഹി അൻ ഖരീബ്, വളരെ വേഗത്തിൽ തന്നെ റബ്ബിലേക്ക് അവർ ഖേദിച്ചു മടങ്ങും. വലം യസ്തമിറു അലൽ മഅസിയതി വയസിറു അലൈഹ, ആ തിന്മകളിൽ തുടരുകയോ അതിൽ ഉറച്ചു നിൽക്കുകയോ ചെയ്യില്ല. ഗൈറ മുഖ്ലിഇൻ അൻഹ, അതിൽ നിന്ന് ഊരി എടുക്കാതെ, അതായത് അതിൽ നിന്ന് വിട്ടു നിൽക്കാതെ ഇരിക്കുകയില്ല. വലൗ തകററ മിൻഹു ദംബു താബു അൻഹു, പാപങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ശരി, അതിൽ നിന്നെല്ലാം അവർ പശ്ചാത്തപിക്കുന്നവരാണ്. വഹും യഅലമുൻ, അവർ അറിയുന്നവരായിരിക്കെ എന്നതിനെ അബ്ദുല്ലാഹി ബിനെ ഉബൈദ് ബിൻ ഉമർ, മുജാഹിദ് റഹ്മഹുല്ല ഇവരൊക്കെ പറഞ്ഞത് അന്നമൻ താബ താബ അല്ലാഹു അലൈഹി, ഏതൊരാൾ പശ്ചാത്തപിക്കുന്നു അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ള അറിവോടുകൂടി. അലം യഅലമു, അവരറിയുന്നില്ലേ, അന്നല്ലാഹു വയഖ്ബലു തൗബത അൻ ഇബാദിഹി, അടിമകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന്. വമൻ യഅമൽ സൂഅൻ അവ യളിം നഫ്സഹ് ഥുമ്മ യസ്തഗ്ഫിറില്ലാഹ് യജിദില്ലാഹ ഗഫൂറർ റഹീമ, നിശ്ചയമായും ഏതൊരാൾ തിന്മ ചെയ്യുന്നു, സ്വന്തത്തോട് അക്രമം ചെയ്യുന്നു, പിന്നെ അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ അള്ളാഹുവിനെ ഗഫൂറായി റഹീമായി കണ്ടെത്താവുന്നതാണ് എന്ന്. ഈ രൂപത്തിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ തൻ്റെ മുസ്നദിൽ കൊണ്ടുവന്ന ഒരു ഹദീസിൽ അബ്ദുല്ലാഹിബിൻ അമ്ർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല വഹു അലൽ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലായിരിക്കെ പറയുകയുണ്ടായി, ഇർഹമു തുർഹമു, നിങ്ങൾ കരുണ കാണിക്കുക, നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ സൃഷ്ടികളോട് കരുണ കാണിക്കുക, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചെറിയവരോടും വലിയവരോടും, അടിമകളോടും സ്വതന്ത്രരോടും, അതെ വൃദ്ധന്മാരോടും, ഏത് ജീവികളോട് വരെ കാരുണ്യം കാണിക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതുപോലെ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. വഗ്ഫിറു യുഗ്ഫർലക്കും, നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങൾക്ക് പുറത്തു നൽകപ്പെടുന്നതാണ്. സൃഷ്ടികളുമായി കൊണ്ടുള്ള കാര്യങ്ങളിൽ മാപ്പാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. തീർച്ചയായും ദുനിയാവിലും അങ്ങനെ ചെയ്താൽ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് അവന് നമുക്കുമെല്ലാം മാപ്പാക്കി തരുന്നതാണ് എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലി അഖ്മാഇൽ ഖൗല്, അതായത് അഖ്മാഉൽ ഖൗലിന് നാശം. എന്താണത്? അവർ അല്ലദീന യസ്മഊന അൽഖൗല വലാ യഅമലു നബി, കാര്യങ്ങൾ കേൾക്കും പക്ഷേ അമൽ ചെയ്യുകയില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് നാശമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പറഞ്ഞത്, വൈലുല്ലിൽ മുസിറ്റീൻ അല്ലദീന യുസിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ, അതെ തങ്ങൾ ചെയ്ത തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നവരായ ആളുകൾ, അവർക്ക് അറിവുള്ളവരായിരിക്കെ, അവർ അലദ്ദുനൂബി ആസിമീൻ അലൽ മുദാവമതി അലൈഹ, അവർക്കറിയാം ഇത് തെറ്റാണ്, തിന്മയാണ്, വീണ്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യുഖീമൂന അലദ്ദംബി ഫലാ യതൂബൂന മഅ ഇൽമിഹിം ബിഹുർമതി ദംബി വൽ ജസാഇ അലൈഹി, അതെ പാപങ്ങളും അതിൻ്റെ ഗൗരവവും അതിനുള്ള ശിക്ഷയും എല്ലാം അറിവുള്ളവരായിക്കെ തന്നെ പശ്ചാത്തപിക്കാതെ ആ തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവർ എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, അതൊരു വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല. ഒരു തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ്. തിന്മകൾ മനുഷ്യ സഹജമാണ്. കുല്ലു ബിനി ആദമ ഖത്വാഉൻ, എന്നാൽ അവരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ വഖൈറുൽ ഖത്വാഇന അത്തവ്വാബൂൻ, പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്, അവരാണ് ഏറ്റവും ഖൈറായിട്ടുള്ള ആളുകൾ. വഹും യഅലമൂൻ എന്നതിന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഈ ആയത്തിന് നൽകിയ സലാസത്തു അഖ്വാൽ, മൂന്ന് ഖൗലുകളുണ്ട്. അഹദുഹ, അതിലൊന്ന്, വഹും യഅലമൂന അന്നൽ ഇസ്റാറ യദുറു വ അൻ തർകഹു ഔലാ മിന അത്തമാദി, അവർക്കറിയാമെന്ത്, ആ തിന്മകളിൽ പാപങ്ങളിൽ ഷടിച്ചു നിൽക്കുക എന്നുള്ളത് ഉപദ്രവം ചെയ്യുന്ന കാര്യമാണ്, അത് ഒഴിവാക്കലാണ് ഏറ്റവും ഖൈർ എന്നുള്ളത്. രണ്ടാമത്തേത്, യഅലമൂന അന്നല്ലാഹ യതൂബു അലാ മൻ താബ, തൗബ ചെയ്യുന്ന ആളുകൾക്കെല്ലാം പശ്ചാത്താപം നൽകുമെന്നത് അവർക്കറിയാം, ആ നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേപോലെ മൂന്നാമതായി, യഅലമൂന അന്നഹും ഖദ് അദ്നബു, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അവർക്ക് അറിയാം. ആ മൂന്ന് നിലക്ക് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് മൂന്നും എന്താണ്, ശരിയാണ്, അവർക്ക് ഈ മൂന്ന് രൂപത്തിലുള്ള ഇൽമും അവർക്കുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, തിന്മകളിൽ ഷടിച്ചു നിന്നാൽ അത് ഉപദ്രവം ചെയ്യുമെന്നതിലുള്ള തിരിച്ചറിവ്, അതുപോലെ തന്നെ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു പൊറത്തു കൊടുക്കും എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതേപോലെ തന്നെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് തങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതും അവർ അറിയുന്നവരാണ്. യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ തിന്മകളിൽ ഉറച്ചു നിന്നാണത് വലിയ കബായറുകളിലേക്ക് എത്തുന്നത്. ഇമാം ഗസ്സാലി റഹിമഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, ഇഅലം അന്ന സഗീറ തതക്ബുറു ബി അസ്ബാബി മിൻഹ അൽ ഇസ്റാർ വൽ മുവാദബ, ഈ ചെറിയ തിന്മകൾ വലുതായി പോകാനുള്ള കാരണങ്ങൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, അതിൽ ഷടിച്ചു നിൽക്കുക, അതൊഴിവാക്കുന്നില്ല. ലാ സഗീറത്തമായ ഇസ്റാർ വലാ കബീറത്തമായ ഇസ്തിഗ്ഫാർ ഫഖത് റാത്തു മിനൽ മാ ഇതഖവു അലൽ ഹജരി അലാ തവാലി ഫതുഅസ്സിറു ഫീഹി, ഒരു കല്ലിലേക്ക് ഇങ്ങനെ ഒരു ഓരോരോ വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ ഉറ്റുവീണുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിൻ്റെ ആ ഒരു അസറ് കാണാം. ഫകദാലിക്കൽ ഖലീലു മിന സയ്യആത്ത് ഇദാ ജാമ അദുമ തഅസീറുഹു ഫീ ളലാമിൽ ഖൽബ്, ചെറിയ ചെറിയ തിന്മകൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അത് വലുതായി അതിൻ്റെ ഒരു അസറ്, അതിൻ്റെ അടയാളം ആ കൽബിനെ ഇരുട്ടാക്കി കളയുന്നതാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം, തിന്മകളിൽ ഉറച്ചു നിൽക്കുക എന്നത് വിശ്വാസിക്ക് പാടുള്ളതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ല മുജാഹിരീൻ, എല്ലാ എൻ്റെ ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ് മുജാഹിരീങ്ങൾക്കൊഴികെ. വൈന്ന മിനൽ മുജാഹറ, മുജാഹറയിൽപ്പെട്ടതാണ് ഈ അമല റജുലുൽ ബില്ലൈലി അമലൻ, രാത്രിയിൽ ഒരാൾ ഒരു അമൽ ചെയ്തു, സുമ്മ യുസ്ബിഹ വഖദ് സത്രഹുല്ലാഹു അലൈഹി, അയാൾ ഒരു തിന്മയാണ് ചെയ്തത്, അള്ളാഹു സുബഹിയായപ്പോൾ അത് മറച്ചുവെച്ചു, അത് കവർ ചെയ്തിട്ടുണ്ട് അവനിൽ നിന്ന്. പക്ഷേ ഫയഖൂലു, അവൻ പറയുന്നു, യാ ഫുലാൻ, വേറൊരാളോട്, അമിൽ ചുൽ ബാരിഹച്ച കഥാ വക്കഥ, ഞാൻ ഇന്നിന്നെ കാര്യങ്ങൾ ചെയ്തു തെറ്റ് എന്നുള്ളത്. വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു, അവന്റെ റബ്ബ് അവനത് മറച്ചു വെച്ചതാണ്. വയുസ്ബിഹു യക്ഷിഫു സിത്തറല്ലാഹി അൻഹു, അള്ളാഹു മറച്ചു വെച്ചതിനെ അവനെ വെളിവാക്കി കൊടുക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, തിന്മകൾ സംഭവിച്ചു പോയാൽ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നതാണ്. വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അന്നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖാസാമ എന്ന് പറഞ്ഞല്ലോ. വലിയ പാപങ്ങൾ, അതുപോലെ എന്ത്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, മനുഷ്യരെ കൊല്ലുക, അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിനെ പാപം ചെയ്തവരായി കണ്ടുമുട്ടും. യുദാഫു ലഹുൽ അദാബ് യൗമൽ ഖിയാമത്തി വയഖ്ലദ് ഫീഹി മുഹാന, അവർക്ക് ഇരട്ടി ശിക്ഷ കിട്ടും, അവർ നരകത്തിൽ ശാശ്വതരാകും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ അറിയിക്കുന്നത്, ഇല്ലാ മൻ തബ വ ആമന വ അമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലു അല്ലാഹു സയ്യആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. എന്നാൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ, ആ തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയ ആളുകൾ, അവരുടെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റുന്നതാണ്. വമൻ താബ വഅമില സ്വാലിഹ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ, ആര് പശ്ചാത്തപിച്ച് സൽക്കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നു, അല്ലാഹു അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, തിന്മകളെ നമ്മൾ സൂക്ഷിക്കണം. ചെറുതും വലുതുമായ പാപങ്ങളെ നമ്മൾ ഗൗരവത്തോടുകൂടിയാണ് കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചല്ലോ, ഇന്നൽ അബദ ഇദാ അഖ്തഅ ഖതീഅതൻ, ഇന്നൽ അബദ ഇദാ അദ്നബ ദംബൻ, ഒരാളൊരു തെറ്റ് ചെയ്താൽ, ഒരു അടിമ, നുക്തത് ഫീ ഖൽബിഹി നുക്തതൻ സൗദാ, അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത ഡോട്ട് വീഴുന്നതാണ്, ഒരു പോയിന്റ്. ഫൈദാഹു വനസ വസ്തഗ്ഫർ വതാബ സുഖില ഖൽബുഹു, എന്നാൽ അവൻ അതിൽ നിന്ന് വിട്ടുനിന്ന് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാറിനെ തേടി അത് മായ്ക്കപ്പെടുന്നതാണ്. എന്നാൽ വൈൻ ആദ, അവൻ വീണ്ടും ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് മടങ്ങി, സീദ ഫീഹാ ഹത്താ തഅലുവ ഖൽബുഹു, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ട് അവൻ്റെ ഖൽബ് നിറയും. വഹുവ റാൻ അല്ലദീ ദക്കറല്ലാ, അല്ലാ പറഞ്ഞ ആ ഒരു അവസാനം ഒരു വലിയ അവൻ്റെ ഖൽബ് തന്നെ ആ ഒരു തിന്മ കൊണ്ട് മൂടി കറുത്തിരുണ്ടു പോകും. കല്ലാ ബൽ റാനഅല കുലൂബിഹിമാക്കാനു യക്സിബുൻ, അവർ സമ്പാദിച്ചത് കാരണത്താൽ അവരുടെ ഹൃദയങ്ങളിൽ അതിൻ്റെ കറവ് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. കൽബ് തന്നെ തിന്മകൾ നമ്മൾ നിസ്സാരമായി കണ്ടാൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാക്കും വ മുഹഖ്ഖിറാത്തി ദുനൂബ്, പാപങ്ങളെ നിസ്സാരമാക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നമാ മസലു മുഹഖ്ഖിറാത്തി ദുനൂബ്, പാപങ്ങളെ തിന്മകളെ ചെറുതായി നിസ്സാരമായി കാണുന്നതിൻ്റെ അതിൻ്റെ

0: പറയപ്പെടാൻ കഴിയില്ല, പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ഇതിനെ താക്കീത് ചെയ്ത് യാ ആയിഷ, അല്ലയോ ആയിഷ, ഇയാക്കി വ മുഹഖറാത്തി ദുനൂ അൽ അഅമാൽ, കർമ്മങ്ങളെ നിസ്സാരമായി കാണുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നലഹ ത്വാലിബൻ മിനല്ലാഹ് എന്ന് പറഞ്ഞാൽ, മലക്കൻ മുക്കല്ലഫൻ ബിഹസ്ദിഹ അലാ അസ്ഹാബിഹ ഫയക്തുബുഹ, ചെയ്യുന്ന കാര്യങ്ങൾ അത് എഴുതുന്ന ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. ഫഹിയ ഇന്ദല്ലാഹി തആല അദീമ, ചെറിയ കാര്യങ്ങളോ അത് വലിയ വിഷയമാണ്. അതെ, നന്മക്ക് നന്മതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രതിഫലമുണ്ട്, തിന്മക്ക് അതിൻ്റേതായ ശിക്ഷയും കിട്ടും. ചെറുതല്ലേ, നിസ്സാരമായി കാണുന്നത്. അതുകൊണ്ടാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നക്കും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അഅയുനികും മിനൽ ശഅർ ഇൻ കുന്നാ ലനഅദുഹ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്. നിങ്ങളിതാ ചില കർമ്മങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ കണ്ണിൽ അതൊരു രോമത്തെക്കാൾ നിസ്സാരമാണ്, പക്ഷേ ഞങ്ങളൊക്കെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് വലിയ തിന്മകളിലായിരുന്നു അതിനെ കണക്കാക്കിയിരുന്നത്, എണ്ണിയിരുന്നത്. ഇന്ന് തിന്മകൾക്ക് യാതൊരു ഒരു ഗൗരവവും ആളുകൾ കാണുന്നില്ല, വ്യാപകമായിട്ടുണ്ട്. അതെല്ലാവരും ചെയ്യുന്നതല്ലേ, അതൊക്കെ ഇപ്പോൾ ഒരു തെറ്റാണോ എന്നുള്ള നിലക്കാണ് സഹോദരങ്ങളെ. നന്മക്ക് നന്മതയായ പ്രതിഫലമുണ്ട്, നന്മ നിസ്സാരമാക്കരുത്. ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നന്മയിൽ നിന്നൊന്നും നിസ്സാരമായി കാണേണ്ടതില്ല. തൻ്റെ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും ഒരു വിശ്വാസിക്ക് സദഖയാണ്, ഒരു നന്മയാണ്, ഒരു പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെങ്കിൽ. ഫമയ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയറ, അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതവനെ അവിടെ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് തിന്മയും. ഫമയ അമൽ മിസ്ഖാല ദറത്തിൻ ഷറയറ, തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതും അവിടെ കാണാം എന്നതാണ്. അതിനെ നമ്മൾ നിസ്സാരമാക്കേണ്ടതില്ല. അത് ചെറിയ ചെറിയ തെറ്റുകളാണ്, വലിയ പർവ്വതങ്ങൾ പോലെ. ഖല്ലിദ്ദുനൂബ സഗീറഹ വകബീറഹ ഫഹുവത്തുഖ. അതെ, തഖ്‌വയെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു കവി പാടിയത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഖല്ലിദ്ദുനൂബ സഗീറഹ വകബീറഹ ഫഹുവത്തുഖ. എന്താ, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും തിന്മകളെയും നീ ഉപേക്ഷിക്കണം. കുൻ ഫൗഖ മാഷിൻ ഫൗഖ അർളി ഷൗക്കി അഹ്ദറുമാ യറ, ഒരു മുള്ളുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ നീ എത്ര ജാഗ്രതയോടുകൂടിയാണ് നീ മുന്നോട്ട് പോകുന്നത്, സൂക്ഷിച്ചല്ലേ. അതുകൊണ്ട് ലാ തഹഖിറന്ന സഗീറത്തൻ, ചെറിയ തിന്മകളെ നീ നിസ്സാരമായി കാണരുത്. ഇന്നൽ ജിബാല മിനൽ ഹസ, ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കൂടിയിട്ടാണ് വലിയ പർവ്വതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിന്മയെ നിസ്സാരമായി കാണാൻ പാടില്ല, അതിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് പിന്തിരിയുകയും അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും നന്മയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികൾക്ക് നിർവഹിക്കുവാനുള്ളത്. ഒരിക്കലും തന്നെ അതിൽ ഷടിച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക എന്നത് അവർക്ക്, വിശ്വാസികളായ ഈ പറയപ്പെട്ട തഖ്‌വയുടെ ഉടമസ്ഥരായ ആളുകൾക്ക്, അവർക്കതിന് സാധ്യമല്ല. അവരതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങും, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടും. അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരിക്കലും തന്നെ അവരുടെ ആ പാപങ്ങളിൽ മുന്നോട്ട് പോവുക എന്നത്, ആ തിന്മകൾ തുറന്നുകൊണ്ടേയിരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല എന്നത്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ ലം യുഖീമു അലാ മഅസിയതി, അവരാ തിന്മയിൽ ഒതുങ്ങിക്കൂടുകയില്ല, അത് ചെയ്തുകൊണ്ടേയിരിക്കുകയില്ല. അൽ ഇസ്റാർ എന്നുള്ളതിന് ചിലർ വ്യാഖ്യാനം നൽകിയത് അസുക്കൂത്തു അലദംബ്, പാപങ്ങളിൽ സൈലൻ്റായിരിക്കുക. വതർക്കുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ള. ഫയസ്കുത്തു വലാ ഇസ്തിഗ്ഫിറു, അവരതിനെക്കുറിച്ച് സൈലൻ്റാകുന്നു, അവർ അതിനെക്കുറിച്ച് യാതൊരു ഇസ്തിഗ്ഫാറും അവർക്ക് അതിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും യോജിച്ച ഇബ്ന് ജരീർ റുത്തബരി റഹിമഹുള്ള വ ഔല അഖ്വാൽ ഫീ ദാലിക ബിസ്സവാബി ഇന്ദന, ഈ ഇസ്റാറിൻ്റെ തിന്മയിൽ ഷടിച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക എന്നതിൻ്റെ മാനങ്ങനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം അവസാനം പറയുന്നത് നമുക്ക് ശരിയോടെ ഏറ്റവും അടുത്തായി തോന്നുന്നത്, അൽ ഇഖാമത്തു അലദംബി ആമിദിൻ, മനഃപൂർവ്വം ആ തിന്മയിൽ ഉറച്ചു നിൽക്കുക, വതർക്കു തൗബ മിൻഹു, അതിൽ നിന്ന് പശ്ചാത്തപിക്കാതിരിക്കുക എന്നതാണ്. അങ്ങനെയാണ്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പശ്ചാത്തപിക്കുന്ന, തിന്മയിൽ ഉറച്ചു നിൽക്കാതെ തെറ്റുകൾ എങ്ങനെയെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: അല്ലാഹു യുബാരിക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തു ആലുംറാനിലെ 135-ാം വചനം, ഭാഗം 4, തിന്മകളിൽ ഷഠിച്ചു നിൽക്കാത്തവർ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് സമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിന് വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ സമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ സമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും ഈ ഒരു ഈവനിങ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്തറ, എന്നോടൊപ്പം വി ടി അബ്ദുസലാം, അതുപോലെ തന്നെ നമ്മോടൊപ്പം ഇന്ന് ഒരു അതിഥിയായി വന്നിരിക്കുന്നത്
1: സുഹൈൽ അഹമ്മദ്.
0: സുഹൈൽ അഹമ്മദ്, ഇൻഷാ അല്ലാ അതിന് മുന്നോടിയായി കൊണ്ട് നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഈവനിങ് സെഷനിൽ എത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം ഇൻഷാ അല്ലാ.
2: നമുക്കുള്ള കൂടെയുള്ള ആളുകളെ നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ മറ്റിതിലേക്ക് പോകാം. കാരണം കുറച്ച് സമയം സൗണ്ട് ഇല്ലാത്തതിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് തന്നെ പലരും 5 മണിയാകുമ്പോഴേ മെസ്സേജ് അയച്ച ആളുകളുണ്ട്, ഇപ്പോഴാണ് സൗണ്ട് വന്നത് എന്നുള്ളത് സന്തോഷം പറഞ്ഞിരിക്കുകയാണ്. ജമീല വി പി കാളിക്കാവ് ഉണ്ട്, ഐഷ കരുമ്പിൽ, നഫീസ കടാമ്പുഴ, ഷംനാദ് ഖാൻ, അമീർട്ടി അടുത്ത നാട്ടുകാര, ഉമേറ തൃശ്ശൂർ ഉള്ളാർക്കാട്, ജമീല വി കെ പൂനൂർ, സുബൈദ പുളിക്കൽ, ജമീല വി പി കാളിക്കാവ്, ഷുഹൈബ എം വളപട്ടണം, മുകുൾ സു ചെറമംഗലം, സഫിയ എടപ്പാൾ, ഫൗസിയ മമ്മു, കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, ഷംനാദ് ഖാൻ, ഫൗസി, പിന്നെ പിന്നെ സഫിയ കെ തിരങ്ങാടി, സാജിദ കാലിക്കറ്റ്, ഇവരൊക്കെ. അപ്പോൾ നമ്മൾ ഈ ആളുകളൊക്കെ നമ്മൾ കൂടെ ഉണ്ട്. എല്ലാവരും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇബ്രാഹിം അൽ നൂടെക്സ് ഉള്ളാൾ ജം, അവരും ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ്. സൗണ്ട് വന്നത് ഇതുവരെ ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല സലാമും എല്ലാവർക്കും ഒരിക്കൽ കൂടി സലാം മുടക്കുന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മൾ ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. പിന്നെ പൊതുവെ നല്ല ഷമീം സാറേ, നല്ല മഴയുടെ കോളുകൂടി നിൽക്കുന്നുണ്ട്. ശക്തമായ മഴ, ഒരു മഴ, പെരുമഴക്കാലം വരാൻ പോകുന്ന. കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിരുന്നു പത്രത്തിലൊക്കെ, 2 ദിവസം 2-3 ദിവസം 1-ാം തീയതി 3-ാം തീയതി ഒക്കെ വരെയൊക്കെ ശക്തമായ മഴയായിരിക്കും. ഏതായാലും മഴയുമായി ബന്ധപ്പെട്ട് ചില മുൻകരുതലുകൾ വേണ്ടതൊക്കെ നമ്മൾ എടുക്കണം, ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത് വാർത്തകൾ പലപ്പോഴും കാണുന്നുണ്ട്. നമ്മളൊക്കെ പരസ്പരം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം ഇൻഷാ അല്ലാ ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം.
0: ഇൻഷാ അല്ലാ നമ്മൾ സലാം പറഞ്ഞ് ഇമ്രാൻ എൻ വി, അതുപോലെ തന്നെ ജമീല സലാം, ഇബ്രാഹിം അൽ നൂർ, ജമീല വി പി ഒക്കെ സലാം പറഞ്ഞ് എന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: പിന്നെ നമ്മളെ സുഹൈൽ, സുഹൈൽ ഒരു തവണ ഇതിന് മുന്നേ ഈവനിങ് ലൈവിൽ വന്നിരുന്നു. സുഹൈലിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളൂ സുഹൈലെ.
1: എൻ്റെ പേര് സുഹൈൽ അഹമ്മദ്, ഞാൻ ഗ്രീൻ വാലിയിലെ സ്റ്റുഡൻ്റ് ആണ്, 9-ൽ പഠിക്കുകയാണ്. ഞാൻ അവിടെ 2 വട്ടം വന്നിട്ടുണ്ട്.
2: 2 വട്ടം വന്നിട്ടുണ്ട്, മാഷാല്ലാ. എന്നിട്ട് പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് 2 വട്ടം വന്നപ്പോൾ പിന്നെ 3-ാമത്തെ തവണ വരുമ്പോൾ എന്താ തോന്നി? കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആണ് അല്ലേ? ഇന്ന് നമ്മൾ എന്തൊക്കെ പറയാം, ഇനി ചില ത്രെഡുകളൊക്കെ ഇട, എന്തൊക്കെ പറയാൻ പറ്റിയ ചില പോയിന്റ്സുകൾ എന്താണ്, നിനക്ക് പങ്കുവെക്കാനുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്?
1: ഇന്ന് ഞാൻ പറയാൻ പോണ സത്യം പറഞ്ഞാൽ സ്വർഗം നേടാൻ പറ്റും, അതിനെ കുറിച്ചാണ് പറയാ. സത്യം പറയണ വലിയ ഒരു നല്ല കാര്യമാണ്. അള്ളാഹു സുബ്ഹാന തആല നമ്മളോട് എല്ലാരോടും പറഞ്ഞതാ സത്യം പറയണം.
2: സത്യം പറയാ, സത്യം പറയുന്നവരുടെ കൂടെയാവുക. ഒരു ആയത്തുണ്ടല്ലോ അല്ലേ, കുനു മഅ സ്വാദിഖീൻ അല്ലേ. ചില ആൾക്കാർ സത്യം പറയണം എന്നൊക്കെ അറിയാം, പക്ഷെ സത്യം പറയൽ കുറവായിരിക്കും. പിന്നെ സത്യം പറയുന്നവരുടെ കൂടെ ആവുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൂടെ ആവില്ല, അതിങ്ങനെ സൈഡിൽ മാറി ഇങ്ങനെ പോകും. ആരാണ് ഏറ്റവും വലിയ സത്യം? എന്തായിരിക്കും സുഹൈലേ ഏറ്റവും വലിയ സത്യം? എന്താ
1: നമ്മളെല്ലാവരോടും സത്യം പറയണം?
2: ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ സത്യം എന്താണ്? ആ മാറ്റർ ഏതാണ്? ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ സത്യം പഠിച്ചവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാ, ആ വിശ്വാസം. അതാണ് ഏറ്റവും വലിയ സത്യം. ആ സത്യത്തിൻ്റെ താഴെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ കള്ളത്തരവും ഏറ്റവും വലിയ അക്രമവും എന്തായിരിക്കും?
1: ഷെയ്ത്താനെ,
2: ആ അള്ളാഹുവിനെ നിഷേധിച്ച് ആരെ കൂടെ പോവാ?
1: ഷെയ്ത്താന്റെ
2: കൂടെ പോവാ. ഈ രണ്ടാൾക്കാരെ ലോകത്തുള്ളൂ, ഒന്ന്, ഏറ്റവും വലിയ സത്യമായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ പക്ഷത്ത് നിൽക്കുന്നൊരു വിഭാഗം. മറ്റൊന്ന്, ഏറ്റവും വലിയ തിന്മയായ അല്ലേ ഈ സത്യത്തിന് വിരുദ്ധമായ വശത്ത് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ സത്യത്തിൻ്റെ ആളുകൾ എവിടെ പോവും? സ്വർഗത്തിൽ പോവും. അസത്യത്തിൻ്റെ ആളുകൾ നരകത്തിലും പോവും അല്ലേ? ശരി. അപ്പം നമ്മൾ നമ്മുടെ സത്യത്തെ നമ്മൾ മാക്സിമം ഊട്ടി ഉറപ്പിക്കാൻ നോക്കുക. നമ്മളെ ബാക്കി ഏത് സത്യവും നിലനിൽക്കുന്നത് ഈ ബേസിലാണ്. ഏതാ ബേസ്? അല്ലാ എന്നുള്ള ബേസിൽ. ഒരാളിപ്പോൾ ലോകത്ത് എത്ര ആളുകളുണ്ട്, നമ്മൾ ഈ ബേസ് ആയിട്ടുള്ള സത്യമില്ലാതെ വേറെ പല നിൽക്കും നല്ല കാര്യം ചെയ്യുന്നുണ്ട്, കുറേ സത്യം അല്ലേ
1: ചെയ്യുന്നുണ്ട്,
2: ഇഷ്ടംപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ബേസിക്കലായി ഈ സത്യമാണ് അതിൻ്റെ അടിത്തറ, അതില്ലെങ്കിൽ പിന്നെ ആ നല്ല കാര്യത്തിന് പ്രസക്തിയില്ല.
1: മരിക്കുമ്പോൾ സത്യം നമ്മളെ അളവ് ഏറ്റും. സത്യം കുറവാണെങ്കിൽ പിന്നെ കളവ് കൂടുതലാണെങ്കിൽ നമ്മൾ നരകത്തേക്ക് പോകും.
2: യെസ്. അപ്പോൾ ഷമീം സാറേ, നമ്മൾ വേറെ ആരൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നെ ഉള്ളത്?
0: അമീർ ടി എടത്തനാടുകര, റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, അതുപോലെ തന്നെ ജമീല വി കെ,
2: ഒരു കുസൃതി ചോദ്യവുമായി വന്നിട്ടുണ്ട്. എന്താണത്? കണ്ടോ, ഷുഹൈബായും വളപട്ടണം പറഞ്ഞിട്ടുള്ള കുസൃതി ചോദ്യം, ഒരു റോസാപ്പൂ വിരിയാൻ എത്ര സമയം വേണം? ഒരു റോസാപ്പൂ വിരിയാൻ എത്ര സമയം വേണം? അതൊരു കുസൃതി ചോദ്യമാണ്. അപ്പൊ സുഹൈലിന് അപ്പൊ തന്നെ ചിരിക്കുന്നുണ്ട്. സുഹൈലിന് ഉത്തരം അറിഞ്ഞിട്ടല്ലോ എന്ന് എനിക്കറിയില്ല. ഉത്തരം അറിഞ്ഞിട്ടാണ് ആ ചോദ്യത്തിന്റെ വങ്കത്തിൽ ആലോചിച്ചിട്ടാണ് സുഹൈൽ ചിരിച്ചത്. ചോദ്യം കേട്ടിട്ട് ചിരിച്ചതാണ്. ഓക്കെ, അപ്പൊ അതിലൊരു കുസൃതി ഉണ്ട്, അതുകൊണ്ടാണ് ആ ചോദ്യമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ ബാക്കിയുള്ള ആൾക്കാർ, ഷമീം സാർ അവരെ വരുന്നുണ്ടോ നമുക്ക് നോക്കല്ലേ. വേറെ സഫിയ കെ തിരങ്ങാടി പറഞ്ഞത് കുറെ നേരം റേഡിയോ കിട്ടിയിരുന്നില്ല. പിന്നെ അതുപോലെ അമീർ ടി അടുത്ത നാട്ടുകാർ അയച്ച ഖുർആനിൽ ഹല്ലാഖ് എന്ന വാക്ക് രണ്ട് സൂറത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് സൂറത്ത്? ഹല്ലാഖ് എന്ന വാക്ക് രണ്ട് സൂറത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ഏതൊക്കെ? അപ്പൊ രണ്ട് ചോദ്യങ്ങളപ്പോൾ ഉള്ളത്. ഏതൊക്കെയുള്ളത് ഷമീൻ സാറേ? രണ്ട് ചോദ്യമുള്ളത്. ഒന്ന്,
0: ഒന്നാമത്തെ, ഖുർആനിൽ ഹല്ലാഖ് എന്ന വാക്ക് രണ്ട് സൂറത്തിലാണ് വന്നത്. ഏതൊക്കെയാണ് ആ സൂറത്ത്?
2: മറ്റു ചോദ്യം,
0: ഒന്നാമത്തെ ചോദിച്ചത് കുസൃതി ചോദ്യം.
2: ആ കുസൃതി ചോദ്യം,
0: ഒരു റോസാ പൂവിരിയാൻ എത്ര സമയം വേണം?
2: യെസ്. അപ്പോൾ അതിൻ്റെ ഉത്തരവായിക്കൊള്ളു നോക്കാം. രണ്ട് ചോദ്യം ഉണ്ട്. രണ്ട് ചോദ്യം കഴിഞ്ഞിട്ട് അത് തീരുമാനമായിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ തോന്നുന്നു, അല്ലെങ്കിൽ ആകെ മിക്സ് ആവാണ്, കൺഫ്യൂഷനായി പോവാണ്. പിന്നെ ദാ ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉത്തരയച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്രാഹിംക്ക് അങ്ങളിത് കുസൃതി ചോദ്യമാണെന്ന കൺസെപ്റ്റോട് കൂടിയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഇതിന് റിയൽ ആയിട്ട് ഉത്തരം പറയാൻ പാടില്ല. പക്ഷേ ഇത് ഇതിലൊരു നമ്മളെ പറ്റിക്കേണ്ട സംഗതി അതിലുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ചോദ്യം ഒന്നുകൂടി, ജമീല ബി പി കളിക്കാവ് അതിന് മറ്റൊരു താത്വിക വചനവുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ അതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റൂല. ഒരു കുസൃതിയായിട്ട് തന്നെയാണ് ഉത്തരം പറഞ്ഞത്, പക്ഷെ അതല്ല അതിന്റെ ഉത്തരം. പിന്നെ മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ അവർ വന്നിട്ടുണ്ട്.
0: സാജിദ കാലിക്കറ്റ്
2: പക്ഷെ ആ ഉത്തരം ശരിയാണോ അല്ലേ നമുക്ക് പിന്നെ പറയാം അല്ലേ. പിന്നെ വേറെ ഒരാളോ ഒരു ഒരു പൂ വിരിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു കണക്കുമായി വന്നിട്ടുണ്ടല്ലോ, അതാരാ?
0: ആയിഷ
2: കോഴിച്ചന. സാധാരണയായി രണ്ട് മുതൽ അഞ്ച് ദിവസം വരെ അങ്ങനെ പറഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്തൂല. നോർമലായി ചിന്തിക്കരുത്. ഇത് കുസൃതിയാണ്, കുസൃതിയാണ്. പിന്നെ ഒമ്പുകൽ സൂചിറമംഗലം യാസീൻ എന്നൊരു ഉത്തരവുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് രണ്ട് ഒന്നാമത്തെ ഉത്തരം പറയാം.
0: ഒരു റോസാ പൂ വിരിയാൻ എത്ര സമയം വേണം? ഉത്തരം സുഹൈൽ അറിയോ എന്താണെന്ന്? ഒരു റോസാ പൂ വിരിയാൻ, റോസാ പൂ ഉത്തരം പറയാലേ?
2: ഉത്തരം പറയാം.
0: ഉത്തരം പൂ വിരിയാറില്ല, പൂമൊട്ടാണ് വിരിയുന്നത്.
2: റോസാവിന്റെ പൂ പിന്നെ വിരിയോ?
0: പൂ വിരിയല്ലോ, പൂമൊട്ടല്ലേ വിരിയ,
2: മൊട്ടല്ലേ വിരിയുള്ളൂ. അപ്പൊ എത്ര സമയം വേണം ആ ചോദ്യത്തിൽ തന്നെ എന്തില്ല, ആൻസർ ഇല്ല,
1: ആൻസർ ഇല്ല.
2: കാരണം എന്താ, റോസ പൂ വിരിയാറില്ല, പൂ മൊട്ടാണ് വിരിയാറുള്ളത്. പൂ മുട്ട് വിരിയാറുള്ള സമയമാണ് പലരും അയച്ചിട്ടുള്ളത്. അപ്പൊ ചോദ്യത്തിനുള്ള ഉത്തരം വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? പൂവ് വിരിയാറില്ല, അതിന് സമയത്തിന്റെ ആവശ്യമില്ല, വിരിയാറില്ലാത്തതുകൊണ്ട്. പിന്നെ അപ്പൊ അത് ആരെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ഉത്തരം ആരെങ്കിലും അയച്ചിട്ടുണ്ടല്ലോ? ഇല്ല. ഒക്കെ ലോജിക്കൽ ആയിട്ടുള്ള ഉത്തരങ്ങളാണ് വന്നത്. ഇനി അടുത്ത്
0: അടുത്ത ചോദ്യം ചോദിക്കണോ?
2: അടുത്ത ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ഏതെങ്കിലും ചോദ്യം?
0: അടുത്ത ചോദ്യം, ഹല്ലാക്ക് എന്ന പദം ഏതൊക്കെ സൂറത്തിലാണ് വന്നിട്ടുള്ളത്? അതിന് ഉത്തരം സൂറത്തു യാസീനും അതുപോലെ തന്നെ സൂറത്തുൽ ഹിജറും ആണ് അതിന്റെ ഉത്തരം.
2: ഉത്തരം
0: സാജിദ കാലിക്കറ്റ് യാസീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, യാസീൻ. അതുപോലെ തന്നെ ഉമ്മു കുൽസും ചിറമംഗലം യാസീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: ഒരു ഉത്തരം പലതും ശരിയായിട്ടുണ്ട് അല്ലേ?
0: സൂറത്തു യാസീനും അതുപോലെ തന്നെ സൂറത്തുൽ ഹിജറും,
2: അതാണ് അതിന്റെ ഉത്തരം.
0: അടുത്ത ചോദ്യം മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം ഏതാണ്? മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം,
2: അത് കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നി. അപ്പോ ഇത് ഈ ഉത്തരം ഇനി ആരൊക്കെ അയക്കണം നോക്കാം നമുക്ക്. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. ഇപ്പോൾ ശ്രോതാക്കൾ എന്ന് വെച്ചാൽ ചോദ്യം കുറേ പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കുമായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും. അത് നല്ലൊരു മുന്നേറ്റമാണ്. ഹിജ്റ് ജമീല ബിപ്പി കളിക്കവന് ആ ഹിജ്റ് എന്നുള്ള ഉത്തരം കിട്ടിയില്ല. പിന്നെ അത്ര ചിന്തിച്ചു പോയില്ല. മറ്റേത് ഏതാന്ന് മറന്നുപോയി. യാസീൻ ഒന്നാന്ന് അറിയാം, പക്ഷെ മറ്റൊന്ന് ഏതാന്ന്. അപ്പോൾ ആദ്യമായി ചവിട്ടിയ പാത്രം ഏതാന്നുള്ളത് ആരെയും വന്നോ, ഉത്തരം വന്നോ?
0: മുഹമ്മദ് റഫീഖ്
2: ആദ്യം അയച്ചത്. എന്താണ്?
0: അതുപോലെ തന്നെ ജമീല വി പി കാളിയാവ് അയച്ചിട്ടുണ്ട്.
2: ആദ്യ ആരാണ് ഉത്തരം അയച്ചത്?
0: അയച്ചത് റൈഹാന ബാനു തോട്ടശ്ശേരിയറ.
2: ആ അവരാണ് ഉത്തരം അയച്ചത്. ഉത്തരം ഏതാണ്?
0: ഗർഭപാത്രം.
2: യെസ്.
0: അതിനുശേഷം അമീർ ടി അടുത്തനാട്ടുകര അയച്ചിട്ടുണ്ട്,
2: പിന്നെ ടൈലർ മാംഗ്ലൂർ അയച്ചിട്ടുണ്ട്, ജമീല വി പി കാളിക്കാവ് യുട്രസ് അവരയച്ചിട്ടുണ്ട്, ആയിഷ കൊഴിച്ചന ഇവരൊക്കെ അയച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഇടക്ക് ആരോപണ സൽമ ഫറൂഖ് അവരും ഉത്തരം അയച്ചിട്ടുണ്ട്. നേരത്തെ സൽമ ഫറൂഖിൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെ കണ്ടു, കുറച്ചു നേരം റേഡിയോ കേൾക്കാതിരിക്കുമ്പോഴുണ്ടായ പ്രയാസം നമ്മുടെ ഭാഗമായി എന്ന് തിരിച്ചറിവ് നൽകുകയാണ്. കുറച്ചു നേരം ഇങ്ങനെ മിണ്ടായിരിക്കുമ്പോൾ എന്തേ മിണ്ടാത്തുവോ എന്നുള്ള ഒരു ആശങ്ക. പിന്നെ ഇനി ക്വസ്റ്റ്യനായിട്ട് വന്നോളൂ കേട്ടോ. ആ മിണ്ടാതിരിക്കുന്ന അതൊക്കെ പോയി, മിണ്ടി തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നല്ല ഇതുപോലെ ചിന്തനീയമായ ക്വസ്റ്റ്യൻസ്, അപ്പോൾ റേഡിയോ ലൈവിൽ സ്ഥിരം വരുന്ന ആൾക്കാർ എപ്പോഴും ഇന്ന് ലൈവിൽ ചോദിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ചോദ്യങ്ങൾ, ചിന്തനീയമായ ചോദ്യങ്ങൾ അതുമായിട്ടൊക്കെ വന്നിരിക്കുന്നത് നന്നാവും. കുറച്ചുകൂടി നമ്മളേ പിന്നെ ഷമീം സാറേ, അപ്പോൾ ഏതായാലും നമ്മളെ പാരൻസൊക്കെയാണല്ലോ ഇതിലുള്ളത്. എന്ന് വെച്ചാൽ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശീലിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് വെച്ചാൽ കുട്ടികൾ, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ വ്യക്തിത്വം ഏറ്റവും തീരുമാനിക്കുന്നത് കുട്ടിയായിരിക്കുമ്പോഴാണ്. നമ്മളെ വ്യക്തിത്വം തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കുട്ടിയായിരിക്കുമ്പോഴാണല്ലോ. ഈ സമയത്ത് നമ്മൾ പാരൻസ്, മാതാപിതാക്കൾ കുട്ടിയെ അവൻ്റെ വ്യക്തിത്വ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിലൊന്ന് കുട്ടിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആത്മവിശ്വാസം കൊടുക്കാൻ ചെറുപ്പത്തിലെ തന്നെ പറ്റണം. ആത്മവിശ്വാസത്തിൻ്റെ കുറവാണ് കുട്ടിയുടെ എല്ലാ കഴിവുകളും തകർക്കാൻ പറ്റിയത്. ആത്മവിശ്വാസം ഇല്ലാതിരിക്കുന്നതിൻ്റെ പല കാരണമുണ്ടാവും. സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വേണ്ട പ്രോത്സാഹനം കിട്ടാത്തതായിരിക്കാം. പിന്നെ വേറൊരു അവസ്ഥ ഉണ്ട്, അർഹതപ്പെടാത്ത പ്രോത്സാഹനം കൊടുത്തിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, ആത്മവിശ്വാസം അധികരിച്ചിട്ട് ധിക്കാരികളായിട്ട് മാറും ചെയ്യും. അതും സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടീനെ കോൺഫിഡൻസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നിലക്കും ഒരു അർഹതയില്ലാത്ത കോൺഫിഡൻസ് കൊടുത്തിട്ട് കുട്ടി എന്ത് ചെയ്യും, അവസാനം അമിത ആത്മവിശ്വാസം കാണിച്ചിട്ട് അതുപോലെ ഒരു ഒരു തരം ധിക്കാര മനോ, ഒരാളെയും റെസ്പെക്റ്റ് ഇല്ലാത്ത, ഞാൻ തന്നെ വലുതെന്നുള്ള അതൊരു അനാനീയത്ത് അഹങ്കാരം കുട്ടികളിലേക്ക് വരും. ടീച്ചേഴ്സിനെ റിബലാവുക, സ്റ്റുഡൻസിനെ എതിരെ റിബലാവുക, ഒരാൾ പറഞ്ഞാൽ കേൾക്കാതെ വരിക, ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഒരു അവിടെയും പ്രശ്നമാണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ശരിക്ക് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ, അതിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവുകൾ അംഗീകരിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ചില കുട്ടികളുണ്ടല്ലേ സമ്മതിക്കൂല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവനൊരു കുറവാണ് അല്ലെങ്കിൽ അവന് പറ്റിപ്പോയൊരു തെറ്റാണ്, അപ്പോൾ അത് സമ്മതിക്കൂല, അത് എന്തോ ഒരു കോംപ്ലക്സ് ആയിരുന്നു, എനിക്ക് തെറ്റുപറ്റി, ഇല്ല അല്ല അത് ഞാനല്ല ഞാനല്ല, ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും കുട്ടികൾ. ശരിക്കും തെറ്റുപറ്റി കഴിഞ്ഞാൽ സുഹൈൽ, നമ്മൾ തെറ്റ് നേരത്തെ പറഞ്ഞില്ലേ, സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ശരിയാണ് എൻ്റെ അടുത്ത് തെറ്റുപറ്റി, അതൊരു ക്വാളിറ്റിയാണ്. നമ്മൾ ചില ആൾക്കാർ നമ്മളെ അടുത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വല്ല കുമ്പിട്ട് പോവുക, കുറവുകളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഗുണങ്ങളിലേക്കാണ്. ഒരു ഒറ്റ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ഗ്രാമത്തിലൊരു കണ്ണില്ലാത്ത ആൾ താമസിച്ചിരുന്നു. അങ്ങനെ അയാൾ ഗ്രാമവാസികളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് ഇങ്ങനെ അയാൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പകൽ പോകുന്ന സമയത്ത് ഏത് സമയത്തും ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അയാളെ കയ്യിലൊരു വിളക്ക് കരുതും, കയ്യിലൊരു വിളക്കുണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റി ആൾക്കാർ എന്താ ഇയാൾ, അയാൾക്ക് ഓൾറെഡി കണ്ണുമല്ലേ, പിന്നെ അയാൾ വിളക്കും കൊണ്ട് നടക്കണം, അയാൾ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അയാൾ വിളക്കും കത്തിച്ച് നടക്കുക. എന്തിനാ അയാൾ വിളക്കിന്, അന്തനെന്തിനാ വിളക്കിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ കാഴ്ചയില്ലാത്തൊരാൾക്ക് വിളക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അയാൾ ആൾക്കാർ അയാളെ കളിയാക്കാൻ തുടങ്ങി. പക്ഷേ അയാൾ അയാളെ പണി ചെയ്തുകൊണ്ടേയിരുന്നു, വിളക്കും കത്തിച്ച് രാത്രി പകൽ സമയത്തിനേക്കാൾ കൂടുതൽ രാത്രിയൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇയാൾ വിളക്കുമായിട്ട് അങ്ങനെ പോകും, അല്ലെങ്കിൽ പിന്നെ ഇയാളുമായിട്ട് ഇങ്ങനെ നടന്നു പോകും. ഇതാണ് അയാൾ നോക്കിയത്. അപ്പോൾ ഒരാൾ ഗ്രാമീണം വന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ വിളക്കും കൊണ്ട് നടക്കണേ? അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഭയങ്കര അത്ഭുതകരമായ മറുപടിയാണ്. അയാൾ എന്താ പറഞ്ഞോ, ഞാനൊരു കാഴ്ചയില്ലാത്തവനാണ്, പക്ഷേ ഞാൻ വിളക്ക് ചുമന്നാൽ നിങ്ങൾക്ക് എനിക്കല്ല കാണാൻ പറ്റാത്തോ, പക്ഷെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ രാത്രിക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ വിളക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം, അപ്പം എന്നെ മുട്ടണതും തട്ടണതൊക്കെ ഒഴിവാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാനത് ആ നിലക്ക് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം അയാൾ അയാൾക്ക് കാഴ്ചയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ കഴിവില്ലായ്മയിലല്ല, അയാളുടെ സാധ്യതകളെയാണ് അയാൾ കണ്ടെത്തുന്നത്. അയാൾ ആൾക്കാരെ ആ ചോദ്യം അയാളെ ഭയങ്കരമായിട്ടും ആളുകളെ കൂടുതൽ വിസ്മയിപ്പിച്ചു എന്നതാണ് കഥ. അപ്പോൾ ഇവിടെ ഒരു അല്ലാത്തൊരാളാണ് ഈ ആത്മനിന്നവർ. ആത്മനിന്ന പറഞ്ഞാൽ എന്താണ്, ഉള്ളിലൊരു ഏഷ് ഞാൻ, എനിക്കിതൊന്നും കഴിയില്ല. അപ്പോൾ ചെറിയ കുട്ടിക്ക് പോലും ഇന്നെ കൊണ്ടാവില്ല, ഇന്നെ കൊണ്ട് കഴിയില്ല, ഞാനിന്ന് പറ്റാത്തവനാണ്, ഈ ഒരു തോന്നലിൽ നിന്ന് ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ മാറിയിട്ട് അവനവൻ്റെ കഴിവുകളെയും അവനവൻ്റെ ചിന്തകളെയും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കുട്ടികൾക്ക് നാളെ നല്ല പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. ശരി, ഇനി ആരൊക്കെയാ വന്നത്? ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്.
0: ആ സഫിയ കെ തിരുരങ്ങാടി ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ജമീല വി കെ പൂഞ്ഞോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം പോവാം. സഫിയ കെ തിരുരങ്ങാടി, ആരും ഇഷ്ടപ്പെടാത്ത പ്രായം? ആരും ഇഷ്ടപ്പെടാത്ത പ്രായം,
2: നല്ലൊരു പ്രായമാണത്.
0: എന്താണ് അറിയോ,
2: സ്വയലറിയോ
0: ആരും ഇഷ്ടപ്പെടാത്ത പ്രായം?
2: ആ ഉത്തരം ആരൊക്കെയാണ് അയക്കണമെന്ന് നോക്കുക അല്ലേ. ആരും ഇഷ്ടപ്പെടാത്ത പ്രായം, അതാരക്കണം നോക്കട്ടെ. അതിന്റെ ഇംഗ്ലീഷിൽ ആദ്യ അക്ഷരം സുഹൈലേ ഒ പി എന്നാണ്. ആരും ഇഷ്ടപ്പെടാത്ത പ്രായം, അതിന്റെ ഇംഗ്ലീഷിൽ ആദ്യത്തെ അക്ഷരം ഒ പി എന്നാണ്, അവസാനത്തെ അക്ഷരം എന്നാണ്. ഇനി ആലോചിച്ചു നോക്ക്. യെസ്, ഇവിടെ ആരൊക്കെ ഉത്തരം പറഞ്ഞാൽ അതെ. ഫസ്റ്റ് ആരാ വന്നത്? ഫസ്റ്റ് ആരാ വന്നത്? തന്നെ അമീർ ടി അടുത്തനായിട്ട് വരും അല്ലേ. ഷമീൻ സാറേ അല്ലേ, എന്താണ് ഉത്തരം?
0: അഭിപ്രായം.
2: അഭിപ്രായം,
0: അതിനുശേഷം ഒപ്പീനിയൻ. അതുപോലെ തന്നെ ജമീല, സെൽമ, ആയിഷ, കൊയ്ച്ചന, റൈഹാന ബാനു, തൊട്ടശ്ശേരിയറ ഇതൊക്കെ അയച്ചിട്ടുണ്ട്, ഉത്തരം അയച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചാലോ?
2: ചോദിക്കാം.
0: ഓക്കെ, അടുത്തൊരു ചോദ്യം. അള്ളാഹു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഷുഹൈബ എം മോളപ്പെട്ടണം ചോദിച്ചാണ്, അള്ളാഹു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഉത്തരം വരും നോക്കാം.
2: പിന്നെ അത് ആരൊക്കെ അയക്കേണ്ടത് നോക്കാം. മറ്റൊന്നാണ് ഒരു ചോദ്യവുമായി വന്ന് ജമീല വി കെ പൂഞ്ഞൂര്, അടി കിണ്ണം നടുവടി മേലെ കൂട, അടി കിണ്ണം നടുവടി മേലെ കൂട. കിണ്ണം എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ പരന്നിട്ട് ഇങ്ങനെ ഉള്ളത്, നടുവടി മുകളിൽ കൂട, എന്തായിരിക്കും? സുഹൈൽ
3: പറയും.
2: അമ്പ്രല്ലക്ക് അടിയിൽ കിണ്ണം പോലെ കിടക്കുവോ, ഇങ്ങനെ ഇങ്ങനെ പരന്നിട്ടുണ്ടാവോ? നടുവടി ഓക്കെ, മേലെ കൂടാന്നാണ്. അപ്പൊ കൂടാ പറയുമ്പോ പിന്നെ അമ്പ്രല്ല ഉത്തരം വരില്ലല്ലോ. അന്നുകൂടെ ആലോചിച്ച് നോക്ക്, നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ഒരു സംഗതിയാണ്, മണ്ണിലൊക്കെ ഉണ്ടാവും.
3: മരം
2: മരം ആവൂല, മരം നടുവടി പോലെയൊന്നും അല്ല, അത്ര വടിയാവില്ല, അത് ഒന്നുമില്ലാത്ത ക്രിസ്റ്റൽ ക്ലിയർ വടിയായിരിക്കും. അതിലൊരു ചെറിയൊരു കുനിപ്പോ ബാക്കി ഒന്നും ഉണ്ടാവില്ല, അത്രക്കും പക്ക വടി പോലെ, നല്ല ചെത്തിമീക്കും വടി പോലെ. യെസ്, അതിന്റെ ഉത്തരം ആരൊക്കെ അയച്ചിട്ടുണ്ട് നോക്കാം നമുക്ക്. യെസ്
0: അമീർ ടി എടത്തനാട്ടുകാര, നമ്മള് ആദ്യം ചോദിച്ചല്ലോ അള്ളാഹു എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്, ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽമ ഫറൂഖ്, ഉമ്മു കുൽസും, ചിറമംഗലം, റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, നമ്മൾ രണ്ടാമത്തെ ചോദിച്ചല്ലോ, അതിന്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഒന്നാമത്തെ ഉത്തരം പറയാം.
2: അതാണ് പറഞ്ഞോളൂ.
0: അള്ളാഹു എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്?
2: എത്ര തവണ വന്നിട്ടുണ്ട്?
0: ഉത്തരം 2000 തവണ.
2: 2000 തവണ. ഓക്കെ. അത് ഇനി മറ്റൊന്ന്, മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നില്ലേ, അതിന്റെ ആദ്യ ഉത്തരം അയച്ചത്, അടി കിണ്ണം നടുവടി മേലേക്കൂടാ.
0: സെൽമ ഫറൂഖ്, ഉമ്മു കുൽസും.
2: ആ, സെൽമ ഫറൂഖ് ആണ് അല്ലേ ഉത്തരം. ഏതാണോ? ചേന. സുഹൈൽ, ചേന അറിയില്ലേ? ചേന. ഓന അതിന്റെ ഇംഗ്ലീഷ് കിട്ടണം, അപ്പോഴാണ് അതിന് ഉത്തരം ഇതാക്കുള്ളൂ. ചേന നീ കണ്ടില്ലേ? ചേമ്പ്, ചേന അടിയിൽ എന്നിട്ട് ഇങ്ങനെ ഒരു കുട പോലെ ഇങ്ങനെ ഇങ്ങനെ വടി ഉണ്ടാവും, ഒരു ഒരു ഒരു വടി ഉണ്ടാവും, എന്നിട്ട് മുകളിൽ ഇങ്ങനെ പന്തലിച്ച് നിൽക്കണ, അതാണ് ചേന എന്ന് പറയുന്നത്. പിന്നെ ഫൗസിയ മമ്മു, ആ അവരൊക്കെ ഉത്തരം തന്നെ പറഞ്ഞിട്ടുള്ളത്, റയ്ഹാന ബാനു തോട്ടശ്ശേരി റല്ല എന്ന പദം എത്ര വന്നത്? 2000 തവണയാണ് വന്നിട്ടുള്ളത്. ഓക്കേ. അപ്പം ഖുർആനിൽ അള്ളാഹു എന്ന പദം വന്നത്
0: 2000 തവണ എന്നത് ശരിയായ ഉത്തരമാണ്.
2: അത് അള്ളാഹു എന്ന, അള്ളാഹു എന്നുള്ള പദം, അള്ളാഹു എന്നുള്ള പദം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നേരെ സാരോപദേശം കേട്ടതിന് വരാം, ശേഷം തിരിച്ചു വരാം അല്ലേ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മള് വീട്ടിൽ നമ്മുടെ ഉമ്മയെ നമുക്കിഷ്ടമാണ്, ഉപ്പയെ നമുക്കിഷ്ടമാണ്, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെയൊക്കെ നമുക്കിഷ്ടമാണ്. പുതിയൊരു സ്കൂളിൽ പോയി ആദ്യത്തെ 1-2 ദിവസമൊക്കെ നമുക്ക് കൂട്ടുകാരൊക്കെ അറിയാത്ത പ്രശ്നം ഉണ്ടാവുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ സ്വന്തക്കാരായിട്ട് മാറുകയാണ്. ഏതൊക്കെയോ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മുടെ സ്വന്തക്കാരായിട്ട് മാറുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ നമുക്ക് കിട്ടുന്ന കൂട്ടുകാരെ, അവിടെ നമ്മൾ കാണുന്ന ആളുകളെ, അവർ വേഗത്തിൽ നമ്മുടെ ഫ്രണ്ടായി മാറുകയാണ്. എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് പരസ്പരം ഇണങ്ങാൻ പറ്റുക എന്നുള്ളത്. ചില ആളുകൾക്കൊക്കെ അതിനൊക്കെ ഒരു മടിയാണ്, മറ്റുള്ളവരോട് സംസാരിക്കാനും കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഓരോ വിചാരം പുഞ്ചിരിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും, അങ്ങനത്തെ ചില ആൾക്കാർ. ഇപ്പം ഇങ്ങനെ ജാടട്ട് സംസാരിക്കണ ആൾക്കാരായിരിക്കും അധികം ആൾക്കാർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഇണങ്ങാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടും ഇണങ്ങുന്ന, നല്ല നിലക്ക് പെരുമാറുന്ന ആൾക്കാരാണ്. അവരുടെ കൂടെയാണ് അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. അവർ നല്ല പെരുമാറ്റവും നല്ല ഇണക്കമുള്ള ആൾക്കാരായിരിക്കും. അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ട് അവരുടെ വീട്ടുകാർക്കോ അവരുടെ അധ്യാപകർക്കോ അവരുടെ ഫ്രണ്ട്സിനോ അവരെ ആദ്യമായിട്ട് യാത്രയിൽ കാണുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇണക്കം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നല്ലേ. മറ്റൊരാളുമായിട്ട് നമുക്ക് അള്ളാഹു അനുവദിച്ച നിലക്കുള്ള ഇണക്കം, നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അയൽപ്പക്കക്കാരും ഒക്കെ ആയിട്ടുള്ള അനുവദിച്ച രൂപത്തിലുള്ള ഇണക്കം, അത് ഉണ്ടാകാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ ഉപ്പ നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ അറിയുക, അവർ നമ്മളെ സ്നേഹിക്കുന്നത് അറിയുക, നമ്മുടെ ഉമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അറിയുക, അവർക്ക് നമ്മൾ എത്രത്തോളം വാല്യൂ ഉള്ളവരാണ് എന്നുള്ളത് നമ്മൾ അറിയുക. നമ്മുടെ ഫ്രണ്ട്സിനെ അറിയുക, നമ്മുടെ അയൽപ്പക്കക്കാരെ അറിയുക. അറിഞ്ഞ് ഇടപെടുമ്പോഴാണ് ശരിക്ക് നല്ല ഇണക്കം ഉണ്ടാവുക. എല്ലാവർക്കും ഓരോ മനസ്സുണ്ടല്ലോ. അപ്പോൾ ആ മനസ്സ് പരസ്പരം അറിഞ്ഞ് പെരുമാറുമ്പോൾ മനസ്സുകൾ തമ്മിൽ അടുക്കുകയും പരസ്പരം ഇഷ്ടവും സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആരെയും കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ കാണുക, ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കനപ്പിച്ച് അങ്ങനെയൊന്നും ആവരുത്. സൗമ്യമായി സംസാരിക്കുക എല്ലാവരോടും, വളരെ റൂഡായിട്ട് സംസാരിക്കാതെ നല്ല സൗമ്യമായിട്ട് എല്ലാവർക്കും അട്രാക്റ്റീവായ രൂപത്തിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാണുമ്പോൾ സലാം പറയുക, ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കുക. അതുപോലെ തന്നെ അവർ നമ്മളോട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അവർക്ക് വല്ല രോഗം ബാധിച്ചാൽ നമ്മൾ അവരെ പോയി സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തുമ്മിയാൽ അൽഹംദുലില്ലാ പറയുമ്പോൾ നമ്മൾ ഇർഹംകള്ള പറയുക. അതുപോലെ തന്നെ ആരെങ്കിലും മരിച്ചാൽ അവിടെ പോവുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളുമായിട്ട് നന്നായിട്ട് ഇണങ്ങും. അതുപോലെ തന്നെ എല്ലാവരും ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവും, അവനവന് കിട്ടിയതല്ല അവനും വേറുള്ള ആളുകളുടെ കയ്യിലുള്ള കിട്ടണം. ആ സ്വഭാവമുള്ള ആൾക്കാർ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസ് യുഹിബ്ബുക്കന്നാസ്. നീ ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കണ്ട, എന്നാൽ നിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടും. അപ്പം ജനങ്ങൾ ഇഷ്ടപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മറ്റുള്ളവരുടെ കയ്യിലുള്ളത് നമ്മൾ കൊതിക്കാതിരിക്കുക. നമുക്ക് കിട്ടിയില്ല തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് മറ്റുള്ളവർക്ക് പരമാവധി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുക. നമ്മൾ നമുക്ക് എത്രത്തോളം നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. നമ്മുടെ സ്വന്തം പ്രശ്നങ്ങളെപ്പോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അതൊക്കെ നമ്മൾ കാണാം. നമുക്കൊരു വീടുണ്ട്, മറ്റൊരുത്തിന് ഒരു വീടില്ല. നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, അവൻ്റെ വീട്ടിൽ വാഹനമില്ല. നമ്മുടെ വീട്ടിൽ നല്ല ഫുഡുണ്ട്, അവൻ്റെ വീട്ടിൽ നല്ല ഫുഡില്ല. അപ്പോൾ അതൊക്കെ അവന് ചെയ്തു കൊടുക്കുന്ന നല്ലൊരു പ്രവൃത്തി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവൻ നമ്മളോട്ട് ഇണങ്ങും, നല്ല ഇഷ്ടമുണ്ടാവും നമ്മളോട്. അതുപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കും എന്നോട് നന്നായിട്ട് പെരുമാറണം, എല്ലാവരും എന്നോട് നന്നായിട്ട് പെരുമാറണം, എന്നോട് മോശമായി ആരും പെരുമാറരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കും അല്ലേ? എന്നാൽ അതേ സംഗതി നമ്മളെന്ത് ചെയ്യുക? മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, അറിഞ്ഞ് വിനയത്തോടെ പെരുമാറുക. അപ്പോൾ എല്ലാവർക്കും നമ്മളോടൊരു ഇഷ്ടവും അടുപ്പവും ഉണ്ടാവും. അതുപോലെ തന്നെ ദീന് പാലിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ദീനിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ല ഇണക്കമുണ്ടാവും. വീട്ടിൽ ഉമ്മ നല്ല ദീനിയാണ്, ഉപ്പാക്ക് ദീനില്ല, അല്ലെ ഉപ്പ നല്ല ദീനിയാണ്, ഉമ്മ ദീനില്ല, നമുക്ക് തീരെ ദീനില്ല, പാരൻസ് നല്ല ദീനുണ്ട്, നമുക്ക് പിന്നെ ദീനുണ്ട്, പാരൻസിന് ദീനില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും നല്ല ദീനീ ബോധമുള്ള, നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, ഖുർആൻ ഓതുന്ന, ഇസ്ലാമിക വേഷം ധരിക്കുന്ന, ഹറാമായ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന, അങ്ങനെ കുടുംബം ഒന്നടങ്കം ദീന് പാലിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഫ്രണ്ട്സ് ദീന് പാലിക്കുന്നവരായിരിക്കണം. അങ്ങനെ പാലിച്ച് കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് അനുഗ്രഹമായിട്ട് കിട്ടുന്നതാണ് എന്ത്? പരസ്പരമുള്ള സ്നേഹവും ഇണക്കവും ഒക്കെ. പിന്നെ നമ്മൾ ബാക്കി നല്ല നിലയ്ക്ക് എല്ലാവരോടും പെരുമാറുക, വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക, ആരും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക, പേടിപ്പിക്കാതിരിക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ പിന്നെ നല്ല സൽസ്വഭാവം പ്രകടിപ്പിക്കുക, എളിമയോടെ സംസാരിക്കുക. എല്ലാ നെഗറ്റീവ്സും മാത്രം ചകഞ്ഞ് അന്വേഷിച്ച പോലെ പിന്നാലെ കൂടാതെ പോസിറ്റീവ്സ് എന്താണ് അവർക്കുള്ളത് അത് മറ്റുള്ളവരെ കുറിച്ച് പറയുക, വിനയം കാണിക്കുക. അതുപോലെ തന്നെ ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറിയാലും അങ്ങോട്ട് നന്നായി പെരുമാറുക, അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ സഹായിക്കുക, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, വളരെ സന്തോഷമുള്ള അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളുമായിട്ട് മിണ്ടാത്ത, നമ്മളെ സന്ദർശിക്കാൻ വരാത്ത അങ്ങനത്തെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി സന്ദർശിക്കാം. അങ്ങനെ നമ്മൾ ഒരാളുമായിട്ട് നല്ല നിലക്ക് വർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ളവരായിട്ടും നമ്മുടെ നാട്ടിലുള്ളവരായിട്ടും നമ്മുടെ അയൽപ്പക്കത്തുള്ളവരായിട്ടൊക്കെ എന്ത് ചെയ്യും? നല്ലൊരു ഇണക്കം നമുക്കുണ്ടാകും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, നല്ലവരായിട്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ വളരെ നല്ലൊരു സാരോപദേശം നമ്മൾ കേട്ടു അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ, ഈ അള്ളാഹു എന്ന പദവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചോദ്യത്തിൽ അള്ളാഹു എന്ന് സ്വതന്ത്രമായി എത്ര തവണ വന്നു, അങ്ങനെ ചോദ്യമാണെന്ന് വെച്ചെങ്കിൽ അതിന് വേറൊരു ഉത്തരമാണ്. അള്ളാഹ് എന്ന മറ്റു പദം ഫല്ല, അത് തല്ലാഹി വല്ല, ആ രൂപത്തിൽ വന്നതാണെങ്കിൽ അതിന് മറ്റു രൂപത്തിലാണ് അതിൻ്റെ ആൻസറുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ചിലവരൊക്കെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിലിങ്ങനെ വ്യത്യസ്ത ഇതിൽ കാണുന്നു, ചില സ്വതന്ത്രമായിട്ടല്ല എന്ന് പറഞ്ഞാൽ 2231 വട്ടം എന്ന് പറഞ്ഞിട്ട്, സ്വതന്ത്രമായിട്ടല്ല എന്നുള്ളത് മാത്രമായിട്ട് ഖുൽ ഹുവ അല്ലാഹു അഹദ്, അപ്പോൾ അവിടെ അല്ലാന്ന് സ്വതന്ത്രമായിട്ടല്ല വന്നേ അങ്ങനെ. എന്നാൽ വല്ലാഹ്, അതുപോലെ തന്നെ ഫല്ലാഹി, തല്ലാഹി ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങളിലൂടെയൊക്കെ വന്ന കണക്ക് വെച്ചുമ്പോൾ 2557 തവണ എന്നുള്ളത്. അങ്ങനെ ഇതെല്ലാം പാടെ കൂടിയിട്ട് ഖുർആനിൽ ആകെ എത്ര തവണ അല്ലാഹ് എന്നുള്ളത് മറ്റൊന്ന് കൂടിയിട്ട് കൂടാതെ ഒന്നിച്ചു വന്നതിന് 2699 എന്ന കണക്കും കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് കിട്ടുന്നതിനനുസരിച്ചുള്ളതാണ്, 2697 ഒരാൾ അല്ലാഹു എന്ന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വ്യത്യസ്തമെന്ന് തോന്നുന്നു. കൃത്യമായിട്ടുള്ള ഏത് രൂപ 2000 തവണ എന്നത് ശരിയല്ല എന്ന്, 2000 എന്നുള്ളത് പറഞ്ഞ പോലെ പോലെ അയച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയില്ല, കണ്ടപ്പോഴും നമ്മൾ പിന്നൊന്നുകൂടി ചെക്ക് ചെയ്യേണ്ടി വന്നു. ഓക്കെ, വളരെ സത്യസന്ധമായ വളരെ സത്യമായിട്ടുള്ളൊരു ഉപദേശം, വളരെ പ്രയാസകരമായ അവസ്ഥയാണ് ഇതെന്ന് ജമീല വി പി കാളിക്കാവ് നമ്മുടെ സാരോപദേശവുമായി ബന്ധപ്പെട്ട്. സുഹൈലിന് ഇനി എന്തൊക്കെയാണ് അതിൽ അവതരിപ്പിക്കാനുള്ളത്?
1: സത്യം സ്വർഗത്തിൽ വേണ്ടി, അപ്പം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, അതപ്പം ഞാൻ പറയാൻ പോവാ. ഒരു ദിവസം പ്രശസ്തമായ സഹാബി ഉണ്ടായിരുന്നു. അപ്പോ അയാൾ ഒരു തെറ്റ് ചെയ്തു. അയാളുടെ പേര് ഉമർ റളിയല്ലാഹു അൻഹ എന്നു. കുടുംബത്തിൽ മദ്യപാന.
2: അപ്പൊ ആ സഹാബി ആരാന്നു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതില് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളതാണ്. ഉമർ റളിയല്ലാഹുവിനെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ, പ്രസിദ്ധനായിട്ടുള്ള സഹാബിയാണ്. അത് ആ ഒരു സംഭവമാണ് പറയാൻ വേണ്ടി ആഗ്രഹിച്ചല്ലേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ വെച്ചാല് കൂട്ടുകാരുടെ ഒപ്പം മദീനയുടെ അടുത്തുകൂടി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെ അവരോരുടെ അടുത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അതിനിടയിൽ ഒരു കൂട്ടം ആടുകളെയും തേച്ചുകൊണ്ട്, നമ്മളെ ആടുകളിങ്ങനെ തെളിച്ചുകൊണ്ട് പോകണ്ടല്ലോ, ഒരു ഒരു ഇടയ ബാലൻ ഇതുപോലെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നോ, ഉമർ റളിയല്ലാഹുവിന്റെ മകൻ. ഉമർ റളിയല്ലാഹു ഉമർ ബിൻ ഖത്താബാണ് അല്ലേ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ പോണ സമയത്താണ് ഒരാൾ അങ്ങനെ ആടിനെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരു കൂട്ടം ആടുകളെയും തെളിച്ചുകൊണ്ട് ആ ഇടയ ബാലൻ അതുവഴി വരികയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, എന്താ ചോദിക്കുന്നത്, സലാം പറഞ്ഞു. എന്നിട്ട് ഇബ്നു ഉമർ ആ ബാലനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ബാലൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ നോമ്പുകാരനാണ്. ഇത് കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്, ഈ കൊടുംചൂടിയിൽ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ആടനെ വെച്ച് നടക്കുന്ന നോമ്പെടുക്കണോ? അപ്പോൾ അവൻ്റെ വിശ്വസ്തതയെയും ഭക്തിയൊക്കെ പരീക്ഷിക്കാനെന്ന വണ്ണത്തിലോ ഇബ്നു ഉമർ കുട്ടിനോട് ചോദിക്കുകയാണ്, ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നിനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. നല്ല വില തരാം, അപ്പം നോമ്പ് തുറക്കാൻ അതിൻ്റെ മാംസം നിനക്ക് തരികയും ചെയ്യാം, നോമ്പ് തുറക്കാൻ വേണ്ടി മാംസം തരാം, അപ്പം വെച്ച് പാചകം ചെയ്യാമല്ലോ. അപ്പോൾ കുട്ടി പറയുകയാണ്, ഈ ആടുന്ന് എൻ്റെതല്ല, അതെൻ്റെ യജമാൻ്റെതാണ്. അപ്പോൾ അദ്ദേഹത്തോട് അവയെ ചെന്നായി പിടിച്ചാന്ന് പറഞ്ഞ പോരെ ഇബ്നു ഉമർ റളിയല്ലാഹു ചോദിച്ചു. ഇത് കേട്ട കുട്ടി അല്പം ദേഷ്യപ്പെട്ട് പറയാണ്, കുറച്ച് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ മാറി നിന്നു, തൻ്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, എന്നിട്ട് പറയും, അല്ല എവിടെയാണ്, ആകാശത്തേക്ക് ഉയർത്തുകയാണ്, ഇപ്രകാരം ഇങ്ങോട്ട് പറയണം, അല്ലാഹു എവിടെയാണ്? ഇത് കേട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു കരഞ്ഞു. അപ്പോൾ അല്ലാഹു എവിടെയാണെന്ന് കുട്ടി പറഞ്ഞ ആ വാചകം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. താമസിയാതെ അദ്ദേഹം മദീനയിലെത്തിയിട്ട് ഈ ഇടയബാലൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് ആളയക്കുകയും ആവശ്യത്തിനുള്ള പണം നൽകുകയും ഇടയബാലിനെയും ആടുകളെയും വാങ്ങുകയൊക്കെ ചെയ്തു. തുടർന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടിയുടെ സത്യസന്ധതയാണ് ആ സംഭവത്തിലൂടെ പറഞ്ഞത്. ആരുടെ ഇബ്നു ഉമർ റളിയല്ലാഹു കണ്ട കുട്ടിയുടെ സത്യസന്ധത എന്താണ്? അല്ലാഹ് കാണും,
1: അല്ലാഹ് കാണും
2: അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹനെ പറ്റിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അതാണ് കഥ.
0: ഓക്കെ, നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. സഫിയ കെ തിരുരങ്ങാടി, എഴുതാൻ പറ്റാത്ത ഡ്രസ്സ് ഏതാണ്?
2: എഴുതാൻ പറ്റുന്ന ഡ്രസ് ഏതാ? ഫസ്റ്റത്തെ എ എന്നാണ്, പിന്നെ ഡി ആണ്. പെട്ടെന്ന് പറഞ്ഞോ, നമ്മള് ശ്രോതാക്കൾക്ക് കൊടുക്കണ്ട, അതിന്റെ മുന്നേ ഈ പറയണം. എഡിഇഡി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും, എഴുതാൻ പറ്റുന്ന ഡ്രസ്സ് എഡിഇഡി, ബാക്കി അതിലേക്ക് ചേർത്താൽ മതി. ഓക്കെ, ജമീല വി പി കളിക്കാവാണ് ആദ്യത്തെ ഉത്തരം അതിൽ പറഞ്ഞിട്ടുള്ളത്. അഡ്രസ്, കുസൃതി ചോദ്യമാണ്, കുസൃതി ചോദ്യം, ഡയറക്റ്റ് ചിന്തിക്കരുത്.
0: ഓക്കെ,
2: ഷുഹൈബായും വെള്ളപ്പെട്ടണം ഇവരൊക്കെ ആ ഈ ഉത്തരം ഒരുപാട് ആൾ അയച്ചിട്ടുണ്ട്. ജമീല സലാം അല്ലേ, മുനീറ വെങ്ങൂർ, മുനീറയുണ്ട്. ഓക്കെ, ഷംനാദ് ഖാൻ, സഫി അടപ്പാളൊക്കെ.
0: ജമീല വി കെ പൂനൂർ പറഞ്ഞു, ആരോടൊന്നും പുഞ്ചിരിച്ചാൽ അതിന് വലിയ ഒരു പ്രതിഫലം ആണല്ലോ നമുക്ക് കിട്ടാനുള്ളത്, ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കുക എന്നാണ് ജമീല വി കെ പൂനൂർ പറഞ്ഞത്. അതുപോലെ തന്നെ സഫിയ കെ തിരുടങ്ങാടി, അസ്സലാമു അലൈക്കും, നല്ലൊരു ഉപദേശമാണ് കിട്ടിയിട്ടുള്ളത്, അൽഹംദുലില്ല, മനസ്സിനെ ഒന്ന് ആകർഷിച്ചു പോയി, സാരോപദേശം കേട്ടപ്പോൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു ചോദ്യം ജമീല വി കെ പൂനി പറഞ്ഞ, ഏറ്റവും അടുത്ത ബന്ധം ഏതാണ്? ഏറ്റവും അടുത്ത ബന്ധം,
2: ഏറ്റവും അടുത്ത ബന്ധം ഏതാണ്, അതാണ് ചോദ്യം അല്ലേ?
1: അള്ളാഹു
2: അള്ളാഹുവായിട്ടുള്ള ബന്ധം.

0: കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഇൻഷാല്ലാ പാഠക്കുറിപ്പ് എന്ന നമ്മുടെ ഈ സെഷനിൽ മനസ്സിലാക്കാനുള്ളത് ധൂർത്തും ദുർവ്യയവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ്. അവൻ ഉപയോഗിക്കുന്ന രംഗത്തും അവൻ എന്തും ഉപയോഗിക്കുന്ന രംഗത്തും കാണിക്കുന്ന ശ്രദ്ധ എന്നത്. നമ്മൾ പൊതുവേ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നൊരു വിഷയമാണ് വെള്ളത്തിൻ്റെ ഉപയോഗം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുമ്പോൾ നബി അതുവഴി പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രയോഗം, വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് നീ ശ്രദ്ധിക്കണേ എന്നതാണ്. അപ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വെള്ളത്തിൻ്റെ വിഷയത്തിൽ അത്ര വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കണോ നബിയെ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ, വെള്ളത്തിൻ്റെ വിഷയത്തിലും ആ ശ്രദ്ധ കാണിക്കണം. നീ ഒഴുകുന്ന ഒരു പുഴയിൽ നിന്നാണ് വുളു എടുക്കുന്നത് എങ്കിൽ പോലും നിനക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ച് നീ അത് നിർവഹിക്കുക എന്നതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. വെള്ളം എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുന്നിടത്ത് എത്ര നിസ്സാരമായ കാര്യമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് ധാരാളം അത് ഉപയോഗിക്കാൻ ലഭിക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് എത്രയോ ആളുകൾ വെള്ളം കിട്ടാതെ, ദാഹജലം കിട്ടാതെ അവർ ദാഹിച്ച് മരണപ്പെടുന്ന അവസ്ഥ ഈ ലോകത്ത് തന്നെ നമ്മൾ വാർത്തകളിൽ വായിക്കാറില്ലേ? അങ്ങനെയൊരു ഘട്ടം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? പക്ഷെ നമ്മുടെ മുമ്പിൽ അത് ധാരാളം സുഭിക്ഷമായി നമുക്ക് ലഭിക്കുന്നു എന്ന് കരുതി നമ്മളതിനെ നിസ്സാരമായി കാണുകയോ അതല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്ന രംഗത്ത് നമ്മൾ ദൂർത്ത് കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരക്കാരോടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ദൂർത്ത് കാണിക്കുന്ന ആളുകൾ ഒരു വെള്ളത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാതെ സ്വീകരിച്ചു വെച്ച് വാങ്ങിവെച്ച് നമ്മളതിനെ വെറുതെ ഒരു മൂലയിലിടുന്ന സ്വഭാവം, എന്ത് വസ്തു വാങ്ങുമ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് പദാർത്ഥങ്ങളുടെ വിഷയത്തിലായാലും വസ്തുക്കളുടെ വിഷയത്തിലായാലൊക്കെ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം വാങ്ങി അതിനെ ഉപയോഗിക്കുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്താൻ ശ്രദ്ധിക്കുക എന്നാണ് വലിയ ശ്രദ്ധയോടെ കൂടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ? അതിഅമിതമായി ചെലവാക്കുന്ന, ദുർവ്യയം നടത്തുന്ന, ദൂർത്ത് കാണിക്കുന്ന ആളുകൾ, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ് എന്നാണ് അവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതാല പരിചയപ്പെടുന്നത്. വക്കാന ശൈത്താനുൽ റബ്ബുഹി കഫൂറ, പിശാജ് തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാണെന്ന്. അപ്പോൾ നന്ദികേടിൻ്റെ അടയാളമാണ് ഈ ദൂർത്ത് ദുർവ്യയം എന്നത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കുക, അതിനെ വാങ്ങുക, നമ്മുടെ ഉടമസ്ഥതയിൽ നമ്മൾ അതിനെ കൊണ്ടുവരിക എന്നതൊഴിച്ച് അതിനപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ലാത്തത് അത്യാഗ്രഹത്തിൻ്റെ പേരിൽ, നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം നമ്മൾ വസ്തുക്കളും ഉപയോഗിക്കുന്ന കാര്യങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടി വെറുതെ നമ്മുടെ കൈകളിലുള്ള സമ്പത്ത്, ധനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയ ഈ സമ്പത്തും ഈ ധനവും നമ്മൾ ക്യാഷുള്ളവരാണ്, സമ്പത്തുള്ളവരാണ് എന്നതൊക്കെ അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് അവൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനൊക്കെ നമ്മൾ കൃത്യമായ മറുപടി നമ്മൾ കൊടുക്കേണ്ടി വരും. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഒരടിമയുടെ അവൻ്റെ രണ്ട് കാലുകളും അവന് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല പരലോകത്ത് വെച്ച്. അവനോട് നാല് കാര്യങ്ങൾ ചോദിക്കാതെ എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിലൊന്ന് അവൻ സമ്പാദിച്ചെടുത്ത സമ്പത്തിനെ സംബന്ധിച്ചാണ്. അവൻ ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയ അവൻ്റെ ക്യാഷാണ്, അവൻ്റെ വീട്ടിലെ അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഓരോന്നും അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കും, അതിനെ എവിടെ നിന്നാണ് നീ സമ്പാദിച്ചുണ്ടാക്കിയത്, എവിടെയാണ് നീ അതിനെ ചെലവഴിച്ചത് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കും. ഇത് ഈ ചോദ്യം പിന്നിട്ടിട്ടല്ലാതെ നമുക്ക് നമ്മുടെ ഇരു കാലുകളും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അധികമായി ഉപയോഗിക്കുന്ന നമ്മുടെ ആ ഉപയോഗത്തിൻ്റെ ശീലം നമ്മൾ ഒഴിവാക്കി നമ്മൾ ആവശ്യമുള്ളതിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു തൃപ്തിയുള്ള മനസ്സോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുകയും അമിതവ്യയവും ദുർവ്യയവും ദൂർത്തുമൊക്കെ ഒഴിവാക്കുന്ന നല്ല വിദ്യാർത്ഥികളിൽ, മക്കളിൽ, കൂട്ടുകാരിൽ ഉൾപ്പെടാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തിന് ക്രിയക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, നല്ലൊരു പാഠക്കുറിപ്പാണ് നമുക്ക് അല്ലേ. ദൂർത്ത് പാടില്ല, നമ്മുടെ എന്തൊരു കാര്യത്തിലും ദൂർത്ത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞ വെള്ളത്തിന് കാര്യമാണ്, വെള്ളം ഉപയോഗിക്കുമ്പോൾ

0: ധൂർത്ത് പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഖുർആനിൽ കാണാം, തിന്നുമ്പോഴും കൊടുക്കുമ്പോഴും അല്ലേ, വലാ തുസ്രിഫു, അമിതമാകരുത് അല്ലേ. അതുപോലെ തന്നെ പണം ചെലവഴിക്കുമ്പോൾ അല്ലേ ധൂർത്ത് കാണിക്കുന്ന പല ആളുകളും കാണാം. അപ്പോൾ ധൂർത്ത് പാടില്ല എന്നാണ് ഈ പാഠക്കുറിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: ടാങ്ക് നിറഞ്ഞു തോന്നുന്നത് ചില ആളുകൾ ശ്രദ്ധിക്കാറില്ല. എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് പ്രശ്നമേ ഇല്ല. ജമീല വി കെ പൊന്നൂരാണ് മെസ്സേജ് അയച്ചത്. അയൽവാസി ബന്ധമാണ് ഏറ്റവും അടുത്ത ബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അയൽപക്ക ബന്ധം, ഏറ്റവും അടുത്തുള്ള ബന്ധം.
0: അടുത്ത ബന്ധം
1: കുടുംബ ബന്ധമാണെങ്കിലും കുടുംബ ബന്ധങ്ങൾ വാക്കുകളൊക്കെ ആ നിലക്കാണ് അവരുദ്ദേശിച്ചത്. ശരി. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ ജനിച്ച വർഷം ഏതാണ്? അത് വീട് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ ജനിച്ച വർഷം ഏത്? പിന്നെ ആ ചോദ്യത്തിന് എത്ര വ്യത്യസ്തമായ അത്ര അബദ്ധം, മാതൃബന്ധം, കുടുംബബന്ധം എന്നൊക്കെ അയച്ച ആൾക്കാരുണ്ട് അല്ലേ. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നേരത്തെ ഒരു ആ ഒരു ഇബ്നു മർദ്ദാന്റെ ആ സംഭവം തന്നെ നമുക്ക് വലിയൊരു കുട്ടിയാണിത് അല്ലേ. ഒരു കുട്ടി കാണിച്ച സത്യസന്ധതയാണ്. അങ്ങനെയാണ് നമ്മൾ കുട്ടികൾ നമ്മൾ വളരെ സത്യസന്ധരായി തീരുക. നമ്മൾ ആര് കണ്ടാലും കണ്ടില്ലെങ്കിൽ അല്ലാഹ് കാണും. ആ ഒരു വിജയം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സി സി ടി വി ക്യാമറയും നമ്മൾ ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുമ്പിലേക്ക് കാരണം അല്ലാഹ് കാണും അല്ലേ. അങ്ങനെ ഒരു ധാരണ വരുമ്പോൾ ഇപ്പോൾ ഈ ഷോപ്പുകളിൽ മാളുകളിൽ കള്ളന്മാരൊക്കെ ചെയ്യുന്ന ആദ്യം സി സി ടി ക്യാമറ പോയിട്ട് എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് പരിശോധിച്ച് അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കും, അത് ഓഫാക്കും, എന്നിട്ടാണ് മോഷണത്ത് പോവുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആരും കാണൂല. ശരിക്കാരാ കാണുന്നത്? അല്ലാഹ് കാണുന്നുണ്ടല്ലോ. ആ ഒരു ബോധ്യം വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അല്ലാഹ് പേടില്ലോണ്ട് അങ്ങ് മനുഷ്യൻ എന്ത് ചെയ്യില്ല. പക്ഷെ ആ ഒരു ബോധ്യം ആളുകൾക്ക് വരാത്തത് കൊണ്ടാണ് അല്ലേ. അത് കുട്ടികളാകുമ്പോഴും നമുക്കുണ്ടാവണം, മുതിർന്നാവുമ്പോഴും നമുക്കുണ്ടാവണം. മഷാ അല്ലാ. ശരി. അപ്പോൾ അയൽബന്ധം തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്.
0: ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ഈവനിങ് ലൈവ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇൻഷാല്ലാ നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ ഇമാം അഹമ്മദ് ഹംബൽ ജനിച്ച വർഷം.
1: അത് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞു?
0: ഇല്ലല്ലോ,
1: പറഞ്ഞിട്ടില്ല അല്ലേ.
0: ഓക്കെ, നമുക്ക് നോക്കാം. ഇൻഷാല്ലാ ഈവനിങ് ലൈവ് അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത് നമ്മൾ എല്ലാ ഈവനിങ് ലൈവിലും സൂചിപ്പിക്കുന്ന പോലെ തന്നെ അദ്ദുക്കാറുൽ മസാ അല്ലേ, വൈകുന്നേരത്തെ പ്രാർത്ഥന. അദ്ദുക്കാറുൽ സുബാഹിൻ്റെ പോലെ തന്നെ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനത്തെ പോലെ തന്നെ അദ്ദുക്കാറുൽ മസാ അല്ലേ, വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കാത്ത ദുആ ചെയ്യാത്ത അദ്ദുക്കാറുൽ മസാ ചൊല്ലാത്ത ആൾക്കാർ ഇനിയും ടൈമുണ്ട്, മഗ്രിബ് വരെ അതിനുള്ള ടൈമുണ്ട്. ഇൻഷാല്ലാ അദ്ദുക്കാറുൽ മസാ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക.
1: നേരത്തെ നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ജനിച്ച വർഷം, ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി സെലീന തോട്ടശ്ശേരിയാറവരൊക്കെ ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദാ സഫി എടപ്പാൾ ഉത്തരം അയച്ചിട്ടുണ്ട്. റബിയുൽ അവ്വൽ ഹിജ്റ 164 ഉത്തരം.
0: 164.
1: ഓക്കെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു ദിവസം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ഇതുവരെ കേട്ടത് സ്വരം ആലാപനം അനസ് സൊലാഹി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: Peace Radio ഓർമ്മ. ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഓർമ്മകളുടെ തീരത്ത് എന്ന നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം.
7: ഇത് എൻ്റെ ജീവചരിത്രമല്ല, കുടുംബകഥയുമല്ല, ആത്മകഥാ കഥനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വിശുദ്ധമായ ഒരു ആദർശം ഉത്തമബോധ്യത്തിൽ സ്വീകരിച്ചു, അത് സ്വകാര്യ സ്വത്താക്കി വെക്കേണ്ടതല്ലെന്നും മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് ആത്മസംസ്കരണം നൽകി എന്നെ ഞാനാക്കിയ വിശുദ്ധ പ്രമാണങ്ങളുടെ മഹത്വം മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ കഴിവിനൊത്ത് ശ്രമിക്കണമെന്ന് മനസ്സ് മന്ത്രിച്ചു. അങ്ങനെ ഞാൻ സമൂഹത്തിലേക്കിറങ്ങി. നീണ്ട 7 പതിറ്റാണ്ടുകൾ വിജ്ഞാനം തേടിയും നൽകിയും യാത്ര തുടരുകയാണ്. ഈ ദീർഘദൂര ഓട്ടത്തിൽ ഒരു നീണ്ട വിശ്രമം ഉണ്ടായിട്ടില്ല, അത് സാധ്യമായിട്ടില്ല തന്നെ. പ്രായം 83 തികയാറാവുന്നു. വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളും പ്രായാധിക്യവും ക്ഷീണം വരുത്തിയിട്ടുണ്ട്, പക്ഷേ മനസ്സ് തളർന്നിട്ടില്ല. റബ്ബിൻ്റെ അനുഗ്രഹം തന്നെ. കാലദൈർഘ്യം ഓർമ്മകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. ബന്ധങ്ങൾ ഒട്ടനവധിയാണ്, നിലനിൽക്കുന്നതും മുറിഞ്ഞുപോയതും. കണക്കറ്റ പരിചയക്കാർ, അവരിൽ കുറേ പേർ സുഹൃത്തുക്കളായി മാറി, എത്രയോ പേർ എന്നെ വിട്ടകന്നു. പലരും ഈ ലോകം തന്നെ ഉപേക്ഷിച്ചു പോയി. ചിലർ നിത്യരോഗത്തിലും വാർദ്ധക്യക്ഷീണത്തിലും പരിക്ഷീണരായി കഴിയുന്നു. നീണ്ട കാലയളവിൽ പരിചയബന്ധങ്ങളിലുണ്ടായിരുന്ന ചിലരെ ഓർത്തെടുക്കാൻ തന്നെ പ്രയാസമായിരിക്കുന്നു. കേരളത്തിലെ നഗരഗ്രാമാന്തരങ്ങളിലൂടെ നിരന്തരം യാത്ര ചെയ്തു. ധാരാളം പണ്ഡിത നേതാക്കളുമായും പൗരപ്രമുഖരുമായും പരിചയപ്പെട്ടു. സ്നേഹബന്ധങ്ങളുടെ ഒരു കലവറ തന്നെയുണ്ട്. ചർച്ചകളും സംവാദങ്ങളും ഏറെ ഉണ്ടായിട്ടുണ്ട്. യാത്രകൾ കേരളം വിട്ടു പുറത്തേക്കും നീങ്ങി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിദേശനാടുകളിലും ധാരാളം സഞ്ചരിച്ചു. അങ്ങനെ അനുഭവങ്ങളും ബന്ധങ്ങളും ഏറെയുണ്ട്. യാത്രകളൊക്കെയും ആദർശബന്ധിതമായിരുന്നു. വിജ്ഞാനമായി കിട്ടിയതൊക്കെ സമൂഹത്തിലേക്ക് പകർന്നു നൽകാനും കഴിവുറ്റ് ശ്രമിച്ചു.
8: സുഹൃത്ത് ബന്ധങ്ങളുടെ ഭണ്ഡാരത്തിൽ നിന്നും ചിലർ പിന്നീട് കഠിന ശത്രുക്കളായി. ആദർശ ഭിന്നതയാണ് ഇതിനവരെ പ്രേരിപ്പിച്ചത്. എന്റെ ഗുരുനാഥന്മാർ പോലും ഈ ഗണത്തിൽപ്പെടുന്നു. നീണ്ട യാത്രയിൽ ജീവൻ തന്നെ അപകടപ്പെടുമെന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഭീഷണികൾ നിരന്തരം പിന്തുടർന്നു. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുറച്ചൊന്നുമല്ല സഹിക്കേണ്ടി വന്നത്. വ്യക്തികളും പ്രസ്ഥാനങ്ങളും മിത്രഭാവം പ്രകടിപ്പിച്ചു, എന്നെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാ നല്ലതും ചീത്തയും ആദർശ സംബന്ധമായിരുന്നു. ഒന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ സംഭവ ബഹുലമാണ് എന്റെ യാത്ര. പരന്നും ഒളിഞ്ഞും കിടക്കുന്ന അനുഭവങ്ങൾ ക്രോഡീകരിച്ച് പുതിയ തലമുറക്ക് നൽകാൻ സുഹൃത്തുക്കൾ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്ത കാലത്ത് അത് നിർബന്ധപൂർവമായ ഒരാവശ്യമായി, പിന്നെ ശകാരമായി. എഴുതി കൂട്ടിയെടുക്കാൻ പലതും ഒത്തുചേരണം. ഡയറി എഴുത്ത് എനിക്കില്ലായിരുന്നു. അതൊരു കുറവ്. എഴുതുമ്പോൾ കൈവിറക്കും. അപ്പോൾ സഹായത്തിനൊരാൾ അത്യാവശ്യമാണ്. എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ശ്രദ്ധയോടെ സ്ഥിരമായി തന്നെ കുത്തിയിരിക്കണം. അതെന്റെ സ്വഭാവത്തിന് ഇണങ്ങാത്തതാണ്. മനസ്സിൽ കൂനകളായി കിടക്കുന്ന ഓർമ്മകളിൽ നിന്നും ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് അടുക്കും ചിട്ടയുമായി വേർതിരിക്കണം. വായനക്കാർക്ക് ഹൃദ്യവും പ്രയോജനപ്രദവുമാകണം. ഇതൊക്കെ എളുപ്പമുള്ളതല്ലോ. അതുകൊണ്ടുതന്നെ പ്രായോഗികമാക്കാൻ കഴിയാതെ നാളുകൾ നീങ്ങി. പിന്നെ എനിക്ക് തോന്നി എന്റെ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുന്നു. പ്രായത്തിന്റെ ക്ഷീണം ശരീരത്തിൽ നിന്നും മനസ്സിലേക്ക് നീങ്ങിയാൽ ഒന്നിനും കഴിയില്ലല്ലോ. അതിനാൽ ഒഴിഞ്ഞുകിട്ടുന്ന സമയങ്ങളിൽ ഓർമ്മയിൽ ഓടിവരുന്നതിൽ നിന്ന് വായനക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിഷയങ്ങൾ മാത്രം കുറിച്ചു തുടങ്ങുക.
7: ഞാൻ തുടങ്ങുകയാണ്. സർവശക്തനും മഹാകാരുണികനുമായ അള്ളാഹുവിൻ്റെ പേരിൽ ഒരു ഉദാഹരണം നിങ്ങൾക്ക് തരാം. 1974 നവംബർ മാസത്തിൽ എറണാകുളത്തു നിന്നും പോസ്റ്റ് വഴി എനിക്ക് കിട്ടിയ ഒരു കത്ത് വായിക്കൂ. ഇവിടെ കൃത്യമായ കൊല്ലവും തീയതിയും പലപ്പോഴും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ തീയതിയിലെന്ത് കാര്യം? വിഷയങ്ങളല്ലേ പ്രധാനം. പശ്ചാത്തലവും കാലവും സന്ദർഭങ്ങളും കാര്യങ്ങളുടെ കഴമ്പ് വായനക്കാർക്ക് ബോധ്യപ്പെടാൻ ഉപകരിക്കും. ശ്രമകരമായ ഈ രചന തുടങ്ങുമ്പോൾ എന്റെ മനസ്സിന്റെ കണ്ണാടിയിൽ പെട്ടെന്ന് തെളിഞ്ഞു വന്ന ഒരു കാര്യം ആദ്യം കുറിക്കട്ടെ. എന്റെ യാത്രാവീഥിയിലെ ഒരു പ്രധാന ആദർശ ശത്രു, മലബാറിൽ പരക്കേ അറിയപ്പെട്ടിരുന്ന ഒരു യുക്തിവാദി, എന്റെ സെൽസബീൽ മാസികയിലൂടെ ഒരാശയ സംവാദത്തിന് അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചു. 70s മധ്യത്തിലാണ് ഈ സംഭവം. ദൈവനിഷേധിയായിരുന്നുവെങ്കിലും ദൈവവിശ്വാസത്താൽ ആവേശഭരിതരാകുന്ന പലരെക്കാളും ഉപചാരമര്യാദകളിൽ മാന്യത പുലർത്തി അദ്ദേഹം. PC കടലുണ്ടി എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഞങ്ങൾ തമ്മിൽ വളരെ കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട്. ആശയബന്ധിതമായവ പ്രസിദ്ധീകരിച്ചു. എന്റെ ആവശ്യപ്രകാരം ദൈവവിശ്വാസത്തെ എതിർക്കുന്ന ഒരു ലേഖനം അദ്ദേഹം മാസികയ്ക്ക് അയച്ചു തന്നു. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സമാദരണീയനായ അധ്യക്ഷനും അനുഗ്രഹീത തൂലികയുടെ ഉടമയും പണ്ഡിതനും ചിന്തകനുമായിരുന്ന എന്റെ ആത്മമിത്രം ഡോക്ടർ ഉസ്മാൻ സാഹിബ് നിലമ്പൂർ എന്റെ അപേക്ഷ മാനിച്ച് സെൽസബീലിന്റെ താളുകളിൽ കയറി വന്നു. അദ്ദേഹം PC കടലുണ്ടിയെ നേരിട്ടു. ശക്തമായി, വിദഗ്ധമായി, മാന്യമായി, ഫലപ്രദമായി ഡോക്ടർ തടുക്കുകയും വെട്ടുകയും ചെയ്തു. വിശദാംശങ്ങൾ വഴിയെ നിങ്ങൾക്ക് വായിക്കാം. ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്റെ നീണ്ട യാത്രയിലെ വികാരഭരിതമായ ഒരധ്യായമാണ്. ആ മഹാനുഭാവാനോടൊത്ത് സ്വർഗത്തിലും എനിക്ക് ഒത്തുകൂടണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. PC കടലുണ്ടി ഒരിക്കൽ ഇപ്രകാരം എനിക്കെഴുതി. 25/8/1973.
8: ബഹുമാനപ്പെട്ട ഉമർ മൗലവി സാഹിബെ, സദയം അയച്ച സൽസബീൽ മാസിക കിട്ടി. വളരെ നന്ദി. എനിക്കുള്ള വിമർശനം വായിച്ചു. എത്രയും മാന്യമായി പ്രതിപക്ഷങ്ങൾക്കുള്ള താങ്കളുടെ ശക്തമായ വിമർശനം അസ്സലായിട്ടുണ്ട്. പലതും വായിച്ച് ഞാൻ ചിരിച്ചുപോയി. ഒരു അറബി പണ്ഡിതനായ താങ്കൾ മലയാള സാഹിത്യത്തിൽ ഇത്രയും പരിജ്ഞാനം നേടിയത് അത്ഭുതം തന്നെ.
7: 8/11/1973 അദ്ദേഹം എനിക്കെഴുതി.
8: പ്രിയപ്പെട്ട മൗലവി സാഹിബ്, കത്തിന് വളരെ നന്ദി. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ലേഖനം കിട്ടിയ ഉടനെ തന്നെ ഈയുള്ളവന് കത്തയച്ചത് കണ്ടപ്പോൾ, കേരളത്തിലെ മിക്ക പത്രാധിപന്മാരുമായി ഞാൻ ഇടപെടുന്നത് കാലം പെരുത്തായി. എന്നാൽ താങ്കളെപ്പോലെ ഇത്ര മര്യാദയും കൃത്യതയുമുള്ളവരായി അവരിൽ ഒരാളെപ്പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. താങ്കളുടെ വ്യക്തിമഹത്വം പ്രശംസാർഹം തന്നെ.
7: ഈ കത്തുകൾ വായിച്ചപ്പോഴും ഇപ്പോൾ അത് ഇവിടെ പകർത്തുമ്പോഴും മഹാകാരുണികനായ അള്ളാഹുവിന് ഞാൻ സ്തുതി പറയുന്നു. കത്തുകൾ വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടവൻ ഞാനാണ്. എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും? മക്കളെ ചേർക്കുന്നതിനു വേണ്ടിയല്ലാതെ പഠിക്കാനായി സ്കൂളിൻ്റെ പടിവാതിൽ ഞാൻ കടന്നിട്ടില്ല. എന്നിട്ടും ഒരാദർശവിരോധിയിൽ നിന്നും ഇങ്ങനെ ഒരംഗീകാരമോ? മലയാള ഭാഷയുടെ വ്യാകരണ നിയമങ്ങളോ പ്രയോഗരീതികളോ രചനാശൈലിയോ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഈ സാധുവിനെ ഒരു ദൈവനിഷേധി പരിഹസിക്കുകയാണോ? കത്ത് വീണ്ടും വീണ്ടും ശ്രദ്ധയോടെ ഞാൻ വായിച്ചു. പ്രശംസകൾ കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും എന്നെ വശപ്പെടുത്താൻ കഴിയുമെന്നുള്ള മൂഢവിചാരമൊന്നും അദ്ദേഹത്തിനില്ല. പല കത്തുകളിൽ നിന്നും എന്നെ അദ്ദേഹം മനസ്സിലാക്കിക്കഴിഞ്ഞിരുന്നു. കളങ്കമില്ലാത്ത പ്രതികരണം തന്നെയായിരിക്കണം. ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചു, കണ്ണീർ വാർത്തു. ഒരാദർശവിരോധിയിൽ നിന്നും നിഷ്കളങ്കമായ പ്രശംസകൾക്ക് ഈ അല്പജ്ഞനെ അർഹനാക്കിയത് മഹാകാരുണികനായ അള്ളാഹു മാത്രമാണ്. സ്തുതി അള്ളാഹുവിന്, 1000 സ്തുതി.
8: ഓർമ്മകളുടെ തീരത്ത് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് തുടർന്നുള്ള ദിവസങ്ങളിൽ കേൾക്കാം.
5: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥം വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം എന്നിവർ.

0: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോക്ക് കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാന തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റെഡിലേക്ക് എത്തുന്നത്. ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിൻ്റെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻ്റ് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
1: ഹെഡ്സെറ്റ് ഇന്ന് ഉപയോഗിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹെഡ്സെറ്റിലെ ശബ്ദം 50 മുതൽ 60% വരെയുള്ള വോള്യത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ കൂടുതൽ വോള്യം വെക്കുന്നത് നമ്മുടെ ചെവിക്ക് തകരാറുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 100-110 വരെ ഡെസിബെലിൽ വരെ ശബ്ദം ഹെഡ്സെറ്റിലൂടെ കേൾക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും നമ്മൾ സാധാരണഗതിയിലുള്ള നമ്മുടെ സംസാരം നോർമൽ നമ്മുടെ ടോക്ക് 60 ഡെസിബെലിലാകുന്നു ഫ്രീക്വൻസി. നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മൾ സ്വകാര്യം പറയുന്നൊക്കെ 30 ഡെസിബെൽ ശബ്ദത്തിലാണ്. അപ്പോൾ ഈ 60 ഡെസിബെലിന് കൂടുതൽ വരുമ്പോൾ തന്നെ നമ്മുടെ ചെവി കേൾവിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. 70 ഡെസിബെലിന് മുകളിൽ വരുന്ന ശബ്ദം വരുമ്പോഴാണ് കേൾവിക്ക് തകരാറുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വരുന്നത്. ഇത് എപ്പോഴെങ്കിലും കേൾക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല, തുടർച്ചയായിക്കൊണ്ട് കൂടുതൽ സമയം ഈ ഒരു ഫ്രീക്വൻസിയിൽ കൂടുതൽ ശബ്ദം കേൾക്കുമ്പോൾ, തുടർച്ചയായി ഒരു സ്പീക്കറിൻ്റെ നേരെ മുന്നിലിരുന്ന് ശബ്ദം കേൾക്കുന്നതും ഇത്തരത്തിലുള്ള കേൾവി തകരാറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 90 ഡെസിബെൽ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം 8 മണിക്കൂറോളം തുടർച്ചയായി കേൾക്കുന്നത് അവർക്ക് കേൾവി തകരാറുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാകുന്നു ഓശ പോലെയുള്ള സംഘടനകൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ശബ്ദ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടയ്ക്ക് റെസ്റ്റ് ആവശ്യമാണ്. അവർ ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയം ഇത്തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ അവരൊന്ന് റെസ്റ്റ് എടുക്കുന്നത് അവരുടെ കേൾവിയെ സംരക്ഷിക്കാൻ അവർക്കത് സഹായകമായിരിക്കും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ പുറമേയുള്ള ഈ ചെവിയിലൂടെ നമ്മൾ ശബ്ദം നേരെ ഓഡിറ്ററി കനാലിലൂടെ പോയി അതിൻ്റെ കർണപടത്തിൽ തട്ടി അവിടെയുള്ള ഓസിലറി നമ്മുടെ ഇന്നർ ഇയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള ഓസിലറി മാലിയസ് ഇങ്കസ് ടാപിസ് എന്ന് പറയുന്ന 3 തരം ചെറിയ ബോണാണ്. അതിൽ നിന്നും നേരെ അകത്തോട്ടുള്ള ഇന്നർ ഇതിലേക്ക് പോകുന്നു. ഈ ഇന്നർ ഇയറിൽ വെച്ച് അവിടുത്തെ ചില കോശങ്ങളുണ്ട്. ആ കോശങ്ങൾക്ക് തകരാറുകൾ വരുമ്പോഴാണ് കേൾവിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അമിതമായ ശബ്ദം പെട്ടെന്ന് കേൾക്കുമ്പോൾ കേട് സംഭവിക്കുന്നത് ഈ അകത്തുള്ള ഇന്നർ ഇയറിനാകുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ശബ്ദങ്ങൾ പലപ്പോഴും ഈ കോശങ്ങളെ നശിപ്പിക്കുകയും അത് അവരുടെ കേൾവി തകരാറിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ കേൾവി കുറവ്, നമ്മുടെ നോർമൽ നമുക്ക് ശബ്ദം ക്ലിയർ ആവാതിരിക്കുക, സാധാരണയുള്ള സംസാരങ്ങൾ നമുക്ക് കൃത്യമായിക്കൊണ്ട് കേൾക്കാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ മനസ്സിലാവാതിരിക്കുക, ചെവിയിൽ നിന്ന് നീരൊലിക്കുക, തലകറക്കം ഇടക്കിടക്ക് ഉണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിറകിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പിറകിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിക്കൊണ്ട് തന്നെ കേൾവി പരിശോധിക്കേണ്ടതാകുന്നു. ഇത്തരത്തിൽ സൗണ്ട് കൂടുതലുള്ള അല്ലെങ്കിൽ കൂടുതൽ ശബ്ദം കേൾക്കുന്ന തലത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത് അവരുടെ കേൾവിയെ സംരക്ഷിക്കാൻ അവർക്ക് അത് സഹായകമാണ്.

0: സമാധാനവും നീതിയും. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ റഊഫ് അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇസ്ലാമിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്, ഇസ്ലാം നീതിയോടുകൂടി വർത്തിക്കണമെന്നും ഒരാളോടും അനീതി കാണിക്കാൻ പാടില്ല എന്നും. ഒരു മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ആര് എന്തു ചെയ്താലും അവരോട് നീതി നിഷേധിക്കാൻ പാടില്ല എന്ന വലിയ അധ്യാപനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾക്കും അന്യായമായി ദോഷം ചെയ്യാനോ നീതി നിഷേധിക്കാനോ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതി നടപ്പിലാക്കുവാനും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുവാനും ഇസ്ലാം പഠിപ്പിക്കുന്നു, അത് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ആളുകളുടെ കാര്യങ്ങളെക്കാളും പ്രധാനം അള്ളാഹു ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുക എന്നതാണ്. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച, വിധിച്ച, നിർദ്ദേശിച്ച കാര്യമാണ് അതിലുണ്ടാവുക, നീതി ഉണ്ടാവുക, അതും ഏറ്റവും നല്ല രൂപത്തിലുണ്ടാവുക എന്നത്. ഒരിക്കലും മതം നോക്കിയിട്ട് നീതി തീരുമാനിക്കുന്ന ഒരു രൂപമല്ല ഇസ്ലാമിനുള്ളത്. എൻ്റെ മതക്കാരനാണ്, ഇന്നാളുടെ മതക്കാരനാണ്, അല്ലെങ്കിൽ മറ്റു നമ്മുടെ മതം സ്വീകരിക്കാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തലോ അനീതി കാണിക്കലോ ഒന്നുമില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ നീതിപൂർവമായ നിലപാടുകളാണ് എടുക്കാൻ വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നഹലിലാണ് ആ ആയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, 90-ാമത്തെ ആയത്താണ്. അതിൽ കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുന്നു, നീതി ഉണ്ടാകണം, നീതിയുക്തമായ തീരുമാനങ്ങളായിരിക്കണം, വിധികൾ നടപ്പിലാക്കുമ്പോൾ അത് നീതിയോടുകൂടിയായിരിക്കണം. ഇസ്ലാം വളരെ കർശനമായി പഠിപ്പിക്കുന്നുണ്ട്. നീതി നിർവഹണത്തിന് ശത്രുക്കളോട് പോലും കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളോട് അനീതി കാണിക്കരുത് എന്നും, നീതിയോടുകൂടി മാത്രമാണ് അവർക്ക് കാര്യങ്ങൾ നിർണയിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ഏതെങ്കിലും ഒരു സമുദായം, ഒരു ജനതയോടുള്ള വിരോധം കാരണം അവരോട് നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത് എന്ന് കർശനമായ നിലപാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കാരോടെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയോടോ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോടോ പ്രത്യേകമായ ഒരു വിരോധമുണ്ട് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആദർശം സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് അവരെ മാറ്റി നിർത്താനും അവരോട് അനീതി കാണിക്കാനും അവരെ അടിച്ചമർത്താനും ശ്രമിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ്. ഒരിക്കലും അനീതി കാണിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഉപദേശങ്ങൾ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നും, അത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും സ്വീകരിക്കാനും നടപ്പിലാക്കാനും ബാധ്യസ്ഥരാണ് എന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ ഇതര മതസ്ഥരോട് അനീതി കാണിക്കാൻ ഒരു മുസ്ലിമിന് ഒരിക്കലും കഴിയില്ല. മനുഷ്യനാണോ, മനുഷ്യനോട് നീതിപൂർവം വർത്തിക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മതങ്ങളെ നോക്കി നീതി നിർണയിക്കുക എന്ന ഒരു രൂപം ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഏതെങ്കിലും ഒരു ജനത വിഭാഗത്തോട് എന്തെങ്കിലും ഒരു അമർഷമുണ്ട്, അല്ലെങ്കിൽ ആദർശപരമായ വിയോജിപ്പുണ്ട് എന്നതുകൊണ്ട് അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ സ്വീകരിക്കാതിരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയിൽ ഒന്നും പിടിച്ചു വയ്ക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരോപണം ഉണ്ടായ സമയത്ത്, ആ വ്യഭിചാരോപണം നടത്തിയ വ്യക്തി, അദ്ദേഹം ഇസ്ലാമിൻ്റെ പല നന്മകളും അല്ലെങ്കിൽ ചില പാരിതോഷങ്ങളും നേടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അബൂബക്കർ അൻഹു ഉപ്പ എന്ന നിലക്ക് സ്വാഭാവികമായും ഉണ്ടായ ഒരു വേദനയുടെ പുറത്ത് അദ്ദേഹത്തിന് ഇനി കൊടുക്കുന്നതെല്ലാം നിർത്തിവച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും അനാവശ്യമായ ആരോപണം അത് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് പോലും, അതും ഒരു പ്രവാചകൻ്റെ പേരിൽ, ആ പ്രവാചകൻ്റെ ഭാര്യയുടെ പേരിൽ വലിയ ആരോപണം കെട്ടിയുണ്ടാക്കിയിട്ടും, ഇവിടെ നീതിയുക്തമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അത് തടയാൻ പാടില്ല എന്നും, അതിനേക്കാൾ നല്ല രൂപത്തിലാണ് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുത്തിരുന്നത് എന്നും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായി ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പൂർണ്ണമായും മറ്റു ഇതര മതസ്ഥരോടും ഏത് സന്ദർഭത്തിലും നീതിയുക്തമായ നിലപാടുകളും തീരുമാനങ്ങളും സംസാരങ്ങളും ഇടപാടുകളുമാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവനാണ് മുസ്ലിം, അവനായിരിക്കും മുസ്ലിം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽ മികാഫ. ഈ മതം എന്നത് നീതി പഠിപ്പിക്കണം, സമാധാനത്തിൻ്റെ മതമാണ്. നമ്മൾ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് പോലും അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യമാണ്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, നിങ്ങളുടെ മേൽ സമാധാനം വർഷിക്കട്ടെ എന്നു പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നത് സമാധാനത്തിൻ്റെയും നീതിയുടെയും മതമാണ്. അത് നടപ്പിലാക്കുവാനും അത് ക്രിയാത്മകമായി ഇടപെടാനുമാണ് ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്. ഒരു വിശ്വാസി ആരാണ് എന്ന് സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു തരാണ്, അല ഉഹ്ബിറുക്കും ബിൽ മുക്മിൻ. ആരാണ് മുക്മിൻ എന്നറിയോ? ആരാണ് മുക്മിൻ? വിശ്വാസികൾ, ശരിയായ വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ, മൻ അമിനൻ നാസ് അല അംവാലിഹിം വ അംഫുസിഹിം. ഒരാൾ ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ മറ്റുള്ള ആളുകൾ നിർഭയത്വത്തിലായിരിക്കും. ഇവൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ശരീരവും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും, അതായത് ഒരു മുസ്ലിമാൽ മറ്റൊരാൾ അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന, മറ്റൊരാൾക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാണ്. ഒരു മുസ്ലിമിനെ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാവില്ല. അവിടെ തീർന്നില്ല, വീണ്ടും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു, വൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വ ബിയദിഹി. പ്രവാചകൻ പറയുന്ന ഒരു മനുഷ്യൻ ഒരു മുസ്ലിമാണെങ്കിൽ അവൻ്റെ കൈ കൊണ്ടോ അവൻ്റെ നാവ് കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ്. മറ്റുള്ളവർ അതിൽ നിർഭയത്വമായിരിക്കും, അവർ അതിൽ സമാധാനം കണ്ടെത്തും. ഒരു മുസ്ലിമിൻ്റെ കയ്യാൽ ഒരാൾക്കും വേദന ഏൽക്കേണ്ടി വരില്ല. ഒരു മുസ്ലിമിൻ്റെ നാവാൽ മറ്റൊരാൾ പ്രയാസപ്പെടുന്ന, മറ്റൊരാൾക്ക് കുത്തുവാക്കുകളോ മറ്റു പ്രയാസങ്ങളോ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളവനാണ് ശരിക്കും മുസ്ലിം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ഇനി ബാക്കി രണ്ട് കാര്യങ്ങൾ കൂടി പ്രവാചകൻ്റെ സംസാരത്തിൽ നമുക്ക് കാണാം. വൽ മുജാഹിദു, ആരാണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ, മൻ ജാഹദ നഫ്സഹു. മുജാഹിദ് എന്ന് പറഞ്ഞാൽ നാട്ടിലാകെ പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ സംഘടന എന്നതല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറിച്ച് മൻ ജാഹദ നഫ്സഹു ഫീ താഅത്തില്ല, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അവൻ സ്വന്തം ശരീരത്തിനോട് ധർമ്മ സമരം ചെയ്യുന്നവനാണെന്നാണ്. സ്വന്തം ശരീരത്തിനോട് ധർമ്മസമരം ചെയ്യണം. എന്തിന്? റബ്ബിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വിഷയത്തിൽ. അല്ലാതെ റോഡിലിറങ്ങി നാലാളെ കാണുമ്പോൾ തന്നെ വെട്ടുക എന്ന ഒരു ജിഹാദല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അമുസ്ലിമിനെ കണ്ടെടുത്തു വെച്ച് കൊല്ലണം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന മതമല്ല ഇസ്ലാമിൻ്റേത്. മറിച്ച് ഇസ്ലാമിൻ്റെ മതം അത് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മതമാണ് എന്ന് ഈ സംസാരങ്ങളിൽ നിന്നും വ്യക്തമാകും. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വൽ മുഹാജിർ. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകളൊക്കെ നാട് വിട്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയായ മുഹാജിർ ആരാണ്. മുഹാജിർ എന്ന് പറഞ്ഞാൽ എല്ലാം ഇട്ടെറിഞ്ഞു പോയി എന്ന അർത്ഥം മാത്രമല്ല, നാട് വിട്ടുപോയവൻ എന്നർത്ഥമല്ല. ഇവിടെ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, വൽ മുഹാജിറു മൻ ഹജറത് ഖതായ വദ്ദുനൂബ്. തൻ്റെ ജീവിതത്തിലെ തിന്മകൾ, മോശത്തരങ്ങൾ, പോരായ്മകൾ, അതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നു, അതിനെ ഒഴിവാക്കുന്നു, അതിനെ ഒഴിവാക്കി നന്മയിലേക്ക് വരുന്നു, അവനാണ് മുഹാജിർ. അപ്പോൾ ഇവിടെ നാല് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു. ഒന്നാമത്തത്, തന്നിൽ നിന്ന് മറ്റൊരാളുടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിമാനമോ മറ്റൊരാളുടെ ശരീരമോ രക്തമോ ഒന്നും പ്രയാസപ്പെടില്ല. അതായത് ഒരു മുസ്ലിമിനാൽ ഒരാൾ അനീതിയാൽ കൊല്ലപ്പെടില്ല, ഒരു മുസ്ലിമിനാൽ ഒരാളുടെ സമ്പത്ത് അപഹരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, ഒരു മുസ്ലിമിനാൽ മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവനാണ് മുസ്ലിം, അങ്ങനെയുള്ളവനാണ് മുസ്ലിം, ഇങ്ങനെ ആകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പെർഫെക്റ്റായ വ്യക്തിയാകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒബിയദിഹി ഒബി ലിസാനിഹി ഒബിയദിഹി, അവൻ്റെ നാവിനാൽ മറ്റൊരാൾ പ്രയാസപ്പെടില്ല, അവൻ്റെ കയ്യിനാൽ മറ്റൊരാൾ പ്രയാസപ്പെടില്ല. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അവനോട് പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളിൽ കാണാൻ കഴിയും അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ജിഹാദ് ചെയ്യണം എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന നിസ്കാരത്തിൽ, അതുപോലെ തന്നെ നന്മ പറയുന്ന വിഷയത്തിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും അള്ളാഹുവിനെ അനുസരിക്കലാണ്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ ജീവിക്കണം, മറ്റുള്ളവരെ ആദരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം. ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്. മാത്രമല്ല ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു. അവിടെ യഅ്മുറു എന്ന് പറഞ്ഞാൽ അമറ യഅ്മുറു എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്നു എന്നാണ്. അമറ കൽപ്പിച്ചു, യഅ്മുറു കൽപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹ കൽപ്പിച്ചതാണ് മറ്റു ആളുകളോട്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, നീതിയുക്തമായ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില ആളുകൾ വന്ന് ചില ഇളവുകൾ ചോദിക്കുന്നുണ്ട്. ഒരു നല്ല കുലീനയായ ഒരു വ്യക്തി, ഒരു സ്ത്രീ, വലിയ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. ആ സ്ത്രീ അവരുടെ ദുർബല നിമിഷത്തിൽ മോഷ്ടിച്ചു പോയി, കളവ് നടത്തി. കളവ് നടത്തിയാൽ കൈവെട്ടണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അവിടെ ആ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടി ശുപാർശയുമായി കൊണ്ട് ചില ആളുകൾ വന്നു. അപ്പോൾ പ്രവാചകൻ തിരിച്ചു പറഞ്ഞുകൊടുത്ത മറുപടി ലോകർക്ക് മാതൃകയാണ്, ലോകർക്ക് മാതൃകയാണ് എന്ന് അടിവരയിട്ട് പറയാൻ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, എൻ്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. ആ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടു. പിന്നെയാണത് ഏതെങ്കിലും ഒരു നേതാവിന് ഇന്ന് പറയാൻ കഴിയുമോ? ഇന്ന് അത്തരം സ്വന്തക്കാരെ പിടിച്ചു ചേർത്ത് നിർത്തുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും ഊരാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നായകനായ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടും. ഇതാണ് നീതി. ഈ നീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വന്തക്കാരാണ്, ബന്ധുക്കാരാണ്, അയൽക്കാരാണ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് നീതി നടപ്പിലാക്കാതെ നീതി നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെറും സംസാരമല്ല, അല്ലെങ്കിൽ വെറും കേവല ഉപദേശങ്ങളല്ല, മറിച്ചൊരു മനുഷ്യൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഏറ്റവും പെർഫെക്റ്റായി ജീവിക്കാനും നാട് നന്നാവാനും രാജ്യം നന്നാവാനും ഭരണാധികാരികൾ നന്നാവാനും എല്ലാം ഉപകരിക്കുന്ന ഏറ്റവും നല്ല വസീയത്തുകളും ഉപദേശങ്ങളുമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, സമാധാനവും നീതിയും. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൾ റഊഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നീതിനിഷേധത്തിന്റെ 17 വർഷങ്ങൾ എന്ന വിഷയത്തിൽ നടത്തിയ സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗം അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ സി മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്തറ.
1: ഏതൊരു ജനങ്ങളുടെയും ഏതൊരാളുടെയും അവസാനത്തെ അത്താണി എന്ന് പറയുന്നത് നീതിപാഠത്താണ്. നീതി കോടതിയിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസ്യത പലപ്പോഴും ആളുകൾക്കുണ്ട്. അതിന് എതിരായിക്കൊണ്ട് ചില കാര്യങ്ങൾ ഇന്ത്യയിൽ പലപ്പോഴായി സംഭവിക്കാറുണ്ട്. 17 വർഷമായ ഒരു ചെറുപ്പക്കാരൻ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബംഗളൂരു സ്ഫോടന കേസിൽ വിചാരണ നടന്നു, വിധി പറയാനിരിക്കെ കോടതി മാറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സംഭവിച്ചു പോയി. ഇപ്പോൾ അടുത്ത് ജാമ്യാപേക്ഷ നിരസിക്കുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് സക്കരിയ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ജയിലുകളിൽ കഴിയുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകും.

ഇൻട്രസ്റ്റുകളുള്ള അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള പല പദ്ധതികളൊക്കെ ഉള്ളൊരു ഭരണകൂടമായി മാറുമ്പോൾ അതിന് ഏറ്റവും ഭയപ്പെടേണ്ടി വരുന്നത് ഈ കോടതിയും നിയമ സംവിധാനങ്ങളുമൊക്കെ അതിൻ്റെ കുടലൂത്തുകാരായിട്ട് മാറുമ്പോഴാണ്. അപ്പോൾ ഭരണകൂടത്തെ തിരുത്തേണ്ടത് അല്ലെങ്കിൽ ഭരണകൂടത്തിനൊരു നമ്മൾ ചെക്ക് വെക്കേണ്ടത് ഇത്തരം നിയമ സംവിധാനങ്ങളാണ്. പക്ഷെ അവരുകൂടെ ഈ സംവിധാനങ്ങൾക്ക് അരു നിൽക്കുന്ന പിന്തുണ നൽകുന്ന നീതിരഹിതമായിട്ട് പെരുമാറുന്നൊരവസ്ഥ വരിക എന്നുള്ളത് അതീവ ഭീകരമായൊരവസ്ഥയാണ്. നമ്മൾക്ക് അത്ഭുതം തോന്നേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വളരെ ആധുനികമെന്ന് നമ്മൾ പറയുന്നൊരു കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിലും ഒരു 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പഴയ രാഷ്ട്രീയ മീമാംസകരൊക്കെ പറഞ്ഞു വെച്ച തന്ത്രങ്ങൾ അതൊക്കെ അതേപോലെ ഇവിടെ വീണ്ടും പ്രയോഗിക്കപ്പെടുകയും അതിനൊന്നും ഒരു ജനങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത രൂപത്തിൽ അതിനെ മൂടി വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം വെച്ചാൽ ഈ മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രതികരണങ്ങളെപ്പോലും ഭീകരവാദമായിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പം നോയിഡയിൽ അദാനിയുടെ ഒരു പ്ലാന്റിലെ വർക്കേഴ്സ് അവരുടെ പല പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഒരു പിന്നെ കലാപം പോലെ നടത്തിയവർ, പക്ഷേ അതിൻ്റെ പിറകെ നടന്ന പിന്നീട് നടന്ന അന്വേഷണങ്ങൾ ഇതിൻ്റെ നേതാവിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടിക്കുന്നത്, അദ്ദേഹം പാകിസ്ഥാൻ ഏജൻ്റാണ് എന്നൊക്കെ രീതിയിലുള്ള വലിയ ചിത്രീകരണം ആണ് നടക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ ഈ മാസം തന്നെയാണ്, അതെ ജൂൺ 17-ന് ഭരത് ഭൂഷൺ തിവാരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കോളേജ് സ്റ്റുഡൻ്റാണ് ആ ചെറുപ്പക്കാരൻ എന്ന് വെച്ചാൽ, ഈ ഭരണകൂടത്തിന് നടക്കുന്ന കറപ്ഷൻസ് ആയിരിക്കും, ഭരണകൂടം എന്ന് പറയാൻ പറ്റില്ല, അതിന് അണ്ടറിലുള്ള പല സംവിധാനങ്ങളിൽ നടക്കുന്ന കറപ്ഷൻസിനെതിരെ ശബ്ദിക്കുകയും അവിടുത്തെ ഗ്രാമീണരായ ജനങ്ങളെ ഇതിൻ്റെ പേരിൽ എഡ്യൂക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല അവൻ ഒരു സ്വയം പോരാളിയാണെന്ന്, ഭഗത് സിംഗിൻ്റെ അനുയായിയാണെന്നൊക്കെ എന്താണ് മുമ്പിൽ പ്രഖ്യാപിച്ചിരുന്നു, ഒരു തോക്കൊക്കെ വെറുതെ എന്താണ് കയ്യിൽ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്നു, കീഴടങ്ങി ആ ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ഇത്തരത്തിലുള്ള ഈ എക്സ്ട്രാ ജുഡീഷ്യൽ എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻകൗണ്ടർ ഡെത്തുകൾ എന്ന് പറയുന്നത് വളരെ വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു കണക്കനുസരിച്ചെന്ന് വെച്ചാൽ ഒരു ദിവസം, നമ്മൾ വിശ്വസിക്കുമെന്നില്ല, 2022-ലൊരു കണക്കനുസരിച്ചെന്ന് വെച്ചാൽ ഒരു ദിവസം ഇന്ത്യയിൽ 3 ഇത്തരത്തിൽ എൻകൗണ്ടർ ഡെത്തുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ 3.5-4 ആയിട്ടുണ്ടാവും. അപ്പം അത്രയും ഭീകരമായ തോതിലാണ് ഈ പോലീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേനകൾ, അർദ്ധസൈനിക വിഭാഗങ്ങളൊക്കെ അവർക്കില്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്നത്. അത് ആർക്കെതിരെയാക്കാരം? വളരെ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രം എന്തുണ്ടാകാം, ചിലപ്പോൾ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളുണ്ടാകും, ബാക്കിയെല്ലാം തന്നെ സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. എന്തായാലും ഈ UAPA പോലുള്ള പല കിരാത നിയമങ്ങളിത് ആദ്യത്തെ ഒരു സാധനം ഒന്നുമല്ല, അതിന് മുമ്പ് പോട്ട ഉണ്ടായിരുന്നു, പിന്നെ അതിനു മുമ്പ് മിസ ടാഡ ഉണ്ടായിരുന്നു, മിസ ടാഡ അങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പോട്ട പോലുള്ള കിരാത നിയമങ്ങൾ വരുന്നതോടെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവർ സുരക്ഷിതമാണ് എന്ന് കരുതിയിരുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇല്ലാതെയായിത്തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസിൽ, ഇപ്പോൾ ഈ സക്കരിയുടെ കേസിൽ വൃദ്ധയായിട്ടുള്ള ആ ഉമ്മ കൊടുത്ത ഒരു മറ്റേ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഉണ്ട്. അതിലെന്താണ്, ഇതിനെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ് അവർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു മലപ്പുറം ജില്ലയിൽ ഒരു സാധാരണ മുസ്ലിം സ്ത്രീക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്, മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്നെ അനുവദിക്കാത്ത ഒരു നിയമമാണെന്ന്. അതിങ്ങനെ 4 വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോടതിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് മാത്രം, ഒന്നും ആകുന്നില്ല. എന്തായാലും നമ്മൾ ആലോചിച്ച് നോക്കൂ, 2008 ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു ബ്ലാസ്റ്റ് കേസിലാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരനെ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പ് നടക്കുന്ന വെച്ചാൽ, അതിൻ്റെ മുൻപത്തെ വർഷത്തിൽ 10 വർഷത്തിലധികം 11 വർഷത്തിലധികമായിട്ട് വിചാരണ നടത്തപ്പെട്ടിരുന്ന ഒരു കേസ്, അതായത് കോയമ്പത്തൂർ ഇത് ഒരു സ്ഫോടന കേസ്. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന കേരളീയനായ മലയാളിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ മത നേതാവായിരുന്ന അബ്ദുൽ നാസർ മദനി, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു. ഈ കുറ്റവിമുക്തനാക്കിയ ശേഷം ഉടനെയാണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഇയറിലാണ് ഈ ബാംഗ്ലൂർ ബ്ലാസ്റ്റ്

0: നടക്കുന്നത്, അതിലേക്ക് ഇദ്ദേഹത്തെ പ്രതി ചേർക്കുന്നു. അപ്പോൾ ആലോചിക്കാൻ അദ്ദേഹത്തിനൊരു കാലില്ല. അദ്ദേഹം മറ്റേ രോഗിയാണ്, പ്രമേഹ രോഗിയാണ്, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് തുടങ്ങിയിരുന്നു. ഈ സമയത്ത് ഇദ്ദേഹം 3 തവണ കൊടുകിൽ പോയിട്ട് ഒരു ഭീകരവാദിയായ തടിയൻ്റെ നസീറുമായിട്ട് ഗൂഢാലോചന നടത്തി ഇങ്ങനൊരു ബ്ലാസ്റ്റ് സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റിന് അങ്ങനെ ഒരു വിശ്വാസ്യത വരുത്തണമല്ലോ. ഇതിന് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നുമുള്ള പിന്നെ ആളുകളെ പിടിച്ചു കൊണ്ടുവരാൻ കൂട്ടത്തിൽ ആണ് ഈ പരപ്പനങ്ങാടിയുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ. ഇവൻ്റെ പേരിൽ ആദ്യം ആരോപിക്കപ്പെട്ടത് മറ്റേ ഈ ടൈമറ് ഉള്ള ബോംബുണ്ടാക്കാൻ വേണ്ടിയുള്ള മറ്റേ
1: സിം കാർഡുകൾ
0: ഇത് കൊടുത്തു, അതുപോലെ ബാറ്ററി വിറ്റു എന്നൊക്കെയായിരുന്നു. പിന്നീട് ഈ ടൈമർ സെറ്റ് ചെയ്യാൻ അവനൊരു ഇലക്ട്രോണിക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന അല്പന്തോ പഠിച്ചിട്ടുള്ള ആ ഇലക്ട്രോണിക് ഇത് പഠിച്ചിട്ടുള്ള പയ്യനാണ്. അപ്പോൾ അതിന് അത് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കി കൊടുത്ത് വളരെ കൃത്യമായി 19 വയസ്സാണെന്ന് ഈ കുട്ടിക്ക് പ്രായം. അപ്പോൾ കൃത്യമായിട്ടും ഇന്ന സ്ഥലത്ത് ബോംബ് സ്ഫോടനത്തിന് വേണ്ടിയുള്ളതാണെന്നും അല്ലെങ്കിൽ മദനിയുമായിട്ടും ആ സംഘവുമായിട്ടൊക്കെ അത്രയും അടുത്ത ബന്ധമുണ്ടാവണമല്ലോ. അപ്പോൾ ഇവൻ അതിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി ഉണ്ടാവണം. കാരണം ഇപ്പോൾ ഒരു പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു സംഘടനയുടെ ഭാഗമാവുകയും ഒരു ഇത്തരമൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാകുന്നില്ല.
1: അതെ,
0: അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു 1-2 കൊല്ലത്തെങ്കിലും ഇതുണ്ടാവണം. പക്ഷേ 1-2 കൊല്ലം മുമ്പ് ഈ കുട്ടി എന്ത് ചെയ്തില്ല, ഇലക്ട്രോണിക് പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത് ബി കോം പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ബി കോം പഠനം ഉപേക്ഷിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, കാരണം ഇവന് 10 വയസ്സാകുന്ന സമയത്താണ് ഉപ്പ മരിക്കുന്നത്. പിന്നെ ഈ 4 കുട്ടികളെയും ഉമ്മയാണ് വളർത്തുന്നത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊക്കെ ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹത്തിനാണ്. എന്തായാലും ഈ ഒരു ഈ അറസ്റ്റ് തൊട്ടടുത്ത വർഷം, അതായത് 2019 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 സാക്ഷികളായിരുന്ന ഒരു ഹരിദാസനും ഒരു നിസാമുദ്ദീനും, ഈ 2 സാക്ഷികളെ ചില പേപ്പറുകളിൽ പോലീസ് ഒപ്പിടിപ്പിക്കുന്നു. അത് കർണാടകയിലൊരു പോലീസ് മറ്റേ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഒന്ന്. രണ്ടാമത്തേത് അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന പേരിൽ ഉള്ള ഒരു സാധനവും. പക്ഷേ ഈ ട്രാൻസ്ലേഷൻ യഥാർത്ഥത്തിൽ ഈ കന്നഡയിലുള്ള സാധനത്തിൻ്റെ എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ ആയിരുന്നില്ല എന്നും തങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഒപ്പിടിപ്പിച്ചതെന്ന് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്നുവെച്ചാൽ സാക്ഷികൾ കൂറുമാറി എന്നർത്ഥം. അപ്പോൾ ഇവിടെ അതോടെ തന്നെ ശരിക്കും എന്താണ് ഈ കേസ് നിലനിൽക്കാൻ ഇടയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു മാമൂൽ FIR ഉണ്ടാക്കിയിട്ട് ഒരു പ്രതിയെ സൃഷ്ടിച്ചെടുത്താണ് ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ പോലും ഈ പറയുന്ന വിചാരണയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പോലും ഒരു ജാമ്യം അനുവദിക്കാൻ, ആ ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉമ്മ അസുഖക്കാരിയായിട്ടാണ്, അതായത് എൻ്റെ ഓർമ്മ ശരിച്ചാൽ 9 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഒരു ജാമ്യം കൊടുക്കുന്നത്, 2016. അത് ഈ ഒരു സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടിയാണ്. പിന്നെ എൻ്റെ തൊട്ടടുത്ത വർഷം ആ സഹോദരൻ മരിച്ചിട്ടും എന്താണ് ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ഒരു പരോളം തീയുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്രയൊരു പരോള് പോലും അനുവദിക്കാതിരിക്കാൻ മാത്രം വളരെ ശക്തനായ ഒരു പ്രതിയാണെന്നാണ് ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. 19 വയസ്സുകാരനിൽ നിന്ന് മനസ്സിലാക്കണം അതിന് കാരണമുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ എന്നിട്ട് ഈ പ്രോസിക്യൂഷന് പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ പ്രതി വീണ്ടും പഴയ പ്രതികളുമായി ബന്ധപ്പെടുകയും ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളോ അല്ലെങ്കിൽ മറ്റേ ഈ വിദ്വേഷ പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കോടതി എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, അത്ര
1: എല്ലാ കാര്യവും
0: അതുപോലെ വിശ്വസിക്കാൻ തക്ക ബുദ്ധി വൈഭവമുള്ള കോടതികളാണ് എന്നർത്ഥം. എന്തായാലും ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇന്ത്യയിൽ ഇന്നുള്ള തടവുകാരിൽ 68% മുതൽ 70% വരെ വിചാരണ തടവുകാരാണെന്നാണ്. അത് പല രാജ്യങ്ങളിലെയും ജനസംഖ്യയേക്കാളും കൂടുതലാണെന്നാണ്. ലോകത്തിലെ പല രാജ്യത്തിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളാണ് ഇന്ത്യയിൽ ജയിൽ കിടക്കുന്നത്. ഇതിൽ തന്നെ 70% ഇല്ലിറ്ററേറ്റായിട്ടുള്ള ആളുകൾ.
2: നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ്, നീതി നിഷേധത്തിൻ്റെ 17 വർഷങ്ങൾ എന്ന വിഷയത്തിലെ സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗം. അവതരിപ്പിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ സി മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്തറ.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് റിയാദുൽ സാലിഹീൻ, പ്രതിഫലങ്ങൾ ഉദ്ദേശങ്ങൾക്കനുസരിച്ച്, ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫദായിലുകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായം 191 അധ്യായത്തിൽ നിന്നുള്ള 1065 ഹദീസ് അതാണ് നാം മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരമെന്നുള്ളത് ഒരടിമ തൻ്റെ റബ്ബിലേക്ക് അടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ് നമസ്കാരമെന്നത് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ സവാബ്, അതിൻ്റെ അജ്ർ ഒറ്റക്ക് നിർവഹിക്കുന്നതിനേക്കാൾ, തനിച്ച് നിർവഹിക്കുന്നതിനേക്കാൾ, സംഘടിതമായി ഒരുമിച്ച് വിശ്വാസികളെല്ലാം ഒരു നാട്ടിൽ അവർ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടാണ് 5 ജമാഅത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ധാരാളം ഹദീസുകളിൽ ഈ ഒരു വിഷയം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ വീട്ടിൽ വെച്ചുള്ള നമസ്കാരം, ഷോപ്പിൽ വെച്ചുള്ള നമസ്കാരം, അതിനേക്കാളെല്ലാം ഏറെ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതാണ് ജമാഅത്തായി നമസ്കരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയിച്ചു തരുന്നത്. വഅന്നഹ തഫ്ളു വതസീദു ഫിൽ അജ്രി അലാ സ്വലാത്തിൽ മുൻഫരിദി ഫി അമലിഹി, ഒരു മനുഷ്യൻ തൻ്റെ ഇബാദത്തിൽ, അമലിൽ ഒറ്റക്ക് ആ നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ പ്രതിഫലത്തിൽ ഏറ്റവും വർദ്ധനവ് ലഭിക്കുന്ന 20-ൽ കൂടുതൽ 25-ഉം 27-ഉം ഒക്കെ ഹദീസുകളിൽ വന്നത്. വൽ ബിദ്ഉ, ബിദ്ഉ എന്ന പ്രയോഗം നമുക്ക് ഹദീസിൽ കാണാം. ബിദ്ഉ എന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ ബൈന സലാസത്തിൻ ഇലാ തിസ്അത്തിൻ, 3 മുതൽ 9 വരെയാണ്. അപ്പോൾ ബി സബ്ഇ വ ഇശ്രീന ദർജ, ബി ഖംസി വ ഇശ്രീന ദർജ, ഇത്തരത്തിലൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. മുഹദ്ദിസുകൾക്കിടയിൽ ഈ ഒരു വിഷയത്തിൽ ഇഖ്തിലാഫ് കാണാം. വഹാദൽ ഇഖ്തിലാഫ് റാജിഉൻ ലിഖ്തിലാഫി അഹ്വാലിൽ മുസല്ലീന വസ്സലാ, പണ്ഡിതന്മാർ പറയുന്നത് ഈ ഒരു അഭിപ്രായ വ്യത്യാസം നമസ്കാരക്കാരുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥകൾക്കനുസരിച്ചാണ് ആ അഭിപ്രായ വ്യത്യാസമുള്ളത്. ചില ആളുകൾക്ക് 25 കിട്ടും, ചില ആളുകൾക്ക് 27 കിട്ടും. വദാലിക ബിഹസബി കമാലി സ്വലാ, അവരുടെ നമസ്കാരത്തിൻ്റെ പൂർണ്ണതക്കനുസരിച്ചാണ് ഇത് ലഭിക്കുന്നത്. വ മുഹാഫദതിഹി അലാ ഹൈഅതിഹ, അവരത് കൃത്യമായി അതിൻ്റെ രൂപത്തിൽ തന്നെയാണോ അത് നിർവഹിക്കുന്നത്, അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട്. അതേപോലെ വ ഖുശൂഇഹ, ആ നമസ്കാരത്തിൻ്റെ ഖുശൂഇനെ പരിഗണിച്ച് ഭയഭക്തിയോടെ. അതേപോലെ വക്കസറത്തി ജമാഅത്തിഹ, ഏറ്റവും കൂടുതലായി ജമാഅത്തുകൾ നിർവഹിക്കുന്ന ആളാണോ അതിനൊക്കെ അനുസരിച്ചാണ് അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്നത്. ആ ഒരു മസ്ജിദിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് തന്നെ ആ ഒരു ഫദല് അവർക്ക് ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു 165 ഹദീസിൽ ധാരാളം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായി അതിൻ്റെ കാരണം ആ അഫ്ളിയത്തിൻ്റെ, ആ സലാത്തുൽ ജമാ, ആ സംഘടിത നമസ്കാരം, ജമാഅത്ത് നമസ്കാരത്തിൻ്റെ അഫ്ളിയത്ത്, ശ്രേഷ്ഠതയുടെ കാരണം വ്യക്തമാക്കുന്നത്. വദാലിക ബി അന്നഹു തവദ്ദഅ ഫഅഹ്സന അൽവുദു, അതിനേറ്റവും നന്നായി വുദു ചെയ്യുക. അസ്ബഗഹു വഅത്ഖനഹു അഹ്സന, ഏറ്റവും നന്നായി, ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത്, അഹ്സൻ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല രൂപത്തിൽ പൂർണ്ണമായ വുദു, ഇസ്ബാഗുൽ വുദു, അത്ഖനഹു പെർഫെക്റ്റായി, കൃത്യമായ വുദു, എങ്ങനെയെങ്കിലുമല്ല, കൃത്യമായി വുദുവിൻ്റെ അവയവങ്ങളിലെല്ലാം വെള്ളം തട്ടേണ്ടുന്ന ടച്ച് ചെയ്യേണ്ട ഭാഗത്തെല്ലാം വെള്ളം എത്തിച്ചുകൊണ്ടുള്ള പൂർണ്ണമായ വുദു ആണ്. ആ വുദു നിർവഹിച്ചുകൊണ്ടാണ് നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് പുറപ്പെടുന്നത്. എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് അവൻ പുറപ്പെടുന്നത്. മിൻ അജിലി സ്വലാത്തി ഫീഹി ലാ യുരീദു ഗൈറ ദാലിക്. നമസ്കാരം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്, അക്കാരണത്തിന് വേണ്ടി മാത്രമാണ്, മറ്റൊന്നുമല്ല. അതല്ലാതെ വേറൊരു ഉദ്ദേശവുമില്ല. അതിനെ ഹദീസുകളിൽ വന്ന പ്രയോഗം ലാ യഖ്റുജുഹു ലാ യൻഹസുഹു ഇല്ല സ്വലാ, അതായത് ലാ യസ്ഫഉഹു വലാ യുഹരിക്കുഹു ഇല്ല ഇറാദത്തു സ്വലാ. അയാൾ അതിനെ പ്രേരിപ്പിക്കുന്നത്, അതിനുവേണ്ടി അയാൾ മൂവ് ചെയ്യുന്നത്, അയാൾ പുറപ്പെടുന്നത് ജമാഅത്ത് നമസ്കാരം എന്നുള്ള ഒരു ലക്ഷ്യമാണ്. വഹാദാ തഅകീദുൻ അലാ ഖുറൂജിഹി ലിസ്സലാത്തി ഫഖത്ത്. ഇത് ശക്തമായും അയാളെ പുറപ്പെടിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമസ്കാരം മാത്രമാണ്. വലൈസലി അയ്യ അമലിൻ ആഖറ, മറ്റൊരു പ്രവർത്തനത്തിനും വേണ്ടിയല്ല, മറ്റൊരു കാര്യത്തിനും വേണ്ടിയല്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് നമസ്കാരം, ജമാഅത്ത് നമസ്കാരം മാത്രമാണ്. ഫമൻ കാന ഹാലുഹു ഹക്കദ, ഏതൊരാളുടെ അവസ്ഥ ഇങ്ങനെയാണോ, വീട്ടിൽ നിന്ന് വുദൂ ചെയ്തു, അതിനൊക്കെ തന്നെ സഹോദരങ്ങളെ ഇതിന് നേരത്തെ അതിനുവേണ്ടി റെഡി ബാങ്ക്. അതിനാണല്ലോ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകമായിക്കൊണ്ട്, ബാങ്ക് വിളിച്ച് ഒരല്പ സമയം നൽകുന്നത് അതെന്തിനു വേണ്ടിയാണ്? ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ, വീട്ടിൽ നിന്ന് വുദൂ ചെയ്യാൻ സമയം, അതേപോലെ തന്നെ പള്ളിയിലേക്ക് നടന്നെത്തുവാനുള്ള സമയം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് മുൻകൂട്ടി നേരത്തെ അതിനെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കാത്തിരിക്കാറുണ്ട്, പ്രതീക്ഷിച്ചിരിക്കാറുണ്ട്. ദുഹറിനുള്ള ആ സമയമാകുമ്പോഴേക്ക് ആ ബാങ്കിൻ്റെ സമയമായി ബാങ്ക് വിളിച്ചാൽ ഉടനെ നാല് റക്കായത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നമസ്കരിക്കും. റവാത്തിബ് സുന്നത്തിൽപ്പെട്ടതാണ്, ശക്തമായ നാല് റക്കായത്ത് ദുഹറിന് മുമ്പ്. അപ്പോൾ സഹോദരങ്ങളെ കാത്തിരിക്കുക, നമസ്കാരം ഉദ്ദേശിച്ച് അതിനുവേണ്ടി പുറപ്പെടുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശ്രദ്ധയിൽ ഏറ്റവും ഉണ്ടാവേണ്ടത് ജമാഅത്തിൻ്റെ സമയം, മസ്ജിദിൽ ഇത്ര സമയത്താണ് ജമാഅത്ത് നടക്കുക, അപ്പോൾ അതിനു മുമ്പായി അവിടെ എത്തണം, സുന്നത്ത് നമസ്കാരം നിർവഹിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ ഉണ്ടോ, അതിനനുസരിച്ചാണ് മിൻ അച്ചാ ഇല്ലാഹി ലഹു അവൻ അള്ളാഹു കൊടുക്കുന്നത്. അങ്ങനെ അവൻ പുറപ്പെടുമ്പോൾ അന്നഹു ലം യംഷി ഖുത്വ വഹു ദാഹിബുൻ ഇൽ മസ്ജിദ്, മസ്ജിദിലേക്ക് അവൻ പുറപ്പെടുന്നതായ ആ ഒരു സ്റ്റെപ്പുകൾ, കാലടികൾ വെക്കുന്നത് അവൻ്റെ പദവികൾ ഉയർത്തപ്പെടും, അവൻ്റെ പ്രതിഫലം അതിൽ വർദ്ധിക്കുകയാണ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുന്നു, അവൻ്റെ പാപങ്ങൾ, അവൻ്റെ തെറ്റുകൾ മായ്ക്കപ്പെടുന്നു, പള്ളിയിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കുറ്റങ്ങൾ മായ്ക്കപ്പെടുകയാണ്. തീർന്നില്ല സഹോദരങ്ങളെ. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, അന്നഹു ലാ തസാലുൽ മലായികത്തു തസ്തഗ്ഫിറു വതദുഉ ലഹു മുദ്ദത ബഖാഇഹി, മലക്കുകൾ ഇയാൾക്ക് വേണ്ടി, ഈ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് പള്ളിയിലേക്ക് നടന്നു, പള്ളിയിലെത്തി അയാൾ നമസ്കാരം നിർവഹിച്ച് കാത്തിരിക്കുകയാണ് അടുത്ത നമസ്കാരം, സുന്നത്ത് കഴിഞ്ഞ് ഫർദ് ആ നിലക്ക്. അപ്പോൾ ആ സമയമത്രയും തസ്തഗ്ഫിറു വതദുഉ ലഹു, മലക്കുകൾ ഇയാൾക്ക് വേണ്ടി പാപമോചനം തേടുന്നു, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയാൾ മസ്ജിദിലിരിക്കുന്ന സമയമത്രയും നമസ്കാരത്തെ കാത്തിരിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ ഇയാൾക്ക് അനുഗ്രഹം നൽകണേ. അല്ലാഹുവിൻ്റെ സ്വലാത്ത് അലൽ അബ്ദി അസ്സനാഉ അലൈഹി ഇൻദൽ മലായിക ഫിൽ മലഇൽ അഅല. ഇവിടെ സ്വലാത്തുള്ള വിശുദ്ധ ഖുർആനിൽ ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൽ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് അല്ലാഹു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സ്വലാത്ത് ഒരടിമയുടെ മേൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം നൽകുകയാണ്. മലക്കളുടെ അടുക്കൽ ഇയാളെക്കുറിച്ച് ഇയാളുടെ മഹത്വം, അതല്ലെങ്കിൽ ഇയാളെ വാഴ്ത്തുകയാണ്, സനാ ചെയ്യുകയാണ്, പുകഴ്ത്തുകയാണ്. മല ഉൽ അലയിൽ, മലക്കുകളുടേതായ ആ ഒരു ലോകത്ത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇയാളെ പരാമർശിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെയും പറയപ്പെട്ടത് കാണാം, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്നത് അർറഹ്മത്തു വൽ മഗ്ഫിറ വത്തുഹീർ, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കലാണ്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അയാളെ ശുദ്ധീകരിക്കലാണ്. ഇത് രണ്ടുമായിരുന്നാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാണ്. മലക്കുകളുടെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരടിമയ്ക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേയെന്ന്. നോക്കൂ സഹോദരങ്ങളെ, അവിടെ ഒരു നിബന്ധന കൂടി പറയുന്നുണ്ട്, മാലം യുഹദിസ് ഫീഹി, അയാളുടെ മാലം യുഫ്സിദ് വുദൂഅഹു, അയാളുടെ വുദു നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ മാലം ഇർതകബ മഅസിയ, അയാളൊരു ധിക്കാരം, അതല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, തിന്മ ചെയ്തിട്ടില്ല എങ്കിൽ, റഹീബത്ത് പോലെ നമീമത്ത് പോലെ പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയില്ല. ഈ 27 ഇരട്ടിയും 25 ഇരട്ടിയും ഒക്കെ ലഭിക്കാൻ സഹോദരങ്ങളെ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് മസ്ജിദിലിരുന്നു കൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ, മറ്റൊരാളെക്കുറിച്ചുള്ള പരദൂഷണവും ഏഷണിയും അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുകയല്ലെന്ന്. മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അള്ളാഹുവിനു വേണ്ടി നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ, ഇങ്ങനെയൊക്കെയുള്ളതാണ് മസ്ജിദ് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ബൈത്തുമ്മിമ്പ് യൂത്തില്ല, അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ടൊരു വീടല്ലേ മസ്ജിദ്. അപ്പോൾ അവിടെ യാതൊരു നിലക്കുള്ള തിന്മകളും അതല്ലെങ്കിൽ ഉപദ്രവങ്ങളും അതേപോലെ അള്ളാഹുവിനോടുള്ള ധിക്കാരവും പാടില്ല. മാലം യു ദീഫിഹി, അവിടെ അങ്ങനെയും ഹദീസിൽ കാണാം, മാലം യസ്ദുർ അൻഹുമായ ചഅദ്ദാബിഹി ബനു ആദം അബിൽ മലായിക്ക, മലക്കുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന, മനുഷ്യരെ ഉപദ്രവമുണ്ടാക്കുന്ന ജനങ്ങൾക്ക്, നമസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് വരുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇയാളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ വളരെ അധബോടുകൂടി, മര്യാദയോടുകൂടി, വളരെ സക്കീനത്തായി, ശാന്തമായിക്കൊണ്ടുള്ള അയാളുടെ ആ ഒരു പ്രവർത്തനങ്ങൾക്കാണ് ഈ പ്രതിഫലങ്ങൾ ലഭിക്കുക. എത്രയോ ആളുകൾ വന്ന് അവരുടെ സംസാരം മസ്ജിദിൽ വന്നാലും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പോലും മറ്റുള്ളവരെ ശകാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോശമായ രൂപത്തിൽ സംസാരിക്കുന്നത്, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി, അന്നഹു ലാ യസാലുൽ മുസല്ലി യഅഖുദു അജ്ര സ്വലാ. അപ്പോൾ ഈ നമസ്കരിക്കാൻ വേണ്ടി വന്ന ആൾ നമസ്കാരത്തിൻ്റെ പ്രതിഫലം അയാൾ എടുത്തുകൊണ്ടേയിരിക്കും, നമസ്കാരത്തിൻ്റെ സവാബ് അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മാദാമ ഫീ മസ്ജിദിഹി യൻതദിറു സ്വലാ, നമസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സമയമത്രയും അയാൾക്ക് നമസ്കാരത്തിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധൻ! സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരത്തിൽ ലഭിക്കുന്ന ശ്രേഷ്ഠതയാണിത്, വുളൂഇൻ്റേതായ ശ്രേഷ്ഠത, വീട്ടിൽ നിന്ന് വുളൂ ചെയ്യണമെന്നതിൻ്റെ ശ്രേഷ്ഠത. അപ്പോൾ ജമാഅത്ത് നമസ്കാരം അത് നിർബന്ധമാണ് എന്ന് തന്നെയാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഫഇന്നൽ ഖൗല റാജിഹ്, റാജിഹായ ഖൗല് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന്, അന്ന സ്വലാത്തുൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം, ഫർദു ഐൻ, വ്യക്തിപരമായി അത് നിർബന്ധമാണ്. വഅന്നഹു യജിബു അലൽ ഇൻസാനി അൻ യുസല്ലി മഅൽ ജമാഅ ഫിൽ മസ്ജിദ്, നിശ്ചയമായും ഒരു മുസ്ലിം പുരുഷൻ, ഒരാണ് മസ്ജിദിൽ വെച്ച് ജമാഅത്തായിക്കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ഇതിനെ അറിയിക്കുന്നതായ ഹദീസുകൾ ധാരാളം വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഇതിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള ആയത്ത് പോലും ഏതാ? സൂറത്തുൻ നിസായിലെ 102-ാമത്തെ ആയത്ത്, വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ്സലാ ഫൽതഖും ത്വായിഫത്തു മിൻഹും മഅക, യുദ്ധരംഗത്തെ സ്വലാത്തുൽ ഖൗഫിനെ വിശദീകരിക്കുന്നത്, അവിടെ ഉണർത്തുന്നത്, സഹോദരങ്ങളെ, ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും നീ അവരുമായി കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അവരിൽ നിന്നുള്ള ഒരു വിഭാഗം നിങ്ങളുടെ കൂടെ ഉണ്ടാവണം, ജമാഅത്തായിട്ട് നമസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഫഔജബല്ലാഹുൽ ജമാഅ ഫി ഹാലിൽ ഖൗഫ്, ഭയപ്പാടിൻ്റെതായ യുദ്ധരംഗത്തുള്ള നമസ്കാരം പോലും ജമാഅത്തായി നിർവഹിക്കണമെന്ന് അല്ലാഹു നിർബന്ധമായി പഠിപ്പിക്കുമ്പോൾ, ഫഇദാ ഔജബഹ ഫീ ഹാലിൽ ഖൗഫി ഫീ ഹാലിൽ അംനി മിൻ ബാബി ഔലാ വ അഹ്റ, അപ്പോൾ പിന്നെ നിർഭയത്വമുള്ളതായ, സമാധാനപരമായി കാര്യങ്ങളുള്ളതായ സന്ദർഭങ്ങളിൽ മസ്ജിദിൽ പോയി നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? നിർഭയമാണ്, യുദ്ധരംഗത്തിനോ ഭയമോ മറ്റൊന്നുമില്ല. അപ്പോൾ സഹോദരങ്ങളെ, അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും ഈ ഒരു ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായി, നിയത്തൊക്കെ ഉണ്ടായിക്കൊണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മസ്ജിദിലേക്ക് പുറപ്പെടുമ്പോഴാണ് ഈ ഒരു പ്രതിഫലം ലഭിക്കുന്നത്. നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വഅന്നല്ല അമാല ബിന്നിയാച്ചി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അപ്രകാരമാണല്ലോ, അല്ല അമാല ബിന്നിയാച്ച് വഇന്നമാലി കുല്ലിമ്രിഇമ്മാനവ, ഏതൊരാൾക്കും താൻ ഉദ്ദേശിച്ചതുണ്ടാകും, എന്താണോ താൻ, എനിക്കിത് കിട്ടണം, ഇതിൻ്റെ പ്രതിഫലം ലഭിക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് പുറപ്പെടുന്നു, ഓരോ സ്റ്റെപ്പിനും എനിക്ക് പ്രതിഫലം ലഭിക്കും, എൻ്റെ ദറജകൾ ഉയർത്തപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കൽ, എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, പള്ളിയിലേക്ക് ഞാൻ പ്രവേശിച്ചാൽ മലക്കുകളുടെ പ്രാർത്ഥന എനിക്ക് ലഭിക്കും, അതുപ്രകാരം എൻ്റെ പാപമോചനം സാധ്യമാകും എനിക്കെന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവും ആ നീയത്തൊക്കെ. ഫഹാദിഹി നിയ്യ അത്തയ്യിബ, ഈ നല്ല ഉദ്ദേശം, തജ്അലുൽ അമല അദീമൻ വ മഖബൂലൻ, ആ ചെയ്യുന്ന കർമ്മത്തെ മഹത്തരമാക്കുകയും മാത്രമല്ല അത് സ്വീകരിക്കപ്പെടാനും അത് കാരണമാവുകയും ചെയ്യും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ നീയത്ത് മാറിപ്പോയാൽ, അത് തെറ്റിപ്പോയാൽ നമ്മുടെ അമലുകൾ ബാത്തിലായിപ്പോയി, മാത്രമല്ല അവൻ കുറ്റക്കാരനായിപ്പോകും, അവന് യാതൊരുവിധ ഉപകാരവും അതുകൊണ്ട് ലഭിക്കില്ല, പക്ഷേ അവന് ഉപദ്രവമാകും ഉണ്ടാവുക. അപ്പം നീയത്ത്, സഹോദരങ്ങളെ, അന്നഷഅനഹ അദീം, നീയത്തിൻ്റെ കാര്യം വളരെ ഗൗരവമായിക്കൊണ്ട് നാം അതിനെ കാണണം. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുന്നത് ഈ ഒരു ആവശ്യങ്ങൾക്ക്, ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയൊക്കെയാണെങ്കിൽ ആ ഒരു പ്രതിഫലമാണ് ലഭിക്കുക. വീട്ടിൽ നിന്നിറങ്ങി നമസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കാൻ, ജനാസയെ പിന്തുടരാൻ, ഇൽമു നേടാൻ, അപ്പോൾ ആ ഏതൊരു കാര്യത്തിനാണോ ആ ഒരു ഉദ്ദേശത്തിനനുസരിച്ച് അവന് ഹസനാത്തുകൾ രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. അവൻ്റെ ദർജകൾ ഉയർത്തപ്പെടുന്നതും അതുപോലെ തന്നെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രതിഫലങ്ങളെല്ലാം നേടിയെടുക്കുന്ന രൂപത്തിൽ മഹത്തായ നമസ്കാരമെന്ന ഇബാദത്ത് നിർവഹിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
5: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ, പ്രതിഫലങ്ങൾ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് എന്ന വിഷയത്തിൽ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
8: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
9: സ്ത്രീകൾ മ്യൂസിക് ഇല്ലാതെ പാട്ട് പാടുന്നതിന്റെ വിധി എന്താണെന്ന്.
10: സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ മുഅല്ലഖായി കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൽ അവിടുന്ന് പറഞ്ഞു, ലേക്കൂനൻ അഖ്വാമിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ചില ആളുകൾ ഉണ്ടായി തീരും, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മഹാസിഫ്, അവർ വ്യഭിചാരവും പട്ടും മദ്യവും സംഗീത ഉപകരണങ്ങളെയും ഹലാലാക്കുമെന്നാണ്. മദ്യത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും പട്ടിൻ്റെയും കൂടെ പറഞ്ഞത് സംഗീത ഉപകരണങ്ങൾ എന്നാണ്. മൊത്തത്തിൽ സംഗീത ഉപകരണങ്ങൾ പാടില്ല. രണ്ടാമത്, നമ്മൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്? സംഗീതം അത് തീർച്ചയായും മനുഷ്യനെ ഒരിക്കലും നന്മയിലേക്കല്ല നയിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ആണ് പാട്ട് പാടുന്നതെങ്കിൽ സംഗീതം ഇല്ലാതെ തന്നെയും അതുകൊണ്ട് എന്ത് നന്മയാണ് ഉള്ളത്, അല്ലെങ്കിൽ നന്മയാണോ തിന്മയാണോ അതിൽ ഉണ്ടാകുക? യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക, ആനുകാലിക സംഭവങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുക, പ്രത്യേക വേഷവിധാനങ്ങൾ ചെയ്ത് പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി ആളുകൾക്ക് മുമ്പിൽ ഇനി അതല്ലാത്ത തനിച്ച് പാട്ടുപാടുമ്പോൾ അത് പുരുഷന്റെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ, അവനെ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഇസ്ലാം തിന്മ വിരോധിച്ചപ്പോൾ തന്നെയും തിന്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെയും നിരോധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരു അന്യസ്ത്രീയോട് അത്യാവശ്യമായി സംസാരിക്കണമെങ്കിൽ തെറ്റില്ല, ആവശ്യകാര്യങ്ങൾ. പക്ഷെ അത്തരം സംസാരങ്ങൾ പോലും അത് വൈകാരികമായ രൂപത്തിലാകുവാൻ പാടില്ല. സൂറത്ത് അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൽ, യാ നിസ അൻ നബീ ലസ്തുന്നക അഹദിൻ മിനൻ നിസ, പ്രവാചക ഭാര്യമാരെ നിങ്ങൾ മറ്റ് സ്ത്രീകളെപ്പോലെയല്ല. ഇനി തഖൈതുന്ന ഫല തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബി മർദ് വഖുൽന ഖൗലൻ മഅറൂഫ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും നിങ്ങൾ അനുനയത്തിൽ അഥവാ വശീകരണ ശൈലിയിൽ സംസാരിക്കുവാൻ പാടില്ല എന്നും അത് മറ്റുള്ളവരുടെ രോഗമുള്ള മനസ്സുകൾക്ക് ആഗ്രഹം ജനിപ്പിക്കുമെന്നും അതുകൊണ്ട് സദാചാരപ്രകാരം നിങ്ങൾ സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. ഇവിടെ ആലോചിച്ച് നോക്കണം, പ്രവാചക ഭാര്യമാർ വിശ്വാസി സമൂഹത്തിൻ്റെ മാതാക്കളാണ്. ഒരിക്കലും മാതാക്കളോട് അത്തരത്തിലുള്ള ഒരു വികാരപരമായ സംസാരമുണ്ടാകുകയില്ല. പ്രവാചകന്റെ ഭാര്യമാരാണ് എങ്കിൽ ലോകത്തുള്ള സർവമാന സ്ത്രീകൾക്കുമുള്ള സന്ദേശമാണ്, അന്യപുരുഷന്മാരുമായി സംസാരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ അനുനയത്തിലും വശീകരണ ശൈലിയിലും അവരെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന രൂപത്തിലും സംസാരിക്കുവാൻ പാടില്ല. ഇവിടെ ചോദ്യം, സത്യത്തിൽ ഒരു സ്ത്രീ പാട്ട് പാടുമ്പോൾ പുരുഷന്റെ മനസ്സിൽ വൈകാരിക ചിന്തകൾ ഉണ്ടാവുമോ ഇല്ലയോ? പുറമെ എന്ത് പറഞ്ഞാലും ശരി, യാഥാർത്ഥ്യം അവൻ്റെ മനസ്സുകളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പോകുന്ന വേളയിൽ കൂടെ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരു ഹുസൈമിയ സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് അങ്ങോട്ട് നോക്കുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ പിരടി തിരിച്ചു പിടിക്കുന്ന രംഗമൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാക്കുകളും ചലനങ്ങളും ഗോഷ്ഠികളും സംസാരങ്ങളും ഉണ്ടാകുവാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ചെറിയ കുട്ടികളാണ് എങ്കിൽ അവർക്ക് പാട്ട് പാടാവുന്നതാണ്. പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികളാണ് എങ്കിൽ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടിയിരുന്നതൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കല്യാണ സദസ്സിൽ പെൺകുട്ടികളുടെ ഭാഗത്ത് ചെറിയ പെൺകുട്ടികൾ ദഫ് കൊണ്ട് പാട്ടുപാടിയിരുന്നതൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇത് മൊത്തത്തിൽ അറിയിക്കുന്നത് തിന്മകളിലേക്കുള്ള കവാടങ്ങൾ ആകുവാൻ പാടില്ല. മ്യൂസിക്കുകൾ നിഷിദ്ധമാണ്, അത്തരം തന്നെ ചെറിയ കുട്ടികൾക്ക് പാട്ടുപാടാവുന്നതാണ്. എന്നാൽ അതിലപ്പുറമുള്ള പാട്ടുകളിൽ നിന്നും അത്തരം ആളുകളും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലായിരിക്കും നല്ലത്. അള്ളാഹു തആല ആലം.
9: ഉപ്പാന്റെ അനന്തരാവകാശിയായി കിട്ടിയ പണത്തിന് സക്കാത്ത് ഒറ്റത്തവണ കൊടുക്കണോ? ഉണ്ടെങ്കിൽ എത്ര ശതമാനം എന്നാണ്?
11: സക്കാത്തിന്റെ മുതലുകളെ കുറിച്ചുള്ള ധാരണ ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം മുതലിലാണുള്ളത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ ഭൂമിയുണ്ട് എങ്കിൽ ആ ഭൂമിക്ക് യഥാർത്ഥത്തിൽ സക്കാത്ത് ഇല്ല. ഭൂമിക്ക് സക്കാത്ത് വരുന്ന ഘട്ടം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരു കച്ചവട വസ്തുവായി മാറുന്ന ഘട്ടത്തിൽ മാത്രമാണ്, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് ഭൂമിക്ക് സക്കാത്തുള്ളത്. ഭൂമിയിൽ നിന്ന് വരുന്ന വരുമാനത്തിന് സക്കാത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് നാണയ വ്യവസ്ഥയ്ക്ക് മൊത്തം സക്കാത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാണയ വ്യവസ്ഥയുടെ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനം ഒരാളുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% ആൾ നൽകണം. അതായത് 595 ഗ്രാം വെള്ളിയുടെ മുകളിലുള്ള എത്ര ധനമുണ്ടെങ്കിലും നൽകണം. രണ്ടാമത്തത് സ്വർണം. സ്വർണത്തിൻ്റെ സക്കാത്ത് 0.5 പവൻ അഥവാ 85 ഗ്രാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 20 മിസ്ഖാൽ എന്നുള്ള നിലക്ക്, 20 ദീനാർ എന്നുള്ള നിലക്കുള്ള ഹദീത്തുകൾ സ്ഥിരപ്പെട്ടു വന്നതുകൊണ്ട് തന്നെ ഒരാളുടെ കയ്യിൽ 85 ഗ്രാം സ്വർണം ഒരു വർഷം ഉണ്ടായി കഴിഞ്ഞാൽ അതും അതിൻ്റെ മുകളിൽ എത്ര ഉണ്ടെങ്കിലും അതിൻ്റെ 2.5% കൊടുക്കണം. പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സക്കാത്തുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ കൃഷി ഉൽപ്പന്നങ്ങൾക്കാണ്. കൃഷി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ആ വ്യത്യസ്ത രൂപങ്ങളിലുള്ളതിൽ ഒന്ന് ഭക്ഷ്യയോഗ്യമാകുക, മുഖ്യാഹാരമാവുകയും രണ്ടാമത്തത് മറ്റു മെഷീനറീസോ മറ്റൊന്നും കൂടാതെ തന്നെ വെയിലത്ത് വെച്ചും മറ്റുമൊക്കെ സംഭരിച്ച് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭരണ യോഗ്യമുള്ളതാവുക, മൂന്നാമത്തത് അത് മക്കിയിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ. ഇപ്പോൾ തൂക്കമല്ല മറിച്ച് ഈ പാത്രത്തിലൊക്കെ അളന്നെടുക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഈ നെല്ലും മറ്റുമൊക്കെ ഈ പറ അതുപോലെ തന്നെ നാഴി പോലെയുള്ള ഇതിലാണല്ലോ അളന്നെടുക്കാറുള്ളത് പഴയ കാലത്തൊക്കെ. അപ്പോൾ ആ രൂപത്തിൽ അളന്നെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അതിന് ചിലവുള്ളതാണ് എങ്കിൽ, അഥവാ ഈ കൃഷിക്ക് ചിലവുള്ള രൂപത്തിലുള്ളതാണ്, മാത്രമല്ല അത് വിളവെടുക്കുന്ന സമയത്ത് 5 വസ്ഖ് എന്ന് പറയും. 5 വസ്ഖ് എന്ന് പറഞ്ഞാൽ 300 സോ. 300 സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലൊരു 6 ക്വിൻ്റലിൻ്റെ അടുത്ത് വരുന്നൊരു കണക്കാണത്. അപ്പോൾ അത് ഒറ്റ വിളവെടുപ്പിൽ തന്നെ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഒരേ കൃഷി തന്നെ ചിലപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കൃഷി ഉണ്ടാവും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിളവെടുപ്പ് നടക്കുക. അപ്പോൾ അങ്ങനെ വിളവെടുപ്പ് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും ഒറ്റവട്ടത്തിലാണെങ്കിലും ഈ ഒരു കൃഷിയിൽ നിന്ന് 6 ക്വിൻ്റലോളം ഏകദേശം വരുന്നുണ്ടെന്നെങ്കിൽ മറ്റു ചിലവുകളൊന്നും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അതിൻ്റെ 10% കൊടുക്കണം എന്നാണ്. ചിലവുകളുണ്ട് എങ്കിൽ അതിന് അദ്ദേഹം 5% കൊടുത്താൽ മതി. പിന്നീട് മറ്റൊരു വിഭാഗമെന്ന് പറയുന്നത് ഈ ഭൂമിക്കടിയിൽ നിന്നും ലഭിക്കുന്ന നമ്മുടെ നിധി പോലെയുള്ള സാധനങ്ങളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി ലഭിച്ചു, അയാൾ ജീവിക്കുന്ന നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒന്നിരിക്കൽ സർക്കാരിനെ ഏൽപ്പിക്കേണ്ടി വരും. എന്തായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവശേഷിച്ച് കിട്ടിയ സാധനം അതിൻ്റെ 20% അദ്ദേഹം അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഒന്നും എന്തില്ല, ഭൂമി എന്നുള്ള നിലക്കൊരു ചർച്ച കാണുന്നില്ല. പിന്നെ ഉറുദ് തിജാറ എന്ന് പറയും, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കച്ചവടം നടത്തുവാൻ വേണ്ടി വെക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അതാണ് നമ്മൾ ഷോപ്പിലൊക്കെ വർഷാവസാനത്തിൽ സ്റ്റോക്ക് എടുക്കലും അതിൻ്റെ കണക്ക് നോക്കലും സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ആ രൂപത്തിൽ എന്തെങ്കിലും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് വരുമാനമായിട്ടുണ്ട് എങ്കിൽ ആ വരുമാനത്തിന് നേരത്തെ പറഞ്ഞതുപോലെ 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള വരുമാനം തൻ്റെ കൈവശം ഉണ്ടാവുകയും എന്നിട്ട് പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സക്കാത്തുള്ളത്. അല്ലാത്ത ഘട്ടത്തിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം എന്നുള്ള നിലക്കുള്ള ഒരു ഭൂമിയൊക്കെയാണ് എങ്കിൽ അതിന് നിലവിൽ സക്കാത്തില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.
9: സംഗീതം ഹറാമാണെന്നതിനുള്ള ഒരു ഹദീസ് പറയാമോ എന്ന്?
10: സംഗീതം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ

0: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിച്ച് പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിനുള്ള ഒരു അവസരമാണ് പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി വോയിസ് ആയോ ടെക്സ്റ്റ് ആയോ നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതാണ്. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനയാണ്. അദ്ദേഹത്തെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങൾ നമുക്ക് ആരംഭിക്കാം. മദ്യവിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയുടെ വിവാഹത്തിന് ക്ഷണിച്ചാൽ ഭക്ഷണം കഴിക്കാമോ എന്നാണ്.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اسلام കർശനമായി വിരോധിച്ച ഒന്നാണ് മദ്യം. നിരോധിച്ച ഒരു കാര്യം കച്ചവടം ചെയ്യുക എന്നത് ഹറാമാണ്. മദ്യ വിൽപ്പന നടത്തുന്ന ഒരാളുടെ വിവാഹത്തിലേക്ക് ആ വിവാഹത്തിന് നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രൂപത്തിലായിരിക്കും. ഒന്ന്, മദ്യം ചുറ്റിത്തിരിയുന്ന രൂപത്തിൽ, മദ്യമുള്ള രൂപത്തിൽ ആണ് വിവാഹ സദസ് എങ്കിൽ തീർച്ചയായും ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടില്ല. രണ്ടാമത്, മദ്യമൊന്നുമില്ല, പക്ഷേ അയാൾ മദ്യവിൽപ്പന കച്ചവടക്കാരാണ്, മദ്യവിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വിവാഹത്തിൽ പങ്കെടുക്കാതെ അത് വലിയ തിന്മയാണ്, ഇസ്ലാം വിരോധിച്ച കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി നമ്മൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാത്തത് മുഖേന അയാൾ മാറി ചിന്തിക്കുവാനും അത് അയാളുടെ മനസ്സിന് വലിയ ആഘാതമായി തീരുവാനും സാധിക്കുമെങ്കിൽ തീർച്ചയായും അതിൽ പങ്കെടുക്കാൻ പാടില്ല. നേരെ മറിച്ച്, അതിൽ പങ്കെടുക്കാതിരുന്നാൽ അയാൾക്ക് ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളും ഇതിനേക്കാൾ വലിയ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളുമാണ്, ബന്ധവിച്ഛേദനങ്ങളുമാണ് അയാളിനുണ്ടാകുക എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് എങ്കിൽ അവിടെ പങ്കെടുക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ നിലപാടുകളും അദ്ദേഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പൊതുവെ നമ്മളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന രൂപത്തിൽ, നീ ഒരു മദ്യവിൽപ്പന കച്ചവടക്കാരനാണ്, മദ്യവിൽപ്പന നടത്തുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ പ്രയാസമുണ്ട് എന്ന് പറയലായിരിക്കും കൂടുതൽ അഭികാമ്യമായി തോന്നുന്നത്. അല്ലാഹു തആല ആലം.
0: ഞാൻ പോസ്റ്റ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. പോസ്റ്റ് വുമണായി ജോലി കിട്ടിയ ഒരു മാസമായി. ഇസ്ലാമിക വസ്ത്രധാരണത്തിലാണ് ഞാൻ ജോലിക്ക് പോകാറുള്ളത്. അവരുടെ സംശയം, ഈ ജോലിക്ക് പുറമെ ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന ചില പ്രൊഡക്റ്റുകളുടെ സെയിൽസ് അഥവാ ഇൻഷുറൻസ്, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സുകന്യാ സമൃദ്ധി പദ്ധതി പോലെയുള്ള പല കാര്യങ്ങളും നാം പ്രൊമോട്ട് ചെയ്യണം, നമ്മൾ എടുക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അത് എടുപ്പിക്കുകയും ചെയ്യണം. ഈ തരത്തിൽ ഈ ജോലി ചെയ്യുന്നത് ഹലാലാണോ എന്നാണ്.
1: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ മര്യാദകളും വസ്ത്രധാരണവും നൽകി ആ രൂപത്തിൽ ജോലിക്ക് പോകുന്നത് തടസ്സമുള്ള കാര്യമല്ല. പക്ഷെ ഇസ്ലാമികമായിരിക്കണം എന്ന് പറയുമ്പോൾ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ സെയിൽസ് നടത്തുക, അതിലേക്ക് ആളെ ചേർക്കുക എന്നൊന്നും അതിലുണ്ടാകാൻ പാടില്ല. പെൺകുട്ടികൾക്ക് വേണ്ടി, ചെറിയ പെൺകുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതിൽ സ്വയം നമ്മൾ അംഗങ്ങളാകണം, മറ്റുള്ള ആളുകളെ ചേർപ്പിക്കണം എന്ന് പറയുമ്പോൾ, അതേതായിരുന്നാലും അത്തരം ഇൻഷുറൻസുകൾ ഇസ്ലാം അനുവദിച്ചതല്ല എന്നതുകൊണ്ട് അത്തരം പ്രവൃത്തികൾ അതിൽ ചെയ്യുവാൻ പാടില്ല എന്നാണ് ചോദ്യകർത്താവ് മനസ്സിലാക്കേണ്ടത്.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അലിജാബ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് ഒപ്പന പോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി അന്വേഷിച്ചുകൊണ്ടാണ് മറ്റൊരു ശ്രോതാവിൻ്റെ ചോദ്യം.
1: ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, അവരുടെ ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമിക തർബിയത്തോടുകൂടി ആണ് നമ്മൾ വളർത്തേണ്ടത്. ഒരു രക്ഷിതാവിന് വലിയ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഉണ്ട്. കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലൂന അൻ റഇയതിഹി, നിങ്ങളൊക്കെ ഭരണാധികാരികളാണ്, നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. ഒരു 7 വയസ്സിനൊക്കെ താഴെയുള്ള ചെറിയ പെൺകുട്ടി പാട്ടുപാടി അല്ലെങ്കിൽ നിബന്ധനകൾ ഒത്തുള്ള ഒപ്പനയോ ഡാൻസോ ഒക്കെ ചെയ്തു എന്ന് തെറ്റായ ഒരു കാര്യമൊന്നുമല്ല, പക്ഷേ അവിടെ പാലിക്കേണ്ട നിബന്ധനകൾ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് അത്തരം പാട്ടുകളിൽ സംഗീതങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ അത്തരം ഗാനങ്ങൾ അശ്ലീലകരമോ ആഭാസകമോ വികാരം തുളുമ്പുന്ന രൂപത്തിലുള്ളതോ ആകുവാൻ പാടില്ല. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളാണെങ്കിലും അത് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഒക്കെയുള്ള അത്തരം സദസ്സുകൾ ആയിരിക്കണം അഭികാമ്യമായത് എന്നൊക്കെയുള്ള നിബന്ധനകൾ ആണ് പലപ്പോഴും പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്. ഒരു മുസ്ലിം അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക തർബിയത്തോടുകൂടി കുട്ടികളെ വളർത്തുക, അതിന് സമയം കണ്ടെത്തുക എന്നതിനാണ് മുൻഗണന നൽകേണ്ടത്.

0: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹലോ,
1: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ഓക്കേ,
1: പരിപാടി നമ്മൾ നാട്ടുകാരായ ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ എല്ലാം സലാം ചെയ്യുന്ന സലാം അടക്കുന്നു. അതേപോലെ കഴിഞ്ഞു പോയ പരിപാടി കേൾക്കുമ്പോഴും ഇങ്ങനെ സലാം തീർക്കുന്നുണ്ട്. ആർക്കും മാമിയും പറയണം, അങ്ങനെ അത് അതിന്റെ ആവശ്യമുണ്ടോ?
0: എങ്ങനെ? വ്യക്തമായില്ല.
1: വ്യക്തം തന്നെ. ഇപ്പൊ നേരെ നമ്മള് ഫോൺ എടുത്തപ്പം സലാം ചെയ്ത് സലാം മടക്കി.
0: ഓക്കെ,
1: അപ്പൊ അതേപോലെ കഴിഞ്ഞു പോയ പരിപാടി കേൾക്കും, അതിൽ സലാം ചെല്ലുന്നുണ്ട്, ആമീൻ പറയുന്നുണ്ട്, പ്രാർത്ഥന. ആ, ഇനി എന്ത് ചെയ്യണോ? ആമീൻ പറയണോ?
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
0: ഹലോ, നിങ്ങളുടെ സംശയം ക്ലിയർ ആയില്ലേ? ഓക്കെ, സമ്മർദ്ദം.

0: താടി സമൃദ്ധമായി വിടുക എന്നത്. അപ്പോ അങ്ങനെയാണ് ഒരു മുസ്ലിം എന്ന ചിഹ്നം, അങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത്. വിവാഹം കഴിക്കുന്നതിനും കഴിച്ചതിന് ശേഷവും ഒക്കെ ആ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ വിവാഹം അന്വേഷണ വേളയിൽ, വിവാഹം കഴിക്കുന്ന വേളയിൽ, വിവാഹം അന്വേഷിക്കുന്ന വേളയിലൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് മുൻകൂട്ടി അവിടെ അറിയിക്കേണ്ടതാണ്. അതേപോലെ ഭാര്യ മനസ്സിലാക്കണം, ഇദ്ദേഹം ഒരു താടിയുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാവിയിലുള്ള ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അവർ മനസ്സിലാക്കണം. സ്വാഭാവികമായും സ്ത്രീയും അവർ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായ ചിട്ടയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ജീവിതമാണ്. തന്റെ ഭർത്താവ് പൂർണ്ണമായും മുസ്ലിം ആകണം. യായുല്ലദീനാമനു ഉദുഖുലു ഫിസ്സിൽമിക, സത്യവിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക. ആ വസ്ത്രധാരണത്തിലും വേഷവിധാനത്തിലും താടിയിലും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കണം. അതിനെതിരായി ഭാര്യ പറയുമ്പോൾ ആ ഭാര്യയുടെ വാക്കല്ല അവിടൊക്കെ, അവിടെ മുൻഗണനയ്ക്ക് എടുക്കേണ്ടത് ഭാര്യയെ ബോധ്യപ്പെടുത്തുക, ഇതിലാണ് ഖൈറുള്ളത് എന്ന്, ഇതാണ് പ്രവാചകന്മാരുടെ സുന്നത്ത് എന്നത്. ലാ താഅത്തലി മഖ്ലൂഖിം ഫീ മാസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളെ അനുസരിക്കേണ്ടതില്ല എന്ന തത്വം ആണ് ഈ വിഷയത്തിൽ നമ്മൾ പാലിക്കേണ്ടത്.
1: എന്റെ മകൾക്ക് 10 വയസ്സായി. ഇപ്പോൾ അവൾ 5 ജൂസ് ഖുർആൻ മനഃപ്പാഠമാക്കി. നിസ്കാരവും നോമ്പും മുടക്കം വരാതെ എടുക്കുന്നുണ്ട്. എനിക്ക് അവളെ ഇമാമായി നിർത്താമോ? അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നതിനാൽ ഞാൻ ഇമാമായി നിർത്താറില്ല. ഇടയ്ക്കിടയ്ക്ക് അവൾ ചോദിക്കാറുണ്ട്, എന്നേക്കാൾ അവൾക്ക് ഖുർആൻ അറിയുന്നത് കൊണ്ട് അവളെ ഇമാമായി നിർത്താമോ എന്നാണ് ചോദ്യം. ഇവിടെ ചോദ്യകർത്താവ് കുട്ടിയുടെ മാതാവാണോ പിതാവാണോ എന്ന് പ്രത്യേകം എഴുതിയിട്ടില്ല. മാതാവാണെന്നാണ് സംശയിക്കുന്നത്.
0: കുട്ടികൾക്ക് പ്രായപൂർത്തിയെത്തിയാൽ മാത്രമേ അവരെ ഇമാമത്ത് നിൽക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പറയുന്നില്ല. ഇമാമത്ത് നിൽക്കാനുള്ള നിബന്ധനയായി ഒരു പ്രായപൂർത്തിയാക്കണം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അംറു ഇബ്നു സലമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണുവാൻ സാധിക്കും. അദ്ദേഹം ആയിരുന്നു, അദ്ദേഹത്തിന്റെ നാട്ടിൽ കൂടുതൽ ഹിഫ്ള് ഉണ്ടായിരുന്നത്, അദ്ദേഹം ചെറിയ കുട്ടിയുമായിരുന്നു. അദ്ദേഹത്തെ അവർ ഇമാമത്ത് നിർത്തി എന്ന് കാണുവാൻ സാധിക്കും. സഹാബിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വകതിരിവുള്ള, അതോടൊപ്പം കൂടുതൽ ഹെഫ്ലുള്ള ആളുകൾ ഇമാമത്ത് നിൽക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുൽ ഖൗമ അഖറഹും ബികിതാബില്ല, ഒരു സമുദായത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് ഖുർആൻ നന്നായി അറിയുന്ന, അതിന്റെ പാരായണം അറിയുന്ന ഹെഫ്ലുള്ള ആളുകളാണ് എന്നാണ്. ആ നിലക്ക് ഇവരെക്കാൾ കൂടുതൽ 10 ജുസ് മനഃപ്പാടമുള്ള, എന്നാൽ പ്രായപൂർത്തി എത്തിയിട്ടില്ല, ഏകദേശം 10 വയസ്സാണ് അല്ലേ,
1: 10 വയസ്സ്
0: ആ 10 വയസ്സുള്ള 5 ജുസ് പഠിച്ച കുട്ടിയെ ഇമാമത്ത് നിർത്തുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അവർക്ക് നിസ്കരിക്കുന്ന കാര്യങ്ങളും മറ്റും ഒക്കെ അറിയേണ്ടതുണ്ട് എന്ന് മാത്രം.
1: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി, 90 20 840 840. 18 വയസ്സ് തികയാതെ നിക്കാഹ് കഴിക്കാൻ പറ്റുമോ എന്നാണ്.
0: ദീനിയായി, ഷറഈയായി, മതപരമായി വിവാഹം കഴിക്കുവാൻ ഇന്ന ഒരു പ്രായം വേണം എന്ന് ഇസ്ലാം നിശ്ചയിച്ചില്ല. ഖുർആനിലോ ഹദീസിലൊക്കെ വിവാഹം കഴിക്കുവാനുള്ള പ്രായം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു ഭരണാധികാരി രാജ്യത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അനുവദനീയമായ കാര്യങ്ങളിൽ ചില നിബന്ധനകൾ വെക്കുകയാണ് എങ്കിൽ ആ നിബന്ധനകൾ അവിടെ നാം പാലിക്കേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോൾ ഹജ്ജിനൊക്കെ പോകുന്ന വേളയിൽ ഒരു വ്യക്തിക്ക് വർഷാവർഷം ഹജ്ജ് ചെയ്യാം, തെറ്റായ കാര്യമൊന്നുമല്ല, ഖൈറാണ്. പക്ഷേ സൗദി അറേബ്യയിലെ ഭരണാധികാരി ഒരു നിയമം കൊണ്ടുവരുന്നു, 5 വർഷം കഴിഞ്ഞിട്ടേ ഇനി അടുത്ത ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ, ആ നിയമം കൊണ്ടുവരുന്നത് ജനങ്ങളുടെ നന്മക്ക്, ഹാജിമാരുടെ നന്മക്ക് ഒക്കെയാണ്. സ്വാഭാവികമായും എന്താണ് അങ്ങനെ നിയമം കൊണ്ടുവന്നത്, അയാൾക്ക് എന്ത് അധികാരമാണ് അതിനുള്ളത് എന്ന് ചോദിക്കാൻ പാടില്ല. അവിടെ നന്മയാണ് ഉദ്ദേശം. ഏതായിരുന്നാലും ഇനി അതല്ലാത്തൊരു രാജ്യത്ത് താമസിക്കുമ്പോഴും ഗവൺമെന്റ് ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്, അത് ആ നിയമങ്ങൾ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് പൂർത്തിയായിക്കൊണ്ടായിരിക്കണം വിവാഹം നടക്കേണ്ടത് എന്ന നിയമമുള്ളത് കൊണ്ട് തന്നെ ആ നിയമം പാലിക്കുകയാണ് നാം ചെയ്യേണ്ടത്.
1: മൂലകുടി ബന്ധമുണ്ടാവാൻ ഒരു കുട്ടിക്ക് എത്ര പ്രാവശ്യം പാല് കൊടുക്കണം? പാല് പിഴിഞ്ഞ് കുപ്പിയിൽ കൊടുത്താൽ മതിയാകുമോ, രണ്ടു വയസ്സിനുള്ളിൽ കൊടുത്താൽ പോരെ എന്നൊക്കെയാണ് സംശയം.
0: ആദ്യം മൂലകുടി ബന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ആളുകൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇപ്പോൾ സ്വന്തം മാതാക്കൾ മാത്രമാണല്ലോ കുട്ടികൾക്ക് അമിഞ്ഞപ്പാൽ കൊടുക്കുന്നത്. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയല്ല. ചിലപ്പോൾ പ്രസവത്തോടനുബന്ധിച്ച് മാതാവ് മരണപ്പെട്ടത് കൊണ്ടോ മറ്റു പല കാരണങ്ങളൊക്കെ മറ്റുള്ള ആളുകൾ മുല ഊട്ടിയിരുന്നു. അറബികളുടെ പതിവ് അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസവിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അധികം താമസിയാതെ തന്നെ മുലയൂട്ടുവാൻ വേണ്ടി സഅദിയ ഗോത്രത്തിലുള്ള ഹലീമ അവരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുലയൂട്ടിയത്. അവർക്ക് മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ റളാഅത്തിനെ കുറിച്ച് മുലയൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് മുലയൂട്ടിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞും ആ സ്ത്രീയും ആ സ്ത്രീയുടെ ഭർത്താവ് മക്കൾ ഇതൊക്കെ തന്നെയും വലിയ ഒരു ബന്ധം ഉണ്ടായിത്തീരും. ഇതുപോലെ സാധാരണ സഹോദരീ സഹോദരൻ വാപ്പ ഉമ്മ ബന്ധം പോലെ അത്ര ശക്തമായ ഒരു ബന്ധം അതിലൂടെ ഉണ്ടാവും. യഹ്റൂ മിൻ റളാഅ മാ യഹ്റൂ മിൻ നസബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബ ബന്ധം വഴി ആരെല്ലാം മഹ്റമാകുമോ അവരൊക്കെ മുലകുടി ബന്ധത്തിലൂടെയും മഹ്റമാവും. സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല, സ്വന്തം ഉമ്മയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നതുപോലെ ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീ മുലയൂട്ടിയിട്ടുണ്ട് എങ്കിൽ ആ സ്ത്രീയുടെ പെൺകുട്ടിയും ഈ കുഞ്ഞും ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. ആ സ്ത്രീ അവരെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയെ പോലെയാണ്. പക്ഷെ എങ്ങനെയാണ് ഇസ്ലാമിലുള്ള മുലയൂട്ടൽ എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണുവാൻ സാധിക്കും. ആദ്യകാലത്ത് മെഹ്റമാകുന്ന മുലയൂട്ടൽ 10 തവണ പ്രാവശ്യമായിരുന്നു, പിന്നീട് അത് മൻസൂഖ് ചെയ്ത് 5 തവണയായി എന്നാണ്. ഒരു കുഞ്ഞ് 2 വയസ്സാകുന്നതിന് മുമ്പ് അഥവാ മുലകുടി പ്രായത്തിൽ മറ്റു സ്ത്രീയുടെ അമിഞ്ഞപ്പാൽ 5 തവണ കുടിച്ചു കഴിഞ്ഞാൽ, അത് ഒരു ദിവസത്തിലാകാം ഒന്നിലധികം ദിവസങ്ങളിലാകാം, 5 തവണ കുടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞും ആ ഉമ്മയും ഉമ്മയും കുഞ്ഞും പോലുള്ള യഥാർത്ഥ ബന്ധം പോലെയായി, അനന്തരാവകാശത്തിൽ നിന്ന് ഉണ്ടായിരിക്കുകയില്ല എന്ന് മാത്രം. ആ സ്ത്രീയുടെ പെൺകുട്ടികൾ ഈ മുല കുടിച്ച ആൺകുട്ടിയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിമാരായിത്തീരുന്നു. അവർ തമ്മിൽ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. ആ സ്ത്രീയുടെ ഭർത്താവ് ഈ കുഞ്ഞിന്റെ മുലകുടി ബന്ധത്തിലുള്ള ഉപ്പയായിത്തീരുന്നു. അങ്ങനെ ഒരു ശക്തമായൊരു ബന്ധം ഉണ്ടായിരിക്കും. അത് ഇനി അല്ലാഹു അലം ഈ കുപ്പിപ്പാൽ കുപ്പിയിലൂടെ കൊടുത്താലും ഒക്കെ ശരി, ഏതായിരുന്നാലും 2 വയസ്സിന് ഉള്ളിലായിട്ടാണ് കുട്ടി മുല കുടിക്കുന്ന ആ പ്രായത്തിലാണ് ഈ ഒരു ബന്ധമുണ്ടായിത്തീരുക.
1: ഒരു കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചോദ്യം ചോദിച്ചോളൂ.
2: ഞാൻ പീസ് റേഡിയോ ഒന്ന് കേൾക്കാനിടയായതാണ്. നമ്മള് നിസ്കാരത്തില് ലാസ്റ്റ് തത്തയ്യാത്തിൽ ഇങ്ങനെ വിരല് നിർത്തിയത് സലാം വീട്ടിന്റെ ശേഷം താത്താൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോ എപ്പോഴാണ് നമ്മള് വിരൽ ഉയർത്തേണ്ടത്? ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നേ അത്തയ്യാത്ത് ശുദലായില്ലാ ശുദന മോസുല, ആ സമയത്താണ് നീട്ടേണ്ടതെന്നാണ്. പക്ഷെ ചിലവരൊക്കെ ലാസ്റ്റ് ഇരുന്ന പാടിനെ നീട്ടണത് കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ അത്തയ്യാത്തിൽ തന്നെ വിരല് നിവർത്തണ കുറെ നേരം ഇങ്ങനെ ഇളക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ രീതി എന്താണ്?
0: നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് സഹോദരി ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, തശഹ്ഹുദിൽ എപ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത്, അതേപോലെ തന്നെ വിരൽ ചലിപ്പിക്കുവാൻ പാടുണ്ടോ എന്നാണ്. ഹദീസുകളിൽ അഥവാ പ്രമാണങ്ങളിൽ എപ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത്, ഏത് സമയം മുതലാണ് ഉയർത്തേണ്ടത് എന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കുകയില്ല. പിന്നീട് പണ്ഡിതന്മാരുടെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു, പൊതുവെ വിരൽ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന വേളയിലാണ്. അപ്പോഴാണ് അഷ്ഹദുല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അവർ വിരൽ ഉയർത്തുന്നത്. എന്നാൽ ഷെയ്ഖ് അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ അഥവാ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് തഷഹുദ് എന്ന് പറയും, തഷഹുദിൽ വിരൽ ഉയർത്തുക എന്ന് പറയുമ്പോൾ എപ്പോഴാണോ തഷഹുദ് ആരംഭിക്കുന്നത്, എപ്പോഴാണോ തഷഹുദ് എന്ന് പറയാവുന്നത് അത് മുതൽ അതിൻ്റെ അവസാനം വരെയാണ്. അങ്ങനെയെങ്കിൽ വിരൽ ഉയർത്തേണ്ടത് തഷഹുദിൽ ഇരിക്കുമ്പോഴാണ്, അതല്ലാതെ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വിരൽ ഉയർത്തിയാൽ മതി എന്ന് പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു സമയത്ത് വിരൽ ഉയർത്തുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേകമായ ഹുക്കും ഉണ്ടാക്കുകയാണല്ലോ. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ വിരൽ ഉയർത്തുകയാണ് വേണ്ടത് എന്ന ആ പണ്ഡിതന്മാരുടെ കൗല്, അവരുടെ അഭിപ്രായമാണ് അള്ളാഹു അലം ഏറ്റവും ശരിയായി തോന്നുന്നത്. അതേപോലെ തന്നെ തശഹുദിൽ വിരലുകൾ വിരലുകൾ ചലിപ്പിക്കുവാൻ അനുവാദമുണ്ട്. ഹദീസിൽ വായിൽ ബിന് ഹജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹർരിക്കു ബിഹാ, അതുകൊണ്ട് ചലിപ്പിച്ചിരുന്നു, വയദുഉ ബിഹാ, അതുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ ഉള്ള ഹദീസിന്റെ ഭാഗങ്ങൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നിസ്കാരത്തിൽ തശഹുദിൽ വിരൽ ചലിപ്പിക്കൽ അനുവാദമുള്ള കാര്യമാണ്. അതല്ലാതെ നിസ്കാരത്തിൽ ഒരു കളി കളിക്കുക, നിസ്കാരത്തിൽ അനാവശ്യമായ ചലനമാണ് എന്നൊന്നും അതിനെക്കുറിച്ച് പറയുവാൻ സാധിക്കും.

0: നമസ്കാരം ഖസറാക്കി നിസ്കരിക്കാമോ? അതുപോലെ യാത്രയിലാകുമ്പോൾ തന്നെ ജുമാ നടക്കുന്ന പള്ളിയിൽ സമയമില്ലെങ്കിൽ ളുഹറും അസറും ഖസറാക്കി നിസ്കരിച്ചു പോരാമോ എന്നാണ്.
1: ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള ഇളവുകളുണ്ട്, റുഖ്സകളുണ്ട്. ജം ആക്കാം, ഖസറാക്കാം. വെള്ളിയാഴ്ചയാണെങ്കിലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ റുഖ്സകൾ അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് നിഷിദ്ധമായ അല്ലെങ്കിൽ കറാഹത്തായ വെറുക്കപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിന് ജുമാക്ക് പങ്കെടുക്കലും മറ്റും പ്രയാസകരമാവുന്നു എങ്കിലും ഇങ്ങനെയുള്ള റുഖ്സകളിലൂടെ മുന്നോട്ട് പോകാം. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം, ജുമാ നമസ്കരിച്ച യാത്രക്കാരൻ പിന്നീട് ളുഹ്ർ നമസ്കാരത്തിൻ്റെ കൂടെ അസർ ജമാക്കുന്നത് പോലെ ജുമാ നമസ്കാരത്തിൻ്റെ കൂടെ അസർ നമസ്കാരം കസറും ജമ്മുമാക്കി നിർവഹിക്കാൻ പറ്റുമോ എന്നതാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ട് വീക്ഷണങ്ങളുണ്ട്. ഷാഫി മദ്ഹബിനെ പോലുള്ള മദ്ഹബുകളിലൊക്കെ അങ്ങനെ ആക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. എന്നാൽ ഹംബലി മദ്ഹബിൽ ജുമാ ളുഹർ പോലെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജംഉ ആക്കിയിരുന്ന ളുഹറും അസറും അതേപോലെ തന്നെ മഗ്‌രിബും ഇഷാവുമാവുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമയും അസറും അങ്ങനെ ജംഉ ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു യാത്രക്കാരന് ജുമാ ഒഴിവാക്കുവാനുള്ള ഇളവ് ഉണ്ടായിരിക്കെ അദ്ദേഹം ജുമാ നിസ്കരിച്ച് അതിൻ്റെ കൂടെ അസ്ർ നിസ്കാരം ജമാക്കി നിർവഹിക്കുവാൻ പാടില്ല എന്നാണ് ഹംബലി മദ്ഹബിൽ ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. പക്ഷെ പലപ്പോഴും യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലോ നാം ഉദ്ദേശിച്ച സ്ഥലത്ത് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അഥവാ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് പോവുകയാണ് അല്ലെങ്കിൽ വഴിയിൽ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നിസ്കരിക്കാനുള്ള പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം ഒരു വേളയിൽ ജുമായുടെ കൂടെ അസർ നമസ്കാരം ഒരു യാത്രക്കാരന് ജമാക്കാൻ എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
0: വേൾഡ് കപ്പ് പോലെയുള്ള ടൂർണമെന്റുകൾ വീക്ഷിക്കുന്നത് ഇസ്ലാമികമായി അനുവദനീയമാണോ?
1: ഇസ്ലാമികമായി എല്ലാ കാര്യങ്ങളും ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ് എന്ന് നമുക്ക് വിധി പറയാൻ സാധിക്കില്ല. വേൾഡ് കപ്പ് പോലുള്ള മത്സരങ്ങൾ വീക്ഷിക്കാം, പക്ഷെ അതിന് പാലിക്കേണ്ട നിബന്ധനകളും മാനദണ്ഡങ്ങളും അറിയേണ്ടതുണ്ട് എന്നാണ്. എന്താണ് ആ മാനദണ്ഡങ്ങൾ? പൊതുവെ ഒരു വിനോദവും അല്ലെങ്കിൽ ഒരു കളി അതിൽ പങ്കെടുക്കൽ പോലും തൻ്റെ നിർബന്ധ ബാധ്യത ഒഴിവായി കൊണ്ടാകാൻ പാടില്ല. അത് അള്ളാഹുമായുള്ള ബാധ്യതകൾ ഉണ്ടാവും. ഉദാഹരണമായി നിസ്കാരം പോലുള്ള കാര്യങ്ങൾ, ആ നിസ്കാരം സമയം ഇപ്പോൾ 2 മണിക്കും 3 മണിക്കും കളി കാണുന്ന വ്യക്തികൾ പുലർച്ചെ അത് കണ്ട് പിന്നീട് സുബഹി നിസ്കരിക്കാത്ത രൂപത്തിലാണ് എങ്കിൽ എങ്ങനെയാണ് അവരുടെ ആ വിനോദത്തെ ന്യായീകരിക്കുവാൻ സാധിക്കുക? അപ്പോൾ അള്ളാഹുമായി നൽകേണ്ട ബാധ്യതകൾ ഒരിക്കലും വിഘ്നം നിൽക്കുവാൻ പാടില്ല. 2 സൃഷ്ടികളും സ്വന്തത്തോടുള്ള ബാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു ആൾ അയാൾക്ക് ജോലിക്ക് പോവുക, ഒരു വിദ്യാർത്ഥി ക്ലാസ്സിന് പോവുക, ഇതൊക്കെ തടസ്സമാകുന്ന രൂപത്തിലാകുവാൻ പാടില്ല ഇത്തരം കളി കാണലുകൾ. മറ്റുള്ള ആളുകൾക്ക് നൽകേണ്ട അവകാശങ്ങളുണ്ടാകും. മാതാപിതാക്കളെ സംരക്ഷിക്കണം, അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകണം. അത് തടസ്സമാകുന്ന രൂപത്തിലാകരുത് ഇത്തരം വിനോദങ്ങൾ കാണേണ്ടത്. അതേപോലെ തന്നെ വലിയ ഒരു സമയം അതിനുവേണ്ടി നീക്കിവെക്കുക, സമയത്തിൻ്റെ വില മനസ്സിലാക്കാതെ വലിയൊരു ഭാഗം അതിനുവേണ്ടി നീക്കിവെക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സമയം ചോദ്യം ചെയ്യപ്പെടും എന്ന ആ ഗൗരവമായ കാര്യത്തെ വിസ്മരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, 5 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ ലാ തസൂ ലഖദമ അബ്ദി യൗമൽ ഖിയാമ, ഒരാളുടെ കാലുകൾ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അതിൽ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. ആയുസ് എന്ന് പറഞ്ഞാൽ അത് സമയമാണ്. പ്രത്യേകിച്ച് യുവത്വത്തെക്കുറിച്ച് ചോദിക്കും. യുവത്വം എന്ന് പറയുമ്പോഴും സമയമാണ്. അപ്പോൾ

0: സമയത്തിന്റെ വലിയൊരു ഭാഗം ഇത്തരം വിനോദങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ അന്യായമായ രൂപത്തിൽ അല്പം പണം ചെലവഴിച്ചാലും അത് തബദീറാണ്, അമിതവ്യയമാണ്. വലിയ ഫ്ലക്സുകൾ വെക്കുക, അതേപോലെ തന്നെ അതിനുവേണ്ടി പണം വമ്പിച്ച പണം ചെലവഴിക്കുക, അതുണ്ടാകുവാൻ പാടില്ല. ജാഹിലിയത്ത് കടന്നു വരാൻ പാടില്ല. വംശീയത വെറുക്കപ്പെട്ടതാണ് എന്നതുപോലെ തന്നെ ഓരോ ടീമിൻ്റെയും പേരിൽ ചേരിതിരിഞ്ഞ് അഹങ്കാരത്തിൻ്റെ വാക്കുകളും അസഭ്യ വർഷങ്ങളും മനസ്സുകൾക്കിടയിൽ സ്പർദ്ധയുമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. ഇങ്ങനെയുള്ള നിബന്ധനകൾ ഒത്തിണങ്ങി കൊണ്ടായിരിക്കണം ഇത് വീക്ഷിക്കുന്ന ആളുകൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടത് എന്നാണ് ഉണർത്താനുള്ളത്.
1: സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിൻ്റെ ഇസ്ലാമിക നിലപാട് എന്താണ്? ഭർത്താവ്, ഞാൻ ജോലിക്ക് പോകുന്നതിൽ തീരെ താല്പര്യമില്ല, ഇസ്ലാം സ്ത്രീകളുടെ ജോലി പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞു. സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നത് അവരുടെ ഭർത്താവിൻ്റെ സാലറി മതിയാകാത്ത അവസ്ഥയിൽ മാത്രമാണോ? ഞാൻ ബിഫാം കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്, എനിക്ക് ജോലിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട് എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കും.
0: പല കാര്യങ്ങളും വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു ഇസ്ലാമികമായി ഒരു സ്ത്രീ ഇസ്ലാമിക മര്യാദകൾ ഇസ്ലാമിക വസ്ത്രധാരണം പാലിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അതും ഇസ്ലാം ഹറാം എന്ന് പറഞ്ഞിട്ടില്ല, അതൊരു ഭാഗമാണ്. അഥവാ ഏതൊരു സ്ത്രീയും ജോലിക്ക് പോകൽ ഹറാം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു വിവാഹിതയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോയി അധ്വാനിച്ചു കൊണ്ടുവന്ന് അവളുടെ ചെലവിലായിരിക്കണം ആ കുടുംബം കഴിയേണ്ടത് എന്നത് ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് വിപരീതമായ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما انفقوا من اموالهم. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുണ്ട്. അതിൽ നിയന്ത്രണാധികാരം ഉണ്ടാകുവാനുള്ള ഒരു കാര്യമായി പറഞ്ഞത് വബിമ അംഫഖൂ മിൻ അംവാലിഹിം, ഭർത്താക്കന്മാരാണ് ഭാര്യമാർക്ക് കുട്ടികൾക്ക് ചെലവിന് കൊടുക്കേണ്ടത്. ആ ഭർത്താവ് ഉയർന്ന ശമ്പളക്കാരനായിരുന്നാലും ശരി സാധാരണക്കാരനായിരുന്നാലും ശരി ആ കുടുംബം പുലർത്തേണ്ടത് ഭർത്താവാണ്. കാരണം വിവാഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇസ്തതാഅ മിൻകും അൽബാഅ, യുവസമൂഹമേ നിങ്ങൾക്ക് ബാഅത്തിന് സാധിക്കുമെങ്കിൽ, ബാഅത്ത് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുവാനുള്ള ശാരീരികമായ കഴിവ് എന്നതോടൊപ്പം തന്നെ ഒരു കുടുംബത്തെ പുലർത്തുവാനുള്ള അവർക്ക് ചെലവിന് കൊടുക്കുവാനുള്ള കഴിവും, അങ്ങനെയുള്ള കഴിവുള്ള ഒരാളാണ് വിവാഹം കഴിക്കേണ്ടത്, അല്ലാത്ത ആളുകൾ നോമ്പെടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ ഭാര്യക്കും ഭർത്താവിനും കൂടെ കുടുംബം പുലർത്താൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, മറിച്ച് പൂർണ്ണമായ അതിൻ്റെ അധികാരവും അതിൻ്റെ ഉത്തരവാദിത്വവും പുരുഷനാണ്, ഭർത്താവിനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ത്രീ അധ്വാനിച്ച് കുടുംബമായി ജീവിക്കുന്ന ഒരു സ്ത്രീ അധ്വാനിച്ച് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഭർത്താവിനെയും മക്കളെയും തൻ്റെയും ചെലവിന് കൊണ്ടുവരിക എന്ന് ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ഭർത്താക്കന്മാർ ആണുങ്ങൾ ചെയ്യേണ്ട ഏർപ്പാടായിട്ടാണ് ഇസ്ലാം പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, മാന്യമായ രൂപത്തിൽ പോയി നിഷിദ്ധവും അല്ല. അപ്പം ഇങ്ങനെ ഒരു വലിയ സംഖ്യ ചെലവഴിച്ച് പഠിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വിവാഹാനന്തരം ഇങ്ങനൊരു പ്രശ്നം വരാറുണ്ട്, ഇനി എന്ത് ചെയ്യണം? അതിനാണ് വിവാഹം ആലോചിക്കുന്ന വേളയിൽ അവർക്ക് ഡിമാൻഡ് വെക്കാം, വിവാഹം കഴിഞ്ഞാൽ മാന്യമായ ജോലി ലഭിക്കുകയാണ് എങ്കിൽ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം മറക്കാതെ കുട്ടികൾക്ക് നൽകേണ്ട അവകാശങ്ങൾ വിസ്മരിക്കാതെ എനിക്ക് ജോലിക്ക് പോകാൻ ഒരു അവസരം വരികയാണ് എങ്കിൽ ഞാൻ അവിടെ ജോലിക്ക് പോകും എന്ന് വിവാഹത്തിന് മുമ്പായി വിവാഹം അന്വേഷിക്കുന്ന വേളയിൽ ഡിമാൻഡ് വെക്കുവാനുള്ള അധികാരം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവരുടെ വരിയിൽ ഉണ്ട്. അങ്ങനൊരു ഡിമാൻഡോടുകൂടിയാണ് വിവാഹം നടക്കുന്നത് എങ്കിൽ തീർച്ചയായും ആ ഒരു ഡിമാൻഡ് ഭർത്താവ് സ്വീകരിക്കേണ്ടതും ആ ഒരു കരാർ പാലിക്കേണ്ടതുമാണ് എന്നാണ് ഉണർത്താനുള്ളത്.
1: കെ സി ബിയിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുകക്ക് ആനുപാതികമായി പലിശ നമുക്ക് ക്രെഡിറ്റ് ആവുകയും അടുത്ത ബില്ലിൽ അത് കുറയുകയും ചെയ്യുന്നു. ഇത് എങ്ങനെ സെറ്റിൽ ചെയ്യാമെന്നാണ്?
0: നാം ഡെപ്പോസിറ്റായി നൽകിയ കെ സി ബിയിൽ ഡെപ്പോസിറ്റായി നൽകിയ സംഖ്യയിൽ മാസാമാസത്തിലോ അല്ലെ കൃത്യമായ കാലയളവിലോ ഇത്ര സംഖ്യ പലിശയായി ഇൻട്രസ്റ്റായി വന്നു എന്ന് പരിശോധിക്കുകയും ആ സംഖ്യ നമ്മൾ ഒഴിവാക്കുകയും, സാധാരണ അക്കൗണ്ടിൽ പലിശ വരുന്നുവെങ്കിൽ ആ പലിശ ഒഴിവാക്കുന്നത് പോലെ തനിക്കോ തൻ്റെ ചിലവിൽ ജീവിക്കുന്ന ആളുകൾക്കോ അല്ലാത്ത മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമൊക്കെ അത് നൽകുകയാണ് ഈ വിഷയത്തിലും ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: സ്ത്രീകൾ മഹറമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനെ പറ്റിയാണ് ചോദ്യം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സ്ത്രീകൾ കുട്ടികൾ സ്കൂൾ വെക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളുമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കാണുന്നു. ഇങ്ങനെ മഹറമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉദാഹരണത്തിന് സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, കൂടെ ഭർത്താവോ മഹറമായിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആൺമക്കളോ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യാമോ എന്നാണ് സംശയം.
0: ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നത് ഒരു കാലത്തും ഇസ്ലാമിന്റെ പ്രമാണമല്ല. മക്കാര് ചെയ്യുന്നു, മദീനക്കാര് ചെയ്യുന്നു എന്ന് നബിയുടെ കാലത്ത് ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് യാ അയ്യുഹല്ലദീന ആമനു അത്തീഉ അല്ലാഹ വഅത്തീഉ റസൂല വഉലിൽ അംരി മിൻകും, ഹോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ പ്രമാണങ്ങൾക്കനുസരിച്ച് പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുക, മുസ്ലിം ഭരണാധികാരികളെ അനുസരിക്കുക എന്നൊക്കെയാണുള്ളത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഫർദു ഇലാ അല്ലാഹി വറസൂൽ, അല്ലാഹുലേക്കും റസൂലിലേക്കും മടക്കുക എന്നാണ്. മഹറമില്ലാതെ ഒരു സ്ത്രീക്ക് യാത്ര എന്ന് പറയാവുന്ന ദൂരം സഞ്ചരിക്കുവാൻ പറ്റുമോ എന്നതിൽ രണ്ട് വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട്. അതിൻ്റെ രണ്ട് വീക്ഷണങ്ങളെയും വിശദമായി വിവരിക്കുകയല്ല ഈ അൽ ഇജാബയിലൂടെ ചെയ്യുന്നത്. പലതവണ നമ്മൾ പീസ് റേഡിയോയിലൂടെ അൽ ഇജാബയിലൂടെ ആ വിഷയം സംസാരിച്ചതാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീക്ക് അവർക്ക് മഹറം ഇല്ല എങ്കിൽ അങ്ങനെയുള്ള യാത്ര പാടില്ല എന്നാണ്. ലാ യുസാഫിറൻ നംറഅത്തുൻ ഇല്ല മഅദി മഹറം, ഒരു സ്ത്രീ ഒരിക്കലും മഹറമില്ലാതെ യാത്ര ചെയ്ത് പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ ആ വേളയിലൊരു സഹായി പറഞ്ഞു, നബിയെ, എൻ്റെ ഭാര്യ അവർ ഹജ്ജിന് പുറപ്പെട്ടു, ഞാനാകട്ടെ യുദ്ധത്തിന് വേണ്ടി പോവുകയുമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് ഹജ്ജ് മഅ ഇംറാതിക്, നിന്റെ ഭാര്യയുടെ കൂടെ നീ ഹജ്ജ് ചെയ്യുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് ഉംറ കാര്യങ്ങൾക്ക് പോലും ഒരു സ്ത്രീക്ക് പോകണമെങ്കിൽ നിബന്ധന പൂർണ്ണമായി ഒത്തിണങ്ങേണ്ടതുണ്ട്. ശാരീരികമായ കഴിവും സാമ്പത്തികമായ ശേഷിയും മാത്രം പോലെ സ്ത്രീക്ക് അവരുടെ കൂടെ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ മഹറമായ ആളോ ഉണ്ടായിരിക്കണം. അല്ലാത്ത കാലത്തോളം അവൾ എത്ര വലിയ കോടീശ്വരിയാണെങ്കിലും ശരി, ഹജ്ജ് ചെയ്യാത്തതിൻ്റെ ഉംറ ചെയ്യാത്തതിൻ്റെ പേരിലുള്ള ശിക്ഷ അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. കാരണം മഹറമായ വ്യക്തി കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ എന്തിനാണ് നമ്മൾ പ്രയാസപ്പെട്ട് ഈ ഇത്തരം യാത്രകൾക്ക് മുന്നേറുന്നത്? സക്കാത്ത് കൊടുക്കാൻ കഴിയാത്ത ഒരാൾ, ഇസ്ലാമിനുള്ള സക്കാത്ത് ഞാൻ കൊടുത്തിട്ടില്ലല്ലോ, സക്കാത്ത് കൊടുക്കാത്ത ഒരാൾ പൂർണ്ണമായി മുസ്ലിമാകുകയില്ലോ എന്ന് പറഞ്ഞ് കടം വാങ്ങി സക്കാത്ത് കൊടുക്കാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഹജ്ജ് ഉംറ യാത്രയ്ക്ക് മഹറമില്ലാതെ പോകേണ്ട ആവശ്യമില്ല. ഹജ്ജിനും ഉംറക്കും അങ്ങനെയാണ് എങ്കിൽ മറ്റ് ടൂറും മറ്റു കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് അനുവദിക്കപ്പെടുക എന്നാണ്. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സ്ത്രീയെ ഇസ്ലാം ഞെരുക്കുകയല്ല, മറിച്ച് സ്ത്രീയുടെ സുരക്ഷിതത്വം, അമ്ന്, നിർഭയത്വം ഒക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ദീർഘമായി പല രാജ്യങ്ങളും ചുറ്റുന്ന പല ബ്ലോഗർമാർ, സ്ത്രീ ബ്ലോഗർമാർ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ പലതവണ പലപ്പോഴും നമ്മൾ കേട്ടതാണ് എന്നതും ഈ കൂട്ടത്തിൽ വിസ്മരിക്കുവാൻ പാടില്ല.
1: ഇസ്രോയുടെ ശ്രോതാക്കളെ ശ്രദ്ധിക്ക്, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. എൻ്റെ മൂന്ന് വിരലുകൾക്ക് മുറി പറ്റിയിട്ടുണ്ട്. ഉളു എടുക്കുമ്പോൾ നനയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. മുറിവ് ഉണങ്ങുന്നില്ല. ഇപ്പോൾ എനിക്ക് ഉളു ചെയ്യുമ്പോൾ ഗ്ലൗസ് ധരിക്കാമോ? ഇനി ഗ്ലൗസിൻ്റെ ഭാഗത്ത് തടവിയാൽ മതിയോ എന്നാണ് ചോദ്യം.
0: ഉളു എടുക്കുന്ന ഒരാൾക്ക് മുറിവിൽ വെള്ളം തട്ടുന്നത് മുഖേന മുറിവ് വ്യാപിക്കുന്നു വലുതാകുന്നു എന്നൊക്കെയാണ് എങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് പൊതുവെ ഒരു മാരകമായ മുറിവല്ലാത്തത് കൊണ്ടായിരിക്കും ബാൻഡേജും കാര്യങ്ങളും ഇട്ടിട്ടില്ല, അത് ഉണങ്ങും എന്നൊരു പ്രതീക്ഷയിലാണ് എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഉണങ്ങും എന്നൊരു പ്രതീക്ഷയിലാണ് എങ്കിൽ അതേപോലെ മുന്നോട്ട് പോകട്ടെ. എന്നാൽ കുളിക്കുക അല്ലെങ്കിൽ ഉളു എടുക്കുക എന്നീ കാരണങ്ങളാൽ മുറിവ് അത് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്, അത് വ്യാപിക്കുന്നുണ്ട് എങ്കിൽ അവിടെ അവർ ബാൻഡേജ് ഇടുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഗ്ലൗസ് ഇട്ടത് കൊണ്ട് മാത്രം അത് പരിഹരിക്കപ്പെടുകയില്ല. കാരണം പൊടിയും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ടല്ലോ. അത്തരം വേളയിൽ അതോ ബാൻഡേജ് ഇട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഒട്ടിക്കുക, ബാൻഡേജ് ഇടുക, ഇതേപോലെ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ ഉളു എടുക്കുന്നത് പോലെ ഉളു എടുക്കുകയും ആ ഭാഗത്ത് വെള്ളം തട്ടാത്ത രൂപത്തിൽ ആ ബാൻഡേജിന്റെ മുകളിൽ തടവിയാൽ മതി. അല്ലാഹു തആല ആലം.
1: വീട്ടിൽ ചില സമയങ്ങളിൽ രക്തം, മലം, മൂത്രം എന്നിവ മണക്കുന്നു, പക്ഷെ അവിടെ ഒന്നും ഉണ്ടാവില്ല. വീട്ടിൽ എല്ലാവർക്കും ഇത് അനുഭവപ്പെടുന്നു. ഇത് പൈശാചികമായ വല്ല ഉപദ്രവമാണോ എന്നാണ് ചോദ്യം.
0: അല്ലാഹു ആലം, നമുക്കറിയില്ല അത് പൈശാചികമാണോ അല്ലയോ എന്നത്. പൈശാചികമാണെങ്കിലും അല്ലെങ്കിലും ശരി, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, വീടും പരിസരവും പൂർണ്ണമായും മാലിന്യമുക്തമാണ്, അവിടെ വൃത്തിയുണ്ട് എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു പക്ഷെ വീട്ടിനകത്തായിക്കൊള്ളണമെന്നില്ല, സെപ്റ്റിക് ടാങ്കോ അതല്ലെങ്കിൽ അത് പൊട്ടിയ അവസ്ഥയോ അല്ലെങ്കിൽ അയൽപക്കത്തോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിസരങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിനകത്ത് മാത്രമല്ല പരിസരങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒന്നാമത് കാര്യമാണ്. രണ്ടാമത്, പൈശാചികമായ ഒരു അവസ്ഥയാണ് എങ്കിൽ അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ഖുർആൻ ഓതുക, അതേപോലെ തന്നെ സൂറത്ത് അൽ ബഖറ പാരായണം ചെയ്യുക, രാവിലെയും വൈകുന്നേരവും ചൊല്ലുവാനുള്ള ദിക്റുകൾ ചൊല്ലുക, സൂറത്ത് മുഅവ്വിദത്തൈൻ, ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ ഓതുക, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നിത്യാദി അദ്കാറുകളുമായി ബന്ധപ്പെട്ട, ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും അവരെ കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. യൂറോപ്പ്, അമേരിക്ക പോലെയുള്ള നാടുകളിൽ ഇപ്പോൾ ധാരാളം മുസ്ലിം പള്ളികളും മറ്റു സംഘടനകളും ഉള്ള സ്ഥിതിക്ക് അത്തരം രാജ്യങ്ങളിലേക്ക് ഹലാലായ ജോലി ചെയ്യാൻ പോയി കൂടെ എന്നാണ്.
0: ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും ഹലാലായ ജോലിക്ക്, അനുവദിക്കപ്പെട്ട ജോലിക്ക് പോകാവുന്നതാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും ചില ചിട്ടവട്ടങ്ങളും നിബന്ധനകളും ലവാബിത്തുകളും ഉള്ളതുപോലെ ഈ വിഷയത്തിലും അവന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കുന്ന, ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള അല്ലെങ്കിൽ മറ്റ് ഗൾഫ് കൺട്രികൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ ഒരു എപ്പോഴും ഇസ്ലാമികമായ മയമായിരിക്കും. അത് നമസ്കാരവും അതേപോലെ തന്നെ ഉള്ള ഇസ്ലാമിക പ്രഭാഷണങ്ങളും എന്നിത്യാദി നിയമങ്ങളും ഇസ്ലാമിക നിയമങ്ങളുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്നതും, എന്നാൽ ഇതൊക്കെ അന്യമായ ഒരു പക്ഷെ ജുമായില്ലാത്ത, നമസ്കാരങ്ങളില്ലാത്ത, പള്ളിയില്ലാത്ത, മദ്യഷാപ്പുകളും വേശ്യാലയങ്ങളുമൊക്കെയുള്ള മറ്റൊരു നാടും ഒരേപോലെ ആയിരിക്കുകയില്ല. അൽമർഉ മഅദീനി ഖലീലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ. ഒരാൾ അയാളുടെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കും, ചിന്തയിലായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വഅന്തൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, പടച്ചവനെ എന്റെ കുടുംബത്തിലെ പിൻഗാമി നീയാണ്, അതേപോലെ തന്നെ യാത്ര അയക്കപ്പെടുന്ന വഴിൽ അസ്തൗദിയുള്ള ദീനകവ അമാനത്തക്കവ ഹവാത്തിമ അമലിക്, നിന്റെ ദീനിന്റെ സുരക്ഷിതത്വത്തിന് ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. വിദൂരങ്ങളിൽ പോകുമ്പോൾ അവിടെ ഹറാമുകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെ ആരും തടയാനില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു പക്ഷേ തിന്മയിലേക്ക്, ഹറാമിലേക്ക്, ഷിർക്കിലേക്ക്, കുഫറിലേക്കൊക്കെ കൂപ്പുകുത്തുവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ജോലിക്ക് പോകുന്ന ഏത് യൂറോപ്പാകട്ടെ, ആഫ്രിക്ക ആകട്ടെ, ഏത് രാജ്യങ്ങളിലേക്കും പോകാം. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മുസ്ലിമായി ജീവിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കും, ജുമ പങ്കെടുക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കും, തിന്മകളിലേക്ക് ഞാൻ ഒരിക്കലും പോവുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കണം. അതല്ലാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ വലിയ ശമ്പളങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ഹറാം തലക്ക് മീതെ ഉള്ള ഒരവസ്ഥയിലാണ് എങ്കിൽ നമുക്ക് ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ഒരു നിശ്ചിത കാലാവധി നൽകിയിട്ടുണ്ട്. അതുവരെ ജീവിക്കുവാനുള്ള ഉപജീവനവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഹലാലിലൂടെ സമ്പാദിച്ച് റബ്ബിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ജീവിക്കുകയാണ് ചെയ്യേണ്ടത്.
1: നൈൽ ഹീലിംഗ് എന്ന ഒരു ചികിത്സാ രീതിയെ പറ്റി കേൾക്കുന്നു. എഴുതി കിട്ടിയ ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങളും വിശദവിവരങ്ങളും ലഭിക്കാത്തത് കാരണം മറ്റൊരവസരത്തിൽ ഇൻഷാല്ലാ ഇതിന് മറുപടി പറയുന്നതായിരിക്കും. സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള പ്രോഗ്രാമുകളിൽ മ്യൂസിക് ഇല്ലാതെ തീർത്തും ഹലാലായ രീതിയിൽ സ്കൂൾ വിഷയങ്ങളുടെ ട്യൂട്ടോറിയൽ വീഡിയോസ് മുഖം കാണിക്കാതെ അപ്ലോഡ് ചെയ്ത് വരുമാനമുണ്ടാക്കാമോ എന്നാണ്.
0: അവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ചോദ്യകർത്താവ് പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് ഇല്ല, അതേപോലെ തന്നെ മുഖം കാണിക്കുന്നില്ല, ഒരു സ്ത്രീയുടെ ചോദ്യമായിരിക്കും. തീർത്തും ഇസ്ലാമികമായ രൂപത്തിൽ ക്ലാസുകൾ നടത്തി അപ്ലോഡ് ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് പരസ്യങ്ങൾ, താൻ ഇഷ്ടപ്പെടാത്ത പരസ്യങ്ങൾ കൂടെ അത്തരം ക്ലാസുകൾക്കിടയിൽ വന്നുകൊണ്ട് അങ്ങനെയുള്ള ഒരു വരുമാനമാണെങ്കിൽ തീർത്തും ആ വരുമാനം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: എൻ്റെ ഭർത്താവിന് ആദ്യ വിവാഹത്തിൽ 9 വയസ്സായ മകളുണ്ട്. അവരുടെ ഉമ്മ അഥവാ ആദ്യ ഭാര്യ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു അവിശ്വാസിയായ വ്യക്തിയുടെ കൂടെയാണ് ജീവിതം നയിക്കുന്നത്. രണ്ടാമത് വിവാഹം ചെയ്യാൻ വൈകിയതിനാൽ, അതായത് എന്നെ മകൾ ആദ്യ ഭാര്യയുടെ മാതാപിതാക്കളുടെ കൂടെയാണ് താമസിച്ചു വന്നിരുന്നത്. എന്നാൽ ഞങ്ങളുടെ വിവാഹശേഷം ഞാൻ മക്കളെ നോക്കാൻ താല്പര്യം കാണിച്ചുവെങ്കിലും അവൾ കുട്ടിയെ വിട്ടുതരുന്നില്ല. കുട്ടിയുടെ ഭാവിയെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇതിന് മുന്നിൽ നിന്നത്. പക്ഷേ കുട്ടിയെയും അവർ മനസ്സുമാറ്റിയതിനാൽ വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇനി മകളുടെ കാര്യത്തിൽ എൻ്റെ ഭർത്താവിനുള്ള ബാധ്യതകൾ എന്താണ്? കുട്ടിയുടെ പാസ്പോർട്ട്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, ഇത്തരം കുട്ടിക്ക് വരാവുന്ന ഡോക്യുമെൻസിൽ ഉമ്മയുടെ പേരിൻ്റെ സ്ഥാനത്ത് ആരുടെ പേരാണ് കൊടുക്കേണ്ടത്? വല്യമ്മ അഥവാ ഉമ്മയുടെ ഉമ്മയുടെ പേര് കൊടുക്കാമോ അതോ എൻ്റെ പേര് കൊടുക്കാമോ? കുട്ടിയുടെ ഉമ്മക്ക് കുട്ടിയുമായി ബന്ധമില്ലാതിരിക്കെ കുട്ടിക്ക് ഉമ്മ, ഉപ്പ, ഇതിൽ ബാധ്യതകളും അവകാശങ്ങളും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ചോദ്യം.
0: കുട്ടിയുടെ ഉമ്മ കുട്ടിയെ ഒഴിവാക്കി, ഭർത്താവിനെ ഒഴിവാക്കി മറ്റൊരു മുസ്ലിം അല്ലാത്ത ഒരാളുടെ കൂടെ ഓടിപ്പോയി, ചാടിപ്പോയി. കുട്ടിയെ ആകട്ടെ മറ്റുള്ള ഒരു പിന്നെ ഭർത്താവിൻ്റെ ഭാര്യയുടെ കുടുംബങ്ങൾ, ആ കുട്ടിയുടെ ഉമ്മയുടെ കുടുംബങ്ങളാണ് നോക്കുന്നത് എന്നൊക്കെയാണ് മനസ്സിലായത്. അപ്പോൾ ഭർത്താവിനുള്ള റോൾ എന്താണെന്നാണ്. അവിടെ ഭർത്താവിനാണ് കുട്ടിയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തമുള്ളത്. കുട്ടിയുടെ ഉമ്മ കുട്ടിയെ ഒഴിവാക്കിപ്പോയി എങ്കിൽ ഒന്നാമത്തെ ഉത്തരവാദി, ചുമതലയുള്ള, മസ്ഊരിയത്തുള്ള വാപ്പയാണല്ലോ ഉള്ളത്. ആ വാപ്പയെ കൈയൊഴിഞ്ഞ് എങ്ങനെയാണ് കുട്ടിയെ ആ ഉമ്മയുടെ വീട്ടുകാർ കൊണ്ടുപോവുക? ഇസ്ലാമികമായി തന്നെ അത് ശരിയാകുകയില്ല. കാരണം അതിന് ഉത്തരവാദി ആ കുട്ടിയുടെ പിതാവ്, പിതാവിലേക്കാണ് ചേർത്ത് വിളിക്കാറുള്ളത്. പിതാവിനാണ് നഫഖത്ത് അഥവാ ചെലവിന് കൊടുക്കേണ്ട, സംരക്ഷിക്കേണ്ട ബാധ്യത. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ പിതാവിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം കുട്ടിയെ പൂർണ്ണമായി ഇസ്ലാമികമായി വളർത്തുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക, തൻ്റെ സംരക്ഷണത്തിൽ വളർത്തുക, വിവാഹ പ്രായമെത്തുമ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ബാധ്യതകൾ ആ ഉപ്പാക്കാണുള്ളത്. ഉപ്പയുടെ ബാധ്യതകൾ എന്തൊക്കെയാണ്? എല്ലാ ബാധ്യതകളും ഈ കുട്ടിക്ക് ഉപ്പ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇനി സർട്ടിഫിക്കറ്റൊക്കെ എഴുതുമ്പോൾ കുട്ടിയുടെ ഉമ്മയുടെ നെയിം ഓഫ് മദർ എന്ന സ്ഥലത്ത് ആരുടെ പേര് എഴുതണമെന്നാണ്. ആ കുട്ടിയുടെ യഥാർത്ഥ ഉമ്മയാരാണ്? ഓടിപ്പോയ, ചാടിപ്പോയ, ഒളിച്ചോടിയ ആ ഉമ്മയുടെ പേര് തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം യഥാർത്ഥ ഉമ്മ അവർ തന്നെയാണല്ലോ. അതല്ലാതെ മറ്റൊരാളിലേക്ക് ഖുർആൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കണമെന്നാണ്. യഥാർത്ഥ പിതാവ് ആരാണോ അതാണ് പിതാവ്, യഥാർത്ഥ ഉമ്മ ഏതാണോ അതാണ് ഉമ്മ. അതല്ലാതെ പിന്നീട് ഭർത്താവ് വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്ന ഈ ചോദ്യകർത്താവോ അല്ലെങ്കിൽ കുട്ടിയുടെ ഗ്രാൻഡ് മദറോ അവരൊന്നുമല്ല. ഉമ്മയുടെ നെയിം ഓഫ് മദർ എന്ന സ്ഥലത്ത് എഴുതേണ്ടത്. ഒരു പക്ഷേ ആ ഉമ്മ ഒളിച്ചോടിയ സ്ത്രീ ഇസ്ലാമികമായി ജീവിക്കുവാൻ താല്പര്യപ്പെട്ട് മടങ്ങി വന്നാലോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വീണ്ടും തിരുത്തുവാൻ സാധിക്കുമോ? തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും ശരി, അവിടെയൊക്കെ യഥാർത്ഥ ഉമ്മയുടെ പേര് തന്നെയാണ് എഴുതേണ്ടത്.
1: പ്രസവത്തിനായി ആശുപത്രിയിൽ പോയ സ്ത്രീയുടെ നിസ്കാരം എപ്രകാരമാണ് നിർവഹിക്കുക? ട്യൂബ് ഇടൽ പോലുള്ള സന്ദർഭത്തിൽ വുളു, ഔറത്ത്, ഖിബ്ല തുടങ്ങിയവയ്ക്ക് പ്രയാസം നേരിടുന്നു. പ്രസവത്തിന് മുമ്പ് രക്തം വന്നാലും അത് പ്രസവ രക്തമായി പരിഗണിച്ച് നിസ്കാരത്തിൽ ഇളവ് ലഭിക്കുമോ എന്നൊക്കെയാണ് ചോദ്യം.
0: പ്രസവിക്കാറായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളുണ്ടാവും. എന്നിരുന്നാലും നമസ്കാരം നിർവഹിക്കാൻ അനുവാദമുള്ള, നിർവഹിക്കാൻ നിഷിദ്ധമല്ലാത്ത സമയത്തൊക്കെ അവര് കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ, ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കിടന്നുകൊണ്ടോ നിസ്കരിക്കുക. ബാത്റൂമിൽ പോയി ഒതുവെടുക്കാൻ പ്രയാസകരമായ സാഹചര്യത്തിലാണ് എങ്കിൽ തയമം ചെയ്യാവുന്നതാണ്. ഖിബ്ല, സ്വാഭാവികമായും ഖിബ്ലക്ക് അഭിമുഖമായി കിടന്നുകൊണ്ട് അവർ നിർവഹിക്കേണ്ടതാണ്. പക്ഷേ അവര് കുറച്ചൊക്കെ ബ്ലഡിന്റെ അംശം കാണുന്നുവെങ്കിൽ നിർവഹിക്കേണ്ടതുണ്ടോ എന്നാണ്. ഇപ്പോൾ പ്രസവത്തിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പ്രസവ വേദനയും ഉണ്ട്, അതോടൊപ്പം തന്നെ ഇത്തരം ബ്ലഡിന്റെ അടയാളങ്ങളും ഉണ്ട് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അത് നിഫാസ് തന്നെയാണ്, അഥവാ പ്രസവ രക്തം തന്നെയാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് നിസ്കരിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് സമയമായിട്ടില്ല, എന്നാൽ ബ്ലഡ് വരുന്നു, പ്രസവിക്കുവാൻ ഇനിയും ദിവസങ്ങളുണ്ട്, പ്രസവ വേദനയും അടയാളങ്ങളും ഇല്ല എങ്കിൽ അത് ആർത്തവമല്ല, അത് നിഫാസ് അഥവാ പ്രസവ സംബന്ധമായ അശുദ്ധി രക്തമല്ല, അത് ഇസ്തിഹാദത്താണ്, ബ്ലീഡിംഗ് ആണ്, അത് ബ്ലീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വൃത്തിയാക്കി കഴിയുന്ന രൂപത്തിൽ ഉതുവെടുത്ത് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, ഒരു സഹോദരി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ഗർഭാവസ്ഥയിലായിരിക്കെ ബ്ലീഡിംഗ് കാണുകയും ഡോക്ടർ കണ്ടു അത് അബോർഷനാണ് നടത്തേണ്ട അവസ്ഥ വരികയും അങ്ങനെ ഏതാനും ദിവസങ്ങൾ, രണ്ടാഴ്ച തികഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്, അബോർഷൻ നടത്തുകയും ഡിയാൻസ് ചെയ്യുകയും സർജറിയെല്ലാം കഴിഞ്ഞു, ഇപ്പോഴും ചെറുതായി രക്തം വരുന്നു, ഈ രണ്ടാഴ്ചക്കിടയിൽ അവർ നമസ്കരിച്ചിട്ടില്ല, ഇപ്പോൾ വരുന്ന രക്തം ഏത് ഗണത്തിൽ ഉൾപ്പെടുത്തി നമസ്കാരം ഒഴിവാക്കണോ, ഇസ്തിഹാദത്തിന്റെ ഗണത്തിലാണോ അതോ പ്രസവരക്തത്തിന്റെ കൂട്ടത്തിൽ പെടുത്താമോ എന്നാണ് അവരുടെ കൺഫ്യൂഷൻ.
0: ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട്, ഒരു 4 മാസത്തിന് ശേഷമാണ് അബോർഷൻ നടന്നത് എങ്കിൽ അത് അവിടെ നിഫാസായി പരിഗണിക്കാം എന്നാണ്. എന്നാൽ അതിന്റെ മുമ്പാണ് അബോർഷൻ നടന്നത് എങ്കിൽ അപ്പോൾ അത് ഇസ്തിഹാലത്തായി കണക്കാക്കി സാധാരണ പോലുള്ള ശുദ്ധി ചെയ്ത് ഓരോ നമസ്കാരത്തിനും ശുദ്ധി ചെയ്യുക, വൃത്തിയാക്കുക എന്നിട്ട് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്.
1: ജസാക്കുള്ളാ ഖൈർ. ഒരുപാട് ശ്രോതാക്കളുടെ സംശയങ്ങൾ പ്രമാണബദ്ധമായി മറുപടി നൽകിയ താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പേസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഇനിയും മറ്റൊരവസരത്തിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാമിനെ അവസാനിപ്പിച്ചത് അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: والمخ من تلك العظام النحلي. يا
1: പ്രാർത്ഥന പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: നയനമനോഹരമായ കാഴ്ചകളുടെ ദൃശ്യാവിഷ്കാരമാണ് ദൃശ്യമെന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. യാത്രക്കൊരുങ്ങും നേരം, യാത്രക്കൊരുങ്ങുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട അക്കാര്യങ്ങളെക്കുറിച്ച് ഇബിനു അലി എടത്തനാട്ടുകര, വി ടി അബ്ദുസ്സലാം എന്നിവർ ചേർന്ന് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദൃശ്യം ഏറെ ആനന്ദകരമായ അനുഭൂതി നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ നമ്മുടെ കൂടെ വളരെ സവിശേഷമായ ഒരു യാത്രാ അനുഭവമായിട്ട് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഇബിനു അലിക്കയാണ് കൂടെ ചേരുന്നത്. സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായി റിട്ടയർ ചെയ്ത ഇബിനു അലിക്ക പീസ് റേഡിയോ ആങ്കറും പീസ് റേഡിയോ പ്രോഗ്രാം അവതാരകനും അതോടൊപ്പം തന്നെ ഒരു നല്ല യാത്രക്കാരൻ കൂടിയാണ്. 8 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. അതിനു പുറമെ മറ്റു ചെറുതും വലുതുമായ ധാരാളം യാത്രകൾ ചെയ്യുകയും യാത്രാ അനുഭവങ്ങൾ എഴുത്തുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത ഇബിനു അലിക്ക നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
3: ഇബിനു അലിക്ക, യാത്രാ ദൃശ്യം പ്രോഗ്രാമിൽ പലപ്പോഴും മറ്റുള്ള യാത്ര ചെയ്ത ആളുകളുമായിട്ടിരുന്ന് ആങ്കറായിട്ടിരുന്ന പ്രോഗ്രാം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ഒരു യാത്രാ അനുഭവം ശ്രോതാക്കൾക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് നമുക്ക് യാത്ര ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്കൊരു ഇബിനലിക്ക് സന്ദർശിച്ച ഒരു പ്ലേസുമായി ബന്ധപ്പെട്ട് നമുക്ക് യാത്രാ അനുഭവങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഒരുപാട് യാത്ര ചെയ്ത അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു യാത്ര എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, പൈസ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ എങ്ങനെ ഒരു ഒരു ഒരു നല്ല യാത്രാ അനുഭവം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, എങ്ങനെ വലിയ മുതൽ മുടക്കില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇബിനലിക്കയുടെ ഈ ഒരു യാത്രാ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും?
4: യാത്ര നമ്മുടെ ഒരു മൂഡ് ആണ്, ആദ്യം വേണ്ടതിനുള്ള മനോഭാവമാണ്. യാത്ര ചെയ്യാനൊന്ന് മാനസികമായി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. യാത്ര ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട്, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ് അത്. പിന്നെ കുടുംബമായിട്ട് പോകുന്നവരുണ്ട്, കൂട്ടുകാരുമായിട്ട് പോകുന്നുണ്ട്, ഔദ്യോഗിക ബന്ധങ്ങളുള്ള ആ ടീമുമായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള യാത്രകളുമുണ്ട്. എങ്ങോട്ട് എന്നുള്ളതാണ് ഏതാണ്ട് ആദ്യത്തൊരു തീരുമാനം വേണ്ടത്. അപ്പോൾ ആ ഒരു ഏരിയയെക്കുറിച്ച് നമ്മളൊന്ന് ഗൂഗിളൊക്കെ ചെയ്തൊന്ന് പഠിക്കും, പിന്നെ അവിടെ എങ്ങനെ പോകും എന്നുള്ളതാണ്. ഞാൻ മിക്കവാറും ചെയ്യൽ കുടുംബമൊക്കെ ആയിട്ട് അതേപോലെ കൂട്ടുകാരായിട്ട് പോകുമ്പോൾ ഒരുപാട് റിസ്ക് എടുക്കൽ പോകല ചെയ്യാറില്ല. അപ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രോഗ്രാമുകൾ ടൂർ ചെയ്യുക എന്നുള്ളതാണ്.
3: എന്ന് പറഞ്ഞാൽ
4: നമുക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാം. നമ്മുടെ ഫാമിലി ആണെങ്കിൽ 5 4 അവർക്കൊരു പ്രോഗ്രാം, അല്ല 10 അവർക്കൊരു പ്രോഗ്രാം.
3: ശരി.
4: അപ്പോൾ അതിന് ചെറിയൊരു ചിലപ്പോൾ റേറ്റ് കൂടുമായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഫ്രീഡം വലുതാണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ പരസ്യങ്ങളൊക്കെ കാണാറുള്ളത് കാശ്മീരിലേക്ക് ഇന്ന് യാത്ര തുടങ്ങുന്നു, അതിനെത്ര രൂപ. അപ്പോൾ അത് മിക്കവാറും ഒരു 40 ഒരു പാക്കേജോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ 40 എന്ന് പറയുന്നത് 40 അല്ലെങ്കിൽ ഒരു 10-20 സ്ഥലങ്ങളിൽ നിന്നായിരിക്കും.
3: നമുക്ക് ഒട്ടും പരിചയമില്ലാത്തായിരിക്കും.
4: അപ്പോൾ അതിൽ ഒരാൾ മതിയാവും യാത്ര.
3: രസം
4: കൊല്ലാണ്. ഉദാഹരണം പറഞ്ഞുതരാം, രാവിലെ 8 എല്ലാവരും റെഡി ആണെന്ന് പറയണം, പറഞ്ഞൊരു അറിയിപ്പ് കിട്ടും നമുക്ക്. സപ്പോസ് അതിൽ ഒരാൾ 10 റെഡി ആവുള്ളൂ അല്ലെങ്കിൽ 9 റെഡി ആവുള്ളൂ, ആ ഒരാളുടെ ഒരു ഡിലേ കാരണം ആ ബാക്കിയുള്ള 39 ആളുടെയും സമയം പോകും.
3: അങ്ങനെ യാത്ര ഇബിനലിക്ക് പെട്ടിട്ടുണ്ടോ?
4: പെട്ടിട്ടുണ്ട്, അപൂർവമായിട്ട് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യൽ കൂടുതലും. അപ്പോൾ നമുക്കൊരു സ്ഥലം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിന് അതുമായി ബന്ധപ്പെട്ട സ്ഥലം ഒന്ന് പഠിക്കും, എന്തൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണല്ലോ, ഗൂഗിൾ ചെയ്താലും മതി. മിക്കവാറും നമ്മൾ പോകുന്നത് നേരത്തെ എങ്ങനെയെങ്കിലും ഒരു കേട്ടറിവോ വായിച്ചറിവുള്ള സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ ധാരണ ഉണ്ടാവും, പിന്നെ അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് സ്ഥിരമായി ഒരു ട്രാവൽസ് ഉണ്ട്, റോയൽ ഒമാനിയ കൊച്ചിയിലുള്ളതാണ്, ഡേവിഡ് അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനാണ്. അതിനപ്പുറം എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകനാണ് ഈ ട്രാവൽസിൻ്റെ CEO തോമസ് സാറ്
3: ശരി.
4: അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പരിഗണനയുണ്ട്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്, വിദേശ രാജ്യങ്ങളടക്കം അവരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടും, ട്രാവൽസ് ആണെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ എത്ര ദിവസം അല്ലെങ്കിൽ നിങ്ങൾ പ്ലാന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫോർ ഇപ്പോൾ നമ്മൾ കാശ്മീർ പോകുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പറയും ഒരു മിനിമം 5 ദിവസം വേണം, നമ്മുടെ സ്ഥിരം പ്രോഗ്രാമുകൾ അങ്ങനെയാണ് പറയും. അപ്പോൾ അവരതൊന്നും പറഞ്ഞു തരും. നമുക്കത് ഏതെങ്കിലും കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. അങ്ങനെ ഏതാണ്ട് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യും. ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ, ട്രെയിൻ ആണെങ്കിൽ അങ്ങനെ, അതിൻ്റെയും കൂടി അവൈലബിലിറ്റി നോക്കിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ഫ്ലൈറ്റൊക്കെ കിട്ടും.
5: ഫ്ലൈറ്റ് കിട്ടും.
4: ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് സമയം കുറേ ലാഭമാണ്. ഒരു 24 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ടത് നമുക്ക് ചിലപ്പോൾ പകുതി അര ദിവസം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ദിവസം വളരെ പ്രധാനമാണല്ലോ. പിന്നെ എന്ത് വാഹനമാണ് വേണ്ടതെന്നുള്ളതാണ്, അത് തീരുമാനിക്കും. അപ്പോൾ
5: അപ്പോൾ
4: ഞാൻ മിക്കവാറും പിന്നെ അപ്പോൾ ഈയിടയ്ക്കായിട്ട് ചെയ്യൽ ബൈ ഫ്ലൈറ്റ് ഇന്നടത്തുനിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ഇന്നടത്ത് ഇറങ്ങുന്നു. ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ എയർപോർട്ടിൽ വണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 4 ആളാണെങ്കിൽ 4 ആൾക്ക് പറ്റിയൊരു വാഹനം
5: ശരി
4: അവിടുന്ന് ഫുള്ള് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്ര എവിടെയാണ് താമസം എന്നുള്ളതൊക്കെ നേരത്തെ അറേഞ്ച്ഡ് ആയിരിക്കും.
5: അതായത് ടോട്ടൽ അറേഞ്ച്ഡ്
4: ആയിരിക്കും. അതിൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുന്നു, നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് അവർ പിന്നെ വാഹനത്തിൻ്റെ നമ്പറും ഡ്രൈവറുടെ ഫോൺ നമ്പറും ഡ്രൈവറുടെ പേരൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മിക്കവാറും അവർ പിന്നെ കുറച്ചൊരു വൻ ടീമൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. അതല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ അവർ അവിടെ അവൈലബിളാകും, വീട്ടിലേക്ക് എടുത്തിട്ട് പോകും. നമ്മൾ നേരെ പിന്നെ നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളെ പ്രോഗ്രാം റെഡി ആയിരിക്കും, എത്ര സമയത്ത് നമ്മൾ ഇറങ്ങണം, ഏതൊക്കെയാണെന്നുള്ളത്. മിക്കവാറും പിന്നെ ഒരുപാട് ദൂരം അല്ലെങ്കിൽ ആ ഡ്രൈവറും വണ്ടിയായിരിക്കും നമ്മൾ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുക.
5: ശരി,
4: നമുക്കൊരു റിസ്ക്കും ഇല്ല. പിന്നെ നമുക്ക് അവരോട് ഒരു മാനസികമായൊരു ബന്ധം വരും. നമ്മുടെ ഒരു ഐഡിയാസും കാര്യങ്ങളും താല്പര്യങ്ങളും അവർക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് കുട്ടികളും അതേപോലെ വനിതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സേഫാണ്, അതാണ് കസ്റ്റമൈസ്ഡ്. അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ പോയി സമയം പറഞ്ഞ് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂട്ടാം, അല്ലെങ്കിൽ അത് അത്ര മതി പറഞ്ഞാൽ കുറക്കാം. അപ്പോൾ ആ സമയം നമുക്ക് ലാഭം കിട്ടും. ഭക്ഷണം നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട്, ഭക്ഷണം വലിയ പ്രശ്നം തന്നെയാണല്ലോ, അത് നോക്കാം. അങ്ങനെ തിരിച്ച് പ്രോഗ്രാമുകൾ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ എത്തിക്കുന്നത് വരെ പിന്നെ ഈ ഒരു ടീം നമ്മൾ കൂടെ ഉണ്ടാവും.
5: ശരി,
4: വളരെ സേഫാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കസ്റ്റമൈസ്ഡ് പറയുമ്പോൾ നമ്മൾ എത്ര പേരാണുള്ളത് അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു ഒരു പ്രോഗ്രാമും ഐറ്റിനറി ഉണ്ടാക്കിയിട്ട് തരിക എന്നുള്ളതാണ്.
5: ഓക്കെ, അപ്പോൾ യാത്ര ഫസ്റ്റ് മുതൽ അവസാനം വരെ പ്രോഗ്രാം പൈസ ആയിരിക്കും, അതായത് ഫുൾ ഷെഡ്യൂൾഡ് ആണ്.
4: പൈസ അടക്കം.
5: പൈസ അടക്കം. അപ്പം അത് ആ ഒരു യാത്രക്ക് ക്യാഷ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവില്ലേ?
4: കുറച്ച് കൂടും, എന്നാലും നമ്മൾ ഒന്നും കൂടി സേഫാണ്. പിന്നെ നമ്മുടെ താല്പര്യം മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 40 ആളുടെ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അവർ പ്രധാന ഇപ്പോൾ നമുക്ക് വളരെ താല്പര്യമുള്ള സ്ഥലമായിരിക്കും. പക്ഷെ അവർ അലോട്ട് ചെയ്യുന്നത് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. കാരണം ആ ഒരു പറഞ്ഞ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും സ്പോട്ടുകൾ കാണിച്ചു തരണം എന്നവരെ ബോധ്യപ്പെടുത്തും. ഞാനൊക്കെ ഡൽഹിയിൽ ഇതേപോലെ പോയിട്ടുണ്ട്. അതാ പാർലമെൻറ്റ് മന്ദിരം,
5: അത്രയേ ഉള്ളൂ.
4: ആ പിന്നെ അവർ പറഞ്ഞ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായാലും പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്നിങ്ങനെ വാഹനത്തിൽ നമ്മളെ കറക്കും, അങ്ങനെയുണ്ട്. അല്ലാതെ അതിനുള്ളിൽ പോയി അടുത്തുള്ള ഗാർഡനിലിരുന്ന് കണ്ട അനുഭവമുണ്ട്. അപ്പം അങ്ങനെയുണ്ട്.
5: ശരി, പിന്നെ അതുപോലെ ഈ നമ്മളെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തുള്ള യാത്രകൾ പിന്നെ കുറേ നടത്തിയിട്ടുണ്ടല്ലോ, അതുപോലെ പുറത്തുള്ളതുണ്ട്. അപ്പോൾ അതിൽ ഈ യാത്ര പോകുന്നിടത്ത് നമ്മളൊരു മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട കാര്യങ്ങളുണ്ടാവില്ലേ? എന്തൊക്കെയാണ് വെറുതെ ആണ് പെട്ടെന്ന്, ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് ടീം നമുക്ക് യാത്ര പോകാന്ന് പറയുമ്പം വരി വിളിച്ചു ഒന്നും നോക്കാതെ അങ്ങനെ യാത്രകളുണ്ട്. യാത്രക്ക് പ്ലാൻ ചെയ്താൽ നടക്കില്ല, യാത്ര ചെയ്യുന്നൊന്നും
4: അങ്ങനെയുണ്ട്,
5: അങ്ങനെ പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള യാത്രകളും അതിനെ കുറിച്ച് എന്താ ഇവനേക്ക് അങ്ങനെ പോയിട്ടുണ്ടോ?
4: തീർച്ചയായിട്ടും. അത് രാവിലെ തീരുമാനിച്ചിട്ട് വൈകുന്നേരം പോകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും. ഇത് ഏറ്റവും പ്രധാനം നമ്മുടെ മാനസിക ഐക്യമുള്ളൊരു ടീം ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരെണ്ണം മതി നമ്മളാ മൊത്തം ട്രിപ്പും ഫുള്ള് കൊള്ളാക്കാൻ. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ഞങ്ങളൊരു സുഹൃത്ത് ബന്ധമുള്ള ഒരു ടീമുണ്ട്. ഫുൾ ടീം ഉണ്ടെങ്കിൽ 5-8 പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു 4 ആളെപ്പോഴും റെഡിയാണ്. നാളെ രാവിലെ പോകാൻ തോന്നുന്ന റെഡി ആയിരിക്കും അങ്ങനെ. അപ്പം അതിൽ പ്രധാനം നമ്മുടെ വല്ലതേപ്പ്, സോപ്പ്, ഗുളീസ് അങ്ങനെ സാധനങ്ങൾ, ഇപ്പോൾ ഷെയറിങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എപ്പോഴും ഒരു കിറ്റ് ഉണ്ടാക്കി വെക്കുകയാണ്. ചെറിയൊരു ബാഗിൽ ഈ സാധനമൊക്കെ പാടെ പൊറുക്കി വെച്ചാൽ ബ്രഷും പേസ്റ്റും ഒക്കെയുള്ള. സോപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും, നല്ല ഹോട്ടലൊക്കെ ആണെങ്കിൽ സോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല നമ്മുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുള്ള സാധനങ്ങൾ റെഡിയാക്കിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് ഇന്നർവേഴ്സും ബാക്കിയുള്ളതും റെഡിയാക്കാനുള്ളതാണ്. പിന്നെ സ്ഥലത്തിനനുസരിച്ച്, തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്വെറ്ററുകളും കാര്യങ്ങളും വേണം, ഡ്രസ്സുകളും കൂടുതൽ വേണം. ഏറ്റവും നല്ലത് പാൻസും ടീഷർട്ടും ഒരു ഷൂ ഒക്കെ ആണ് വെച്ചെങ്കിൽ അങ്ങനെ പോയി.
5: കൂടുതൽ ലഗേജ് കൊണ്ടുപോകാതിരിക്കലാണ്,
4: ലഗേജ് കൂടുതൽ കൊണ്ടുപോകാതിരിക്കുന്നതാണ് എപ്പോഴും സൗകര്യം. മിനിമം ലഗേജ്, അതിൻ്റെ ഒരു ഒരു സുഖമുണ്ട്. കാരണം എല്ലാ സമയത്തും വാഹനത്തിൽ തന്നെ ആവില്ല, ഇത് കുറച്ചെന്തായാലും നമ്മൾ ഏറ്റി നടക്കേണ്ടി വരും, അപ്പോഴാണ് അതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുക. പിന്നെ അതേപോലെ ചില ആൾ സ്ഥിരം മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റും കുറച്ച് മരുന്നുകളും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കണം. ഞാനതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം കിട്ടിയില്ലെങ്കിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ നമുക്ക് ഇന്നർ വേഴ്സ് ആണെങ്കിൽ അത് കുറച്ചെണ്ണം എടുത്ത് മാറ്റി വെക്കും, പാൻസും ജീൻസും ഒക്കെ ഉള്ളത് അത് മാറ്റി വെക്കും. അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ മാറ്റി ഒരു ഭാഗത്തേക്ക് വെക്കും. ആ ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് അത് പാക്ക് ചെയ്യും. അപ്പോൾ അതിൽ ഏതാണ്ടൊക്കെ ഉണ്ടാവും, കാരണം പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടി നമ്മുടെ തലയിൽ വരും,
5: ചിലതൊക്കെ പ്രധാനപ്പെട്ട പലത്
4: മിസ്സായി പോകും. പിന്നെ അതിൽ എഴുത്ത് താല്പര്യമുള്ളതാണെങ്കിൽ ഇപ്പോൾ എഴുതുന്നത് പറഞ്ഞാൽ, പിന്നെ ഫോട്ടോസ് കുറേ എടുക്കും, പിന്നെ ചെറിയ ചെറിയ പോയിൻറ്സ് അതിൽ, ഇപ്പോൾ മൊബൈൽ മതിയല്ലോ, മൊബൈലിൽ കുറിച്ച് വെക്കും. പിന്നെ ആ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മുമ്പ് പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ
5: ഒരു മുന്നറിവുണ്ടാകും.
4: അത് ആണ് ഒരു രീതി. പിന്നെ വളരെ ഫ്രീ ആയിട്ട് പോകുന്നൊരു യാത്രയുണ്ട്, പോകുന്നിടത്തേക്ക് പോകുക എന്നുള്ള ഒരു ദിശ മാത്രം തീരുമാനിച്ചിട്ട്. അപ്പോൾ നമുക്ക് നാട് കാണി ചുരം കയറി തമിഴ്നാട്ടിൽ പോകുന്ന പറഞ്ഞാൽ അങ്ങനെ പോകും, പിന്നെ അവിടെ എത്തിയിട്ട് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് മുന്നേട്ടാ പോണ്ട് നോക്കും, അങ്ങനെ പോകും. അങ്ങനത്തെ യാത്രകളുണ്ട്, അതും രസമാണ്, അത് വേറെ രസമാണ്.
5: എന്തിനാണ് യാത്ര പോകുന്നത്?
4: ഒരു ഒരു പ്രസക്തമായ ചോദ്യമാണ്. എന്തുകൊണ്ട് യാത്ര ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അതിനുള്ള മറു ചോദ്യം. കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാപ്പ ഇടക്ക് പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, ഉറങ്ങുക, നമുക്ക് താല്പര്യമുള്ള സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പിന്നെന്തിനായി ജോലിയൊക്കെയാണ് വെച്ചു. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയി പോവും. ഞാൻ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ചില സമയത്ത് ഭയങ്കര സമ്മർദ്ദമാണ്. ഒരു മെയിൽ വന്നാൽ, അല്ലെങ്കിൽ നമ്മളെ ഒഫീഷ്യൽ ഫോണിലൊരു എസ് എം എസ് വന്നാൽ, ഒരു റിപ്പോർട്ട് ചോദിച്ചാൽ നമ്മളാകെ അസ്വസ്ഥരായി പോവും. ചിലപ്പോൾ രാത്രിയൊക്കെ ഉറക്കം ഉണർന്നാൽ പിന്നെ ഈ സാധനവും തലയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതൊക്കെ ഉണ്ട്, ചില കേസുകളൊക്കെ വരുമ്പോഴൊക്കെ. അപ്പോൾ അത് നമ്മൾ പിന്നെ അതൊന്ന് മാറ്റി വെച്ച് ഒരു രണ്ട് ദിവസം ഒന്ന് പുറത്തിറങ്ങി യാത്രയൊക്കെ ചെയ്ത്. ഞാനിപ്പോഴും ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാടൊന്നും കഴിക്കില്ല. പക്ഷെ അവിടുത്തെ ഒരു പ്രസിദ്ധമായൊരു സംഗതി, ടേസ്റ്റ് നോക്കും.
5: അതായത് ചില ആൾക്കാർ യാത്ര പോയി കഴിഞ്ഞാൽ, എനിക്ക് കേരളം വിട്ട് പോയി എവിടെ പോയാലും കേരള ഫുഡുണ്ടോ കേരള ഫുഡുണ്ടോ എന്ന് മാത്രം നോക്കി കഴിക്കുന്ന ആളല്ല. അവിടുത്തെ ഫുഡ്
4: കുറച്ച് കഴിക്കും, അതായത് ടേസ്റ്റ് ചെയ്യാന്നുള്ളതല്ല, ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയാണെങ്കിൽ അത് കഴിക്കും. ഈ പറഞ്ഞൊരു വലിയ പ്രശ്നമാണ്, നമ്മളെ പഴയ തലമുറയുടെയൊക്കെ ഒരു വലിയ പ്രശ്നം കൂടിയാണത്. നമുക്ക് ചോറില്ലെങ്കിൽ ആകെ അതില്ലത്. അതിന് പലരും ചെയ്യുന്നൊരു സംഗതി, പിന്നെ മുട്ട എല്ലായിടത്തും കുഴപ്പമില്ലാത്ത സംഗതി കിട്ടും, പിന്നെ ബ്രെഡും ജാമും ചായയും ജ്യൂസും, അത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവില്ലല്ലോ, അത് ഭക്ഷണത്തിന് നല്ലതാണ്. പിന്നെ ഞങ്ങൾ കമ്പനിയൊക്കെ പോവാണെങ്കിൽ, പിന്നെ എൻ്റെ വൈഫും ഉണ്ടെങ്കിൽ വൈഫിനും തീരെ തട്ടുകടന്ന് ഇഷ്ടമല്ല. ഞങ്ങളാണെങ്കിൽ നല്ലൊരു ഒരു വൈബൊക്കെ ഉള്ളൊരു തട്ടുകട ഉണ്ടാൽ അവിടെ ഇറങ്ങി ബസ് നമ്മളെ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് അവിടെ ആടിൻ്റെ ബെഞ്ചിലിരുന്ന് ഒരു മസാല ചായയൊക്കെ കുടിച്ച് ലോക്കൽ കണ്ടിട്ടുള്ള കുഴപ്പമില്ലെങ്കിൽ ഒരു പിന്നെ കടിയൊക്കെ എടുത്തൊന്ന് ഞങ്ങൾ മൂന്നാലാൾക്ക് ഒന്നൊക്കെ എടുത്തൊന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി കുഴപ്പമില്ലെങ്കിൽ പിന്നെ എടുത്ത്, അത് വേറെ രസമാണ്.
5: അതെ. പിന്നെ ഇതിൽ ഫുഡ് ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും ഭക്ഷണ വൈവിധ്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ ആളുകൾ പൊതുവേ മടിക്കുന്ന ചില ആ ഫുഡ് കഴിച്ചാൽ നമുക്ക് പറ്റാതെ വരുമെന്നുള്ളത്, അത് പൊതുവേ ശീലിച്ച് വരുമ്പം എല്ലാത്തിനും അഡാപ്റ്റ് ചെയ്ത് പോകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് കഴിക്കുമെന്ന് പറഞ്ഞു. എന്നാലും ഇന്ത്യയിൽ പോയതടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡായിട്ട് നമ്മളത് കേരളത്തിനല്ലാതെ തോന്നിയിട്ടുള്ള എന്തായിരിക്കും?
4: ഇന്ത്യയിൽ തന്നെയാണോ?
5: ഇന്ത്യയിൽ തന്നെ.
4: അങ്ങനെ പ്രത്യേകിച്ചാൽ ഹൈദരാബാദി ബിരിയാണി
5: അങ്ങനെ
4: നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ അതേപോലെ ജയ്സാൽമീറിൽ പോയപ്പോൾ ഒരു ഒരു മട്ടൺ കൊണ്ടിട്ടുള്ള ഒരു എൻ്റെ ഒരു പേര് ഞാൻ മറന്നുപോയി, ഒരു നല്ല ടേസ്റ്റുള്ളതായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ ഒരു വീക്ക്നെസ് എന്താ വെച്ചാൽ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വീണു പോകുന്നുള്ളതാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നോൺ വെജ് ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് പല വെറൈറ്റിയുള്ള സാധനങ്ങൾ
5: ഈ പോയ സ്ഥലത്ത് ഒരുവിധം എല്ലായിടത്തും കേരള ഫുഡ് അവൈലബിൾ ആണോ?
4: മിക്കവാറും ഒക്കെ
5: ഓക്കെ.
4: ഒരു നോർത്ത് ഇന്ത്യൻ കേരള ഫുഡ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ചപ്പാത്തിയും പിന്നെ ഒരു കടലക്കറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമല്ലോ. കുറേ കിട്ടും. ചോറ് കിട്ടാൻ, റൈസ് കിട്ടാൻ പ്രയാസമാണ്. ഈ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഈ നോമ്പിന് മുമ്പ് ഞങ്ങൾ മൈസൂർ ഭാഗത്ത് കൂടി ഒന്ന് പോയി. മൈസൂരിൽ ഞങ്ങൾ നാല് പേരാണ് പോയത്, മൂന്ന് പേരാണ് പോയത്. അതിൽ ഒരാൾ മീനിൻ്റെ ഒരു താല്പര്യക്കാരനാണ്. ഇവിടെ അവിടെ ഇരുന്ന് ഗൂഗിൾ ചെയ്ത് അടുത്തുള്ളൊരു ഒരു കട കണ്ടുപിടിച്ച് ഞങ്ങൾ രാത്രി മുറിയിൽ നിന്നിറങ്ങി, ഇശാസ്കാരൊക്കെ കഴിഞ്ഞിട്ട് മുറിയിൽ നിന്നിറങ്ങി ഒരു 10-12 കിലോമീറ്റർ പോയിട്ട് മെയിൻ റോഡിൽ പോയി ഒന്ന് ഉള്ളിലേക്ക് പോയി അവസാനം ആ കട കണ്ടുപിടിച്ച് പോയി. ഒരു സിംഗിൾ റൂം, അതിൽ പലതരം മീനുകൾ കഷ്ണം വെട്ടിയിട്ടും അല്ലാത്ത ഷേപ്പിൽ മസാലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് മൂന്ന് വെറൈറ്റി നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഒരു മൂന്നാല് ഐറ്റം നോക്കി ടെസ്റ്റ് ചെയ്തു. പിന്നെ അതന്നെ വീണ്ടും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചക്കക്കൂട്ടം തിന്നണ ഒരു മീൻ തിന്നു വന്ന്
5: അവിടെ
4: വളരെ
5: മൈസൂരിന്ന് പക്ഷെ അവിടെ നമ്മളൊരു കടൽ മീൻ പുഴമീനായിരിക്കും.
4: പുഴമീനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹൈലൈറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇത് കോഴിക്കോട് നിന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കഴിച്ചിൻ്റെ 4 ഇരട്ടി ബില്ല് വരും.
5: ശരി.
4: ആൾക്കാർ നമ്മളിപ്പോൾ എന്താണോ പറയുക, ഈ കോഴിക്കാലൊക്കെ പൊരിച്ചിട്ട് കടിച്ചു തിന്നില്ല, അത് മാത്രം കഴിച്ചിട്ട് പോകണ ആൾക്കാർ. അതുപോലെ ആൾക്കാർ വരുന്നു മീൻ മാത്രം കഴിച്ചിട്ട്
5: പോകുന്നുണ്ട്.
4: ആ പോകുന്നുണ്ട്. കണ്ടമാനം പാഴ്സലും പോകുന്നുണ്ട്.
5: ശരി.
4: അപ്പോൾ ഒരു എനിക്ക് പൊതുവേ മീൻ അത്ര ഞാനൊരു മത്സ്യപ്രേമിയല്ല, പക്ഷെ ഞാൻ രണ്ടാമത് വീണ്ടും പ്ലേറ്റ്
5: കഴിച്ചു. അല്ല പൊതുവേ ഈ മൈസൂരെ ഭാഗങ്ങളിലൊക്കെ മീനുണ്ട്, നമ്മൾ പോകുമ്പോഴൊക്കെ കാണലുണ്ട്, പക്ഷെ ആ മീനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഈ കുളത്തിൽ എവിടെയും വളർത്തു മീൻ.
4: പിന്നെ ഞങ്ങൾ ചോദിച്ചു അത് അത് വളർത്തു മീന് തന്നെയാണ്, പക്ഷേ പിന്നെ കുളം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ചെറിയ കുളമല്ല, അതല്ല, അത് വളരെ വിശാലമായ പിന്നെ ഏരിയകളിൽ മത്സ്യം വളർത്തുന്നതാണെന്ന് പറഞ്ഞത്. നമ്മൾ കേരളത്തിൽ ഇതേ മത്സ്യങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വളർത്തിയത് കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്
5: യാത്ര പോകാനോ ആഗ്രഹമുണ്ട് പല ആൾക്കാർ യാത്ര പോകണം. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ വാട്സപ്പിലും സ്റ്റാറ്റസിലൊക്കെ കാണുമ്പം കൊതി കൂടാത്ത ആളുകളുണ്ടാവില്ല, ഇവരൊക്കെ ഇങ്ങനെ പോയി. പക്ഷേ എൻ്റെ ബജറ്റില്ല, കയ്യിലെ ക്യാഷ് ഇല്ല, എന്തു ചെയ്യും? അപ്പം നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ, നമുക്കൊന്നും അത് നടക്കണ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഏതൊരു ലെവലിലുള്ള ഒരാൾക്കും യാത്ര ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ കാര്യം എന്താണല്ലേ?
4: യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പിന്നെ ട്രെയിനിലോ അല്ലെങ്കിൽ വിമാനത്തിലോ കയറിയുള്ള ദൂര സ്ഥലത്തേക്കുള്ളൊരു യാത്ര എന്നുള്ളതാണ്. യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും അതല്ലല്ലോ. നമ്മുടെ വീടിനടുത്ത് ഒരു കുന്നുണ്ടെങ്കിൽ, മലയുണ്ടെങ്കിൽ, വൈകുന്നേരം വെയിലറിയാൽ കുട്ടികളെയോ മക്കളെ കൂട്ടിയിട്ട് നമ്മുടെ അടുത്ത് ബൈക്കോ കാറുണ്ടെങ്കിൽ അങ്ങനെ പോവാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവുക. നടന്ന് പോകാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ അത് പോവുക.
5: ശരിക്കേ പിന്നെ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇസ്ലാമികമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകളൊന്നും നമ്മളെപ്പോലെ അടഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരു കാലാകാലം അവനവൻ്റെ വീടും ചുറ്റുപാടും മാത്രം ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥ പൂർവികർക്ക് ഉണ്ടായിട്ടില്ല. അവർ ഒരു ദൈവ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് നിരന്തരമായ യാത്രകളാണല്ലോ. ഇപ്പോൾ നബിയുടെ കാലത്താണെങ്കിലും അതിന് ശേഷമുള്ള സഹാബികളുടെ കാലത്താണെങ്കിലും പൂർവികരാണെങ്കിലും ഒക്കെ അവർ യാത്രകളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നാടും പരിസരവും ചുറ്റുപാടും പ്രദേശങ്ങളും കൾച്ചറും ഒക്കെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അഭിനയിലേക്ക് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് യാത്ര എന്ന് പറയുമ്പോൾ ഒരു ഗൾഫിലേക്കുള്ളൊരു യാത്ര അല്ലെങ്കിൽ വിമാനം കയറി പോകുന്ന യാത്രേൻ്റെ അപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു യാത്രകൾക്ക് കുട്ടികൾക്കും സ്ത്രീ പിന്നെ ഉമ്മമാർക്കും ഒക്കെ ഒന്ന് പുറത്തിറങ്ങാൻ അത് വീട്ടിലുള്ള ആളുകളുടെ ഒരു പ്ലാനായിട്ട് മാറണം എന്നാണ് അല്ലേ?
4: അതെ അതെ അതെ.
5: അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞിടത്ത് തിരിച്ചു വരികയാണെങ്കിൽ
4: നമുക്ക് നമ്മുടെ ഒരു പോക്കറ്റിന് ഒതുങ്ങിയ ഒരു യാത്ര പ്ലാൻ ചെയ്യാം. അതിപ്പോൾ ബസ് മിക്കവാറും ബസ്സിന് പോകണമെങ്കിൽ എത്തുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടാവും.
5: അതെ അതെ.
4: അതിൽ നമ്മൾ കുട്ടികളെ കൂടി പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുന്നം പുറത്തേക്ക് ആണെങ്കിൽ ഒരു 4 പൊതി കടലയും വാങ്ങി, അല്ലെങ്കിൽ കുറിക്കാൻ കുറച്ച് മിക്സ്ചറും വാങ്ങിച്ചിട്ട് വെയിലാറുന്ന സമയത്ത് ഒന്ന് അവിടെ കയറി അവിടെ കുറച്ചേരം ഇരുന്ന് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് എന്തായാലും ഒരു കുന്നംപുറം ആണെങ്കിൽ ഒരു സൂര്യാസ്തമയം ഉണ്ടാവും.
5: അതെ അതെ.
4: അത് കണ്ട് പോരുമ്പോൾ അതൊരു വൈബാണ് ഈ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ അതിൽ ഒരു അനുഭവത്തിൽ ഞങ്ങൾ കൂട്ടുകാർ കൊല്ലൂരിൽ കൊല്ലൂർ ആ സ്ഥലത്ത് ഒന്ന് പോയിരുന്നു. ഒരു ഓഫ് റോഡ് യാത്ര ഉണ്ട്, ഭയങ്കര
5: പാലക്കാട് കൊല്ലൂർ
4: കർണാടക ബോർഡർ
5: കൊല്ലൂർ
4: മൂകാംബിക ക്ഷേത്രം പറയില്ലേ, ആ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ആകുംബെ എന്ന് പറഞ്ഞൊരു ഒരു വലിയ കാടുണ്ട്. രാജവെമ്പാലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആകുംബയൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ള യാത്രയാണ്. അതിലൊരു രണ്ട് പയ്യന്മാരെ പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ജില്ല, ഞങ്ങൾ പാലക്കാട് ജില്ലയാണ്, മലപ്പുറം ബോർഡറാണ് എടുത്തനായിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അവരും പാലക്കാട് നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് പയ്യന്മാർ ഒരു എറൗണ്ട് 25. അപ്പോൾ അവർ ഇങ്ങനെ യാത്ര പോയപ്പോൾ അവർ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്, ചെക്കന്മാരാണ്. അപ്പോൾ ജോലി ചോദിച്ചപ്പോൾ അവർ BPL ചെറിയ ജോലിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ചെറിയൊരു പരിമിതമായ വരുമാനം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള സാമ്പത്തികം എന്ന് ചോദിച്ചു. അവർ നമ്മളെ അതിശയപ്പെടുന്നൊരു മറുപടിയാണ് പറഞ്ഞത്, ഞങ്ങൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാറ്റിവെക്കും, അത് കുറച്ച് ഏതാണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത യാത്ര പോകും. പിന്നെ അതിന് വണ്ടി സംഗതികളൊന്നുമില്ല, കിട്ടുന്ന അതിൽ ബസ്സിന് പോലും KSRTC പോകും. പിന്നെ നിങ്ങളെപ്പോലെയൊക്കെയുള്ള പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൂട്ടും ചോദിക്കും. ഞങ്ങളോടും ചോദിച്ചു, പക്ഷേ ഞങ്ങൾ വാഹനം ഫുള്ളായിരുന്നു. അപ്പോൾ അത് യാത്ര ചെയ്യണമെന്ന് മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പണമുണ്ടാവും, സമയമുണ്ടാവും, വേണ്ടത് എൻ്റെ അതിനുള്ളൊരു മനോഭാവം മാത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
5: വീട്ടിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ യാത്ര ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാവും, ഹസ്ബൻഡിനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യ ചിന്തയുണ്ടല്ലോ, മക്കൾക്കും താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ പോലും കുടുംബത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു മാനസിക ഉല്ലാസത്തിന് മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൊടുക്കാൻ വീട്ടിലെ ഗൃഹനാഥനെ ശ്രമിക്കണം എന്നുള്ളത് അതിലല്ലേ ഒന്ന് ഇടക്കുന്ന
4: പോലും. അതെ അതെ, അതിന് നല്ലത് ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഒരുപാട് യാത്ര ചെയ്യൽ ഇഷ്ടം ഉണ്ടാവില്ല, അവർ ശാരീരികമായി ഒക്കെയുള്ള അതൊന്ന്. പിന്നെ വീടിനോടൊരു വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും, അവിടെ ആ എൻ്റെ കട്ടിലിൽ കിടന്നാലേ ശരിയാവുള്ളൂ, എൻ്റെ ബാത്റൂമിൽ പോയാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് വാപ്പിയമ്മയും അഞ്ചുമാരും കുട്ടികളൊക്കെ പോയിട്ട് അങ്ങനെ ബസ്സിലൊക്കെ പോകാറുണ്ട്. അതിന് നല്ലതെന്താ വെച്ചാൽ ഒരുപാട് ദൂരമില്ലാത്തൊരു ഒരു കുറച്ച് ശാന്തമായൊരു സ്ഥലത്ത് റിസോർട്ടുകളൊക്കെ കിട്ടും. അത് ഈ വലിയ റിസോർട്ടുകളൊന്നും വേണമെന്നില്ല, നമ്മൾ തിരഞ്ഞാൽ പിന്നെ കിട്ടും, അതേപോലെ വില്ലകളുടെ ടൈപ്പൊക്കെ ഉള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് കുടുംബത്തിന് മൊത്തത്തിൽ താമസിക്കാനുള്ള ഒന്നോ രണ്ടോ വില്ലകളോ, അല്ല വീട്ടിൽ നിന്നാണെങ്കിൽ ഡോർമെട്രി മതിയല്ലോ. നമുക്ക് പിന്നെ നേരം നേരം കിടക്കാം, ഒരു രണ്ട് ഡോർമെട്രി കിട്ടിയാൽ മതിയല്ലോ, ആണുങ്ങൾ വേറെയും പെണ്ണുങ്ങൾ വേറെ അങ്ങനെയൊക്കെ കിടക്കണേ, അങ്ങനത്തെ സ്ഥലത്ത് പോവുക. പിന്നെ വനിതകളെന്ന് പറയുമ്പോൾ അവർക്ക് ഫുഡിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും, സാധനങ്ങൾ കൊണ്ടുപോയിട്ടൊരു ജമായത്തായിട്ട് ഭക്ഷണം പാകം ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ അവർ ഭക്ഷണം പാകം ചെയ്ത് തരാനുള്ള സംഗതികൾ ഉണ്ടാവും. അപ്പോൾ കുറച്ച് യാത്ര ചെയ്തിട്ട് കൂടുതൽ വിശ്രമിക്കുന്ന രൂപത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറേ വർത്തമാനം പറഞ്ഞ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അധ്യാപകരെ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒന്നുകൂടിയും പിന്നെ എനർജറ്റിക് ആക്കാൻ പറ്റും, കുറച്ച് പാട്ടൊക്കെ പാടിച്ച് കഥകളൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് മതി, രാത്രി ഒന്ന് വിശ്രമിച്ച്
5: ഒരുപാട് സ്ട്രെസ് അവിടെ തന്നെ റിലീസായി പോകും.
4: പിന്നെ നമ്മളുള്ള ആത്മബന്ധം ഒന്നും കൂടി ഒന്ന് കൂടും. ഇപ്പോൾ കുടുംബത്തിനാണെങ്കിലും ചിലരോടൊക്കെ അങ്ങനെ മുണ്ടുമ്പോൾ ഒരു മസിൽ പിടിച്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടോ, അതൊക്കെ ആണ്ട് അങ്ങനത്തെ വാശിയും വൈരാഗ്യമൊക്കെ എങ്ങനെയാണ്ട് മഞ്ഞു പോലെ ഉരുകി പോവും.
5: അപ്പോൾ യാത്ര എന്ന് പറയുമ്പം വിമാനം കയറി പോകണം മാത്രം ആലോചിക്കണ്ട.
4: അതെ അതെ അതെ, ആർക്കും യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല അടുത്തുള്ള ഒരു കുന്നിലേക്കുള്ളതൊരു യാത്രയാണ്, ബസ് കയറിയിട്ട് അടുത്ത ചെറിയ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ അടുത്തടുത്തുണ്ടാവുമല്ലോ, അവിടെ പോകുന്ന യാത്രയാണ്. ഇനി നേരത്തെ പ്ലാൻ ചെയ്ത് പാസ്പോർട്ടും വിസയൊക്കെ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും ഒരു യാത്രയാണ്. ആർക്ക് പറ്റിയതും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, കാരണം ഭൂമി വിശാലമാണ്, ഭൂമിയിലും ആകാശ നിറയെ കാഴ്ചകളുണ്ട്, അത് കാണാനുള്ളൊരു കണ്ണ് നമുക്കുണ്ടാകുക എന്നുള്ളത് മാത്രമാണ്.
5: യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമല്ല, ചില യാത്രകൾ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ജീവിപ്പിക്കുന്നതായിരിക്കാം,
4: റിഫ്രഷ്
5: ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകൾ നമുക്ക് നമ്മളുടെ വിശ്വാസത്തിനും നമ്മളുടെ കൾച്ചറിനും അനുയോജ്യമായ രൂപത്തിൽ യാത്രകൾ പ്ലാൻ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ യാത്രയെ പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിലൂടെ നമ്മൾ ഇബ്നു അലിക്ക യാത്ര ചെയ്തിട്ടുള്ള രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന് പറഞ്ഞ വിശിഷ്ടം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായൊരു കോട്ടയിലേക്കുള്ള യാത്രയുടെ അനുഭവങ്ങളായിരിക്കും ഇൻഷാല്ലാ ഉണ്ടാവുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ജയ്സാൽമീർ അനുഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇത്രയും ഈ ഒരു എപ്പിസോഡിൽ ഇതുവരെ സംസാരിച്ചതിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.
4: നാം
2: ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ദൃശ്യം യാത്രക്കൊരുങ്ങും നേരം. ഇബിനു അലി എടത്തനാട്ടുകര, ഒപ്പം വി ടി അബ്ദുസ്സലാം എന്നിവരാണ് ഇതുവരെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
6: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

നിങ്ങളുടെ ഫീഡ്ബാക്കുകളും അതുപോലെ തന്നെ സംശയങ്ങളുമെല്ലാം വാട്സപ്പ് നമ്പറായ 9544 845 840 എന്ന നമ്പറിലേക്കും പീസ് റേഡിയോ ഫീഡ്ബാക്കിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നത്തെയും പോലെ തന്നെ ഇന്ന് നാം ആരംഭിക്കുകയാണ്. നമ്മുടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് മിശ്രി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെടുത്തൊരു ചോദ്യം, ആ ചോദ്യത്തിൽ അവർ മനസ്സിലാക്കിയത്, അവരെഴുതിയൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം പോലെയല്ല അവരത് മനസ്സിലാക്കിയത്. അതായത് ഒരു പെൺകുട്ടി, അവൾ 21 വയസ്സായ ഒരു മോളാണ്. അവൾ ഒരു സലഫി ആദർശമൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവർ സീനിയറായിട്ട് വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഭർത്താവ് ഈ പെൺകുട്ടിക്ക് മെസ്സേജുകൾ അയച്ചു, അവളുടെ ഫോട്ടോ ചോദിച്ചു, നഗ്ന ഫോട്ടോകൾ ചോദിച്ചു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും റൂമെടുത്ത് നമുക്കൊന്നിച്ച് കഴിയാം എന്നൊക്കെ പറഞ്ഞ് അവിടെ മെസ്സേജ് അയച്ചു. ഇത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു എന്താ പേടി തോന്നി. അപ്പോൾ ഈ പെൺകുട്ടിയെ ഇവരറിയും ചെയ്യും. അപ്പോൾ ഇത് അവരോട് പറഞ്ഞാൽ അവരുടെ കുടുംബജീവിതം തകരാറാകുമല്ലോ. അങ്ങനത്തെ ഒരു സംശയമാണ്, ഒരു ഒരു ഭീതിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിൽ നിന്ന് മറുപടി കിട്ടിയതൊരു അഭിഹിതം, രണ്ടുപേരും തമ്മിലൊരു അഭിഹിതം ഉണ്ടായി. അപ്പോൾ ആ നിലക്ക് പിന്നെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് മറുപടി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അവരെ മറുപടി. ഇപ്പോൾ അവർ പറയുന്നത് ആ മറുപടിക്ക് ശേഷം രണ്ടും കൂടി കൂട്ടി അവർ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് വിവാഹമൊക്കെ ചെയ്ത് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ പുരുഷന്മാരുടെ ഈ ഒരു സ്വഭാവം കാരണം മൊത്തത്തിൽ എല്ലാവരെയും ഞാൻ അതുപോലെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഒരു പരിഹാരം, രണ്ട് പരിഹാരങ്ങൾ വേണം.

0: നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധമുണ്ട്. അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉത്ഭവിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ പൊതുവെ ഒരു ആണിനോട് ചാറ്റ് ചെയ്യുമ്പോഴും എന്തേ ചിന്തിക്കുള്ളൂ, അത് അവരുടെ ഒരു പെണ്ണായ ഒരു സുഹൃത്തിനോട് ചാറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ വാപ്പനോട് ചാറ്റ് ചെയ്യുന്ന പോലെ, ഭർത്താവിനോട് ചാറ്റ് ചെയ്യുന്നത് പോലെ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സഹപ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു ക്ലാസ്മേറ്റിനെ ആരെങ്കിലുമൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അയാളുമായി ഉണ്ടാകുന്ന ഒരു സൗഹൃദത്തെ കേവല സൗഹൃദമായി മാത്രമേ ഒരു സ്ത്രീ കാണുന്നുള്ളൂ. പക്ഷേ പുരുഷനൊരിക്കലും അങ്ങനെയല്ല കാണുന്നത്. ഒരു സ്ത്രീയിൽ നിന്ന് തന്നിലേക്കുണ്ടാകുന്ന ഏത് അപ്രോച്ചുകൾ, ഏത് ബന്ധങ്ങളെയും എന്താണ് ഒരു പാതി തെറ്റായ മനസ്സോടുകൂടെയാണ് എന്ത് ചെയ്യണത്, പൊതുവെ പുരുഷന്മാർ കാണുന്നത്. പുരുഷൻ്റെ ഒരു മാനസികാവസ്ഥയാണത്. അപ്പോൾ അത് പലപ്പോഴും സ്ത്രീകൾക്ക് മനസ്സിലാവാതെ പോകും. അപ്പോൾ ആദ്യഘട്ടങ്ങളിലുള്ള സൗഹൃദങ്ങളോടും മെസ്സേജുകളോടൊക്കെ അവർ പോസിറ്റീവായി പ്രതികരിക്കും. ഈ പ്രതികരണത്തെ പുരുഷന്മാർ കൂടുതൽ തെറ്റിദ്ധരിക്കും. എന്ത്, അയാൾ എന്ത് വിചാരിച്ചോ അതിനനുകൂലമാണ് ഈ പ്രതികരണങ്ങളൊക്കെ എന്ന് എന്ത് ചെയ്യും, വിചാരിക്കും. അങ്ങനെ വിചാരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, കൂടുതൽ ശക്തമായിട്ട് ഇവരിലേക്ക് അടുക്കാൻ ശ്രമിക്കും. അപ്പോഴാണെന്ത്, നമുക്ക് റൂം എടുത്തൂടെ, നമുക്ക് പുറത്ത് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് അതിന് മാത്രം ഇവർ പാകമായിട്ടുണ്ട് എന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഇവരവിടെ എത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവരെന്ത് ചെയ്തിട്ടില്ല, അയാളുമായൊരു അഭിഹിതത്തിനൊന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത തന്നെ അവരുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതിൽ പോലും അവർക്ക് വിഷമമുണ്ടാവാനുള്ള കാരണം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആണ് പുരുഷൻ്റെ മനസ്സ് എന്ന് സ്ത്രീകൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ പുരുഷന്മാരെയും തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാരണമായി ഇതിനെ കണ്ടുകൂടാ. ഒരു വിവാഹം കഴിച്ചാൽ പോലും എനിക്ക് വരുന്ന ഭർത്താവ് ഇതേപോലെ ഈ സ്ത്രീകളോട് ഇതേപോലെയാണ് എല്ലാ പുരുഷന്മാരും പെരുമാറുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അങ്ങനെ എല്ലാ പുരുഷന്മാരോടും നമ്മളൊരു മെസ്സേജ് ചെയ്ത് അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുപക്ഷെ ഇതേപോലെ പ്രതികരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഒരു പുരുഷൻ നമ്മളോട് ഏതെങ്കിലും നിലയ്ക്ക് ചാറ്റ് ചെയ്യും, ചിലപ്പോൾ ഒരു പക്ഷേ ഇതുവരെ ഒരു പെണ്ണിനോടും ചാറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരാളോടും മോശമായി ചാറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരാൾ ആദ്യമായിട്ട് ഒരു സ്ത്രീയോട് ചാറ്റ് ചെയ്യുമ്പോഴും അനുകൂലമായ മെസ്സേജുകൾ കിട്ടുമ്പോൾ ഒരു പുരുഷൻ എന്ന നിലക്ക് അയാൾ എന്ത് ചെയ്യും, ചെറിയ സൂക്ഷ്മതക്കുറവുള്ള ഒരാളാണെങ്കിൽ അയാൾ സ്വാഭാവികമായും ഈ തെറ്റിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് കാര്യത്തിനാവട്ടെ തമാശക്കാവട്ടെ ഇനിയൊരു മതപരമായ കാര്യത്തിനാകട്ടെ, ഒരു പുരുഷനോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ജീവിതത്തിൽ ഉണ്ടാവരുത്. അത് ഇസ്ലാം അടച്ച ഒരു വഴിയാണ്. ലാ യഹ്ലുവന്ന റജുലും ബിഇമ്ര എന്നാണ്. ഒരു പെണ്ണുമാണ് ഒറ്റയ്ക്കാവാൻ പറ്റൂല. എന്ത് സംസാരിക്കുന്നു എന്നതിലുപരി നമ്മൾ ഒറ്റക്കാണല്ലോ എന്ന വിചാരമാണ് തെറ്റിനുള്ള ഏറ്റവും വലിയ പ്രചോദനം. ഇവർ എന്ത് പറഞ്ഞു, എന്ത് സംസാരിച്ചു, വല്ല അശ്ലീലങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം, ഞാനും നീയും ഒറ്റക്കാണല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒറ്റക്കാണല്ലോ എന്ന ചിന്തയിൽ എന്ത് ചെയ്യും, അങ്ങനെ ഇരിക്കുന്നവരുടെ ഇടയിലേക്ക് പിശാച് വരും. അപ്പോൾ സ്വാഭാവികമായവരുടെ ചിന്താഗതികൾ മാറും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ വിശ്വസ്തരായ, വളരെ തക്കവയുള്ള, വളരെ സൂക്ഷ്മതാബോധമുള്ള എത്രയോ സ്ത്രീ പുരുഷന്മാർ ഈ അപകടത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം എന്താണ്, ഒറ്റയ്ക്കാവുന്നത് കൊണ്ട് പ്രശ്നം. അപ്പോൾ ഇവിടെ മെസ്സേജുകൾ എന്താണ്, ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് ഇത് പറയാൻ ധൈര്യം കിട്ടിയത്. ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അയാൾ പറയും, ഒരു ഗ്രൂപ്പിലാണെങ്കിൽ നമുക്ക് വേറെ റൂം എടുക്കാമെന്നൊക്കെ പറയും. അപ്പോൾ ഒറ്റയ്ക്കുള്ള മെസ്സേജുകൾ ചെയ്യുമ്പോൾ ഏത് പുരുഷൻ്റെയും സ്വഭാവങ്ങൾ ഈ ഒരു വഴിയിലേക്ക് വരും. അതുകൊണ്ട് സൂക്ഷിച്ച് പെരുമാറിയാൽ ഒരു പുരുഷൻ്റെ അടുക്കുന്ന ഒരു അപകടവും ഉണ്ടാവാൻ പോകുന്ന ഒരു സ്ത്രീക്ക് ആദ്യത്തെ പ്രതികരണം തന്നെ മോശം തോന്നിക്കഴിഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കണം. അയാളോട് വളരെ ശക്തമായി പ്രതികരിച്ച് അയാളെ ബ്ലോക്ക് ചെയ്ത് ഒരിക്കലും ബന്ധപ്പെടാത്ത ദിവസത്തിൽ അത് അവസാനിപ്പിക്കണം. ഒരുവിധം ഒരു കാര്യത്തിനും അങ്ങനത്തെ പുരുഷന്മാരുമായി ബന്ധപ്പെടാൻ തന്നെയുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമുള്ളൂ. പുരുഷന്മാർക്ക് തിരിച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല. എത്രയോ ആളുകൾ എന്തുണ്ട്, ജീവിതത്തിൽ സൂക്ഷ്മത ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കാരം നോക്കുമ്പോൾ തന്നെ സൂക്ഷിക്കുന്ന കാര്യമാണ് തൻ്റെ സ്വകാര്യതകൾ. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ദീനുള്ള ഒരു പുരുഷനാണെങ്കിൽ അയാൾ ഈ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കും. അതിനെല്ലാ പുരുഷന്മാരെയും ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അതെ, നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഒരു സഹോദരി, അവർ ഗൾഫിലാണുള്ളത്, 3 വയസ്സായ ഒരു കുട്ടിയുണ്ട്. കുട്ടിയായതിന് ശേഷമുള്ള ഒരു സ്വഭാവമാണ്, ഫ്ലൈറ്റിൽ കയറുമ്പോൾ അവർക്കൊരു വെപ്രാൻസൈറ്റി ഉണ്ട്, വെപ്രാളം. അപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം അവസാനം അവർ നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ദിവസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഒരുതരം ഒരു ബേജാർ അവർക്കുണ്ട്. അത് എങ്ങനെയാണ് അതൊന്ന് പരിഹരിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്.
0: ഇത് ഇത്തരം ഫോബിയകൾ, ഭയങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുക്കെ പോലീസ് പിടിച്ചു വിചാരിക്കുക, പിന്നെ എനിക്ക് പോലീസ് ജീപ്പ് കാണുമ്പോഴൊക്കെ എന്തായിരിക്കും പേടിക്കാറ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന

0: ദുരന്തങ്ങൾ, ആകസ്മികമായ സംഭവങ്ങൾ, ഇതൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. ഇപ്പം പെട്ടെന്ന് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി, പിന്നെ അതൊക്കെ മാറിയാൽ പോലും നമ്മൾ ആ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, വളരെയധികം സമയമെടുക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ നിന്നൊരാൾക്ക് ഒരു അപകടം വന്നു, അപ്പോൾ ആ അപകടം നമ്മൾ കണ്ടു, പിന്നെ നമ്മളെന്താ വെച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, വളരെ ഭീകരമായി നമ്മൾ ഭയപ്പെടും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും മുൻ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കുണ്ടാകുന്നൊരു ഭയമാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഇവരെപ്പോഴെങ്കിലും ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് എന്തുണ്ടാവുക, ഇപ്പോൾ ഫ്ലൈറ്റ് ഒന്ന് ജെർക്കിയേ, അല്ലെങ്കിൽ മേഘങ്ങളിൽ പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവേ, അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യും, ഇത് ആകാശത്താണല്ലോ,
1: അതെ,
0: കപ്പൽ പോലെയോ അല്ലെങ്കിൽ ബസ് പോലെയോ കാറ് പോലെയോ ഒന്നുമല്ല. അപ്പോൾ എന്ത് സംഭവിക്കും എന്നൊരു ഭീതി പൊതു വിമാന യാത്രക്കാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് വിമാനത്തിൽ കയറുന്നതിന് അവർക്ക് പേടിയായിരിക്കും.
1: അതെ,
0: അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ വിമാന ദുരന്തങ്ങൾ നമ്മളിങ്ങനെ വായിക്കുമല്ലോ, അവിടെ വിമാന ദുരന്തം നടന്നു, ഇപ്പോൾ കരിപ്പൂരിലുണ്ടായി, അവിടെ ഉണ്ടായി, ഇവിടെ ഉണ്ടായി, അങ്ങനെ ആൾക്കാർ മരിച്ചു, അത് കരിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ യുദ്ധ വിമാനങ്ങൾ തകർന്ന് വീഴുന്നു, ഇങ്ങനത്തെ വാർത്തകൾ ഇങ്ങനെ വായിക്കുമ്പോൾ എന്ത് ചെയ്യും, വിമാനം എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഈ വിവരങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരികയും ഒരു ഫോബിയ, ഒരു ഭയം നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് വരികയും ചെയ്യും. അപ്പോൾ അതിനവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വിചാരിച്ചാൽ, നമ്മൾ പോസിറ്റീവായി കുറച്ച് ചിന്തിക്കുക, അപ്പോൾ ധൈര്യം കിട്ടുന്ന കുറേ കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആകാശത്ത് എത്ര വിമാനങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് വിമാനങ്ങളുണ്ടാവും ആകാശത്ത്. അത് എത്ര മണിക്കൂറാണ്, ഇവിടുന്ന് അമേരിക്കക്കൊക്കെ പറക്കണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? അപ്പോൾ ഇത്രയും സമയം ആകാശത്ത് എന്ത് ചെയ്യണം, ഈ വിമാനം താഴെ വീഴാതെ നിൽക്കണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും എന്താ വെച്ചാൽ അങ്ങനെ കയറുമ്പോഴേക്കിനത് വീണ സാധനമാണെങ്കിൽ ആരെങ്കിലും ഇതിൽ യാത്ര ചെയ്യും.
1: ശരി,
0: ഏറ്റവും സുരക്ഷിതമായ ഇപ്പോൾ ബസ് ആക്സിഡൻറ്റുകൾ, ട്രെയിനിൻ്റെ ആക്സിഡൻറ്റുകൾ, കപ്പൽ ദുരന്തങ്ങൾ, ഇതിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വിമാന ദുരന്തങ്ങൾ എന്താണ്,
1: വളരെ
0: കുറവാണ്. അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇതിന് ജോലി ചെയ്യുന്നൊരു പിന്നെ പൈലറ്റിനെ പറ്റി ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇവരിപ്പോൾ എന്തെങ്കിലും ഒരു യാത്രയെ പറ്റി ചോദിക്കണത്, ഒരു പൈലറ്റ് ആണല്ലേ ജീവിതകാലം മുഴുവൻ എന്താണ് ഈ യാത്രയല്ലേ. അപ്പോൾ ഇത് ഇത്ര സുരക്ഷിതമായൊരു വാഹനം അല്ലാന്നുണ്ടെങ്കിൽ ഈ ജോലിക്കാരൻ നിൽക്കൂ, നമുക്ക് എപ്പോഴും യാത്ര ചെയ്താൽ മതി, സ്ഥിരമായി ഇതിന് ജോലിക്കാരൻ നിൽക്കൂ, ഒരിക്കലും നിൽക്കൂല. പിന്നെ വിമാനം എന്നുള്ളത് ഇന്നൊന്നിലും ആരംഭിച്ച ഒരു പ്രക്രിയ അല്ലല്ലോ, എത്രയോ കാലങ്ങളായി ആരംഭിച്ച ഒരു പ്രക്രിയയാണ്. പിന്നെ ഇപ്പോൾ ലോകത്തെ ഏറ്റവും സുരക്ഷിതത്വം ആവശ്യമുള്ള ആൾക്കാരാണ് രാഷ്ട്ര തലവന്മാർ, അവരൊക്കെ ഒറ്റയ്ക്കൊരു വിമാനത്തിലാണ് എന്ത് ചെയ്യുക, ഒരു പക്ഷേ ചെറിയൊരു കാറിന് പോകാവുന്ന ദൂരത്തേക്ക് പോലും എന്ത് ചെയ്യും, വിമാനത്തിൽ സഞ്ചരിക്കും. അപ്പോൾ വിമാനം തന്നെ സുരക്ഷിതമായൊരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതില്ല ഭൗതികമായ നിലയ്ക്ക് വിമാനത്തിൽ ചിന്തിച്ച് പേടിക്കേണ്ട ഒരു കാര്യമില്ല, വളരെ അപൂർവമായിട്ടാണ് അപകടം നടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ യാത്രാ സമയത്ത് കുറേ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളുടെ ഒക്കെ അർത്ഥം എന്താ വെച്ചാൽ, ഈ പ്രാർത്ഥനയിൽ എനിക്ക് എന്ത് ചെയ്യണം, സുരക്ഷിതത്വം നൽകണം, അള്ളാഹുമ്മ ഇന്നി ആഊദു ബിക വഅസാഇ സഫർ എന്നാണ്, യാത്രയുടെ കെടുതികളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ് പറയണത്. അതേമാതിരി ബിസ്മില്ലാഹി തവക്കൽതു അലാ അല്ലാഹ് വീട്ടിൽ തന്നെ പറയാം. അപ്പോൾ ഇന്ന് ഞാനൊക്കെ പ്രാർത്ഥിച്ചാൽ ഇറങ്ങിയത്, ഞാൻ ചെല്ലേണ്ടതൊക്കെ ചെല്ലിക്കണം എന്ന് വിചാരിച്ച് സമാധാനത്തോടെ ഇരുന്നാൽ മതി. പിന്നെ ഇത്ര സമയം വിമാനത്തിൽ പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇനി ഇന്നൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വിചാരിക്കാം. ആ സമയത്ത് എന്ത് ചെയ്യുക, വിമാന യാത്രയുടെ സമയത്ത് പരമാവധി എന്തെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലുക, ഇസ്തിഗ്ഫാർ നടത്തുകയൊക്കെ ചെയ്തിട്ട് ഇരുന്നാൽ സ്വാഭാവികമായും അവർക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഒരു സഹോദരൻ്റെ ചോദ്യമാണ്. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ്. കൃത്യമായി നിസ്കാരവും ദീനും ദിക്റുകളും, ഇപ്പോൾ യാത്ര ബൈക്കിലാണെങ്കിൽ പോലും ദിക്റൊക്കെ ചൊല്ലുന്ന, അധികാരികളൊക്കെ ചൊല്ലുന്ന നല്ലൊരു വിമാനമാണ്. പക്ഷെ അവൻ പറയണമെന്ന് വെച്ചാൽ, ഇതൊക്കെ എൻ്റെ പരസ്യ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ രഹസ്യ ജീവിതത്തിൽ ഞാൻ വളരെ മോശമാണ്. ഞാൻ പോൺ സൈറ്റ് കയറാറുണ്ട്, അത് കണ്ടിട്ട് മാസ്റ്റർ വാഷ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അപ്പം തന്നെ എനിക്ക് കുറ്റബോധം വരും, ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും. പക്ഷേ എങ്ങനെയും ഇതൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഒന്ന് പുറത്തിറങ്ങി ഏതെങ്കിലും ഷെയ്ത്താൻ അപ്പൊക്കെ എന്തെങ്കിലും ഒരു ലേഡീനെ കാണിക്കും, ഞാൻ ഒന്ന് ഉള്ളിൽ പോയിട്ട് ഒന്ന് ഫോൺ തുറന്ന് കാണും, ഇങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഇതിങ്ങനെ ഇടയ്ക്ക് അത് കാണുന്നു, ഇപ്പം ഇടയ്ക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നു, ഇതൊന്ന് ഒഴിവാക്കി കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്.
0: ഇതിപ്പോൾ പ്രായം കുറഞ്ഞ ഒരു കൗമാരത്തിലുള്ള ഒരു കുട്ടിയാണെന്നാണ് നമുക്ക് ചോദിച്ചു മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ ഇന്ന് വളരെ പ്രായമായിട്ടുള്ള വിവാഹിതനൊക്കെ ആയിട്ടുള്ള ഒരാളുടെ ഒരു മെസ്സേജ് ഇപ്പം എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ മെസ്സേജിൽ അയാൾ ഇതേപോലെ ഫോൺ സൈറ്റുകൾ കാണുന്ന, ഇതേപോലെ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയണത്, ഞാനിപ്പോൾ ഒരു പ്രത്യേക രോഗിയാണെന്ന്, ഏതോ സ്വപ്ന ലോകങ്ങളിൽ എന്തൊക്കെയോ ചിന്തിക്കുക, എവിടേക്കോ ഇങ്ങനെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ആകെക്കൂടെ ജീവിതം എന്ത് ചെയ്യാണ് ഒരു ഭ്രാന്തായ അവസ്ഥയിലായിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനൊരു രോഗം, മനഃശാസ്ത്രപരമായി ഇങ്ങനെ ഒരു രോഗം ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അപ്പം ഞാൻ ഇത് രക്ഷപ്പെടുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഞാൻ ഒരു മാസം നിർത്തി, രണ്ട് മാസം നിർത്തി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അയാളുടെ മെസ്സേജ് വായിച്ചാൽ തന്നെ അയാൾ വളരെ ഭീകരമായ ഒരു ജീവിത പ്രതിസന്ധിയിലാണ് പോണത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുട്ടി ആത്മാർത്ഥമായി ഇന്ന് മാറാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അവനെന്താ വെച്ചാൽ ദീനിയായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ദീനിന് വിരുദ്ധമായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കരമായ മനസാക്ഷി കുത്തുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം തന്നെ ഈ മനസാക്ഷി കുത്താണ്. നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സമാധാനം കിട്ടൂല, നമുക്കൊരു കാര്യത്തിനും കോൺസെൻട്രേഷൻ കിട്ടൂല, നമുക്ക് നേരെ പക്ഷേ അതായത് ജീവിതത്തിൻ്റെ എല്ലാ എൻജോയ്മെൻറ്റും നമുക്കാണ് നഷ്ടപ്പെട്ടു. നമ്മൾ വളരെ ഒരു ഭീതിയിൽ വളരെ മൂഖമായി ഭയങ്കര കുറ്റബോധത്തിലാണ് ജീവിക്കുക. പൊതുവേ ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും പോൺ സൈറ്റ് കാണുന്ന ആൾക്കാർക്കും അതണ്ട് കാണുന്ന ഭയങ്കര ആവേശത്തിരിക്കാരം, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദുഃഖമായിരിക്കും, ഭയങ്കരമായ സങ്കടം, ഭയങ്കരമായ വിഷമം, ഭയങ്കരമായ ദുഃഖം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ചെയ്യേണ്ടത് എന്താണോ ഇത്തരമൊരു ചിന്താഗതിയിലേക്കും പ്രവർത്തനത്തിലേക്കും നമ്മളെ നയിക്കുന്നത്, ആ കാരണം നമ്മൾ ഇല്ലാതാക്കാതെ നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ലേ, ഒരിക്കലും ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഉറപ്പായിട്ട് എന്താ വെച്ചാൽ ഈ പോൺ സൈറ്റ് കാണുന്നത് കൊണ്ടും നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്തു ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ സ്ത്രീകളുണ്ടെങ്കിൽ അവരെ നോക്കി അങ്ങനെ പോകുമ്പോൾ ഈ ഒരു പ്രചോദനം നമ്മളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കല്ലേ. ഒരു ഭാഗത്ത് നമ്മളിതിനുള്ള പ്രചോദനം ഉണ്ടാക്കുകയും ഒരു ഭാഗത്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ. അതായത് ഇപ്പോൾ ഒരാൾ നമ്മളെങ്ങനെ തടുത്തു നിർത്താൻ ശ്രമിക്കുന്നു, ഒരാൾ ബാക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മളെ പുഷ് ചെയ്യണം. ശരി, അപ്പം തടുത്തു നിർത്താൻ നിർത്തുന്നതിനേക്കാളും ശക്തി പുഷ് ചെയ്യണതിനുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ചെയ്യൂലേ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ പൂർണ്ണമായും നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുക. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കണ്ണുകളെ നിയന്ത്രിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള പ്രചോദനം ഉണ്ടാവില്ല. ഇതിന് തോന്നണമെങ്കിൽ എന്ത് വേണം, ഏതെങ്കിലും സ്ത്രീകളുടെയോ അല്ലെങ്കിൽ നഗ്നമായ എന്തെങ്കിലും ചിത്രങ്ങളോ കാര്യങ്ങളോ പോൺ സൈറ്റുകളോ ഒക്കെ നമ്മൾ കാണുകയും ഭാവനയിൽ കാണുകയൊക്കെ ചെയ്യണം, അല്ലാതെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി എന്താണെന്ന് വിചാരിച്ചാൽ അത്തരം പരിശ്രമങ്ങളിൽ നിന്ന് അവരെ മാറി നിൽക്കുകയാണെങ്കിൽ അയാൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു നിശ്ചിത ദിവസം അതിൽ നിന്ന് അങ്ങോട്ട് വിട്ടുനിന്ന് നമ്മളെന്ത് ചെയ്യുകയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാക്കുക. അതായത് ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ തോന്നുക. അപ്പോൾ എന്ത് ചെയ്യണം, ടൈറ്റ് ഷെഡ്യൂളാക്കുക, ലൈഫിൽ വിശ്രമമില്ലാത്ത ഷെഡ്യൂളാക്കുക. ഒരു ദിവസം ഞാനൊരു 100 പേജ് വായിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇന്ന കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കോഴ്സും കൂടി ഞാൻ ഇതിന് അഡീഷനായി ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യാൻ നിസ്കരിക്കാൻ എന്ത് ചെയ്യും, പള്ളിയിലെത്തും എന്ന് പറഞ്ഞാൽ ഫുൾ എൻഗേജ്ഡാണ്. നമുക്കൊരു ടൈം വിശ്രമമില്ല, ഉറങ്ങേണ്ട ടൈം വെച്ചാൽ അങ്ങനത്തെ ടൈറ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കാം. ഉറങ്ങേണ്ട സമയത്ത് മാത്രം ബെഡ്റൂമൊക്കെ ചെല്ലുക. ബെഡ്റൂമിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡോറൊന്നും ക്ലോസ് ചെയ്യാതെ വിവാഹിതനല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കിടക്കുക. പിന്നെ കഴിയുകയാണെങ്കിൽ എന്താ വെച്ചാൽ തീരെ കൺട്രോൾ അല്ലെങ്കിൽ ഫോണ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, തൽക്കാലം ഒഴിവാക്കിയിട്ട് ഒരു കോൾ ചെയ്യാൻ പറ്റുന്ന ഫോൺ മാത്രം എടുക്കാം. നമ്മുടെ വാട്സപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നമ്മുടെ ഉമ്മൻ്റെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഇതിലേക്ക് കൊടുക്കാം, എന്നിട്ട് അവരെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിലേക്ക് നമ്മൾ വാട്സപ്പ് ചെയ്യാൻ വേണ്ടി പറയാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതായ നിലക്കുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ നടക്കും. പിന്നെ രാവിലെയും വൈകുന്നേരമുള്ള ദിക്രികൾ, പ്രത്യേകിച്ചും ലായിലുള്ള ശരീരം മുൽക്കോലു അഹമ്മദ്ഹമ്മദ്ഹമ്മദ്ഹമ്മദ്ഹമ്മദ്ഹമ്മദ്ഹമ്മദ് അതൊരു 100 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം പറയാം. ഖുറാൻ്റെ ഉത്ബോധനങ്ങൾ നിരന്തരമായി കേൾക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ വിട്ടു നിൽക്കാൻ കഴിയും. അതായത് തെറ്റല്ലേ, തെറ്റുപേക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എന്താണ് കാര്യം. പിന്നെ എനിക്ക് ഇതിലൊരു കാര്യം അഡീഷണലായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം കണ്ടിരുന്നു. അപ്പോൾ ആ ഡോക്ടർ ഇതിനെപ്പറ്റി മാസ്റ്റർബേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞ് മാസ്റ്റർബേഷൻ നല്ലൊരു കാര്യമാണെന്നാണ് പറഞ്ഞത്. ശരിക്കൊരു ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരാളാണ് അവരെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരുടെ വേഷവും രൂപങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ആണെങ്കിൽ ഇവരെന്തടിസ്ഥാനത്തിലാണ് നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് അതിന് ദോഷം ഉണ്ടാവില്ല എപ്പോഴാണെന്ന് വെച്ചാൽ, അഡിക്ഷൻ വരുമ്പോൾ മാത്രമേ ദോഷമുള്ളൂ എന്നാണ്. ഒരാഴ്ചക്ക് ഒന്നോ രണ്ടോ വർഷം കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അഡിക്ഷൻ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് നിർത്താൻ ആരെക്കൊണ്ടെങ്കിലും പറ്റൂ? ഏറ്റവും വലിയൊരു ലോജിക്കില്ലായ്മയല്ലേ പറയുന്നത്? കള്ളിന് അഡിക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യുക, ആഴ്ചക്ക് ഒരു വട്ടം കൂടെ കുടിച്ച് കുടിച്ച് പോയാൽ മതി. അങ്ങനെ ആദ്യം കുടിക്കണമെന്നൊക്കെ ഒരു വട്ടം കുടിക്കണം എന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനെ ഡെയിലി ആയത്, പിന്നെ ഇങ്ങനെ 24 മണിക്കൂറായത്. അപ്പോൾ അഡിക്ഷനുള്ള ഒരു പ്രവൃത്തികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒന്നോ രണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്താൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ കൊടുത്തും കാട്ടി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇത്തരം അപകടങ്ങളിലേക്കും ഭയങ്കരമായ പിന്നെ സ്ട്രെസ്സിലേക്കും പ്രയാസങ്ങളിലേക്കും നയിക്കുന്നതും ഇത്തരം ആളുകൾ ഇതൊന്നും തെറ്റല്ലാതെ കാണാനുള്ളൊരു കാരണം അതാണ്.
1: ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ 15 വർഷമായിട്ട് അവർ വിവാഹം ചെയ്തിട്ടുണ്ട്. കുട്ടികളുണ്ട്. ഭർത്താവായിട്ട് നല്ല നിലക്കായിരുന്നു അവരെ കുടുംബജീവിതം മുന്നോട്ട് പോയത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അവരെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസുകൾ വന്നു. ഇയാൾക്ക് ബിസിനസ് പൊളിഞ്ഞു, അതുപോലെ തന്നെ ഒരുപാട് കടം വന്നു. ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ അവർ സഹായിക്കും. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾക്ക് തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവർ തമ്മിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീ സ്വപ്നം കാണുന്നു. സ്വപ്നം വളരെ മോശപ്പെട്ട സ്വപ്നങ്ങൾ, ഒരു പാമ്പ് അവരുടെ ശരീരത്തിൽ കൂടെ അഴിഞ്ഞു പോകുന്നു, അവരുടെ എന്താ പറയുക, വേണ്ടാത്ത സ്ഥലങ്ങളിൽ കൂടെയൊക്കെ അത് സഞ്ചരിക്കുന്നു. എന്നാൽ അത് സ്വപ്നമാണെന്ന് വിചാരിക്കുന്നു, അതോടൊപ്പം തന്നെ അവരത് അനുഭവിക്കുന്നു, അവരുടെ ശരീരത്തിൽ വേദന ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള കുറേ ഭീകര കറുത്ത രൂപങ്ങൾ അവരെ ചുറ്റിപ്പൊതിയുക, അവരെ മുമ്പിൽ വരിക, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളെ കണ്ടിട്ട് അവർ അങ്ങനത്തെ ഒരു ബേജാറിലവർ. എന്നാൽ അത് കറികളും ബക്കറയും അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഇതൊക്കെ കൃത്യമായി അവരെന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വലിയ ഭീകരാന്തരീക്ഷത്തിലാണ് ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വപ്നമാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തുണ്ട്, ഒരു അനുഭവം ഉള്ളതുപോലെ അവർ പറയുന്നുണ്ട്. ഇതിന് പരിഹാരം എന്താണെന്നാണ്?
0: നമ്മളെന്താ, ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിവാഹത്തിലേക്കാണ് പോവുക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നതോടുകൂടെ അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ ദാമ്പത്യ ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട കുടുംബവുമായി കേന്ദ്രീകൃതമാണ് എല്ലാം. നമ്മുടെ സുഖദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഫാമിലി ഓറിയൻറ്റഡാണ്, കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാം ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ അത് സ്മൂത്ത് ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആസ്വാദകരമായിരിക്കും. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളൊന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് ഉറങ്ങുക, ഒന്നിച്ച് യാത്ര ചെയ്യുക, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു ആനന്ദ ലഹരിയായിരിക്കും. എന്നാൽ ഇതിൽ മിസ്റ്റേക്കുകൾ വന്നാൽ, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അകത്താകരും. ഇപ്പം നമുക്കെന്താ വെച്ചാൽ, ഈ സ്ത്രീകളൊക്കെ വളരെ വലിയ പ്രതീക്ഷകളുമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ വളരെ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ് ഇവിടെ വരുന്നത്. ആ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്കും അവരാകെ മാനസികമായി എന്ത് ചെയ്യാണ്, തകർന്നു പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്താണ് ഞങ്ങൾക്കിടയിലെ പ്രശ്നം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാവുന്നത്, എന്ത് പറയുമ്പോഴാണ് ഈ തർക്കങ്ങൾ ഉണ്ടാവുന്നത്, എന്താണ് നമ്മൾ യോജിപ്പില്ലായ്മ എന്നൊക്കെ നമ്മൾ നോക്കി കണ്ടുപിടിച്ച് അതൊക്കെ ഒന്ന് പറഞ്ഞ് പരിഹസിച്ച് പരമാവധി വിട്ടുവീഴ്ച ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക. നമ്മളിപ്പോൾ ഈ ബുഹല് പിശുക്ക് എന്നറിയല്ലോ, അതേപോലെ ഷുഹ് എന്ന് പറഞ്ഞ് പറയും. ഷുഹ് എന്ന് പറഞ്ഞാൽ ഓ അമ യൂക്ക ഷുഹ നഫ്സഹി ഓലായിക്ക ഉമുൻ, ഈ മനസ്സിൻ്റെ പിശുക്ക് ഉണ്ടല്ലോ. മനസ്സിൻ്റെ പിശുക്ക് പറഞ്ഞാൽ എന്താ ശരിക്കും വെച്ചാൽ, നമ്മൾ ഇവിടെ ഒരാളൊരു അക്രമം ചെയ്താൽ അത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള നമ്മുടെ മനസ്സില്ലായ്മ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവർക്ക് പരമാവധി വിട്ടുവീഴ്ചയും വിശാലതയും നമ്മൾ അനുവദിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം വിജയിച്ച് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഭർത്താവായാലും ഭാര്യയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, അവരുടെയൊക്കെ സ്വഭാവങ്ങളിലും പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് യോജിക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടായിരിക്കും. അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് അത് മനസ്സിലാക്കി പെരുമാറി മുന്നോട്ട് പോകലാണ് പ്രധാനം. പിന്നെ ഈ സഹോദരി സ്വപ്നങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അതിനാണ് ഞാൻ പറഞ്ഞത്, മാനസിക സമ്മർദ്ദങ്ങളും വിഷമങ്ങളും വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതം ഭീകരമായ പ്രയാസങ്ങൾ, ഇപ്പോൾ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ, ഭയങ്കര വേദനകൾ, രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതകൾ, മാനസിക ടെൻഷൻ, ഇതൊക്കെ ഉണ്ടായാലും ഇതൊക്കെ സ്വപ്നങ്ങളായി രൂപപ്പെടും, ചീത്ത സ്വപ്നങ്ങളായി രൂപപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ശാരീരിക അസ്വാസ്ഥ ഉണ്ട് വിചാരിച്ചു നിങ്ങൾ, അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ഒരു ക്രൈസിസ്, ഒന്നുകിൽ വെള്ളത്തിൽ മുങ്ങി, അതല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടു, അങ്ങനെ നിങ്ങൾ തരണം ചെയ്ത ഏറ്റവും വലിയ ഒരു ക്രൈസിസ്, അതായിരിക്കും നിങ്ങൾക്ക് സ്വപ്നത്തിൽ രൂപപ്പെട്ട് വരിക. കാരണം നിങ്ങൾ അത്രയും പ്രയാസത്തിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിനെ വെച്ച് ഏറ്റവും വലിയൊരു പ്രയാസം നിങ്ങളുടെ സ്വപ്നത്തിൽ പിക്ചറൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ ആളുകൾ എന്താ വെച്ചാൽ, ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്തോ ശൈത്താൻ കൂടിയതാണ്, പിശാജ് വന്നതാണ്, ഇതൊക്കെ ഓരോ രൂപങ്ങൾ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് വെച്ചാൽ, അധികവും ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ മാനസിക അസ്വാസ്ഥതകൾ സൃഷ്ടിക്കുന്നതാണ് ഈ ചീത്തസ്വപ്നങ്ങൾ. ചീത്തസ്വപ്നങ്ങളൊക്കെ പിശാജ് എന്നാണ് പറയാം. പിശാജ് നമ്മളെ നിരാശപ്പെടുത്താനും നമ്മളെ വഴിതെറ്റിക്കുവാനും വഴിതിരിച്ചു വിടാനും നമ്മൾ തെറ്റായി മനസ്സിലാക്കാനൊക്കെ വേണ്ടി ചെയ്യുന്ന അവസ്ഥകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, മനസ്സ് സ്വസ്ഥമായി, കുടുംബം സമാധാനമായി കഴിഞ്ഞാൽ ഈ സ്വപ്നങ്ങളൊക്കെ പോവും, എല്ലാം പോവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കുക, മനസ്സിനെ ബലപ്പെടുത്താവുന്ന അധികാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമ്മളെന്ത് ചെയ്യുക, നിർവഹിക്കുക, കുറച്ചും കൂടെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഷെയർ ചെയ്തിട്ട് സമാധാനത്തോടെ ജീവിക്കുക, രാത്രി ഉറങ്ങുമ്പോൾ ചില ആളൊക്കെ ചൊല്ലി കിടക്കുക, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞതിൻ്റെ കൂടെയാണ് ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ബന്ധപ്പെടുത്തി പറയാൻ കാരണം. അപ്പോൾ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീരുമ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ബുദ്ധിമുട്ടുകളും എന്ത് ചെയ്യും, മാറിക്കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാവും പൂർത്തിയായി കൊടുക്കുവാണ്.
1: ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സായ ഒരു ആളാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ വായ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്, ഞാൻ വായ തുറന്നാൽ നുണ മാത്രമേ പറയൂ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ കച്ചവടത്തിനാന്ന് പറഞ്ഞ്, ബിസിനസ്സിനാന്ന് പറഞ്ഞ് പല ആളുകളിൽ നിന്നും പണം കടം വാങ്ങി അതൊന്നും ചെയ്യാതെ അതൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഒരു കാലത്ത് അപ്പയും ഉമ്മയും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് കരഞ്ഞു, പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ബോധോദയമുണ്ട്, കാരണം അന്ന് ചെയ്ത തെറ്റുകളൊക്കെ വലിയ തെറ്റാണ്. ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഇപ്പോൾ അതൊക്കെ അള്ളാഹു പുറത്തു തരുമോ എന്നൊരു ചോദ്യം. പിന്നെ അദ്ദേഹം ഇപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളപ്പോൾ അങ്ങനെ അവിഹിതമായി ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാണ് ഇപ്പോൾ ഡ്രസ്സ് പോലും ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുള്ളപ്പോൾ ഞാൻ നിസ്കരിക്കുന്നത്, അപ്പോൾ അതൊക്കെ സ്വീകാര്യമാകുമോ, അള്ളാഹുവിൽ നിന്ന് തൗബുണ്ടാകുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
0: എന്തായാലും ഒരു മനുഷ്യന് ബോധം ഉണ്ടാകുന്ന സമയത്ത് തിരിച്ചു വരാൻ പറ്റണമല്ലോ.
1: അതെ,
0: അപ്പോഴല്ലേ നമുക്ക് ഇസ്ലാമിൻ്റെ ഒരു പ്രായോഗികത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കാലത്ത് അന്തല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തു പോയി വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ സ്വർഗത്തേക്ക് തിരിച്ചു വരാനും ജീവിതം മെച്ചപ്പെടുത്താനും ഒരു വഴിയില്ലാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക വെച്ചാൽ, ഈ ഇടപാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെത്തി ഞാൻ 100,000 രൂപ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാലും എൻ്റെ 1,00,000 എൻ്റെ അടുത്താണെന്ന് പറയില്ലേ?
1: അതെ.
0: അതിപ്പോൾ ഞാൻ എത്ര തൗബ ചെയ്താലും എന്ത് ചെയ്യും, നിങ്ങളെ മനസ്സിനത് പോകണമെങ്കിൽ ഞാൻ നിങ്ങളെ 1,00,000 എന്ത് ചെയ്യണം, തരണം. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ അത് തീർക്കണമെന്ന് ഇസ്ലാം പറയാൻ കാരണം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നമുക്ക് അറിയാവുന്ന സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് രേഖപ്പെടുത്തുക. മനസ്സിലായി? രേഖപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അന്നേരത്ത് 1,000 രൂപ വാങ്ങിയിട്ടുണ്ട്, അയ്യ അങ്ങനെ വാങ്ങിയാൽ, അപ്പോൾ അയാൾ പറയും അതൊക്കെ പോടുന്ന പ്രശ്നമല്ല എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ, 1,000 രൂപ കയ്യിൽ വെച്ച് പോയാൽ ഒരു 10 ആളെ പിരിക്കാൻ പറ്റിയ കാര്യം.
1: അതെ അതെ.
0: ചിലപ്പോൾ 9 ആളും വേണ്ടെന്നറിയും, ഒരാളെ ഇത് വാങ്ങലുണ്ടാവുള്ളൂ. കാരണം നമ്മളൊരു അന്തല്ലാത്ത കാലത്ത് ചെയ്താന്നാണ്. പിന്നെ നമ്മളിത് വാങ്ങിയതൊക്കെ മിക്കവാറും നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ഷനുള്ള ആളുകൾ നയിക്കാറ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, ഇതൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയിട്ട് കഴിയുന്നത് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. കഴിയാത്തതാണെങ്കിൽ നമ്മൾ വല്ല സതക്കൊക്കെ ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക, പഠിച്ചു പലരോട് വയസ്സിന് ഇത് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്വതൊക്കെ ചെയ്യുന്നു, ഈ നന്മകൾ വെച്ച് നീ ആ തിന്മകളെ വായിച്ചതെന്ന് പറഞ്ഞാൽ അള്ളാഹു അത് കബൂൽ ചെയ്യുമല്ലോ. അള്ളാഹു പലപ്പോഴും പറയാറെന്താ വെച്ചാൽ, പൊറുക്കുന്നവനാണെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ അല്ല കരുണാനിധിയാണെന്നിങ്ങൾ പറയും. ഗഫൂറു റഹീം എന്ന് ഖുർആനിൽ കുറേ കാണാൻ
1: പറ്റും.
0: ഗഫൂർ എന്ന് പറഞ്ഞാൽ എല്ലാം പൊറുക്കുന്നവനാണ്, റഹീം തന്നാൽ കരുണാനിധിയാണ്. അപ്പോൾ കരുണയെയും പാപമോചനത്തെയും മഹത്തായ രണ്ട് വിശേഷണങ്ങൾ അള്ളാഹു ഒപ്പം പറയാൻ കാരണം അത് രണ്ടും അത്രയും ചേർന്ന് നിൽക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തിൽ എല്ലാ തെറ്റുകൾക്കും വിട്ടുവീഴ്ചയുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, പരമാവധി ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാനിപ്പോൾ അന്നൊക്കെ ഹറാമിലല്ലേ ജീവിച്ച്, അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ വസ്ത്രമൊക്കെ അതൊക്കെ തന്നെ ഇപ്പം നമ്മൾക്ക് ഇപ്പോഴല്ലേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, 10 കൊല്ലം മുമ്പുള്ള നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ, ആ കടങ്ങളൊക്കെ വീടി ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമ്പോൾ നീ ഇതൊക്കെ ഹലാലായി തീരും.
1: എന്തായാലും തൗബയുണ്ട്, അള്ളാഹു അല്ലേ, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പിന്നെ ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒരുപാട് ചോദ്യങ്ങളായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം എടുക്കാനുള്ള ഒരു സമയം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത ചൊവ്വാഴ്ചകളിൽ നമ്മളത് എടുക്കുന്നതാണ്. ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം എടുക്കുകയും അതിൻ്റെ മറുപടികൾ നൽകുന്നതുമായിരിക്കും. നിങ്ങൾക്ക് ഈ നൽകിയ മറുപടിയിൽ നിന്ന് എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് ചോദിക്കാവുന്നതാണ്. വീണ്ടും അതിന് കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതാണ്. നമ്മുടെ റേഡിയോ ഫീഡ്ബാക്കിലും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറായ 95 44 845 40 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണാം. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ. ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിധിവിശ്വാസം ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ

0: അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വിശാലത നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഹുവല്ലദി ഖലഖ സമാവാതി വൽ അർദ് ഫീ സിത്തതി അയ്യാം ثُمَّ عَلَى الْعَرْشِ يَعْلَمُ مَا يَلِجُ فِي الْأَرْضِ وَمَا يَخْرُجُ مِنْهَا وَمَا يَنْزِلُ مِنَ السَّمَاءِ وَمَا يَعْرُجُ فِيهَا وَهُوَ مَعَكُمْ أَيْنَمَا كُنْتُمْ وَاللَّهُ بِمَا تَعْمَلُونَ بَصِيرٌ. അല്ലാഹു പറയാൻ, ഹുവല്ലദി الذي خلق السماوات والأرض في ستة أيام, ആകാശങ്ങളും ഭൂമിയും ആറ് ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അവൻ. ثُمَّ عَلَى الْعَرْشِ, പിന്നീട് അവൻ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു. യഅലമുമാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹ, ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും അവൻ അറിയുന്നു. വമാ യൻസിലു മിനസ്സമാഇ വമാ യഅറുജു ഫീഹ, ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു കണ്ടറിയുന്നവനാകുന്നുവെന്ന്. സഹോദരങ്ങളെ, റബ്ബിൻ്റെ അറിവിൻ്റെ വിശാലത എത്രത്തോളമുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആകാശ ഭൂമിയിൽ നടക്കുന്ന ഓരോ ചെറുതും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ വിശ്വസിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞ ഈ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഖളാ ഖദറിൻ്റെ രണ്ടാമത്തെ ഭാഗം അതാണ്, അൽ ഈമാനു ബിൽ കിതാബ. സംഭവിക്കാനുള്ളതെല്ലാം, ഈ ഭൂലോകത്ത് നടക്കാനുള്ളതായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഈ ഒരു ആശയത്തിൽ ഒരുപാട് ആയത്തുകളിലൂടെ നമ്മോട് സംവദിക്കുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹജ്ജിലെ 70-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വല്ലർ ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ, ആകാശത്തിലും ഭൂമിയിലും ഉള്ളത് അല്ലാഹു അറിയുന്നുണ്ട് എന്ന് നിനക്കറിഞ്ഞുകൂടെ. എന്നിട്ട് അല്ലാഹു പറയാൻ, ഇന്ന ദാലിക ഫീ കിതാബ്, തീർച്ചയായും അത് ഒരു രേഖയിലുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അല്ലാഹുവിന് അത് എളുപ്പമുള്ള കാര്യമത്രയെന്നൻ. ഞാൻ അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കവേ സൂചിപ്പിച്ച സൂറത്തു സബയിലെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മൂന്നാമത്തെ ആയത്ത് അവസാനിപ്പിക്കവേ പറയുന്നത്, ലാ യഅസുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിൽ സമാവാതി വലാ ഫിൽ അർ വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബർ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിൻ്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്ന് മറഞ്ഞു പോകുകയില്ല. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടുത്താത്തതായി യാതൊന്നുമില്ല എന്നുള്ളതാണ്. ഇനിയും പരിശുദ്ധ ഖുർആനിലെ തന്നെ സൂറത്തു ഖമറിലെ 52-53 വചനത്തിൽ അള്ളാഹു പറയുന്നു, വകുല്ലു ശൈഇൻ ഫഅലൂഹു ഫിസ്സുബർ വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, അവർ പ്രവർത്തിച്ച ഏത് കാര്യവും രേഖകളിലുണ്ട്, ഏത് ചെറിയ കാര്യവും വലിയ കാര്യവും രേഖപ്പെടുത്തി വെക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കവേ അത് ഖളാ ഖദറിൻ്റെ ഭാഗമായിട്ടുള്ള കിതാബത്താണ് ഉദ്ദേശമെന്ന് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, كتب الله مقادير الخلائق قبل ان يخلق السماوات والارض ب50000 سنه. ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടികളുടെ ഖദറുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി എന്നാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൂന്നാമത്, ഈമാൻ ഖളാ ഖദറിൽ വിശ്വസിക്കുക എന്നതിൻ്റെ ഭാഗം, അൽ ഈമാനു ബി മശീഅത്തില്ല, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മശീഅത്തിനെ കുറിച്ച്, ഉദ്ദേശത്തെക്കുറിച്ച് നാം വിശ്വസിക്കുക എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഏതൊന്നും അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാൻ, ഇറാദത്തിനനുസരിച്ചാൻ, മശീഅത്തിനനുസരിച്ചാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഈയൊരു വിശ്വാസത്തിൻ്റെ വിശദീകരണമെന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു തക്വീറിലെ 28-29 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ലിമൻ ഷാഅ മിൻകും അൻ യസ്തഖീം വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നേർമാർഗത്തിൽ ഉൾക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നവരെ കുറിച്ച് പറയവേ ആയത്ത് അവസാനിപ്പിക്കാൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്: വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കുന്നു എങ്കിലല്ലാതെ നിങ്ങൾ ഒന്നും ഉദ്ദേശിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. സൂറത്തു ഇൻസാനിൻ്റെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നു: വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷമല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നുവെന്നാണ്. വിശ്വാസികളെ, സഹോദരന്മാരെ, കലാഖദറിലുള്ള വിശ്വാസത്തിൻ്റെ 3-ാമത്തെ ഭാഗം ഇതാണ്. കലാഖദറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 4-ാമത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്: അൽ ഈമാനു ബി അന്നല്ലാഹ ഖാലിഖു കുല്ലി ശൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞ, അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച ഏതൊരു കാര്യവും അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നത് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ഭൂലോകത്തുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് കലാഖദറിൻ്റെ 4-ാമത്തെ ഭാഗമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സാഫാത്തിലെ 96-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്: വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അല്ലാഹുവാണല്ലോ നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചത് എന്ന്. സൂറത്തു സുമറിലെ 62-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു: അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവ അലാ കുല്ലി ശൈഇൻ വക്കീൽ. അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു, അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കൈകാര്യ കർത്താവുമാകുന്നുവെന്ന് അല്ലാഹു ഉണർത്തുകയാണ്. അതുകൊണ്ട് ഈ 4 രൂപത്തിൽ, ഈ 4 അടിസ്ഥാന കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കലാഖദറിലുള്ള വിശ്വാസത്തെ ശരിയായ രൂപത്തിലാക്കുക എന്നത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മേൽ ബാധ്യതയാണ്. അതായത്, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നുണ്ട് എന്നും ആ കാര്യങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഈ ലോകത്ത് ഏതൊരു കാര്യം സംഭവിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എന്നും ഈ ലോകത്തുള്ള ഏതൊന്നിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാണ് എന്നും നമ്മൾ വിശ്വസിക്കുമ്പോഴേ നമ്മുടെ കലാഖദറിലുള്ള വിശ്വാസം ശരിയായ രൂപത്തിലാവുകയുള്ളൂ. ആ രൂപത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശത്തിനനുസരിച്ചും അല്ലാഹുവിൻ്റെ ഖദറിനനുസരിച്ചാണ് എന്ന് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുക എന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അത്തരത്തിൽ നമ്മുടെ വിശ്വാസത്തെ ക്രമീകരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈമാനിനെ ശരിയായ രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, വിധിവിശ്വാസം ഭാഗം 2. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഐ ടി ജാലകം. വാട്സപ്പ് ടിപ്സുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ഷാനിദ് പാണ്ടിക്കാട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്സപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ടിപ്പുകൾ ചർച്ച ചെയ്തിരുന്നു, അതിൻ്റെ ബാക്കിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വാട്സപ്പിൽ എങ്ങനെയാണ് ബാക്കപ്പുകൾ കൃത്യമായി സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത്. സാധാരണയായി നമ്മുടെ ഫോണ് ഒരു ഫോണിൽ നിന്ന് വേറെ ഫോണിലേക്ക് നമ്മുടെ വാട്സപ്പ് മാറ്റുകയോ അതല്ലെങ്കിൽ ഫോണിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല വിലപ്പെട്ട മെസ്സേജുകളും നമുക്ക് ഗ്രൂപ്പുകളിൽ നിന്നോ മറ്റുള്ളവർ അയച്ചതോ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബാക്കപ്പ് സെറ്റിങ്സ് ചെയ്ത് വെക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വാട്സപ്പിൻ്റെ മുകളിലെ വലതുവശത്ത് മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ചാറ്റിൻ്റെ അകത്ത് നമുക്ക് താഴെയായിട്ട് ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാൻ പറ്റും. ചാറ്റ് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ വ്യത്യസ്ത ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഒരു മെനു കാണാം. അപ്പോൾ അതിൽ നമ്മൾ ഏത് മെയിലിലേക്കാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ മെയിൽ ഐ ഡി അവിടെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കപ്പ് ഓവർ എന്നുള്ള ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ വൈഫൈ എന്നുള്ള ഓപ്ഷനും വൈഫൈ ഓർ സെല്ലുലാർ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ വൈഫൈ ഓർ സെല്ലുലാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നാലേ നിങ്ങളുടെ ഫോണിൻ്റെ സിം ഉപയോഗിച്ചുള്ള ഡാറ്റയിൽ നിന്ന് ബാക്കപ്പ് ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ വൈഫൈയിൽ മാത്രം ബാക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഏറ്റവും താഴെ ഇൻക്ലൂഡ് വീഡിയോസ് എന്നുണ്ട്. അപ്പോൾ ഇൻക്ലൂഡ് വീഡിയോസ് എല്ലാം നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുകയാണ് നല്ലത്. അതല്ലെങ്കിൽ വീഡിയോ കൂടി ബാക്കപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലം അതിന് വേണ്ടി വേണ്ടിവരും. സാധാരണ ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ 15 GB ആണ് ഫ്രീ ആയിട്ട് സ്റ്റോറേജ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 15 GB അകത്തേക്കാണ് ഇവിടെ നമ്മുടെ ചാറ്റ് ബാക്കപ്പ് എല്ലാം എടുത്തു വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം മുകളിൽ ഒരു ഗ്രീൻ കളർ, പച്ച കളറിൽ നമുക്കൊരു ബട്ടൺ കാണാം, ബാക്കപ്പ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുന്നേ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമയം കാണിക്കും അവിടെ. ഇനി ഇതുവരെ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ നെവർ എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ബാക്കപ്പ് എന്നുള്ള പച്ച കളറിലെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബാക്കപ്പ് തുടങ്ങും. എന്നിട്ട് നമ്മുടെ ചാറ്റുകൾ എന്ത് ചെയ്യും, അതിലേക്ക് ബാക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് നമുക്ക് കൃത്യമായ സമയം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ അതിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ 4-5 ഓപ്ഷൻ കാണാം. നെവർ, അതായത് ഒരിക്കലും എൻ്റെ ഡാറ്റ എടുത്തു വെക്കേണ്ടതില്ല എന്നതിൻ്റെ അർത്ഥം. ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ്, അതായത് ഞാൻ അമർത്തുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ബാക്കപ്പ് ചെയ്താൽ മതി. പിന്നെ അതിൽ ഡെയിലി, എല്ലാ ദിവസവും, വീക്കിലി, മന്ത്ലി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെയിലി ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ചാറ്റുകളെല്ലാം ബാക്കപ്പ് ചെയ്ത് കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാക്കപ്പിൻ്റെ സെറ്റിങ്സ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഡെയിലി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ബാക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ ഫോൺ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ പുതിയ ഫോണിലേക്ക് മാറ്റുകയോ വാട്സപ്പിനെ മാറ്റുകയോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമെയിൽ ഐ ഡി തന്നെ വെച്ചിട്ട് ആ ഫോണിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാട്സപ്പ് ആദ്യ തവണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും പഴയ ഡാറ്റ തിരിച്ചെടുക്കട്ടെ, റീസ്റ്റോർ ചെയ്യട്ടെ എന്ന്. പേഴ്സ് എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, ആ ഡാറ്റയെല്ലാം പുതിയ ആ വാട്സപ്പ് ഉള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യും, ആ ഫോണിലേക്ക്, ആപ്പിലേക്ക് എല്ലാം റീസ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുന്ന രൂപം. വാട്സപ്പുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത്, വാട്സപ്പുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത് വാട്സപ്പ് നമ്മൾ ഭാഷ മാറ്റാം എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കെല്ലാം ഇംഗ്ലീഷ് ഭാഷയിലായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രയാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ഭാഷ മാറ്റാം, വാട്സപ്പിൻ്റെ ഭാഷ മാറ്റാം. അത് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോവുക, അതിൽ ചാറ്റ് എന്ന ഭാഗം എടുക്കുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ താഴെയായിട്ട് ആപ്പ് ലാംഗ്വേജ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ഭാഷ തിരഞ്ഞെടുക്കാം. അതിൽ മലയാളം ഉണ്ടായിരിക്കുന്നതാണ്. നാട്ടിൽ നിന്ന് വാങ്ങിയ ഫോണുകളിൽ ആ ഒരു ഭാഷ കൂടി അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഭാഷ സെറ്റിങ്സിൻ്റെയും മറ്റ് മെനുകളുടെയും എല്ലാം ഭാഷ മലയാള ഭാഷയായിട്ട് മാറും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് വാട്സപ്പുമായി ബന്ധപ്പെട്ട് ചില ടിപ്പുകളായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞങ്ങളെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: നാം ഇതുവരെ കേട്ടത് ഐടി ജാലകം. വാട്സപ്പ് ടിപ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഷാനിദ് പാണ്ടിക്കാട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവർ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
1: സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു കഥ പറയാറുണ്ട് സാധാരണ. ഒരു മോന് വളർന്നു വന്നപ്പോൾ വാപ്പ മോനോട് പറഞ്ഞു, ഭയങ്കര അലസനാണ് ഇവന്, കിടന്നിങ്ങനെ ഉറങ്ങും, ഒന്നിലും ശ്രദ്ധയില്ല, ജോലി നോക്കൂല. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും 1 റുപ്യ ഇവിടെ കൊണ്ടുവന്നാലേ ഇവിടുന്ന് ചെലവിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെലവിനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്കാണ് ഇവന് ഭയങ്കര സ്നേഹം, ആകെയുള്ള ഒരു കുട്ടിയല്ലേ, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഉമ്മ എന്നും 1 റുപ്യ എടുത്തിട്ട് കൊടുക്കും, വാപ്പ അത് വാങ്ങും, നേരെ പറമ്പ് കടേറി. അവൻ പ്രശ്നമൊന്നുമില്ല, അവൻ പോവും, കഴിക്കും കുടിക്കും ഉറങ്ങും, അങ്ങനെ പോവും. അങ്ങനെ ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നും തരാനില്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി, അതിൽ നിന്ന് 1 റുപ്യെടുത്ത് വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. വാപ്പ എറിയാനുണ്ടോങ്ങുമ്പോൾ ഒരൊറ്റപ്പെടുത്തണം പിടിച്ച് കയ്യിൽ നിന്നാണ്, എറിയരുത് വാപ്പ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും ദിവസത്തെ പണത്തിന് മൂല്യം അവന് തോന്നിയിട്ടില്ല. ഇപ്പോൾ അത് മൂല്യം തോന്നുന്നത് അത് അവൻ്റേതായതുകൊണ്ടാണ്.
4: അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയപ്പോൾ അവന് അതിൻ്റെ മൂല്യം മനസ്സിലായി. അതുവരെ യഥാർത്ഥത്തിൽ ഉമ്മ നൽകുന്നതാണെങ്കിൽ പോലും വലിച്ചെറിയുമ്പോൾ ഒരു വേദന പോലും തോന്നിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്.
3: പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് ശരിയായ ദിശയിൽ ആ പണം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനും ഇച്ഛക്കൊക്കെ അനുസരിച്ചായിരിക്കും പണത്തിൻ്റെ മൂല്യം. നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ വില വലിയ വിലയാവില്ല, പക്ഷേ ഭാര്യക്കോ മക്കൾക്കോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ഭയങ്കര വിലയായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് എന്നെ കഴിക്കുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല ബില്ലടക്കുമ്പോൾ. പക്ഷെ വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ലിസ്റ്റും സംഗതിയും ഭയങ്കര പൈസയായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലവാക്കുന്ന ഒരു നാണയത്തൊട്ട് അതിവിടെ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു, അത് ഏത് നിലക്ക് വർക്കൗട്ടാകുന്നു, അതിന് നമുക്ക് എന്ത് കൂലി കിട്ടുന്നു എന്നതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന പുസ്തകത്തിലെ ആകാശത്തു നിന്നും ഭക്ഷണത്തളിക എന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ശബ്ദം നൽകിയത് സിദ്ദിഖ് സ്വലാഹി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ

0: ഹവാരികൾക്ക് ഞാൻ വഹയി നൽകി എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അള്ളാഹു വഹയി നൽകുന്നത് പ്രവാചകന്മാർക്കാണല്ലോ. അപ്പോൾ ഹവാരികൾ പ്രവാചകന്മാരാണോ? അല്ല. വഹയി നൽകുക എന്ന ഖുർആനിലെ എല്ലാ പ്രയോഗങ്ങളും പ്രവാചകന്മാർക്ക് ദിവ്യസന്ദേശം നൽകുക എന്ന അർത്ഥത്തിലല്ല ഉള്ളത്. തോന്നിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ഉപയോഗിച്ചത് പലതവണ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ തന്നെയാണ് ഈ സൂക്തത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഹവാരികൾക്ക് അള്ളാഹുവിലും അവൻ്റെ റസൂലായ ഈസായിലും വിശ്വസിക്കാൻ തോന്നിപ്പിച്ചു. ഒരാൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചതുകൊണ്ട് അയാളുടെ വിശ്വാസം ശരിയാകുന്നതല്ല. അള്ളാഹു അയച്ചിട്ടുള്ള ദൂതന്മാരിലും വിശ്വസിക്കുമ്പോൾ മാത്രമേ അയാളുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ. ഹവാരികൾ അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചു. അവർ അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്നും അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകൾക്കും ഞങ്ങൾ കീഴ്പ്പെട്ട് മുസ്ലിങ്ങളായിരിക്കുന്നു എന്നും പ്രഖ്യാപിച്ചു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശിഷ്യന്മാരായ ഹവാരികൾ ഒരിക്കൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതിനെപ്പറ്റിയുള്ള ഖുർആൻ വിശദീകരിക്കുന്നത് കാണുക. ഹവാരികൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമിൻ്റെ മകനായ ഈസ ആകാശത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരുവാൻ നിന്റെ രക്ഷിതാവിന് സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവെ സൂക്ഷിക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾക്കിതിൽ നിന്ന് ഭക്ഷിക്കുവാനും അങ്ങനെ ഞങ്ങൾക്ക് മനസ്സമാധാനമുണ്ടാകുവാനും താങ്കൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുവാനും ഞങ്ങൾ അതിന് ദൃക്സാക്ഷികളായിത്തീരുവാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറിയമിൻ്റെ മകൻ ഈസ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ആകാശത്ത് നിന്ന് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരേണമേ. ഞങ്ങൾക്ക് ഞങ്ങളിലെ ആദ്യത്തിലുള്ളവനും അവസാനത്തിലുള്ളവനും ഒരു പെരുന്നാളും നിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായിരിക്കണം അത്. ഞങ്ങൾക്ക് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ. നീ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. അള്ളാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കത് ഇറക്കിത്തരാം. എന്നാൽ അതിനുശേഷം നിങ്ങളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം ലോകരിൽ ഒരാൾക്കും ഞാൻ നൽകാത്ത വിധമുള്ള കടുത്ത ശിക്ഷ അവന് നൽകുന്നതാണ്. 5:112-114 വരെയുള്ള വചനങ്ങൾ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹവാരികൾ ആകാശത്തുനിന്ന് അത്ഭുതകരമായി ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ അള്ളാഹുവിന് സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അദ്ദേഹം ഉടൻ നൽകിയ മറുപടി. മുൻകാല പ്രവാചകന്മാരോട് വിശ്വാസികൾ അത്ഭുതകരമായ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അത്ഭുതങ്ങൾക്ക് സാക്ഷികളായതിനു ശേഷം നന്ദികേട് കാണിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അതിനാലാകാം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ശിഷ്യന്മാരോട് ഇപ്രകാരം മറുപടി പറഞ്ഞത്. ശിഷ്യന്മാർ ഏറെ ആഗ്രഹത്തോടെ വീണ്ടും ആവശ്യപ്പെട്ടു, അത്ഭുതകരമായ ആ തളികയിൽ നിന്ന് ഭക്ഷിക്കുവാനും ആ അത്ഭുതം കാണുന്നതിലൂടെ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പ് ലഭിച്ച് ആശ്വാസം ലഭിക്കുന്നതിനും താങ്കൾ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിനും ആ അത്ഭുതത്തിന് ഞങ്ങൾ സാക്ഷികളാകുന്നതിനു വേണ്ടിയും അള്ളാഹുവിനോട് താങ്കൾ ആവശ്യപ്പെട്ടാൽ അത് സാധിക്കുമോ എന്ന് വീണ്ടും അവർ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് അതിനായി തേടി. ഭക്ഷണത്തളിക നിങ്ങൾക്ക് ഇറക്കിത്തരാമെന്ന് അള്ളാഹു ഉത്തരം നൽകി. എന്നാൽ ഈ അത്ഭുതം കണ്ടതിനു ശേഷം ആരെങ്കിലും നിഷേധിച്ചാൽ ഒരാൾക്കും ലഭിച്ചിട്ടില്ലാത്ത വിധം ശക്തമായ ശിക്ഷയും നൽകുന്നതാണെന്ന് അള്ളാഹു അവർക്ക് മുന്നറിയിപ്പ് നൽകി. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഖുർആൻ പറയുന്നില്ല. എന്നാൽ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിപക്ഷവും ഈ സൂക്തത്തിലെ പരാമർശത്തെ കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹു അതവർക്ക് ഇറക്കിക്കൊടുത്തു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. മുജാഹിദ് റഹ്മഹുല്ലനെ പോലെയുള്ള മഹാന്മാർ പറയുന്നത് അള്ളാഹു അവർക്കത് ഇറക്കിയിട്ടില്ലെന്നാണ്. കാരണം അവസാനത്തിലെ അള്ളാഹുവിൻ്റെ താക്കീത് അവരെ പേടിപ്പെടുത്തി എന്നാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് ഖണ്ഡിതമായി നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ലേഖനം

0: ത്തിന് ശബ്ദം നൽകിയത് സിദ്ദിഖ് സ്വലാഹി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി സമഗ്രമായ പഠന പദ്ധതിയൊരുക്കുകയാണ് 500 ഖുർആൻ പഠന പദ്ധതിയിലൂടെ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: ഇന്ന് മൊഡ്യൂൾ 16 34 ക്ലാസ്സിൽ നോമ്പുകാരായ ദമ്പതികൾ. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനം നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സവിസ്തരം പ്രതിപാദ്യമായ വചനം അതാണ് പഠിച്ചു വരുന്നത്. നമ്മൾ ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൻ ലകും വഅൻതും ലിബാസുൻ ലഹുൻ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും. ഇതുവരെയാണ് ഏതാനും ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിച്ച, മാപ്പരുളിയ വിഷയം, ചില സഹാബികളിൽ നിന്ന് വന്നുപോയ ആത്മവഞ്ചനയുടെ വിഷയം, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇനി ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലകും എന്ന് പറഞ്ഞ ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നോമ്പിൻ്റെ രാവിൽ അന്നപാനീയങ്ങളും ഭാര്യ ഭർത്തൃ സംസർഗവും പാടില്ലെന്ന ബോധ്യത്തിൽ ചിലരിൽ നിന്ന് ഈ കാര്യങ്ങൾ സംഭവിച്ചു. അവതരണ പശ്ചാത്തലത്തിൽ നമ്മൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ പ്രാപിച്ചത്, കഅബ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ പ്രാപിച്ചത്, അതുപോലെ ഖൈസ് ഇബ്നു സർമ അൽ അൻസാരി ഭാര്യ ഭക്ഷണം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി, അതിനാൽ അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നു, കഴിക്കാതെ നോമ്പ് തുടർത്തിയതിനാൽ അദ്ദേഹത്തിനുണ്ടായ ദുരവസ്ഥ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകി പശ്ചാത്താപം സ്വീകരിച്ചു. നോമ്പിൻ്റെ രാവിൽ ഭാര്യയെ പ്രാപിച്ചതിൻ്റെയും അതേപോലെ തന്നെ ഭക്ഷണപാനീയങ്ങളുടെയും വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇനി ഇളവ് അനുവദിക്കുകയാണ്. ഇവിടെ ഫ അൽ ആന ബാശിറൂഹുൻ വബ്തഗു മാ കതബല്ലാഹു ലകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൽ ഈ ഫസിഹത്തിൻ്റെ ഫയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാശയം വ്യംഗ്യമാണ്, പാടില്ലാത്ത കാര്യം. അതേപോലെ തോബ സാക്ഷാത്കൃതമായി, മാപ്പും ലഭ്യമായി, ഇനി അൽ ആൻ ബാഷിറൂഹുന്ന എന്നാണ്. അൽ ആൻ എന്നാൽ അത് ഇസ്മുൽ ഇഷാറ ഇല സമനിൽ ഹാദിർ എന്ന് പറയും, വർത്തമാനകാലത്തേക്കുള്ള സൂചന തരുന്ന ഇസ്മുൽ ഇഷാറ, ഇപ്പോൾ ഇന്ന് എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പോൾ ഫൽ ആൻ പാടില്ലായ്മയ്ക്ക് ശേഷം, തോബ സാക്ഷാത്കൃതമായതിന് ശേഷം, മാപ്പ് ലഭ്യമായതിന് ശേഷം, ഇപ്പോൾ ബാഷിറൂഹുൻ, ഇവിടെ ക്രിയ ബാഷറ, അതിൻ്റെ കൽപ്പനക്രിയയാണ് ബാഷിർ, ബാഷിറു. ബാഷറ മുബാഷറയെ അർത്ഥമാക്കുന്നു എന്ന് പറഞ്ഞാൽ, മുബാഷറ എന്ന് പറഞ്ഞാൽ എന്താ, ബഷറത്ത് എന്നാ തൊലിപ്പുറാണ്. ബഷറത്ത് ഇൽസാഖുൽ ബഷറത്തു ബിൽ ബഷറ, തൊലിപ്പുറം തൊലിപ്പുറവുമായി ചേരൽ, ഒട്ടൽ, അതിനാണ് മുബാഷറ എന്ന് പറയുക. അതിൽ നിന്നുള്ള ക്രിയയാണ് ബാഷറ, അതിൻ്റെ കൽപ്പനക്രിയയാണ് ബാഷിർ, ബാഷിറാ, ബാഷിറു, നിങ്ങൾ മുബാഷറ നടത്തുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഉദ്ദേശം? കേവലം തൊലിപ്പുറം ചേരുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശം. ഈ മുബാഷറ എന്നാൽ അൽജിമാ, ഭാര്യ ഭർത്തർ ലൈംഗിക വീഴ്ചയാണ്, അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത്. ഇവിടെ മുബാഷറത്ത് കൊണ്ട് ഉദ്ദേശം സംയോഗമാണ്. കാരണം ആയത്തിറങ്ങാൻ കാരണീഭവിച്ചത് അതാണ് വിഷയം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ സമീപിച്ചത്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ സമീപിച്ച വിഷയം. ഫൽ ആന ബാഷിറൂഹുൻ, ഇപ്പോൾ നിങ്ങൾ, ഹുന്ന എന്ന് പറഞ്ഞെങ്കിൽ അവർ, ഭാര്യമാർ, അവരുമായി നിങ്ങൾക്ക് സംസർഗത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് മുബാഷറ എന്ന് പറഞ്ഞെങ്കിൽ സംയോഗവും അതുപോലെ എല്ലാവിധ ലൈംഗികമായിട്ടുള്ള ഉദ്ദീപനം, വികാരപ്രകടനം, ചേഷ്ടകൾ, ഇതാണ് ഉദ്ദേശം. ഈ മുബാഷറ എന്നുള്ളത് അങ്ങനെ പ്രയോഗിക്കും. ലാ യുബാഷിറു റജുലു റജുല വലൽ മർഅത്തുൽ മർഅ, ഹദീസിൽ കാണാം. ഒരു വസ്ത്രത്തിന് ചുവട്ടിൽ ഒരു ആണ് ആണോടൊത്ത് ചേർന്ന് കിടക്കരുത്, ഒരു സ്ത്രീ സ്ത്രീയോടൊത്ത് ചേർന്ന് കിടക്കരുത്. അവിടെ ബാഷറ യുബാഷിറു ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബാഷിറുൽ മർഅത മിൻ നിസാഇഹി വയഹൈദ് ഇദാ കാന അലൈഹ ഇസാറുൻ ഇലാ അൻസാഫിൽ ഫഖ്ദൈൻ അവ റുക്ബതൈൻ എന്ന് കാണാം. തൻ്റെ ഭാര്യമാർ ഋതുമതികളായിരിക്കെ അവർ, ഇതുപോലൊരു സംഭവം അൽ അസ്വദും മസ്റൂഖും, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവിടെ രണ്ട് ശിഷ്യന്മാരാണ്, അവർ പറയുന്നുണ്ട് അത്തൈന ആയിഷത്തലി യത്നസ് അലഹാനിൽ മുബാശറത്തിൽ ഇസ്സായിമി, ഞങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് ചെന്നു നോമ്പുകാരന് മുബാശറയെ കുറിച്ച് ചോദിക്കാൻ. ഫസ്തഹ്യൈന, പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലജ്ജയായി. ഫഖുംന ഖബ്ല അൻ നസ്അലഹ, അപ്പോൾ അവരോട് ചോദിക്കാതെ ഞങ്ങൾ എഴുന്നേറ്റു. ഫമഷൈന ലാ അദ്രീകം, അങ്ങനെ കുറച്ച് ഞങ്ങൾ നടന്നു പോന്നപ്പോൾ എത്രയെന്ന് അറിയില്ല, കുറച്ച് നടന്നു. ഞങ്ങൾ പറഞ്ഞു ജീനാലി നസ്അലഹ ഹാജത്തിൻ സുമൻ അർജോ ഖബ്ല അൻ നസ്അലഹ, ഒരു വിഷയം ചോദിക്കാനാണ് നമ്മൾ വന്നിട്ട് ചോദിക്കാതെ മടങ്ങുകയോ? അങ്ങനെ എന്ത് ചെയ്തു, അവർ മടങ്ങി ചെന്നിട്ട് യാ ഉമ്മൽ മുഅ്മിനീൻ ഇന്നാ ജീനാലി നസ്അലക അൻ ഷൈഇൻ ഫസ്തഹ്യൈന, ഉമ്മ ഞങ്ങൾ വന്നത് ഒരു കാര്യം ചോദിക്കാനാണ് പക്ഷെ ഞങ്ങൾക്ക് ലജ്ജയായി, അതുകൊണ്ട് ഫഖുംന ഞങ്ങൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിച്ചു എന്താണത്? അപ്പോൾ തിരുദൂതർ നോമ്പുകാരനായിരിക്കെ യുബാഷിറു വഹുവ സായിം എന്നാണ്, മുബാഷറത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശം എന്താ? ആയിഷ റളിയല്ലാഹു മറുപടിയിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വയുബാഷിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ചുംബിക്കാറുണ്ട്. യുബാഷിർ എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയോട് ചേർന്ന് കിടക്കുക എന്നുള്ളതാണ്. ലൈംഗികമായിട്ടുള്ള ബന്ധം പാടുള്ളതല്ല, പക്ഷേ ചേർന്ന് കിടക്കുന്നതിന് ചുംബിക്കുന്നതിന് അങ്ങനെ ഇസ്ലാമിക മതങ്ങൾ ചെയ്തിരുന്നു. അപ്പം മുബാഷറ എന്ന് അതിന് പറയും. അങ്ങനെ ഇവിടെ അർത്ഥം പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഫൽ ആന ബാഷി റൂഹുൻ എന്ന് പറഞ്ഞാൽ ഫ, ഇപ്പോൾ വിധി വ്യക്തമായി, നിങ്ങളിൽ നിന്ന് തൗബ വന്നു, അള്ളാഹുവിൽ നിന്ന് അഫുണ്ടായി, അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചു. അൽ ആൻ ഈ സമയം, ബാഷി റൂഹുൻ എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ രാവുകളിൽ നിങ്ങൾ ഭാര്യമാരുമായി സംസർഗത്തിൽ, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുകൊള്ളുക. അവിടെ ബാഷിറു എന്നുള്ള കൽപ്പന അതിലിൽ ഇബാഹ അനുവദനീയത്തെയാണ് അറിയിക്കുന്നത്, അനിവാര്യതയെയും നിർബന്ധത്തെയും അത് അറിയിക്കുന്നില്ല. അൽ അംറുലിൽ വുജൂബ്, കൽപ്പന നിർബന്ധ സ്വരത്തിന് എന്നൊരു തത്വമാണ്. പക്ഷേ എല്ലായ്പ്പോഴും കൽപ്പന നിർബന്ധ സ്വരത്തിനല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ അതിൽ ധാരാളം തെളിവുകളുണ്ട്. ഫൈദ ഖുദിയത്തി സ്വലാത്തു ഫന്തഷിറു ഫിൽ അർദ്, ജുമാ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫന്തഷിറു ഫിൽ അർദ് എന്നല്ലേ, മസ്ജിദിൽ നിന്ന് പുറപ്പെട്ട് പോകുന്ന വിഷയമാണ് പറഞ്ഞത്, അതൊക്കെ നിർബന്ധത്തിനല്ല. അതേപോലെയാണ് ഇവിടെയും കൽപ്പന നിർബന്ധത്തിനല്ല, അനുവദനീയം എന്നതിനെയാണ് അത് അറിയിക്കുന്നത്. ഫൽ ആന ബാഷിറൂഹുൻ വബ്തഗു മാ കതബല്ലാഹു ലക്കും, വബ്തഗു ഇവിടെ ഇബ്തഗ എന്ന് പറഞ്ഞാൽ ഇബ്തിഗ എന്നാൽ തലബ്, ഉത്ലുബു എന്ന അർത്ഥത്തിൽ, ഉത്ലുബു നിങ്ങൾ തേടുക അന്വേഷിക്കുക, വാവ് അത്ഫിന്. അപ്പോൾ വബ്തഗു നിങ്ങൾ അന്വേഷിക്കുകയും തേടുകയും ചെയ്യുക, മാ കതബല്ലാഹു ലക്കും. ഇവിടെ കതബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ പലതവണ വന്ന നമ്മൾ വിശദീകരിച്ചൊരു പദമാണ്, മനസ്സിലാക്കിയ പദമാണ് ഈ കതബ. അതിൻ്റെ അർത്ഥം പല അർത്ഥങ്ങളിൽ വരും എന്ന് പറഞ്ഞ് കുത്തിബ അലൈക്കും ഉൽ ഖിസാസ്, അതേപോലെ തന്നെ കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് എന്നുള്ളിടത്തൊക്കെ ഈ കതബ പല അർത്ഥത്തിന് വരും എന്നുള്ളതും അതിൻ്റെ ആ അർത്ഥങ്ങളുടെ പ്രത്യേകത ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കതബ എന്ന് പറഞ്ഞെങ്കിൽ ജാല, ആ അർത്ഥങ്ങളിൽ ജാല അല്ലെങ്കിൽ ഖദ ഖദ്ദറ എന്നൊക്കെ അർത്ഥം, വിധിച്ചു അല്ലെങ്കിൽ നിശ്ചയിച്ചു, ഖദ്ദറ കണക്കാക്കി, ഈ അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ കതബ. മാ എന്ന് പറഞ്ഞാൽ കണക്കാക്കിയ യാതൊന്ന് സ്മു മൗസൂല, അപ്പൊ മാ എന്നുള്ളത് അത് പൊതു അർത്ഥം തരുന്ന പദമാണ്, പ്രയോഗമാണ്. അപ്പൊ വബ്തഗു നിങ്ങൾ അന്വേഷിക്കുകയും തേടുകയും ചെയ്യുക, മാ കതബല്ലാഹു അല്ലാഹു നിശ്ചയിച്ചതെല്ലാം, അല്ലാഹു വിധിച്ചതെല്ലാം ലഖും നിങ്ങൾക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ നോമ്പിന്റെ രാവിൽ പാടില്ലെന്ന് പറയപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്ന ഒരു വിഷയം, ഭാര്യ ഭർത്താവിന്റെ ലൈംഗിക ബന്ധവും പാനം ചെയ്യലും ആഹരിക്കലും, അതിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇളവ് അവതരിപ്പിക്കുകയാണ് ഫൽ ആന ബാഷിറൂഹുൻ എന്ന കൽപ്പനയിലൂടെ. ഭാര്യമാരുമായിട്ട് നിങ്ങൾക്ക് മുബാശറയാകാം. മുബാശറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ലൈംഗിക ബന്ധം, അതാണ് ഉദ്ദേശം. നമ്മൾ പറഞ്ഞു മുബാശറ എന്നുള്ളതിന് അതല്ലാത്ത അർത്ഥമുണ്ട്, പക്ഷേ ഇവിടെ ഉദ്ദേശം അൽജിമാ, അത് നിർണീതാണ്. കാരണം എന്തുകൊണ്ട്? വബ്തഹു മാ കതബല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വിധിച്ചത് നിശ്ചയിച്ചത് എന്തുണ്ടോ അത് നിങ്ങൾ ആകാംക്ഷിക്കുകയും ചെയ്യുക എന്നതിൽ ഈ മാ കതബല്ലാഹു ലക്കും നിങ്ങൾക്ക് അല്ലാഹു വിധിച്ചത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞത് സന്താനമാണ്. ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലാഹു നിശ്ചയിച്ചതായി അവർ കാംക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനവും മുഖ്യവും സന്താനമാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം എന്നത് ഉദ്ദേശമാണ്, നിർണീതമാണ് എന്ന് പറയപ്പെടുന്നത്. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മാ എന്നാണ് പ്രയോഗിച്ചത്. മാ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിധിച്ചത് എല്ലാം എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ നിശ്ചയിച്ചതെല്ലാം എന്നർത്ഥത്തിൽ. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശം എന്നതിൽ പ്രാമാണികർ പല തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു അൽ വലദ്, ഇബ്നു അബ്ബാസ്, മുജാഹിദ്, ഇക്രിമ, അൽ ഹസൻ അൽ ബസറി, അദ്ദഹാഖ് ഇങ്ങനെ തുടങ്ങി പല പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ഒരു തഫ്സീറാണ്. ചിലർ പറഞ്ഞത് ഫൽആൻ ബാഷിറൂഹുൻ, ഭാര്യമാരെ നിങ്ങൾക്ക് പ്രാപിക്കാം, വബ്തഗൂ മാ കതബല്ലാഹു ലകും, ഭാര്യമാരെ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചത് നിങ്ങൾ തേടുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു തആല വിധിച്ചത് ഭാര്യമാരെ പ്രാപിക്കാൻ അനുവദനീയമായ ഇടം. സൂറത്തുൽ ബഖറയിൽ തന്നെ ഇനി നമുക്ക് പഠിക്കാൻ വരും. ഫതുഹുന്ന മിൻ ഹൈസു അമറകുമുള്ള, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് പ്രകാരം നിങ്ങൾ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യമാരെ പ്രാപിക്കേണ്ടത് അള്ളാഹു അനുവദിച്ചത് ഏത് ഭാഗത്തിലൂടെയാണോ ആ ഭാഗം അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. അതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ്. ചിലർ പറഞ്ഞത് വിലക്കപ്പെട്ടതിന് ശേഷമാണ് അള്ളാഹുവിൽ നിന്നുള്ള ഈ കൽപ്പന വന്നത്. അതുകൊണ്ട് തന്നെ വിലക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൽ നിന്നുള്ള ഇളവും അനുവദനീയവുമാണ് ഈ മുബാശറ. അതുകൊണ്ട് വബ്തഹു, നിങ്ങൾ അന്വേഷിക്കുക, മാ കതബല്ലാഹു ലക്കും, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ച ഇളവിനെയും അനുവദനീയത്തെയും നിങ്ങൾ അന്വേഷിക്കുക എന്ന് തഫ്സീർ ചെയ്തവരുണ്ട് ചില മുഫസ്സിറുകൾ. ഇത് നോമ്പിന്റെ രാവുകളിലാണ് ഫൽ അനബാഷിറുഹുൻ എന്ന് പറഞ്ഞത്. നോമ്പിന്റെ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ അള്ളാഹുവിൽ നിന്ന് അവതീർണമാവുക. അപ്പൊ ഭാര്യമാരെ പ്രാപിക്കാൻ ഇളവ് നൽകി, പക്ഷെ ലൈലത്തുൽ ഖദറിന്റെ വിഷയം ശ്രദ്ധിക്കാൻ. അതാണ് വബ്തഗു മാ കതബല്ലാഹു ലക്കും, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ച ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കണം. ഇത് ആ അന്വേഷണത്തിന് തടസ്സമാകാൻ പാടില്ല എന്ന ധ്വനിയിൽ അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് പറഞ്ഞവരുണ്ട്. ഇതേപോലെ തഫ്സീറുകൾ ഫൽ അനബാഷിറുഹുൻ എന്ന് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു തആല ഭാര്യമാരെ സമീപിക്കാൻ അനുവാദം നൽകി. അനുവാദം നൽകിയപ്പോൾ സമീപിക്കാൻ ഉള്ള അവസ്ഥകളുണ്ട്, സമയങ്ങളുണ്ട്. ആ അവസ്ഥകളിലും സമയങ്ങളിലും മാത്രം, ഇപ്പൊ ഋതുമതി ആയിരിക്കെ സമീപിക്കാൻ പാടില്ല, പ്രസവരക്തമുള്ളവളായിരിക്കെ സമീപിക്കാൻ പാടില്ല, ഇങ്ങനെ ചില അവസ്ഥകളുണ്ടല്ലോ. ഇദ്ദയുടെയും അതേപോലെ രിദ്ദയുടെയും ചില യുദ്ധകാലങ്ങൾ, അതേപോലെ തന്നെ രിദ്ദത്തിന്റെ അവസ്ഥകൾ, ഇതൊക്കെ ഉദാഹരിച്ചത് കാണാം. അവിടങ്ങളിലൊന്നും പാടില്ലല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ചതായ അവസ്ഥകൾ, സമയങ്ങൾ, അത് നിങ്ങൾ അന്വേഷിക്കണം മുബാശറക്ക് എന്നാണ് ചിലർ തഫ്സീർ ചെയ്തത്. ഇതേപോലെ വേറെ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രാമാണികരായ നമ്മൾ കേട്ടു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ളതായ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ, അതിൽ നിന്നൊക്കെ വന്നത് ഇവിടെ ഉദ്ദേശം എന്നാണ്. വബ്തഗു മാ കതബല്ലാഹു ലക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്തൃ സംസർഗത്തിൽ സന്താനത്തെ കാംക്ഷിക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. അതാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ളതാണ്. ഫൽ ആന ബാശിറൂഹുന്ന വബ്തഗു മാ കതബല്ലാഹു ലക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ കൽപ്പന നൽകിയത് കാരണത്താൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിക്കാറുണ്ടായിരുന്നു. മഹദി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞതായി കാണാം. ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തീഹി വഅന അസ്മഉ മിൻ വറാഇൽ ബാബ് എന്നാണ്. ഒരു വ്യക്തി തിരുദൂതരുടെ സവിധത്തിലേക്ക് ഫത്വ ചോദിച്ചു വന്നു, വാതിലിന് പിന്നിൽ നിന്ന് ഞാൻ അത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അയാൾ, യാ റസൂലല്ലാഹ തുദ്രികുനി അസ്സലാത്തു വഅന ജുനുബ്, തിരുദൂതരെ ഞാൻ വലിയ അശുദ്ധിക്കാരനായിരിക്കെ നിസ്കാരം വന്നെത്തുന്നു എന്ന് പറഞ്ഞാൽ, നോമ്പിന്റെ രാത്രി ഒരു വ്യക്തി, അയാൾ ജനാബത്തുകാരനാണ്, ഭാര്യയെ പ്രാപിച്ച് അദ്ദേഹം ഫജറിന്റെ സമയത്ത് ബാങ്ക് വിളിച്ച് പിന്നെ നിസ്കാരത്തിനാണ് ഉണരുന്നത്. അപ്പൊ നോമ്പ് തുടങ്ങുമ്പോൾ അയാൾ ജനാബത്തുകാരനാണ്, ജനാബത്തുണ്ടായ അവസ്ഥയിലാണ്. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, അഫ അസൂമു, അങ്ങനെ ആണെങ്കിൽ ഞാൻ നോമ്പ് തുടർത്തണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആയിഷ പറയുകയാണ്, വഅന തുദ്രികുനി അസ്സലാത്തു വഅന ജുനുബ്, വഅന ഞാനും, തുദ്രികുനി അസ്സല നിസ്കാരം എന്നെ കണ്ടെത്തും, വഅന ജുനുബ് ഞാൻ ജനാബത്തുകാരനായിരിക്കെ, ഫഅഗ്തസിലു വഅസു ഞാൻ കുളിക്കും, നിസ്കാരത്തിന് വേണ്ടി കുളിക്കും, എന്നിട്ട് നോമ്പ് തുടർത്താറുണ്ട് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം. അപ്പൊ ആ ആഗതൻ, യാ റസൂലല്ലാഹ ഇന്നക ലസ്ത മിസ്ലന, തിരുദൂതരെ അങ്ങ് ഞങ്ങളെപ്പോലെയല്ല, ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും കാലേ കൂട്ടി ചെയ്തതും പിന്നീട് ചെയ്തതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു, മാപ്പാക്കി ഇരിക്കുന്നു, അങ്ങ് ഞങ്ങളെപ്പോലെയല്ലോ. അപ്പൊ ആയിഷ റളിയല്ലാഹു പറയുന്നു, ഫഖദിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പൂണ്ടു എന്നാണ്. തിരുദൂതർ പറഞ്ഞു, വല്ലാഹി ഇന്നീല അർജു അൻ അകൂന അഖ്ഷാകും ലില്ലാ വഅലമകും ബിമാ അത്തഖി, വല്ലാഹി അല്ലാഹുവാണേ സത്യം, ഇന്നീല അർജു അൻ അകൂന അഖ്ഷാകും ലില്ലാ, നിങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെട്ടവനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വഅലമകും ബിമാ അത്തഖി, ഞാൻ സൂക്ഷ്മത പുലർത്തുന്നതിൽ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബോധമുള്ളവനാകണം, അറിവുള്ളവനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു എന്നാണ്. അദ്ദേഹം ആ പറഞ്ഞതിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അനിഷ്ടമുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം തിരുദൂതരുടെ ആ പ്രയോഗം, വഅന തുദ്രികുനി അസ്സല വഅന ജുനുബ്, ജനാബത്തുകാരനായിരിക്കെ നിസ്കാരം, ഫജർ നിസ്കാരം എനിക്കും വന്നെത്താറുണ്ട് എന്ന് പറയണേ എന്ന് പറഞ്ഞാൽ, ഫജറിന് മുമ്പ് രാത്രി ഭാര്യമാരുമായി ശയ്യ സഹനം നടത്തി ഫജറിന്റെ സമയം തുടങ്ങുമ്പോൾ ജനാബത്തുകാരനാണ് നിസ്കാരത്തിനും കുളിക്കുന്ന അവസ്ഥ, എന്നിട്ട് അതേ നോമ്പ് തുടർത്തുന്ന അവസ്ഥ അത് നബ്സലാസ്ലം മതങ്ങളെ അളവിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുസ്വാൻ തല നൽകിയ ഈ ഇളവ്, ഈ അനുവാദം, കൽപ്പന നിർബന്ധത്തിനല്ലെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ഈ അനുവാദം നബ്സല്ലാ അലൈഹി മതങ്ങൾ പ്രയോഗവൽക്കരിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു ചരിത്ര സംഭവമുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്, നോമ്പിൻ്റെ രാവിൽ ജനാബത്തുകാരനായിട്ടുണ്ടെങ്കിൽ ജനാബത്തുകാരനായി നോമ്പ് തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അഥവാ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് കുളിച്ച് ശുദ്ധി വരുത്തണം എന്ന നിലക്കാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു ചരിത്രം. മർവാൻ ഇബ്നുൽ ഹകം വിശുദ്ധ മദീനയുടെ ഗവർണറായിരിക്കെ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാം ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും അദ്ദേഹത്തോട് പറഞ്ഞ വിഷയം മർവാനോട് അവതരിപ്പിച്ചു. എന്താണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിനോട് ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്? അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്രികുഹുൽ ഫജ്റു ഫീ റമദാന വഹുവ ജുനുബ് മിൻ ജിമാഇ ലാ മിൻ ഹുൽമിൻ സുമ്മ യഗ്തസിലു വയസൂം വലാ യഖ്ദി. ഇതാണ് പറഞ്ഞത്. തിരുദൂതർ സല്ലല്ലാഹി അലൈഹി വസല്ലം ഫജർ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫി റമദാൻ, റമദാനിൽ വഹുവ ജുനുബ് ജനാബത്തുകാരനായിരിക്കെ ഫജറിൻ്റെ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ ഉണരുക. ആ ജനാബത്ത് മിൻ ജിമാഇ ലാ മിൻ ഹുൽമിൻ, ഭാര്യമാരെ പ്രാപിച്ചിട്ടാണ് ജനാബത്തുകാരൻ, അല്ലാതെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഉറക്കിൽ സ്ഖലനം ഉണ്ടായിട്ടല്ല. അപ്പോൾ നോമ്പ് തുടങ്ങുമ്പോൾ ഫജറിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ ജനാബത്തുകാരനാണ്. സുമ്മയ ഖത്തസിൽ പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ കുളിക്കുക. വയസൂമു വലാ യഖ്ദി, നബ്സല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ നോമ്പെടുത്തിരുന്നു, നോമ്പ് വീട്ടിയിരുന്നില്ല. ഇതാണ് മഹദികൾ പറഞ്ഞതായി അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാം മർവാനോട് പറഞ്ഞത്, മർവാൻ ഇബ്നുൽ ഹകമിനോട്. അപ്പം മർവാൻ ഇത് പറഞ്ഞ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസിനോട് പറഞ്ഞു, ഉഖ്സിമു ബില്ലാ ലതുഖരിഅന്ന ബിഹ അബാ ഹുറൈറ, എങ്കിൽ ഞാൻ ഇതാണയിട്ട് പറയുന്നു, ഇത് നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കാതിൽ എത്തിക്കുക തന്നെ വേണം, അബൂ ഹുറൈറയെ ഇത് കേൾപ്പിക്കണം. പക്ഷെ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിന് അപ്പോൾ അത് കേൾപ്പിക്കാൻ ഒരനിഷ്ടം ഉണ്ടായി, താല്പര്യപ്പെട്ടില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ദുൽഹുലൈഫയിൽ, ദുൽഹുലൈഫ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് 10 കിലോമീറ്റർ തെക്ക് മദീനക്കാരുടെ മീഖാത്തായ ഇന്ന് അബയാർ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന ദുൽഹുലൈഫ എന്ന സ്ഥലം, അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വീടുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഇവർക്ക് ഒത്തുകൂടാൻ അവസരമുണ്ടായി, അബൂ ഹുറൈറക്കും അബ്ദുറഹ്മാനും റളിയല്ലാഹു അൻഹുമ. അപ്പോൾ അബ്ദുറഹ്മാൻ അബൂ ഹുറൈറയോട് പറഞ്ഞു, ഇന്നി ദാകിറു ലക അംറൻ ലൗലാ മർവാനു അഖസമ അലയ്യ ഫീഹി ലം അദ്കുറുഹു ലക്, എനിക്ക് താങ്കളോടൊരു കാര്യം ഉണർത്തണം, മർവാൻ എന്നോട് ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് കേൾപ്പിക്കണമെന്ന്, അതില്ല എങ്കിൽ ഞാനത് പറയുമായിരുന്നില്ല. ഇതാണ് അബൂ ഹുറൈറയോട് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും പറഞ്ഞത് അബൂ ഹുറൈറയെ കേൾപ്പിച്ചപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു എന്നാണ്. അഹുമ ഖാലതാഹു ലക്, അവരിരുവരും അഥവാ ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ അവർ താങ്കളോട് ഇത് പറഞ്ഞോ? അപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, ഹുമാ അഅലമു, ആയിഷയും ഉമ്മു സലമയുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, തിരുദൂതരോടൊപ്പം ശയ്യയിൽ കഴിഞ്ഞുകൂടിയവർ, അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവർ. എന്നിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് ഇബ്നു ഹിഷാമിൻ്റെ പുത്രൻ അബൂബക്കർ എന്നവരാണ്. അദ്ദേഹം പറയുന്നത്, സുമ്മ റദ്ദ അബു ഹുറൈറത മാ കാന യഖൂലു ഫീ ദാലിക ഇലൽ ഫദ്ല ഇബ്നു അബ്ബാസ്. അപ്പോൾ അബൂ ഹുറൈറ പറയാണ്, ഞാൻ പറഞ്ഞിരുന്നത് ഫദ്ല ഇബ്നു അബ്ബാസ് പറഞ്ഞതിനാലാണ്. സമീഅ്തു ദാലിക മിനൽ ഫദ്ൽ വലം അസ്മഅഹു മിന നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെന്ന് കേട്ടിട്ടില്ല. പിന്നെയോ ഫദ്ൽ പറയുന്നതാണ്, ഫദ്ല ഇബ്നു അബ്ബാസ് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് റാവി പറയുന്നത്, ഫറജ അബു ഹുറൈറത അമ്മാ കാന യഖൂലു ഫീ ദാലിക, ഈ വിഷയത്തിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നതിൽ നിന്ന് അദ്ദേഹം മടങ്ങി എന്നാണ്. അദ്ദേഹം തൻ്റെ അഭിപ്രായത്തെ പിൻവലിച്ചു. എന്നിട്ട് ആയിഷയും ഉമ്മു സലമയും റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് അദ്ദേഹം അതായിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാണ് ഇവിടെ ഈ സംഭവത്തിലുള്ളത്. ഒരു വിഷയത്തിൽ ഒരു സുന്നത്ത് ബോധ്യപ്പെട്ടാൽ, തിരുചര്യ സ്ഥിരപ്പെട്ടാൽ, പിന്നെ തൻ്റെ അഭിപ്രായത്തെ പിൻവലിച്ച് തിരുചര്യക്ക് സുന്നത്തിന് പ്രാമുഖ്യവും പ്രാധാന്യവും കൽപ്പിക്കുക എന്നുള്ളൊരു വിഷയം അതിവിടെ നമ്മൾ പഠിക്കുന്നു. അബൂ ഹുറൈറ എത്ര മഹാനായ സഹാബിയാണ്, തിരുദൂതരെ ഒരു നിഴൽ പോലെ പിന്തുടർന്ന് കേട്ടും അറിഞ്ഞും അനുഭവിച്ചും വളർന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടാണ് സുന്നത്ത് വന്നത് എന്നതറിഞ്ഞപ്പോൾ അത് സ്ഥിരപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ അഭിപ്രായത്തെ വിഗണിച്ചു, സുന്നത്തിന് പ്രാധാന്യം കൽപ്പിച്ചു. അദ്ദേഹം തൻ്റെ ആ ഒഴിവ് കഴിവ് ഉണർത്തുകയും ചെയ്തു എന്നുള്ളത് നമ്മളിവിടെ വായിക്കുമ്പോൾ ആ വിനയവും താഴ്മയുമാണ് അവരെയൊക്കെ എന്നേക്കുമായി ഉയർത്തിയത് എന്ന് നമ്മളിവിടെ പഠിക്കുന്നു. ഇവിടെ വിഷയം നമ്മുടെ ആയത്തുമായി ബന്ധപ്പെട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിൻ്റെ റമദാൻ്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാന തആല ഈ കൽപ്പിച്ചതനുസരിച്ച് നൽകിയ ഇളവ്, ഈ അനുവാദം, അത് പ്രയോഗവൽക്കരിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഒപ്പം ഫജർ ഉദിക്കുന്ന അവസ്ഥയിലും ജനാബത്തുകാരനായി തുടർന്നു നിസ്കാര സമയത്തേക്ക് മാത്രമാണ് കുളിച്ച് ശുദ്ധി വരുത്തിയിരുന്നത് എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില മസാലകളുണ്ട്. ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കും. വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജർ എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി മൊഡ്യൂൾ 16 34 ക്ലാസ്സിൽ നോമ്പുകാരായ ദമ്പതികൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇനി അദ്ദേഹത്തിന്റെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ചോദ്യം 1. ജനാബത്തുകാരനായ അവസ്ഥയിൽ ഫജറിൽ പ്രവേശിച്ച ഒരാളുടെ നോമ്പിന്റെ വിധി എന്താണ്? ഓപ്ഷൻ എ, നോമ്പ് അസാധുവാകും. ബി, കഫാറത്ത് നിർബന്ധമാകും. സി, നോമ്പ് സാധുവായിരിക്കും. ചോദ്യം 2. വബ്തഗു മാ കതബല്ലാഹു ലക്കും എന്നതിൻ്റെ പ്രധാനാർത്ഥമായി പല മുഫസ്സിറുകളും പറഞ്ഞത് എന്താണ്? ഓപ്ഷൻ എ, സന്താനലാഭം. ബി, വിജ്ഞാനാന്വേഷണം. സി, ധനസമ്പാദനം. ചോദ്യം 3. ഫൽ ആന ബാശിറൂഹുന്ന എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു എന്താണ് അനുവദിച്ചത്? ഓപ്ഷൻ എ, വ്യാപാരം. ബി, ശാരീരിക ബന്ധം. സി, വേട്ടയാടൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ പറ്റി ഒരു കഥ വായിച്ചിട്ടുള്ളത്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മയെക്കുറിച്ച് പറയാണ്. എൻ്റെ ഉമ്മ പ്രഭാത സമയത്ത് നേരത്തെ എന്നെ വിളിച്ചുണർത്തും. എനിക്ക് തണുപ്പുള്ള ദിവസങ്ങളിൽ ചൂടുവെള്ളം ഉണ്ടാക്കി തരും. എന്നെ നല്ല വസ്ത്രങ്ങൾ അണിയിപ്പിക്കും. എന്നിട്ട് പള്ളിയിലേക്ക് ആ ഇരുട്ടുള്ള സമയത്ത് ആ തണുപ്പുള്ള രാത്രിയിൽ നേരത്തെ സുബഹിന് മുമ്പ് തന്നെ എന്നെ ഉമ്മ പള്ളിയിൽ കൊണ്ടുപോയാക്കും. നടക്കാൻ കുറച്ച് ദൂരമുണ്ട്, കുട്ടിയെ ഒറ്റയ്ക്ക് രാത്രി ഇരുട്ടുള്ള സമയത്ത് വിടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അഹമ്മദ് ബിൻ ഹംബൽ എന്ന ഒരു വലിയ മനുഷ്യൻ, ലോകത്തിന് വെളിച്ചം നൽകിയ, ഒരുപാട് ഹദീസുകൾ ആളുകൾക്ക് പറഞ്ഞുകൊടുത്ത, ഇസ്ലാമിന് വലിയ സേവനം ചെയ്തൊരു മനുഷ്യനെയാണ്, ഒരു കുട്ടിയെയാണ് ഞാൻ വളർത്തുന്നത് എന്നൊരു പക്ഷേ ആ ഉമ്മ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ ഉമ്മ ദുഃഖരടങ്ങാറാണ്, കുട്ടനെ നേരത്തെ കൊണ്ടാക്കലൊരു ബുദ്ധിമുട്ടാണ്, രാവിലെ നേരത്തെ നീക്കണം, ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കണം, ഇതൊക്കെ ഒരു പ്രയാസമാണ്. അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ടും പിറുപുറത്തുകൊണ്ടുമല്ല ആ ഉമ്മ അത് ചെയ്തത്, അത് സന്തോഷത്തോടെ ദൂരം നടക്കണം, ഇരുട്ടത്ത് പോകണം എന്നതൊക്കെ ഇഷ്ടത്തോടു കൂടിയാണ് ആ ഉമ്മ ചെയ്തതെങ്കിൽ ആ ഉമ്മക്ക് കിട്ടുന്നത് വലിയ പ്രതിഫലമാണ്. ഈ മകൻ ചെയ്ത സേവനങ്ങളുടെ ഒക്കെ ഉന്നതമായ പ്രതിഫലമാണ് ആ ഉമ്മക്ക് കിട്ടാൻ പോണത്. മദ്രസയിലേക്കൊക്കെ കുട്ടികളെ നീപ്പിക്കുക എന്ന് പറഞ്ഞത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. രാവിലെ കുട്ടികളെ, പ്രത്യേകിച്ച് ഈ തണുപ്പ് കൂടുതലുള്ള സമയത്ത് കുട്ടികളെ എണീറ്റ് കിട്ടാൻ പ്രയാസമാണ്, ബാത്റൂമിൽ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ പ്രയാസമാണ്. ഈ പ്രയാസങ്ങളെയൊക്കെ നമ്മൾ അസ്വസ്ഥതയോടുകൂടിയല്ല കാണേണ്ടത്, മറിച്ച് ഇതൊക്കെ എനിക്ക് പ്രതിഫലമായി തിരിച്ചു കിട്ടും എന്നൊരു വലിയ മനസ്സോടുകൂടിയാണ് നമ്മളിതൊക്കെ കാണേണ്ടത്.
5: ഇതിൽ ശരിക്കും നമ്മൾ ഈ പൊതുവെ അയിമ്മത്തിൻ്റെ പലരുടെയും ഉമ്മമാരെടുക്കുമ്പോൾ അങ്ങനെയുണ്ട്. ഇപ്പം ഇമാം ഷാഫി റഹ്മഹുള്ള, അദ്ദേഹം അനാഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇറാഖിൽ നിന്ന് യാത്ര ചെയ്ത് വന്നിട്ടാണ് മക്കയിൽ, വളരെ ചെറിയ കുട്ടിയാവുമ്പോൾ അദ്ദേഹത്തെ ഹൽഖയിൽ ചേർക്കുന്നതും അവിടെ കാത്തിരിക്കുന്നതും അവിടുന്ന് കിട്ടുന്ന ഹദിയ സദഖ ഒക്കെ സ്വീകരിച്ച് അതിൽ നിന്ന് വിശപ്പടക്കി സ്വന്തം കുഞ്ഞിനെ വളർത്തുന്നതും ഒക്കെ. അപ്പം മക്കളെ സംബന്ധിച്ച് പൊതുവേ പാരൻസിന് ഡ്രീമുണ്ടാവും, അവൻ എൻജിനീയറാകണം, അവൻ ഡോക്ടറാകണം, അവന് നല്ല ജോലി കിട്ടണം എന്നൊക്കെ പൊതുവെ ഡ്രീമുണ്ടാകും. പക്ഷേ ഒരു ഇമാം അഹമ്മദ് ആകണോ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി ആകണോ ഒക്കെ ഞങ്ങളൊന്നിച്ച് ഉംറക്ക് പോയ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾക്കൊരു ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പറഞ്ഞു മൂപ്പരോടെ. അപ്പം എനിക്ക് അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ തോന്നി. ഞങ്ങൾ ഒന്നിച്ച് പിന്നെ വളരെ ദീർഘകാലം ഒന്നിച്ച് ജീവിച്ച ആളുകൾ, നമ്മൾ വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഉംറക്ക് ഒന്നിച്ച് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണം എന്ന് തോന്നിയപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണത്. അതായത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും തോന്നേണ്ടതാണ് നമ്മളെ മക്കൾ അവരവരുടെ റിസ്ക്കും സംഗതിയൊക്കെ സേഫാകണം, പക്ഷേ അവർ ദീനിൻ്റെ സേവകരും സമൂഹത്തിൻ്റെ കാവൽക്കാരും ഒക്കെയായി നിൽക്കുന്ന, കുടുംബത്തിന് ഉപകാരപ്പെടുന്ന, മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ആളുകളാകണം എന്നുള്ളത് ഉള്ളിൽ ജ്വലിക്കുന്ന പിന്നെ എന്താ പറയുക ആഗ്രഹമായി അഭിലാഷമായി ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയും പ്രവർത്തനമൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കാണുന്നപ്പോൾ അതോടെ പറഞ്ഞ പോലെ ഇപ്പോൾ സുബഹിക്ക് ശരിക്ക് വീട്ടിൽ ഇപ്പോൾ രണ്ട് മൂന്ന് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പള്ളിൻ്റെ ഓപ്ഷനേ അല്ല പൊതുവെ, പൊതുവെ ഓപ്ഷനില്ല. യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകേണ്ടതാണ്, കൊണ്ടുപോകേണ്ടതാണ്. നമ്മളൊരു വണ്ടിയൊക്കെ എടുത്ത് വീട്ടിൽ കാറൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ കൊണ്ടായാൽ അവർക്ക് അവരങ്ങനെ ശീലിച്ചു വന്നോളൂ. ഇനി ഇല്ലെങ്കിലും വീട്ടിൽ പൊതുവെ അഞ്ച് സ്ത്രീകളുണ്ടെങ്കിൽ അഞ്ച് സ്ഥലത്ത് അഞ്ച് മുസല്ലയിൽ അഞ്ചായിട്ടാണ് നിസ്കരിക്കുക. എങ്ങനെ തിരുത്തിയാലും അതൊന്നും തിരുത്തപ്പെട്ട് ആകണില്ല. ഭയങ്കര ഇസ്ലാമികമായ കുടുംബങ്ങളിൽ പോലും സ്ത്രീകൾക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവുക. ആ തണുപ്പത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫറള് ഉള്ളതുകൊണ്ട്, ജമാഅത്തിൻ്റെ ഫറള് ഉള്ളതുകൊണ്ട് ഒരു ടൈമുണ്ട്. അതുകൊണ്ട് പൊതുവെ പടഞ്ഞെണീക്കും. മറ്റേത് ഭർത്താവൊക്കെ പോകും, എന്നിട്ട് പിന്നെ അങ്ങനെ ഒരു, ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയണത്, അങ്ങനത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. അങ്ങനെയാണോ നമ്മൾ ആലോചിക്കണം. മക്കളെയൊക്കെ കൂട്ടി ഒന്നിച്ച് നിസ്കരിക്കണൊരു സംസ്കാരം, വീട്ടിലെ സ്ത്രീകളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് എത്തുന്നൊരു സംസ്കാരം, വീട്ടിലെ ടോട്ടൽ എല്ലാവർക്കും നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്താൽ, പള്ളിയിൽ 20 മിനിറ്റ് ആണെങ്കിൽ നമ്മളെ വീട്ടിലും 20 മിനിറ്റിനുള്ളിൽ ജമാഅത്തുണ്ട്. ചില ഉമ്മാരൊക്കെ ഉണ്ടാകും, അവർക്ക് ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കരിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാകും. എന്നിട്ട് ഓലവിടെ നിസ്കരിച്ച് ഓലവിടെ ഓതിപ്പാടി അങ്ങനെ ഇരിക്കും, നല്ല കാര്യം. പക്ഷേ വീട്ടിലെ റൂമുകളിലൊക്കെ പലരും ഉണ്ട്, ഓൽക്കാർക്കും ഈ പറഞ്ഞ പോലെ ടൈമിങ്ങോ കാര്യമൊന്നും ഇല്ല. അങ്ങനെ ഒറ്റയ്ക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു അസലാണ്. നമ്മൾ അടിസ്ഥാനപരമായി തിരുത്തേണ്ട, ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ തിരുത്താതെ ബോധ്യപ്പെടുത്താതെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതെ, അവർ വരുന്നുണ്ടോയെന്നുള്ള വേറെ കാര്യമാണ്. അതൊരിക്കലും ഒരു ചൂടാകലല്ല. ഒരു ഒന്നിച്ചിരുന്നൊരു പ്ലാൻ ഉണ്ടാക്കി നമുക്ക് അങ്ങനെ ചെയ്യല്ലേ എന്ന് ചോദിച്ച് അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോകുക എന്നുള്ളത് പ്രധാനമാണ്. ഈ ചെറിയ കുട്ടികളുള്ള സ്ത്രീകളൊക്കെ പൊതുവെ ഉണ്ടാകും, അവർക്ക് കുറേ ലിമിറ്റേഷനുകളുണ്ട്. പക്ഷേ ആ ലിമിറ്റേഷനുകളുടെ ഉള്ളിൽ നിന്ന് അവർ പ്ലാൻ ചെയ്യണം. ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് പ്ലാൻ ചെയ്യുമ്പോൾ പഠിച്ചും സഹായിക്കുകയും ചെയ്യും, വലിയ നിലക്ക് അതിന് ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതും കൂടി ഇതിൽ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്.
4: ഈ പള്ളിയിൽ ക്ലാസ് കേൾക്കാൻ, അവിടെ പോയി ഹിഫ്ദ് പഠിക്കാൻ ഒക്കെ ആ ഉമ്മ കുട്ടിയെ പ്രത്യേകം സജ്ജനാക്കി, അതിനനുകൂലമായ ഒതു കൊടുക്കാനും കുളിക്കാനൊക്കെ ഉള്ള ചൂടുവെള്ളം കൊടുത്ത് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിലൊരു അസ്വസ്ഥത കാണിച്ച് അത് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പിന്നീട് അത് ഓർക്കുകയാണ്. എൻ്റെ അമ്മ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, അങ്ങനെയാണ് ഞാൻ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ആ മകൻ പിന്നീട് ഓർക്കുകയാണ്. അപ്പോൾ നമ്മളും മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ മതവിദ്യാഭ്യാസം, അത് നമുക്ക് വളരെ താല്പര്യമുള്ളതാണെന്നുള്ളത് മക്കൾക്ക് കൂടി ബോധ്യപ്പെടുക എന്നുള്ളത് ഇതിൽ ആവശ്യമാണ്. അതിങ്ങനെ ഒരു മദ്രസ എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് പോയി വന്നാൽ പിറ്റേന്ന് മദ്രസയിൽ പോകേണ്ടതില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാകുക. ഉമ്മ തന്നെ മദ്രസയിൽ പോകേണ്ട ദിവസം എണീക്കാൻ വൈകുക, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നാളെ മദ്രസ പോകണ്ടല്ലേ എന്ന് പറയുക, അല്ലെങ്കിൽ മക്കളൊരു ചെറിയ മടി പറയുമ്പോഴേക്ക് മദ്രസയുടെ കാര്യം അനുവദിച്ചു കൊടുക്കുക. ഓൺലൈൻ മദ്രസയുടെ ടൈമിൽ പലപ്പോഴും നമ്മുടെ ഇത് യാത്ര വരിക. അങ്ങനെ മദ്രസാ പഠനത്തെ ഒരു അലസമായി കാണുന്നൊരവസ്ഥ ഉണ്ടാവുന്നത് മക്കൾക്കും അതൊരു വലിയ ഗൗരവമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അത് വലിയ താല്പര്യത്തിൽ ഉമ്മാക്കുപ്പാക്കൊക്കെ അത് നഷ്ടപ്പെട്ട വലിയ പ്രശ്നമാണ്. അത് വലിയ താല്പര്യം ഉൾക്കുണ്ട് എന്ന തോന്നലാണ് ശരിക്കും കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്.
6: വീടിൻ്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവൻ്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തൻ്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിൻ്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
7: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരാജിതർ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അജീബ് കരുവാരക്കുണ്ട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവനെ ഭയന്ന് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുപോകേണ്ട, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഓരോ കാര്യങ്ങൾ, അത് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വതആല റസൂലുള്ളാ അത് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളക്ക് പഠിപ്പിച്ചു നൽകുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഈ ഉമ്മത്തിന് അതെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്തതായി നമുക്കറിയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അന്ത്യപ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരാജിതർ ആരാണെന്ന് ഈ ഉമ്മത്തിന് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റസൂലെല്ലാം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ആരാണ് ഈ ലോകത്തും പരലോകത്തും പരാജിതരായിട്ടുള്ളവർ, ആർക്കാണ് പരലോകത്ത് രക്ഷയില്ലാത്തവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധിക്കും. അൻ അബീ ദദ്ദിൻ അനി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ثلاثه لا يكلمهم الله يوم القيامه ولا ينظر اليهم ولا يزكيهم ولهم عذاب اليم قال فقراها رسول الله صلى الله عليه وسلم ثلاث مرار قال ابو ذر خابوا وخسروا من هم يا رسول الله الله سبحانه وتعالى رسول صلى الله عليه وسلم പറയുകയാണ്, മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരോട് സംസാരിക്കുകയില്ല, അവരെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയുമില്ല, പാപശുദ്ധീകരണം അവരുടെ മേൽ നടത്തുകയുമില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ. അതാരെക്കുറിച്ചാണെന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, മൻ ഹും യാ റസൂലുള്ളാഹ്, അക്കൂട്ടരാരാണ് പ്രവാചകരെ എന്ന് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതാരാണെന്ന് പഠിപ്പിച്ചു നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതാരാണെന്ന് വെച്ചാൽ, അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുനഫിഖു സിലഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. അതാരാണെന്ന് വെച്ചാൽ റസൂലുള്ള പറയുകയാണ്, വസ്ത്രം വലിച്ചഴച്ച് നടക്കുന്നവരും ചെയ്ത നന്മകൾ എടുത്ത് പറയുന്നവനും കള്ളസത്യം ചെയ്ത് തൻ്റെ കച്ചവട സാധനങ്ങൾ വിറ്റൊഴിക്കുന്നവരുമാണ് അക്കൂട്ടരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. പ്രിയപ്പെട്ടവർ, ആരെക്കുറിച്ചാണ് പറയുന്നത്? പരാജിതരായിട്ടുള്ള ആളുകളാണ് ഇക്കൂട്ടർ. ഇക്കൂട്ടർ മാത്രമല്ല പരാജിതർ, എന്നാൽ പരാജിതരുടെ കൂട്ടത്തിൽ ഏറ്റവും തരം താഴ്ന്ന ഇനക്കാരാണ് പ്രിയപ്പെട്ടവരെ ഈ രീതിയിൽ റസൂലുള്ള വിശേഷിപ്പിച്ച ആളുകൾ എന്നുള്ളത് നാം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം ഈ രീതിയിലുള്ള ആളുകളുടെ കൂട്ടത്തിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ആളുകളിലാണോ നാം ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. വസ്ത്രം വലിച്ചേച്ച് നടക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ടാകും, സദഖകൾ ധാരാളം നൽകുന്നുണ്ടാകും, ധാരാളം പ്രവൃത്തികൾ, സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാകും. എന്നാൽ അത് എടുത്തു പറയുക, അതിൽ പൊങ്ങച്ചം നടിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ നാശത്തിൽപ്പെട്ടവരാണ്, അവരൊക്കെ നഷ്ടക്കാരാണ്, പരാജിതരാണ് എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ കച്ചവടച്ചരക്ക് വിറ്റ് ഒഴിവാക്കുന്ന ആളുകൾ, ഇത് നല്ല സാധനമാണ്, ആളുകളെ വഞ്ചിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന, അളവിലും തൂക്കത്തിലും കള്ളത്തരം കാണിക്കുന്ന അത്തരം ആളുകളൊക്കെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ആരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അതാരാണ്? സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹു സുബ്ഹാന തആല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സംസാരിക്കുകയോ അവരോട് നോക്കുകയോ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടമോ അവരെ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കുകയോ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ആ കൂട്ടരാണ് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് വിഭാഗം ആളുകൾ. നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. നാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കച്ചവടം, നമ്മുടെ സംസാരങ്ങൾ, ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ചെന്നെത്തുന്നതാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒക്കെ നാം ചെയ്യുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിനാൽ ഉറപ്പിച്ച് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്കോരോരുത്തർക്കും പറയാൻ സാധിക്കണം, ഞാനൊരു സദഖ നൽകുമ്പോൾ അതെത്ര ചെറിയ സംഖ്യയായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കിതിന് പ്രതിഫലം നൽകണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറയുവാൻ, മറ്റുള്ളവരെന്നെ പ്രശംസിക്കാൻ, ആ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നാം ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം എല്ലാ മേഖലകളും ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്തരം ദുസ്വഭാവങ്ങൾ, ഇത്തരം ചെയ്തികൾ, സംസാരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് നിരന്തരമായി തേടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഈ മൂന്ന് കൂട്ടം വിഭാഗക്കാരിൽ അള്ളാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കാത്ത, അള്ളാഹുവിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ സാധിക്കാത്ത, അള്ളാഹുവിൻ്റെ കോപം ചെന്നു പതിച്ച ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം ഒരിക്കലും ഉൾപ്പെട്ടു പോകരുത്. റബ്ബിനോട് നിരന്തരമായി അതിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ കാലത്തെ ധാരാളം ട്രെൻഡുകളും ഫാഷനുകൾക്കും പിന്നാലെ നമ്മുടെ മക്കളും വിദ്യാർത്ഥി സമൂഹം മുഴുവൻ അതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടത് റസൂലുള്ളയുടെ ഈ തിരുവചനമാണ്. അള്ളാഹു നിങ്ങളെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല. അൽ മുസ്ബിൽ, വസ്ത്രം വലിച്ചേക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് എനിക്ക് പ്രശസ്തിയും പ്രൗഢിയും ലഭിക്കുവാൻ വേണ്ടി അത് കൂടുതലായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന, താൻ ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന ആളുകളായി നാം മാറരുത് എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറച്ചുവെക്കേണ്ട സൽക്കർമ്മങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ രഹസ്യമാക്കി ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന എൻ്റെ സദഖകൾ, ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന എൻ്റെ നമസ്കാരം, എൻ്റെ നമസ്കാരങ്ങൾ, അതൊക്കെ നാമും നമ്മുടെ റബ്ബും മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം കൃത്യമായി ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാന വ തആല നമ്മോട് പറഞ്ഞതെന്താ? യാ അയ്യുഹല്ലദീന ആമനു അതിഉല്ലാഹ വഅതിഉർ റസൂല വലാ തുബ്തിലു അഅമാലകും. നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ ഇബാദത്തുകൾ, അത് നിങ്ങൾ പാഴാക്കി കളയുന്ന, ബാത്തിലാക്കി കളയുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാന വ തആല നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തുകൾ പാഴാക്കി കളയുന്ന ഇത്തരം ദൂഷ്യ സ്വഭാവങ്ങൾ, അതിലൊന്നും അകപ്പെടാതെ കൃത്യമായി ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകിയ ആ മൂന്ന് വിഭാഗം ആളുകളിൽ നാം ആരും ഉൾപ്പെടരുത് എന്നുള്ള ദൃഢബോധ്യം, ഒരാവശ്യം നമ്മുടെ സ്വന്തത്തോട് നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാന വ തആല യഥാർത്ഥ വിശ്വാസിയായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നൽകിയ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു മുസ്ലിമായി, ഒരു മുഖ്ലിസായി നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. വഅഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പരാജിതർ. ക്ലാസ് എടുത്തത് അജീബ് കരുവാരക്കുണ്ട്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. സൂറത്തുൻ നഹ്ലിലെ 96-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 96-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: فد.
1: ما عندكم ينفد.
0: ما عندكم ينفد.

0: فهم بأحسن
1: بأحسن ما كانوا يعملون.
0: بأحسن ما كانوا يعملون.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ നിന്നും 96-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100,000,000 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ മതിലുകൾക്കപ്പുറത്തെ കുടുംബം. രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: മതിലുകൾക്കപ്പുറത്തെ കുടുംബം. എഴുത്ത് സമീർ മുണ്ടേരി. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും കരുണ കാണിക്കാൻ കൽപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇസ്ലാം എടുത്തു പറയുന്ന ഒന്നാണ് അയൽവാസികളോടുള്ള ബാധ്യത. നമ്മുടെ വീടിൻ്റെ ജനലുകൾ തുറക്കുമ്പോൾ കാണുന്ന ആ മുഖങ്ങളോട് നാം കാണിക്കുന്ന പുഞ്ചിരിയും കാരുണ്യവും നമ്മുടെ വീടിൻ്റെ കൺകുളിർമ വർദ്ധിപ്പിക്കും. വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു, അടുത്ത അയൽവാസിയോടും അകന്ന അയൽവാസിയോടും നിങ്ങൾ നന്മയോടെ വർത്തിക്കുക. അധ്യായം അന്നിസാ വചനം 36. നമ്മുടെ വീട് ഒരു തുരുത്തല്ല, അത് ചുറ്റുമുള്ള വീടുകളുമായി സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ഒന്നായിരിക്കണം. മക്കൾ വളരുന്നത് ഇത്തരം സുരക്ഷിതമായ അയൽപ്പക്കങ്ങളിലാകുമ്പോൾ അവർക്ക് മനുഷ്യത്വത്തിൻ്റെ വലിയ പാഠങ്ങൾ ലഭിക്കുന്നു. അയൽപ്പക്കം ധന്യമാക്കാനും അവിടെ സ്നേഹത്തിൻ്റെ കൺകുളിർമ നിലനിർത്താനും നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചിലതുണ്ട്. വിഭവങ്ങൾ പങ്കുവെക്കലും പട്ടിണി മാറ്റലും. നമ്മുടെ വീട്ടിൽ സന്തോഷങ്ങളും വിഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൊരു പങ്ക് അയൽപ്പക്കത്തുള്ളവർക്കും നൽകുന്നത് ബന്ധങ്ങളെ ദൃഢമാക്കും. അവന് ആഹാരമുണ്ടോ എന്നന്വേഷിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ല

0: ത്വബറാനി. മറ്റൊരു ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് പറഞ്ഞു, അബൂദർ, നീ കറി വയ്ക്കുകയാണെങ്കിൽ അതിൽ അല്പം വെള്ളം കൂട്ടി ദ്രാവകം വർദ്ധിപ്പിക്കുകയും നിന്റെ അയൽക്കാരെ പരിഗണിക്കുകയും ചെയ്യുക. മുസ്ലിം. ഉപദ്രവിക്കാതിരിക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ വീടിന്റെ ഒച്ചയോ മാലിന്യങ്ങളോ പെരുമാറ്റമോ അവർക്ക് ശല്യമാകുന്നുണ്ടോ എന്ന് നാം എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അയൽക്കാരനെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ബുഖാരി. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അവൻ വിശ്വാസിയാകില്ല. അനുചരന്മാർ ചോദിച്ചു, ആരാണത് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ ഉപദ്രവങ്ങളിൽ നിന്നാണോ തന്റെ അയൽവാസി നിർഭയനല്ലാത്തത്? അവൻ. ബുഖാരി. ആദ്യമെത്തുന്ന സഹായ ഹസ്തങ്ങൾ. അയൽക്കാർക്കൊരു ആപത്തോ രോഗമോ വരുമ്പോൾ ഓടിയെത്തുന്ന ആദ്യത്തെ ആൾ നമ്മളായിരിക്കണം. ദൂരെയുള്ള ബന്ധുക്കൾ എത്തുന്നതിനേക്കാൾ മുമ്പേ സഹായമെത്തിക്കാൻ കഴിയുക തൊട്ടടുത്തുള്ള അയൽവാസിക്കാണ്. ഈ കരുതലാണ് ഒരു സമൂഹത്തിന്റെ കൺകുളിർമ ഇമാം ഗസ്സാലി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അയൽക്കാരനോട് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല അയൽപക്കമര്യാദ, മറിച്ച് അവൻ ചെയ്യുന്ന ഉപദ്രവങ്ങളെ ക്ഷമിക്കലും അവന് സഹായം ചെയ്യലുമാണ്. വിട്ടുവീഴ്ച മനോഭാവം. ചെറിയ അതിരുകളെ ചൊല്ലിയോ മറ്റു നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കി വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക. നന്മയോടെ പെരുമാറുന്ന അയൽവാസി ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ അയൽക്കാരൻ തന്റെ അയൽക്കാരന് നന്മ ചെയ്യുന്നവനാണ്. തുർമതി. നമുക്കെന്തു ചെയ്യാം? അയൽക്കാരൻ സംതൃപ്തനാണെങ്കിൽ നമ്മുടെ വീടിനും ഐശ്വര്യം കൂടും. അതിനാൽ ഇന്ന് തന്നെ നമുക്ക് ചില ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം. ഒരു പങ്ക് കൈമാറാം. നിങ്ങളുടെ വീട്ടിൽ ഇന്നുണ്ടാക്കിയ വിഭവങ്ങളിൽ നിന്ന് ഒരു ചെറിയ പങ്ക് അയൽവാസിക്ക് നൽകാം. സുഖവിവരങ്ങൾ അന്വേഷിക്കാം. തിരക്കുകൾക്കിടയിലും വെറുതെ അവരെ കണ്ട് ഒന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കുക. പിണക്കങ്ങൾ മറക്കാം. പണ്ടെന്തെങ്കിലും പിണക്കങ്ങളോ അകൽച്ചയോ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും മറന്ന് ഒരു പുഞ്ചിരിയോടെ ഇന്നവരോട് സംസാരിക്കുക. അയൽപക്ക ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം എപ്പോഴും ഓർക്കാം. അയൽക്കാരന് അനന്തരാവകാശം ലഭിക്കുമോ എന്ന് ഞാൻ ശങ്കിക്കുവോളും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് അയൽക്കാരന്റെ കാര്യത്തിൽ വസിയത്ത് ഉപദേശങ്ങൾ തന്നുകൊണ്ടിരുന്നു. ബുഖാരി.
1: ബാറക്കല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മതിലുകൾക്കപ്പുറത്തെ കുടുംബം. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 23-24 വചനങ്ങൾ. അവിശ്വാസികൾക്ക് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ വിശദീകരിച്ച ശേഷം വിശ്വാസിക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്നു. ഹൃദയവസന്തത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدخل الذين آمنوا إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار يحلون فيها من أساور من ذهب ولؤلؤا ولباسا

ഇത് പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ

അവിശ്വാസികളായ ആളുകൾ, അള്ളാഹുവല്ലാത്ത വസ്തുക്കൾക്ക് സുജൂദ് ചെയ്യുന്നതായ ആളുകൾ, അവർ നരകത്തിൽ പ്രവേശിക്കുമെന്നും ആ നരകത്തിൽ അവർ അനുഭവിക്കുന്ന അതികഠിനമായ ശിക്ഷയെക്കുറിച്ച്, ക്ലേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. ശേഷം ആ നരകവാസികളുടെ വിശദീകരണത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അഥവാ ആ നരകത്തിലുള്ള ആളുകൾക്ക് തീയിൻ്റെ വസ്ത്രം മുറിച്ചു കൊടുക്കുമെന്നും അതേപോലെ തിളച്ചുമറിയുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുമെന്നും ഇരുമ്പിൻ്റെ ദണ്ഡുകൾ കൊണ്ടുള്ള ദണ്ഡനങ്ങൾ അവർ ഏൽക്കേണ്ടി വരുമെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അവിശ്വാസികൾക്ക് നരകത്തിൽ അനുഭവിക്കേണ്ടി വരിക എന്ന് വിശദീകരിച്ചു. ഇനി അതിൻ്റെ നേർവിപരീതമാണ് വിശ്വാസികളായ ആളുകൾക്ക് ലഭ്യമാകുന്ന കാര്യം. നമുക്ക് ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിച്ചു നോക്കാം. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുദ്ഖിലുൽ ലദീന ആമനു, യുദ്ഖിലു അവൻ പ്രവേശിപ്പിക്കും, അല്ലദീന ആമനു വിശ്വസിച്ചതായ ആളുകളെ, വഅമിലുസ്സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായ ആളുകളെ അല്ലാഹു പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ ആ സ്വർഗത്തോപ്പുകളിൽ, തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്നു, ആ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്നതായ ആ സ്വർഗത്തോപ്പുകളിൽ വിശ്വസിച്ചതായ ആളുകളെയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെയും തീർച്ചയായും അല്ലാഹു പ്രവേശിപ്പിക്കുമെന്നാണ്. നമ്മൊരു 4 എപ്പിസോഡുകൾക്ക് മുമ്പ് ഇതുപോലെ അവിശ്വാസികളായ ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇതേ സമാനമായ ആയത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായ ആളുകളെ തായ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുമെന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. അതേപോലെയുള്ള ഒരു ആയത്ത് തന്നെയാണ് ഈ ആയത്തും. ഇവിടെയും നരകത്തിൽ അവിശ്വാസികൾ അനുഭവിക്കുന്ന കഠിനമായ ശിക്ഷ, ആ ശിക്ഷയെ വിശദീകരിച്ചതിന് ശേഷം വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്നതായ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അരുവികളൊഴുകുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇനി ആ സ്വർഗത്തിൽ അവർക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, യുഹല്ലൗന ഫീഹാ, അവരതിൽ അണിയിക്കപ്പെടും, മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ വളകൾ, സ്വർണത്തിൻ്റെ വളകൾ അവർ ആ സ്വർഗത്തിൽ അണിയിക്കപ്പെടും എന്നാണ്. യുഹല്ലൗന, അവരണിയിക്കപ്പെടും, ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ വളകൾ അവർ അതിൽ അണിയിക്കപ്പെടും, വലുലുഅൻ വലിബാസുഹും ഫീഹാ ഹരീർ, അതിൽ അവർക്ക് സ്വർണത്തിൻ്റെ വളകളും മുത്തും അണിയിക്കപ്പെടുമെന്നാണ്. ലുലു എന്ന് പറഞ്ഞാൽ മുത്തുകൾ. അതേപോലെ തന്നെ വലിബാസുഹും ഫീഹാ, അതിൽ അവരുടെ വസ്ത്രം അൽ ഹരീർ, പട്ടായിരിക്കുമെന്നാണ്. വലിബാസുഹും, അവരുടെ വസ്ത്രങ്ങൾ, ഫീഹാ അതിൽ, ആ സ്വർഗത്തിൽ, ഹരീർ പട്ടായിരിക്കും. അപ്പോ ഇവിടെ 2-3 കാര്യങ്ങളാണ്. ആ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തിൽ വിശ്വാസികളെയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരെയും അല്ലാഹു പ്രവേശിപ്പിക്കും. എന്നിട്ട് അവർക്ക് അതിൽ നൽകുന്നതാണ് അവിശ്വാസികൾക്ക് തീയിൽ നിന്നുള്ള വസ്ത്രം മുറിച്ചു കൊടുക്കുമ്പോൾ വിശ്വാസികൾക്ക് സ്വർണത്തിൻ്റെ വളകളും അതേപോലെ പട്ടുവസ്ത്രങ്ങളും മുത്തുകളുമൊക്കെയാണ് ആ സ്വർഗത്തിൽ അണിയിക്കുക എന്നാണിവിടെ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, ദുനിയാവിൽ പട്ടുവസ്ത്രവും സ്വർണവും പുരുഷനെ സംബന്ധിച്ച് ഹറാമാണ്. നമുക്കറിയാം, ഹദീസിൽ കാണാം, ലാ തൽബസു അൽ ഹരീറ വലദ്ദീബാജ ഫിദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൽ പട്ട് അണിയാൻ പാടില്ല, നിങ്ങൾ പട്ട് ഉടുക്കാൻ പാടില്ല ഈ ദുനിയാവിൽ. ഫഇന്നഹു മൻ ലബിസഹു ഫിദ്ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ അത് ധരിച്ചാൽ, ലം യൽ

ബസുഹൂഫിൽ ആഖിറ, ആഖിറത്തിൽ പരലോകത്ത് അതവന് ധരിക്കാൻ പറ്റുകയില്ല എന്നർത്ഥം. ദുനിയാവിൽ അത് വിശ്വാസിക്ക് ഉള്ളതല്ല, അവനത് പരലോകത്തേക്ക് ഉള്ളതാണ്. മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിന് പറയുകയാണ്, ആഖിറത്തിൽ ആർക്കെങ്കിലും പട്ട് ധരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ലം യദ്ഖുലിൽ ജന്ന, അവന് സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റൂല. കാരണം എന്നിട്ട് അദ്ദേഹം പറയാ, ഖാല അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലിബാസുഹും ഫീഹാ ഹരീർ, അവരുടെ വസ്ത്രം അതിൽ പട്ടായിരിക്കുമെന്ന്. അപ്പൊ ദുനിയാവിൽ നമുക്ക് പട്ട് ധരിക്കാൻ ഒരു പുരുഷനെ സംബന്ധിച്ച് അനുവദനീയമല്ല, സ്വർണം ധരിക്കൽ അനുവദനീയമല്ല. ഇതെല്ലാം നാളെ പരലോകത്ത് അവർക്ക് വിശിഷ്ടമായി നൽകുന്ന കാര്യങ്ങളാണ് എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അതാണ് യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വളകൾ അവർ അണിയിക്കപ്പെടും. വലുലുഅൻ, മുത്തുകളും. വലിബാസുഹും ഫീഹാ ഹരീർ, അതിൽ അവരുടെ വസ്ത്രങ്ങൾ പട്ടായിരിക്കും എന്നും പറഞ്ഞു. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. കാരണം അവിടെ അവിശ്വാസികൾക്ക് അവർക്ക് എങ്ങനെയാ, കുത്തിയാത്തിലഹും സിയാവും മിന്നാർ, നരകത്തിൽ നിന്നുള്ള വസ്ത്രമാണ് അവർക്ക് മുറിച്ചു കൊടുക്കുന്നത്. വയുസബ്ബു മിൻ ഫൗകി റുഊസിഹിം അൽഹമീം, ചുട്ടുതിളക്കുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കപ്പെടുമെന്നാണ്. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അതുകൊണ്ട് അവരുടെ വയറിനകത്തുള്ളതും തൊലികളുമെല്ലാം ഉരുകിയൊലിച്ചു പോകും എന്നാണ് ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ പഠിച്ചത്. അത് അവിശ്വാസികളുടെ അനുഭവമാണ്. എന്നാൽ വിശ്വാസികൾക്ക് പട്ടും മുത്തും അതുപോലെ സ്വർണം കൊണ്ടുള്ള വളകളുമൊക്കെയാണ് ആ പരലോകത്തവർക്ക് അണിയിക്കപ്പെടുക എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് അല്ലാഹു പറയുകയാണ്, വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗലി വഹുദു ഇല സിറാത്തിൽ ഹമീദ്. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, വാക്കുകളിൽ വെച്ച് ഉത്തമമായതിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു എന്നാണ്. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത്. വഇലാസുറാത്തിൽ ഹമീദ്, സ്തുത്യർഹമായ അല്ലാഹുവിന്റെ പാതയിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത് എന്നർത്ഥം. ഇഖ്ലാസിന്റെ ആ വചനത്തിലേക്ക്, അല്ലാഹുവിന്റെ സ്മരണകൾ ഉണർത്തുന്ന ആ വചനത്തിലേക്ക്, അതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ അവർക്കത് ലഭ്യമാകാനുള്ള കാരണം അവർ വിശ്വസിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, ആ ഏറ്റവും വാക്കുകളിൽ ഏറ്റവും നല്ലതിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു, സ്തുത്യർഹമായ ആ പാതയിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും തായ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന ആ സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കുവാനും അതേപോലെ മുത്തുകളും സ്വർണത്തിൻ്റെയും ഒക്കെ വളകൾ ധരിക്കുവാനും പട്ടിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുവാനുമെല്ലാം അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇതിന് സമാനമായ വേറെയും ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഇൻസാനിൽ, ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറും വ ഇസ്തബ്റക് വഹുല്ലു അസാബിറ മിൻ ഫില്ലതിൻ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ ഇന്ന ഹാദാ കാന ലകും ജസാഅൻ വകാന സഅയുകും മശ്കൂറാ. അവർക്ക് ആ സ്വർഗത്തിൽ നല്ല നേർത്തതുമൊക്കെ ആയിട്ടുള്ള ആ പട്ടിൻ്റെ വസ്ത്രമായിരിക്കും അവർക്കുണ്ടാവുക. അതേപോലെ വെള്ളിയുടെ വളകൾ, ഇവിടെ സ്വർണത്തിന്റെ വളകൾ എന്ന് പറഞ്ഞപ്പോൾ സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു, വഹുല്ലു അസാവിറ മിൻ ഫില്ലതിൻ, വെള്ളിയുടെ വളകൾ അവർ അണിയിക്കപ്പെടും എന്നതാണ് പറഞ്ഞത്. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ, ശുദ്ധമായ പാനീയം അവരുടെ റബ്ബ് അവരെ കുടിപ്പിക്കും. മുമ്പ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, അവർക്ക് ചുട്ടുതിളക്കുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുമെന്നാണ്. എന്നാൽ ഇവിടെയോ ശുദ്ധമായ പാനീയം അവരെ കുടിപ്പിക്കുന്നതാണ് എന്നാണ്. അവരുടെ പ്രവർത്തനം ഏറ്റവും മഷ്കൂറായ പ്രവർത്തനമായിരുന്നു. ഇന്ന ഹാദാ കാന ലകും ജസാഅൻ വ കാന സഅയ്യുകും.

0: യുക്കും മഷ്കൂറ. ഇങ്ങനെ നിരവധിയായ ആയത്തുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ ആ വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്കിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു, ഏറ്റവും നല്ല പാതയിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു, അവർ ശരിയായ വിശ്വാസവും സൽക്കരണങ്ങളുമായി ജീവിച്ചു. ഇതൊക്കെയായിരുന്നു, ഇതൊക്കെ ലഭ്യമാകാൻ ആ സ്വർഗത്തിൽ കടക്കാനും ഉള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതവും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചിട്ടപ്പെടുത്തണം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യുദ്ഖിലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തായ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ സ്വർഗത്തോപ്പുകളിൽ. യുഹല്ലൗന ഫീഹ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഉലുഅൻ, സ്വർണത്തിന്റെയും മുത്തുകളുടെയും ഒക്കെ വളകൾ അവർ അണിയിക്കപ്പെടും. വലിബാസുഹും ഫീഹ ഹരീർ, അതിൽ അവർക്കുള്ള വസ്ത്രം പട്ടിൻ്റേതായിരിക്കും. വഹുദു ഇല ത്വയ്യിബി മിനൽ കൗൽ, വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ലതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത്. വഹുദു ഇല സുറാത്തിൽ ഹമീദ്, സ്തുത്യർഹമായ ആ പാതയിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത് എന്നർത്ഥം. കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ വലിബാസുഹും ഫീഹാ ഹരീർ വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ വഹുദു ഇല സിറാത്തിൽ ഹമീദ്. ഓരോ പദങ്ങളുടെയും അർത്ഥം പഠിച്ച്, ആയത്തുകളുടെ ഒന്നിച്ചുള്ള അർത്ഥം പഠിച്ചതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാ, പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സൂറത്തുൽ ഹജ്ജിലെ 23-24 വചനങ്ങൾ, അവിശ്വാസികൾക്ക് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ വിശദീകരിച്ച ശേഷം വിശ്വാസികൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്നു. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ വഹാബ് സലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പോകാൻ കഴിഞ്ഞു. അപ്പൊ ആ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ മക്കയിൽ നിന്ന്, ഞങ്ങളുടെ റൂമിൽ നിന്ന് അജിയാദ്, സദ് അജിയാദിലാണ് മക്കത്ത് ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്, ഹോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സദ് അജിയാദ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാലസ്, ഈ കൊട്ടാരം, അവിടെ ഒരു കൊട്ടാരം വരുന്നുണ്ടല്ലോ, ആ പാലസിനോട് തൊട്ടടുത്താണ് ഈ സദ് അജിയാദ് ഉള്ളത്. അവിടെ ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ ത്വായിഫിലേക്ക് പുറപ്പെടുന്നത്. ത്വായിഫ് എന്ന് പറഞ്ഞാൽ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്.
4: അതെ അതെ.
3: പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ വഴിയുള്ള കുടുംബക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ത്വായിഫ്. ത്വായിഫ് മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളും നമ്മൾ മക്കയിൽ ചെല്ലുമ്പോൾ നമ്മൾ സിയാറ ചെയ്യും, സന്ദർശിക്കും. അത് എന്താണ്, പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചോ മറ്റോ അല്ല,
4: ചരിത്ര പ്രധാനമായ
3: സ്ഥലങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സന്ദർശിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജീവിത പാഠങ്ങൾ പകർത്തുക എന്ന ഒരു ഉദ്ദേശത്തിലൂടെ.
4: മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മണ്ണും മനസ്സും ഒക്കെ അത് വല്ലാത്തൊരു അനുഭൂതി നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവിടെ ആദ്യമായിട്ട് ഇറങ്ങുമ്പോഴും അതിൻ്റെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും പിന്നെ എനിക്കൊരു ഓർമ്മ വരുന്ന ഒരു അനുഭവം ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അതായത്, ഒരാൾ ജോലി ആവശ്യാർത്ഥം അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ചെയ്തു, അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തി. എന്തിനേറെയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കൊടുത്തു. അങ്ങനെ ഒരിക്കൽ അയാൾ ചെന്നിട്ട്, നീ എൻ്റെ പാസ്പോർട്ട് കൊണ്ട, ഞാൻ പോവാണ്, എനിക്കിവിടെ നിൽക്കണ്ട, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ശാരീരികമായി മർദ്ദിച്ചു എന്നാണ്. അപ്പം അദ്ദേഹം അതിൽ വേദനിച്ചിട്ട് അദ്ദേഹം പുറത്തിറങ്ങി കരഞ്ഞിട്ട് പറയണത്, എനിക്കൊരു സങ്കടമില്ല,

0: മനുഷ്യന്മാരല്ലേ എന്റെ പ്രവാചകൻ നന്നാക്കി തീർത്തത്.
1: അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മണ്ണാണ്.
0: അതെ.
1: അപ്പൊ ഞങ്ങള് മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തില് ഒരു ഉംറ കൂടി ആഗ്രഹത്തോടു കൂടി പുറപ്പെടുന്നവരുണ്ട്. കാരണം
0: അതിന്റെ പരിധിയാണ് തായിഫ്.
1: അവിടെ തായിഫ് എന്ന് മടങ്ങി വരുമ്പോ കർണമനാസിൽ നമുക്ക് കിട്ടും. കർണമനാസിൽ
0: മീക്കാത്ത,
1: അപ്പോ ഹജ്മാരുടെ ഒക്കെ ഒരു മീക്കാത്താണ് കർണമനാസിൽ. വളരെ വലിയൊരു പള്ളിയുള്ള സ്ഥലമാണ്, വളരെ കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് തിരിച്ചു വരുമ്പോഴാണ് കർണമനാസിൽ കിട്ടുക. അപ്പൊ ആ ഒരു ഒരുക്കത്തോടു കൂടി മക്കയിൽ നിന്ന് പുറപ്പെടുന്നവരുണ്ട് ത്വായിഫിലേക്ക്. ത്വായിഫ് ഞങ്ങൾ ചെല്ലുമ്പോൾ പൊതുവെ ഒരു തണുത്ത പ്രദേശമാണ്, തണുപ്പുള്ള ഒരു പ്രദേശമാണ്.
0: ചുരം
1: അല്ല, ചുരം കയറിയിട്ട് വേണം, മുകളിലുള്ള പ്രദേശമാണ്
0: ത്വായിഫ്.
1: ചുരം കയറിയിട്ട് വേണം പോകാൻ. നമ്മള് മക്കയിൽ തന്നെ ഒരു തണുപ്പ്, മക്കയിൽ മദീനയിലേക്ക് ഒരു തണുപ്പുള്ള സമയം.
0: അപ്പൊ
1: സ്വാഭാവികമായും ത്വായിഫിലെത്തുമ്പോൾ ഒന്നുകൂടി തണുപ്പാകും. ത്വായിഫ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പഴങ്ങളും ഈത്തപ്പഴങ്ങൾ മറ്റു ഫ്രൂട്ട്സുകൾ ഒക്കെ ധാരാളം സുലഭമായ ഒരു നാട് കൂടിയാണ് ത്വായിഫ്. ത്വായിഫിലേക്ക് പോകുന്ന വഴി ബസ്സിൽ വെച്ച് നമ്മൾ ഹാജിമാർക്ക്, തമിരീങ്ങൾക്ക് ത്വായിഫിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്ത മണ്ണാണ് ത്വായിഫ്. കാരണം അദ്ദേഹത്തിന്റെ ഉമ്മ വഴിയുള്ള കുടുംബക്കാർ അവിടെയുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്.
0: അതെ, സഹായം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പ്രവാചകൻ പ്രതീക്ഷയോടുകൂടി ചെന്ന ഒരു സ്ഥലമാണ്.
1: പക്ഷേ സഹായം കിട്ടിയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടത്തുകാര് കുട്ടികളുടെ കൈകളിൽ ചരൽക്കല്ലുകൾ കൊടുത്ത് എറിഞ്ഞോടിക്കുകയാണ് ചെയ്തത്. അത് ഒരു ചരിത്രമാണ്, ദീർഘമായ ചരിത്രം. ഞാനിവിടെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നത്, നമ്മളും തായിഫിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു പള്ളി, നമ്മൾ പള്ളിയിൽ നമ്മൾ പ്രവേശിക്കും. മസ്ജിദ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ലൈബ്രറി മക്തബത്തു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അങ്ങനെ വിശാലമായ അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം, അങ്ങനെയുള്ള ഒരു ഒരു നല്ല ഒരു അനുഭൂതി നൽകുന്ന ഒരു സ്ഥലമാണ് അവിടെ. ത്വായിഫിലെത്തുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് അങ്ങനെ വിശാലമായ പള്ളിയാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രവേശിച്ചു. പ്രവേശിച്ച് രണ്ടരക്കാലത്ത് തഹിയ്യത്ത് നമസ്കാരമൊക്കെ നിർവഹിച്ചു. ആ പള്ളിയുടെ ഭംഗിയും അതേപോലെ തന്നെ ആ ത്വായിഫിലെ ചരിത്രവും, ആ പള്ളിക്ക് ആ പേര് നൽകപ്പെടാനുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രൻ്റെ പേര് നൽകാനുള്ള കാരണവും മറ്റുമൊക്കെ നമ്മൾ മൊയ്ത്തമരിയങ്ങൾക്ക്, ഹാജിമാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിനിടക്ക് ഒരു തൂണിൻ്റെ അരികിൽ ചാരിയിരിക്കുന്ന ഒരു ഷെയ്ഖുണ്ട്, ഒരു അറബിയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ ചെന്ന് സലാം പറഞ്ഞു. നമുക്ക് അവരെ നാട്ടുകാരെ കാണുമ്പോൾ നമുക്കൊരു കുളിർമ. അപ്പം അവർ അദ്ദേഹം എഴുന്നേറ്റ് നമ്മൾ സലാം മുടക്കി. പിന്നെ മൂപ്പരൊരു ഉപദേശം തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇത് തായിഫാണ്, അങ്ങകലെ മക്കയാണ്, അവിടെയാണ് ഏറ്റവും പുണ്യമാക്കപ്പെട്ട പ്രദേശം.
0: അതെ,
1: ഒരു വക്കത്ത് നമസ്കാരത്തിന് ലക്ഷം പ്രതിഫലമുള്ള സ്ഥലം
0: അവിടെയാണ്,
1: മക്കയാണ്. ഇതാരായി പറയണത്? ആ നാട്ടുകാരനാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഇതെന്റെ നാടാണ്, ഇതെന്റെ പള്ളിയാണ്. ഓരോരുത്തർക്കും അവരവരുടെ നാടും അവരവരുടെ പള്ളിയും ഏറ്റവും പ്രിയപ്പെട്ടതാകാം. എന്നിട്ടും ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം എന്താണ്? ഈ പള്ളിയേക്കാൾ, ഈ സ്ഥലത്തേക്കാൾ നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതും പുണ്യം പ്രതീക്ഷിക്കേണ്ടതും മക്കയിലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണ്? നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടമുണ്ട് അവിടെ. അപ്പൊ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും പുണ്യം പ്രതീക്ഷിച്ചു വരികയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ അവിടെയാണ്, മക്കത്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രതിഫലാർഹമായ പ്രദേശം എന്ന് ആ നാട്ടുകാരൻ നമ്മളോട് പറയാം. നമ്മുടെ കൂട്ടത്തില് അങ്ങനെ ഒരുപാട് ആളുകള്, ആ ഒരു നിലക്കൊക്കെ ചിന്തിക്കുന്ന ആളുകള് ഒരുപക്ഷെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാകും. അപ്പൊ അവർക്കൊക്കെ വലിയൊരു അനുഭവമായി. അത് അന്നാട്ടുകാരനായ ഒരാളാണ് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രാധാന്യമുണ്ട്,
0: തീർച്ചയായും.
1: ത്വായിഫ് എന്ന മണ്ണിന് ചരിത്രമുണ്ട്, ചരിത്രപരമായ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ആ ചരിത്ര പ്രദേശം സന്ദർശിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന മാനസിക അനുഭൂതിയുണ്ട്. അതിലൂടെ പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിലേക്കുള്ള ആഴുന്ന ആ ഒരു ആഴത്തിലുള്ള ഇറക്കം അവൻ്റെ മാനസികമായി നടക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ പലരും ഇവിടെ വന്ന് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വിഷമം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് ആ വ്യക്തി പറഞ്ഞത് ഞങ്ങൾ ഓർക്കുകയാണ്.
0: അത് മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഒരു വാരിച്ചൊരു ഉത്തരവാദിത്തമാണ് അല്ലേ. നമ്മുടെ ഈ ആ ഒരു മണ്ണിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒന്ന് സ്വാഭാവികമായിട്ടും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഏതൊരു വ്യക്തിയെയും പിടികൂടും. കഅബ കാണുമ്പോൾ, ഹറമ കാണുമ്പോൾ, പിന്നെ ആ ഒരു മഹബ്ബത്തിനോ നിന്നുകൊണ്ട് എന്തൊക്കെ അബദ്ധങ്ങളിലേക്കാണ് ചെന്ന് ചാടുക അല്ലേ. അപ്പോൾ തായിഫിലേക്ക് പോയി, അപ്പോൾ അവിടെ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര കൊണ്ട് എന്തൊക്കെ പുണ്യങ്ങൾ കിട്ടുമെന്നുള്ള, സാധാരണ ഒരു ബിദഅത്ത് ചെയ്യുന്ന ആളും ഇതേപോലത്തെ ഇത്തരം തെറ്റുകളിലകപ്പെടുന്ന ആളുകളും വേണമെന്ന് വിചാരിച്ചിട്ടല്ല തെറ്റ് ചെയ്യുന്നത്, ഒരു നന്മ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് നന്മ കാണിച്ചുവോ അതുമാത്രമേ നന്മയായിട്ടുള്ളൂ. അന്ന് എന്താണോ നന്മ, അതേ ഇന്നും നന്മയാകാൻ പാടുള്ളൂ. പക്ഷേ ആളുകളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവർ സഹാബത്തിൻ്റെ ഖബർ കാണുമ്പോൾ, ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടുന്ന് മണ്ണ് കൊണ്ടുവരുന്നു അല്ലേ. ഇപ്പോൾ പിന്നെ ചില പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ചില കുന്നുകളൊക്കെ അപ്രത്യക്ഷമായത് ഇത്തരത്തിലുള്ള ഇവിടുന്ന് പോകുന്ന ആളുകൾ അവിടുന്ന് മണ്ണ് വാരിയിട്ടും അവിടുത്തെ ചെൽക്കല്ലൊക്കെ പാക്കറ്റായി കൊണ്ടുവന്നിട്ടൊക്കെയാണ് എന്നതൊക്കെ ചില സംസാരങ്ങളിൽ കേൾക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ നാടുകളിൽ നിന്നൊക്കെ പോകുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ അജ്ഞത, അത് പുണ്യത്തിനു പകരം അവർ പാപവുമായിട്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ള ഒരു വലിയൊരു ദുരന്തം ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത വേദന തോന്നാറുണ്ട്. ഇപ്പോൾ ബദരീങ്ങളുടെ ആ ഒരു പിന്നെ ബഖിയുൽ അർഖദും ജന്നത്തുൽ ബഖിയൊക്കെ കാണുന്ന സമയത്ത് അവിടെ അതിൻ്റെ മതിലിൻ്റെ ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ. നമ്മളൊരു വിസിറ്റേഴ്സിന്
1: ബഖിയുടെ അകത്ത് പ്രവേശിക്കാം, പക്ഷേ ബദർ ശുഹദാക്കളും മറ്റുമൊക്കെ മറമാടപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക്
0: പ്രവേശിക്കാം. അതിൻ്റെ മതിലിൻ്റെ പുറത്ത് നിന്നിട്ട് അവർ കാണിക്കുന്ന കരച്ചിലുകളും സങ്കടങ്ങളൊക്കെ പല ആളുകളും വീഡിയോകളിലൂടെയൊക്കെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ നിന്ന് പറയേണ്ടുന്നൊരു സംഗതിയാണ്, ജനങ്ങളെ ഇവിടെയല്ല പുണ്യമുള്ളത്, പുണ്യം എവിടെയുള്ളത്? മക്കത്താണുള്ളത് എന്ന് ആ മനുഷ്യൻ ഒറ്റ ആളാണെങ്കിൽ ഒരു സംഘം ആളുകൾ നിന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ജനങ്ങൾക്കിടയിലത് വിലപ്പോവുമോ എന്നുള്ളത് അറിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും നമുക്ക് ഇന്ന് കിട്ടിയത് ഒരു വല്ലാത്ത ഒരു ഒരു ഒരു അനുഭവം തന്നെയാണ്. അതായത് ഒരു പുണ്യയാത്ര, അതായത് പ്രവാചകൻ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഒരു യാത്രയാണല്ലോ ഇത്. പുണ്യങ്ങളിൽപ്പെട്ട് നിങ്ങൾ പിന്നെ സിയാറത്ത് ടൂറ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സിയാറത്ത് പിന്നെ സന്ദർശനം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പള്ളികളിലേക്ക് അനുവദിച്ചിട്ടുള്ളൂ. ആ ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട്
1: പ്രതീക്ഷിച്ചിട്ടുള്ള,
0: അതെ അതെ, അങ്ങനെയുള്ള ഒരുപാട് അനർത്ഥങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ ചെന്ന് ചാടുന്നുണ്ട്. അപ്പം അത് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം ആളുകൾ എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് സാമ്പത്തിക ലാഭം നേടുന്ന ഒരു കരളരിക്കുന്ന കാഴ്ചയും അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കളുടെ പിന്നെ ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തുകയാണ്.
2: അടുത്തൊരു സെഷനിലേക്ക് പോയാലോ, മജ്റം ഖുർആനിലേക്ക്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: ولنبلونكم بشيء من الخوف والجوع

0: മഷാല്ല, നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഖാരി ആയിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഖലീഫ അത്തുനൈജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ മധുരം ഖുർആനിലൂടെയും പീസ് ഖുർആൻ റേഡിയോയിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മീയതയും നിറഞ്ഞ പാരായണവും പ്രത്യേക ഒരു ശൈലിയും അദ്ദേഹത്തിനുണ്ട്. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം. യുഎയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കി അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ ഉൾക്കൊള്ളേണ്ട, അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട ചില വചനങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155 മുതലുള്ള 157 വരെയുള്ള വചനങ്ങൾ. അതിൽ വല നബ്ലുവന്നക്കും ബിഷൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അത് ഭയം കൊണ്ടാകാം, വിശപ്പ് കൊണ്ടാകാം, സ്വത്തുക്കളെ കൊണ്ടാകാം, ദേഹങ്ങളെ കൊണ്ടാകാം, ഫലങ്ങളെ കൊണ്ടാവാം, ആ ഫലങ്ങളിലെ കുറവ് കൊണ്ടാകാം, ഇങ്ങനെ വിവിധ മേഖലയിൽ അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഭവിച്ചാൽ അവരാ സമയത്ത് എന്ത് പറയണം എന്നുള്ളതും അള്ളാഹു പഠിപ്പിക്കുന്നു. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് യാതൊരു കൂട്ടർക്കും അവർക്ക് വല്ല ബാധയും ആപത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ആയത്തി 157-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. അക്കൂട്ടർ, അവരിൽ അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകൾ കാരുണ്യവും ഉണ്ടായിരിക്കും, അക്കൂട്ടർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവനിൽ നിന്നുള്ള പ്രതീക്ഷകളെ യാതൊരു നിലക്കും കൈവിടാതെയും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രയാസങ്ങളോടും വളരെ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സന്തോഷവാനാകുന്നത് എന്നാണ്. അത്രക്കാരോട് അള്ളാഹുവിന് ഇഷ്ടമാണുള്ളത്. മാത്രമല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: രേഖ ഒത്തുചേരുമ്പോൾ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും നന്മ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളിലും അവരുടെ സാമ്പത്തിക ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റ് വാജിബാത്തുകൾ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടെയും ഒക്കെ അനുഷ്ഠിക്കുന്ന ആളുകളിലും മുതിർന്നവരിലും അല്ലാത്തവരിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പലപ്പോഴും ഈ ഒരു അവിഹിതമായ ബന്ധങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ പലപ്പോഴും അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നു എന്നത് നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. നമ്മളൊരിക്കലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പലരെക്കുറിച്ചും അത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അതിൻ്റെ കാരണം വൈകാരികത എന്നുള്ളത് വിശപ്പ് പോലെ മറ്റു വികാരങ്ങളെപ്പോലെ മനുഷ്യനിലുള്ള ഒന്നാണ്. മാത്രമല്ല അതിന് അനുവദനീയമായൊരു വശവുമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു പുണ്യമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. വൈകാരികതയ്ക്ക് പുണ്യത്തിൻ്റെ ഒരു തലമുണ്ട്, ലൈംഗികതയ്ക്ക് പുണ്യത്തിൻ്റെ ഒരു തലമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ഏതു സാഹചര്യത്തിലും മനുഷ്യൻ ഇതിൽ വഴിതെറ്റിപ്പോവാനുള്ള ഒരു അവസ്ഥയുണ്ട്.

തന്നെയാണ് ഇസ്ലാം സാഹചര്യങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി വളരെ ശക്തമായി ആവശ്യപ്പെട്ടത്. ഒരു സ്ത്രീ അവളുടെ ശരീരഭാഗങ്ങൾ ശരിയായ ഇസ്ലാമിക ഹിജാബോടുകൂടെ മറക്കുന്നില്ലെങ്കിൽ ലാ യജ്ദിന രിഹഹ എന്നാണ്, സ്വർഗത്തിൻ്റെ വാസന പോലും അവൾക്ക് ലഭിക്കില്ലെന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു വസ്ത്രധാരണത്തിൽ ഒരു സ്ത്രീ ശ്രദ്ധിക്കണം എന്നത് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സംസാരിക്കുമ്പോൾ പോലും അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോഴും അതിൽ പുലർത്തേണ്ട ശ്രദ്ധയെക്കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളിടത്ത് ഇന്ന് പരാജയപ്പെട്ടു പോകുന്നതാണ്. പലവരിലും ഇത്തരം ചില അബദ്ധങ്ങളിലേക്ക് അവർ ചെന്ന് ചാടാനുള്ള ഏറ്റവും വലിയ സാഹചര്യങ്ങളുണ്ടാക്കുന്നത്. ഇതിൻ്റെ ദുരന്തം നമ്മൾ പറയേണ്ട കാര്യമില്ല. കുടുംബശൈഥില്യങ്ങൾ, അതായത് 3 കുട്ടികളും 4 കുട്ടികളൊക്കെ ഉള്ളൊരു കുടുംബം അതോടുകൂടെ അങ്ങോട്ട് നശിക്കണം. മാത്രമല്ല അഭിമാന പ്രശ്നങ്ങൾ, സമൂഹത്തിൽ ഏറ്റവും നന്നായി ജീവിച്ചിരുന്ന പല ആളുകളും ഇത്തരം ആരോപണങ്ങളും പ്രശ്നങ്ങൾക്കും വിധേയമാകുന്നതോടുകൂടെ അവർക്ക് സമൂഹത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ്. ഇനി പരലോകത്തെ അവസ്ഥ, ഖബറിലെ അവസ്ഥ, അതൊക്കെ ഇതിനേക്കാളും ഭയാനകമായ അവസ്ഥകളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഈ പ്രവണതകൾ വർദ്ധിച്ചു വരാൻ കാരണം? നമുക്കറിയാം സോഷ്യൽ മീഡിയയാണ്, യാതൊരു സംശയമല്ല. എവിടെയും എന്താച്ചാൽ സ്ത്രീക്കും പുരുഷനും പരസ്പരം ഇടപഴകുവാനും അവർക്ക് സ്വകാര്യമായ സന്ദേശങ്ങൾ കൈമാറുവാനും അവർക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഒരാണും പെണ്ണും ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് ചേരുന്നത് പോലെ അവർക്ക് 2 വ്യത്യസ്തമായ രാജ്യങ്ങളിലോ വീടുകളിലോ ലോകങ്ങളിലോ ഫ്ളാറ്റുകളിലോ ഇരുന്നിട്ട് തന്നെ അവർക്ക് എല്ലാ അർത്ഥത്തിലും ലൈവായി പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരം സന്ദേശങ്ങൾ കൈമാറുവാനും ചിത്രങ്ങൾ കൈമാറുവാനും മൂവീസ് കൈമാറാനും ഒക്കെ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇതൊരു വലിയ അപകടമാണ്. ഈ അപകടത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്കും ഈ പ്രശ്നങ്ങൾ സംഭവിക്കാം. മാത്രമല്ല അവിഹിത ബന്ധങ്ങൾ, വ്യഭിചാരങ്ങൾ വ്യാപകമാകുന്ന സ്ഥിതിവിശേഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇങ്ങനൊരു മുഖവുര പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ ഇത്തരം സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബന്ധപ്പെടുവാനുള്ള അല്ലെങ്കിൽ പരസ്പരം കൂടിക്കലരാനുള്ള പല അവസരങ്ങളും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ്, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ആളുകളും പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഫാമിലി ഗ്രൂപ്പുകൾ, ഫാമിലിയിൽപ്പെട്ട എല്ലാ ആളുകളും നമ്മുടെ മഹറമുകളൊന്നല്ല. ആ ഫാമിലി ഗ്രൂപ്പുകളിൽ പലപ്പോഴും എന്തു ചെയ്യും, ഇതുപോലെയുള്ള പേഴ്സണലായിട്ടുള്ള മെസ്സേജുകളും ബന്ധങ്ങളും അല്ല ഇനി പൊതുവായിട്ടുള്ള മെസ്സേജുകളാണെങ്കിൽ പോലും അവർക്ക് എന്തു ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കമ്മ്യൂണിക്കേഷനുകൾ അപകടങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാലൊരു പുതിയൊരു പ്രവണത, അതിനെക്കുറിച്ച് പറയാനാണ് ഈ ഒരു മുഖവുര പറഞ്ഞത്. അതായത് അലുംനികൾ, അതായത് എന്നോ പരസ്പരം പഠിച്ചു പോയ ആളുകൾ, SLC ഒന്നിച്ചുണ്ടായിരുന്ന ആളുകൾ, 30 കൊല്ലം 40 കൊല്ലം മുമ്പൊക്കെ ഒരേ ബാച്ചിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആളുകൾ, ഇപ്പോൾ അവർക്കവിടെ നമ്പറുകൾ കിട്ടും. കാരണം ഈ പുതിയ സംവിധാനങ്ങളിലൂടെ വാട്സപ്പിലൂടെയൊക്കെ എന്തു ചെയ്യാൻ പറ്റും, നമുക്ക് ആരുടെയും നമ്പറുകളും ബന്ധങ്ങളും സ്ഥാപിക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു കുട്ടി പോലും മിസ്സാവാതെ മരണപ്പെട്ടവരല്ലാത്ത മുഴുവൻ ആളുകളെയും ഇന്നത്തെ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകൾ ഗ്രൂപ്പിലുണ്ടാക്കി സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സൗഹാർദ്ദത്തെയും ഒരു സ്നേഹത്തെയും നിരുത്സാഹപ്പെടുത്താനോ തെറ്റായി കാണാനല്ലോ ഇത് പറയുന്നത്. ഇതിന് ചില അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടത്. അതായത് ഇന്ന് കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയുന്നൊരു സംഭവമാണെന്ത്, പലപ്പോഴും പിന്നെ നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ വരുന്നൊരു കാര്യമാണ് എന്ത്, ഇത്തരം പഴയ പഠിതാക്കളും ആളുകളും സഹപാഠികളും ഒരുമിച്ച് കൂടുകയും അന്നെപ്പോഴോ കുട്ടിക്കാലത്ത് അപക്വമായ ജീവിതത്തിൽ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷനുകൾ അഫെയറുകളൊക്കെ ഉണ്ടായിപ്പോയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ അന്നത്തെ പഠനം അവസാനിക്കുന്നതോടുകൂടെ വലിച്ചെറിഞ്ഞ് പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും 2-3 കുട്ടികളാവുകയും 10-30 കൊല്ലത്തെ ദാമ്പത്യം വളരെ സുന്ദരമായി പോവുകയും ചെയ്യുമ്പോഴാണ് ഈ പഴയ ബാച്ചിൻ്റെ സംഗമം നടക്കുന്നത്. അപ്പോൾ ആ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയാണ്, അവർക്ക് പരസ്പരം ബന്ധപ്പെടാനും ചാറ്റ് ചെയ്യാൻ അവസരം കിട്ടണം. ഇവിടെ നമ്മൾ ആലോചിക്കണം, അങ്ങനെ ബന്ധങ്ങൾ മനസ്സിലാക്കി സ്ഥാപിക്കുന്നതോടുകൂടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ.

0: മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല, അത് പരിധി വിട്ടു പോകും. പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഈ രണ്ടു പേർക്കും ഫാമിലി ഉണ്ടാവും, ഈ രണ്ട് ഫാമിലിയും പ്രശ്നത്തിലാവും, അവിടെ ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നത്തിലാവും, വലിയ ബുദ്ധിമുട്ടുകൾ ഈ കാര്യങ്ങളെ കൊണ്ട്. മാത്രമല്ല ഇത് അവിഹിതമായ ബന്ധങ്ങളിലേക്ക് അവരെ എത്തിക്കും. ഒരു പക്ഷേ ഇത് ഒരേ നാട്ടിലായിരിക്കും, പരസ്പരം ബന്ധപ്പെടാൻ പറ്റുന്ന സാഹചര്യമുണ്ടാകും. ഇതൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് അസംതൃപ്തമായ കുടുംബ ജീവിത പശ്ചാത്തലങ്ങളുണ്ടായിരിക്കും, അപ്പോൾ അവരവരുടെ കുടുംബ വിഷമങ്ങളും മറ്റു കാര്യങ്ങളും ഷെയർ ചെയ്യും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അത് ഒരു അവിഹിത ജീവിതത്തിലേക്ക് അവരെ വഴി നടത്താൻ ഒരു നിമിത്തമായിത്തീരുന്നു ഇത്തരം ബന്ധങ്ങൾ. മാത്രമല്ല ചില ആളുകളൊക്കെ ഇത്തരം പിന്നെ അലുമ്നികളുടെ ഗ്രൂപ്പുകളെ അവർ ലൈവായി നിർത്തും. അപ്പോൾ നമുക്കെന്നെ അറിയാം, ചില ഗ്രൂപ്പുകളൊക്കെ 4-5 വർഷമായിട്ട് ആ ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട്. എന്നും രാവിലെ ഒരു മെസ്സേജ് കൊടുത്ത് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവരുണ്ടാവുന്ന വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ പോവും. ഞാൻ പറഞ്ഞു, എന്താണ് അതിൻ്റെയൊക്കെ ഒരു ആവശ്യം നമ്മൾ ചിന്തിക്കണമല്ലോ. സൗഹാർദ്ദവും സ്നേഹമൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ നിരന്തരമായി ഇത്തരത്തിലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതിൻ്റെ കാര്യം എന്താണ്? എന്താണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്? എന്താണ് നമുക്ക് കൈമാറാനുള്ളത്? നമ്മൾ ഗൗരവപരമായി ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ഒരു കുടുംബം ശിഥിലമായി പോകാൻ, പരലോകത്ത് നമുക്ക് ശാശ്വതമായ ഒരു നഷ്ടത്തിലേക്ക് എത്തിപ്പെടാനൊക്കെയും ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കുമെങ്കിൽ ഇതൊക്കെ നമുക്ക് വലിയ നഷ്ടവും വലിയ ഖേദത്തിനും ഇടയാക്കുകയില്ലേ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നവരും ഇതിൽ പങ്കെടുക്കുന്നവരുമൊക്കെ ഇത് എത്രമാത്രം തങ്ങൾക്ക് ഗുണകരമായിത്തീരും ദോഷകരമായിത്തീരും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെ ഒരു കുടുംബശൈഥല്യത്തിലേക്കും തിന്മയിലേക്കും അവിഹിതങ്ങളിലേക്കും നയിക്കാൻ നമ്മുടെ സമീപനങ്ങളും പ്രവർത്തനങ്ങളും കാരണമായിത്തീരുമോ എന്നതിനെക്കുറിച്ചൊരു പുനരാലോചന നടത്തേണ്ടതുണ്ട്. കാരണം സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഇത്തരം തിന്മയിലേക്ക് എത്തിക്കുന്നതും ഏറ്റവും നല്ലവരെന്ന് വിചാരിക്കുന്നവർ പോലും ഇതിലേക്ക് എത്തിപ്പെടാൻ കാരണം സാഹചര്യങ്ങളാണ്. നമ്മൾ തിരിച്ചറിയണം, മനുഷ്യരാണ്. നമുക്ക് തിന്മകളുടെ ദൂരത്ത് നിന്ന് സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനേ പറ്റുള്ളൂ. സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയാതിരുന്നാൽ പലപ്പോഴും തിന്മകൾ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ഇത്തരം തെറ്റായ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ.
1: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, ഒത്തുചേരുമ്പോൾ എന്ന വിഷയം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
3: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
2: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
3: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
2: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
3: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
2: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
3: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
2: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
2: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
3: അന്നൂർ
4: ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പ്രാമാണികമായ പഠനം,
3: പ്രായോഗികമായ പഠനക്രമം,
2: പണ്ഡിതോചിതമായ പ്രതിപാദനം,
3: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
2: ലളിത സുന്ദരമായ അവതരണം,
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
3: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
2: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
3: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10
2: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം, സാമൂഹികം. നമ്മോടൊപ്പം ചേരുന്നത് ഷഹൽ ആദം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാമിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ഒരു സാമൂഹിക തലത്തിൽ നിന്നുകൊണ്ട് അതിനെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ഒന്നാകെ ശുദ്ധീകരിക്കുന്ന ഒരു മാന്യമായ രീതികൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അത് വ്യക്തികളുടെ പേഴ്സണൽ ഫിനാൻസ് ആണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ അതങ്ങനെ. നമുക്കൊന്ന് രണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, കച്ചവട ഇടപാടുകൾ എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും പല ഓണ്ടർപ്രണേഴ്സും പല ബിസിനസ്മാൻസും കച്ചവടങ്ങളിൽ തമ്മിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതിന് ശേഷം വീണ്ടും അതിൽ നിന്നും തെറ്റുവരുത്തുകയും അല്ലെങ്കിൽ ആ അഗ്രിമെൻറ്റിനെ തിരുത്തായിക്കൊണ്ട് പല ചെയ്തികളും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരു മുസ്ലിമായ ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റായ ഒരു രീതിയിലേക്ക് ഒരു ഇടപാടുകൾ അവന് കടന്നു ചെല്ലാനുള്ള ഒരു വ്യവസ്ഥയെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ ഒരു ആയത്ത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അഥവാ യാ യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറത്തിൻ അൻ തറാളിം മിൻകും. അഥവാ ഏ വിശ്വസിച്ചവരെ,

വസ്തുക്കൾ നിങ്ങൾക്കിടയിൽ തമ്മിൽ തമ്മിൽ നിങ്ങൾ അന്യായമായി തിന്നരുത്. നിങ്ങളിൽ നിന്നും അന്യോന്യം തൃപ്തിയോടുള്ള വല്ല കച്ചവടം ആയാലും ഒഴിക്കുക. അഥവാ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് തരത്തിൽ വിശ്വാസികൾക്ക് കച്ചവടത്തിൽ വേണ്ടി ഇടപാടുകൾ ഇടപെടാൻ വേണ്ടി സാധിക്കും. അതിൽ ഒന്നാണ് ഇടപാട് നടക്കുന്ന അതേ സദസ്സിൽ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അതൊന്നെങ്കിൽ ആ കരാർ ഉറപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു സൈൻ ഓഫ് പീരിയഡ് ഇസ്ലാം നൽകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യമാണ് സദസ്സിൽ നിന്നും പിരിഞ്ഞു പോയതിന് ശേഷം അഥവാ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോയതിന് ശേഷം അവന് അവർക്ക് കുറച്ച് സമയമെടുക്കാം. ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ഏർപ്പെടണോ വേണ്ടയോ എന്നുള്ളൊരു ഒരു സമയം അവർക്കെടുക്കാം. പക്ഷെ അതിനൊരു നിബന്ധനകൾ വെക്കണം. ഇത്ര ദിവസം കൊണ്ട് ഇതിൽ പറ്റുമോ, ഈ കരാറിൽ ഏർപ്പെടാൻ പറ്റുമോ, ഈ ബിസിനസ് തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു നിബന്ധന വെച്ചുകൊണ്ട് ആ ഒരു തീരുമാനമെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് നിന്നുകൊണ്ടുള്ള ഒരു കാര്യം അംഗീകരിച്ചതിന് ശേഷം അതിന് വിരുദ്ധമായി കൊണ്ട് ചെയ്യുവാനുള്ളൊരു സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫോളോ ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഒരു കളവോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു അപഹരിക്കാനുള്ളൊരു ത്വരയോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് സമ്പത്തൊരു സാമൂഹിക ബാധ്യതയാണ് എന്നുള്ളത്. അഥവാ ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബനൂ നദീർ ഒഴിച്ചു പോയപ്പോൾ വിട്ടേച്ചു പോയ കുറച്ച് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ആ സ്വത്തുക്കൾ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവർക്ക് കുടുംബങ്ങൾക്കും പിന്നെ അവരുടെ അനാഥകൾ, സാധുക്കൾ, വഴിപോക്കർ എന്നിവർക്കുമാണ് ഈ അള്ളാഹു കൈവരിച്ചു കൊടുത്ത ഈ സ്വത്തുക്കൾ എന്നുള്ളത്, ഈ ഫൈവുകൾ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അഥവാ ഇവിടെ പ്രത്യേകം കാറ്റഗറി ചെയ്തിട്ടുള്ളു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗനീമത്ത് സ്വത്തുക്കൾ ലഭിക്കുക യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കായിരിക്കും അതിൻ്റെ ഭൂരിപക്ഷവും ലഭിക്കുക. അതിൽ സമ്പത്തുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. കൂടുതൽ കുതിരകളെ ഒരുക്കിയവർക്കായിരിക്കും കൂടുതൽ സ്വത്തുകൾ ലഭിക്കുക. അവിടെ സ്വാഭാവികമായിട്ടും പാമരനായ മിസ്കീനുകളായ അനാഥരായ സാധുക്കളൊക്കെ ചിലപ്പോൾ അവർക്കതിൽ അത്തരം കുതിരകളെ ഒരുക്കുവാനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുവാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അള്ളാഹു കൈവരിച്ചു കൊടുത്ത സ്വത്തുക്കൾ അള്ളാഹു സുബ്ഹാനഹു എടുത്തു പറയുകയാണ്, ഇത് അനാഥരായ ആളുകൾക്കും സാധുക്കൾക്കും അവിടുത്തെ കുടുംബങ്ങൾക്കുമൊക്കെ ഉള്ളതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെയാണ് സക്കാത്ത് എന്നുള്ളൊരു സിസ്റ്റം. അഥവാ ഇന്ന് സൗദി അറേബ്യയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഒരു കച്ചവടക്കാരനാണെങ്കിലും അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ബിസിനസ്സാണ് അവൻ്റെ ആ ഒരു സ്ഥാപനം കമ്പനി ആണെങ്കിൽ പോലും അവർ ഇത്ര ശതമാനം 2.5% സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് അവിടുത്തെ ഒരു ഇൻകം ടാക്സ് ലോ ആണ്, അവിടുത്തെ നിയമമായിക്കൊണ്ട് മാറിക്കുകയാണ്. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സക്കാത്ത് പറയുന്ന ഒരു സിസ്റ്റമാണ്. അഥവാ താൻ സമ്പാദിച്ചതിൻ്റെ 2.5% എന്ന് പറയുന്നത് അത് അള്ളാഹു നിശ്ചയിച്ച ചില ആളുകൾക്കുള്ള ഇതാണ്, അത് തനിക്ക് അവകാശപ്പെട്ടതല്ല എന്നുള്ളൊരു ഒരു നരേഷൻ ആണ് ഇസ്ലാം ശരിക്കും മുന്നോട്ട് വെക്കുന്നത്. അതുവഴി താൻ സമ്പാദിക്കുന്ന സമ്പത്തുകളെല്ലാം തനിക്ക് മാത്രം ഉള്ളതല്ല എന്നുള്ളതും അത് സമൂഹത്തിനും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളൊരു സാമൂഹിക ഒരു ചിന്ത ഒരു മനുഷ്യരിലേക്കാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ നൽകുന്നത് എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ് എല്ലാ കരാറുകളും എഴുതി വെക്കുക എന്നുള്ളത്. ഇപ്പം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്രയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, വിശ്വസിച്ചവരെ നിങ്ങളൊരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് വെച്ചുകൊണ്ട് അന്യോന്യം വല്ല കടമിടപാടുകൾ നടത്തിയാൽ നിങ്ങളത് എഴുതി വെക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൊതുവേ ഇന്ന് പല ആളുകളും പല സ്റ്റാർട്ടപ്പുകൾ ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് സിംഗിൾ ഓണ്ടർപ്രണേഴ്സ് പല കടങ്ങളും ഒക്കെ വാങ്ങും. എന്നാൽ അതിന് കണക്കോ കാര്യങ്ങളോ എവിടെയും എഴുതി വെക്കാതെ അവസാനം കടക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഒരു അതിനൊരു പ്രോപ്പറായിക്കൊണ്ടൊരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈയൊരു അങ്ങനെയൊന്നും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനേ പാടില്ല. അവൻ കടം വാങ്ങുകയാണെങ്കിൽ കൃത്യമായി എഴുതി വെക്കുവാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു നാലാമത്തെ ഒരു കാര്യമാണ് കളവ് കാണിക്കരുത് എന്നുള്ളത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഔഫുൽ കൈല ഇദാ കിൽതും വസ്നു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറും വഹ്സനു തഅ്വീല. നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ അളവ് പൂർത്തിയാക്കുകയും ചെയ്യുവിൻ, കൃത്രിമമല്ലാതെ അഥവാ ചൊവ്വിന് നിലകൊള്ളുന്ന തുലാസ് കൊണ്ട് തൂക്കിക്കൊടുക്കുകയും ചെയ്യുന്നു, അത് കൂടുതൽ ഗുണകരവും ഏറ്റവും നല്ല പര്യവസാനമുള്ളതുമാണ്. ഇന്ന് നമുക്ക് പല പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഇത് 100 ഗ്രാമാണെന്ന് പറയും, എന്നാൽ അത് പൊളിച്ചു നോക്കുമ്പോൾ അതിലാകെ 80 ഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി 20 ഗ്രാം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റാത്ത എന്നാൽ പല സംഭവങ്ങളും അതിലിട്ടിട്ട് അതിൻ്റെ തൂക്കം കൂട്ടി വിൽക്കണതായി കൊണ്ട് പലപ്പോഴും നമുക്ക് കാണുവാനും സാധിക്കും. അപ്പം പേഴ്സണലി ഈ അടുത്ത് തന്നെ നമ്മളൊരു ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അളക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ വിൽക്കുന്നത് 100 ഗ്രാമാണ്, പക്ഷെ അതിനുള്ളിലാകെ 80 ഗ്രാമേ സത്യത്തിൽ ആ പൊടിയുള്ളൂ, ബാക്കി 20 ഗ്രാം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തൂക്കി നമ്മൾ 100 ഗ്രാമാക്കി മാറ്റുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ വാങ്ങുന്നവൻ എന്താ വിചാരിക്കുന്നത്, ആ 100 ഗ്രാമും തനിക്ക് യൂസ്ഫുള്ളായ കാര്യമാണ്. അവിടെ യഥാർത്ഥത്തിലൊരു ഒരു കസ്റ്റമറെ വക്രീകരിക്കാനുള്ള അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ കൊണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്താണ്

ഇവർക്കൊരു ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മാസം പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള EMI ലോണുകൾ, ബാധ്യത ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ യുവാക്കൾക്ക് എന്നുള്ളത്. അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ നേരെ മറിച്ച് പല നാട്ടിലിറങ്ങുന്ന ഫോണുകളും ബൈക്കുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് EMI പോലെയുള്ള സിസ്റ്റത്തിലൂടെ അവർ പൈസ ഇട്ട് അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ എക്സസ് മണി, അവൻ എത്രയാണോ അവർ അസറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ അതിനനുസരിച്ച് ലോൺ എടുക്കുകയും തിരിച്ചെടുക്കുമ്പോൾ അതിനേക്കാൾ കൂട്ടി പലിശ എടുക്കുന്ന ഒരു സിസ്റ്റമാണ് EMI എന്ന് പറയുന്നത്. അതിലൂടെ അവൻ കൂടുതൽ തൻ്റെ പൈസ കൂടുതൽ കൊടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതുണ്ടാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇതാണ് ശരിക്കും പലിശ എന്നുള്ളൊരു സിസ്റ്റത്തിലൂടെ ഇസ്ലാം ഇല്ലാതാക്കുന്നത്. പലിശയെ നിരോധിക്കാനുള്ള കാരണങ്ങളിലൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അഥവാ കൊടുക്കുന്നവനെന്നും പണത്തിൻ്റെ മേലെ അവൻ പണം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അത് വാങ്ങുന്നവനെ സംബന്ധിച്ചോളം, പലിശ ആ ഒരു ലോണും കാര്യങ്ങളും എടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവന് കാര്യമായിക്കൊണ്ട് അതിൽ നിന്നുകൊണ്ടുള്ള നേട്ടമോ അല്ലെങ്കിൽ ആ ഒരു വരുമാനമോ അവന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം അതവനിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം വളരെയധികം പലിശയെ നിരോധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പലിശ പോലുള്ള സിസ്റ്റം അത് പല പേരിട്ടുകൊണ്ട് സമൂഹത്തിൽ വന്നപ്പോൾ അതുണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ അസറ്റുകൾ കയ്യിലുണ്ടാവുക എന്നുള്ളത്. ഇപ്പം ETF പോലെയുള്ള പല സിസ്റ്റങ്ങളും ഇത് പലപ്പോഴും അത് ഹറാമാണെന്നുള്ള തരത്തിലുള്ള ഫത്വകളൊക്കെ വരാനുള്ളതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലൊരു ഒരു വസ്തുവില്ലാതെ ആ വസ്തുവിനെ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നൊരു സിസ്റ്റം ഇന്നുണ്ട്, മണി ചെയിൻ പോലെയുള്ള കാര്യങ്ങൾ. അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ വസ്തുവില്ല, പ്രൊഡക്റ്റ് ഇല്ല, എന്നാൽ വേറൊരു ഒരു ഡെമ്മി പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഒരു വിലയിട്ടുകൊണ്ട് അതിലേക്ക് ആളുകളെ കണ്ണി ചേർത്തുകൊണ്ട് വിൽക്കുന്ന ഒരു ഒരു മൾട്ടി ചെയിൻ ബിസിനസ്, മണി ചെയിൻ ബിസിനസ് ഇന്ന് വളരെ വ്യാപകമാണ്. ഇന്ത്യയിൽ നിരോധിതമാണെങ്കിൽ കൂടി അതിനെ സാധൂകരിക്കുന്ന പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ഇസ്ലാം ഇത് വളരെ തോതിൽ ഇസ്ലാം നിരോധിക്കുന്നുള്ളതാണ്. അസറ്റ് കയ്യിലില്ലാതെ, വസ്തുവിൽ അധിഷ്ഠിതപ്പെടുത്താതെ ഒരു കച്ചവടം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഏഴാമത്തെ കാര്യമാണ് കടക്കാരന് അവധി കൊടുക്കുക എന്നുള്ളത്. നമുക്ക് തഫ്സീറുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട ആയത്തുകളുടെ വിശദീകരണത്തിൽ വന്നൊരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് ചുരുക്കം എങ്ങനെയാണ്? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഒരു കടക്കാരനെ തേടി ചെല്ലുമ്പോൾ കടക്കാരൻ വിളിക്കു വരാതെ ഒളിച്ചിരിക്കുകയുണ്ടായി. ഒരിക്കൽ അവർ തമ്മിൽ അങ്ങനെ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടുമുട്ടിയ സമയത്ത് ആ കടക്കാരൻ പറഞ്ഞു, ഞാൻ ഞെരുക്കക്കാരനാണ്, എനിക്ക് കടം തന്ന് തീർക്കുവാൻ കഴിവില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അബൂ ഖതാദ തിരിച്ചു ചോദിക്കുകയാണ്, അള്ളാഹുവിൻ സത്യമായും അതെയോ, നിങ്ങൾക്ക് കടം വീട്ടാനുള്ള കഴിവില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ കടക്കാരൻ അതിന് ഉത്തരം പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിൻ സത്യം, അതെ എനിക്കതിനുള്ള കഴിവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖിയാമത്തു നാളിലെ ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തുന്നത് ആർക്കെങ്കിലും സന്തോഷമാണെങ്കിൽ അവൻ ഞെരുക്കക്കാരന് ആശ്വാസം നൽകുകയും അവന് വിട്ടുകൊടുക്കുകയോ ചെയ്തുകൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവിടെ നമുക്കുള്ളൊരു പാഠം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ല ഞെരുക്കക്കാരനോ അവൻ്റെ ഒരു നമ്മളടുത്തും കടം വാങ്ങി, എന്നാൽ അവന് കടം പറഞ്ഞ സമയത്ത് അവൻ വീട്ടാനുള്ളൊരു കഴിവ് അവനില്ല എങ്കിൽ നമ്മളത് കണ്ടറിഞ്ഞുകൊണ്ട് അവനൊരു അവധി കൊടുക്കണമെന്നുള്ളൊരു പാഠം നമുക്കുണ്ടാവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, വല്ലവനും ഒരു നെരുക്കക്കാരനും താമസം ചെയ്തു കൊടുക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റു തണലില്ലാത്ത ആ ദിവസം അള്ളാഹു അവന് തണൽ നൽകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതിനർത്ഥം കടക്കാരൻ അതിനെ മുതലെടുക്കുകയല്ല അതിന് ചെയ്യേണ്ടത്, നേരെ മറിച്ച് തനിക്ക് വസ്തുതാപരമായി കൊണ്ട് തനിക്ക് ഒരു അതിനിടയിൽ സാമ്പത്തിക ക്ലേശം, കടം വീട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി വാങ്ങി എന്നാൽ അതിനിടയിൽ ഒരു സാമ്പത്തിക ക്ലേശം വന്നു എങ്കിൽ അത് കടം നൽകിയവൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് അവധി കൊടുക്കുക എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ്. ഇനി അവസാനമായി കൊണ്ടുള്ള ഒരു ആണ് ഇസ്ലാമിൻ്റെ ഒരു ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കപ്പെട്ടൊരു ചരിത്രം നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അഥവാ അവിടെയുള്ള കുടുംബങ്ങളിൽ നിന്നും സ്ത്രീകളും പുരുഷന്മാരും ഭാര്യയും ഭർത്താവും ഒരേ രൂപത്തിലേക്ക് ജോലിക്ക് പോവുകയും അങ്ങനെ പിറന്നു വീണെന്ന കുഞ്ഞിനെ ആരും നോക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ വരികയും അങ്ങനെ അച്ഛനമ്മമാർക്കിടയിലെ ഡൈവോഴ്സുകളൊക്കെ വളരെയധികം കൂടുതലുണ്ടായി വരുന്നത്, അങ്ങനെ ഒരു ഫാമിലി ഇംബാലൻസ് ഉണ്ടായ ഒരു സിസ്റ്റം അമേരിക്കയെ പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുണ്ടായിരുന്നു. ഇതിനൊരു മൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ രൂപത്തിൽ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും ഒരേ രൂപത്തിൽ ഫാമിലിയുടെ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട്
അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഫാമിലിയിൽ ഇംബാലൻസ് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. ചേർത്തൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സിസ്റ്റമുണ്ട്, അഥവാ പുരുഷൻ ആരോഗ്യവും ഒക്കെ ഉള്ള ഒരു പുരുഷൻ അവൻ സമ്പാദിച്ച് കുടുംബത്തിന് വരുമാനം നൽകുക എന്നുള്ളത് അവന്മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അല്ലാത്ത പക്ഷം നാളെ പരലോകത്ത് അവൻ വിചാരണയ്ക്ക് വിധേയനമാകും എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കഴിവിൽ നിന്നുകൊണ്ട് പല ജോലികൾക്ക് പോകും, എന്നാൽ ആ വരുമാനം ഒരിക്കലും കുടുംബത്തിന് നൽകാൻ അവർ ബാധ്യസ്ഥനല്ല.

0: അള്ളാഹു ഒരിക്കലും ആ ഒരു ചോദ്യം ഒരിക്കലും അവർ നേരിടേണ്ടി വരികയില്ല എന്നുള്ളത്. അപ്പം ഇവിടെ ബാധ്യത ഒരാൾക്ക് മേൽ നൽകപ്പെടുകയും എന്നാൽ കുടുംബത്തെ നോക്കാനുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് നൽകുകയും പേടിയുള്ള ഒരു പ്രോപ്പർ ബാലൻസിങ് സിസ്റ്റമാണ് ഇസ്ലാം ഒരു ഫിനാൻസ് മേഖലയിൽ കുടുംബത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെയുള്ളൊരു ഒരു വ്യവസ്ഥാപിതമായ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഫിനാൻസ് ബിസിനസ് പ്രിൻസിപ്പൾ എന്നൊക്കെ പറയുന്നത് അത് തീർത്തും സാമൂഹികപരമായ കൊണ്ട് ആണ് എന്നുള്ളതും ഇതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ തീർച്ചയായിക്കൊണ്ടും ശാന്തിയും സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളെ അങ്ങനെ ഇസ്ലാമും അള്ളാഹു സുബ്ഹാന തആല പഠിപ്പിച്ച കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയിലൂടെ പ്രാവർത്തികമാക്കിപ്പെട്ട കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണും. അവരൊക്കെ ഫോളോ ചെയ്തു വന്ന് കൃത്യമായി കൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുവഴി കൊണ്ട് നമ്മളിലൂടെ ഇസ്ലാമിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ഒക്കെ ഉള്ളൊരു ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക. അള്ളാഹു സുബ്ഹാന തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രം സാമൂഹികം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഹൽ ആദം.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: Peace Radio, tuned to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനോടൊപ്പം തുടർച്ചയെന്നോണം എന്നത്തെയും പോലെ നമ്മൾ നേരെ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ നസറുല്ലാ മഞ്ഞപ്പെട്ടി, എൻ്റെ കൂടെ ബഹുമാനായ വി ടി അബ്ദുസ്സലാം മാസ്റ്റർ. നമ്മൾ എന്നത്തെയും പോലെ നേരെ ആമുഖങ്ങളില്ലാതെ ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കാം.
1: ഇൻസൈറ്റിൽ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന വിഷയത്തിൽ മുനവർ ഫൈറൂസ് നടത്തുന്ന ഒരു മനോഹര സംസാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം എവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിൻ്റെ പരിപാലകനായ അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യത്തിന് ഏഴാകാശങ്ങൾക്കുമുപരിയിൽ അവൻ്റെ സിംഹാസനത്തിൽ അവൻ ആരോഹിതനാണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. മൻഫിസ്സമാ, ഉപരിയിലുള്ളവനാണവനെന്ന് ഖുർആനിലുള്ള പ്രയോഗത്തിൽ കാണാം, ഹദീസിലെ പ്രയോഗത്തിലും കാണാൻ കഴിയും. അർറഹ്മാനു അലൽ അർഷിസ്തവ, പരമകാരുണ്യകൻ അർഷിൽ അവൻ്റെ സിംഹാസനത്തിൽ ആരോഹിതനാണ് എന്നും അള്ളാഹു അറിയിക്കുന്നുണ്ട്. വേറെയും ഒരുപാട് തെളിവുകൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരതുന്ന ഏതൊരാൾക്കും അള്ളാഹു അവൻ്റെ ദാത്തിൽ എല്ലാത്തിനും മേലെയാണ് എന്നതിന് കാണുവാൻ കഴിയും. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിലും അവൻ്റെ കഴിവിലും അവൻ്റെ കാഴ്ചയിലും അവൻ്റെ കേൾവിയിലുമെല്ലാം അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഖുർആനിൻ്റെ 57-ാം അധ്യായം സൂറത്തു അൽ ഹദീദിലെ 4-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അഥവാ അവൻ്റെ അറിവിൽ നമ്മുടെ കൂടെയുണ്ട്, അവൻ്റെ കഴിവിൽ അവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സദ്വൃത്തരാണെങ്കിൽ അവൻ്റെ സഹായം നമുക്ക് ലഭിക്കും. മഹാനായ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് ആഴക്കടലിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഏഴാകാശങ്ങൾക്ക് മുപരിയിലുള്ള റബ്ബ് ആ പ്രാർത്ഥന കേട്ടു. റബ്ബ് അദ്ദേഹത്തെ സഹായിച്ചു. ഉണ്ടോ, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസഘട്ടങ്ങളിലും എത്ര തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ പോലും നിയന്ത്രിക്കുന്ന എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് ഏതൊരു മുസ്ലിമിനും മനസ്സിന് സന്തോഷം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് അഥവാ അവൻ്റെ സഹായം ഇൻഷാ അള്ളാഹ് എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു ചിന്ത, അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ്. അത് മുസ്ലിങ്ങളല്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത ആളുകൾക്കത് ലഭിക്കുകയില്ല. മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും ധിക്കാരിയും അഹങ്കാരിയും സ്വേച്ഛാധിപതിയുമൊക്കെയായ ഞാൻ അത്യുന്നതനായ റബ്ബാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച അധികാരത്തിൻ്റെ അരമനയിൽ കയറി അഹങ്കാരത്തോടുകൂടി മറ്റുള്ളവരെ കൊന്നൊടുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല. ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളെ സഹായിക്കാനൊക്കെ ഞാനുണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേലുകാരും ഫിർഔനിൽ നിന്നും അവൻ്റെ സർവായുധ സജ്ജരായ പട്ടാളത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുമ്പോൾ അവസാനം എല്ലാ ഭാഗത്തു നിന്നും സൈന്യം അവരെ വലയം ചെയ്യുകയും അവരെ വളയുകയും മുമ്പിൽ കടലും പിന്നിൽ ഫിർഔനും പരിവാരങ്ങളും നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രതീക്ഷകൾ മുറിഞ്ഞുപോയ ആശയറ്റുപോയ ബനു ഇസ്രായേലുകാർ പറഞ്ഞു, മൂസ ഇന്നല മുദ്റഖൂൻ, തീർച്ചയായും നാം പിടിക്കപ്പെട്ടു, നാം കുടുങ്ങിയിരിക്കുന്നു, ഇനി നമുക്ക് രക്ഷയില്ല. മൂസ നബി പറഞ്ഞു, കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി സയഹദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ രക്ഷിതാവുണ്ട്, അള്ളാഹുവുണ്ട്, സയഹദീൻ, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും, എന്തോ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്നർത്ഥം. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിന്റെ വടി കൊണ്ട് നീ കടലിലടിക്കുക. അപ്പോൾ കടലിലടിച്ചു, ആ കടലിൽ വടികൾ രൂപപ്പെട്ടു, ബനു ഇസ്രായേലുകാർ ആ വടികളിലൂടെ രക്ഷപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ഹിജറ പോവുകയാണ്. മക്കയിലെ കിരാതമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ സ്വസ്ഥമായൊന്ന് ജീവിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മുസ്ലീങ്ങളെ പല നാടുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പറഞ്ഞയച്ചിട്ടുണ്ട്. മദീനയിലേക്കും പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും പ്രിയ അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതിനിടയിൽ അവർ സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചു. 3 ദിവസമാണ് അവർ അവിടെ കഴിച്ചുകൂട്ടിയത്. ഒരു ദിവസം ശത്രുക്കളെ ഗുഹക്കകത്ത് വച്ച് ഗുഹാമുഖത്തിലൂടെ അവർ കാണുന്നുണ്ട്. ഭയന്ന് ഉറച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, അതാ ശത്രുക്കൾ, അവരിലാരെങ്കിലും ഒരാൾ തൻ്റെ കാലിനടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ നമ്മളെ കാണും. നബി പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറെ, മാ ളന്നുക ബിസ്നൈൻ, രണ്ടാളെപ്പറ്റി നീ എന്താണ് കരുതിയത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി അവിടെ അല്ലാഹുവുണ്ട് എന്നാണ്. എന്തോ, അതായത് അവിടെ അല്ലാഹുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ ഇതേ സംഭവം തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. സൂറത്തു തൗബയിലെ 40-ാമത്തെ വചനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹോദരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തഹ്സൻ, അബൂബക്കർ, നീ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു ബോധമാണ് നമുക്കെപ്പോഴും ഉണ്ടാവേണ്ടത്. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവനെന്നെ സഹായിക്കും. ഒരു വിശ്വാസിക്ക് ഇതൊരു സമാധാനത്തിൻ്റെ വാചകമാണെങ്കിൽ, തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു താക്കീത് കൂടിയാണ്. അല്ലയുണ്ട് ഇവിടെ, അല്ല ഇത് കണ്ടിട്ടുണ്ട്, അല്ല ഇത് അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ എല്ലാം കൊണ്ടുവരപ്പെടുമെന്നുള്ള താക്കീത് കൂടിയാണ്. അല്ലാഹു പറയുന്നുണ്ട്, മയക്കുനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും, 3 ആളുകൾ ഒരു രഹസ്യ മീറ്റിംഗ് കൂടുകയാണെങ്കിൽ 4-ാമനായി അല്ലാഹു അവിടെ ഉണ്ടായിരിക്കും. 5 ആളുകൾ അവിടെ കൂടുകയാണെങ്കിൽ 6-ാമനായി അല്ലാഹു ഉണ്ടായിരിക്കും. അതിൽ കൂടുതലോ കുറഞ്ഞതോ ആയ സംഖ്യയാണെങ്കിലും അല്ലാഹു അവിടെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അല്ലാഹു അവിടെ ഇറങ്ങി വരുമെന്നോ, അല്ലാഹുവിൻ്റെ ദാത്തുകൊണ്ടവൻ ഭൂമിയിൽ ഹാജറാകുമെന്നോ ഒന്നുമല്ല ഇതിൻ്റെ അർത്ഥം. അത് കൃത്യമായി അല്ലാഹു പറഞ്ഞു, അവൻ അർശിലാരോഹിതനാണ്. എന്നാൽ അല്ലാഹു അതറിയുന്നുണ്ട്. 2 കൂട്ടുകാർ രഹസ്യം പറയുന്നുവെങ്കിൽ അല്ലാഹു അത് കേൾക്കുന്നുണ്ട്. 10 ആളുകളുടെ മീറ്റിംഗ് കൂടുകയാണെങ്കിൽ 11-ാമനായി അവിടെ അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശബ്ദങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി അല്ലാഹുവിനറിയും. അതാണ് അല്ലാഹു കൂടെയുണ്ട് എന്നു പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അല്ലാഹു എല്ലാത്തിലും ഉപരിയിലാണ് എന്ന രൂപത്തിലുള്ള സൂചനകൾ. എന്നാൽ പല സ്ഥലങ്ങളിലും കാണാം ഇന്നല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. ഇതിൻ്റെ അർത്ഥമെന്താണ്? ക്ഷമാലുക്കൾക്ക് അല്ലാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുമെന്നാണ്. ഇപ്പം ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമല്ല. അല്ലാഹു ആകാശത്താണ് ഉപരിയിലാണ് എന്ന ആയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ആയത്തും തമ്മിൽ വൈരുദ്ധ്യമില്ല. ഒന്ന് അല്ലാഹുവിൻ്റെ ദാത്തിൽ എല്ലാത്തിനേക്കാളും അല്ലാഹു ഉപരിയിലാണ് എന്നാണ് അർത്ഥമെങ്കിൽ, മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും അല്ലാഹു എല്ലാവരുടെയും കൂടെയുണ്ട് എന്നാണ് അർത്ഥം. വിശ്വാസികളുടെ കൂടെ, തക്വയുള്ളവരുടെ കൂടെ, ക്ഷമിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്നാണ്. എന്നാൽ പല പിഴച്ച കക്ഷികളും വിശുദ്ധ ഖുർആനിലെ വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങളെവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വചനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയും അല്ലാഹു ഫീ കുല്ലി മകാൻ, അല്ലാഹു എല്ലാ സ്ഥലത്തുമുണ്ട്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ അല്ലാഹു എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന സൂഫി മതക്കാരെയും നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിൽ അതിന് യാതൊരു അടിത്തറയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലാഹു എവിടെയാണെന്ന ചോദ്യത്തിന് അല്ലാഹു ഉപരിയിലാണെങ്കിലും അവൻ്റെ അറിവിലും കഴിവിലും നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു ബോധത്തോടുകൂടി, എൻ്റെ റബ്ബിൻ്റെ സഹായം എനിക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. അല്ലാഹു

0: പറ്റി അറിയുകയും അവൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് ജീവിക്കുകയും അവൻ്റെ അധ്യാപനങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുന്നവർക്കാണ് വിജയമുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുക. കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് പിൻപറ്റുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാ. പ്രിയ പ്രേക്ഷകരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാഭിമാനം ഉൾക്കൊള്ളേണ്ടുന്ന, അല്ലെങ്കിൽ ആത്മാഭിമാനം ഉണ്ടാകുന്ന, അതോടൊപ്പം തന്നെ മനസ്സിന് സന്തോഷവും കുളിർമയും ഉണ്ടാകുന്ന സംസാരമാണ് ഇപ്പോൾ ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. മുനവർ ഫൈറോസ് ആയിരുന്നു ഈ വിഷയത്തിൽ സംസാരിച്ചത്.
2: പാട്ട് കേട്ടാലോ എന്ന് ചോദിച്ചാൽ അതേ പാട്ട് കേൾക്കാം, സ്വരമാണ് മുമ്പിലുള്ളത്.
1: അതെ, ഇൻസൈറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ സ്വരത്തിലേക്കാണല്ലോ പോവാറുള്ളത്. ഇൻഷാ അള്ളാ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: മാഷാല്ല, അപ്പോ സ്വരത്തിൽ മനോഹരമായ ഗാനം കേട്ട് നമ്മള് റേഡിയോ വൈബ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി ആരോഗ്യ വിചാരത്തിന്റെ സമയമാണ്.
1: ആരോഗ്യ വിചാരത്തിൽ നമുക്ക് എപ്പോഴും നേരം വെളുത്താൽ പ്രമേഹം നോക്കിയോ ചെക്ക് ചെയ്തോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ട്, കാലം മാറിയിട്ടുണ്ട് അല്ലേ. ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആ ഒരു ലാഘവത്തോടെയാണ്
0: പ്രമേയം ചെക്ക് ചെയ്ത,
1: ഇന്ന് പ്രമേയം ചെക്ക് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ഒന്ന് പ്രമേയം ചെക്ക് ചെയ്ത് വരട്ടെ എന്ന് പോയി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാലം മാറിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ചിന്താവിഷയം അല്ലെങ്കിൽ ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലെ

0: ഇന്നത്തെ വിഷയവും അതുതന്നെയാണ്. പ്രമേഹം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള സംസാരമാണ്
1: ഡോക്ടർ ഹനീഷ്.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ എൻഡോക്രൈനോളജി വിഭാഗത്തിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ അനീഷ് അഹമ്മദ് ആണ്. ഡോക്ടർ, ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച തുടങ്ങുമ്പോൾ ആദ്യമായി ചോദിക്കാനുള്ളത്, ഈയിടെയായി കേരളത്തിലും ഇന്ത്യയിലും ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രമേഹരോഗികളുടെ എണ്ണം വളരെ ക്രമാതീതമായി വർദ്ധിച്ചു കാണുന്നു. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണക്രമത്തിലോ ജീവിത മറ്റു ചുറ്റുപാടുകളിലോ സ്വഭാവങ്ങളിലോ ഒക്കെയുള്ള ജനങ്ങളുടെ എന്തെങ്കിലും സ്വാധീനം ഇതിലുണ്ടോ എന്നാണ് ചർച്ച ചെയ്യേണ്ടത്.
3: വളരെ നല്ല ചോദ്യമാണത്. പക്ഷേ അതിന് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു തരത്തിലാണ്. ഇന്ന് ഇത്രയും കൂടുതൽ പ്രമേഹം ഇന്ത്യ ഒരു ഇപ്പോൾ ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ത്യനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന തന്നെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ, പണ്ടുകാലത്ത് അറിയാം നമ്മുടെ കാരണവന്മാർ പാടത്ത് പണിയെടുക്കുകയും അവരുടെ ആരോഗ്യ രീതി വളരെ വ്യത്യസ്തമായി ചെയ്തിരുന്നു. അതേസമയം ഇന്നത്തെ ഞങ്ങളെപ്പോലെയുള്ള യങ് ജനറേഷൻ്റെ രീതി മിക്കവാറും നമുക്ക് എല്ലാവർക്കും നടക്കേണ്ട ഒരാവശ്യം തന്നെയില്ല. എല്ലാവർക്കും രണ്ടോ മൂന്നോ വണ്ടികൾ വീട്ടിൻ്റെ മുറ്റത്തുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണ രീതി, എല്ലായിടത്തും ഫ്രൈഡ് ഫുഡും പ്രോസസ്ഡ് ഫുഡും അല്ലെങ്കിൽ ജങ്ക് ഫുഡും മിനിറ്റുകൾക്കെല്ലാം തയ്യാറാകുന്ന ഭക്ഷണ രീതികളാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ അതേപോലെ അപ്പോൾ ഇന്ന് പ്രമേഹം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി, അതായത് നമുക്ക് എക്സസൈസ് വളരെയധികം കുറയുകയും നമ്മൾ കലോറി കൂടുതൽ അല്ലെങ്കിൽ ഊർജം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു വരുന്നു. ഞാൻ എൻ്റെ ഫാദറ് ഡോക്ടറാണ്. പുള്ളി പറയുന്ന ഒരു കാര്യം എപ്പോഴും ആലോചിക്കും. എൻ്റെ വാപ്പ, അതായത് പുള്ളിക്കാരൻ്റെ വാപ്പ ഒരു കർഷകനാണ്, എന്നാൽ എൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇന്നത്തെ സാമ്പത്തികമായ പുരോഗതി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിറ്റീരിയേറ്റിംഗ് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ആരോഗ്യ ശൈലിയിലാണ്. നമുക്ക് സൗകര്യങ്ങൾ കൂടുന്തോറും നമ്മൾ മടിയന്മാരായി കൊണ്ടിരിക്കുന്നു. അതിന്മടങ്ങ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
2: ഓക്കെ, അപ്പോ വ്യായാമത്തിന്റെ കുറവും മറ്റു കാര്യങ്ങളും,
3: അതെ, കൂടുതൽ സുലഭമായ ഊർജം കൂടുതലുള്ള ഭക്ഷണ രീതി പ്ലസ് അത് കൂടാതെ നമുക്ക് ജനകീയമായിട്ട് നമ്മൾ ഏഷ്യക്കാര് പ്രമേഹത്തിന് കൂടുതൽ സാധ്യത ഉള്ള ആൾക്കാരാണ്. അപ്പൊ ജനറ്റിക് കമ്പോണന്റ് ഉണ്ട്, പക്ഷെ അതിൽ അത് വളരെയധികം കൂട്ടുന്നതാണ് നമ്മുടെ ജീവിതശൈലിയും വ്യായാമില്ലാതെ.
2: അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടിയിൽ നിന്ന് ഏകദേശം തോന്നുവെച്ചാൽ, മുൻകാലത്ത് വളരെ പോഷകം കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയും കൂടുതൽ അധ്വാനിക്കുകയും ചെയ്യുന്ന തലമുറ, ഇന്ന് പോഷകം കൂടിയ ഭക്ഷണം കഴിക്കുകയും എന്നാൽ ഒരു വേർപ്പ് പോലും പറ്റാത്ത ജോലിയിലുള്ള എല്ലാവരും ആ രൂപത്തിലായത് ഇതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ മറ്റൊന്ന്, പല രോഗങ്ങൾക്കും ഇപ്പോൾ പിന്നെ ടെറ്റനസ് പോലെയുള്ളതൊക്കെ അണുബാധ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പല രോഗങ്ങളുടെ ഓരോ രോഗങ്ങൾക്കും കാരണങ്ങൾ കാണും. പ്രമേഹ രോഗം വാസ്തവത്തിൽ അങ്ങനെ വല്ല അണുബാധയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാരണം അതിന് പറയാനുണ്ടോ ഡോക്ടർ?
3: ഉണ്ട്. ഇപ്പോൾ ആദ്യകാലത്ത്, ഇപ്പം ഞങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത്, പ്രമേഹം വരുന്നതിന് രണ്ട് കാരണങ്ങളാണ് പുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. അതായത് ഇൻസുലിൻ ഉൽപ്പാദനം കുറയുകയും ഉണ്ടാവുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാൻ പറ്റാത്തതുമായ അവസ്ഥ, അതായത് ഇൻസുലിൻ ഉണ്ടാവുന്ന അളവ് കുറയുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിൻ ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു 20 യൂണിറ്റ് കൊണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിച്ചിരുന്നത്, പ്രമേഹ രോഗിയാവുമ്പോൾ അത് 40 യൂണിറ്റ് വേണ്ടി വരും, അത്ര തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസ്. അങ്ങനെ കുറെ നാൾ ഓടിക്കഴിയുമ്പോൾ പാൻക്രിയാസിന് അത് ഉൽപ്പാദിപ്പിക്കപ്പെടാം, അതായത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഉണ്ടാവുന്ന ഇൻസുലിൻ നല്ലപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ഒരു അതിൻ്റെ ഇപ്പോൾ പ്രമേഹം ഉണ്ടാവണതിൻ്റെ കാരണങ്ങൾ രണ്ടിലൊതുങ്ങുന്നില്ല, ഒരു 8 കാരണങ്ങളായിട്ടാണ് ഒരു നമ്മുടെ ഒമ്നിയസ് ഒക്ടേറ്റ് എന്നാണ് പറയുക, അതായത് ഒക്ടോപ്പസിൻ്റെ 8 കാലുകളാണ് ഇന്നത്തെ പ്രമേഹത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ ഉണ്ടാവുന്ന അളവ് കുറയുകയും, രണ്ടാമത്തെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, മൂന്നാമത് നമ്മുടെ ഗട്ട് ഹോർമോൺ, നമ്മുടെ ചെറുകുടലിൽ നിന്ന് ഒരു ഹോർമോൺ ഉണ്ടാവുന്നുണ്ട് GLP-1 എന്ന് പറയുന്നു. അത് അതിൻ്റെ പ്രവർത്തനം ശരീരത്തിൽ ഉണ്ടാവുന്ന അളവ് കുറയുകയും ഉണ്ടാവുന്നത് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നതുമാണ് ഒരു കാരണം. അതിനെയാണ് ഇൻക്രിറ്റിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ മരുന്നുകൾ ഉള്ളത്. രണ്ടാമത്, രക്തത്തിൽ നമ്മുടെ കിഡ്നി കൂടി ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ സാധാരണഗതിയിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ കൂടുതൽ മൂത്രത്തു കൂടി ഗ്ലൂക്കോസ് പോവുകയാണ് വേണ്ടത്. അതിന് പകരം അതിൻ്റെ മടങ്ങായിട്ട് കിഡ്നി കൂടി ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യണത് കൂടുതലാണ്. അതാണ് ഒരു തിയറി. രണ്ടാമത് നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് തന്നെ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ടുണ്ടാവുന്നു. അത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു. പിന്നെ ഒന്ന്, നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡിസ്ഫങ്ഷൻ ആണ് ഒരു കാരണമായിട്ട് തോന്നുന്നത്. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ഒരു തിയറി ആയിട്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരു കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുടലിൽ നിങ്ങൾ പറഞ്ഞു പോകുന്ന ചില ബാക്ടീരിയാസ്, ഗട്ട് മൈക്രോബ്സ് എന്ന് പറയുന്നത്. അത് പ്രമേഹത്തിനേക്കാളും കൂടുതൽ നമ്മുടെ കൊഴുപ്പ്, ഒബീസിറ്റിക്ക്
2: ഈ തടി കൂടുന്നതിന്
3: തടി കൂടിയാൽ ഒബിയസ്ലി നമ്മുടെ പ്രമേഹം വരാനുള്ള സാധ്യതകളും കൂടി കൂടും. അപ്പൊ അതിന് പറയുന്നത് ചില ഗട്ട്, നമ്മുടെ വലിയ കുടലിലോ ചെറിയ കുടലിലോ ഉണ്ടാകുന്ന ചില ബാക്ടീരിയകൾ ഇത് തടി കൂടുന്നതിന് കാരണമാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ അതിന് ഒരു ഫലപ്രദമായ ചികിത്സയോ ഏതൊക്കെ ബാക്ടീരിയയാണോ അതേ ഇതെന്നുള്ളത് ഇപ്പോഴും ഒരു നമുക്ക് അങ്ങോട്ട് ആധികാരികമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ കണ്ടമാനം ലോകത്ത് റിസർച്ചും കാര്യങ്ങളും നടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ പുതുതായിട്ട് ഇപ്പം നമ്മൾക്കും പല മരുന്നുകളും പ്രോഗട്ട് അല്ലെങ്കിൽ പുതിയ ഹെൽത്തിയർ ബാക്ടീരിയനെ വളർത്തുന്ന മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തൈര്. അതിലുള്ള ലാക്ടോബാസിലസ് എന്ന് പറയുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇപ്പോൾ നമുക്ക് പല ഐസ്ക്രീംസും പ്രോബയോട്ടിക് ഐസ്ക്രീംസ് എന്ന് പറഞ്ഞ് കാണാം. അതായത് ഹെൽത്തിയർ ബാക്ടീരിയനെ ഗ്രോ ചെയ്യാൻ സഹായകമായ ഭക്ഷണങ്ങൾ. പക്ഷെ നമുക്ക് ഇനിയും റിസർച്ച് വേണം അതിൽ, നമ്മൾ ആധികാരികമായി പറയണമെങ്കിൽ.
2: ഇപ്പോഴും ആ മേഖലയിൽ
3: പഠനവും നടന്നുകൊണ്ടിരിക്കുന്നു.
2: മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഒരു ഈ പ്രമേഹം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചതിൻ്റെ ഏകദേശം കിട്ടിയൊരു ധാരണ, ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ് പ്രമേഹം, അത് മൂത്രത്തിലൂടെ പുറത്തു പോകുന്നുണ്ട്. ഇതിങ്ങനെ പുറത്തു പോയി, അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തു പോയിക്കൊള്ളൂല്ലേ, ഇതിന് നമ്മൾ വാസ്തവത്തിൽ ഗുളികയൊക്കെ കഴിച്ച് എന്താണ്ടോ, അതോ പിന്നെ ഇതിങ്ങനെ ഭക്ഷണം നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ പോരെ, അങ്ങനെ ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നെ
3: ഭവിഷ്യത്തുകൾ
2: എന്തൊക്കെയാണ് എന്നൊന്ന്.
3: അതായത് പ്രമേഹം നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ പ്രമേഹം നമ്മൾ പറയുന്നത് ഒരു ആറ്റം ബോംബാണ് നമ്മൾ പറയുകയാണെങ്കിൽ. പ്രമേഹമാണ് എല്ലാ കാരണത്തിൻ്റെയും പ്രധാന കോസ്. അപ്പം നമുക്ക് പ്രമേഹം നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിന് നമ്മൾ രണ്ടായി തലന്തിരിക്കും. ഒന്ന്, ചെറിയ വെസൽസ് അല്ലെങ്കിൽ ചെറിയ രക്തധമനികളിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ നമ്മൾ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. വലിയ രക്തധമനികളിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിനുണ്ടാക്കുന്ന നമ്മൾ മാക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നായിട്ടാണ് അത് തരംതിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ നെഫ്രോപ്പതി, കിഡ്നീനെ ബാധിക്കുന്ന അസുഖം. അപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരും, സാറ് ക്രിയാറ്റിനിൻ നോർമലാണ്, പക്ഷെ ക്രിയാറ്റിനിൻ നമുക്ക് പൊങ്ങണ അവസ്ഥ എന്ന് പറയുന്ന ഒരു മൂന്നോ അല്ലെങ്കിൽ നാലാമത്തെയോ കിഡ്നീനെ ബാധിച്ചാൽ മാത്രം വരുന്ന അവസ്ഥയാണ്. അപ്പോൾ കിഡ്നീനെ ബാധിക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ നമ്മുടെ കിഡ്നിയിലുള്ള മൈനർ ഫിൽറ്റർ ഉണ്ട്, നല്ല അരിപ്പകളുണ്ട് ഗ്ലോമർ ലൈനിൽ, അതിന് ചെറുതായിട്ട് ക്ഷീണം പറ്റുമ്പോഴാണ് നമുക്ക് മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ ചെറിയ അളവിൽ അരിപ്പയിൽ കൂടി ഫിൽറ്റർ ചെയ്യാതെ അരിപ്പയിൽ കൂടി അത് ഓട്ട വീണ പോലെ പോകുന്നത്, അതാണ് മൈക്രോ ആൽബുമിൻ. പിന്നെ മാക്രോ ആൽബുമിൻ, പിന്നത്തെ നാലാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലാണ് നമുക്ക് ക്രിയാറ്റിൻ കൂടുകയും ലാസ്റ്റ് സ്റ്റേജിലാണ് ഡയാലിസിസ് വേണ്ട ഒരവസ്ഥ. അപ്പോൾ ഒന്ന് നെഫ്രോപ്പതി, പിന്നെ ഉള്ളത് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി.
2: ക്രിയാറ്റിനിന്റെ അളവ് കൂടുന്നതിന്റെ മുമ്പ് തന്നെ
3: നമുക്ക് പ്രമേഹം കൊണ്ടുള്ള കിഡ്നികളിൽ മാറ്റം,
2: പക്ഷേ പ്രത്യക്ഷത്തിൽ രോഗിക്ക് അത്
3: ഉണ്ടാവില്ല. അപ്പൊ ഉദാഹരണം, ഇപ്പോഴത്തെ എല്ലാ ശാസ്ത്രീയ അവലോകനങ്ങളിലും അവർ പറയുന്നത് ഒരു രോഗി പ്രമേഹ രോഗിയാണെന്ന് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ എല്ലാ കോംപ്ലിക്കേഷൻസിനും നോക്കണം എന്നാണ്. ബിക്കോസ് അതിൻ്റെ കാരണം പറയണത് അവർ പ്രമേഹ രോഗിയാണെന്ന് കണ്ടെത്തുന്നതിനെ ഒരു 5 വർഷം മുമ്പ് അവർക്ക് പ്രമേഹത്തിൻ്റെതായ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്, പ്രീ ഡയബറ്റിക് ആൻഡ് അതർ സ്റ്റേജ്. അപ്പോഴേ അവർക്ക് കോംപ്ലിക്കേഷൻസിനാണ്. അപ്പോൾ ഒരു രോഗി കണ്ടെത്തിയ മുതൽ അപ്പോൾ Type 2, അതായത് നമ്മൾ പറഞ്ഞ ആളുകളിൽ അഡൽസിൽ വരുന്ന ഡയബറ്റീസിൽ, അപ്പോഴേ നമുക്ക് കോംപ്ലിക്കേഷൻസ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനോപ്പതി, പലപ്പോഴും ലൈസൻസ് ടെസ്റ്റ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എല്ലാ പ്രമേഹ രോഗികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണിൽ തുള്ളിമരുന്ന് ഇറ്റിച്ച് അവരെ റെറ്റിന ഇതിൽ നോക്കണം, സൂക്ഷ്മമായ പ്രമേഹം കൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒന്ന് നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, പിന്നെ ഉള്ളത് നമ്മുടെ സൂക്ഷ്മ ഞരമ്പുകൾ ന്യൂറോപ്പതി. അത് തന്നെ രണ്ട് തരത്തിൽ വരാം, നമ്മുടെ പെരിഫറൽ ന്യൂറോപ്പതി, നമ്മുടെ പുറത്തുള്ള ഞരമ്പുകളിൽ ഉള്ള ബാധിപ്പ്, അത് കൂടാതെ ഓട്ടോണമിക് ന്യൂറോപ്പതി, നമ്മുടെ ആന്തരിക അവയവങ്ങൾ. അപ്പൊ ആന്തരിക ഓട്ടോണമിക് ന്യൂറോപ്പതിയുടെ ഒന്നാണ് നമുക്ക് ലൈംഗികശേഷി കുറവ് അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നതാണ് പല പേഷ്യൻസും മുളക് തേച്ച പോലെയോ അല്ലെങ്കിൽ ഷോക്ക് അടിക്കണ പോലെയോ കാലുകളിലും കൈകളിൽ ചുട്ട് നീറ്റൽ. അതെ അതെ, അതാണ് നമ്മൾ ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി എന്ന്. ഇനി വലിയ ധമനികളിൽ വരുന്ന ബ്ലോക്ക് കൊണ്ടാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, പക്ഷാഘാതം, അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തോട്ടം കുറവ്, POVD, പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ. ഇതാണ് വലിയ രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക്. അപ്പൊ ഇത് ആദ്യം മുതലേ നിങ്ങൾ പ്രമേഹം നല്ലപോലെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒരു 50-60% അല്ലെങ്കിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് തടയാൻ പറ്റും. പക്ഷെ നമ്മുടെ അടുത്ത് പേഷ്യൻസ് എത്തുമ്പോൾക്കും ഓൾമോസ്റ്റ് എല്ലാ കോംപ്ലിക്കേഷൻസും ആയിട്ടാണ് അവർ വിദഗ്ധമായ അഭിപ്രായം തേടാൻ വരുന്നത്.
2: ഓക്കെ, മറ്റൊന്ന് പിന്നെ നമ്മൾ ഈ പ്രമേഹ രോഗത്തിന് മാത്രമല്ല ഏതിനായാലും ഗുളികകളും ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ ഈ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ഗുളികയും ഇൻസുലിനും എന്നും ഉപയോഗിക്കാതെ തന്നെ ഭക്ഷണം നിയന്ത്രിച്ച് കിഡ്നിയൊക്കെ ബാധിക്കുന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഫുഡ് കൺട്രോളിൽ മാത്രം പോയാൽ മതിയാവില്ലേ? അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ ഭവിഷ്യത്തുകൾ എന്താണ്?
3: നല്ലൊരു ചോദ്യമാണത്. അതിപ്പോൾ ഒരു പ്രമേഹം, ഇപ്പോഴത്തെ ഒരു ഒരു ആധുനിക ചിന്താഗതി എന്ന് പറയുന്നത് പ്രമേഹം ഓരോ ആൾക്കാരിലും ഓരോ പോലെയാണ്. അതായത് ഇപ്പം നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റില്ല, പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഓരോ രോഗിയുടെ ഡയബറ്റീസ് ആണ് നമ്മൾ ചികിത്സിക്കേണ്ടത്.
2: ഇൻഡിവിജ്വൽ
3: അപ്രോച്ച് ആണ്, ഇൻഡിവിജ്വൽ കെയർ, അതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരു ഈ പ്രമേഹം കൊണ്ട് എല്ലാ അവയവങ്ങളെയും ബാധിച്ചിട്ടുള്ള ഒരു രോഗി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, ഞാൻ ഒരിക്കലും പ്രമേഹം തുടങ്ങണ ഒരു രോഗിയെ പോലെ അഗ്രസീവായിട്ട്, അതായത് വളരെ ഇതോടുകൂടി നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യില്ല, ഒരു നല്ല കൺട്രോൾ. അത് നമ്മൾ 3 മാസത്തെ ആവറേജ് ഒരു 7.5-8. ഇപ്പോഴത്തെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ പ്രമേഹം തുടങ്ങുമ്പോഴേ നിങ്ങൾ വളരെ അഗ്രസീവായിട്ട് കൺട്രോൾ ചെയ്യുക, ആദ്യത്തെ ഒരു 5-10 വർഷം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിലുള്ള കോംപ്ലിക്കേഷൻസിൻ്റെ സാധ്യത വളരെ കുറവാണ്. അതേസമയം നിങ്ങൾ ആദ്യമേ മുതൽ വിട്ടിട്ട് പിന്നെ അത് കോംപ്ലിക്കേഷൻസ് എത്തിയതിന് ശേഷം ഭയങ്കരമായൊരു കൺട്രോൾ കൊണ്ട് കാര്യം ഇല്ല. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പോൾ ഒരു 10-20% രോഗികളിൽ ഡയബറ്റീസ് ഭക്ഷണക്രമത്തിലും വളരെ മിനിമം ഗുളികകളിലോ അല്ലെങ്കിൽ ഗുളികയൊന്നും ഇല്ലാതെ തന്നെ ഷുഗർ നിയന്ത്രണത്തിലാണ്. പക്ഷെ അവർ ഈ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നത് അവരൊരു മാനദണ്ഡം വെച്ചിട്ടായിരിക്കണം. അവർ ശാസ്ത്രീയമായിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുക, അതായത് രാവിലെ വെറും വയറ്റിൽ ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള രക്തത്തിലെ ഗ്ലൂക്കോസ് നോക്കുക, അതൊരു 90-120 ഇടയിൽ നിർത്തുക. ഭക്ഷണം കഴിച്ചിട്ട്, അതായത് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ, 1.5-2 മണിക്കൂർ, അതൊരു 150-180 ഇടയിൽ നിർത്തുക. 3 മാസത്തെ ആവറേജ് HbA1c ഒരു 7 അടുത്ത്. ഇത് അവർ ഡയറ്റും എക്സസൈസും കൊണ്ട് സ്ഥിരമായിട്ട് അവർ നിയന്ത്രിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് മതി. പക്ഷെ അത് നമുക്ക് അങ്ങനെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു 10% നോക്കുകയാണെങ്കിൽ ഒരു 10-15%
2: മാത്രമേ
3: ഉള്ളൂ. ഇപ്പോൾ ബാക്കി ഒരു 85% നമുക്ക് മരുന്നുകളോ കാര്യങ്ങളോ വേണ്ടി
2: വരും. അപ്പോൾ അതിന് ഡോക്ടറെ അഭിപ്രായത്തിൽ, അപ്പോൾ ഈ ആളുകളുടെ ഈ ഭക്ഷണത്തോടുള്ള സമീപനത്തിൽ മാറ്റം വന്നാൽ, അതായത് സ്വയം നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ
3: നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്.
2: പിന്നെ രണ്ട് പല പ്രമേഹ രോഗികളും തമ്മിൽ കാണുമ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് വെച്ചാൽ, പരസ്പരം ഇങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, എനിക്ക് ഇത്ര വർഷമായി പ്രമേഹ രോഗിയാണ്, പക്ഷെ ഞാൻ ഗുളികയൊന്നും കഴിക്കണില്ല, ഞാനിങ്ങനെ കൺട്രോൾ പോവുകയാണ്, ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത്തരം ആളുകളിൽ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നത് മാത്രമല്ല അതിൻ്റെ മാനദണ്ഡം, അതിൻ്റെ മുമ്പേ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഞങ്ങൾ ഈ ഗുളിക കഴിക്കാതെ ഞാൻ ഭക്ഷണത്തിൽ മാത്രം കൺട്രോൾ ചെയ്ത് പോകുന്നു എന്ന് പറയുന്ന ഇത്തരം വ്യക്തികളിൽ ഈ മസിൽ ഞരമ്പുകൾക്ക്, അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച, ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഇയാളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണോ?
3: അത് അത് അത് വളരെ
2: അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും.
3: അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പൊ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരും, ഞങ്ങൾ രണ്ട് ഒരു 4 വർഷമായിട്ട് ഗുളികയൊന്നും കഴിക്കുന്നില്ല, ഇപ്പോൾ ഒരു 1 ആഴ്ചയായിട്ട് അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ ഞങ്ങള് കല്യാണം കൂടി അല്ലെങ്കിൽ മാങ്ങ കഴിച്ചു ഇത്. പക്ഷെ അവരെല്ലാം നമ്മൾക്കിപ്പോൾ ഇന്ന് സംവിധാനങ്ങളുണ്ട്. നമ്മൾ അവരെ ഒരു 3 മാസത്തെ ആവറേജ് നമുക്ക് ഒരു രക്ത ഗ്ലൂക്കോസ് കൊണ്ട് ഏകദേശം നിർണ്ണയിക്കാൻ പറ്റും. HbA1c എന്ന് പറയുമ്പോൾ ഒരു 350 രൂപയിൽ ഒഴുകുന്ന ഒരു, അത് നോക്കുമ്പോൾ പലപ്പോഴും 11-12, അത് സാധാരണഗതിയിൽ ഒരു 6.5-7 ഒതുങ്ങേണ്ട 10% വെക്കേണ്ട ഒരു ടെസ്റ്റ്, ഈ പറയുന്ന രോഗികളുടെ എല്ലാം ഒരു 11-12 ആയിട്ട് നമ്മൾ പ്രാക്ടീസിൽ കാണാൻ. ആൻഡ് അവരുടെ കോംപ്ലിക്കേഷൻസ് നോക്കുമ്പോഴും അവർക്ക് പലപ്പോഴും ചെറുതായിട്ട് ഞരമ്പുകളെ ബാധിപ്പോ ന്യൂറോപ്പതിയോ ഉണ്ട്. അതൊന്നും അവരത് പ്രമേഹം കൊണ്ടാണെന്ന് അവർ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് ഇതാക്കാനോ അവർക്ക് ഇല്ല. അപ്പോൾ ഈ ഡയറ്റിൽ പോകുന്നു എന്ന് പറയുന്ന രോഗികളും പീരിയോഡിക് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് നിയന്ത്രണത്തിലാണ് എന്ന് മാനദണ്ഡത്തിൽ വെക്കുന്നതായ ഒരു നിയന്ത്രണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു വാക്കുകളിൽ ഉദ്ദേശിക്കുന്ന ഒരു കൺട്രോൾ അല്ല.
2: പിന്നെ ഈയിടെ ആയിട്ട് മുമ്പത്തെ കാലത്തെ പോലെ അല്ല, ഇപ്പൊ ചെറിയ വളരെ പ്രസവിച്ചു വീഴുന്ന കുട്ടികളിൽ പോലും പലപ്പോഴും പ്രമേഹ രോഗം കണ്ടുവരുന്നു. ഇത് മുതിർന്നവരിൽ കാണുന്ന അതേ പ്രമേഹ രോഗം തന്നെയാണോ? മാത്രമല്ല അത്തരം കുട്ടികളിൽ ഇത് പിന്നെ വിട്ടുമാറി പൂർവസ്ഥിതി പ്രാപിക്കുമോ, അതോ ഇത് കാലാകാലം ഈ കുട്ടി ഒരു പ്രമേഹ രോഗിയായി മാറുമോ? എന്താണ് അത്? അത് മുതിർന്നവരും ഇത് തന്നും ഒരേ ടൈപ്പാണോ? എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ?
3: അതെ അതെ, ഇപ്പോ ഡയബറ്റിസ് തന്നെ പല തരത്തിലുണ്ട്. ഇപ്പൊ ഒരു വർഷത്തിന്റെ മുമ്പ് വരുന്ന ഡയബറ്റിസ്, നിയോനേറ്റൽ ഡയബറ്റിസ് എന്ന് പറയും. അതൊന്നും മുന്നകാലത്ത് ഇത് കണ്ടുപിടിക്കാനുള്ള ജനറ്റിക് ടെസ്റ്റിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഇതെല്ലാം ഇന്ത്യയിൽ ലഭ്യമാണ്. അപ്പോൾ ഒരു നിയോനേറ്റൽ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു ഡയബറ്റിസ്, അതായത് ഒരു വർഷത്തിൻ്റെ മുമ്പ് വരുന്ന ശിശുക്കളിൽ കാണുന്ന ഡയബറ്റിസ്, ഒരു വർഷത്തിൻ്റെ മുന്നേ കണ്ടുവെത്തുന്ന ഡയബറ്റിസ്, അത് മിക്കവാറും ഈ ജനറ്റിക് മ്യൂട്ടേഷൻസ് എന്ന് പറയും, പാൻക്രിയാസിലുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുള്ള പ്രക്രിയയിൽ വരുന്ന ചെറിയ മ്യൂട്ടേഷൻസാണ്. അതിനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഈ നമ്മൾ ജനിച്ച് ഒരു വർഷം ആവണേന് മുമ്പ് വരുന്ന ഡയബറ്റിസ് ഒരു 60-70% നമുക്ക് ചെറിയൊരു ഗുളികയിൽ തന്നെ ഈ മ്യൂട്ടേഷൻ ആണ് പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തുകയും, അതാണെങ്കിൽ ഒരു 60-70% ഈ നിയോനേറ്റൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ഗുളികകളിൽ നിയന്ത്രിക്കാൻ പറ്റും. അതേസമയം ഒരു വർഷം കഴിഞ്ഞ് ഒരു 15 ഉള്ളിൽ വരുന്ന ഡയബറ്റിസ്, അത് മിക്കവാറും ടൈപ്പ് 1, അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ പാൻക്രിയാസിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്, ആന്റിബോഡീസ് എന്ന് പറയുന്ന ഇത് ശരീരത്തിൽ തന്നെ ഉണ്ടായി,
2: അതുകൊണ്ടാണ്
3: പാൻക്രിയാസിലുള്ള ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിച്ച് കളയണം. അതിന് ഇന്നത്തെ യുഗത്തിൽ നമുക്ക് ഇൻസുലിൻ അല്ലാതെ വേറൊരു ചികിത്സയില്ല. ഇന്ന് അത് ഇൻസുലിൻ തരാൻ പുതിയ പുതിയ മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾക്കാണെങ്കിലും നമുക്ക് കുറെ പേഷ്യൻസ് ഇൻസുലിൻ പമ്പിലും കാര്യങ്ങളിലും ഉണ്ട്, അതിനുള്ള നൂതന മാർഗങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ഇൻസുലിൻ കുത്തിവെപ്പ് ആവശ്യമാണ്. അതേസമയം ഇന്നത്തെ ജീവിതശൈലിയും മറ്റേതും കൊണ്ട് നമ്മൾ പണ്ട് ടൈപ്പ് 2 ആളുകളിൽ അഡൽസിൽ വരുന്ന ഡയബറ്റിസ് മുമ്പ് കണ്ടിരുന്നത് ഒരു 25-30 ഇന്ന് പല ജീവിതശൈലി കൊണ്ട് നമ്മളത് 20-30 കണ്ടുവരുന്നു. അതിന് മിക്കവാറും നമുക്ക് ഗുളിക കൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റിസ് മിക്കവാറും നമ്മൾ ഗുളിയാണ്. പിന്നെ വേറെ കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട് സെക്കൻഡറി ഡയബറ്റിസ്, നമുക്ക് പാൻക്രിയാസിൽ കല്ലോ അല്ലെങ്കിൽ പാൻക്രിയാസ് റിമൂവ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന അവസ്ഥയിൽ വരുന്ന ഡയബറ്റിസ് ആണ് സെക്കൻഡറി. പിന്നെ നമ്മൾ കാണുന്ന ഗർഭാവസ്ഥയിലെ പ്രമേഹം, ഇതാണ് നമുക്ക് ഇന്ന് പുതിയ കാലത്തുള്ള ഡയബറ്റിസിന്റെ ബേസിക് ക്ലാസിഫിക്കേഷനും നമുക്കുള്ള ചികിത്സാ മാർഗ്ഗം.
2: അപ്പോ ഈ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് വളരെ കാര്യങ്ങൾ ക്ലിയറായി. പിന്നെ മറ്റൊരു സംശയം, ഇത് പാരമ്പര്യമായിട്ട് പലരും പിന്നെ ഇപ്പോൾ ഡോക്ടറെ ചെന്നാലും ഡോക്ടർ ചോദിക്കും പിന്നെ നിങ്ങളെ വീട്ടിൽ പിന്നെ പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ അല്ലെങ്കിൽ അത്തരം രൂപത്തിൽ വീട്ടിലാർക്കൊക്കെ ഉണ്ട് പ്രമേഹം ഉണ്ടോ, അങ്ങനെ ഒരു ഹെറിഡിറ്ററി പാരമ്പര്യമായി വരുന്ന ഒരു രോഗമാണോ ഇത്?
3: അതെ അതെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ജനറ്റിക് കമ്പോണന്റ് ഒരു ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പൊ എൻവയോൺമെന്റൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയും ഇതുമാണ്. ജനറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാപ്പാക്കും ഉമ്മാക്കും ഡയബറ്റിസ് ഉണ്ട്, ഏകദേശം എനിക്ക് വരാനുള്ള ഒരു സാധ്യത 60-70% ഒരാൾക്കുണ്ടെങ്കിൽ ഏകദേശം ഒരു 25-30% അപ്പൊ അതിന് ആ ചോദ്യത്തിന്റെ ഒരു വേറൊരു വകഭേദം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ജനറ്റിക്സ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും ആദ്യം മുതലേ നമ്മൾ ആരോഗ്യരീതി പരിപാലിക്കുകയും വ്യായാമം കൂടുകയും ചെയ്താൽ നമുക്കിത് വരണത് കുറച്ചും കൂടിയും തടയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലേ വളരെയധികം ആരോഗ്യരീതി ശ്രദ്ധിക്കുകയും വ്യായാമത്തിന് പോവുകയും നമ്മുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള ഒരു നമ്മുടെ ഐഡിയൽ ബോഡി വെയ്റ്റ് നിയന്ത്രിക്കുകയും ചെയ്താൽ നമുക്ക് വരുന്ന പ്രമേഹം വളരെയധികം ലേറ്റായിട്ട് തടയാൻ പറ്റും.
2: അപ്പൊ മറ്റൊരു സംശയം, ഇപ്പൊ ചില ആളുകളൊക്കെ പ്രമേഹം ഒന്നുമില്ല ചെറുപ്പം തന്നെ, അത് പഞ്ചസാര നമ്മളെ ചായ കാപ്പി അല്ലെങ്കിൽ ജ്യൂസിലൊക്കെ പഞ്ചസാര വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങോട്ട് ഒഴിവാക്കുക, എന്നാൽ ഭാവിയിൽ ഈ പ്രമേഹം വരാൻ ഉള്ള സാധ്യതക്ക് വല്ല ഗുണവുമുണ്ടോ അങ്ങനെ, അതോ എന്താണ് അതിന്റെ ഒരു?
3: ഇപ്പൊ നമ്മൾ നല്ല ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ആദ്യം മുതലേ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഏത് ജീവിതശൈലി രോഗവും വരാനുള്ള രീതി കുറവാണ്. അപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിഫൈൻഡ് ഷുഗറാണ്. അപ്പം അത് അത്ര നല്ല സാധനമല്ല. അപ്പം അത് നമുക്കാവുന്നത്ര അളവ് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണ്. ടോട്ടലി അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു പ്രമേഹം വരുന്നതിന് മുമ്പ് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും നല്ലപോലെ വ്യായാമം ചെയ്യുകയും പഴങ്ങളും പച്ചക്കറികളും ധാരാളം കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രമേഹവും അല്ലെങ്കിൽ ഏത് ജീവിതശൈലി രോഗവും നമുക്ക് തടയ വരാനുള്ള സാധ്യതകൾ കുറയും.
2: ഈ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേട്ട പിന്നെ സംശയങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ ഡോക്ടർ ആദ്യം സംസാരിച്ചതെന്നൊക്കെ, ഇതൊരു പിന്നെ സാധാരണ ഇപ്പൊ നമ്മളെ ഈ വാട്ടർ ടാങ്കിലൊക്കെ വെക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനം ഇതുപോലെ, അതായത് ജന്മന സൃഷ്ടാവായ തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തെ കാർബോഹൈഡ്രേറ്റിനെ ഉപയോഗപ്പെടുത്താനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് വഴി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക് സംവിധാനം നമ്മൾ കഴിക്കുമ്പോഴല്ലോ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ആ ഓട്ടോമാറ്റിക് സംവിധാനത്തിന് വരുന്ന ഒരു തകരാറിനാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്
3: അല്ലേ?
2: അതൊരു അപ്പോൾ ആ പാൻക്രിയാസിനെ പൂർവ്വസ്ഥിതി പ്രാപിപ്പിക്കാൻ ഇന്ന് ശാസ്ത്രീയമായി വല്ല സംവിധാനങ്ങളും
3: കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ?
2: അതിന് ചില ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളിക കൊടുക്കുകയല്ലാതെ ഈ ശരീരത്തിലെ പാൻക്രിയാസിനെ റിപ്പയർ ചെയ്ത് പഴയ ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് ഉയർത്താനുള്ള വല്ല സംവിധാനങ്ങളും ഇന്ന് ശാസ്ത്രീയമായി
3: ഇന്ന് അത് മുഴുവനായിട്ട് മാറ്റാനുള്ള ഒരു ശാസ്ത്ര സംവിധാനവും നമുക്കില്ല. പക്ഷെ ഇന്ന് പുതിയ പുതിയ മരുന്നുകൾ, ഈ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പുതിയ ഇഞ്ചക്റ്റബിൾസും കാര്യങ്ങളും ഇൻസുലിന് പകരമായിട്ടുള്ള മരുന്നുകൾ, ചിലത് ഈ പാൻക്രിയാസില് പുതിയ കോശങ്ങളിന് സഹായകമായിട്ടുണ്ട് എന്നുള്ളത് പല മോഡൽസിലും കണ്ടെത്തിയിട്ടുണ്ട്.
2: പഠനങ്ങൾ
3: വയ്ക്കും. നമുക്ക് ഫ്യൂച്ചറിൽ വരാം എന്നുള്ള അനുമാനിക്കാം എന്നല്ലാതെ, പക്ഷെ ഇന്നത്തെ ഒരു പുതിയതായിട്ട് ഇന്നിപ്പോ പ്രമേഹത്തിന്റെ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു ഇത് റിസർച്ച് വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം പടച്ചോനോട് സഹായം തേടാം. അതേപോലെ പടച്ചോൻ പറഞ്ഞ പോലെ ഒരു ആരോഗ്യ രീതിയിൽ നമ്മൾ ഖുറാൻ പോലെ ജീവിക്കുകയും ചെയ്താൽ നമുക്കൊരു പരിധിവരെ എല്ലാ ജീവിതശൈലി രോഗങ്ങളിലും നമുക്ക് മുക്തി നേടാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു.
2: അതുപോലെ മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റിവെക്കുക, അതുപോലെ ഹൃദയം മാറ്റിവെക്കുക, ഇത്തരത്തിൽ ഈ പാൻക്രിയാസ് മാറ്റിവെക്കുന്ന എന്തെങ്കിലും ശസ്ത്രക്രിയകളോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എന്താണ് ആ കാര്യത്തിൽ?
3: ഉണ്ട്, ഇപ്പോൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പേഷ്യന്റിന് ഇപ്പോൾ കിഡ്നി പോയി പ്രമേഹം കൊണ്ട്, നമുക്കിപ്പോൾ പാൻക്രിയാസ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് പറ്റും. നമുക്ക് ടോട്ടൽ പാൻക്രിയാറ്റിക് പ്ലസ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് അങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാത്തിന്റെയും ഒരു അത് വളരെ സക്സസ്ഫുൾ ആണ്. പക്ഷെ സൈമൾട്ടേനിയസ്
2: അതിൽ ഈ കിഡ്നി ഇപ്പോ രണ്ട് കിഡ്നി ഉള്ള ഒരാൾക്ക് ഒരാൾക്ക് കിഡ്നി കൊടുക്കാം, പക്ഷെ പാൻക്രിയാസ് ഒരാളുടെ ശരീരത്തിൽ ഒന്നല്ലേ
3: ഉള്ളൂ.
2: അത് ഒരു പിന്നെ മരണം സംഭവിച്ച രോഗിയിൽ നിന്നാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പാൻക്രിയാസ്?
3: അതിപ്പോ രണ്ട് മിക്കവാറും നമ്മൾ കഡാവറിക് ട്രാൻസ്പ്ലാന്റ് ആണ് ഇപ്പോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും പാൻക്രിയാറ്റിക്കലി ബീറ്റാ സെൽസ് മാത്രം എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പല പഠനങ്ങളും പലയിടത്തും ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ബീറ്റാ സെൽ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇഞ്ചക്റ്റബിൾസ് അത് എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ എല്ലാത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ ഇൻസുലിൻ വീണ്ടും തുടങ്ങേണ്ടതായിട്ട് അവരിൽ വരും. അതായത് ഇൻസുലിൻ ഫ്രീ റേറ്റ്സ്, അതായത് നമുക്ക് ഇൻസുലിൻ ഇല്ലാതെ പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റ് കൊണ്ടുള്ള റിസൾട്ട്സ് അത്ര പുരോഗമനം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് പമ്പുകളും ഇൻസുലിൻ ഡെലിവർ ചെയ്യാനുള്ള പമ്പും കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടർ പോലെ തന്നെയുള്ള ഇൻസുലിൻ പമ്പിന്റെ വികസനം കുറച്ചും കൂടിയും കൂടുതലായിട്ട് നടക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്.
2: അവസാനമായിട്ടൊരു കാര്യം കൂടി ഡോക്ടറോട് ചോദിക്കുന്നത്, ഇപ്പോൾ ഭക്ഷണ ക്രമത്തിലൊക്കെ ഒരു നിയന്ത്രണങ്ങളൊക്കെ പറഞ്ഞു, ഒരു അവസാനമായി നമുക്ക് പ്രമേഹ രോഗികൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ്, എന്തൊക്കെ ഭക്ഷണം ആവാം, എന്തൊക്കെ ഭക്ഷണം ആവാൻ പാടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന്.
3: ഇപ്പോൾ റഫ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രമേഹ രോഗികളോട് ഒരു ഐഡിയൽ ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് കഴിക്കുക, അതല്ലാതെ ഒന്നിച്ച് കഴിക്കാതിരിക്കുക. ആൻഡ് യു ഈറ്റ് മോർ, അഞ്ച് ടൈപ്പിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. പിന്നെ അതേപോലെ തന്നെ അന്നാഹാരം, അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമുക്ക് കഴിക്കാം, പക്ഷേ അത് റെക്കമെൻഡഡ് അളവിൽ മാത്രം. അപ്പം നമ്മുടെ ഒരു ഡയറ്റിൽ ഒരു 50-60% കാർബോഹൈഡ്രേറ്റും ഒരു 20-25% പ്രോട്ടീനും ഒരു 15-20% ഫാറ്റുമായിട്ടുള്ള ഇത് കഴിക്കുക. ഈ റിഫൈൻഡ് ഷുഗേഴ്സ് അല്ലെങ്കിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ മൈദയിൽ കലോറി നമുക്ക് ന്യൂട്രീഷൻ ആയിട്ടൊന്നും ഇല്ല. അതാണ് നമ്മൾ മിക്കവരും പൊറോട്ടയ്ക്കെതിരെ തിരിയാനുള്ള കാരണം. അത് ബേസിക്കലി നമ്മൾ വീറ്റിന്ന് ഒന്നും ഒഴിവാക്കുന്ന സാധനമാണ്. അപ്പൊ അങ്ങനത്തെ അത് റിഫൈൻഡ് വളരെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിന് പകരം നമുക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ പണ്ടത്തെ

0: മട്ടരി, അതില് നാരുകളുണ്ട്, അൺപോളിഷ്ഡ് റൈസ്,
1: അതിന്റെ ബ്രൗൺ
0: കളർ. അപ്പൊ അതില് ഫൈബർ കൂടുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ആ ഡയറ്റിൽ നിന്ന് കയറുന്നത് കുറയും. അതേസമയം നമ്മളൊരു പച്ചരി ചോറ് കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഓരോ ആഹാരത്തിനും കുറവാണ്. അപ്പൊ നമ്മൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഇതും, അതേപോലെ വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക, ഇത് നമ്മൾ അതെ റെഡ് മീറ്റിന്റെ അളവ് ധാരാളം കുറയ്ക്കുക, ബോഡി വെയിറ്റ് നിയന്ത്രിക്കുക. ഇതാണ് ഇൻ ഷോർട്ട് നമ്മുടെ മെസ്സേജ് ആയിട്ടുള്ളത്.
1: ഇത്രയും സമയം നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ അനീഷ് അഹമ്മദ് സാറിന് നന്ദി. വീണ്ടും അടുത്ത ആഴ്ചയിൽ ആരോഗ്യജാരം പരിപാടിയിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.
2: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യവിചാരം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഡോക്ടർ ഹനീഷ് ആയിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ചർച്ച ചെയ്ത വിഷയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം പ്രമേഹം. കേൾക്കുക എന്നതിനപ്പുറം നമ്മളത് ഉൾക്കൊള്ളാനും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരം പ്രോഗ്രാമുകൾ നമുക്ക് ഗുണകരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലാവട്ടെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, ആരോഗ്യവിചാരം അതുപോലെ തന്നെ ജനക്ഷേമം പോലുള്ള പ്രോഗ്രാമുകളൊക്കെ അത്തരമൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പീസ് റേഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
3: റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ പോകുന്നത് മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഭാഗം 6 അഥവാ പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ്.
2: ഇതിന്റെ മുമ്പേ ഉള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഇത് ഈ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്ന സമയത്ത് അഥവാ അറിയാത്തവരാണെങ്കിൽ, എഴുതി വെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ആകാം, ഇനി അതല്ല എങ്കിൽ ഇപ്പോൾ മൊബൈലിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തായാലും നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള പല സന്ദർഭങ്ങളിലും അത്യാവശ്യം വരുന്ന പ്രാർത്ഥനകളിലൂടെയാണ് ഇപ്പോൾ പ്രാർത്ഥനാ പഠനം പോയിക്കൊണ്ടിരിക്കുന്നത്.
3: സഫീർ അൽ ഹിക്കമിയാണ് പ്രാർത്ഥനാ പഠനത്തിൽ കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ജനാസ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി പഠിച്ചു വരുന്നത്. പ്രാർത്ഥനയുടെ ബഹുഭൂരിഭാഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്രകാരമാണത്: അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ് മദ്ഖലഹു واغسله بالماء والثلج والبرد اللهم ونقه من الخطايا كما نقيت الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله എന്നതാണ് പ്രാർത്ഥന. വളരെ നല്ല അർത്ഥമാണ് അതിനുള്ളത്. അള്ളാഹു മഗ്ഫിർ ലഹു വറഹംഹു, അള്ളാഹുവെ ഇദ്ദേഹത്തെ നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. വഅഫിഹി വഅഫു അൻഹു, ഇദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ. വഅക്രിം നുസുലഹു, ഇദ്ദേഹത്തിന്റെ പരലോക പ്രവേശനം, പരലോകത്തെ വിരുന്ന് നീ ആദരപൂർവ്വമാക്കണമേ. വവസ്സിഅ് മദ്ഖലഹു, അദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലമായ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ. വഖസിൽഹു ബിൽമാ ഇവസ്സൽജി വൽ ബർദ്, വെള്ളം കൊണ്ടും മഞ്ഞ് കൊണ്ടും ഐസ് കൊണ്ടും ഇദ്ദേഹത്തെ നീ കഴുകി ശുദ്ധിയാക്കണമേ. വനഖിഹി മിനൽ ഖതായ കമാ നഖൈത സൗബൽ അബിയദ മിനദ്ദനസ്, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധിയാക്കുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ പാപങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ നീ ശുദ്ധിയാക്കണമേ. വഅബ്ദിൽഹു ദാരൻ ഖൈറം മിൻ ദാരിഹി, ഇദ്ദേഹത്തിന് നിലവിലുള്ള വീടിനേക്കാൾ ഉത്തമമായ വീട് നീ പകരം നൽകണമേ. വഅഹ്ലൻ ഖൈറം മിൻ അഹ്ലിഹി, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരേക്കാൾ നല്ല വീട്ടുകാരെ, സ്വന്തക്കാരെ നീ പകരമായി നൽകണമേ എന്നതാണ് ഇത്രയും സമയം പഠിച്ച പ്രാർത്ഥനയുടെ അർത്ഥം. അതിന്റെ ബാക്കി ഭാഗം എന്താണ്? വസൗജൻ ഖൈറം മിൻ സൗജിഹി എന്നാണ്. വസൗജൻ ഖൈറം മിൻ സൗജിഹി, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ വഅബ്ദിൽഹു ദാരൻ ഖൈറം മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറം മിൻ അഹ്ലിഹി വസൗജൻ ഖൈറം മിൻ സൗജിഹി എന്നാണ്. വസൗജൻ, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നല്ല ഇണയെ നൽകണമേ. മരിച്ചത് പുരുഷനാണെങ്കിൽ നല്ല ഭാര്യയെ നൽകണമേ, സ്ത്രീയാണെങ്കിൽ നല്ല ഭർത്താവിനെ നൽകണമേ, മിൻ സൗജി ഖൈറം മിൻ സൗജിഹി, നിലവിൽ അദ്ദേഹത്തിനുള്ള ഇണയേക്കാൾ നല്ല ഒരു ഇണയെ അള്ളാഹുവേ നീ അദ്ദേഹത്തിന് പകരമായി കൊണ്ട് നൽകണമേ എന്നാണ്. പരലോകത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇഹലോകത്ത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഇണ സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗത്തിൽ ഇതേ ഇണ തന്നെ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ നമുക്ക് പകരമായി ലഭിക്കും. അതല്ല എങ്കിൽ അതിനേക്കാൾ നല്ലത് നമുക്ക് പകരമായി ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നിലവിലുള്ള ഇണയേക്കാൾ ഉത്തമമായ ഒരു ഇണയെ അള്ളാഹുവേ നീ അദ്ദേഹത്തിന് പകരമായി നൽകണമേ എന്നാണ് പ്രാർത്ഥനയുടെ ഈ ഭാഗത്തിന്റെ അർത്ഥം. وَأَبْدِلْ هُدَارًا خَيْرًا مِنْ دَارِهِ وَأَهْلًا خَيْرًا مِنْ أَهْلِهِ وَزَوْجًا خَيْرًا مِنْ زَوْجِهِ എന്നാണ്. അള്ളാഹുവേ ഇദ്ദേഹത്തിന് നിലവിലുള്ള വീടിനേക്കാൾ നല്ല ഒരു വീടും നിലവിലുള്ള വീട്ടുകാരേക്കാൾ നല്ല വീട്ടുകാരെയും നിലവിലുള്ള ഇണയേക്കാൾ നല്ല ഇണയെയും നീ പകരമായി നൽകണമേ എന്നതാണ് പ്രാർത്ഥനയുടെ ഈ ഭാഗത്തിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയുടെ ഒരു 90% പഠിച്ചു കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞത് മാത്രമാണ് ഇൻഷാല്ലാ നമുക്ക് ബാക്കിയുള്ളത്. അത് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ഇതുവരെ പഠിച്ച ഭാഗം നമുക്കൊരിക്കൽ കൂടി പറയാം. നിങ്ങൾ എൻ്റെ കൂടെ പറയണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു ووسع مدخله واغسله بالماء والثلج والبرد ونقيه من الخطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه إن شاء الله. ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ ഇപ്പോൾ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന, അതിൻ്റെ 6-ാം ഭാഗം, അതാണ് നമ്മളിപ്പോൾ കേട്ടത്. ബഹുമാനായ സഫീർ അൽഹിക്കമിയായിരുന്നു നമ്മോടൊപ്പം.
3: കുട്ടികൾക്ക് ഇമ്പമാർന്ന പരിപാടികളുമായി വരുന്ന പൂമരത്തണലിലാണ് ഇനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പൂമരത്തണലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്, സന്തോഷമാണ് എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സന്തോഷത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകളും ചരിത്ര സംഭവങ്ങളുമൊക്കെയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പൂമരത്തണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പോലെ തന്നെ ഇന്നും അബുദാബി സ്റ്റുഡിയോയിൽ നിന്ന് നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുബൈർ അങ്കിളുണ്ട്. വീണ്ടും കഥകളും പാട്ടുകളുമൊക്കെയായി ഇന്നും നമുക്ക് നല്ല ഒരു സന്തോഷസുദിനമായി മാറുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള മുൻ എപ്പിസോഡുകളിലെ പാട്ടുകൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി പാടിക്കൊടുക്കുവാനും വളരെ മനോഹരമായി പാടുന്ന കൂട്ടുകാരുടെ പാട്ടുകൾ പീസ് റേഡിയോ തന്നെ വീണ്ടും പ്ലേ ചെയ്യുകയും നിങ്ങൾക്ക് വീണ്ടും കേട്ട് ആസ്വദിക്കുകയും ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ ഭക്ഷണപ്പൊതികളും മുഴുവൻ പിന്തുണയുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് അങ്ങകലെയുള്ള ഒരു മലയുടെ മുകളിലേക്കാണ് യാത്രയാവുന്നത്. അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലിരിക്കണം. അവിടെ ഇരുന്നാൽ ആരുടെയും ശല്യമില്ല. നാട്ടിൽ നടക്കുന്ന അനാവശ്യങ്ങളും തിന്മകളും ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ മനസ്സ് തുറന്നുവെച്ച് എല്ലാ സങ്കടങ്ങളും പറയാം, പ്രാർത്ഥിച്ചിരിക്കാം, അള്ളാഹുവിനെ ഓർത്ത് ഒരുപാട് ദിക്റുകൾ ചൊല്ലാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലഘട്ടത്തിൽ കല്ലും അതുപോലെ തന്നെ പാറക്കെട്ടുകളുമൊക്കെ നിറഞ്ഞ ആ പ്രദേശത്തുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മല കയറുകയാണ്. ആ മല കയറി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് അള്ളാഹുവിനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ ഓതുന്നുണ്ട്.

0: നിൽക്കുമ്പോൾ
1: കൂട്ടുകാരെ കേട്ടല്ലോ, ഏതായിരുന്നു ആ മല, ഏതായിരുന്നു ആ പർവ്വതം? ജബലുൻ നൂർ. എന്താണ് നൂറെന്ന് പറഞ്ഞാൽ? പീസ് റേഡിയോയിൽ സ്ഥിരമായി ഇപ്പോൾ കേൾക്കുന്ന ഒരു പരിപാടിയുണ്ട്, നമ്മുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഇക്കാക്കയും ഇത്താത്തയും എല്ലാവരും കേൾക്കുന്ന ഒരു കോഴ്സിൻ്റെ പേരുണ്ട്. എന്താണത്? അന്നൂർ. മാഷാ അല്ലാ, എല്ലാവർക്കും അറിയാം അന്നൂർ പ്രോഗ്രാമാണ്. എന്താണ് അന്നൂർ എന്ന് പറഞ്ഞാൽ? ലൈറ്റ് എന്നാണ്, പ്രകാശമെന്നാണ്. ആ പ്രകാശം എന്നു പേരുള്ള മലയുടെ മുകളിലാണ് മുഹമ്മദ്

അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അള്ളാഹുവോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, എല്ലാ സങ്കടങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ്

അതെ, പെട്ടെന്നാണ് റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടെന്ന് അവിടെ വന്നപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുപോയി, പരിഭ്രമിച്ചുപോയി. പെട്ടെന്ന് ആരാലും കടന്നു വരാത്ത ആ ഗുഹയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരുന്ന് മനസ്സ് തുറന്ന് അങ്ങേയറ്റത്തെ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ജിബ്രീൽ വന്നു എന്നു മാത്രമല്ല, എന്താണ് ആവശ്യപ്പെട്ടുടനെ തന്നെ വായിച്ചിടുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കുവാൻ പറഞ്ഞു. ഏ ഖിറാ, വായിക്കാൻ പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വായന അറിയുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായന പഠിച്ചിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല, മാ അനബി ഖാരിയ, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വായിക്കാൻ അറിയില്ല എന്നു പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്തു പിടിച്ചു, അണച്ചു പിടിച്ചു, എന്നിട്ട് വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ പേടിച്ചുപോയി. ഒരു മലയുടെ മുകളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത്. അവിടെയുള്ള ഒരു ഗുഹയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നത്. അവിടെ വന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് അണച്ചുകൂട്ടുന്നത്. പേടിച്ചരണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം പിടിവിട്ടപ്പോൾ വീണ്ടും ജിബ്രീൽ ആവശ്യപ്പെട്ടു, ഇഖ്റാ, വായിക്കണമെന്ന്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് വായന അറിയില്ല എന്ന് സത്യസന്ധമായ മറുപടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോഴേതാ വീണ്ടും ജിബ്രീൽ ചേർത്ത് അണച്ചു പിടിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിയർത്തൊലിച്ച് പേടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇഖ്റാ, വായിക്കൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വായന അറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, എനിക്ക് വായന അറിയില്ല എന്ന്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മൂന്ന് തവണ ഇങ്ങനെ ചെയ്ത് പേടിച്ചരണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ വായിച്ചു തരുന്നത് അതുപോലെ വായിക്കണമെന്ന്. അങ്ങനെ ജബലുൻ നൂർ എന്നു പറയുന്ന പ്രകാശത്തിൻ്റെ പർവ്വതത്തിൽ ആ ഗുഹയിൽ ലോകം അവിടുന്ന് അങ്ങോട്ട് എത്ര കാലം ഉണ്ടോ അത്രയും കാലത്തുള്ള മനുഷ്യർക്കെല്ലാം ഇരുട്ട് മായ്ച്ച് പ്രകാശം നൽകാൻ, വെളിച്ചം നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിത്തന്ന പരിശുദ്ധ ഖുർആൻ അത് അന്ന് ഇറങ്ങുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ആദ്യമിറങ്ങിയ ആദ്യത്തെ അഞ്ചായത്തുകൾ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലക്ക് എന്ന് പറയുന്ന അധ്യായത്തിലെ ആദ്യത്തെ അഞ്ചായത്തുകളാണ്. ആ അഞ്ചായത്തുകൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ കേട്ട് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ആ അധ്യായം പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ആ അധ്യായം കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ പൂമരത്തണൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ആ അഞ്ച് വചനങ്ങൾ പഠിക്കണം, അത് നമുക്ക് മനഃപ്പാഠമാക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഖുർആനിലെ ഒരക്ഷരം നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് 10 പ്രതിഫലം തരും. 10 റിവാർഡ്സ്.

നോക്കൂ നിങ്ങൾ, ഖുർആനിലെ ഒരക്ഷരത്തിനാണ് പത്ത് കൂലി ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കും, ചിലപ്പോൾ വളരെ വേഗത്തിൽ ഓതാൻ കഴിയാത്ത കൂട്ടുകാർ നമുക്കിടയിലുണ്ടാകും. പതുക്കെ പതുക്കെ തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ടൊക്കെ നമ്മൾ പാരായണം ചെയ്യും ഖുർആൻ. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അവർക്ക് രണ്ട് കൂലിയുണ്ട് എന്നാണ്. ഖുർആൻ ഓതുന്നതിൻ്റെ കൂലിയുമുണ്ട്, പ്രയാസപ്പെട്ട് ഖുർആൻ ഓതുന്നതിൻ്റെ കൂലിയുമുണ്ട്. നോക്കൂ നിങ്ങൾ എത്ര മഹാനാണ് അള്ളാഹു അല്ലേ, എത്ര കാരുണ്യമാണ് അള്ളാഹു നമ്മളോട് കാണിക്കുന്നതല്ലേ. ആലോചിച്ച് നോക്കൂ നമ്മൾ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ നിങ്ങൾക്കു വേണ്ടി നമ്മുടെ സുബൈറങ്കൾ പാരായണം ചെയ്തു തരും. നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ പാരായണം ചെയ്ത് ഇപ്പോൾ തന്നെ മനഃപ്പാഠമാക്കണം. സുബൈറങ്കൾ ഇതാ

اقرأ باسم ربك الذي خلق خلق الإنسان من علق

0: ഓതി നോക്കൂ, കൂടെ നമുക്ക് ഓതി നോക്കാം.
1: ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്.

മാഷാ മാഷാ, എത്ര മനോഹരമായിട്ടാണ് അങ്കിള് പാരായണം ചെയ്തത്! പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ഇഷ്ടമായിരുന്നു ഏറ്റവും മനോഹരമായി ഖുർആൻ ഓതുന്നവരെ എന്നാണ്. നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്തു പഠിക്കണം. നമ്മുടെ എത്ര കൂട്ടുകാരും കൂട്ടുകാരികളുമാണ് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയത്! അതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കണം, പഠിക്കണം, ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഏതായിരുന്നാലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ 5 ആയത്തുകൾ പാരായണം ചെയ്തു കൊടുത്തതിനു ശേഷം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പേടിച്ച് വിറച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്നും ജബലുൻ നൂറിലൂടെ താഴോട്ടിറങ്ങി ഓടുകയാണ്. വീട്ടിലേക്ക് ഓടിച്ചെന്ന് വീട്ടിനകത്തേക്ക് പ്രവേശിച്ച് തൻ്റെ പ്രിയപ്പെട്ട പത്നി, ജീവിതത്തിൻ്റെ പാതി ഖദീജ റളിയല്ലാഹു അൻഹയില്ലേ, അവരോട് പറഞ്ഞു, ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ, എന്നെ പുതപ്പിട്ട് മൂടൂ, എനിക്ക് ശക്തമായ പനിയുണ്ട് എന്ന്. ഖദീജ റളിയല്ലാഹു അൻഹ മറ്റൊന്നും ആലോചിച്ചില്ല, ഒന്നും ചോദിച്ചതുമില്ല. എന്താണോ എന്നോട് കൽപ്പിച്ചത് അത് ഉടനെ തന്നെ ചെയ്തു. പുതപ്പെടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതച്ചു കൊടുത്തു. എന്നിട്ടോ നോക്കൂ നിങ്ങൾ, ഒരു പ്രിയപ്പെട്ട ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് പ്രയാസപ്പെട്ട് വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ, വളരെ സ്നേഹത്തോടുകൂടെ ആശ്വാസ കാര്യങ്ങൾ, ആശ്വാസ വചനങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹാ.

ആശ്വാസവചനങ്ങൾ ചൊല്ലിയത് ആരാണ്? ആരാണ് പ്രിയപ്പെട്ടവരെ? പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആരാണ് എനിക്ക് ഹിറാ ഗുഹയിലേക്ക് ഭക്ഷണം കൊണ്ടുതരിക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊണ്ടുവന്നു തരുമെന്ന് പറഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹ? അവിടെ എന്താണ് സംഭവിച്ചത് എന്നോ എന്തു പ്രയാസമാണ് ഉണ്ടായത് എന്നോ ഒന്നും ചോദിച്ചില്ല. മറിച്ച് പുതപ്പിട്ട് മൂടിത്തരാൻ പറഞ്ഞപ്പോൾ പുതപ്പിട്ട് മൂടിക്കൊടുത്തു. മാത്രമല്ല ആശ്വാസവചനങ്ങൾ പറഞ്ഞു. എന്തെല്ലാമാണ്? നബിയേ, അങ്ങയുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളെ, അതിഥികളെ ആദരിക്കുന്നയാളല്ലേ? അതുപോലെ തന്നെ പാവപ്പെട്ട, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്ന ആളല്ലേ നബിയെ നിങ്ങൾ? മാത്രമല്ല നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി കുടുംബങ്ങൾക്കിടയിൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നയാളല്ലേ പ്രവാചകരെ നിങ്ങൾ? തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കില്ല. അള്ളാഹു നിങ്ങളെ ഒരിക്കലും പരീക്ഷിക്കില്ല. അതുകൊണ്ട് സമാധാനത്തോടുകൂടെ ഉറങ്ങിക്കോളൂ എന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ആ സമയത്ത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആശ്വാസത്തിൽ ആ സമയത്ത് കിടന്നുറങ്ങുകയാണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൽ നിന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം, അതായത് അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറങ്ങിയ സംഭവമാണ് ഇവിടെ വിശദീകരിച്ചത്. അന്ന് മുതലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി മാറുന്നത്, റസൂലായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കൂട്ടുകാർക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആദ്യത്തെ അഞ്ച് വചനങ്ങൾ നമ്മളെല്ലാം മനഃപ്പാഠമാക്കണം. കഴിയുന്ന കൂട്ടുകാരൊക്കെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി പീസ് റേഡിയോയിലേക്ക് അത് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ആദ്യം പാടിയ പാട്ട് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി കേൾക്കുക, പഠിക്കുക.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പാട്ട് നിങ്ങൾ കേൾക്കുക, പഠിക്കുക. ജീവിതത്തിൽ ഈ പാട്ടുകൾ ചൊല്ലാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ പാടുക. ഉപ്പയുടെയും ഉമ്മയുടെയും വീട്ടുകാരുടെയും മുന്നിലൊക്കെ ഈ പാട്ടുകൾ പാടിക്കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിലുള്ള കൂട്ടുകാർക്ക് പീസ് റേഡിയോയും പൂമരത്തണലും പാട്ടും കാര്യങ്ങളുമെല്ലാം പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വീണ്ടും ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം, കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്.

0: നുറുങ്ങുകൾ. മരണം നേരത്തെ എത്തുന്ന നേരം. ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ഷഫീഖ് വണ്ടൂരിന്റെ ശബ്ദമാണ് നുറുങ്ങുകളിൽ ഇനി നാം കേൾക്കുന്നത്.
1: മരണം നേരത്തെ എത്തുന്ന നേരം, രചന ഇബ്നു അലി എടത്തനാട്ടുകര. പതിവിന് വിപരീതമായി അന്ന് പുലർച്ചെ 3 മണിയോടെ അറിയാതെ ഉണർന്നുപോയി. ആകപ്പാടെ ഒരു അസ്വസ്ഥത, അകാരണമായ വിഷമം. അസുഖകരമായ ആ ഉണർച്ചയിൽ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കവേ ഫോൺ മണിയടിച്ചു. ആര്, എന്തിനീ ഈ സമയത്ത് എന്ന ഞെട്ടലോടെ ഫോണെടുത്തു. കുറച്ചകലെ നിന്ന് ബന്ധുവാണ് വിളിച്ചത്. ഉണർന്നുവോ എന്ന ആദ്യ ചോദ്യത്തിനു ശേഷം അസുഖമായി കിടന്നിരുന്ന ബന്ധു നമ്മെ വിട്ടുപോയി എന്ന് പറയുകയും തുടർവാക്കുകൾ വിതുമ്പലിൽ കേൾക്കാൻ പറ്റാതാവുകയും ചെയ്യുകയായിരുന്നു. ഇന്നാലില്ലാഹി എന്ന് ചൊല്ലി യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ ഞാൻ അസ്വസ്ഥനായി കിടന്നു. ഞങ്ങൾ അടുത്ത 5 ബന്ധുക്കളിൽ ഒരാളെ പടച്ചവൻ തിരികെ വിളിച്ചിരിക്കുന്നു. ശബ്ദം കേട്ടുണർന്ന ഭാര്യയോട് ബന്ധുവിന് അസുഖം കൂടുതലാണെന്നും നേരം വെളുത്തിട്ട് അവിടം വരെ ഒന്ന് പോകാമെന്നും പറഞ്ഞു. അല്പനേരത്തിനു ശേഷം മരണവിവരം അറിയിച്ചു. വാർത്ത കേട്ടതേ നിലവിളിയുണർന്നു. ദീർഘകാലം പ്രവാസിയായിരുന്നയാൾ ചികിത്സക്കായി നാട്ടിലെത്തുകയും ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർവ്വസ്ഥിതിയിലെത്തുകയും തിരികെ പോകാനൊരുങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അസ്വസ്ഥതകൾ തുടങ്ങുകയും ആഴ്ചകൾക്കുള്ളിൽ അവശനാവുകയും മരണപ്പെടുകയുമായിരുന്നു. യാത്രയിലുടനീളം അവൾ ഓരോന്ന് പറയുകയും തേങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും എന്നെ ആശ്വസിപ്പിക്കാനൊരു ആളെ തേടുകയായിരുന്നു എന്റെ മനസ്സ്. മരണവീടിന്റെ പടി കയറിയതോടെ അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി. പിന്നെ ഒരു മുറിയിൽ കൊണ്ടുപോയി കിടത്തേണ്ടി വന്നു. മരണപ്പെട്ട ബന്ധുവിന്റെ ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ച് കുത്തിവെപ്പ് നടത്തി ഉറക്കിക്കിടത്തിയിരുന്നു. മകൻ വാപ്പ എന്ന് വിലപിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ബന്ധുവും വരുമ്പോഴും തേങ്ങലുകളും ഒതുക്കിയ കരച്ചിലുകളും കൂട്ടക്കരച്ചിലുകളും ഉയർന്നുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒരു വീട്ടിലെ സമാന ബന്ധുക്കളായ ഞങ്ങൾ 5 പേരിൽ ശാരീരികമായും ആരോഗ്യപരമായും ഉയർന്ന തലത്തിലുള്ള വ്യക്തിയായിരുന്നു മരണപ്പെട്ടയാൾ. എന്നാൽ അദ്ദേഹത്തെ തേടി മരണം ആദ്യമെത്തി. ഹജ്ജിലെ പ്രാർത്ഥനാനിരതമായ വേളയിൽ എന്റെ ബാല്യകാല സുഹൃത്തിനെ ഓർമ്മ വന്നത് മറന്നിട്ടില്ല. പ്രാഥമിക വിദ്യാലയത്തിൽ കൂടെ പഠിച്ചവൻ, നന്നായി പന്ത് കളിച്ചിരുന്നവർ. കുട്ടിക്കാലത്ത് തന്നെ അവൻ യാത്രയായി. പാടത്തും പറമ്പിലും ആർത്തുല്ലസിച്ച് പന്ത് കളിക്കുന്നതിനിടെ കടുത്ത വയറുവേദന കൊണ്ട് പുളഞ്ഞ് നിലത്ത് കുത്തിയിരുന്ന് വയർ കാലുകളിലേക്ക് ചേർന്നമർത്തി വേദന ശമിപ്പിക്കാൻ അവൻ വൃഥാ ശ്രമിച്ചിരുന്നത് ഓർത്തുപോകുന്നു. ഒരു വേള ആ കഠിനവേദനയ്ക്ക് കാരണമായ മഹാരോഗമായിരിക്കാം അവന്റെ പെട്ടെന്നുള്ള മരണത്തിന് ഹേതു. ഒരു കൂട്ടുകാരന്റെ കുടുംബത്തിലെ കുട്ടിയെ ഓർമ്മ വരുന്നു. വലിയ ഒരാളുടെ പക്വത കാണിച്ചിരുന്ന കുട്ടി. അവന്റെ ആതിഥേയ മര്യാദ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ബസ്സപകടത്തിന്റെ രൂപത്തിലാണ് മരണം അവനെ തേടിയെത്തിയത്. അഴിമതിരഹിത വാളയാർ പദ്ധതിയിൽ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു. ശരാശരിയിലേറെ ഉയരവും കർമ്മോത്സുകതയും കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ നേടിയ ആത്മാർത്ഥ സേവകൻ. സഹപ്രവർത്തകന്റെ ചികിത്സക്ക് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് കത്തുവന്നപ്പോഴാണ് അവനൊരു മാരകരോഗത്തിന്റെ പിടിയിലാണെന്നറിഞ്ഞത്. നല്ല തുക പിരിഞ്ഞുകിട്ടുകയും മികച്ച ആശുപത്രിയിൽ തലച്ചോറിന് ശസ്ത്രക്രിയ ചെയ്യുകയും ചെയ്തു. എന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചതും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടതും ഓർമ്മിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം മരണം അവനെയും തേടിയെത്തി. അടുത്ത കുടുംബത്തിൽ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ 2 മക്കളെ മരണം വിളിച്ചുകൊണ്ടുപോയത് ഉണർത്തിയ ഞെട്ടലിൽ നിന്ന് ആ കുടുംബം ഇപ്പോഴും പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല. ജീവിതത്തെ പലരും പലതരത്തിലും നിർവചിച്ചിട്ടുണ്ട്. മരണത്തിലേക്കുള്ള യാത്രയല്ലേ വാസ്തവത്തിൽ ജീവിതം? കാറ്റിന്റെ, വെള്ളത്തിന്റെ, വാഹനത്തിന്റെ, രോഗത്തിന്റെ, അങ്ങനെ പലതിന്റെയും രൂപത്തിൽ കാലത്തിന്റെ തൊട്ടടുത്ത വളവിൽ മരണം നമ്മയും കാത്തിരിക്കുന്നുണ്ടാകും. അതിനു മുമ്പായി ജീവിതം നന്നാക്കിയാൽ, സ്രഷ്ടാവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു.
0: മഷാല്ലാ, നമ്മൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ പ്രോഗ്രാമാണ്. മരണം നേരത്തെ എത്തുന്ന നേരം, ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് ഷഫീഖ് വണ്ടൂർ. തൊട്ട് അപ്പുറത്തുള്ള മറ്റൊരു ഗഹനമായ ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ ഒരു പഠനത്തിലേക്കാണ് നമ്മൾ റേഡിയോ വൈബ്സ് ഇനി പോകുന്നത്.
2: അസ്മാഉൽ ഹുസ്ന.
0: അതെ,
2: അള്ളാഹുവിന്റെ നാമമായ അൽ ആലിം, അൽ അലീം, അല്ല അല്ലാമുൽ ഉയൂബ് എന്ന് തുടങ്ങുന്ന നാമവുമായി ബന്ധപ്പെട്ട പഠനമാണ് അസ്മാഉൽ ഹുസ്നയിൽ ബഹുമാനനായ ഷമീർ മദീനി നമുക്ക് ക്ലാസ് നിർവഹിക്കുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അൽ അസ്മാ ഉൽ ഹുസ്ന, അതിൽ 39-ാമത്തെ നാമമായി ഇന്ന് നമ്മൾ എടുക്കുന്നത് അൽ ആലിം, അതേപോലെ അൽ അലീം, അല്ലാമുൽ ഗുയൂബ് എന്നീ നാമങ്ങളാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട ആ വിശേഷണങ്ങളെ അറിയിക്കുന്ന ഏതാനും നാമങ്ങൾ. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഏത് കാര്യവും അറിയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ വ്യത്യസ്തങ്ങളായ നാമങ്ങളിലൂടെ നിരവധി തവണ പരിശുദ്ധ ഖുർആൻ നമുക്ക് ആ ആശയം പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ അറിയുന്നവനാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവനാണ്, സൂക്ഷ്മവും വിശദവുമായി അറിയുന്നവനാണ് അള്ളാഹു. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. എത്രയോ സ്ഥലങ്ങളിൽ ഖുർആൻ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൻആമിലെ 73-ാമത്തെ ആയത്ത്, സൂറത്ത് തൗബയിലെ 94-ാമത്തെ വചനം, 105-ാമത്തെ ആയത്ത്, സൂറത്തു റഅദിലെ 9-ാമത്തെ വചനം, സൂറത്ത് മുഅ്മിനൂനിലെ 92-ാമത്തെ ആയത്ത്, ഇങ്ങനെ തുടങ്ങി നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ. കഴിഞ്ഞതും നടക്കുന്നതും ഭാവിയിൽ വരാനിരിക്കുന്നതും, അഥവാ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും എന്നിങ്ങനെ വ്യത്യാസങ്ങളില്ലാതെ കാര്യങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു. ആലിമുൽ ഗൈബി വശഹാദ ലാ യഅസുബു അൻഹു മിസ്ഖാലു ദർ, ഒരു അണുത്തൂക്കം, ഒരു അണുമണിത്തൂക്കം പോലും അവൻ്റെ അറിവിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല. ഫിൽ അർളി വലാ ഫിസ് സമാവാത്ത്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ചെറിയ ഒരു കാര്യം പോലും, വളരെ നിസ്സാരമായൊരു സംഗതി പോലും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മുക്തമല്ല. അള്ളാഹു അറിയാത്തതായി, അള്ളാഹു കാണാത്തതായി, അള്ളാഹു കേൾക്കാത്തതായി ഇല്ല എന്നർത്ഥം. ലാ യഖ്ഫ അലൈഹി ഷൈ, പടച്ചറബ്ബിൻ്റെ മുന്നിൽ ഒന്നും ഗോപ്യമല്ല, അവ്യക്തമല്ല. ആലിമും ബിമാ യഖൂൻ വമാ യഖൂൻ വമാ ഹുവ കായിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ സംഗതികളെ അറിയുന്നവനാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അറിയുന്നവനാണ്, ഭാവിയിൽ വരാനിരിക്കുന്നതിനെയും അറിയുന്നവനാണ്. മാത്രവുമല്ല വമാ ഹുവ ലം യക്കുൻ ലൗ കാന കൈഫ യക്കുൻ, ഇല്ലാത്തൊരു സംഗതി ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്നതും അള്ളാഹുവിനറിയും. എങ്ങനെ? ഇപ്പോൾ ഇല്ലാത്ത, സംഭവിച്ചിട്ടില്ലാത്തൊരാൾ, അതായത് 10 വയസ്സിൽ ഒരു കുട്ടി മരിച്ചുപോയി, അവൻ 15-ാമത്തെ വയസ്സുവരെയും ജീവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കുമായിരുന്നു അവൻ്റെ അവസ്ഥ, ഇതും അള്ളാഹുവിനറിയുമെന്നർത്ഥം. അപ്പോൾ സൃഷ്ടികൾക്കാർക്കും എത്തിപ്പെടാൻ കഴിയാത്ത അറിവിൻ്റെ വിശാലമായ മേഖലയും തലങ്ങളുമാണ് പടച്ചറബ്ബ് സ്വായത്തമാക്കി വച്ചിട്ടുള്ളത് അള്ളാഹുവിനെ അറിയുന്നത്. അള്ളാഹു എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാണ്. അള്ളാഹു വകുന്ന ബികുല്ലി ഷൈഇൻ ആലിമീൻ, സൂറത്തുൽ അംബിയായിലെ 51-ാമത്തെ വചനത്തിലും 81-ാമത്തെ ആയത്തിലുമൊക്കെ പറഞ്ഞു, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും നാം അറിയുന്നവനാണ് എന്ന്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവനെല്ലാറ്റിനെയും പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്, വിശദമായി അറിയുന്നവനാണ്. ഖദ് അഹാത ഇൽമുന ബി ജമീഇൽ അഷിയാ എന്നാണ് ഷെയ്ഖ് സഅദി അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്. നമ്മുടെ അറിവ് ഈ പറഞ്ഞ എല്ലാറ്റിനെയും, സകലതിനെയും ഉൾക്കൊള്ളുന്ന വിശാലമായി നിൽക്കുന്നതാണ്, എല്ലാറ്റിനെയും വലയം ചെയ്ത് നിൽക്കുന്നതാണ്. വ്യക്തികളെ സംബന്ധിച്ചാകട്ടെ, നമുക്കൊക്കെ അവരുടെ ബാഹ്യമായ കർമ്മങ്ങളും ചെയ്തികളും നമ്മളുമായിട്ടുള്ള ഇടപാടുകളുമൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ, അവർ മറച്ചു വെക്കുന്നതും ഒളിപ്പിച്ചു വെക്കുന്നതുമൊക്കെയായ രഹസ്യങ്ങൾ വരെയും അള്ളാഹു അറിയും. വമാ തഫ്അലു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം, അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മയും അത് അള്ളാഹു അതിനെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. സൂറത്ത് അൽ ബഖറയിലെ 215-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു തിരിച്ചറിവ് നമുക്കൊട്ടേറെ ഗുണങ്ങൾ, പോസിറ്റീവ് എനർജി സമ്മാനിക്കുന്നുണ്ട്. അതെന്താണ്? അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മെ ബോധപൂർവം ചതിക്കുവാനും അപായപ്പെടുത്തുവാനുമൊക്കെ പ്ലാനും പദ്ധതിയും ആവിഷ്കരിച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അള്ളാഹുവിനെ അറിയും എന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ സംരക്ഷകനും രക്ഷിതാവും നാം പ്രാർത്ഥിക്കുന്നവനും ആശ്രയിക്കുന്നവനുമൊക്കെയായിട്ടുള്ള അള്ളാഹു നമ്മുടെ ശത്രുവിനെ സംബന്ധിച്ച് അറിയുന്നവനാണ്, ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു നിർഭയത്വം നമുക്ക് നൽകും. അതേപോലെ നാം ചെയ്യുന്ന നന്മകൾ ആരും അത് കാണുന്നില്ല, കണ്ടിട്ടും ആരും ഒന്ന് എടുത്തു പറയുന്നില്ല, പ്രശംസിക്കുന്നില്ല, അതിൻ്റെ പേരിൽ ഒരു ഭംഗി വാക്കുപോലും ആരും പറയുന്നില്ല. നിരാശ വേണ്ട, ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും ആരും പറഞ്ഞില്ലെങ്കിലും പ്രശംസിച്ചില്ലെങ്കിലും പടച്ചറബ് അതെല്ലാം അറിയുന്നുണ്ട്. കൂരാക്കൂരിട്ടിൽ ആരും കാണാതെ നാം എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നമസ്കരിച്ചത്, നാം ആത്മാർത്ഥമായി അവനെ പ്രകീർത്തിച്ചത്, ദിക്റദുആകൾ ചെയ്തത്, അതേപോലെ ദാനധർമ്മങ്ങൾ ചെയ്തത് എല്ലാം പടച്ചറബ് കാണുന്നു, അറിയുന്നു. വമാ തഫ്അലു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. മനുഷ്യരായ ആളുകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ എല്ലാം അറിയുന്നില്ല. പലതും അറിയുന്നത് മറ്റുള്ളവർ പറഞ്ഞിട്ടൊക്കെയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം അറിയുന്നു എന്ന് മാത്രമല്ല, മുമ്പേ അറിയുന്നു, അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവനറിയുന്നു, അതിന് ശേഷവും അത് എങ്ങനെയായിരുന്നു, ഇനി എങ്ങനെയൊക്കെ ആകും എന്നതിനെ സംബന്ധിച്ചും അള്ളാഹു അറിയും. ഉണ്ടാകാത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്നതിനെ സംബന്ധിച്ചും അള്ളാഹുവിന് അറിയാം. സൂറത്ത് അൻആമിൽ 28-ാമത്തെ ആയത്തിൽ വലൗ റുദ്ദു ലആദു ലിമാനുഹു അൻഹു വഇന്നഹും ലകാദിബൂൻ. ചില ആളുകൾ അള്ളാഹുവിനോട് ഒരു ഒഴികഴിവ് പറയാൻ വേണ്ടി പറയുമെന്നാണ്. അവരെ അള്ളാഹു മടക്കി അയച്ചിരുന്നുവെങ്കിൽ, തെറ്റ് ചെയ്തു, അവരെ അള്ളാഹു പിടിച്ച് ശിക്ഷിക്കാൻ തീരുമാനിച്ചു, അവർക്ക് ഇനിയും ആയുസ് നൽകി അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു തിരിച്ചുവരവ് ദുനിയാവിലേക്ക് നൽകിയിരുന്നുവെങ്കിൽ, അവർ പറയാണ് അവർ ആ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നല്ലവരായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നല്ല ഭക്തന്മാരും പുണ്യവാന്മാരുമായി സുഹൃതവാന്മാരായി കഴിഞ്ഞുകൊള്ളാം, അങ്ങനെ ആകുമായിരുന്നു എന്നവർ വാദിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത മറുപടി എന്താണ്? വല ഉറുദ്ദു, അവരെ എങ്ങാനും മടക്കപ്പെടുകയായിരുന്നുവെങ്കിൽ, അവരാഗ്രഹിച്ചതുപോലെ ദുനിയാവിലേക്ക് വീണ്ടും ഒരു ജീവിതം നൽകി ജീവിക്കാനുള്ള അവസരവും സാഹചര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവന്നാൽ അവർ പറഞ്ഞതുപോലെ ആകുമായിരുന്നില്ല കാര്യം. മറിച്ച് ലആദു ലിമാനുഹു അൻഹു, എന്താണോ അവരോട് വിലക്കപ്പെട്ടത് ആ തിന്മകളിലേക്ക് തന്നെ അവർ വീണ്ടും മടങ്ങിപ്പോകുമായിരുന്നു. വഇന്നഹും ലകാദിബൂൻ, അവർ കള്ളന്മാരാണ്, കളവാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കാത്തൊരു കാര്യം അങ്ങനെ നടന്നാൽ എങ്ങനെയാകുമായിരുന്നു എന്നതുപോലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. അതുകൊണ്ട് പടച്ചറബിനോട് വലിയ ബഹുമാനവും തഅളീം, അതേപോലെ പടച്ചറബിനോട് ഒരു ഖൗഫ്, ഭക്തിയും ഭയവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഒരു തിരിച്ചറിവാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ. അൽ ആലിം അല്ലെങ്കിൽ അൽ അലീം, അല്ലാമുൽ ഗയൂബ് എന്നീ നാമങ്ങളൊക്കെ ആ ഒരു ആശയത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ ആ പടച്ചറബിനെ മാത്രം കാണിച്ചാൽ മതി, ആ പടച്ചറബ് മാത്രം അറിഞ്ഞാൽ മതി, അവൻ മാത്രം അംഗീകരിച്ചാൽ മതി എൻ്റെ നന്മയെ എന്ന ഒരു രീതിയിൽ അള്ളാഹുവിന് മാത്രമായി കർമ്മങ്ങൾ സ്ഫുടം ചെയ്ത് സമർപ്പിക്കുവാൻ ആ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകും. അതേപോലെ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണെങ്കിലും അള്ളാഹ് അറിയാതെ ഒന്നും അല്ലല്ലോ അത് വെച്ചത്. അപ്പോൾ ഞാനറിയാത്ത പലതും അതിൽ നന്മകളായി കാരുണ്യവാനായ പടച്ചറബ് സ്നേഹനിധിയായ എൻ്റെ രക്ഷിതാവ് എനിക്ക് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ് അർറിളാ ബിൽ ഖലാ, അള്ളാഹുവിൻ്റെ ഖലാഇലും അള്ളാഹുവിൻ്റെ ഖദറിലും തൃപ്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ നിയമങ്ങളും തീരുമാനങ്ങളും എല്ലാം അത് വെറുതെയുള്ള വിവരക്കേടുകളോ പോയത്തരങ്ങളോ അല്ല, അജ്ഞതയിൽ നിന്നുണ്ടാകുന്നതല്ല, മറിച്ച് എല്ലാം അറിയുന്ന, ഭാവിയും വർത്തമാനവും ഭൂതവും എല്ലാം അറിയുന്ന, എല്ലാ കാലങ്ങളെ സംബന്ധിച്ചും അറിയുന്ന പടച്ചിറപ്പ്. വഅലമു അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം. അള്ളാഹു എല്ലാറ്റിനെയും അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ എല്ലാ ഗുണത്തെ സംബന്ധിച്ചും എല്ലാ ദോഷത്തെ സംബന്ധിച്ചും ഒക്കെ അറിയുന്ന പടച്ചിറപ്പ് എന്നോട് ഇങ്ങനെ ചെയ്യണം, മറ്റേപ്പാട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടും എന്നത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആരാണ് നല്ലവർ, ആരാണ് ചീത്ത, ആരാണ് ഇഖ്ലാസുള്ളവർ, ആരാണ് റിയാഇൻ്റെ ആളുകൾ എന്നത് ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റില്ല. ആളുകളുടെ ഹാവഭാവാദികൾ കണ്ടുകൊണ്ട്, പുറംപൂച്ചുകൾ കൊണ്ടുകൊണ്ട്, വേഷവിധാനങ്ങൾ കണ്ടുകൊണ്ട് പലരെയും നമ്മൾ വിലയിരുത്തും. എന്നാൽ പടച്ചിറപ്പ് അവരുടെ മനസ്സറിയുന്നവരാണ്, അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ നല്ലവരാരാണ്, ചീത്തയാരാണ് എന്ന് ആളുകളുടെ ഏതെങ്കിലും കോലമോ നിറമോ സാമ്പത്തിക അവസ്ഥയോ തറവാടിൻ്റെ മഹത്വമോ ഒന്നും കണ്ടുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുകയില്ല. ഒരാൾക്ക് എത്ര കണ്ട് ഇഖ്ലാസുണ്ട്, ആത്മാർത്ഥതയുണ്ട്, ആരൊക്കെയാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തത് എന്നൊക്കെ അള്ളാഹുവാണ് അറിയുന്നത്. ഫഇന്നല്ലാഹ അലീമും ബിൽ മുഫ്സിദീൻ. കുഴപ്പക്കാരെ സംബന്ധിച്ചും അള്ളാഹു നന്നായി അറിയുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള പടച്ചിറബിനോടാണ് നമ്മൾ രക്ഷ തേടേണ്ടത്. പ്രത്യക്ഷവും പരോക്ഷവുമായ ശത്രുക്കളുണ്ട്. എന്നെയും എൻ്റെ സമൂഹത്തെയും നശിച്ചു കാണാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വെമ്പൽ കൊള്ളുന്ന, അതിനുവേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെക്കുറിച്ചും അവരുടെ പദ്ധതികളെ സംബന്ധിച്ചും അറിയുന്ന പടച്ചിറബ്, അവനോട് സങ്കടങ്ങൾ പറയാൻ, അവൻ്റെ മുന്നിൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആത്മാർത്ഥമായി ചെയ്യുന്നവരെ സംബന്ധിച്ച് തീർച്ചയായും അള്ളാഹു അറിയും. അവരുടെ എണ്ണം കുറഞ്ഞാലും, അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ വലിപ്പം കുറഞ്ഞാലും, നിഷ്കളങ്കവും ആത്മാർത്ഥവുമായിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതൊക്കെ അള്ളാഹു അറിയുന്നതാണ്. ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും കൃതജ്ഞനുമാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു നന്മ അവൻ്റെ കണ്ണിൽ പെടാതെ പോകുന്നില്ല. അതിന് അവൻ നമ്മളോട് നന്ദി കാണിക്കാതെ അല്ലെങ്കിൽ നമുക്ക് നന്മകൾ ചൊരിയാതെ ഇരിക്കുകയില്ല. നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും അവൻ അറിയുന്നു. അവനോട് നമ്മൾ പറഞ്ഞ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമായിരിക്കും ഉണ്ടാവുക. വാസിഉൻ അലീം, വിശാലമായ അറിവുള്ളവനാണ് അള്ളാഹു. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ. അതേപോലെ തന്നെ പടച്ചിറബിനെ സൂക്ഷിച്ചുകൊണ്ട് രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരൊക്കെയാണ് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. നമ്മൾ ചിലപ്പോൾ ബാഹ്യമായ ചെയ്തികളിലൂടെ, പള്ളിയിൽ അയാളുണ്ട്, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെയുണ്ട്, പക്ഷേ അയാളുടെ മനസ്സിൽ ഈമാനും ഇഖ്ലാസും എത്രത്തോളമുണ്ട് നമുക്കറിയില്ല. എന്നാൽ അള്ളാഹു വളരെ സൂക്ഷ്മമായി അറിയുമെന്നാണ് സൂറത്ത് ആൽ ഇംറാനിലെ 115-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത്. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ. ഈ ഒരു ഇല പോലും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, എത്രയോ മരങ്ങളുണ്ട്, ചെറുതും വലുതുമായ എത്രയോ മരങ്ങൾ, വൃക്ഷങ്ങൾ, ചെടികളും അതേപോലെ തന്നെ പൊന്തക്കാടുകളും വനങ്ങളുമൊക്കെയായി, ആ മരങ്ങളിൽ എത്രയോ ഇരട്ടി ഇലകളുണ്ടാകും. കോടിക്കണക്കിന് മരങ്ങളുണ്ടെങ്കിൽ കോടാനുകോടി ഇലകളുണ്ടാകും ആ മരങ്ങളിലൊക്കെ. പക്ഷേ അള്ളാഹു പറഞ്ഞത് ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. വമാ തസ്ഖുത്തു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ. ഒരു ഇല പോലും അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ കൊഴിഞ്ഞു വീഴുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള പടച്ചിറബിൻ്റെ ദൃഷ്ടിയിൽ നിന്ന്, അവൻ്റെ അറിവിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് അവനറിയാതെ ഒരു കാര്യവും നമുക്ക് പ്ലാൻ ചെയ്യാനും പ്രവർത്തിക്കുവാനും സാധിക്കുകയില്ല. നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ചെല്ലാം അവൻ അറിയും. വല്ലാഹു ബിമാ തഅമലൂന അലീം. അതുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ നന്നാക്കണം. ആ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ചേതോ വികാരം, നമ്മുടെ മാനസികാവസ്ഥ, നിയ്യത്ത് എന്തായിരുന്നു ആ മനസ്സിലുള്ളത് അള്ളാഹു അറിയും. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ. ആ വിചാരങ്ങളെയും ചിന്തകളെയും ഒക്കെ നന്നാക്കി അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അവൻ ദൃശ്യം മാത്രമല്ല അദൃശ്യമായതും അറിയും. നമുക്ക് കാണാൻ കഴിയാത്തത്, നമുക്ക് നമ്മുടെ അറിവിൻ്റെ പരിധികൾക്കപ്പുറമുള്ളത്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരിധികളില്ലാതെ പരിമിതികളില്ലാതെ അറിയാൻ സാധിക്കുന്നവനാണ്. ഭാഷകളുടെയും ദൂരത്തിൻ്റെയും യാതൊരുവിധ അതിർവരമ്പുകളോ പരിമിതികളോ ഇല്ലാതെ എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന അള്ളാഹു. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. പല പ്രാർത്ഥനകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാമം എടുത്തു പറഞ്ഞുകൊണ്ട് ആ വിശേഷണം ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പറയുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ഉമ്മത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും വ്യഥകളും പ്രയാസങ്ങളും നീക്കി നമുക്ക് ആശ്വാസവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അന്തസ്സും അഭിമാനവും വിജയവും സന്തോഷവും നൽകി റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാഅല്ലാ, അസ്മാഉൽ ഹുസ്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. അൽ ആലിം, അൽ അലീം, അൽ അല്ലാമുൽ ഗുയൂബ് ഈ വിഷയത്തിലെ അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട സംസാരമായിരുന്നു അസ്മാഉൽ ഹുസ്നയിൽ നാം കേട്ടത്. സംസാരിച്ചത് ബഹുമാനായ ഷമീർ മദീനി. നേരെ നമ്മൾ റേഡിയോ വൈബ്സ് പോകുന്നത് ഇനി കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കുട്ടികൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന ചിന്തകളും അതോടൊപ്പം തന്നെ അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഒരു കഥ കേൾക്കുക എന്നതിനപ്പുറം അവർ പഠിക്കേണ്ടുന്ന നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളിലേക്കാണ് നമ്മുടെ കഥ പറയാൻ പ്രോഗ്രാം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മോടൊപ്പം ബഹുമാനായ അബ്ദുസ്സലാം വി ടി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കുഞ്ഞുകുട്ടികളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴഞ്ചൊൽ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പം എത്ര പഴഞ്ചൊല്ല് നിങ്ങൾക്ക് കാണാതെ പറയാൻ പറ്റും? ഒന്ന് ഓർത്തു നോക്കിയേ. ഇന്ന് പുതിയൊരു പഴഞ്ചൊല്ലുമായിട്ടാണ്, അതുമാത്രമല്ല ആ പഴഞ്ചൊല്ലിൻ്റെ കഥയും നമുക്ക് കേൾക്കാനുണ്ട്. ഇന്നത്തെ പഴഞ്ചൊല്ലിൻ്റെ ആ വാക്യം ഞാൻ പറയട്ടെ. ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട കഥ കേൾക്കാം. ദേവൻ സുധാകരൻ മുതലാളിയുടെ വീട്ടിലെ ജോലിക്കാരനാണ്. അയാൾ നല്ല പെരുമാറ്റവും സ്വഭാവവും പ്രകടിപ്പിച്ച് മുതലാളിയുടെ വിശ്വാസം നേടിയിരുന്നു. തൻ്റെ വേലക്കാരനാണെങ്കിലും സുധാകരൻ ദേവനോട് തികച്ചും മാന്യമായാണ് പെരുമാറിയിരുന്നത്. എന്ത് കാര്യവും ദേവനോട് ആലോചിച്ചേ ചെയ്യൂ. പണസംബന്ധമായ ഏത് കാര്യവും സുധാകരൻ ദേവനെ ഏൽപ്പിച്ചു പോന്നു. ദേവന് നല്ല ശമ്പളവും കിട്ടിയിരുന്നു. മറ്റ് വേലക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ നാലിരട്ടി പണം സുധാകരൻ ദേവന് ശമ്പളമായി കൊടുക്കുന്നുണ്ട്. ദേവന് അത്രയും കനത്ത ശമ്പളം കൊടുക്കുന്നതിൽ സുധാകരന് വിഷമവും ഉണ്ടായില്ല. കാരണം കഴിവുള്ളവർക്ക് അംഗീകാരം കൊടുക്കാൻ തെല്ലും മടിയില്ലാത്ത ആളായിരുന്നു സുധാകരൻ. യഥാർത്ഥത്തിൽ ദേവൻ സൽസ്വഭാവിയായിരുന്നില്ല. അയാൾ സുധാകരനെ അല്പാൽപമായി പറ്റിച്ചിരുന്നു. എന്നാൽ ദേവൻ്റെ വാക്സാമർഥ്യത്തിൽ സുധാകരൻ വീണുപോയിരുന്നു. അതുകൊണ്ട് ദേവന് തെല്ലും സംശയിച്ചുമിരുന്നില്ല. പതിവ് പോലെ സുധാകരൻ ഒരു ദിവസം കുറച്ച് പണം ഏൽപ്പിച്ചുകൊണ്ട് ദേവനോട് പറഞ്ഞു, ഇതാ ഇത് 10,000 രൂപയുണ്ട്, നീ ഇത് ബാങ്കിൽ അടക്കണം. എനിക്ക് മറ്റൊരിടം വരെ പോകാനുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ പോകുമായിരുന്നു. ഇന്നടച്ചില്ലെങ്കിൽ വലിയൊരു തുക പലിശയായി ബാങ്കിന് കൊടുക്കേണ്ടി വരും. അതിനെന്താ മുതലാളി, ഞാൻ ഇന്ന് തന്നെ അടക്കാമല്ലോ. അങ്ങ് എവിടേക്കാണെങ്കിലും പോയിക്കോളൂ, ദേവൻ ഉടനെ മറുപടി പറഞ്ഞു. സുധാകരൻ മുൻനിശ്ചയപ്രകാരം ദൂരെ എവിടേക്കോ പോയി. ദേവൻ 10,000 രൂപയും പൊതിഞ്ഞുകെട്ടി ബാങ്കിലേക്ക് നടന്നു. കുറച്ചു ചെന്നപ്പോഴേക്കും കൂട്ടുകാർ അവൻ്റെ പിന്നാലെ കൂടി. എവിടേക്കാ ദേവാ? ഒരാൾ ചോദിച്ചു. ബാങ്കിലേക്ക്, കുറച്ച് പണം അടയ്ക്കാനുണ്ട്, ദേവൻ മറുപടി പറഞ്ഞു. പണം ബാങ്കിൽ ഇപ്പോൾ തന്നെ അടയ്ക്കണമെന്നില്ല, കുറച്ച് കഴിഞ്ഞും അടക്കാം. അപ്പോഴേക്കും ആ പണം നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇരട്ടിയാക്കാനും കഴിയും, കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. അതെങ്ങനെ? ദേവൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഇപ്പോൾ സമയം 10 മണിയല്ലേ ആയിട്ടുള്ളൂ, 12 മണിവരെ നമുക്ക് ഷീട്ട് കളിക്കാം. ലാഭം നിനക്കെടുത്ത് ബാക്കി പണം ബാങ്കിൽ അടക്കുകയും ആവാം. ഒരു പൈസ പോലും നിനക്ക് സ്വന്തം കയ്യിൽ നിന്നും ഇറക്കാതെ വലിയ ലാഭമുണ്ടാക്കാം. എന്താ, പോരുന്നോ? കൂട്ടുകാർ വിശദീകരിച്ചു. ദേവൻ ഒന്നാലോചിച്ചു നോക്കി. കാര്യം ലളിതമാണ്. ഇന്ന് പണം ബാങ്കിൽ എത്തിക്കണമെന്നേ ഉള്ളൂ. 10 മണി എന്നത് 12 മണിയായാലും കുഴപ്പമില്ല. അത്രയും സമയം കൊണ്ട് കുറച്ച് പണമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതെന്തിനു വേണ്ടെന്ന് വെക്കണം. ഭാഗ്യം കഥകിൽ വന്ന് മുട്ടി വിളിക്കുമ്പോൾ കഥക് തുറക്കാതിരിക്കുന്നത് ബുദ്ധിയല്ലോ. ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു, ശരി, ഞാൻ വരാം. 12 മണിയാകുമ്പോഴേക്കും ഞാൻ മടങ്ങും. എനിക്ക് ബാങ്കിൽ പോകാനുള്ളതാണ്. ഓ, അതിനെന്താ? 12 മണിക്ക് തന്നെ നിന്നെ ഒഴിവാക്കിത്തരാം, കൂട്ടുകാർ ഉറപ്പു കൊടുത്തു. ദേവൻ അവരുടെ കൂടെ പോയി. കളിച്ച് കളിച്ച് ദേവൻ്റെ 9000 രൂപ നഷ്ടപ്പെട്ടു. ബാക്കി പണം 1000 മാത്രമായി. അപ്പോഴേക്കും സമയം 1.5 കഴിഞ്ഞിരുന്നു. ദേവനാകെ പരിഭ്രാന്തിയായി. അവനുള്ള പണവുമായി ബാങ്കിലേക്ക് ഓടി. 1000 രൂപ അവിടെ അടച്ച് രസീത് വാങ്ങി മുതലാളിയുടെ വീട്ടിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ തനിക്കു പറ്റിയ അബദ്ധം മറച്ചു വെക്കാൻ എന്തുണ്ട് വഴി എന്ന് അയാൾ ചിന്തിച്ചു. രസീതിൽ 1000 എന്നത് 10000 എന്നാക്കി മുതലാളിക്ക് കൊടുക്കാം. തൽക്കാലം രക്ഷപ്പെടാമെന്നാണ് അയാളുടെ വക്രബുദ്ധിയിൽ തോന്നിയത്. അയാൾ അങ്ങനെ തന്നെ ചെയ്ത് മുതലാളി വന്നപ്പോൾ അയാളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മുതലാളി, ഞാൻ പണം കൃത്യസമയത്ത് തന്നെ അടച്ചു. ഇതാ രസീത്. മുതലാളി രസീത് വാങ്ങി നോക്കി. അതിൽ തിരുത്തു വരുത്തിയത് കണ്ടെങ്കിലും സംശയിക്കാനൊന്നും പോയില്ല. രസീത് തൻ്റെ ഡയറിക്കുള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സുധാകരൻ മുതലാളിക്ക് ബാങ്കിൽ നിന്നും ഒരു നോട്ടീസ് വന്നു. 10000 രൂപ അടയ്ക്കുന്നതിനു പകരം 1000 രൂപ മാത്രമേ അടച്ചിട്ടുള്ളൂ എന്നും ബാക്കി തുകയും അതിൻ്റെ പലിശയും ഉടനെ അടച്ചില്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിക്കും എന്നുമാണ് നോട്ടീസിലുണ്ടായിരുന്നത്. സുധാകരൻ മുതലാളി ദേവനെ വിളിച്ചു ചോദിച്ചു. ദേവൻ അപ്പോഴും സത്യം പറഞ്ഞില്ല. അയാൾ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. ഞാൻ പണമടച്ചതായിരുന്നല്ലോ, ചിലപ്പോൾ ബാങ്കുകാർക്ക് തെറ്റുപറ്റിയതായിരിക്കും. അവരുടെ തെറ്റ് അവർ തന്നെ തിരുത്തിക്കോളും. അങ്ങതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. അവസാന നിമിഷവും ദേവൻ അങ്ങനെയാണ് പറഞ്ഞത്. ഇത്തവണ മുതലാളിക്ക് സംശയമായി. അദ്ദേഹം ദേവനെയും കൂട്ടി ബാങ്കിൽ പോയി. അവിടെ ചെന്നപ്പോൾ ദേവൻ പറഞ്ഞത് ശുദ്ധ കളവായിരുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായി. മുതലാളി ദേവനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഉണ്ടായ സംഭവമെല്ലാം തുറന്നു പറഞ്ഞു. വിശ്വസിച്ചവരെ വഞ്ചിക്കുന്ന ദേവനെ മുതലാളി അന്നു തന്നെ പുറത്താക്കി. സുധാകരൻ മുതലാളിയെ ദേവൻ വഞ്ചിച്ച കഥ ആ നാട്ടിലെല്ലാം പാട്ടായി. അതുകൊണ്ട് ദേവന് എവിടെയും ഒരു പണിയും കിട്ടിയില്ല. തൊഴിലന്വേഷിച്ച് അലഞ്ഞലഞ്ഞ് അയാളാകെ തളർന്നു. ചെല്ലുന്നിടത്ത് നിന്നെല്ലാം കേൾക്കുന്നതൊരൊറ്റ വാക്യം മാത്രം, ഇരിക്കുന്ന കൊമ്പ് മുറിച്ചവർക്ക് ഇത് തന്നെയാണ് ഗതി. കഷ്ടപ്പാടും ദാരിദ്ര്യവും കുറ്റബോധവും അവസാനം അയാളെ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് വരെ എത്തിച്ചു. കൂട്ടുകാരെ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഈ കഥാപാത്രത്തിനുണ്ടായത് അറിയോ? അത്യാർത്തി, വിശ്വാസവഞ്ചന, ചതി, ഇതൊക്കെ ദുസ്വഭാവങ്ങളാണ്. ഇത്തരം ദുസ്വഭാവങ്ങൾ നമുക്കുണ്ടായാൽ നമ്മളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നല്ല മക്കളായിട്ട് നമ്മളൊക്കെ വളരണം കേട്ടോ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അപ്പോൾ കഥ പറയാൻ പ്രോഗ്രാമിന് ശേഷം നമ്മളെപ്പോഴും പറയുന്ന ആളുകൾക്ക് ക്ഷേമമുണ്ടാക്കുന്ന ജനക്ഷേമ പ്രോഗ്രാമുകൾ, വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ ഈ സീസണുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് മഴക്കാല മുന്നൊരുക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: ഉമർ അലി ഷിഹാബ്, അദ്ദേഹത്തോടൊപ്പം ഷമീർ പാത്തൂർ എന്നിവരാണ് ഇന്നത്തെ ജനക്ഷേമ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമുക്ക് ജനക്ഷേമ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട ഉമറലി ഷാബ് സാർ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സാർ കൂടിയാണ് ഉമറലി സാർ. ഉമറലി സാർ, നമുക്കറിയാം മഴക്കാലം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ചും ജലാശയ അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഒരു വീഡിയോ, വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി ന്യൂസ് വഴി കാണുകയുണ്ടായി. ഇത്തരം രംഗത്ത് ഒരു പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
6: പ്രധാനമായും ജലാശയ അപകടങ്ങൾ എന്ന് പറയുന്നത് ഒരു നീന്തലറിയുന്ന ആളുകൾ അപകടത്തിൽപ്പെടുന്നത്, നീന്തലറിയാത്ത ആളുകൾ അപകടത്തിൽപ്പെടുന്നത്, ഈ വെള്ളപ്പൊക്കം ദുരിത സമയത്ത് അപകടങ്ങളിൽപ്പെടുന്നത്, ഇത്തരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലവെള്ളപ്പാച്ചിലിൽ അപകടത്തിൽപ്പെടുന്നത്, ഇതേപോലെ വിവിധ അപകടങ്ങളാണ് ജലാശയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മളൊരു റെസ്ക്യൂ വളണ്ടിയർമാർ എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ ഇത്തരം അപകടങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നിലവിൽ പല ജലാശയ അപകടങ്ങളിലും നീന്തൽ അറിയുന്നവർ മരിക്കുന്നു. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, വെള്ളം കാണുമ്പോൾ അവർ ഉടുത്തിരുന്ന ഡ്രസ്സ് മാറ്റി പെട്ടെന്ന് നീന്താനിറങ്ങുന്നു. ഞാൻ നേരെ സബ്ജക്റ്റിലേക്ക് വരികയാണ്, സമയപരിമിതി മൂലം. ഇവിടെ കൃത്യമായി ഒരു നീന്തൽ അറിയുന്ന ആളുകൾ ജലാശയ അപകടങ്ങളിൽ മരണപ്പെടുന്നതിൻ്റെ പ്രധാനമായ ഒരു കാരണം, ഒന്ന്, അവർ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാതെ നേരിട്ട് നീന്താനിറങ്ങുന്നു. അവർ ഒരുപക്ഷെ നീന്തിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും, വിദേശത്ത് ജോലി ചെയ്തവരാവും, അല്ലെങ്കിൽ നിരവധി സമയങ്ങളിൽ നീന്തൽ ഇറങ്ങാനുള്ള അവസരം ലഭിക്കാത്തവരായിരിക്കും. ഇവരീ വെള്ളം കാണുമ്പോൾ പുഴയ്ക്ക് കുറുകെ നീന്തുക, അല്ലെങ്കിൽ വലിയ കുളങ്ങൾക്ക് ക്രോസ് നീന്തി തിരിച്ചു വരിക, ഇത്തരം സമയങ്ങളിൽ ഇവർ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നു.
5: അമിതമായ കോൺഫിഡൻസ്,
6: യെസ്, അമിതമായ ഒരു കോൺഫിഡൻസോട് കൂടി ഇവർ നീന്തുന്നു. നിലവിൽ ഒരു ഫുട്ബോൾ കളിക്ക് മുമ്പ് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുന്നു. മറ്റ് ഏതൊരു മേഖലയിലുള്ള ഒരു കളികൾക്ക് മുന്നെയും ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇറങ്ങുന്നുള്ളൂ.
5: ഇല്ലെങ്കിൽ ഒരുപാട്
6: പരിക്കുകൾ സംഭവിക്കുന്നു. ഇപ്പോൾ ഫുട്ബോളിനിടയിൽ ഒരു പരിക്ക് പറ്റിയാൽ അവൻ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാൽ മതി. പക്ഷേ നീന്തലിൻ്റെ സമയത്ത് ഇങ്ങനെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാതെ നീന്തൽ അറിയുന്ന ആളുകൾ പുഴയ്ക്ക് കുറുകയും വലിയ ജലാശയങ്ങൾക്ക് കുറുകയും നീന്തുന്നത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഇതിൽ നമ്മൾക്ക് നീന്തൽ വളരെ നല്ലൊരു എക്സസൈസാണ്, അത് കരുതിയാണ് പലപ്പോഴും ഇതിനാളുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇങ്ങനെ നീന്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും പുഴകൾക്കൊക്കെ കുറുകെ നീന്തുക, വലിയ ജലാശയങ്ങൾക്ക് കുറുകെ നീന്തുക എന്നുള്ള ഒരു ശൈലി മാറ്റണം. അവർ ചെയ്യേണ്ടത്, നീന്തൽ കൂടുതൽ എത്ര നീന്തുന്നതും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ പുഴയ്ക്ക് അരികിലൂടെ നീന്തുക. അപ്പോൾ നമ്മൾ ശാരീരികമായ ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ, ഒരു പെട്ടെന്നൊരു ക്ഷീണം വന്നാൽ, മസിൽ കയറിയാൽ പെട്ടെന്ന് തന്നെ കരയിലേക്ക് കയറാൻ കഴിയുന്ന നിലയിലേക്കുള്ളൊരു ശൈലി മാത്രമേ ഈ നീന്തൽ അറിയുന്ന ആളുകൾ ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇത്തരം ആളുകൾ നീന്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആളുകൾ, അവരൊരു കാരണവശാലും റിസ്ക് എടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾക്കൊരു ധാരണയുണ്ട്, ടൂറ് പോകുന്നു. ഇപ്പോൾ നിരവധി ആളുകൾ അപകടത്തിൽപ്പെടുന്നത് ടൂറ് പോകുന്ന സമയത്താണ്. ഇവിടെ ഉണ്ടാകുന്നത് ആ ജലാശയങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് അവർക്കുണ്ടാവില്ല. താഴെ കല്ലുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ റെസ്ക്യൂ സമയത്ത് മുങ്ങാൻ പോകുന്ന ആളുകളോട് ഞങ്ങൾ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്, ബട്ടൺസ് ഉള്ള ഷർട്ട് ഇട്ടാണ്ടോ മറ്റോ മുങ്ങാൻ പാടില്ല. ആ എന്തുകൊണ്ടാണ്? താഴെ ഏതെങ്കിലും ഒരു ചൂണ്ടൽ ഈർപ്പ പോലും ഉണ്ടാവും, നമുക്ക് കാണാൻ പോലും കഴിയില്ല. അത് ബട്ടൺസിൽ കുരുങ്ങിയാൽ അവന് മേലോട്ടേക്ക് ഉയരാൻ കഴിയില്ല. അപ്പോൾ ജലാശയത്തിൻ്റെ അടിയിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത് വെള്ളത്തിലിറങ്ങുന്ന ഏതൊരാളും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എടുത്ത് ഉയർന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്, തെങ്ങിന് മുകളിൽ നിന്ന് ചാടുക, മതിലിന് മുകളിൽ നിന്ന് ചാടുക. ഇങ്ങനെ ഒരുപക്ഷെ 100 ചാട്ടം കറക്റ്റായിട്ടായിരിക്കും, പക്ഷേ 101-ാമത്തെ ചാട്ടം അപകടത്തിലേക്കുള്ള ചാട്ടമായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ജലാശയങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ വള്ളക്കെട്ടിലേക്ക് എടുത്ത് ചാടുന്ന ഒരു പ്രതീതി നമ്മുടെ ആളുകളിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നീന്തലറിയാത്ത ആളുകൾ അപകടത്തിൽപ്പെടുന്നത്, ഇത് നമ്മൾ പിന്നെ നമ്മൾ കുട്ടികളെ അടക്കം കൃത്യമായൊരു പരിശീലനം ഈ ഒരു വിഷയത്തിൽ നൽകേണ്ടതുണ്ട്. നീന്തലറിയാത്തതിൽ പലപ്പോഴും കുട്ടികളാണ് പെടുന്നത്. ഒരു എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തീയേക്കാൾ അപകടകരമാണ് വെള്ളം, അതോ തീയേക്കാൾ അപകടകരമാണ് തീ. ഇങ്ങനെ ഒരു തീയിൽ ഒരാൾ കുടുങ്ങി മരിക്കുന്നത് വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ്. അതൊന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന രൂപത്തിലേക്കോ മറ്റോ ഒക്കെ പോകുമ്പോൾ മാത്രമാണ് ഒരാൾ വളരെ, ഇപ്പോൾ കോഴിക്കോട് ഭാഗത്ത് ഇപ്പോൾ കാറിൻ്റെ ഉള്ളിലൊരു പിന്നെ അപകടം നടന്നു. അങ്ങനെ വളരെ യാദൃശ്ചികമായി വളരെ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. പക്ഷേ ജലാശയത്തിൽ അങ്ങനെയല്ല. അവർ നിരവധി തവണ ഇത്തരം നീന്തൽ അറിയാത്ത ആളുകൾ എത്തുന്നു, അഥവാ അവിടെ അപകടം പതിയിരിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പോലും അതിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരവസ്ഥ. അതാണ് ഈ ഒരു നീന്തൽ അറിയാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്.
5: ആ വിഷയം ഞാൻ മനസ്സിലാക്കുന്നു, പേരൻസ് കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചെറുപ്രായത്തിലെ നീന്തൽ പഠിപ്പിക്കുക എന്നത്
6: ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനൊരു നീന്തൽ പരിശീലകൻ കൂടിയാണ്, വാഴക്കാട് വാലില്ലാപ്പുഴയിൽ നീന്തൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു നീന്തൽ അറിയാത്ത കുട്ടി മുങ്ങി മരിക്കാൻ അയാളെക്കാൾ ഉയർന്ന രീതിയിലുള്ള വെള്ളം വേണമെന്നില്ല. പലരുടെയും ഒരു ധാരണ മുട്ടിന് വെള്ളത്തിലല്ലേ അവന് നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു മരണം സംഭവിക്കുക എന്നൊക്കെ പലരും ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെ നീന്തൽ അറിയാത്ത ഒരു കുട്ടിക്ക് ബാലൻസോട് കൂടി നിൽക്കാൻ കഴിയില്ല വെള്ളത്തിൽ, അവർക്ക് ബാലൻസ് കിട്ടില്ല. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീഴും. ആ നിലയിൽ പെട്ടെന്ന് തന്നെ അപകടത്തിലേക്ക് എത്താനും ഇത് വളരെ വലിയൊരു കാരണമാകുന്നുണ്ട്.
5: അപ്പോൾ പൊതുജനങ്ങളെന്ന നിലക്ക് ഇത്തരത്തിലൊരു അപകടം കാണുക, നമ്മൾ പുഴക്കരയിൽ വെച്ച് അല്ലെങ്കിൽ ടൂർ പോയ സമയത്ത് കാണുമ്പോൾ പൊതുജനങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അധികൃതരെ വിവരം അറിയിക്കണം, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
6: ഇതിൽ ജലാശയ അപകടങ്ങളിൽ, ഇപ്പോൾ താനൂർ ബോട്ട് അപകടം നടന്നു, ഇത് കരയിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾ ചെയ്യേണ്ട പ്രധാന കാര്യം അധികൃതരെ വിവരം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ അധികൃതരെ വിവരം, നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന പല സമയങ്ങളിലും ഈ സന്നദ്ധ വളണ്ടിയർമാരായി നിൽക്കുന്നവരോട് പോലും നിങ്ങളുടെ അടുത്ത തൊട്ടടുത്ത ഫയർ സ്റ്റേഷനിലെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പലപ്പോഴും അപ്പോഴാണ് അത് ആലോചിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിലെ നമ്പർ, ഫയർ സ്റ്റേഷനിലെ നമ്പർ, ഇത്തരം നമ്പറുകളൊന്നും പലരും ഇപ്പോഴും സേവ് ചെയ്ത് വെക്കുന്നില്ല. ഇവർ നിരവധി ആളുകളെ വിളിച്ച് വിവരം പറഞ്ഞ് അവരിലേക്ക് എത്തുമ്പോഴേക്കും സെക്കൻഡുകൾക്ക് വലിയ വിലയുള്ള സമയമാണ് അപകട ദുരന്ത സ്ഥലം. അപ്പോഴേക്കും ഒരുപാട് നേരം വൈകി പോകുന്നുണ്ട്. നമുക്കിതിൽ പ്രധാനമായിട്ടും അധികൃതരെ വിവരം അറിയിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും വലിയൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്, 112. ഈ ടോൾ ഫ്രീ നമ്പറിൽ, അത് പോലീസിൻ്റെ ഒരു എമർജൻസി നമ്പറാണ്, ഇതിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ അതിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ആ അപകടങ്ങളെക്കുറിച്ച് അവർ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇപ്പോൾ താനൂർ ബോട്ടപകടം ഉദാഹരണമായിട്ട് പറയാം, എത്രയാൾ കുടുങ്ങിയിട്ടുണ്ടാവും, വലിയ അപകടമാണോ അതേ എന്ന് മനസ്സിലാക്കിയാൽ ഇവർ തന്നെ ആ ഏരിയയിലുള്ള ഫയർ സ്റ്റേഷനുകളിലേക്ക് വിവരം കൊടുക്കും, പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുക്കും, ആംബുലൻസിലേക്ക് വിവരം കൊടുക്കും. അപ്പോൾ ഇതൊരു കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടി അവരത് കൈകാര്യം
5: ചെയ്യും രൂപത്തിൽ,
6: ഒരു ചെയിൻ രൂപത്തിൽ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 112 വിളിച്ച് ഇന്നാലിന്ന സ്ഥലത്ത് ഒരു അപകടമുണ്ടായി എന്ന് പറഞ്ഞ് ആ ഫോണ് വണ്ടിയുടെ ബാഗിൽ വെച്ചിട്ട് അയാൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ പാടില്ല.
5: അവരെ തിരിച്ചു വിളിക്കുമ്പോൾ
6: കൃത്യമായി അതിന് മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരാളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അയാൾ അതിനായി മാറി നിൽക്കുകയോ ചെയ്തുകൊണ്ട് മാത്രമേ അത് ചെയ്യാവൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമ്മളൊരു ഒരു ചെറിയ ജലാശയ അപകടങ്ങളിൽ നടന്നപ്പോൾ ഒരാൾ വെള്ളത്തിൽ പോയി എന്നറിഞ്ഞു, കുളത്തിൽ വീണു അല്ലെങ്കിൽ തോട്ടിൽ വീണു അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായി ഒരാളാണ് അപകടത്തിൽ പെട്ടത് എങ്കിൽ, ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. അവിടെ നമ്മൾ പരമാവധി അയാളെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളിലേക്ക് നീങ്ങണം. ഈ ജലാശയ അപകടങ്ങളിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം, ഒരാൾ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടെയുള്ള ആൾ കൂടി മരണപ്പെടുന്നൊരവസ്ഥയുണ്ട്. അഥവാ ശാസ്ത്രീയമായി അല്ലാതെ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ അവർ കൂടി അപകടത്തിൽപ്പെടുന്നു. ഇവിടെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ വെള്ളത്തിൽ പോയി, നമ്മളത് പോകുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്തുണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായി നീന്തൽ അറിയുമെന്നുണ്ടെങ്കിൽ പോലും അവൻ ഏറ്റവും അവസാനത്തെ രീതിയാണ് അയാളെ പോയി നീന്തി പിടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത്. അതിന് മുന്നേ അയാളെ വാക്കാല നിർദ്ദേശം കൊടുത്ത് അരികിലേക്ക് നീന്താൻ തുഴഞ്ഞ് പരിശ്രമിക്കാൻ പറയണം. അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് അയാളെ രക്ഷപ്പെടുത്തണം. കയറിട്ട് കൊടുക്കാം, ഒരുപക്ഷെ തേങ്ങയോ വഴിയിലുള്ള, അല്ലെങ്കിൽ വല്ല കുളിക്കടവിലാണെങ്കിൽ കുടമോ, അങ്ങനെ പൊങ്ങി നിൽക്കാൻ കഴിയുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഇട്ട് കൊടുത്തുകൊണ്ട്, വലിയ തെങ്ങിൻ്റെ മട്ടലുണ്ടാവും, ഇപ്പോൾ എല്ലാ കുളക്കടവിലും ആ ഒരു സാധനമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് അയാളെ കരക്ക് കയറ്റാനാണ് പരമാവധി അയാൾ പരിശ്രമിക്കേണ്ടത്.
5: അവസാനത്തിലാണ്
6: കൃത്യമായ ട്രെയിനിങ്ങും ഇതിനെക്കുറിച്ച് വിവരവും ഇല്ലാത്ത ഒരാൾ ഒരു കാരണവശാലും അയാളെ കയറി പോയി പിടിക്കാൻ ചെന്നാൽ അയാൾ അമിതമായ ആരോഗ്യത്തോടു കൂടിയാണ് ഇവരെ പിടിക്കുക. ഒരു ചെറിയ കുട്ടി, ഇപ്പോൾ ഞാൻ എൻ്റെ മകനെ നീന്തം പഠിപ്പിക്കുന്ന സമയത്ത് അവൻ 7 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഈ നീന്തം പഠിക്കുന്ന സമയത്ത് അവന് പെട്ടെന്ന് ഭയപ്പെട്ടിട്ട് എന്നെ കയറിയിട്ട് ഒരൊറ്റ പിടുത്തം പിടിച്ചു, കഴുത്തിനാണ് പിടിച്ചത്. ഞാൻ പോലും അവൻ്റെ കൈപ്പിടുത്തം പിടിക്കാൻ വല്ലാതെ പരിശ്രമിക്കേണ്ടി വന്നു.
5: 7 വയസ്സുള്ള കുട്ടി.
6: 7 വയസ്സുള്ള കുട്ടി. അപ്പോൾ ഒരു വലിയൊരാളെ നമ്മൾ പോയിട്ട് ഈ നീന്തൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൂടി
5: ഓട്ടോമാറ്റിക്കലി.
6: അപ്പോൾ അത്തരം സമയങ്ങളിൽ ഇനി കയറി പിടിച്ചാൽ തന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് റെസ്ക്യൂ പരിശീലനങ്ങളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം, പരിശീലനങ്ങൾ ഓരോ നാട്ടിലും സംഘടിപ്പിക്കുക. ജീവൻ രക്ഷാ പരിശീലനങ്ങൾ കൃത്യമായി ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന നിലയിലുള്ളത്, ഫയർഫോഴ്സിൻ്റെ പരിശീലനങ്ങൾ. ഫയർഫോഴ്സൊക്കെ ഇതിൽ വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മൾ ഫയർഫോഴ്സിനെ പലപ്പോഴും കുറ്റം പറയും, അവരെത്താൻ നേരം വൈകി അല്ലെങ്കിൽ അതോടെ, പക്ഷേ എല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഫയർഫോഴ്സിലേക്ക് പോലും വിളികൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ പരിശീലനം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏകദേശം 600 ആളുകൾക്ക് പരിശീലനങ്ങൾ നൽകി. ഇതൊക്കെ ഫയർഫോഴ്സിൻ്റെ സഹകരണത്തോടു കൂടിയാണ്. അപ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായ പരിശീലന പരിപാടികൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പരിശീലനങ്ങൾ വ്യാപിപ്പിക്കുക.
5: അതിൽ അവിടെ നാട്ടിലെ യുവാക്കളും സന്നദ്ധ പ്രവർത്തകരും സജീവമായിട്ട് ഇറങ്ങണം എന്നല്ലേ?
6: അതെ,
5: ഓരോ നാട്ടിലും
6: ഇത്തരം സന്നദ്ധ സംഘടനകൾ, പലവിധ സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങി എല്ലാ ആളുകൾക്കും ഈ ഒരു പരിശീലനം നൽകുക എന്നുള്ളത് തന്നെയാണ്.
5: ഇത്തരത്തിലുള്ള പരിശീലനം ഇപ്പൊ ഫയർഫോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ഏത് രൂപത്തിലാണ് നൽകപ്പെടുന്നത്?
6: ഫയർഫോഴ്സിൽ അതിന് റിക്വസ്റ്റിംഗ് ലെറ്റർ നൽകുകയാണ് വേണ്ടത്. പിന്നെ അത് ഇപ്പോൾ അതിൻ്റെ നിയമകാര്യങ്ങൾ എത്രമാത്രം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ആർക്കൊക്കെ നൽകാൻ പറ്റും ഫയർഫോഴ്സിന് എന്നുള്ളത് അവരുമായി സംസാരിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ വ്യാപകമായി നല്ല പരിശീലനങ്ങൾ ഇപ്പോൾ സന്നദ്ധ ജനറലായിട്ടുള്ള രാഷ്ട്രീയ മതജാതി വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്കൊക്കെ വളരെ ശാസ്ത്രീയമായ പരിശീലനങ്ങൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ഈ ജലാശയ അപകടങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ കുഴഞ്ഞു വീണുള്ള മരണം അത് വളരെ അധികരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ഒരാൾ ഒരു പക്ഷേ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ പലരും ചെയ്യുന്നത് അമിത വേഗതയിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. ഹോസ്പിറ്റൽ ഒരു പക്ഷേ 20 റണ്ണിങ്ങിലേക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ അരമണിക്കൂർ ഓടിയിട്ടേ ഹോസ്പിറ്റലിലെത്തുള്ളൂ. ഈ സമയങ്ങളിൽ നമ്മൾ കൃത്യമായി ഇയാൾക്ക് ശ്വാസമെടുക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് CPR കൂടി തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തണം.
5: കുഴഞ്ഞു
6: വീണ് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ശ്വസിക്കുന്നുണ്ടോ, പിന്നെ ജീവനുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് കൃത്യമായി ഫസ്റ്റ് എയ്ഡ്. ഇപ്പോൾ എല്ലാ യൂട്യൂബ് ഏതൊരു ആൾക്കും യൂട്യൂബിൽ പരിശോധിച്ചാൽ CPR കൊടുക്കുന്നത് പരിശീലിക്കാവുന്നതാണ്. ഒരു ഏറ്റവും ഇപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ 12 പ്ലസ് ടു വരെ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് ഡിഗ്രി പഠിപ്പിക്കുന്നു, എൻജിനീയറിംഗ് പഠിപ്പിക്കുന്നു, ഡോക്ടറേറ്റ് പഠിപ്പിക്കുന്നു, ഫസ്റ്റ് എയ്ഡ് മാത്രം പഠിപ്പിക്കുന്നില്ല. ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെയും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും അവരുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെയും രക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഫസ്റ്റ് എയ്ഡ്. അത് നമ്മൾ ആരെയും പഠിപ്പിക്കുന്നില്ല. ആർത്തലച്ച് എല്ലാം നഷ്ടപ്പെട്ട് അപ്പോഴാണ് ഇവർ പോലും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു വീട്ടിലൊരാൾ കുഴഞ്ഞു വീടും, സ്വാഭാവികമായും സംഭവിക്കുമ്പോൾ അവിടെ നിലവിളികളാണ് ഉയരുന്നത്. ആ നിലവിളികൾക്ക് കേൾക്കുമ്പോൾ തൊട്ടടുത്ത ആളുകൾ ഓടി വരുന്നു, അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറ്റിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ കുഴഞ്ഞു വീണ് അദ്ദേഹത്തിന് ശ്വാസമില്ല എന്ന് പരിശോധിക്കേണ്ട രീതികളുണ്ട്. അത് പരിശോധിച്ച ശേഷം ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ കൃത്യമായി CPR കൊടുത്തുകൊള്ളണം. CPR കൊടുത്തുകൊണ്ട് മാത്രമേ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാവൂ. അല്ലാതെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള ധാരണയിലേക്ക് 1 hour 20 ഒക്കെ ദൈർഘ്യമുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴേക്കും അയാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരും. മറ്റൊരു കാര്യമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ പെട്ടെന്ന് നിങ്ങൾ വണ്ടിയിൽ കയറി, ഇപ്പം ഒരു ഭർത്താവ് ഒരു ഉപ്പയാണ് മരിച്ചതെങ്കിൽ ആ വീട്ടിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുടുംബക്കാരാരെങ്കിലും ഒരാൾ ഇതിലേക്ക് കയറി എന്നാണ് ആദ്യം പറയുക. അവിടെ CPR കൊടുക്കാൻ കഴിവുള്ള ആളുകളെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവർ പിന്നെ മറ്റ് വാഹനത്തിൽ അവിടേക്ക് എത്തിയാൽ മതി. CPR കൊടുക്കുക എന്നുള്ളത് അത്ര സിമ്പിളായി ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. അത് 1 minute 120 കംപ്രഷൻ കൊടുക്കുമ്പോഴേക്കും ഒരാൾ തളർന്നു പോകും 1 minute. അപ്പോൾ ഇത് കൃത്യമായി ഇങ്ങനെ തുടർന്ന് പോകാൻ കഴിയുന്ന ആളുകളെയാണ് അതിലേക്ക് കയറ്റേണ്ടത്. ഇപ്പോൾ ജലാശയ അപകടങ്ങൾ നടന്നു. ജലാശയ അപകടങ്ങൾ നടന്നാൽ ഒരു പക്ഷേ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇദ്ദേഹത്തെ കിട്ടിയെന്ന് കൂട്ടുക.
5: വെള്ളത്തിലേക്ക് ഒരാൾ പോയി
6: വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിട്ടി. പക്ഷേ അയാൾക്ക് ശ്വാസമില്ല, അയാൾ മരിച്ചു എന്നുള്ളൊരു പിന്നെ നിലയിലേക്ക് ആളുകൾ പെട്ടെന്ന് വിലയിരുത്തുന്നു. അയാൾ അപ്പോൾ ഒരു ആംബുലൻസോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ കൊണ്ടുവന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ കൃത്യമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നനഞ്ഞ വസ്ത്രം നീക്കുന്നതടക്കം, ഇത് ശ്വാസമില്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ CPR കൊടുക്കണം. അവിടെ ഇട്ട് തന്നെ CPR കൊടുക്കണം. അയാളെ പെട്ടെന്നൊരു വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. CPR കൊടുക്കുക. CPR ഈ കിട്ടിയ ഉടനെ തന്നെ ശ്വാസമില്ല എന്ന് കാണുമ്പോൾ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. ആ CPR ഏത് സ്ട്രെച്ചറിലേക്ക് കടത്തി ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന സമയങ്ങളിൽ പോലും CPR അവൻ നിർത്താൻ പാടില്ല. അങ്ങനെ ആംബുലൻസിലേക്ക് നമ്മൾ കയറ്റുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കളുണ്ടാവും ഒരുപക്ഷെ, ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ. പെട്ടെന്ന് ആ ബന്ധുക്കളെ കയറ്റി അല്ലെങ്കിൽ പോലെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും കയറ്റി എന്ന് പറഞ്ഞ് കയറ്റി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്. അവർ ആംബുലൻസിൽ നിന്ന് അലമുറയിട്ട് കരയുക മാത്രമാണ് ചെയ്യുക. ഇവിടെ ആംബുലൻസിൻ്റെ സീറ്റിൽ നമ്മൾ ഇപ്പോൾ ആംബുലൻസിൽ ഒരു രോഗി അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുപോയ ഒരാൾക്ക് മനസ്സിലാവും ആംബുലൻസ് അമിത വേഗതയിലാണ് പോവുക. അപ്പോൾ ഒരാൾ സി പി ആർ കൊടുക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടീവായി രണ്ടാളെ ഈ സി പി ആർ കൊടുക്കുന്ന ആളെ പിടിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നല്ല ആരോഗ്യമുള്ള യുവാക്കളെ കയറ്റിയിട്ട് ഈ സി പി ആർ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് വരെ അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തുന്നത് വരെ സി പി ആർ കൊടുക്കാനുള്ള ഒരു ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഓരോരുത്തരും ഇതിൽ ചെയ്യേണ്ടത്.
5: അപ്പോൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാലും അതുപോലെ തന്നെ പുഴയിൽ ലഭിച്ചു കഴിഞ്ഞാലും
6: നമ്മൾ എന്ത് അപകടം എന്നുള്ളതല്ല, ഒരാൾക്ക് ശ്വാസമുണ്ടോ ഇല്ലേ അതാണ് പ്രധാനം
5: മാനദണ്ഡം.
6: അത് ഷോക്കടിച്ച് വീണ ആളാവാം, തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി വീണ ആളാവാം, അല്ലെങ്കിൽ പാമ്പ് കടിച്ച ആളാവാം, ഏതുമാവാം. ഇവിടെ നമ്മൾ അദ്ദേഹത്തിന് ശ്വാസമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ

0: ഇത്തരം ജലാശയ അപകടങ്ങളിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ സ്വയം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക എന്നുള്ളത്, അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് റിസ്ക് എടുത്ത് ഇറങ്ങരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 100 തവണ അപകടത്തിൽ പെട്ടിട്ട് ഇല്ല എന്ന് കരുതി അത് തുടർച്ചയായിട്ട് ചെയ്യുന്നൊരു കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല. അത് ഒരു അപകടമാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ച വീഡിയോ ഒക്കെ വന്നിട്ടുള്ളത്. അവരുടെ കാഴ്ചപ്പാടിൽ അവിടെ ഒരു മഴവെള്ളം വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഒരു അപകട സാധ്യത എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഓരോ വീട്ടിലൊരു സന്നദ്ധ വളണ്ടിയർ എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരും ഇന്ന് ജനിച്ചു വീഴുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ആരോഗ്യമുള്ള ഓരോരുത്തരും ഈ ഫസ്റ്റ് എയ്ഡ് പഠിച്ചിരിക്കണം. അവൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അത് സുരക്ഷിതമാക്കാൻ, അവൻ സുരക്ഷിതനാവണമെങ്കിൽ അവൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ആളുകളും ഇത് പഠിച്ചിരിക്കണം. ചിലപ്പോൾ ഈ സന്നദ്ധ വളണ്ടിയർമാരൊക്കെ പറയുന്ന പഠിച്ചെടുക്കുമ്പോൾ ഒരു ആവേശം കൊണ്ടിട്ട് പറയും, ഞാനിത് പഠിച്ചത് കൊണ്ട് എൻ്റെ മുന്നിലൊരു അപകടം വന്നാൽ ഞാൻ രക്ഷാപ്രവർത്തനത്തിനിറങ്ങും, ഞാൻ റെഡിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചാലോ? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹത്തെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഈ ജോലി, ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിലാണെങ്കിൽ നിങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരാൾ ഇത് പഠിച്ചിരിക്കണം, അവിടെ ഇവിടെ കുഴഞ്ഞു വീണ ഒരാൾ അപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് വ്യാപകമായി കൃത്യമായി ഇത് പരിശീലനം നൽകുക എന്നുള്ളത് തന്നെയാണ് ഇതിനെ നേരിടാനുള്ള, ഏതൊരു അപകടങ്ങളെയും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു രക്ഷാമാർഗമെന്ന് പറയുന്നത്. ഞാനൊരു പക്ഷേ ഒരു 10 or 27 അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയവരായ ഒരാൾ, അവിടുത്തെ ഉള്ള പലപ്പോഴും മരിച്ചു എന്ന് കരുതിയ ആളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അയാൾ ജീവിച്ച സംഭവങ്ങൾ, എൻ്റെ അയൽവാസിയായിട്ട് തന്നെയുള്ള എളമരത്തുള്ളൊരു സ്വദേശി ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ് ഇയാൾ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തരുത്. ഈ പരിക്ക് പറ്റിയ ആളുകളെ പലപ്പോഴും പല, ഇപ്പോൾ വാഹന അപകടം നടന്ന സ്ഥലത്ത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് പരിക്ക് പറ്റിയെന്ന് കരുതുന്ന ആളുകളെ താങ്ങി പിടിച്ചിട്ട് പെട്ടെന്ന് പീഡിയക്കോലായിലേക്ക് കൊണ്ടുവരും, പീഡിയക്കോലായിലേക്ക് അവിടെ ഇരുത്തും, അത് സുരക്ഷിത മാർഗത്തിലേക്ക് അവർ മാറ്റുകയാണ്. പക്ഷെ വീണ് കിടക്കുന്ന ഒരാളെ ഒരു കാരണവശാലും അവിടുന്ന് ഇവർ നിർബന്ധപൂർവ്വം എടുത്ത് പീഡിയക്കോലായിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ മേലേക്ക് വേറെ വാഹനം തട്ടാതെ അവിടെ സുരക്ഷിതമാക്കി നിർത്തി ആംബുലൻസ് വിളിക്കുക, അഥവാ അയാൾ നമുക്ക് അയാൾ ഒരു എന്തെങ്കിലും കാരണവശാൽ പിറകുവശം ഊര അല്ലെങ്കിൽ ഇതിനൊക്കെ വേദന പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാളെ നമ്മൾ എളുപ്പമാർഗത്തിൽ കൈയും കാലും തൂക്കി പീഡിയക്കൊലായിലേക്ക് കയറ്റി കടത്തുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതൊരു വലിയ വിഷയമാണ്. ഒരു ഞങ്ങൾ തന്നെ 5 ഘട്ടങ്ങളിലായിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു ദിവസം ഫുള്ളായി ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു, രണ്ടാമത്തെ ദിവസം നമ്മൾ ഫയർഫോഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നു, അഥവാ ഒരു മലമുകളിലൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾ, കിണറിൽ വീണ ആളുകളെ രക്ഷപ്പെടുത്തുന്നത്, വീടിന് മുന്നിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നത്, അത്തരം പരിശീലനങ്ങൾ കൊടുക്കുന്നു. ജലാശയ അപകടങ്ങൾക്ക് കൃത്യമായ ഒരു പരിശീലനം, ഒരു ഫുൾ ഡേ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആനിമൽ റെസ്ക്യൂ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 5 ഘട്ടങ്ങളിലുള്ള വിവിധ ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ വളണ്ടിയർമാരെ വാർത്തെടുക്കുന്നത്.
1: മഷാദ ജസക്കല്ലാ ഖൈർ ബറക്കല്ലാ ഫീക്ക്. ഈ ജനക്ഷേമം പരിപാടിയിൽ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉമറലി സാറാണ്. ഉമറലി സാർക്ക് എല്ലാവിധ നന്ദിയും പീസ് റേഡിയോയുടെ ഭാഗത്തു നിന്ന് നന്ദി അറിയിക്കുകയാണ്. ബറക്കല്ലാ ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, ജനക്ഷേമം ഇവിടെ സമാപിക്കുകയാണ്. മഴക്കാല മുന്നൊരുക്കം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ സംസാരങ്ങളായിരുന്നു ബഹുമാനായ ഉമറലി ശിഹാബ് അതോടൊപ്പം ഷമീർ പാത്തൂർ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചത്. കേൾക്കുക എന്നതിനപ്പുറം ഇതിൽ നമ്മുടെ പ്രായോഗികതലത്തിൽ കൊണ്ടുവരേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം.
4: പിന്നെ നമ്മൾ മോർണിംഗ് ലൈവ് ഷോയിൽ ക്വിസൊക്കെ വരുമ്പോൾ ഹദീസുമായി ബന്ധപ്പെട്ട ക്വിസുകൾ വരാറുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ചില ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചില ആളുകൾ പറയും റേഡിയോയിൽ ഞങ്ങൾ ഇന്ന ഇന്ന പ്രോഗ്രാമുകൾ കേട്ടത് കൊണ്ട് അതിൽ കൺഫ്യൂഷൻ ഇല്ല, അതിൽ ഏകദേശം ഉത്തരം കിട്ടി.
2: അതെ,
4: പലപ്പോഴും ഇന്ന ഇന്ന പ്രോഗ്രാം, അങ്ങനെ ഉത്തരം കിട്ടാവുന്ന അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാവുന്ന പഠനാർഹമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ലുസൂല.

0: അല്ലുസൂലിൽ ഇന്ന് പതിവ് പോലെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കേട്ടതുപോലെ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു പഠനം തന്നെയാണ് അഞ്ചാം വാക്കം.
1: അതെ, അബ്ദുൽ മാലിക് സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറള്ളാ അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലുസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വഹാബത്ത് എങ്ങനെയാണ് സ്വീകരിച്ചത്, ആ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ അവർ കാണിച്ച താൽപ്പര്യവും അതുപോലെ തന്നെ അതിയായ കൊതിയുമെല്ലാം ചില ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അത് പ്രവാചകൻ എന്തു ചെയ്താലും അത് അങ്ങനെ തന്നെ പിൻപറ്റുക, പിന്തുടരുക, ഇതാണ് സഹാബത്തിൻ്റെ രീതി. അതൊരുപക്ഷേ അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ ചിന്തകൾക്കുമെല്ലാം എതിരായി അവർക്ക് തോന്നിയേക്കാം. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞാൽ അതാണ് സ്വഹാബത്തിൻ്റെ മതം. അതിനപ്പുറത്തേക്ക് ഒരു രീതി അവർ സ്വീകരിച്ചിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ചില ചരിത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടുകഴിഞ്ഞു. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ സ്വഹീഹായ പരമ്പരയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, കുന്തു അറ ബാതുൽ ഖദമൈൻ അഹഖ് ബിൽ മസ്ഹി മിൻ ളാഹിരിഹിമ ഹത്ത റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ളാഹിറഹുമ. എൻ്റെ അഭിപ്രായം, ഖുഫ്ഫമേൽ തടവുമ്പോൾ പാദരക്ഷ ധരിച്ചവൻ വളവെടുക്കുമ്പോൾ അതിന്മേൽ തടവുന്ന സന്ദർഭത്തിൽ അതിൻ്റെ മുകൾ ഭാഗത്തേക്കാൾ അതിൻ്റെ അടിഭാഗമാണ് തടവാൻ ഏറ്റവും നല്ലത് എന്നതായിരുന്നു കുന്തു അറ, ഞാൻ അഭിപ്രായപ്പെട്ടത്, ഞാൻ കണ്ടത്, എനിക്ക് നന്നായി തോന്നിയത്. പക്ഷേ ഹത്ത റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ളാഹിറഹുമ, പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പുറം ഭാഗമാണ് തടവുന്നതായിക്കൊണ്ട് ഞാൻ ദർശിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തു കണ്ടുവോ അത് അലി റളിയല്ലാഹുനു സ്വീകരിക്കുന്നു, തൻ്റെ അഭിപ്രായം മാറ്റിവെക്കുന്നു. ഇത് സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സൽസ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്താൽ അതെന്തിനു ചെയ്തു എന്നുപോലും ചോദിക്കാതെ അതിനനുധാവനം ചെയ്ത് അതിൽ പ്രവാചകനെ മാതൃകയാക്കുന്ന ഒരു അതുല്യമായ ഒരു അപൂർവമായ കാഴ്ചയാണ് പ്രവാചകനുമൊത്തുള്ള ജീവിതത്തിൽ സ്വഹാബത്തിലൂടെ നാം ദർശിക്കുന്നത്. മഹാന ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്നെ ഉദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു ഹദീസ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, وقال علي رضي الله عنه في القيام للجنازة قد رأينا رسول الله صلى الله عليه وسلم قام فقمنا وقعد فقعدنا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അവിടുന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നിന്നു, എല്ലാവരും നിന്നു. കുറച്ചു കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖഅദ, റസൂലുള്ള ഇരുന്നു, വഖഅദന, ഞങ്ങളും ഇരുന്നു. അപ്പോൾ പ്രവാചകൻ നിൽക്കുമ്പോൾ സഹാബത്ത് നിൽക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ സഹാബത്തിരിക്കുന്നു. എന്തൊരു അതുല്യമായ, ലോകത്ത് തുല്യം വയ്ക്കാനില്ലാത്ത വിധത്തിലുള്ള അനുധാവനത്തിൻ്റെ അപൂർവ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് പലതവണ നമ്മൾ കേട്ടതായിരിക്കും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകനാണ് മുത്തബിഉ സുന്ന, സുന്നത്തിന് ഇത്തിബാ ചെയ്യുന്ന വ്യക്തിയെന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തതിൽ ഒരു വീഴ്ചയും വരുത്താതെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു വ്യക്തി ചോദിച്ചു, ലാ നജിദു സ്വലാത്തസ് സഫരി ഫിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമ്മൾ യാത്രയിലുള്ള നമസ്കാരത്തെക്കുറിച്ച് പരാമർശം കാണുന്നില്ലല്ലോ. യാത്രയിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ലാ നജിദു സ്വലാത്തസ് സഫരി ഫിൽ ഖുർആൻ എന്ന് പറഞ്ഞപ്പോൾ ഫഖാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഇന്നല്ലാഹു അസ്സ വജൽ ബഅസ ഇലൈനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ നഅലമു ശൈഅൻ فإنما نفعل كما رأينا محمدا صلى الله عليه وسلم افعل. നമ്മൾ വഴികേടിലായിരുന്നു, ആ വഴികേടിൽ നിന്ന് നമ്മെ കരകയറ്റുവാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ചത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നതായി നാം ദർശിച്ചത് കണ്ടത്, നാം അപ്രകാരം പ്രവർത്തിക്കും. ഇതാണ് മറുപടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ രണ്ടറക്കാത്ത് നമസ്കരിക്കുന്നതായി നമ്മൾ കണ്ടു കേട്ടു, അത് അംഗീകരിക്കുന്നു, അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് പകരം ആര് എന്തു പറഞ്ഞാലും, അഥവാ ആ ഹദീസിന് വിരുദ്ധമായി ആര് എത്ര വലിയവർ എത്ര ഉറക്കെ പറഞ്ഞാലും ശരി, അത് വകവെക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ കൂടെ നിൽക്കുക. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മസ്അല, ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു. അദ്ദേഹം അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമത്തുആയിട്ടാണ് ഹജ്ജ് നിർവഹിച്ചത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തും. തമത്തുആയി എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും ഒരുപോലെ ഹറാം കെട്ടുകയും ഉംറ നിർവഹിച്ചതിന് ശേഷം തഹല്ലുലായി പിന്നീട് ഹജ്ജിന് ദുൽഹിജ്ജ 8-ന്റെ അന്ന് എഹ്റാം കെട്ടുകയും ചെയ്യുന്ന രീതി. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹജ്ജിനും പോകുന്നവർ ആ രീതിയാണ് അവലംബിക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമത്തുആയി ഹജ്ജ് നിർവഹിച്ചു എന്ന് ഒരു സഹാബി പറയുന്നു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു ആ സഹാബിക്ക് ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമത്തു ആയിട്ടാണ് ഹജ്ജും ഉംറയും കൂടി നിർവഹിച്ചു. ഇത് കേട്ടപ്പോൾ ചോദ്യം ചോദിച്ച വ്യക്തി അയാൾ പറഞ്ഞു, ഇങ്ങനെയല്ലല്ലോ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഒന്നും അഭിപ്രായം, നിങ്ങളീ പ്രകടിപ്പിച്ചതുപോലെയല്ല അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖൂലു ലക്കും ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. നിങ്ങൾ എന്നോട് പറയുന്നത് ഖാല ഫുലാൻ ഇബ്നു ഫുലാൻ ഇന്ന ഇന്ന വ്യക്തികൾ പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആരായിരുന്നാലും അത് വകവെച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഉത്തമരായ സഹാബത്ത് മെനക്കെട്ടിരുന്നില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രവാചകൻ്റെ സഹാബത്ത് ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. പ്രവാചകൻ്റെ സുന്നത്തുകൾ സ്വീകരിക്കുന്നതിൽ അവർ ഒരിക്കലും അമാന്തം കാണിച്ചിട്ടില്ല, ആരെയും ഭയപ്പെടുകയും ചെയ്തിട്ടില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് പ്രമാണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, സഹാബത്ത് അതിനെ സ്വീകരിച്ച രീതിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സുന്നത്തും ഖുർആനും അതിൻ്റെ മൻസിലത്തിൻ്റെ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ ആ ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പല നിലയിലാണ് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഖുർആനിലെ ഓരോ ആയത്തുകൾക്കും അതിൻ്റെ നേർക്കുനേരെ അർത്ഥത്തിൽ തന്നെ പ്രവാചകന്റെ വിശദീകരണം എന്ന ഒന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഖുർആനിനെ ഒന്നാകെ പ്രവാചകൻ വിശദീകരിച്ചത്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം പല വിശദീകരണങ്ങളും ഖുർആനിനെ പ്രവാചകൻ നൽകിയിട്ടുണ്ട്. കാരണം അത് വിശദീകരിക്കേണ്ട ബാധ്യത അല്ലാഹു പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വഅൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നുസ്ല ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വഅൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ്, നീ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നാം നിനക്ക് ദിക്ർ അവതരിപ്പിച്ചിരിക്കുന്നു. എന്ത് വിശദീകരിക്കണം? മാ നുസ്ല ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ഒന്ന് നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുവാനും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ വിശദീകരിക്കുന്നു. ആ വിശദീകരണം പല രീതിയിലുണ്ടാകാം. ഒന്ന്, ഫബയ്യനത് യഅനി ഫബയ്യന മാ അജ്മല മിൻ ഇബാദാത്തിൻ വഅഹ്കാമിൻ ഖദ് ഫറളല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന രീതി, അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ചില ഇബാദത്തുകൾ, ആ ഇബാദത്തുകളെക്കുറിച്ച് മുജുമലായി ചുരുക്കിയിട്ടാണ് പലപ്പോഴും അല്ലാഹു സംസാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഫസ്സറായി വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിക്കും. സല്ലു കമാ റഅയ്തു മുനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഖുദ്വ അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. അപ്പോൾ പ്രവാചകൻ നമസ്കരിച്ചു കാണിച്ചു കൊടുത്തു, പ്രവാചകൻ ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്തു, എന്നിട്ട് അപ്രകാരം നമസ്കരിക്കുവാൻ വേണ്ടി പറയുകയും ചെയ്തു. അപ്പോൾ ഖുർആനിൽ ചുരുക്കി പറഞ്ഞ കാര്യങ്ങളെ മുഫസ്സറായി വിശദീകരിച്ചുകൊണ്ട് പറയുക എന്നുള്ളത് സുന്നത്തിൻ്റെ ഒരു രീതിയാണ്. മറ്റൊന്ന്, വിശുദ്ധ ഖുർആൻ ആമായി പൊതുവായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഹദീസുകൾ ഖാസാക്കി പ്രത്യേകമാക്കി പറയും. ഉദാഹരണമായി, യുസീക്കും അല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ലിൽ ഉൻസയൈൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു വസീത്ത് ചെയ്യുന്നു. ലിദ്ദക്കരി മിസ്ലു ഹള്ലിൽ ഉൻസയൈൻ, രണ്ട് പെണ്ണിൻ്റെ ഓഹരി ഒരാണിന്. ഇത് ഫാദ ഹുക്മുൻ ആമുൻ ഫി വറാസത്തിൽ ഔലാദ് ആബാഅഹും വ ഉമ്മഹാത്തുഹും, മക്കൾ അനന്തരമെടുക്കുമ്പോൾ ഏത് സന്ദർഭത്തിലും ഇതാണ് ഇതിൻ്റെ വിധി. എന്നാൽ അമ്പിയാക്കന്മാരാണെങ്കിലോ, പ്രവാചകന്മാരാണെങ്കിൽ ആ പ്രവാചകന്മാരുടെ സ്വത്ത് അനന്തരമെടുക്കപ്പെടുകയും നഹ്നു മഅശറുൽ അംബിയ ലാ നൂറസ് മാ തറക്ന സദഖ, ലാ നൂറസ്, ഞങ്ങൾ അനന്തരമെടുക്കപ്പെടുകയില്ല, മാ തറക്നാഹു സദഖ, നാം വിട്ടുകളഞ്ഞ ഒന്ന് അത് സദഖയാണ്. ആളുകൾക്കുള്ള ദാനധർമ്മത്തിനു വേണ്ടി സദഖയായി അല്ലെങ്കിൽ ബൈത്തുൽ മാലിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നിസാഇൽ പറഞ്ഞതുപോലെ, യുസീക്കും അല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ലിൽ ഉൻസയൈൻ എന്ന ഉമൂം ആമായ കാര്യത്തെ ഈ ഹദീസ് കൊണ്ട് പണ്ഡിതന്മാർ ഖാസാക്കി മാറ്റുകയാണ്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം, നഹ്നു മഅശറുൽ അംബിയ, ഞങ്ങൾ പ്രവാചകന്മാർ അനന്തരമെടുക്കപ്പെടുകയില്ല, ഞങ്ങൾ എന്തൊരു കാര്യം വിട്ടേച്ചു പോകുന്നുവോ അത് സദഖയാണ്, പൊതു സ്വത്താണ്, നബി സല്ലല്ലാഹു സമൂഹത്തിനുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാകുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഖൈദ് വെക്കാതെ ഒരു ഉപാധിയുമില്ലാതെ പറഞ്ഞ കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപാധി വെച്ചിട്ടുണ്ട്. ഉദാഹരണം, വസ്സാരിഖ് വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ, അവരുടെ രണ്ടുപേരുടെയും കൈകൾ നിങ്ങൾ ഛേദിച്ചുകൊള്ളുക, കള്ളനും അതുപോലെ തന്നെ കളവ് നടത്തിയ സ്ത്രീയും ആണെങ്കിൽ. ഇവിടെ ഈ ആയത്തിൽ ഫഖ്തഉ ഐദിയഹുമ, നിങ്ങൾ അവരുടെ കരങ്ങൾ ഛേദിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദം ഐദിയഹുമ, അവരുടെ രണ്ട് കരങ്ങളും എന്നതാണ്. എന്നാൽ രണ്ട് കരങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ കാൽക്കുഴ മുതലുണ്ടാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമം അങ്ങനെയല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടും ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ വിശുദ്ധ ഖുർആനിന് എങ്ങനെയാണ് വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ഒരു ഖൗല ഇവിടെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞ വാചകത്തിൽ കാണാം, വമാ സന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ ലൈസ ലില്ലാഹി ഫീ ഹുക്കും ഫബി ഹുക്മില്ലാഹി സന്നഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വിശുദ്ധ ഖുർആനിൻ്റെ പല നിലക്കുമുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതാക്കി പറഞ്ഞത് വലുതാക്കി പറയും, വലുതാക്കിയത് ചെറുതാക്കി, വിശദീകരിച്ചത് കൂടുതൽ വിശദീകരണമുണ്ടാകും, പ്രാക്ടിക്കലായി പ്രവാചകൻ കാണിച്ചു തരും, ഇതെല്ലാമുണ്ട്. മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, അദ്ദേഹത്തിൻ്റെ ഏലാമുൽ മുഅഖ്ഖീൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടി അവസാനമായി ഇന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹം പറഞ്ഞു, ഫമാ കാന മിൻ ഹസാഇദൻ അലൽ ഖുർആൻ ഫഹുവ തശ്രീഉ മുബ്തദ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തജിബു തഅതു ഫീഹി. ഖുർആനേക്കാൾ അധികമായി പ്രവാചകൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. വലാ തഹല്ലു മഅസിയതഹു, റസൂലുള്ളാനെ ധിക്കരിക്കാൻ പാടില്ല. വലൈസ ഹാദ തഖദീമൻ അലാ കിതാബില്ല, അല്ലാഹുവിൻ്റെ കിതാബിന് മുൻകടക്കല്ല ഇത്. ബൽ ഇംതിസാലു ലിമാ അമറ അല്ലാഹു ബിഹി മിൻ തഅത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാൻ അനുസരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞതിൻ്റെ ഭാഗം തന്നെയാണ്. വലൗ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുതാഉ ഫി ഹാദൽ ഖിസ്മി ലം യകുൻ ലിതാഅതിഹി മഅന. പ്രവാചകൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഖുർആനിലുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കും, അല്ലാത്ത നമ്മൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ താഅത്തിന് വേറൊരു അർത്ഥവും ഉണ്ടാവുകയില്ല. വലൗ കാന റസൂലുള്ളാഹി ലാ യുതാഉ ഫി ഹാദൽ ഖിസ്മി ലം യകുൻ ലിതാഅതിഹി മഅന വസഖതത് താഅതുഹു വൽ മുഖ്തസ്സു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി നമ്മൾ നൽകേണ്ട താഅത്ത് നഷ്ടപ്പെട്ടു പോകും. വ ഇന്നഹു ഇദാ ലം തജിബ് താഅതുഹു ഇല്ലാ ഫീ മവാഫഖൽ ഖുർആൻ, ഖുർആനോട് യോജിച്ചത് മാത്രം നമ്മൾ സ്വീകരിക്കുന്നു, അത് മാത്രമേ നമ്മൾ റസൂലുള്ളാഹിനോട് താഅത്ത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, ലാ ഫീമാ സാദ അലൈഹി ലം യകുല്ലഹു താഅത്തുൻ ഖാസത്തുൻ തഖ്തസ്സു ബിഹി, ഖുർആനോട് യോജിക്കുന്നത് മാത്രം സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവത് അവശേഷിക്കുകയുള്ളൂ. മാത്രമല്ല അത് തന്നെയും അത് റസൂലുള്ളാഹിക്കുള്ള അനുസരണമായി തീരുകയില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മയ്യുത്തിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ്റെ ഏത് കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അള്ളാഹുവിൻ്റെ കിതാബിനോട് യോജിക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ ഖുർആൻ്റെ വിശദീകരണങ്ങളായിരിക്കും, അതല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ഖുർആൻ പരാമർശിക്കപ്പെടാത്ത കാര്യങ്ങളായിരിക്കും, അതല്ലാത്തതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഇരു ലോകത്തുമുള്ള വിജയത്തിന് വേണ്ടിയാണ് പ്രവാചകൻ്റെ ഹദീസുകൾ നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അവൻ്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാം നമ്മൾ കേട്ടല്ലോ. ഇപ്പോൾ വളരെ ഗഹനമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലും അതോടൊപ്പം ഇന്നും നമ്മൾ കേട്ടത്. ഹദീസ് ഒരു പഠനം, ഈ ഹദീസുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ടത്, അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. കേട്ട ഭാഗം
1: മനസ്സിലാക്കാനും അതോടൊപ്പം അതിനെ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനായ അബ്ദുൽ മലിക് സലഫിയെപ്പോലുള്ള ഇത് ഇതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർക്ക് അറിവും വിജ്ഞാനവും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: ആമീൻ. റേഡിയോ വൈബ്സിന്റെ അവസാനത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സ്നേഹക്കൂട്, കുടുംബാംഗങ്ങളിൽ കുളിർത്തന്നലായി എന്ന് നമ്മൾ പറയുന്ന ആ സ്നേഹക്കൂടിൽ ഇന്ന് കുറച്ചുകൂടിയും ഇംപ്രസീവ് ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. വീടകത്തെ വേദനകൾ, ഇണങ്ങാത്ത ദാമ്പത്യങ്ങൾ, ഇത് ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്നേഹക്കൂടിൽ പീസ് റേഡിയോ സിഒ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി എന്നിവർ ചേരുന്നു. സ്നേഹക്കൂട് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് സ്നേഹക്കൂടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കാതോർക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ ഇടവേളക്കു ശേഷം നമ്മൾ സ്നേഹക്കൂടിന്റെ ഒരു ലൈവ് ഡിസ്കഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വീടകത്തെ വേദനകൾ എന്ന തുടർ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു. ഇണയുടെ കൂടെ തുണയായി ജീവിക്കുമ്പോൾ ജീവിതത്തിലെ മധുര നിമിഷങ്ങൾ മാത്രം പ്രതീക്ഷിച്ചെത്തിയവർ തോരാത്ത കണ്ണീരുമായി വീടകങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ അവിടെ തന്നെ തുടരുന്നതിൻ്റെ പ്രേരകങ്ങൾ ഒന്നുകിൽ മക്കളോ അല്ലെങ്കിൽ തിരിച്ചെത്തുന്ന വീട്ടിലെ ഇനിയും വിവാഹം കഴിക്കാനിരിക്കുന്ന അനിയത്തിമാരോ അല്ലെങ്കിൽ ഹൃദയം പാതി പണിമുടക്കിയ മാതാപിതാക്കളോ ഒക്കെ അവരുടെ കണ്ണീരിന് കാരണമാകേണ്ട എന്ന നിലക്കാണ്. ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന കുറേ സഹോദരിമാർ അവരുടെ ജീവിത ദുഃഖങ്ങൾ പങ്കുവച്ചതാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു മേഖല ഒരു സഹോദരി ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു സഹോദരിയുടെ പരിവേദനമാണ്. കഴിഞ്ഞ കുറേ ചെറിയൊരു ഇടവേളക്ക് മുമ്പ് നമ്മൾ വീടകങ്ങളിലെ ദുഃഖങ്ങൾ എന്ന ഒരു പരമ്പരയായിരുന്നു ചെയ്തിരുന്നത്. അതിലും ഇതേപോലെ ഒരുപാട് ആളുകൾ അവരുടെ മനോവേദനകൾ പങ്കുവച്ചതായിരുന്നു നമ്മൾ ചോദ്യങ്ങളായി ഉന്നയിച്ചത്. ഇവിടെ ഈയൊരു സഹോദരി ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. അവരുടെ ഭർത്താവും അവരും തമ്മിലുള്ള പ്രശ്നമാണ്. അദ്ദേഹം തീരെ സംസാരിക്കുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. ആദ്യമൊക്കെ വിചാരിച്ചു ഇത് റെഡിയായി വരുമെന്ന്. കല്യാണം കഴിഞ്ഞ് 11 വർഷമായി. ഇതുവരെയും അതിനൊരു മാറ്റം വന്നതായി കണ്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എല്ലാം സഹിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒഴിവുള്ള വെള്ളിയാഴ്ച, പ്രവാസികളാണ് അവർ, ഒഴിവുള്ള വെള്ളിയാഴ്ച പോലും വീട്ടിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സംസാരിക്കാൻ കിട്ടുന്നില്ല. സ്നേഹമുണ്ട് എന്നെനിക്കറിയാം, പക്ഷെ അദ്ദേഹത്തിനത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് കാരണം ഞാൻ വളരെ വലിയ ടെൻഷനാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എൻ്റെ സങ്കല്പത്തിലെ ഭർത്താവ് ഫ്രീയായി എന്നോട് തമാശ പറയുന്ന, എൻ്റെ കൂടെ കളിച്ചിരിയിൽ ഏർപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ മക്കളാണെങ്കിൽ ബാപ്പ തീരെ സംസാരിക്കാത്ത ഒരാളാണ്, എന്താ ഇങ്ങനെയെന്നൊക്കെ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഈ ഒരു സഹോദരി അനുഭവിക്കുന്നുണ്ട്. ഇവരുടെ വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നു എന്നുകൂടി ഇതോടൊപ്പം അവർ ചേർത്തെഴുതിയിട്ടുണ്ട്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അങ്ങനെ ചോദ്യം ആദ്യം മുതൽ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോരുമ്പോഴാണ് കുറച്ചും കൂടി വിശദീകരണങ്ങൾ ആവശ്യമാണ് എന്നിങ്ങനെ തോന്നിയപ്പോഴാണ് അതിൽ മറ്റ് രണ്ട് പരാമർശങ്ങൾ അവസാനം കണ്ടത്. ഒന്ന്, മക്കൾക്കും ഇതേ അവസ്ഥ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അയാളുടെ ഒരു പ്രകൃതിയാണ്. അത് നമുക്ക് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥയും സാഹചര്യമൊക്കെ നേരിട്ട് സംസാരിച്ച് കൊണ്ട് മാത്രമേ നമുക്കത് പൂർണ്ണമായി പറയാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട സ്ഥിതിക്ക് നമുക്കിതിലൊരു വലിയൊരു വൈരുദ്ധ്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹത്തിന് മുമ്പ് അവർക്ക് പരിചയമുണ്ട് എന്നാണല്ലോ ഒരു പ്രേമവിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിവാഹത്തിന് മുമ്പ്, പല ആളുകളും പറയും വിവാഹത്തിന് മുമ്പുള്ള പരിചയം നല്ലതല്ലേ, എന്നാൽ പിന്നെ പിന്നീടുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ലേ, ഒരു അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ നേരെ ചെന്ന് അറിയാത്തൊരാളുടെ അടുക്കൽ ചെന്ന് പെടുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൂടെ ഇതിലുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പ് പരിചയമുണ്ടായിട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു വിവാഹം നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കുറച്ചും കൂടിയൊക്കെ എന്തായിരുന്നാലും മെച്ചപ്പെടുത്തിയെടുക്കാൻ എന്തു ചെയ്യും, കഴിയും. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അയാളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ദുശ്ശീലങ്ങൾ അല്ലെങ്കിൽ എന്താണ് പെരുമാറ്റ ദൂഷ്യങ്ങൾ, ഭയങ്കരമായ ദേഷ്യം, കോപം, അക്രമം, ഇങ്ങനെയൊക്കെ സഹിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദരിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നില്ല, സ്നേഹം അനുഭവിക്കുന്നില്ല എന്നുള്ള വിവാഹത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. കാരണം വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ സാക്ഷാത്കരിക്കാതെ പോവുകയാണ്. കാരണം ഈ അടുത്ത സമയത്ത് മാനസികമായ ഡിപ്രഷൻ ഉണ്ടായ ഒരു സഹോദരിയെ കൊണ്ട് മക്കളെല്ലാവരും കൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഭർത്താവ് ഇതേപോലെ സംസാരിക്കാത്തൊരു പ്രകൃതിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊരാളില്ല. അതുകൊണ്ടാണ് അവർ ശരിക്കും എന്തായത്, ഒരു വിഷാദ രോഗത്തിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്, ലിതസ്കുനു ഇലേഹ എന്നാണല്ലോ. നമ്മൾക്ക് പരസ്പരമുള്ള സ്നേഹ കൈമാറ്റങ്ങൾ തന്നെയാണ്, അത് സംസാരത്തിലൂടെ തന്നെയാണ് നടക്കുക ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ എന്തു ചെയ്യുക, സ്വാഭാവികമായും എന്തെങ്കിലും നിലക്ക് ചില ഇവരെ ഇദ്ദേഹത്തെ മനസ്സിലാക്കി ചില കാര്യങ്ങളിൽ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമോ, ചില പരിശീലനങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നേ ഇപ്പം ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം 8-10 വർഷമായി കുട്ടികളൊക്കെ ആയ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്തായിരുന്നാലും ഒരു ചെറിയ പ്രതീക്ഷ, നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു വ്യക്തിയോട് പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നമ്മുടെ ഈ സഹോദരിയുടെ പെരുമാറ്റത്തെയും മെച്ചപ്പെടുത്തിയെടുക്കാനും കുട്ടികൾക്കും അവർക്കും അദ്ദേഹത്തിന് സ്നേഹം അനുഭവിക്കാവുന്ന ചില അവസ്ഥകൾ അദ്ദേഹത്തിൽ ഉണ്ടാക്കി തീർക്കാനും കഴിയുമോ എന്നൊരു പരിശ്രമത്തിന് എന്തായിരുന്നാലും ഇതിൽ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്നൊരു ഇടപെടൽ ആരെങ്കിലും പിന്നെ നടത്തിയാൽ ഒരു പക്ഷേ ഇതിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ ഇവരെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇവരിത്രയും കാലം നീട്ടിക്കൊണ്ടുപോയ സ്ഥിതിക്കാണ്. തുടക്കത്തിൽ അവർക്ക് മനസ്സിലായ സമയത്ത് അവരൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കത് പറ്റും. ഇപ്പോൾ ഈ മക്കളൊക്കെ ആയതിന് ശേഷം ആകുമ്പോൾ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിലുണ്ട്. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് അവർ ഈ സഹിച്ച് ജീവിക്കുകയാണ് കുറേ കാര്യങ്ങൾ. കുറച്ചത് മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും രണ്ടാളെക്കുറിച്ചും പഠിച്ച് മക്കളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ മാറ്റം വരുത്താനും സ്നേഹം കഴിയുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനും അങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമത്തിന് അവസരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: അപ്പോൾ ഈ സഹോദരി ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമാണോ അല്ലേ എന്നത് തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗം എന്നാണ് ഇവിടെ അരിസുമലി പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രകൃതമാണെങ്കിൽ അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നായിരിക്കും കൂടുതലായി.
4: അത് നമുക്കെന്ന് വെച്ചാൽ കുറച്ച് ഒരു പ്രകൃതത്തിലാണെങ്കിലും ഏതൊരു കഴിവുകേടുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില വിദഗ്ധമായ ഉപദേശങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും കുറച്ച് മെച്ചപ്പെടുത്താൻ പറ്റും. പൂർണ്ണമായും ശരിയായില്ലെങ്കിലും കുറച്ച് മെച്ചപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് സംസാരിക്കാത്ത ഒരാളാണെങ്കിലും കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലും ചില ഗിഫ്റ്റുകൾ നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതേപോലെ തന്നെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു നല്ല കേൾവിക്കാരനാകാൻ അദ്ദേഹത്തെ നമുക്ക് പരിശീലിപ്പിക്കാം. അപ്പോഴും പറയുന്ന ആൾക്കൊരു സന്തോഷം അതിൽ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് ഡേറ്റുകൾ, ഇപ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ സെക്കൻഡ് സൺഡേ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഫാമിലികളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറയാം. അതല്ലേ പോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കുക, ആ വായിക്കുന്നതിലൊരു ഡിസ്കഷൻ വെക്കുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. അതായത് വളരെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരാളെ എന്ത് ചെയ്യാണ് ചില പിന്നെ നിർദ്ദേശങ്ങളും ചില പരിശീലനങ്ങളും കൊടുത്ത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു കഴിവ് കുറഞ്ഞ ആളാണെങ്കിലും ആ കഴിവ് വൈദഗ്ധ്യത്തോടുകൂടെ ഇടപെടുമ്പോൾ അതിനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് ഈ കേസിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ പരിധി വരെ.
3: തീർച്ചയായും അതോടൊപ്പം പ്രണയം തലക്ക് പിടിച്ച അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വഴിയിൽ പോകുന്ന ആളുകൾക്ക് ഇതിൽ വലിയൊരു വെളിച്ചമുണ്ട്. 10-11 വർഷമായി ആ സഹോദരി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെ അവർ തിരിച്ചറിയണം നമുക്ക് പറയാം. എന്തായാലും ദമ്പതിമാരോടൊന്നിച്ച് ഒരു വാചകം നമ്മൾ പറയുന്നു, വലക്കും ഫീഹാമാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാമാ തദ്ദഉൂൻ. പൂർണ്ണത എന്നത് തീർച്ചയായും സ്വർഗത്തിലേ നമുക്കുണ്ടാവുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഈ സഹോദരിയോട് ഒരു വാചകമായി ഉണർത്താനുള്ളത്. സമാനമായൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത് ഇങ്ങനെയാണ്, ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്, ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നേ ഉള്ളൂ, നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ജോലി വേറെ സ്ഥലത്തായിരുന്നു, 1-2 ആഴ്ചകൾ കൂടുമ്പോൾ ഒരുമിച്ച് നിൽക്കും, ഞങ്ങളുടെ റിലേഷൻ അധികവും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയായിരുന്നു പോയത്, ഇപ്പോൾ വിട്ടു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സ്നേഹം പ്രകടമാകുന്നതും, കുട്ടിക്ക് 2 വയസ്സാകുന്നേ ഉള്ളൂ, ഞങ്ങൾ കൂടുതൽ ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ അടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്ക് പോൺ സൈറ്റ് കാണുന്ന ഒരാളായിരുന്നു എന്നാണ്. എൻ്റെ ഭർത്താവ്, ഇനി ഞാൻ എനിക്ക് അറിയുമെന്നത് എൻ്റെ ഭർത്താവിനറിയില്ല, അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ കഴിയുക എന്നതാണ് എനിക്ക് ആവശ്യം. നല്ല ദീനീബോധമുള്ള ഒരാളാണ്, തെറ്റ് തിരുത്താനുള്ള വഴി ഒരുക്കിക്കൊടുത്താൽ തീർച്ചയായും തെറ്റ് ബോധ്യപ്പെട്ട് തോപ് ചെയ്ത് മടങ്ങുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇൻഷാല്ലാ, ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഭർത്താവ് അറിയാതെ തിരുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ കടം വിടാനാണ് ഗൾഫിൽ ജോലി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ചാൻസ് കിട്ടിയാൽ എന്നെയും കുട്ടിയെയും കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഒരു സഹോദരി ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്.
4: വിവാഹത്തിന് മുമ്പ് എന്തായിരുന്നാലും പ്രായപൂർത്തിയും അതേപോലെ തന്നെ സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവേ പുരുഷന്മാരിൽ ഒരു നല്ല മതപരമായ ജീവിത സാഹചര്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക വൈകൃതങ്ങൾക്കുള്ള സാധ്യതകൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന ശീലങ്ങളാണ് പൊതുവേ പോൺ സൈറ്റുകൾ കാണുക, അതേപോലെ തന്നെ ഹോമോസെക്സ്, സ്വവർഗരതി ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അപൂർവമായി ചില പുരുഷന്മാരിൽ എന്ത് ചെയ്യും, കാണും. അത് വിവാഹശേഷം ഭാര്യമാരത് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ സത്യത്തിൽ വിവാഹത്തോടുകൂടെ പരിഹരിക്കാവുന്നതാണ് എല്ലാ ലൈംഗിക വൈകൃതങ്ങളും. എന്തും ഉണ്ടെങ്കിലും അത് വിവാഹത്തോടെ പരിഹരിക്കും. പക്ഷെ ചില ആളുകൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ വിവാഹത്തോടെ പൂർണ്ണമായ ഒരു പിന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ശാരീരിക മാനസിക ബന്ധത്തിലേക്ക് കടക്കാതെ തങ്ങളുടെ പഴയ കാലത്തിലെ ദുശ്ശീലങ്ങൾ അങ്ങനെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വിവാഹിതൻ എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇവിടെ സഹോദരി വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യത്തിൽ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം നേർക്കുനേരെ ഇപ്പോൾ നിങ്ങളൊരു പോൺ സൈറ്റ് കാണുന്ന ആളാണെന്ന് പറയുമ്പോൾ താൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, തന്നെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും മോശപ്പെട്ടൊരു കാര്യം സൂചിപ്പിക്കുന്നതോടുകൂടെ അത് അവരുടെ ആ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സംഗതി ആകുന്നത് കൊണ്ട് ഞാനതെങ്ങനെ പറയാതെ പരിഹരിക്കും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ചപ്പാട്. അപ്പം മിക്കവാറും ദമ്പതികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സാധാരണ ചില പുരുഷന്മാരുണ്ട്, നമുക്ക് ചില സംശയ രോഗങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, നീ എങ്ങോട്ടാ നോക്കണത്, നീ അവിടെ എന്താ നോക്കണത്, നിൻ്റെ ഫോണിലെന്താ എന്നിങ്ങനെ ഭാര്യമാരോട് ചോദിച്ചിട്ട് അവരിൽ എന്തോ ഒരു അവിഹിതങ്ങളും അതേപോലെ തെറ്റും സംഭവിക്കുന്നുണ്ടെന്ന് നിരന്തരം പറയുമ്പോൾ അവൾക്ക് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, തിരിച്ചു നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ അർത്ഥം അവരിലെന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളോ ഇങ്ങനത്തെ സ്വകാര്യ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തണ്ട എന്ന് ഒരിക്കലും അതിന് അർത്ഥമില്ല. പക്ഷെ അത് തിരുത്തേണ്ടത് ഈ സഹോദരി ചിന്തിച്ചതുപോലെ തന്നെ അല്ലാതെ തിരുത്താൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന്, പിന്നെ ഒരു പടച്ചോനെ കുറിച്ചുള്ള ഒരു പേടിയും അതേപോലെ തന്നെ ഭക്തിയും ഒക്കെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ എല്ലാ തെറ്റുകളിൽ നിന്നും പിൻവാങ്ങുന്നത്. എത്രയോ ജീവിത സമയങ്ങളിൽ വളരെ എല്ലാ അധാർമികതകളിലും ജീവിച്ച ആളുകൾ എവിടുന്നെങ്കിലൊക്കെ ഒരു ദീനിയായ ഉപദേശം വരെ കേൾക്കുമ്പോൾ ഇവിടെ ടോട്ടൽ മാറുകയാണല്ലോ. അയാളുടെ ലഹരി, അതേപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ, സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ എല്ലാം കംപ്ലീറ്റ് ശരിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ദീനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതെന്താണ് ഒരു ടോട്ടൽ പരിഹാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നല്ലത് നമ്മൾ നമ്മുടെ ഭർത്താവിനോട് എന്ത് ചെയ്യുക, എപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തെ സംശുദ്ധമാക്കാൻ കിട്ടുന്ന ചില മോട്ടിവേഷൻ, ചില പ്രചോദനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രചോദനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ചെറിയ തെറ്റുകൾക്ക് പോലും സംഭവിച്ചേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഈമാനികമായ മാറ്റം, ആ മാറ്റം എന്ത് ചെയ്യും, എല്ലാ തെറ്റുകളെയും നിരാകരിക്കുന്ന പോലെ ഈ തെറ്റുകളെയും നിരാകരിക്കാൻ തയ്യാറാവും. രണ്ടാമത് ഒരു സഹോദരി സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം, അവരാണല്ലോ ഭർത്താവിൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും അതേപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ആള് ഭാര്യയാണ്. അപ്പം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയിലേക്ക് പോകാൻ കഴിയാത്ത വിധം സെക്സിൽ, ലൈംഗികതയിൽ എന്ത് ചെയ്യുക, തന്നിൽ കേന്ദ്രീകരിക്കുവാനുള്ള നിരന്തരമായ സംസാരങ്ങളും പ്രചോദനങ്ങളും പ്രേരണകളും നൽകി മറ്റൊന്ന് ചിന്തിക്കാൻ ഇടവരാത്ത വിധത്തിൽ എന്ത് ചെയ്യാം, അയാളെ കൂടെ നിന്നുകൊടുക്കുക. അതൊരു വലിയൊരു സംഭവമാണ്. സാധാരണ ഈ അവിഹിത ബന്ധങ്ങൾ കാണുന്ന രൂപത്തിലുള്ള ഇടപെടലുകളും സ്നേഹ കൈമാറ്റങ്ങളും പിന്നെ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും സത്യത്തിൽ വിവാഹത്തിൽ എന്ത് ചെയ്യുന്നില്ല, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബോധപൂർവം ഈ സഹോദരിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള എല്ലാ ഏതൊരു സ്ത്രീയെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന എല്ലാ സന്തോഷവും സംതൃപ്തിയും ആസ്വാദനമൊക്കെ എന്ത് ചെയ്യും, ഭാര്യയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. അപ്പം അത് തന്നിൽ കേന്ദ്രീകരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ എന്തു ചെയ്യണം, പ്രചോദിപ്പിച്ചും അത്തരം സംസാരങ്ങൾ സ്വകാര്യ സംസാരിച്ചും പ്രേരിപ്പിച്ചും എന്തു ചെയ്യുക, കൂടെ നിൽക്കുക. അതേപോലെ ഈമാനികമായ പൊതുവായ എന്തു ചെയ്യുക, ഒരു പ്രേരണ ഉണ്ടാക്കാൻ നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതനുസരിച്ച് തെറ്റുകളിൽ നിന്ന് അയാൾ പിൻവാങ്ങും. തന്നിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അന്യചിന്തകളിൽ നിന്ത്യും അദ്ദേഹം വേറിട്ട് പോകും. വേണമെങ്കിൽ ഇത്രത്തോളം പറയാം, ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, നിങ്ങൾ എൻ്റെ ഭർത്താവാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട എൻ്റെ ശരീരവും എൻ്റെ മനസ്സും മറ്റൊരാൾക്ക് ഒരിക്കലും പോവരുത് എന്ന കണിശത എനിക്കുണ്ട്. അതിന് ഞാൻ എന്തു ചെയ്യും, നല്ല ഡ്രസ്സും പരമാവധി സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ അത് അദ്ദേഹം കൂടെ സൂക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു മറുവശത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടെ അത് സഹായകമാകും. ഇത്തരം ചില വഴികളെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിട്ടും മാറ്റങ്ങളില്ലെങ്കിൽ എന്തു ചെയ്യണം, അടുത്ത പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാനിങ്ങനെ എനിക്ക് കൃത്യമായിട്ട് തന്നെ എൻ്റെ മനസ്സിലൊരു ധാരണയാണ് എന്ന് പറഞ്ഞ അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പറയുകയും അതിന് പിൻവാങ്ങണമെന്ന് പ്രത്യക്ഷമായി പറയേണ്ട ഒരു ഘട്ടം വരും. പക്ഷേ ആദ്യ ഘട്ടത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് മാറ്റമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു.
3: നേരിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ആദ്യം കടക്കേണ്ടതില്ല എന്നും, എന്നാൽ നമ്മൾ ചെയ്യാവുന്ന കുറച്ച് സമയമെടുത്ത് ചെയ്യാവുന്ന ധാരണകൾ വഴി അദ്ദേഹത്തെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുമുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഇത്തരം കാര്യങ്ങൾ തലക്ക് പിടിക്കുമ്പോൾ കുറച്ച് സമയമെടുത്തേ അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യത്തോടെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം. ഇവിടെ തികച്ചും സന്ദർഭത്തോട് ചേരുന്ന മറ്റൊരു മേഖലയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ജീവിതത്തിൽ ചിട്ടയില്ലാത്ത ഭർത്താവിനോട് മതപരമായ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ എനിക്ക് ഹറാമും ഹലാലും പറയൽ മാത്രമേ ഉള്ളൂ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അത് പറയുന്നതോടെ എനിക്കൊന്നും പറയാൻ കഴിയാതെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെട്ടു പോകുന്നു എന്നാണ് ഒരു സഹോദരി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജുകൾ, ഇപ്പോൾ ഇവർ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാവാണെന്നും പീസ് റേഡിയോയാണ് എൻ്റെ ജീവിതത്തെ സമഗ്രമായി മാറ്റിയതെന്നൊക്കെ ഡീറ്റെയിലായി ഈ ചോദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടായി, ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗം ഭർത്താവിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണിത്. അപ്പം ഇങ്ങനെ തെറ്റുകാരായ ഭർത്താക്കന്മാരെ കറക്റ്റ് ചെയ്യുന്ന ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട മേഖലകളും സൂക്ഷിക്കേണ്ട കാര്യങ്ങളും കൂടി തീർച്ചയായും ഈ ഒരു ചർച്ചയുടെ ഭാഗമായി വരേണ്ടതാണ് എന്ന് തോന്നുന്നു.
4: വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, ധാരാളം ആളുകൾ അന്വേഷിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. ഇതിലെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യതയുള്ള ഒരാളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആൾ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ ഇടപെട്ടിട്ട് നീ എന്താ ഇങ്ങനെ, നിനക്കൊന്നും കൂടി ശരിയായിക്കൂടെ എന്ന് വേറൊരാൾ ഇവരോട് ചോദിക്കുന്നൊരു സാഹചര്യം ചിലപ്പോൾ നിലവിലുണ്ടാവില്ല. കാരണം അവർ മനസ്സിലാക്കിയതനുസരിച്ച് അവരുടെ നമസ്കാരത്തിലും അവരുടെ ജീവിത ചിട്ടകളിലും വേഷങ്ങളിലും എല്ലാം അവർ പെർഫെക്റ്റായിട്ട് പോകുന്നത് കൊണ്ട് അവരുടെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ എന്താ നിന്റെ ഡ്രസ്സ് ഇങ്ങനെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്, ഇവർക്കിത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇവരുടെ ഇതേ മാനസികാവസ്ഥ ഭർത്താവിന് വരുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് വരുമ്പോൾ മാത്രമേ അവരിൽ എന്തുണ്ടാവുള്ളൂ, ഇതേ ഗുണങ്ങളും മാറ്റങ്ങളും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ പിന്നെ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബോധ്യതയില്ലാത്ത, അദ്ദേഹത്തിന് ഗൗരവബോധമില്ലാത്ത ഒരു വിഷയം, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളെ നമ്മൾ മനസ്സിലാക്കിയ ഒരു ആശയമനുസരിച്ച് ആദർശമനുസരിച്ചുകൊണ്ട് ഭക്തി അനുസരിച്ചുകൊണ്ട് അത് അയാളിൽ പ്രകടമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവില്ല. അദ്ദേഹം അതിന് സീരിയസ്നെസ് അറിയാത്തൊരാളാണ്. അപ്പം അദ്ദേഹത്തിന് എന്തായിട്ട് തോന്നുള്ളൂ, ജീവിക്കാനൊരു സ്വൈരം തരൂല, എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു തലത്തിലേക്കാണ് അദ്ദേഹം എത്തുക. കാരണം ഉൾക്കൊള്ളാത്ത ഒരു പ്രവർത്തനം, തൻ്റെ മനസ്സ് സ്വീകരിക്കാത്ത ഒരു കാര്യത്തെ ത്തിന് വേണ്ടി മറ്റൊരാൾ നിർബന്ധിക്കുമ്പോൾ എന്തു ചെയ്യും, സ്വാഭാവികമായിട്ട് അതൊരു ശല്യമായിട്ട് മാത്രം വിചാരിക്കാനേ അയാൾക്ക് പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ സംബന്ധിച്ചെന്ന് വെച്ചാൽ അയാൾ ദീനിലേക്ക് വരണം, അയാൾ ദീനിയായിട്ട് റെഡിയായി വരണം എന്നുള്ള ആഗ്രഹം നമുക്കുള്ളത് കൊണ്ടെന്താ വെച്ചാൽ, നമ്മൾ ഇന്നിന്ന വിഷയങ്ങൾ, നിങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ടി വി കണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ യൂട്യൂബിൽ സിനിമ കാണുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്തു ചെയ്യുക, ദീനയായ നിലക്ക് ഒരു കണിശമായ ജീവിതം നമ്മൾ ജീവിക്കണം. കാരണം നമ്മുടെ മക്കളൊക്കെ വലുതായി വരികയാണ്, അവർക്ക് നല്ലൊരു മാതൃക നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വീടും കാര്യമൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താം എന്ന് പറഞ്ഞ് നമ്മൾ എന്തു ചെയ്യുക, നമസ്കാരത്തിലും നമ്മൾ ദീനീയ കാര്യങ്ങൾ കേൾക്കുന്നതിലും പഠിക്കുന്നതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ ചെയ്യുന്ന, അതേപോലെ തന്നെ കുട്ടികളെയും കൂടിയും കൂട്ടി ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തു ചെയ്യും, ഭർത്താവും കൂടി ഇൻവോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. റേഡിയോയിലൊക്കെ ഉള്ള കോഴ്സുകൾ നമ്മൾ ഒന്നിച്ച് ചേരുക, എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ആൻസർ ചെയ്യുക, അതിൻ്റെ ആൻസർ എന്താണെന്ന് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യാം. അങ്ങനെ എന്തു ചെയ്യും, ക്രമേണ നമ്മൾ ആ ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും, അയാളിൽ മാറ്റങ്ങളുണ്ടായി തുടങ്ങുന്ന നമ്മൾ മനസ്സിലാകുന്നത്. നേരെ മറിച്ച് ഇങ്ങനെയല്ലാത്തൊരു ശ്രമത്തിൽ അദ്ദേഹം എന്ത് ചെയ്താലും അതെന്താ അങ്ങനെ ഇതെന്തങ്ങനെ എന്നിങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കുകളെ അവർ മുഖവിലേക്ക് എടുക്കില്ല, നമ്മൾ പറയുന്നത് അവർ സീരിയസ് ആയിട്ട് കാണൂല. എപ്പോഴും നമ്മൾ പറയാൻ തുടങ്ങുമ്പോഴേക്കിനെ ആ തുടങ്ങി തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ നമ്മളാകെ മനസ്സ് ചത്ത്, ഇനി ഇന്നെക്കൊണ്ട് കഴിയില്ല, ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ള നിലക്കുള്ള ഒരു മാനസിക നിരാശയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ആദ്യം ഈ സഹോദരി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ അതെങ്ങനെ ഇതെന്തെങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം നമ്മളൊന്ന് നിർത്തുക. അപ്പോൾ തന്നെ അയാൾ ചിന്തിക്കുക, എന്തപ്പോൾ ഒന്നും പറയാത്തത്, എന്തപ്പോൾ ഒന്നും സംസാരിക്കാത്തത്, എന്തപ്പോൾ ഒന്നിനെ പറ്റിയും ഉപദേശിക്കാത്തത് എന്നിങ്ങനെ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളിലേക്ക് കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുക, കുട്ടികളെക്കൊന്ന് ശരിയാക്കി എടുക്കുന്നതിൻ്റെ ഭാഗം പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ പ്രസക്തി പറഞ്ഞ് അങ്ങനെ ക്രമേണ എന്ത് ചെയ്യുക, ദീനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും മാനസിക മാറ്റമുണ്ടാകും. കാരണം ഏജാവും തോറും ആളുകൾ മാറി ചിന്തിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ദീനിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ഇനി അതല്ല, ആ ഒരു സ്റ്റെപ്പ് പരാജയപ്പെടുകയാണെങ്കിൽ ദീനിയായ നിലക്ക് കാര്യങ്ങൾ ബോധ്യമുള്ള ഒരാളെടുത്ത് ഏതെങ്കിലും വിധേന നമ്മൾ എത്തിക്കഴിയുമ്പോൾ രണ്ടാളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു ഉപദേശം രണ്ടാളെയും പാടെ ഇരുത്തി പറയുകയാണെങ്കിൽ സ്വാഭാവികമായി ഇത് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫലപ്രദമായ ക്ലാസ്സുകളോ പരിപാടികളോ ലേണിംഗ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് കൂടെ വരാനുള്ള ഒരു പ്രേരണ നൽകി രണ്ടാളും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ വരും, അല്ലെങ്കിൽ വല്ല ജുമായകളിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലും അതിലൂടെ മാറ്റങ്ങൾ വരും. അങ്ങനെ പൊതുവായ നിലക്ക് അദ്ദേഹത്തെ ദീൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തിയാൽ ആരും, അതിപ്പോൾ നമ്മുടെ വാപ്പയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ, നമുക്ക് ക്രമേണ അവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. മറിച്ച് ആദരിക്കേണ്ട ഒരാളെ, വാപ്പയെ ഭർത്താവിനെയൊക്കെ നിരന്തരം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരുന്നാൽ അതവർ സ്വീകരിക്കാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും. പിന്നെ അതവർക്കൊരു ബുദ്ധിമുട്ടായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്.
3: ഇതിൽ ഒരു 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാൾ, ഒരു ഉദാഹരണം ചോദിക്കണേന്ന്, 10 വിഷയത്തിൽ പ്രശ്നമുള്ള ഒരാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ രാത്രി മുതൽ രാവിലെ വരെയും ആ 10 കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതിന് പകരം ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം മാത്രം സൂചിപ്പിച്ചും ചൂണ്ടിക്കാണിച്ചും ഉപദേശിക്കുന്നതാകുമോ കൂടുതൽ ഫലപ്രദം?
4: അതൊരു നല്ല വഴിയാണ് സംഭവത്തിൽ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ നിസ്കാരത്തിലൊരു ഉദാസീനത കാണിക്കുന്ന ആളാണെങ്കിൽ ആ നമസ്കാരം എന്നുള്ളത് എന്ത് ചെയ്യുക, ഇത് നിങ്ങളെന്ത് നിസ്കരിക്കാത്തു എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ്, ഇത് അവളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ മുസല്ലുണ്ട്, എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങനെ അങ്ങനെ പറയണ്ടല്ലോ. നമ്മളൊരു ഒരു ആദരിക്കുന്നൊരു വ്യക്തിയോട് സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും ഒരു ഷൂറ ഒരു ഒരു ഇങ്ങനെ ഒരു കൂടിയാലോചന രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ ഭർത്താവിനോട് പറയാൻ പറ്റില്ല. ആ ശൈലിക്ക് തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നമ്മളോട് നമ്മളെ കുട്ടി ഇങ്ങനെ ചോദിക്കുക, ഇപ്പോൾ ഉമ്മനോട് മകൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തോ നിങ്ങൾ ഇപ്പോൾ എത്ര സമയം നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ, എന്തോ നിങ്ങൾ നിസ്കരിക്കാത്ത, എന്തോ ഉമ്മ നിങ്ങൾ മഫ്ത് എങ്ങനെ എന്നൊക്കെ നമ്മുടെ മക്കൾ ചോദിച്ചാൽ, ചോദിക്കുന്നത് ഇസ്ലാമാണ്, ദീനാണ്, ഖുർആനാണ്, ഹദീസാണൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിലും അത് ഉമ്മനോട് ചോദിക്കുമ്പോൾ നമുക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇതൊരു നല്ല പരിപാടിയാണ്. എന്തെങ്കിലും ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുക, ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ അതെന്ത് ചെയ്യണം, അതിങ്ങനെ നമ്മൾ ഉപദേശിക്കുന്ന രൂപത്തിലാവരുത്. നമ്മൾ ഈ രൂപത്തിൽ നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യുക, സമയമായി, നിങ്ങൾ എന്ത് ചെയ്യുക, ഉണർന്നില്ലേ, എന്ത് ഉറങ്ങിപ്പോയോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു നിസ്കരിക്കാത്തൊരാളാണ്, അതിലൊരു മടിയനാണ്, അലസനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് പിന്നിലേറ്റ് പോകാനാണ് സാധ്യത ഉള്ളത്.
3: അനുബന്ധം ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. എവിടെയാണ് വായിച്ചത് നിനക്ക് ഓർമ്മല്ല, പിസിയുടെ ഫീഡ്ബാക്കിൽ തന്നെ വന്നൊരു ക്വസ്റ്റ്യനിലുള്ളത്, എൻ്റെ ഭർത്താവ് ഞാനുമായിട്ട് പുറത്തു പോകും, ഭക്ഷണം വാങ്ങിത്തരും, യാത്രകൾ പോകും, അതിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ ദീനീ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പം എനിക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു ജീവിതമൊന്നുമല്ല, എനിക്ക് ദീനുള്ളൊരു ജീവിതമാണ് എന്നാണ് ഒരു സഹോദരിയുടെ കമൻറ്റ്. ഇതിൽ എത്രത്തോളം ശരിവശമുണ്ട്, അല്ലെങ്കിൽ ഈ ഭർത്താവിനെ ദീനീ രംഗത്തേക്ക് എത്തിക്കുന്നിടത്ത് അദ്ദേഹം താല്പര്യം കാണിക്കുന്ന മേഖലയിൽ ഇവർ കൂടി ഇൻട്രസ്റ്റഡ് ആവേണ്ടതില്ലേ തുടങ്ങിയ ചില കാര്യങ്ങൾ ഒന്ന് ഈ ഒരു ചർച്ചയിൽ വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു.
4: തീർച്ചയായും എന്താ വെച്ചാൽ, ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പല സഹോദരിമാരും ജീവിതത്തിൽ നിന്ന് ഉൾവലിയാണ്. ജീവിതത്തിൽ ഉൾവലിയുന്നവരുടെ കൂടെ ഒരു ദാമ്പത്യം വളരെ പ്രയാസമായിരിക്കും. കാരണം നമ്മളെന്താ വെച്ചാൽ, ഒരു വൈവാഹിക ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാൾക്കും രണ്ടാളെന്നും പലതും കിട്ടാനുണ്ട്. അത് കിട്ടിയേ പറ്റൂ. എനിക്കിപ്പോൾ ഒരു ദീനിയായി ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യാൽ മതി, എനിക്കത് നിസ്കാരം നോമ്പും രാത്രി നമസ്കാരമൊക്കെ ആയിട്ട് എനിക്ക് ജീവിക്കാം. പക്ഷേ എൻ്റെ ഒരു പാർട്ണർ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് എന്താണ്, എൻ്റെ ഇപ്പോൾ സാധാരണ നമ്മൾ ഒറ്റക്കാകുന്ന ഒരാൾ ഇപ്പോൾ രാത്രിക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണ പോലെ ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അവരെപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ കുളിക്കണം, എപ്പോൾ അവരുടെ ജീവിത കാര്യങ്ങൾ നടക്കണം എന്നതിനൊക്കെ ഒരു പ്ലാന് വേണം. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ, ഭൗതിക ജീവിതത്തിലെ നിഷിദ്ധങ്ങൾ എന്നാണ് നമ്മൾ പിൻവാങ്ങേണ്ടത്. അതല്ലാതെ നമുക്ക് ആസ്വാദനം നൽകുന്ന കാര്യങ്ങളിൽ ഒരു ഭർത്താവ് എന്ന നിലക്ക് ഭാര്യയിൽ നിന്ന് അയാൾ കൂടെ വരണം, അവളെൻ്റെ കൂടെ ഭക്ഷണത്തിലുണ്ടാവണം, പുറത്തു പോകണം, അതിനൊക്കെ അയാൾക്ക് വേറെ പെണ്ണിനെ കൂട്ടാൻ പറ്റുമോ? വേറെ കുട്ടിനെ കൂട്ടിയാൽ അവൾക്ക് സഹിക്കോ, വേറെ വിവാഹം കഴിച്ചാൽ സഹിക്കോ, അതുകൊണ്ട് അതൊക്കെ നടക്കണം. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പറ്റില്ല. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യണം, ആ ഒരു ഇഷ്ടത്തിലൂടെ അയാളെ പരമാവധി സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി എന്ത് ചെയ്യാണ്, സന്തോഷിപ്പിനോടൊപ്പം ആ ഒരു സ്നേഹത്തിലൂടെ ആവശ്യപ്പെടുക, എന്ത് ദീനിയായ രംഗത്തും കൂടെ എന്ത് ചെയ്യാണ് തൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങൾ എൻ്റെ കൂടെ പള്ളിക്ക് വരണം, നിങ്ങൾ എന്നെ ജുമാക്ക് കൊണ്ടുപോകണം എന്നൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഖുർആൻ ക്ലാസ്സിന് എല്ലാ ആഴ്ച നിങ്ങൾ എന്നെ കൊണ്ടുപോകുക തന്നെ വേണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാക്സി വേണം, ചുരിദാറ് വേണം, ബ്രോസ്റ്റ് വേണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വാശി പിടിച്ച് ആ രംഗത്തും കൂടി അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കലാണ് ആ സ്നേഹം. എന്ന് വെച്ചാൽ അത് നിരാകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ദീന് എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തു പോകാൻ പറ്റില്ല, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എന്ന് നമ്മുടെ ദീന് എന്ന് മനസ്സിലാക്കിയാൽ ആ ദീനിക്ക് എന്തായാലും അയാൾ ഒരു കാലത്തും വരുന്നൊരു സാഹചര്യം ഉണ്ടാവാതെ പോകുകയും ചെയ്യാം.
3: ഇതിൻ്റെ കൂടുതൽ മേഖലകൾ മേഖലകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ സമയം അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ ഇവിടെ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു മറ്റൊരു ഭാഗം ഇതിൽ ഭർത്താവിൻ്റെ ദേഷ്യത്തെക്കുറിച്ചാണ് ഒരു സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത്. കണ്ടതിനും കേട്ടതിനുമൊക്കെ ഉരച്ചു ചാടി സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് അദ്ദേഹം എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരാളെ, വളരെ ദേഷ്യക്കാരനായ ഒരാളെ കൈകാര്യം ചെയ്യുന്നിടത്തുണ്ടാകേണ്ട ഒരു മനഃശാസ്ത്രപരമായ സമീപനം എന്താണ്?
4: ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് വിവാഹം കഴിഞ്ഞത് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതിയാണോ ഈ ദേഷ്യം, അതോ ഇടക്കാലത്ത് വന്നതാണോ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ദേഷ്യം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ ദേഷ്യം എന്നുള്ളത് ഒരു പ്രകൃതമാണോ അതോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമാണോ എന്നത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും പരിശോധിക്കണം. ഇനി ഇപ്പോൾ രണ്ടാണെങ്കിലും എന്താ വെച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വെറുതെ ഒന്നൊരു ദിവസത്തെ ഹിസ്റ്ററി നമ്മൾ എടുക്കുക, ഒരു ദിവസം ദേഷ്യപ്പെട്ടതിൻ്റെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ നമ്മളൊരിതെടുക്കുക, എപ്പോഴാണ് വളരെ പിന്നെ ദേഷ്യപ്പെട്ട് പെരുമാറിയ സാഹചര്യങ്ങൾ, അത് എന്തായിരുന്നു ആ സാഹചര്യങ്ങൾക്ക് കാരണം എന്ന് പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സാഹചര്യങ്ങളെ നമ്മളൊന്ന് ഇല്ലാതാക്കി നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു വെള്ളമൊന്നും പെട്ടെന്ന് സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ആ വെള്ളം കൊടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറങ്ങാൻ നേരം വൈകി ചെന്നതാണ് ദേഷ്യപ്പെട്ടതെങ്കിൽ, തൻ്റെ ആവശ്യങ്ങൾ നടക്കാതിരിക്കുന്നതാണ് ദേഷ്യത്തിൻ്റെ കാരണമെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത്തരം ദേഷ്യം വരുന്ന എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയുമ്പോഴാണ് ദേഷ്യം കൂടുന്നതെങ്കിൽ അത് ആ സന്ദർഭങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ആ സന്ദർഭങ്ങൾ അവോയ്ഡ് ചെയ്യുക. ദേഷ്യം പിന്നീട് വന്നതാണോ ദേഷ്യം തുടക്കത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കണം. തുടക്കത്തിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രകൃതിക്കനുസരിച്ച് സാഹചര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാനേ പറ്റൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, ഒരു പരിധിവരെ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ ദേഷ്യത്തിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തോട് പ്രതികരിക്കുന്നത് ദേഷ്യത്തെ ഒരിക്കലും കുറക്കൂല, ദേഷ്യത്തെ കൂട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു ആത്മസംയമനം പാലിച്ച് കൂടെ പോയി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ കേൾക്കുക, തുറന്ന മനസ്സോടെ കേൾക്കുക. സാമ്പത്തിക പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ അദ്ദേഹത്തിനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുകയും അത് കൂടുതൽ കേൾത്ത് അദ്ദേഹത്തിനൊരു മനസമാധാനം നൽകാൻ ഭാര്യയ്ക്ക് പറ്റും. അത് അങ്ങനെ ഒരു മനസമാധാനം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ദേഷ്യങ്ങൾ കുറഞ്ഞു വരും. ഇതൊക്കെ പേഴ്സണലായിട്ട് ഒരാളെ ചോദിച്ച് മനസ്സിലാക്കി അയാളുടെ എന്താണ് കാരണം എന്ന് പഠിച്ച് പരിഹാരം പറയേണ്ടതാണ്. പൊതുവായ നിലക്ക് പറയാവുന്ന പരിഹാരങ്ങൾ ഇത്രയേ ഉള്ളൂ.
3: ഓരോ വ്യക്തിയുടെയും സാഹചര്യത്തിൽ നിന്ന് ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. ഏതായാലും ഇനി ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്നേഹക്കൂടിൽ കേട്ടു സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഹറാമിനെ ഹലാലാക്കില്ല എന്ന്. ഒരാൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അവർക്കൊരു കുഞ്ഞുമുണ്ടായി, ഇനി അവരുടെ പാപം പുറത്തു കിട്ടണമെങ്കിൽ അവർ വിവാഹമോചനം നടത്തണമോ? ഒരു വ്യക്തമായ മറുപടി നൽകണം.
4: വിവാഹം എന്നുള്ള ഒരു വലിയോടുകൂടെ അതേപോലെ തന്നെ രണ്ട് സാക്ഷിയോടുകൂടെ മഹറൊക്കെ കൊടുത്ത് ഇസ്ലാമികമായ നിലക്ക് നടന്നൊരു വിവാഹമാണെങ്കിൽ അത് വിവാഹമായി കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് അവർക്ക് ബന്ധമെന്തോ ബന്ധമില്ലെന്നുള്ളതൊക്കെ അവരുടെ തെറ്റും ശരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ നടത്തുന്ന ഏത് ബന്ധങ്ങളും എന്താണ് നോട്ടമാണെങ്കിലും സംസാരമാണെങ്കിലും അതൊക്കെ തെറ്റാണ്. ആ തെറ്റിനെ നമ്മൾ പശ്ചാത്തലപ്പിക്കണം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം എന്നല്ലാതെ, ഒരു പ്രേമം മുമ്പുണ്ടായി എന്നതുകൊണ്ട് അവരെന്താണ് ശരഈയായ മതപരമായൊരു വിവാഹം നടന്നാൽ ആ വിവാഹത്തെ അത് ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ തൗഫീക്കും ബർക്കത്തൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് സ്വീകാര്യരായിരിക്കണം എന്നുള്ളൊരു വശം അവിടെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിലവർ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ എന്താണ്, അവർ ആ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി അവരെന്ത് ചെയ്യണം, ഈ നല്ലൊരു ജീവിതം അതായത് കൂടുതൽ നല്ലൊരു ജീവിതത്തിലേക്ക് അവർ വരണം. അതിനവർ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അതാണ് ഇൽമു ഈമാൻ. അതിനെ വർദ്ധിപ്പിച്ചിട്ട് തിന്മകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ തെറ്റുകളിൽ ഭയങ്കരമായ നിലക്ക് മാനസിക പശ്ചാത്താപം ഉണ്ടാകുക, അള്ളാഹുവോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ഇനി പരമാവധി നന്മകൾ രണ്ടുപേരും വർദ്ധിപ്പിച്ച് ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ അവരെന്ത് ചെയ്യുക, നല്ലൊരു ജീവിതത്തിലേക്ക് വരികയാണ് വേണ്ടത്.
3: ഇനി മറ്റൊരു മേഖലയാണ്, എൻ്റെ ഭർത്താവ് എന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്ന് മൗലൂദ് ചൊല്ലാൻ പറയുന്നു. മകൻ മരിച്ചപ്പോൾ ഞാൻ അതിനെ എതിർത്തു. അന്ന് മോശം വാക്കുകൾ പറഞ്ഞു വഴക്കായി. ഇപ്പോൾ മകൻ്റെ ആണ്ട് തികയുന്ന സമയത്ത് മൗലൂദ് കഴിക്കേണ്ട സന്ദർഭം എത്തിയിരിക്കുകയാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനേ പറ്റുന്നില്ല. പിന്നെ ഇക്കയുടെ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് എന്നെ ചീത്ത വാക്കുകൾ പറയും. എൻ്റെ ഉമ്മാനെയും പറയും, എൻ്റെ ഉമ്മ ശിർക്കായ കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഞാൻ എന്തു ചെയ്യും, ഒന്ന് പറഞ്ഞു തരുമോ, വിഷമത്തിലാണ്. ഒരിക്കലും ഭർത്താവ് ഈ ആദർശത്തിലേക്ക് മാറില്ല എന്നാണ് പറയുന്നത്.
4: ഇതിൻ്റെ ഒരു പ്രതിസന്ധി എങ്ങനെ വന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കണം. ഇവർക്കത് ഗുണപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്കത് ഗുണപ്പെടും. എന്തായാലും നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദർശപരമായ പൊരുത്തം ശ്രദ്ധിച്ചേ പറ്റൂ. വളരെ അപകടകരമാണ്. ഇപ്പോൾ ഒരു ജോലിയില്ലാത്തൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താലും എന്തില്ലാത്ത കല്യാണം കഴിച്ചു കൊടുത്താലും നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ ശിർക്കും ബിദ്അത്തുകളുമുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരിക്കലും ഒരു തൗഹീദും ദീനുമുള്ള ഒരു പെൺകുട്ടിനെ ഒരിക്കലും പറഞ്ഞയക്കരുത്. അത് ഒരു കടുത്ത അപരാധമാണ്. കാരണം അതെന്താ വെച്ചാൽ ചിലപ്പോൾ അവരോട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ, ഞങ്ങൾ പള്ളിയിൽ പോലുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അവരെ കല്യാണം നടക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയും. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുട്ടികളെ കല്യാണം കഴിക്കും. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ മദ്രസകളാണ് പഠിക്കുക, അവിടുത്തെ ആദർശപ്രകാരമാണ് ജീവിക്കുക. അതൊക്കെ തലമുറകളെ തന്നെ എന്ത് ചെയ്യും, ഇത്തരം അന്ധവിശ്വാസങ്ങളും യാഥാസ്ഥികളിലും ഇതൊരവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെന്തായാലും നമ്മളെ മക്കളെ, ഇപ്പോൾ ഈ അനുഭവം ഈ ചോദ്യവും നമുക്കുള്ളൊരു വലിയ പാഠമാണ്. ഒരിക്കലും ദീനിയായി ആദർശവും തൗഹീദും സുന്നത്തും ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിലേക്ക് നമ്മുടെ കുട്ടികൾ, അങ്ങനെ വളർന്നൊരു കുട്ടികൾ എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ സഹോദരിയെ സംബന്ധിച്ചോളം നമുക്ക് പറയാനുള്ളത് എന്താണ്, എന്തായിരുന്നാലും ഭൗതികമായ നിലക്കുള്ള സഹവാസങ്ങളും സഹകരണങ്ങളൊക്കെ പറ്റുന്നല്ലാതെ ശിർക്കിലൊരിക്കലും മാതാപിതാക്കളെ പോലും അനുസരിക്കരുത് എന്ന് അള്ളാഹു വ്യക്തമായിട്ട് ഖുർആൻ പറയുമ്പോൾ, എന്തായാലും വലാ തുതുഉഹുമ വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, നിങ്ങളെന്ത് ചെയ്ത് അവരെ അനുസരിക്കരുതേ എന്ന് ലുക്മാൻ മകനോടുക്കുന്ന ഉപദേശങ്ങൾ വ്യക്തമായി പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ ഷിർക്ക് തന്നെയാണ്. ഈ പ്രാർത്ഥനകളും അതേപോലെ തന്നെ മൗലൂദുകൾ, ഇതിലൊക്കെ ഷിർക്കിൻ്റെ വരികളുള്ള സംഗതികളാണ്. അതുകൊണ്ട് എന്തായാലും അത് ചൊല്ലി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിന് എങ്ങനെ, ഒന്ന് നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതിന് കണിശമായ നമ്മളൊരു നിലപാടെടുത്ത് നിൽക്കുക വേണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യണം. പക്ഷേ സ്വാഭാവികമായി ഇതൊരു കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹത്തെ ആദർശപരമായി മാറ്റിക്കൊണ്ടുവന്ന് ശാശ്വതമായ ഒരു പരിഹാരം സാധ്യമാകുമോ എന്നതിൻ്റെ എല്ലാ വഴികളും അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ അത്തരം മാർഗങ്ങളിലേക്ക് പോകേണ്ടത്. എന്തായിരുന്നാലും ഈ അവസ്ഥക്കൊരു മാറ്റം വരുത്താൻ എങ്ങനെ പറ്റുമെന്നതിനെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കണം. എന്തായാലും സഹോദരി എന്ത് ചെയ്യരുത്, അവരുടെ ആദർശത്തിനനുസരിച്ച് ജീവിച്ച് അവരെ പിണക്കാതെ എന്ത് ചെയ്യാണ് ആ യാഥാസ്ഥികത്വത്തിലും ഷിർക്കിലും ഒക്കെ ആയി പോകാൻ വേണ്ടി ചിന്തിക്കാൻ ഒരിക്കലും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റൂല. തിരിച്ചു വരുന്നതന്നെയാണ് വേണ്ടത്. അത് വരുന്നത് എങ്ങനെ, നമ്മുടെ കുടുംബ ബന്ധവും മക്കളെ ഒന്നും നഷ്ടപ്പെടാതെ എങ്ങനെ തിരിച്ചു വരാം എന്നതിനെക്കുറിച്ച് ബുദ്ധിപരമായും യുക്തിപരമായും ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്.
3: വിശ്വാസ നിലപാടുകൾക്ക് ഏത് കാലത്തും ഇങ്ങനത്തെ ചില വേദനകളും വിഷമങ്ങളും ഉണ്ട്. ഫിറൗവിൻ്റെ ഭാര്യയായി ജീവിച്ച ആസിയ ബീവി, അവർ അനുഭവിച്ച സംഘർഷങ്ങളെ നമുക്കറിയാം. അങ്ങനെ ഇസ്ലാമിക ചരിത്രം മുഴുവൻ എത്രയോ വനിതകളുടെയും ധീര പോരാളികളുടെയും ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പിഴവ് പറ്റുന്നില്ല എന്ന് ഉറപ്പു വരുത്തി നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറക്കുകയും കൂടുതൽ പ്രാർത്ഥനയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ ഈ മേഖലയിൽ മുന്നോട്ട് പോവുകയും ചുറ്റുമുള്ളവരുടെ ആശയ പഠനങ്ങൾക്കും ആദർശ പഠനങ്ങൾക്കും സാധ്യതയുണ്ടാകുന്ന രീതിയിലുള്ള സന്ദർഭങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് സ്നേഹക്കൂടന് ആ സഹോദരി ഉപദേശിക്കാനുള്ളത്. ഭർത്താക്കന്മാരുടെ അടുത്തു നിന്നുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് സംഘർഷം അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ച. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഈ എപ്പിസോഡ് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമയബന്ധിതമായി അറിയിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ഒന്നിച്ചൊരുമിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വിരാമമാകും.
0: മാഷാല്ലാഹ്, പ്രിയ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷിയായത്. വീടകത്തെ വേദനകൾ, ഇണങ്ങാത്ത ദാമ്പത്യങ്ങൾ, ഇത് പലപ്പോഴും നമ്മളിത് കേൾക്കുമ്പോൾ എന്നെക്കുറിച്ചാണോ ഞങ്ങളെക്കുറിച്ചാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെ, അത് നമ്മെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് തിരുത്താനും നമ്മുടെ വീടകം സ്വർഗതുല്യമാക്കാനും നമുക്ക് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നതിൻ്റെ ആകത്തുക ഈ സംസാരങ്ങളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇത് നമുക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഇത്തരം

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ക്ഷമ കൈക്കൊണ്ടവർക്ക് വിജയം എന്ന് ഖുർആൻ പറയുന്ന സൂറത്തുൽ ബഖറയിലെ 155-156 വചനത്തിന്റെ ശ്രവണ മാധുര്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാം. മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم.

0: ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 185-186 വചനമാണ്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ജീവിതം എന്ന ഈ യാത്ര ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും അതുപോലെ സ്വത്തുക്കളിലും ദേഹങ്ങളിലുമൊക്കെയുള്ള നഷ്ടത്തിൻ്റെയും എല്ലാം അടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുമെന്നും അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് ബോധ്യപ്പെടുത്തുന്ന വചനം വബശ്ശിരി സ്വാബിരീൻ. മാത്രമല്ല, പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ദുരന്തങ്ങൾ ആപത്തുകൾ ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷമാശീലരായിട്ടുള്ള ആളുകളുടെ നാവുകളിലൂടെ പുറത്തു വരുന്ന വചനം ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു വിശ്വാസിയുടെ മുഖമുദ്ര, അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു വചനമാണ് മധുരം ഖുർആനിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഗ്രാമത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ പ്രാഗൽഭ്യം കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലെ കാലത്തിലുള്ള പഠനം നടത്തി മധുരവും ഗൗരവവും അതുപോലെ തന്നെ ഹൃദയസ്പർശിയുമായിട്ടുള്ള ശബ്ദശൈലിയിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ഖാരി എന്ന നിലക്ക് അദ്ദേഹത്തെ ലോകപ്രസിദ്ധനാക്കി മാറ്റി. മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ ആസ്വാദകരുടെ അല്ലെങ്കിൽ ഖുർആൻ പ്രേമികരുടെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള പ്രസിദ്ധനായ ഖാരിയാണ്. അപ്പോൾ മധുരം ഖുർആനാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്.
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു.

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
2: കാതോർക്കുക, വഴികാട്ടി. എഞ്ചിനീയറിംഗ് മേഖലയിലെ പഠന മേഖലകളറിയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗം 2 അവതരിപ്പിക്കുന്നു ഡോക്ടർ ടി കെ ഫവാസ്, കൂടെ ഡോക്ടർ മുബീൻ എം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഫവാസ് ടി കെ ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഫവാസ് കെ, ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ എന്തൊക്കെയാണ് പഠിക്കാനുണ്ടാവുക, പിന്നെ അതിനെ കുറിച്ചൊരു ബ്രോഡായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ ഒരു കുട്ടി സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണുള്ളത്?
4: ഇപ്പോൾ നമ്മൾ ഏതൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും അതിന് പൊതുവെ നമ്മൾ ഒരു ഇന്ത്യൻ സെനാരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങൾ പിന്നെ IITകളാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ. ഇപ്പം JEE അഡ്വാൻസ്ഡ് എക്സാമിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഒരുവിധം IITകളിലൊക്കെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ IITകളായ IIT മദ്രാസ്, ഡൽഹി, ബോംബെ, അതുപോലെ തന്നെ കാൺപൂർ, ഖരഗ്പൂർ ഒക്കെ പഴയ IITകളിലൊക്കെ തന്നെ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റുകളിൽപ്പെട്ട, അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്ത്
3: വിദഗ്ധരായ
4: അധ്യാപകരൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് NITകളുണ്ട്. അത് NITകൾ ഇപ്പം നമ്മളുടെ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ കോഴിക്കോട്, അതുപോലെ തന്നെ സൗത്തിലുള്ള എല്ലാ NITകളുണ്ട്. കോഴിക്കോട്, ട്രിച്ചി, അതുപോലെ തന്നെ സൂറത്കല്, വാറങ്കൽ, ഈ സൗത്തിലുള്ള 4 NITകളും ഒക്കെ എന്താണ് അറിയപ്പെടുന്ന NITകളും നല്ല റാങ്കിങ്ങിലുള്ള NITകളൊക്കെ തന്നെ. അപ്പം ഇതെല്ലാം എന്താണ്, ഇതിലൊക്കെ തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു GFTകളുണ്ട്, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള, സെൻട്രൽ ഗവൺമെൻറ് കീഴിലൊക്കെ ഇപ്പോൾ IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, IIST എന്ന് പറഞ്ഞിട്ട് ബംഗാളിലുണ്ട്. അതുപോലെയുള്ള ചില സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവുണ്ട്. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള നല്ല, ഇപ്പം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ എന്തുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പം ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉണ്ട്, അതുപോലെ അലിഗഡ് മുസ്ലിം
3: അലിഗഡിലുണ്ട്.
4: അത് അങ്ങനെയുള്ള മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, GEC തൃശ്ശൂർ, അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിലുള്ള TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ അത്യാവശ്യം നല്ല മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ള, അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ്സും നല്ല റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്സും നല്ല ക്വാളിറ്റി ഇൻടേക്കും ഒക്കെ ഉള്ള സ്ഥാപനങ്ങളാണ് ഇവ.
3: ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇപ്പം വ്യത്യസ്ത കോളേജുകളുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഇവയെ നമുക്ക് പിന്നെ നല്ല കോളേജുകൾ ഏതാണെന്നെല്ലാം മനസ്സിലാക്കാൻ, ഇപ്പോൾ ഈ പഠിച്ച കുട്ടികൾ പിന്നെ അല്ലെ ബാക്കിയുള്ളവരോട് അന്വേഷിക്കുക, ഇതിന് പുറമെ നമുക്ക് ഏതെങ്കിലും റാങ്കിങ് വെച്ചിട്ട്, ഇപ്പോൾ NIRF റാങ്കിങ് ആ ഒരു രൂപത്തിലുള്ള റാങ്കിങ് വെച്ചിട്ട് നമുക്ക് ഈ സ്ഥാപനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമോ?
4: ആ അതിൽ നമുക്ക് ഒരു ഇപ്പം NIRF റാങ്കിങ് പോലുള്ള റാങ്കിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ NAC പോലുള്ള അക്രഡിറ്റേഷൻ, NAC ഉണ്ട് മൊത്തത്തിലുള്ള ക്യാമ്പസുകൾക്ക്, അതുപോലെ തന്നെ NBA അക്രഡിറ്റേഷൻസ് ഉണ്ട് ഓരോരോ പ്രോഗ്രാംസിന്, അതുപോലെ ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ NIRF റാങ്കിങ്ങുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ പൊതുവിൽ എന്തുണ്ട്, നമുക്ക് ഈ ഒരു IITകൾ അതിൻ്റെ തൊട്ടുതാഴെ
3: ഒരു ഹയറാർക്കി എങ്ങനെയാണ്,
4: NITകൾ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള എന്തുണ്ട്, അതുപോലെ തന്നെ പിന്നെയാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ വരുന്നത്. ഇതൊരു പൊതുവിലുള്ള ഒരു ഹയറാർക്കി.
3: IITകൾ പിന്നെ അതിൻ്റെതായ IIST പോലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ NITകൾ,
4: അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഉണ്ട്, അതൊക്കെ IITകളുടെ അതേ ഉള്ള സ്ഥാപനങ്ങളാണ്. ഇതിൽ നമുക്ക് NIRF റാങ്കിങ്ങിനെ മാത്രം ബ്ലൈൻഡായിട്ട് പിന്നെ അവിടെ ചെറിയൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റാങ്കിങ്ങിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ടാവും. റാങ്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ മാത്രം നോക്കി എസ്പെഷ്യലി പ്രൈവറ്റ്
3: സ്ഥാപനങ്ങളുണ്ട്
4: അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്താ വെച്ചാൽ ഇപ്പം ഒരു ഐ ഐ ടികളൊന്നും അവർ ഈ റാങ്കിങ് NARF റാങ്കിങ്ങിനെ ലക്ഷ്യമാക്കിയിട്ട് വർക്ക് ചെയ്യണവരല്ല,
3: അത്ര തന്നെ അവർ അതിനെ പരിഗണിച്ചോളുന്നില്ല,
4: പരിഗണിക്കില്ല. അവർ അവരുടെ ഒരു ക്വാളിറ്റിയിൽ പോകുന്നു. അപ്പം അവരുടെ ക്രൈറ്റീരിയയും ഇവിടെ റാങ്കിങ്ങിന്റെ ക്രൈറ്റീരിയ ഒക്കെ തമ്മിൽ ചിലപ്പോൾ ഉണ്ടാവും ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ചിലവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചില ഈ ഐ ഐ ടി ബാക്കിലായി പോയാലോ, NARF ഇന്ന പ്രൈവറ്റ് സ്ഥാപനം മുന്നിലായി പോയാലോ എന്നുള്ളത്. പക്ഷെ എന്നാലും റാങ്കിങ്ങിൽ ഒരു പരിധിയാണ്. പക്ഷെ അതിന് അത് ആസ് സച്ച് ഒരു ബ്ലൈൻഡ് ആയിട്ട് എടുക്കുമ്പം അതിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന റൂബ്രിക്സ് അതെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ റൂബ്രിക്സും എന്നിട്ട് ഇപ്പോൾ KRF റാങ്കിങ് വന്നു. KRF റാങ്കിങ്ങിൽ ഉള്ള അതൊരു പുതിയ ഒരു സംവിധാനമാണ് ഈ കേരളത്തിൽ വന്നത്. പക്ഷെ അതിനെ നമുക്ക് അബ്സല്യൂട്ടിൽ അതുപോലെ എടുക്കുമ്പോൾ എന്തുണ്ട്, നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു മനസ്സിലാക്കാനുള്ള ഒരു ഒരു ഫ്രെയിം വർക്ക് അതിൽ കിട്ടുമെന്നുള്ളതാണ് അതിലുള്ളത്. അത് മൂന്നിലുള്ള സ്ഥാപനം മോശമാണ്, രണ്ടിനെക്കാട്ടിലും എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു റൂബ്രിക്സ് വെച്ചിട്ടുള്ള ഒരു ഒരു ഒരു റാങ്കിങ് ആണ്.
3: ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു കോർ ഏരിയ എന്നുള്ള രൂപത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പല രൂപത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആണെങ്കിൽ, അപ്പോൾ ആ രൂപത്തിൽ പല രൂപത്തിൽ അതിൻ്റെ ഒരു ഉപവിഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ഉപവിഭാഗങ്ങൾ നമ്മളൊന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെയാണ് വരിക?
4: ഇപ്പോൾ മെക്കാനിക്കൽ ഇപ്പം നമ്മൾ നേരത്തെ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം കോഴിക്കോട് NIDയിലാണെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. യഥാർത്ഥത്തിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ നടത്തുന്ന ഒരു ഒരു പ്രോഗ്രാമാണ്. അപ്പം JEE മെയിനിലൊക്കെ ഒരു ഒത്തിരി റാങ്ക് പ്രോഗ്രാമുള്ളവർക്ക് എന്ത് ചെയ്യും, പൊതുവെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എടുക്കാൻ പറ്റും. എന്നാൽ കോർ എഞ്ചിനീയറിംഗ് വരില്ല, പക്ഷെ നല്ല വലിയ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നത്, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് NIT പഠിക്കാനുള്ളൊരു അവസരം കിട്ടും. അങ്ങനെയൊക്കെയുള്ള എന്തുണ്ട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അവിടെ പിന്നെ BTech മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ്.
3: ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ എന്താണ് ഉണ്ടാവുക?
4: പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മളുടെ ഇപ്പം നമ്മളുടെ ഒരു മെക്കാനിക്കലില് ഒരു പ്രധാനപ്പെട്ട കാര്യം യന്ത്രങ്ങൾ, അതുപോലെ തന്നെ അവിടെ ഉൽപ്പാദനം,
3: പ്രൊഡക്ഷൻ
4: മാനുഫാക്ചറിങ് ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാനുഫാക്ചറിങ് എന്നുള്ള ഒരു ഏരിയ ആയിരിക്കും വരിക. ഇപ്പം അത് കുറച്ചും കൂടി പുതിയതായിട്ട് വരുമ്പോൾ എന്താ വെച്ചാൽ അത് ഓട്ടോമേഷൻ ആയിട്ട് വരും. ഓട്ടോമേഷൻ വരുന്നുണ്ട് അതിൽ, അങ്ങനെയുള്ള ഒരുപാട് പിന്നെ റോബോട്ടിക്സ് വരും. അങ്ങനെയുള്ള കുറച്ച് ഏരിയകൾ കൂടി എന്ത് ചെയ്യുമ്പോൾ പുതിയ മേഖലകളിൽ നിന്നും, പണ്ടൊരു ഫാക്ടറിയിലെ ഒരു ഉൽപ്പാദനം മാത്രം വരുമ്പോൾ ഇപ്പം അതിനെ എന്ത് ചെയ്യും, ഒരു ഒരു
3: ജനറേഷൻ
4: ആയിട്ടുള്ള ഒരു ഇപ്പം ഡിജിറ്റൽ മാനുഫാക്ചറിങ് വരും. അതുപോലെ തന്നെ 3D പ്രിന്റിങ് അങ്ങനെയൊക്കെയുള്ള കുറെ കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇപ്പം അത് പുതിയ
3: പ്രൊഡക്ഷൻ
4: എന്നുള്ള ഒരു ഒരു ഫാക്ടറിയിലെ ഒരു ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള ഏരിയകളാണ് അതിൽ വരിക. പിന്നെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അത് ഒരു മെക്കാനിക്കലിൻ്റെ ഉപയോഗം എന്നും പറയാം. അതേസമയം അതൊരു ഒരു തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണെന്നും പറയും. അത് അതും ഒരു എമർജിങ് ഏരിയ തന്നെയാണ്, കാരണം ഇപ്പം എല്ലാത്തിനും മെറ്റീരിയൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അത് ആ നിലക്കുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ മെറ്റലർജി, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും അതിൽ വരും. അപ്പം അതും കോഴിക്കോട് NIT എന്തുണ്ട്, അതുപോലെ മെറ്റീരിയൽസ് സയൻസ് BTech മെറ്റീരിയൽ സയൻസ് ഉണ്ട്, അതുപോലെ BTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ചില ഇപ്പം CET എന്താ വെച്ചാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് BTech ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതായത് ഈ നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൂടുതൽ കാര്യക്ഷമമാക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ക്വാളിറ്റി കൂട്ടാനൊക്കെ ഉള്ള ആ നിലക്കുള്ള ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ചില സ്ഥാപനങ്ങളിൽ എന്തുണ്ട്, BTech ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പം KSRTC കീഴിലുള്ള SET എഞ്ചിനീയറിംഗ് കോളേജിൽ BTech ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ചില കോളേജുകളിൽ എന്തുണ്ട്, അങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് BTech എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, നമ്മളുടെ IIT ഒക്കെ പോലെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ISRO കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അതും JEE അഡ്വാൻസ്ഡ് മുഖേന അഡ്മിഷനുള്ള ഒരു കോഴ്സാണ്. അവിടെയും ഇതുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയും ഈ BTech എയറോസ്പേസ് ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ അലൈഡ് ബ്രാഞ്ചസ് എന്തുണ്ട് പലയിടത്തുമായിട്ട് എന്തുണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ എന്തുണ്ട് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് പലയിടത്തും ഉണ്ട്.
3: ഇപ്പോൾ ഇതിലൊരു കുട്ടി ഇങ്ങനത്തെ ഒരു ഏരിയകളിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ടും പിന്നെ ഏതൊരു ഓട്ടോമൊബൈലാണോ, അതല്ല പ്രൊഡക്ഷൻ ആണോ, അതല്ല മെറ്റീരിയൽ സയൻസ് ആണോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതിലേക്കാണ് പോകാൻ നല്ലതെന്നുള്ളത്. അപ്പോൾ ആ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഒരു സേഫർ സൈഡ് എന്നുള്ള രൂപത്തിൽ ഒരു BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പിന്നെ ഒരു ഉപരിപഠനത്തിൻ്റെ ആ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ MTech ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ
4: അല്ല, പൊതുവേ ഒരു പൊതുവെ അക്കാദമീഷ്യൻസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്താണെന്ന് വെച്ചാൽ ഒരു ബേസിക് ബ്രാഞ്ചസ് എപ്പോഴും ഒരു കോർ, നമ്മുടെ സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള ഒരു കോർ ബ്രാഞ്ചസ് എടുക്കുകയും യു ജി ലെവലിൽ, പിന്നെ നിങ്ങൾക്ക് ഒരു ഒരു മാസ്റ്റേഴ്സൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ഏരിയയിലേക്ക് പോവാം എന്നുള്ളത് പൊതുവെ അക്കാദമീഷ്യൻസൊക്കെ ഒരു കൺവെൻഷണൽ അക്കാദമീഷ്യൻസൊക്കെ പൊതുവെ പറയുന്ന ഒരു ഒരു ഒരു മെത്തഡോളജിയാണ്. പക്ഷേ അവിടെയും ഒരു ചെറിയൊരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നല്ലൊരു ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമുക്ക് ഈ കോർ ബ്രാഞ്ചസിന് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും.
2: അതെ.
4: അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഈ കോറിലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഒരു ഇപ്പം നമുക്കൊരു ഐ ഐ ടി ഖരഗ്പൂർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐ ഐ ടി മദ്രാസ് എടുക്കുകയാണെങ്കിൽ, അവിടെ ഈ ആദ്യത്തെ ഈ കോർ 5 ബ്രാഞ്ചുകൾക്ക് വളരെയധികം റാങ്ക് വേണ്ടി വരും.
2: അതെ.
4: എന്നാൽ അവിടെ അവിടെ ചിലപ്പോൾ എന്തുണ്ടാവും, പെട്രോളിംഗ് ബിടെക് പെട്രോളിയം എഞ്ചിനീയറിംഗ് ഉണ്ടാവും ഐ ഐ ടി മദ്രാസിലുണ്ടെന്നുണ്ടാവും, അല്ലെങ്കിൽ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉണ്ട് ഐ ഐ ടി മദ്രാസിലും ഖരഗ്പൂരിലൊക്കെ. അതൊക്കെ ഈ അഡ്വാൻസിൽ കുറച്ചും കൂടി റാങ്ക് പുറകിലുള്ളവർക്ക് കിട്ടും. ഇപ്പം എൻ ഐ ടി കാലിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ എടുത്ത് കിട്ടുന്ന റാങ്കും അതുപോലെ തന്നെ
2: പ്രൊഡക്ഷൻ എടുത്തു
4: കഴിഞ്ഞാൽ, അത് പ്രൊഡക്ഷൻ മോശമായതുകൊണ്ടല്ല, പക്ഷേ ഒരു ആളുകൾ കോർ നേരത്തെ പറഞ്ഞ പോലെ കോർ ബ്രാഞ്ചസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, അതർ ബ്രാഞ്ചസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അവർക്ക് അവിടെ പഠിക്കാൻ പറ്റും. എന്നാൽ അവർക്ക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഫെസിലിറ്റീസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ അവിടുത്തെ പ്ലേസ്മെൻറ്റ്സിലൊക്കെ പലതിൽ അവർക്ക് ഒരുവിധം നല്ല പ്ലേസ്മെൻറ്റ്സിലൊക്കെ അവർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ എത്തി അവർ നന്നായി എക്സൽ ചെയ്തിട്ട് അവിടുത്തെ കോർ ബ്രാഞ്ചുകാരുടെ കൂടെ പിന്നെ കോമ്പീറ്റ് ചെയ്ത് നല്ല ജോലിയൊക്കെ വാങ്ങുന്ന കുട്ടികളും ഇതുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അതും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കോർ അല്ലാത്ത ബ്രാഞ്ചസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അത്
2: അതും
4: അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പലരും ചൂസ് ചെയ്യുന്നുണ്ട് ആ നിലക്ക്.
2: അപ്പോൾ നമ്മൾ പിന്നെ കോർ ബ്രാഞ്ച് കിട്ടുമെന്ന് നോക്കുക, അത് കിട്ടി ഇപ്പോൾ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കോർ ബ്രാഞ്ച് അല്ലെങ്കിലും അതിൻ്റെ അലൈഡ് ബ്രാഞ്ച് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് ചൂസ് ചെയ്യണമായിരിക്കും നല്ലത് എന്നുള്ളത്.
4: അതായത് ഒരു ഒരു ആ കുട്ടിക്ക് ഒരു പ്രത്യേക ബ്രാഞ്ചിനോടൊരു ഒരു താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രത്യേകം ഇന്ന ബ്രാഞ്ച് തന്നെ വേണം എന്നുള്ളൊരു പാഷനൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്കും പൊതുവെ കുട്ടികൾ അങ്ങനെ ആ ഒരു ഓപ്ഷൻ പലരും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്.
2: ഓക്കെ. ഇതിൽ പിന്നെ പൊതുവിൽ പെൺകുട്ടികൾ ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പൊതുവെ കുറവായിരിക്കും, അതിൻ്റെ ഒരു കാരണം?
4: ഇപ്പോൾ പെൺകുട്ടികൾ പണ്ടൊക്കെ എന്താ, ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാലും യന്ത്രങ്ങൾ, ഭയങ്കര ഹെവി യന്ത്രങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങൾ, അതിനെ ആ ഒരു നിലക്കുള്ളൊരു ഒരു ഒരു ഹെവിയർ ജോബായിട്ടാണ് പൊതുവെ മെക്കാനിക്കലിനെ കണ്ടിരുന്നത്. ഒരു ഫാക്ടറിയിലെ ഭയങ്കര ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള. പക്ഷേ ഈ പൊതുവെ ഇപ്പോൾ മെക്കാനിക്കൽ ഇപ്പോഴും ഫാക്ടറി ടൈപ്പ് ജോബ്സ് ഉണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ട്രെയിനി ആയിട്ടും മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോബുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പൊതുവെ കമ്പ്യൂട്ടറൈസ് ആയിട്ടുള്ള ഒരു ഒരു ഒരു കാലഘട്ടത്തിൽ ഡിസൈൻ ഫീൽഡിൽ, അതുപോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ഫീൽഡുകൾ എന്തുണ്ട് ഇപ്പം അവർക്ക്, ഒരു ഇപ്പം കമ്പ്യൂട്ടറൈസേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതുപോലെ കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ് ഒക്കെ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ട് തന്നെ എല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു ജോബിലേക്ക് പല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റോളുകളും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പെൺകുട്ടികളൊക്കെ തന്നെ ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഈ ജെഇയിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗേൾസിനൊരു ഒരു ഇത്ര ഒരു ഒരു കോട്ടയുണ്ട്. അപ്പം ആ ഒരു ഇത്ര പെർസെൻറ്റേജ് ഗേൾസിനുള്ള ഒരിതുണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ അഡ്മിഷൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കിട്ടാൻ എന്താണ്, അങ്ങനെയൊക്കെ എൻ ഐ ടി കാലിക്കറ്റിലൊക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി പെൺകുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്.
2: ഇതിൽ ഇതിൻ്റെ ഒരു ജോലി സാധ്യതകളിലേക്ക് വരാം നമുക്ക്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ഉപവിഭാഗങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോലി സാധ്യത നാട്ടിലും അതുപോലെ തന്നെ വിദേശത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ജോലി സാധ്യതകൾ?
4: അപ്പം അതിൽ നമുക്ക് നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഇന്ന് കേരളത്തിൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന മെക്കാനിക്കലിൽ പൊതുവെ ലിമിറ്റഡ് ആയിട്ടുള്ള ജോലി സാധ്യതകളാണ്. ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗിനാണ് കൂടുതലായിട്ട് ഇപ്പം PWD-യിലും അതുപോലുള്ള പിന്നെ ഇലക്ട്രിക്കലിന് KCP പോലുള്ള സ്ഥാപനങ്ങളിൽ,
2: ഗവൺമെൻറ് സെക്ടറിൽ
4: പൊതുവെ മെക്കാനിക്കലിന് കുറവാണ്. എന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ പോളിടെക്നിക്കലിൽ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അധ്യാപനം, അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ ഇപ്പം PWD-യിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറായിട്ടുള്ള ചില പോസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ഈ അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മെഷീനറികളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന, അവിടെയൊക്കെ തന്നെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ചില ഫാക്ടറികളൊക്കെ തന്നെ ഇപ്പം FACT, അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML, അങ്ങനെയൊക്കെയുള്ള ചില ഫാക്ടറികളിലും, അതുപോലെ തന്നെ ഇതുപോലുള്ള ഹാർബർ എഞ്ചിനീയറിംഗ്, അതൊക്കെ പലതും PSC മുഖേന, കേരള PSC മുഖേന ചേരാവുന്ന ചില മേഖലകളാണ്. പിന്നെ ഇന്ത്യയിലേക്ക് നമുക്ക് വരുമ്പം ഒരു ഇന്ത്യൻ ലെവലിൽ പോകുമ്പം എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ ആ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള സെൻട്രൽ PWD, അതുപോലെ തന്നെ പല മേഖലകളിലും അതുപോലെ തന്നെ റെയിൽവേൻ്റെ കീഴിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റെയിൽവേ യഥാർത്ഥത്തിൽ ഒരു മെക്കാനിക്കലിന് നല്ല ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സ്ഥലമാണ് ഇന്ത്യൻ റെയിൽവേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ എഞ്ചിനീയറിങ്
2: പവർ പ്ലാന്റുകൾ എൻ ടി പി സി പോലെ
4: അവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അധികം എന്താ വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പണ്ട് അവരൊക്കെ ഓരോരുത്തരും വേറെ എക്സാംസ് നടത്തായിരുന്നു. ഇപ്പോൾ പൊതുവേ ഉള്ളത് അവരും അവരുടേതായിട്ടുള്ള സി ബി ടികൾ ചിലരൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പൊതുവേ പി എസ് യുകൾ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഗേറ്റ്, പണ്ട് ഗേറ്റ് എന്നുള്ളത് ഒരു പി ജിക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു, ഇപ്പൊ അത് ഗേറ്റ് എന്നുള്ളത് പി എസ് സിസ് ഒക്കെ അതിനൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്, അതായത് അവർക്ക് അവരുടെ ആ ഒരു ബിടെക് ബ്രാഞ്ചിൽ അവർക്കൊരു അത്യാവശ്യം നല്ല വിവരമുണ്ട് എന്നുള്ളത് അളക്കാനുള്ളൊരു എക്സാം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളെ പിന്നെ അവർ അവരുടേതായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മുടെ പവർ സെക്ടർ ആണെങ്കിലും എൻ ടി പി സി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്, അതുപോലെ തന്നെ ഒ എൻ ജി സി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ റിഫൈനറി അങ്ങനത്തെ ഏരിയയിലാണെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എച്ച് പി സി എൽ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ ഐ ഒ സി എൽ, അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം ബി പി സി എൽ, അതുപോലെ തന്നെ മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ കെമിക്കൽസ് എം ആർ പി എൽ മംഗലാപുരം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ രംഗത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ എയറോനോട്ടിക്സ് ആണെങ്കിൽ എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതുപോലെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ബെല്ല്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ
2: എസ് ആർ ഒ പോലെയുള്ള
4: അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ നമ്മുടെ ഈ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഐ എസ് ആർ ഒ, അതുപോലെ തന്നെ ഡി ആർ ഡി ഒ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഗേറ്റ് മുഖേനയും അവരുടേതായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ മുഖേന എന്ത് ചെയ്യുന്നുണ്ട്
2: അവിടെ ഗേറ്റ് സ്കോർ അവർ നോക്കുന്നു,
4: ആ ഗേറ്റ് സ്കോർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള അത് അവർക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് അവരൊരു സൗകര്യത്തിന് വേണ്ടി ഗേറ്റ് എടുക്കുന്നു. പക്ഷേ ഗേറ്റ് മുഖേന എന്തുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട് ഈ നിലക്കുള്ള പബ്ലിക്, അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് നല്ല പേ സ്കെയിലുള്ള ജോബുകളാണ് എന്തുള്ളത് ഈ ഒരു ഗേറ്റ് മുഖേന ഇവർക്ക് ഒരു ഇന്ത്യയിൽ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ആ നിലക്ക് എന്തുണ്ട് ഈ ഗവൺമെന്റ് രംഗത്തന്നെ ഉണ്ട്. പിന്നെ കുറെ പ്രൈവറ്റ് ഫീൽഡിൽ എന്തുണ്ട്, ഇപ്പം
2: പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ ഏതൊക്കെ ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളാണ് പബ്ലിക് സെക്ടറിലെ അണ്ടർടേക്കിങ്സ് ആണ്. ഇനിയിപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ പല രൂപത്തിലുള്ള കമ്പനികൾ കേരളത്തിനകത്തും കുറേയധികം പുറത്തുമാണുള്ളത്. അപ്പോൾ ഇതേതൊക്കെയാണ് മേഖലകളുള്ളത്?
4: നമുക്ക് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റീൽ കമ്പനികൾ, നമുക്കിവിടെ കേരളത്തിലും തമിഴ്നാടിലും കോയമ്പത്തൂരൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റീൽസ് കാണുന്നുണ്ടല്ലോ, പല പല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റീൽസ്. അപ്പം അങ്ങനെ സ്റ്റീൽ കമ്പനികളിൽ വരും, അതായത് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ വരും. പലപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല ബ്രാൻഡുകളുടെ എന്തുണ്ട് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ എന്തുണ്ട് പലയിടത്തായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഉള്ള വളരെ ഇപ്പം സ്റ്റീൽ സിറ്റി, ഇപ്പം ജംഷഡ്പൂർ, അതുപോലെ തന്നെ ബൊക്കാറ സ്റ്റീൽ സിറ്റി, അങ്ങനെയൊക്കെയുള്ള പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം അലുമിനിയം കമ്പനികളുണ്ട് പലയിടത്തും. ഗവൺമെൻറ് രംഗത്തുള്ള അലുമിനിയം കമ്പനിയുണ്ട്, പ്രൈവറ്റ് അലുമിനിയം കമ്പനികളുണ്ട്, അവിടെയൊക്കെ തന്നെ എന്തുണ്ട് ഇവർക്ക് ഇതുണ്ട്. പിന്നെ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്.
2: ഈ സ്റ്റീൽ പ്രൊഡക്ഷനിൽ ഇന്ത്യ വളരെയധികം മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്, സ്വാഭാവികമായിട്ടും അതിൻ്റെതായ കുറെ തൊഴിൽ സാധ്യതകൾ അതിലുണ്ട്.
4: അതെ അതെ, ഇപ്പം സ്റ്റീലിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം അതൊക്കെ വളരെ പഴക്കമുള്ളതാണ്. ഇപ്പം ജംഷഡ്പൂർ, ടാറ്റ നഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഏരിയയിൽ എന്താണ് ഈ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ മെഷീൻ ടൂൾസ്, ഇപ്പം എച്ച് എം ടി പോലുള്ള ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എന്തുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ നിലക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട്. പിന്നെ ഒരു പാൻ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ട് ആ നിലക്ക് ഗവൺമെൻറ് രംഗത്തും പ്രൈവറ്റ് രംഗത്തും എന്തുണ്ട് ഇവർക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷന് ഗേറ്റ്, അതുപോലെ തന്നെ അതാത് കമ്പനികൾ ചിലപ്പോൾ നടത്തുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മുഖേനയൊക്കെയാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് അവ ഒരു ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്.
2: ഓക്കെ, ഇതിൽ ഇപ്പം ഈ ഒരു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഉപവിഭാഗങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഇതൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഏകദേശം ഇതിലേക്കൊക്കെ ഈ പറഞ്ഞ മേഖലകളിലേക്കൊക്കെ വരാൻ കഴിയും,
4: പോകാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് പോകാവുന്ന വേറൊരു ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ളൊക്കെ ജോലികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഓവർസീസ് മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ അവിടെ കുറച്ചും കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവിടുത്തെ ഒരു ഇൻഡസ്ട്രികളുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചുള്ള ഇപ്പം ഉദാഹരണം ഓയിൽ ആൻഡ് ഗ്യാസ്, അത് നല്ലൊരു ഫീൽഡാണ്. അതുപോലെ തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, നമുക്ക് എൻ ഡി ടി എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ് ഒരു ഇൻഡസ്ട്രിയിലൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ക്വാളിറ്റി അഷുറൻസ് ക്യു എ ക്യു സി എഞ്ചിനീയർ എന്ന് പറയും, ക്വാളിറ്റി അഷുറൻസ് ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഒന്നിച്ചുള്ള വലിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും, ഒന്നെങ്കിൽ ബിൽഡിംഗ് പ്രൊജക്റ്റുകളായിരിക്കാം അല്ലെങ്കിൽ ഒരു പവർ പ്ലാന്റ് പ്രൊജക്റ്റ് ആയിരിക്കാം, അവിടെയുള്ള പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ പി എം പി എന്നുള്ള. അപ്പം അതുപോലെ തന്നെ വലിയ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു പ്ലാന്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് അതിലുള്ള ഇപ്പോൾ എഞ്ചിനീയറിംഗ് പ്രൊക്യർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇ പി സി പ്രൊജക്ട്സുകൾ, അതുപോലെ തന്നെ വലിയൊരു പ്ലാൻസിൻ്റെ ഒക്കെ തന്നെ അവിടെയുള്ള എം ഇ പി ഉണ്ട്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, അത് അതെല്ലാം കൂടിയുള്ള അതിൽ ഒരു ഒരു ഭാഗമാണ് എച്ച് വി എസ് സി എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് വെന്റിലേറ്ററിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ്, അതിന് വേണ്ട എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്, അതിന് വേണ്ട ഡക്റ്റുകളെല്ലാം ഡിസൈൻ ചെയ്ത് എയർ കണ്ടീഷനിങ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മൊത്തത്തിൽ അത് ഈ എം ഇ പിയുടെ ഒരു ഭാഗമായിട്ട് എച്ച് വി എസ് സി നമുക്ക് പറയാം, എച്ച് വി എസ് സി എഞ്ചിനീയർ എന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മൊത്തത്തിൽ ആ ഒരു ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, ഇപ്പം നമ്മുടെ സിമെൻറ്റും മണലും ഒക്കെ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ചെയ്യുമെങ്കിലും ബാക്കി അതിൻ്റെ ഫയർ ഡക്സ്, അതുപോലെ തന്നെ പൈപ്പ് ലേയിങ്, പൈപ്പ് ലൈൻസ്, അതുപോലെ തന്നെ ഈ എ ഐ സിക്ക് വേണ്ട ഡക്റ്റുകൾ, ഇതെല്ലാം ഉണ്ടാക്കുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. അതുപോലെ ഇനി ഇതെല്ലാം കൂടി എം ഇ പിയും ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എല്ലാം കൂടി ഉള്ള ബിം എന്നുള്ളൊരു ഏരിയ ഉണ്ട്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ ബിം എന്നുള്ള അതിലൊക്കെ തന്നെ സ്പെഷ്യലൈസേഷനുള്ള കോഴ്സസുകളൊക്കെ ഉണ്ട് എം ഇ പിയിലും ബി ഐ ബിമ്മിലൊക്കെ തന്നെ. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക്, എൻ ഡി ടിയിലേക്ക്, അതുപോലെ തന്നെ ബിം ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, അതുപോലെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, അതുപോലെ സേഫ്റ്റി. ഇപ്പോൾ സേഫ്റ്റിയുടെ ചില കോഴ്സ് നെബോഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഇൻ ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെയൊക്കെ ചില ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്തിട്ട് സേഫ്റ്റി ഫീൽഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ ജോലി സാധ്യതകളും എന്തുണ്ട് മെക്കാനിക്കലുകാർക്കുണ്ട്.
2: ഇതിനിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറെ കോഴ്സുകൾ കഴിയേണ്ടതുണ്ട്, ചില ട്രെയിനിങ് കോറായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്
4: അതായത് ഫീൽഡിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഇന്റർനാഷണൽ ലെവൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചില സർട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ആ ഫീൽഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അവർ ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളത്.
2: ഓക്കെ, നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ വ്യത്യസ്തങ്ങളായ പഠന മേഖലകളും അതുപോലെ തന്നെ അതിന് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ അതുപോലെ അതിൻ്റെ ജോലി സാധ്യതകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു എപ്പിസോഡിൽ. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഫവാസ്കക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: അസ്സലാമു
5: അലൈക്കും. നിങ്ങൾ ഇതുവരെ കാതോർത്തത് വഴികാട്ടി എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ അറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗം 2 അവതരിപ്പിച്ചത് ഡോക്ടർ ടി കെ ഫവാസ്, കൂടെ ഡോക്ടർ മുബീൻ എം.
6: Peace Radio. Tune to reality.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പൊ ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകള് അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ എന്ത് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോവാറില്ലല്ലോ
1: കർഷകനോട്.
0: അപ്പൊ കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ 7 കുതിരകളുമുണ്ട്. 7 കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്നു പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ 8 എണ്ണമായി. അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി 8 എണ്ണമുണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണു, കാല് പൊട്ടി. അപ്പം ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ സ്ലിപ്പായില്ല, നിങ്ങളുടെ മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ചു നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: ആകൊരു മകനുള്ളൂ,
0: ആ ഒരു മകനുള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല വേണ്ടാന്ന് അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞ പയൽവാസികൾ വന്ന് നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകൾ എടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്. ഒന്ന് നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെ ആവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെ ആവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ ആവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല, അപ്പോഴേക്ക് തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി.
1: അതെ അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പെന്ന് അള്ളാഹുവിന്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിനാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറുഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കാം. നമുക്ക് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത് എല്ലാ ദിവസവും. മധുരം ഖുർആൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്, അതൊരു ഊർജമാണ് തീർച്ചയായിട്ടും. മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: മാഷാ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറ 43, 44, 45 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണം കേൾക്കുമ്പോഴേ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ബനു ഇസ്രായേലിലേക്കുള്ള ഒരു സന്ദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ 2-ാം അധ്യായത്തിൽ തന്നെ ഏകദേശം ഒരു തുടക്ക ഭാഗത്ത് കാണുന്ന 1-2 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. വാഖൈമുസ്സലാത്ത വാത്തു സക്കാത്ത വർക്കഅവു മറാഖീൻ, ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളോടുള്ള ഒപ്പം ഖുർആൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മൊത്തത്തിലുള്ളവരാണല്ലോ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. കുമ്പിടുന്ന അഥവാ നമസ്കരിക്കുന്നവരോടുകൂടി നിങ്ങളും കുമ്പിടുക അഥവാ നമസ്കരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ മനുഷ്യരോട് പുണ്യകാര്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ? നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ. നിശ്ചയമായും ഇത് വലിയ ഒരു ഭാരിച്ച കാര്യം തന്നെയാകുന്നു ഭക്തന്മാർക്കൊഴികെ. ഖുർആനിൻ്റെ ഈയൊരു ഉപദേശം നെഞ്ചോട് ചേർത്ത് വിശ്വാസികൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതിൻ്റേതായ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അതുണ്ടായിക്കൊള്ളട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഖലീഫ മുഹമ്മദ് അത്തുനൈജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അല്ലെങ്കിൽ പാരായണ ശൈലിയുമൊക്കെ ലോകമെമ്പാടുമുള്ള ഖുർആൻ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് ഖിറാഅത്ത് പഠിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ടറിയാം. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദും അതോടൊപ്പം തന്നെ ഖിറാഅത്തുമൊക്കെ പഠനം നടത്തി അതിൻ്റെ ഒരു ദർജയിൽ എത്തിയ വ്യക്തിത്വമാണ്. പിന്നെ ഖുർആൻ തജ്വീദ് വിഷയങ്ങളിൽ ഉയർന്ന പഠനം, അതുപോലെ തന്നെ അതിൻ്റെ സനദ്, ഖിറാഅത്തിൻ്റെ സനദൊക്കെ നിരവധി ഷെയ്ഖുമാരിൽ നിന്ന് വാങ്ങിയ ഒരു മഹാ വ്യക്തിത്വമാണ്. ദഅവയും അതോടൊപ്പം തന്നെ ശബ്ദ പരിശീലനവും പാരായണത്തിലെ മഖാമത്തിൻ്റെ വിഷയങ്ങളിലുമൊക്കെ പ്രൊഫഷണൽ പരിശീലനം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം UAE പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായിട്ടും ഖാരിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായിട്ടും മുഖ്യ പാരായകനായിട്ടും ഒക്കെ പങ്കെടുക്കാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായ ഖുർആൻ അക്കാദമിക്കൽ പ്രോഗ്രാമുകളിലൊക്കെ ഒരു മാതൃകാ പരിശീലന സംവിധാനം അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ദ തജ്വീദ് കോഴ്സുകളൊക്കെ അദ്ദേഹം നേരിട്ട് നടത്തുന്നുണ്ട്, നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനേകം മഖാമാത്തുകൾ അഥവാ ദർജകൾ കീഴടക്കിയ ലോകത്തെ പ്രശസ്ത ഖാരിഇകളിൽ പെട്ട ഒരു മഹൽ വ്യക്തിത്വമാണ് ഖലീഫ അത്തുനൈജി എന്ന് നമുക്കറിയാം.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നല്ല പര്യവസാനം ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് ജാസിം കരുളായി നമുക്കൊപ്പം ചേരുന്നു.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഹിജ്റ 7-ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറെ പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള ഒരു യുദ്ധം നടന്ന വർഷമാണ്. മദീനക്ക് കുറച്ചപ്പുറത്ത് ഖൈബർ എന്ന സ്ഥലത്ത് വെച്ച് കോട്ടകളാൽ വളഞ്ഞിട്ടുള്ള ആ പ്രദേശത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും മഹാനായ അലീ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു യുദ്ധം. ഇൻഷാ അള്ളാ ഈ ഒരു സംസാരത്തിലൂടെ അന്ന് ആ ഖൈബർ യുദ്ധ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഏതൊരു വിശ്വാസിയുടെയും ഹൃദയത്തിൽ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു വചനം അതാണ് എന്നെയും നിങ്ങളെയും ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖൈബർ യുദ്ധവേളയിൽ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഹാദാ മിൻ അഹ്ലിന്നാർ, ഈ മനുഷ്യനുണ്ടല്ലോ ഈ മനുഷ്യൻ നരകത്തിലാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും കൂടെയാണ് ആ മനുഷ്യൻ ഖൈബറിലേക്ക് ഇറങ്ങുന്നത്, അഥവാ മുസ്ലിം സൈന്യത്തിനോടൊപ്പമാണ് ആ മനുഷ്യൻ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിത്തേക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് സഹാബാക്കൾ വല്ലാതെ അസ്വസ്ഥരാവുകയും, കാരണം അവരോടൊപ്പം തന്നെ യുദ്ധം ചെയ്യുന്നൊരു മനുഷ്യനാണ്, പക്ഷെ ആ മനുഷ്യൻ നരകത്തിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് പറയുന്നുണ്ട്, പ്രവാചകരെ, ആ മനുഷ്യനെ താങ്കൾ കാണുന്നില്ലേ, ആ മനുഷ്യൻ നരകത്തിലാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിശക്തമായിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്, അതുമുഖാന്തരം അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം മുറിവുകളുണ്ട്, എന്നിട്ടും ആ മനുഷ്യൻ നരകത്തിലാണെന്നാണല്ലോ പ്രവാചകരെ താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിന്നാർ, ആ മനുഷ്യൻ നരകത്തിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് സമയം കഴിയേണ്ടുന്ന താമസം, യുദ്ധം ഇങ്ങനെ അതിശക്തമായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന് വല്ലാത്ത ഒരു മുറിവ് ബാധിക്കുകയും അത് അതിൻ്റെ വേദന ആ മനുഷ്യന് കടിച്ചമർത്തുവാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തെ അലട്ടുകയും, ഫഹ്വ ബിയദിഹി ഇലാ കിനാനതിഹി ഫൻതസഅ മിൻഹാ സഹ്മൻ വൻതഹറ ബിഹാ, ആ മുറിവിൻ്റെ വേദന സഹിക്കവയ്യാതെ ആ മനുഷ്യൻ തൻ്റെ അമ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള ആ കൊട്ടയിൽ നിന്നും ഒരു അമ്പെടുക്കുകയും അത് നിലത്തോട് ചേർത്ത് തൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ആ മനുഷ്യൻ തൻ്റെ ജീവനെടുക്കുകയും അഥവാ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു രംഗം സഹാബകൾ കാണുകയാണ്. ഇത് കണ്ടപാടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഇവരിങ്ങനെ ഓടി വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ റസൂലല്ലാ, സദ്ദഖല്ലാഹു ഹദീസക, ഖദ് ഇൻതഹറ ഫുലാനുൻ ഫഖതല നഫ്സഹ, ആ മനുഷ്യൻ പ്രവാചകരെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം ഇവിടെ കൊണ്ട് കഴിയുന്നില്ല. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ബിലാൽ, ഖും ഫഅന്ദിൻ, ഖും ഫഅദ്ദിൻ, അല്ലയോ ബിലാൽ, താങ്കൾ എഴുന്നേറ്റുകൊണ്ട് ആളുകളോട് ഇങ്ങനെ പറയുക, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിൻ, അള്ളാഹു സുബ്ഹാന വ തആലയുടെ സ്വർഗത്തിലേക്ക് മുഅ്മിനല്ലാത്തൊരു മനുഷ്യനും കടന്നുകൂടുകയില്ല, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വ ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ, വളരെ ഗൗരവമുള്ള വാക്കാണ്. അഥവാ അള്ളാഹു സുബ്ഹാന വ തആല ഈ ദീനിന് മോശപ്പെട്ടിട്ടുള്ള തമ്മാടികളായിട്ടുള്ള മനുഷ്യരെ കൊണ്ടും ഈ ദീനിന് ശക്തി പകരുമെന്നുള്ളതാണ്. അഥവാ അള്ളാഹു സുബ്ഹാന വ തആല ഈ ദീനിനെ സഹായിക്കുവാൻ തിരഞ്ഞെടുക്കുക വെറും വിശ്വാസികളെ മാത്രമല്ല, അല്ലാത്ത മോശപ്പെട്ട മനുഷ്യരെ കൊണ്ടും ഈ ദീനിന് അള്ളാഹു സുബ്ഹാന വ തആല സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളെല്ലാം തന്നെ ഈ ദീനിന് വേണ്ടിക്കൊണ്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സഹായിക്കുന്നവരും അതിനു വേണ്ടിക്കൊണ്ട് പണിയെടുക്കുന്നവരുമാണ്. പക്ഷേ ഈ വാചകം എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ഉറക്കം കെടുത്തേണ്ടുന്ന വാചകമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു സുബ്ഹാന വ തആല ഈ മതത്തെ, ഈ ദീനിനെ മോശപ്പെട്ട ആളുകളെ കൊണ്ടും സഹായിക്കുമെന്നുള്ളതാണ്. ദീനിൻ്റെ മാർഗത്തിൽ അഹാരാത്രം പണിയെടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പര്യവസാനം നന്നാക്കുവാൻ അള്ളാഹുവിനോട് നിരന്തരം തേടേണ്ടുന്നത് വലിയ ആവശ്യകതയുള്ള കാര്യമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, അഥവാ ദീനിനു വേണ്ടിക്കൊണ്ട് ഇൽമ് കരസ്ഥമാക്കി അറിവ് നേടിയിട്ടുള്ള മനുഷ്യർ വരെ മരണത്തോടടുത്ത വേളയിൽ നരകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നരകത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന വളരെയധികം വേദനാജനകമായിട്ടുള്ള സംഭവങ്ങൾ എത്രയോ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ചു പറയുന്നത്, നമ്മുടെ പര്യവസാനത്തെ നന്നാക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ്. മഹാനായ പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നെല്ലാം ചില ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും അവരുടെ പ്രാർത്ഥന. അള്ളാഹു സുബ്ഹാന വ തആലയെ വിളിച്ചുകൊണ്ട് അവര് അവരുടെ അവസാനത്തെ നന്നാക്കുവാൻ വേണ്ടിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഏതാണ്ട് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ജഅൽ ഖൈറ അമലി ഖാതിമ വ ഖൈറ ഉംരി ആഖിറ. അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും നല്ല പ്രവർത്തനം അത് ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഏറ്റവും നല്ല ആയുസ് എന്നുള്ളത്, ജീവിതത്തിൽ ജീവിച്ചിട്ടുള്ള ഏറ്റവും നല്ല സമയം എന്നുള്ളത്, അത് ഏറ്റവും അവസാനത്തെ സമയമാക്കി തീർക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അതുതന്നെയാണ് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹവും പ്രാർത്ഥിച്ചതായിക്കൊണ്ട് ഖുർആനിൽ കാണാം: തവഫനി മുസ്ലിമൻ വ അൽഹഖിനി ബിസ്സാലിഹീൻ. അഥവാ മുസ്ലിമായിക്കൊണ്ട് മരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു, അതല്ല എങ്കിൽ ദീനിനു വേണ്ടിക്കൊണ്ട് നമ്മളിങ്ങനെ ഓടി നടക്കുന്നു എന്നതുകൊണ്ടൊന്നും തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുവാൻ സാധിക്കണമെന്നില്ല. അവസാന സമയത്ത് ഒരു കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ചെയ്ത്, നരകക്കാരുടെ ഒരു പ്രവർത്തനം ചെയ്ത് നരകത്തിലേക്ക് വഴുതി വീണുന്ന വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മളൊരിക്കലും എത്തിക്കൂടാ എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുവാനുള്ളത്. അതുകൊണ്ട് നിരന്തരമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ അവസാനത്തെ നന്നാക്കുവാൻ, നമ്മുടെ ഏറ്റവും അവസാനത്തെ സമയത്തെ, മരണത്തോടടുക്കുന്ന വേളയെ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നല്ല രൂപത്തിൽ കണ്ടുമുട്ടുവാനുള്ള വലിയ തോഫിയക്കോടുകൂടി ഈ ജീവിതത്തിൽ നിന്നും പിരിഞ്ഞു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയും ചെയ്യുക. അതിനുള്ള ഒരു തോഫിയൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതാണ് വലിയ ഭാഗ്യമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതല്ലാതെ ഒരിക്കലും തന്നെ നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളൊരിക്കലും തന്നെ വഞ്ചിതരായി പോകുവാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ ഒരു പക്ഷേ നമ്മെ നോക്കിക്കാണുന്നത് നല്ല രൂപത്തിലായിരിക്കാം. അതുകൊണ്ടാണ് ഖൈബർ യുദ്ധമുഖത്ത് ആ മനുഷ്യൻ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും പോരാടുമ്പോൾ സഹാബാക്കൾ വരെ ആശ്ചര്യപ്പെട്ടുപോയി, അല്ലയോ പ്രവാചകരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് സഹാബാക്കളോടൊപ്പം പ്രവാചകനോടൊത്ത്. പക്ഷേ ആ മനുഷ്യന്റെ അവസാനം എന്നുള്ളത് നിർഭാഗ്യകരം. ആ മനുഷ്യന്റെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്, നരകക്കാരുടെ പ്രവർത്തനം ചെയ്ത് നരകത്തിലേക്ക് എത്തിപ്പെടുന്ന വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയാണ് ആ മനുഷ്യൻ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് തുടർച്ച വേണം. എല്ലാ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊരു പ്രവർത്തനയും നമ്മൾ ക്രമപ്പെടുത്തണം. ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കുന്ന രൂപത്തിലാവരുത്. ഇഖ്ലാസോടുകൂടി നിരന്തരമായിക്കൊണ്ട് കർമ്മനിരതരായിക്കൊണ്ട് ജീവിക്കുക. അവസാന സമയത്തെ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കുക. കാരണം നമുക്കറിയില്ല, ഒരുപക്ഷെ നമ്മൾ തിന്മയില്ലായിക്കൊണ്ടിരിക്കെ അള്ളാഹുവെങ്ങാനും നമ്മുടെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലായിരിക്കും നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടുക. അതുകൊണ്ട് തിന്മകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മളതിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ അതിൽ നിന്നും പിന്മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ആ തിന്മയിലായിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ മരണപ്പെട്ടു പോവുക എന്നുള്ളത് കൂടി നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക, ഉറ്റാലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും തന്നെ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുവാനുള്ള വലിയ തോഫിയൊക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞബിയോടൊപ്പം. നല്ല പര്യവസാനം. ക്ലാസ് എടുത്തത് മുഹമ്മദ് ജാസിം കരുളായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടിവി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
5: രണ്ടാമത്തേതിനകത്ത് ഞാൻ വെച്ചാൽ, ഈ എൻ ഇ പി നടപ്പാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണല്ലോ. ഈ പൊളിറ്റിക്കൽ അജണ്ട എന്താണ് നമുക്കറിയാം. അപ്പോൾ അത് അതിലിപ്പോൾ ആ പ്രൊജക്റ്റ് വെച്ചാൽ സിലബസ് പരിഷ്കരണം നടക്കണം. സിലബസ് പരിഷ്കരണത്തിൻ്റെ ഒരു കാതലെന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഈ ദേശീയതയെ, സംസ്കാരത്തെ റീഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകീകരണം അത് ഈ പറയുന്ന സോക്കോൾഡ് ദേശീയതയല്ല, മറിച്ച് നാനാത്വത്തെ അംഗീകരിച്ചതിലൂടെയുള്ള ഒരു ഏകീകരണമാണ്. അപ്പോൾ 1500 ഈ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന ഭാഷകളുണ്ടായിരുന്ന മറ്റേ വിവിധ ഗോത്ര സമൂഹങ്ങളടക്കമുള്ള ഒരു ഒരു രാജ്യത്തെ ഏകീകരിപ്പിച്ചത് ഇതിനെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദേശീയ സമവാക്യം ഉണ്ടായതുകൊണ്ടാണ്. ഇന്ന് ഇതിനകത്തൂടെ ഇവർ ബി ജെ പി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എന്താണ്, ഈ നാനാത്വമില്ലാത്ത ഒരു ഏകശിലാരൂപമുള്ള ഒരു ദേശീയത കൊണ്ടുവരാൻ ശ്രമമാണ്. ഇത് ഇതിൻ്റെ ഒന്നാമത്തെ അപകടം ഇത് രാജ്യത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് രാജ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പോൾ സ്വാഭാവികമായും തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് എന്താണ് ഇതിങ്ങനെ നടപ്പാക്കി വരുമ്പോൾ പ്രശ്നമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഈ അനുരണനങ്ങൾ സമൂഹത്തിലേക്ക് വരുന്നതോടെ ഇത് വ്യാപകമായ തോതിൽ ഉള്ള ചർച്ചയ്ക്ക് വിധേയമാകാം, അല്ലെങ്കിൽ സംഘർഷങ്ങൾക്കൊക്കെ കാരണമാകാം. കാരണം പ്രാദേശികമായിട്ടുള്ള പലതിനെയും അത് ഇല്ലാതെ ആക്കാൻ ശ്രമിക്കും. ഇപ്പം ഇൻഡിജീനിയസ് എന്നതിന് അവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ്? അത് ബ്രാഹ്മണിക്കലായിട്ട് ഇവിടെയുള്ള കൾട്ടുകളെ മുഴുവനും പിന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരലാണ്. അതല്ലാതെ ഈ ഗോത്രങ്ങളുടെയും മറ്റേ വിവിധ വിഭാഗങ്ങളുടെയൊക്കെ ആ വ്യതിരിക്തതയെ അംഗീകരിക്കലായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൺ നേഷൻ വൺ മറ്റേ സ്റ്റുഡൻ്റ് കളറുണ്ടല്ലോ, ആ ഒരു വണ്ണിലേക്ക് ഇതിനെ ചുരുക്കാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസത്തിനകത്തൂടെ വിപ്ലവം എന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഇത് ഈ നേരത്തെ വിദ്യാഭ്യാസം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേറ്റ് അഫെയർ ആയിരുന്നു, അതിനെ കൺകറൻ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ആണ്. ഇപ്പോൾ ഏതാണ്ട് അതെന്തായി, സെൻറ്ററിൻ്റെ ഒരു ഇതിൽ സെൻട്രലൈസ്ഡ് സാധനമായിട്ട് മാറുകയോ അല്ലെങ്കിൽ മാറ്റപ്പെടുകയോ ചെയ്യുകയാണ്. അപ്പോൾ ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്നതിൻ്റെ പിറകിലുള്ള തത്വം എന്താണ്? അവരുദ്ദേശിക്കുന്ന ഒരു ചിന്താമണ്ഡലം, അവരുദ്ദേശിക്കുന്ന ഒരു സാമൂഹ്യ പരിസരം സൃഷ്ടിച്ചെടുക്കലാണ്. അപ്പോൾ നമ്മുടെ മുൻപിൽ ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ മന്ത്രിസഭയോട് ചോദിക്കാനുള്ള അല്ലെങ്കിൽ പുതിയ യു ഡി എഫിൻ്റെ നേതാക്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ യു ഡി എഫ് എന്ന് പറയുന്ന ഈ ഈ ആ ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ, ആ പുതുയുഗം സൃഷ്ടിക്കാൻ ഈ ഫണ്ട് വാങ്ങി അവർ പറയുന്ന പ്രയോറിറ്റികളുള്ള നയങ്ങൾ നടപ്പാക്കിക്കൊണ്ട് കഴിയുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ഒരു നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യമെന്ന് പറയുന്നത് ഈ കേരളീയ ഒരു ഫണ്ട് വാങ്ങിക്കുന്നതിലൂടെ ഈ കേരളീയ സമൂഹത്തിനെ വർഗീയവൽക്കരിക്കാൻ നമ്മൾ നിന്നു കൊടുക്കണമോ, അതോ ഈ ഫണ്ട് നമ്മൾ തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിക്ക് നമ്മൾ ശ്രമിക്കണമോ എന്നുള്ളതാണ്. തീർച്ചയായും പല കാലങ്ങളിലും പല കുടുംബങ്ങളും പല സമൂഹങ്ങളൊക്കെ കുറച്ച് അരയൊക്കെ മുറുക്കിയിട്ട് ജീവിച്ചിട്ടുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണത്. ഈ ഫണ്ടുകൾ നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല, അതിൻ്റെ പരിമിതികൾ പരിക്കുകൾ നമ്മളെ സമത്തോളം ഉണ്ടാകും, പക്ഷേ അതിനെ നമ്മൾ ചെറുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ ഈ ഈ ഒരു കേരളീയ സമൂഹത്തിന് നിലനിൽക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയെ കൂടെ ഇല്ലാതെയാക്കും എന്നുള്ളൊരു ബോധ്യത. അപ്പോൾ ഞാൻ മനസ്സിൽ അത് ആ ഇവിടെ ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ ഈ മന്ത്രിസഭയിൽ തന്നെ ഇത് പല വഴിക്ക് പോകേണ്ട അവസ്ഥയാണ്, ഒരു മാസമായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ നമുക്കറിയാം CPI ഇതിനെ ശക്തമായിട്ടന്ന് എതിർത്തിട്ടുണ്ട്. അവർ രണ്ടാം കക്ഷിയായിരുന്നു, മന്ത്രിസഭയിൽ രണ്ടാം കക്ഷിയായിരുന്നു, പക്ഷേ അതിനെ വളരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ സമാനമായ എടുത്ത നിലപാടുകളുടെ അനന്തരഫലം രണ്ടാം പിണറായി സർക്കാർ കൃത്യമായിട്ട് അനുഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ലീഗാണതിന് ഏറ്റവും കൂടുതൽ ഇപ്പം അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ ആസൂത്രണത്തോടെ പരസ്പര ധാരണയോടെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വിഷയമാണ്. അതിലൊരിക്കലും തന്നെ ഒരു തെറ്റായ ഒരു കേവലം ഫണ്ടിൻ്റെ മാത്രം കാരണം പറഞ്ഞുകൊണ്ട് ഇതുവരെ നമ്മൾ എന്താണ് ഛർദ്ദിച്ചൊക്കെ അകത്തേക്ക് എടുക്കുന്നൊരു സമീപനം എന്തായാലും ഉണ്ടാകരുതെന്ന് തന്നെയാണ്.
6: അതെ അതെ, പി എം ശ്രീ ക്ഷേത്രത്തിൽ എന്താണ് അടയാളം?
7: ഇതിലിപ്പോൾ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുള്ള ഇവരുടെ ഭയങ്കര ആർജവത്തോടുള്ള സംസാരം പി എം ശ്രീക്കെതിരെ, അതായത് യു ഡി എഫിൻ്റെ ഒരു സമീപനവും അവരുടെ ശൈലിയും അവരുടെ പ്രഭാഷണവും ഒക്കെ, ഇപ്പോൾ അറബിക്കടൽ വളരെ ഇതാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും അത്രയും സജീവമായി ചർച്ച ചെയ്തു. മാത്രമല്ല അതിൻ്റെ തൊട്ട് മുമ്പ് പിന്നെ ഇന്ത്യയിൽ തന്നെ മൂന്ന് സംസ്ഥാനങ്ങൾ പി എം ശ്രീയെ അംഗീകരിച്ചില്ല. അപ്പോൾ ഒന്ന് കേരളം, അതുപോലെ തമിഴ്നാട്, പശ്ചിമബംഗാൾ. ഈ സമയങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായ വ്യാപകമായ ചർച്ചയും പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ വളരെ ക്ലാരിറ്റിയുള്ളൊരു വിഷയം ഈ സമയത്ത് ഇവർ മന്ത്രിസഭയിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ട്, അതുപോലെ ഒരു സംശയത്തിനുണ്ട്. തീർച്ചയായിട്ടും ഇത് പി എം ശ്രീൻ്റെ അപകടങ്ങളെക്കുറിച്ച് പലപ്പോഴും പല സന്ദർഭങ്ങളിലും സംസാരിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തതാണ്. ഏതായിരുന്നാലും നമുക്ക് ഈ ഭരണാധികാരികളോട് ചോദിക്കാനുള്ള സംഗതി, ഇപ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണവും രാഷ്ട്രീയവൽക്കരണവുമാണ് ശരിക്കും പി എം ശ്രീൻ്റെ ഒരു ലക്ഷ്യമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ ഒരു സ്വയം ഭരണാവകാശമുണ്ട്. ഇപ്പോൾ കൺകറൻ്റ് ലിസ്റ്റിൽ പെട്ടതാണ് വിദ്യാഭ്യാസം. അത് ഇപ്പം നേരത്തെ പ്ലസ് ടുവിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാഷ് പറഞ്ഞു. അതിൽ എസ് സി ആർ ടിൻ്റെയും എൻ സി ആർ ടിൻ്റെയും ഉണ്ട്. എസ് സി ആർ ടിൻ്റെ ഇപ്പോൾ ഭാഷാ പുസ്തകങ്ങളൊക്കെ എസ് സി ആർ ടിയാണ് ഇപ്പോൾ പുതിയ ഈ വർഷം മുതൽ പരിഷ്കരിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ. അപ്പോൾ ഇത് രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അവകാശമാണ്. ഈ അവകാശത്തെ എടുത്തെറിയുന്നതാണ് പി എം ശ്രീ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനോട് ശരിക്കും നമ്മളെ ഗവൺമെൻറ് വിയോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തമായതി. അതേപോലെ തന്നെ മറ്റൊന്നാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ളൊരു വിവേചനം നടക്കും. കാരണം ചില കുട്ടികൾക്ക് ഇന്ന സൗകര്യത്തോടു കൂടി അവർ പഠിക്കുന്നു, വേറെ ചില കുട്ടികൾക്ക് ആ സൗകര്യം ലഭിക്കാതെ വരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു വിവേചനം തീർച്ചയായിട്ടും കുട്ടികൾക്കിടയിലുണ്ട്. അതിനെ നമ്മൾ ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പിന്മാറാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇതിലൊരു സ്വകാര്യവൽക്കരണമുണ്ട്. ഇതിൽ ഈ പി എം ശ്രീൻ്റെ ഒരു പോളിസി പ്രകാരം അത് എൻ ജി ഒസിനും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്കും ഇതിൽ ഇടപെടാമെന്നാണ്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ആ സ്വകാര്യ വ്യക്തികളുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് എൻ ജി ഒസിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഈ സ്കൂളിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ നമ്മൾ ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്.
5: നമുക്ക് എന്ത് ചെയ്യാം, ഊഹിക്കാവുന്നേ ഉള്ളൂ.
7: അതെ, അതേപോലെ തന്നെ ഈ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സമ്മർദ്ദത്തിന് വിധേയമാകാണ് നമ്മുടെ സ്റ്റേറ്റ്. അപ്പോൾ അതിന് നമ്മൾ നിന്ന് കൊടുക്കണോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ, ഭാഷാപരമായിട്ടുള്ള അടിച്ചേൽപ്പിക്കലും ഇതിലുണ്ട്. പി എം ശ്രീയിൽ തീർച്ചയായും ത്രിഭാഷ പറഞ്ഞല്ലോ, അതിൽ പ്രധാനമായിട്ട് ഹിന്ദി. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് അധികവും ഇതിനെ എതിർക്കാൻ ഒരു കാരണം അവരുടെ ഭാഷയെ നിരാകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് 100% നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ ബ്രാൻഡിങ് ഇത് വരും, ഉറപ്പാണ്. ഈ ഒരു സ്കൂൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബി ജെ പിൻ്റെയാണ്, ആർ എസ് എസിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ബ്രാൻഡ് ചെയ്യപ്പെടും. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. ആ രൂപത്തിൽ ഒരു പിന്നെ ഒരു വിഭാഗീയതയും ഒരു വിഭജനവും നാട്ടിൽ നടക്കും. ഇത്ര മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ സംവിധാനത്തെ നമുക്ക് വലിച്ചെറിയാൻ എന്താണ് ഒരു മടി എന്ന് നമുക്ക് ഗവൺമെന്റിനോട് ചോദിക്കാവുന്നതാണ്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായ ഒരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം.
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്ക് പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
3: Peace Radio. Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ചുവരെഴുത്ത്. ഇന്നത്തെ ചുവരെഴുത്ത് പരിപാടിയിൽ നബി കുടുംബവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد. സഹോദരൻ മാരെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും നബി കുടുംബവും തമ്മിലുള്ള ബന്ധമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹം അമവിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബ് ഇബ്നു അബ്ദുഷംസ് ഇബ്നു ഉമയ്യ ഇബ്നു അബ്ദുഷംസ് ഇബ്നു അബ്ദു മനാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃപരമ്പരയിൽ അബ്ദു മനാഫിലാണ് സന്ധിക്കുന്നത്. അബ്ദു മനാഫിൻ്റെ മക്കളിൽ ഹാഷിമിൻ്റെ സന്താന പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബനു ഹാഷിം. എന്നാൽ അബ്ദു മനാഫിൻ്റെ മക്കളിൽ അബ്ദു ഷംസിൻ്റെ സന്താന പരമ്പരയിലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബനു ഉമയ്യക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമാണ്. ബനു ഉമയ്യയും ബനു ഹാഷിമും അബ്ദു മനാഫ് എന്ന പിതാമഹനിലാണ് സന്ധിക്കുന്നത്. ഇത് ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബനു ഹാഷിമിനോട് എത്ര അടുത്തിലാണ് വർത്തിച്ചിരുന്നത്? ബനു ഹാഷിം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അഹ്ലുൽ ബൈത്ത്, അവർ എത്രമാത്രം അടുത്താണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനോട് വർത്തിച്ചിരുന്നത്? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിന്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്തെ ഷിയാലോകത്തിൻ്റെ കണ്ണിലെ കരടാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ, ഉമർ എന്നിവരെ അധിക്ഷേപിച്ചതിനേക്കാൾ ഷിയാലോകം അധിക്ഷേപിക്കുന്നുണ്ട്. പലപ്പോഴും അബൂബക്കർ, ഉമർ എന്നിവരുടെ ഖിലാഫത്തിനെ സമ്മതിക്കുന്ന ഷിയാ വിഭാഗങ്ങളിലെ മിതത്വവാദികൾ അവർ ഉസ്മാനെ കൈയൊഴിച്ചിട്ടില്ല, കൈവിട്ടിട്ടില്ല തങ്ങളുടെ ആക്ഷേപങ്ങളിൽ നിന്ന് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ മിതത്വവാദികൾ പോലും പിൽക്കാലത്ത് ഉസ്മാനെ എന്ത് ചെയ്തിട്ടുണ്ട്? മോശപ്പെടുത്തുകയും ഇകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നമ്മളിവിടെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പല വിഷയങ്ങളിലും മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രതിവിപ്ലവകാരികൾ മദീനയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും മദീനയെ ഭീതിയിലകപ്പെടുത്തുകയും അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾക്കെല്ലാം ഉസ്മാൻ റളിയല്ലാഹുവിന് മറുപടി കൊടുത്തത്, ഇബ്നു ഉമർ മറുപടി കൊടുത്തത്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന് മറുപടി കൊടുത്തതൊക്കെ നമ്മൾ ഇവിടെ ഈ ചുവരെഴുത്തെന്ന പംക്തിയിൽ വിശദീകരിച്ചതാണ്. പക്ഷേ ഇവിടെ വിഷയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നബി കുടുംബത്തിൻ്റെ കൊടിയ ശത്രുവായിരുന്നു എന്ന നിലക്കാണ് ഷിയാലോകം ചരിത്രപക്ഷ വായന നടത്തുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ ചരിത്രത്തെ അവർ വികലമായി അവതരിപ്പിക്കുന്നത്. ഇവിടം ആരാണ് ഉസ്മാൻ? നബി കുടുംബവുമായി ഉസ്മാന്റെ ബന്ധം എന്ത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹത്വക്കളിൽപ്പെട്ട ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ ദാവത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാം ഉൾക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, വിലപ്പെട്ടതും കനപ്പെട്ടതും സമർപ്പിച്ച മഹാനാണ് ഉസ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിനാൽ പലതവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് ഉസ്മാൻ. മനിഷ്തറാലി ബിറ റൂമ അഷ്തരി ലഹുൽ ജന്ന, നമ്മൾ കേട്ടതാണ്, ഉറുമ കിണറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്വർഗം സുവിശേഷം അർത്തറിയിക്കപ്പെട്ടത്. തബൂക്കിലേക്കുള്ള സൈന്യം, ഞെരുക്കത്തിൻ്റെ സൈന്യം ഒരുക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ടത്. മസ്ജിദ് നബവി വിശാലമാക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച വിഷയം, ഇതൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നബി കുടുംബത്തുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളുടെ നാല് പെൺമക്കളിൽ രണ്ട് പേരെ വിവാഹം കഴിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. റുഖയ്യയെ ഉസ്മാൻ കല്യാണം കഴിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി. ബദർ യുദ്ധ നാളുകളിൽ റുഖയ്യ ദീനത്തിൽ കിടന്നു, അവരെ ശുശ്രൂഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ മദീനയിൽ നിർത്തിയിട്ടാണ് റസൂലുള്ള ബദറിലേക്ക് പോയത്. തൻ്റെ മകൾ റുഖയ്യയെ ശുശ്രൂഷിക്കുവാൻ മദീനയിൽ തങ്ങിയ ഉസ്മാൻ ശറഈയായ ഒരു ഒഴുകഴിവിനാലാണ് ബദറിൽ നിന്ന് പിന്തിയത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ വിഹിതം അത് ഉസ്മാനു നൽകുകയുണ്ടായി. കാരണം അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ പ്രിയപുത്രിയെ പരിപാലിച്ചും ശുശ്രൂഷിച്ചും മദീനയിൽ തങ്ങി മദീനയിലേക്ക് ബദർ യുദ്ധ വിജയവുമായി വന്ന ആദ്യ സംഘം എത്തുമ്പോൾ മുസ്ലിമീങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ബഖീഉൽ ഖർഖദ് ഖബർസ്ഥാനിൽ നിന്ന് റുഖയ്യയെ മറമാടി തിരിച്ചു മടങ്ങുകയായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി, റുഖയ്യയുടെ മരണവാർത്ത അറിഞ്ഞു, പ്രവാചക ഹൃദയം വേദനിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ജീവിത സഖിയില്ലാതെ മദീനയിൽ, ഈ തരുണത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉസ്മാനിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഉമ്മു കുൽസൂമിനോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു. ഹിജ്റാബ്ദം 9 ഉമ്മു കുൽസൂമും മരണപ്പെടുകയുണ്ടായി. തനിക്ക് ഇനിയും മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്കടമായി അഭിലഷിച്ചിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ബനു ഉമയ്യ ഗോത്രക്കാരനായ ഉസ്മാൻ ബിൻ അഫ്ഫാനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്ഥാനവും വലിപ്പവും എത്രയാണ് എന്ന് സഹോദരന്മാരെ അളക്കുവാനും മനസ്സിലാക്കുവാനുമാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിടുന്നത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം ഉപരോധിക്കപ്പെട്ട നാളിൽ കടന്നു വരുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രതിവിപ്ലവകാരികളാൽ മദീനയിൽ ഉപരോധിക്കപ്പെട്ടു. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇറാഖിൽ നിന്നും ഈജിപ്തിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ ഭീകരവാദികൾ മദീനയെ ലക്ഷ്യമാക്കി വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പുറത്തു പോകാൻ സമ്മതിക്കാതെ, പള്ളിയിലേക്ക് ഇറങ്ങി നിസ്കരിക്കാൻ പോലും സമ്മതിക്കാതെ ഉപരോധിച്ചതായ ആ ഭീകരാന്തരീക്ഷം, തീവ്രന്മാർ സൃഷ്ടിച്ച നാളുകളിൽ അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഉസ്മാനോട് അലി പറയുന്നുണ്ട്, ഉസ്മാൻ ഇന്നക്കല താലം മാനാലം, ഞങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. മാ സബഖിനാക ഇലാ ശൈഇൻ ഫനുഖ്ബിറുക അൻഹു, ഞങ്ങൾ ഒരു വിഷയത്തിലും നിങ്ങളെ മുൻകടന്ന് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരാൻ മാത്രം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിഷയമാണ്. വല ഹൗലൗന ബിഷൈഇൻ ഫനുബല്ലിഗകഹു, നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരാൻ മാത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ നബി കുടുംബത്തിലെ മെമ്പർമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ, ഉൾക്കൊണ്ടോ, അതൊക്കെയും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് എത്ര ബന്ധം ഉണ്ടായിരുന്നു അത്ര തന്നെ ബന്ധം നിങ്ങൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടായിരുന്നു എന്ന് അലി അവിടെ ഉസ്മാനെ ആശ്വസിപ്പിക്കണം. വഖദ് റഅയ്ത കമാ റഅയ്ന, ഞങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വസമിഅത കമാ സമിഅന, ഞങ്ങൾ കേട്ടതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വസഹിബ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സഹിബ്ന, റസൂലുള്ളാഹിയോടൊപ്പം ഞങ്ങൾ എങ്ങനെ സഹവസിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, അതേപോലെ നിങ്ങളും സഹവസിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം, ആരുടെ വിഷയത്തിൽ? ഉസ്മാന്റെ വിഷയത്തിൽ. ഉസ്മാനോട് പറയാണ്, വമാ ഇബ്നു അബി ഖുഹാഫത വലബ്നൽ ഖത്താബ് ഔലാ ബി അമലിൽ ഹഖ് മിൻക്. ഇബ്നു അബി ഖുഹാഫ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹു, അവർ കുറേ ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മപ്രവർത്തികൾ നിങ്ങൾ ചെയ്ത ധർമ്മപ്രവർത്തികളേക്കാൾ കൂടുതലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്മാനും നന്നായി എന്ത് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ ഉമർ എന്നിവരെ പോലെ അമലുകൾ ചെയ്തിട്ടുണ്ട് എന്ന് അലി ഉസ്മാനോട് സമ്മതിക്കുകയാണ്. മാത്രല്ല എന്നിട്ട് പറയുന്നത് എന്താ, വ അൻത അഖ്റബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വശീഹത റഹിമിൻ മിൻഹുമ. കുടുംബബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബൂബക്കർ ഉമറിനേക്കാൾ നിങ്ങളാണ് റസൂലുള്ളാഹിനോട് അടുത്തവർ. അത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. കുടുംബബന്ധം നോക്കുകയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല, ഉമറുമല്ല റസൂലുള്ളാഹിനോട് ഏറെ അടുത്തത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ബനു തൈം ഗോത്രാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു ബനു അദിയ് ഗോത്രാണ്, ഉസ്മാനോ ബനു ഉമയ്യയാണ്. റസൂലുള്ളാഹിൻ്റെ അഞ്ചാമത്തെ ഉപ്പയിലാണ് ഉസ്മാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സന്ധിക്കുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറോ അതിനേക്കാൾ ദൂരാണ്. ബനു തൈം ഗോത്രം അഥവാ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായി സന്ധിക്കുന്നത് ലുഐയിലാണ്. ലുഐ, ലുഐ എവിടെയാണ്? നമ്മൾ ആ പിതൃപരമ്പര എണ്ണിയാൽ നമുക്കറിയാൻ പറ്റും. റസൂലുള്ളാഹിൻ്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈയ്, കിലാബ്, മുറത്ത്, ഖുസൈയ്, കിലാബ്, മുറത്ത്, കാബ്, കാബ്, ലുഐ ഉണ്ടോ? ഈ ലുഐയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായിട്ട് സന്ധിക്കുന്നത്. അപ്പോൾ കുടുംബബന്ധം നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് കുടുംബബന്ധത്തിലേറെ അടുത്ത് കിടക്കുന്നത് ആരാണ്? ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആല അൻഹുവാണ്. ഇത് ആരാ പറയുന്നത്? അലി പറയാണ്. ആരോട്? ഉസ്മാനോട്. അതേപോലെ വഖദ് നിൽത മിൻ സിഹ്രിഹി മാ ലം യനാല, അബൂബക്കറും ഉമറും നേടിയിട്ടില്ലാത്ത വൈവാഹിക ബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾ നേടിയിട്ടുള്ളത്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നാല് പെൺമക്കൾ, ഒന്ന് സൈനബ്, സൈനബിന് അബുൽ ആസിബിനുർ റബിയാണ് കല്യാണം കഴിച്ചത്. അബുൽ ആസിബിനുർ റബിയ അമവിയാണ്, ഉസ്മാന്റെ കുടുംബക്കാരനാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ മകൾ ഫാത്തിമ, അത് അലി എന്നെ അവരെ അലി ബിൻ അബി താലിബാണ് കല്യാണം കഴിച്ചത്. പിന്നെ റസൂലുള്ളാഹിൻ്റെ നാല് പെൺമക്കളിൽ ശേഷിക്കുന്നത് രണ്ട് പേരാണ്, സൈനബും റുഖയ്യയും. ആ സൈനബിനെയും റുഖയ്യയെയും കല്യാണം കഴിച്ചത് ആരാണ്? ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആല അൻഹുവാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിവർക്ക് ഈ ഒരു അവസരം ഉണ്ടായിട്ടില്ല. എങ്ങനെ? റസൂലുള്ളാഹിൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കുക എന്നുള്ള അതിലൂടെ ഒരു വൈവാഹിക ബന്ധം ഉണ്ടായിട്ടില്ല. രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച് ഭാഗ്യം സിദ്ധിച്ചവനാണ് ആര്? ഉസ്മാൻ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ നിലക്ക് വൈവാഹിക ബന്ധമുണ്ട്, സ്ഥാനവുമുണ്ട്. പക്ഷേ ഈ ഒരു പരിഗണനയിൽ, രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്ന പരിഗണനയിൽ, അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും അലിയിനുള്ള, അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാനുള്ള യോഗ്യത അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിടെ സമ്മതിക്കുകയും ഉണർത്തുകയുമാണ്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത് അലി ഉസ്മാനോട് അദ്ദേഹം വീട്ടിൽ ഉപരോധിക്കപ്പെട്ട നാളിൽ ചെന്ന് പറഞ്ഞ, ആശ്വസിപ്പിച്ച ഈ വചനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സുന്നികളുടെ അവലംബ കൃതികളിൽ നിന്നല്ല. പിന്നെയോ, ഷിയാലോകം സമ്മതിക്കുന്ന ചരിത്ര കൃതികളിലും അതേപോലെ തന്നെ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലും, അവരുടെ അടുക്കൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ വരെ ഈ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. തഫ്സീറു നൂറു സഖലൈൻ എന്ന് പറയുന്ന, പിന്നെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്, കൊണ്ടുവന്നത്? ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു അൻഹുവിനോട് നബി കുടുംബത്തിനുള്ള ബന്ധം അതെത്രമാത്രം വലുത് എന്നുള്ളത് അറിയിക്കാനും, അലിയും ഉസ്മാനും എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ട ആ ചരിത്രം ഇവിടെ വിശദമായി സംസാരിച്ചപ്പോൾ അന്ന് ഉണർത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അനു വന്നു എന്തിന്? ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടി. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അലിയോടും മക്കൾ ഹസൻ ഹുസൈൻ എന്നിവരോടും പറഞ്ഞത്, അഅസിമു അലൈക്കും ലമാ റജഅതും ഫദഫഅതും അസ്ലിഹതകും വലസിംതും ബുയൂതകും. നിങ്ങൾ മടങ്ങിപ്പോണം, ഞാൻ ഇതാ ഗണ്ഡിതമായിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടണം എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അലിയെ മടക്കി അയക്കണം, ഹസൻ ഹുസൈനെ മടക്കി അയക്കാണ്. ആ വിഷയം നമ്മൾ ചുവരെയെത്തുന്ന പങ്ക്തിയിൽ വിശദീകരിച്ച് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. അതായത് വിഷയം എന്തായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു തആലനു മദീനയിൽ ദാരുണമായി വധിക്കപ്പെട്ടു. തീവ്രവാദികളുടെ കരങ്ങളാണ് വധിക്കപ്പെട്ടത്. കുറേ നാളുകൾ അവർ മദീനയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു, മസ്ജിദ് നബവിയെ വളഞ്ഞു, മദീനയിൽ അവർ നിറഞ്ഞു നിന്നു. എന്നിട്ടാണ് അവർ ഈ താണ്ഡവമാടിയത്. ഈ സന്ദർഭങ്ങളിൽ സഹാബികൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് സഹാബികൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സഹാബികൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഉസ്മാനെ പ്രതിരോധിക്കാൻ നിൽക്കാതിരുന്നത്? ചിലർ പ്രതിരോധിച്ചിട്ടുണ്ട്, പക്ഷേ വലിയൊരു രക്തസിക്ത പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒന്ന്, അവർ ഹജ്ജ് സീസൺ തിരഞ്ഞെടുത്തു. ഹജ്ജ് സീസണിൽ പലരും മക്കയിലായിരുന്നു. രണ്ട്, പ്രമുഖ സഹാബികളൊക്കെയും മദീനയിലില്ല. രണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായ കൊണ്ട് കേട്ടതാണ്, ഒരു ഫിത്ന വരും, ആ ഫിത്നയിൽ ഉസ്മാൻ വധിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബഷീറുഹു ബിൽ ജന്ന, ഉസ്മാന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. പക്ഷേ സ്വർഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം, അല ബൽ വൻ യുസീബുഹു, വലിയ ഒരു ദുരന്തം അതിന് പാത്രീഭൂതനായിട്ടായിരിക്കും. അപ്പോൾ തൻ്റെ വിഷയത്തിൽ ഒരു ദുരിതമുണ്ടാകും, താൻ ഷഹീദായി മരിക്ക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഹീനാൽ കാലേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ ഒരു കുപ്പായം ധരിപ്പിക്കും. കുപ്പായം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണമാണ്. അതിനെ ഊരി വാങ്ങാൻ കപട വിശ്വാസികൾ തുനിഞ്ഞാൽ, ഒരുമ്പെട്ടാൽ നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിവിപ്ലവകാരികൾ ഉസ്മാനിൽ നിന്ന് റസൂലുള്ളാഹി ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ അധികാരമാകുന്ന ഖിലാഫത്താകുന്ന വസ്ത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് ഊരിക്കൊടുക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി വിലക്കിയതാണ് അദ്ദേഹത്തോട്. അതുകൊണ്ട് തന്നെ അതിൽ പരീക്ഷിക്കപ്പെടും താൻ എന്നുള്ളത് ഉസ്മാൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീനയിൽ താൻ കാരണത്താൽ ഒരു തുള്ളി രക്തം ചിന്താൻ പാടുള്ളതല്ല. താൻ വധിക്കപ്പെട്ടാലും തൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താൻ പാടില്ല എന്ന വാശിയിൽ ഉസ്മാൻ എല്ലാവരോടും മടങ്ങിപ്പോകാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി ആരും ആയുധം ഏന്തരുത്, ചെറുക്കരുത് എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് സഹാബികൾ, മദീനയിലുണ്ടായിരുന്നവർ ഉസ്മാനെ പ്രതിരോധിച്ച് ആ പ്രതിവിപ്ലവകാരികളോട് ആയുധ പോരാട്ടം നടത്താതിരുന്നത്. ഇത് അലിയിൻ്റെയും ഹസൻ ഹുസൈൻ എന്നിവരുടെയും വിഷയത്തിലും ഉസ്മാൻ പറഞ്ഞതാണ്, നിങ്ങൾ മടങ്ങിപ്പോകണം, ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടണം എന്ന് പറയുന്നത്. എന്നിട്ടും പലതവണ അലി ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇരിക്കപ്പുറതിയില്ല തൻ്റെ വീട്ടിൽ. കാരണം ഉസ്മാനെ വധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ആയുധമേന്തിയിട്ട് വളഞ്ഞു നിൽക്കുന്ന വാർത്ത കേട്ടപ്പോൾ ഹസൻ ഹുസൈൻ എന്നിവരെ അലി റളിയല്ലാഹു തആലനു പറഞ്ഞയച്ച്. എന്നിട്ട് ഉസ്മാന്റെ വീട്ടുവാതിൽക്കൽ പാറാവ് നിർത്തി. ഊരി പിടിച്ച വാളായിട്ട് ഹസനും നിന്നു, ഹുസൈനും നിന്നു. എന്നിട്ടെന്താ സംഭവിച്ചത്? ഈ പ്രതിവിപ്ലവകാരികൾ, ഭീകരവാദികൾ ഉസ്മാന്റെ വീട് തള്ളിക്കയറി, മാത്രമല്ല അവർ മതിൽ കയറി മറിഞ്ഞു ഉസ്മാന്റെ വീട്ടിലേക്ക്. അങ്ങനെയാണ് അവർ ഉസ്മാനെ വധിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ലേ, ഉസ്മാൻ റളിയല്ലാഹു തആല അനു വധിക്കപ്പെട്ടപ്പോൾ ആ വാർത്ത അറിഞ്ഞ അലിയാരി വരികയാണ്. ദുഃഖഭരിതനായിട്ടാണ് അലിയാരി വരുന്നത്. എന്നിട്ട് സ്വന്തം മക്കൾ ഹസൻ ഹുസൈനോട് അലിയാർ എന്താ പറഞ്ഞത്? കൈഫ ഖുതില അമീറുൽ മുഅ്മിനീൻ വ അൻതും അലൽ ബാബ്. ഹസൻ ഹുസൈൻ, നിങ്ങൾ രണ്ടുപേരും വീട്ടുപടിക്കൽ ഉണ്ടായിരിക്കെ എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും ഇവിടെ വാതിൽക്കണ്ടായിട്ട്? വലത്തമൽ ഹസൻ, അലി മകൻ ഹസൻ്റെ അടിച്ചു എന്നാണ്, മുഖത്തടിച്ചു എന്നാണ്. വദറബ സദർ അൽ ഹുസൈൻ, ഹുസൈൻ്റെ നെഞ്ചിൽ ഇടിച്ചു എന്നാണ്. നിങ്ങളെ രണ്ടാളെയും ഈ വാതിലേക്കുണ്ടായിട്ട് എങ്ങനെ അമീറുൽ മുഅ്മിനീനെ ഈ അക്രമികൾ വധിച്ചു എന്ന് ചോദിച്ചിട്ട് ഹുസൈൻ അലി റളിയല്ലാഹു തആലയുടെ മക്കളോട് ഗൗരവത്തിൽ സംസാരിച്ചതിൻ്റെ വരികൾ നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ. അപ്പം എത്രമാത്രം അലി റളിയല്ലാഹു തആലാനുഹു അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു തആലാനോട് കൂറും മതിപ്പും അടുപ്പവും സ്നേഹവുമുള്ള വ്യക്തിത്വമായിരുന്നു എന്നാണ് ഇത് ഈ ചരിത്രമെന്ന. ഉസ്മാൻ റളിയല്ലാഹു തആലാനു തൻ്റെ 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ നാളിൽ നടന്ന സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ അലിയാരുടെ ഈ വരികൾ വായിക്കുന്നത്. അദ്ദേഹം ഉസ്മാന്റെ വിഷയത്തിൽ സമർപ്പിച്ച കാഴ്ചവെച്ചതായി ഈ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നബി കുടുംബവും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും തമ്മിലുള്ളതായ ആ ബന്ധം, അതാണിവിടെ നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഒരു ഉസ്മാനുൽ അക്ബർ അതേപോലെ ഉസ്മാനുൽ അസ്ഗർ രണ്ട് വ്യക്തിത്വങ്ങളെ വായിക്കുന്നുണ്ട്. അതായത് ഉസ്മാനുൽ അക്ബറും ഉണ്ട്, ഉസ്മാനുൽ അസ്ഗറും ഉണ്ട്. ആരാ ഉസ്മാനുൽ അസ്ഗറും ഉസ്മാനുൽ അക്ബറും? അലിയാരുടെ രണ്ട് മക്കളാണ്, അലിയാരുടെ രണ്ട് മക്കളാണ്. ഞാൻ പറഞ്ഞു അലിയാറിന് അലി റളിയല്ലാഹുവിന് അബൂബക്കർ സന്താനമുണ്ടായിരുന്നു, ഉമർ സന്താനമുണ്ടായിരുന്നു. ഈ അബൂബക്കറും ഉമറും കർബലയിൽ ഹുസൈനോടൊപ്പം ഷഹീദായി നമ്മൾ പറഞ്ഞു. അലി സ്വന്തം മക്കൾക്ക് പേരിട്ടതാണ് അബൂബക്കർ ഉമർ. മക്കൾക്ക് അങ്ങനെ പേരിടണമെങ്കിൽ അബൂബക്കർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം, ഉമർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം. അതുകൊണ്ടാണ് അലി ആ പേരുകൾ സ്വന്തം മക്കൾക്ക് വിളിച്ചത്. അലിയാരുടെ മക്കളിൽ രണ്ട് മക്കളുടെ പേരാണ്, ഒന്ന് ഉസ്മാനുൽ അക്ബറും മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറും. അലി മക്കൾക്ക് പേരിട്ടതാണ്. അതും ഒരു കുട്ടിക്കല്ല ഉസ്മാൻ എന്ന പേര്, പിന്നെയോ അലിയാരുടെ രണ്ട് കുട്ടികൾക്ക് ഉസ്മാൻ പേരിട്ടിട്ടുണ്ട്. ആ രണ്ട് കുട്ടികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒന്ന് ഉസ്മാനുൽ അക്ബറാണ്, മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറാണ്. ഇതെന്താണ് അറിയിക്കുന്നത്? സ്വന്തം കുട്ടികൾക്ക് പേരിടുമ്പോൾ ഉസ്മാൻ എന്ന പേരിടാൻ കാരണം ആ പേര് സ്വാർത്ഥമായതിനാലാണ്, ഇഷ്ടമുള്ള പേരായതിനാലാണ്. മാത്രമല്ല ഒരു കുട്ടിക്കല്ല രണ്ട് കുട്ടികൾക്കാണ് ആ പേര് വിളിക്കുന്നത്. അപ്പോൾ അലിയിൻ ഉസ്മാൻ എന്ന നാമം എത്ര ഇമ്പമായിരുന്നു, എത്ര ഇഷ്ടമായിരുന്നു. ഇതൊക്കെയും നമ്മൾ സഹോദരന്മാരെ ചരിത്ര ചുമരെഴുത്ത് വായിക്കുമ്പോൾ സുന്നികളുടെ മാത്രം ചരിത്ര രചനകളിൽ നിന്നുള്ള അവലംബന കൃതികളിൽ നിന്നുള്ള വായനയല്ല, ഷിയ ഗ്രന്ഥങ്ങൾ വരെ ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ മകൻ അംറിൻ്റെ മകൻ അബ്ദുള്ള കല്യാണം കഴിച്ചത് ആരെയാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ഹുസൈൻ റളിയല്ലാഹു തആലാനുവിൻ്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ ബിന്ദുൽ ഹുസൈനെയാണ് ആര് കല്യാണം കഴിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ പേരക്കുട്ടി കല്യാണം കഴിച്ചത് അബ്ദുള്ള ഇബ്നു അംറ്. ഹുസൈൻ ആരാ? അലി റളിയല്ലാഹുവിൻ്റെ മകനാണ്. കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു തആലാനു അന്ന് കർബലയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചയക്കപ്പെട്ട, സുരക്ഷിതമായി കൊണ്ടുവരപ്പെട്ട ഹുസൈൻ്റെ സന്താനമാണ് ഫാത്തിമ ബിന്ദുൽ ഹുസൈൻ റളിയല്ലാഹു തആലാന. മഹദിയാണ്, ശ്രേഷ്ഠവതിയാണ്. ആ മഹദിയെ കല്യാണം കഴിച്ച വ്യക്തി ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറാണ്. ഇതേപോലെ സെയ്ദ് ഇബ്നു അംറ്, ഈ അംറിൻ്റെ മറ്റൊരു മകനാണ് സെയ്ദ്. സെയ്ദ് ഇബ്നു അംറ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ പേരക്കുട്ടി സെയ്ദ് ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ആരെയാണ്? സുഖൈന ബിന്ദുൽ ഹുസൈൻ എന്ന ഹുസൈൻ റളിയല്ലാഹു തആലാനുവിൻ്റെ മറ്റൊരു മകളെയാണ്. സുഖൈന ബിന്ദുൽ ഹുസൈനെ അവർ വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ സെയ്ദ് ഇബ്നു അംറ് എന്ന ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അവരെ വിവാഹം കഴിച്ച ചരിത്രം കാണാൻ സാധിക്കും. വേറെ കല്യാണം കഴിക്കാൻ ആദ്യ ഭർത്താവ് മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ആദ്യ ഭർത്താവിൽ നിന്ന് വിധവയായാൽ അവരെ കല്യാണം കഴിക്കാമല്ലോ. അപ്പോൾ അലി റളിയല്ലാഹു തആലന്റെ മകൻ ഹുസൈൻ, ഈ ഹുസൈൻ്റെ രണ്ട് പെൺമക്കൾ ഒന്ന് ഫാത്തിമ, മറ്റൊന്ന് സൈനബ്, അല്ല മറ്റൊന്ന് സുഖൈന. ഈ രണ്ട് മഹദികളെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടികൾ അംറും സൈദും കല്യാണം കഴിച്ചിരുന്നു എന്ന ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ചരിത്രത്തിൻ്റെ അന്നാളുകളിൽ നബി കുടുംബത്തിലെ മുഖ്യന്മാരും പ്രമുഖന്മാരും നേതാക്കന്മാരും ഇവിടെ ജീവിച്ച നാളുകളിൽ ആ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം സുദൃഢമായിരുന്നു. വൈവാഹിക ബന്ധത്തിലൂടെ ഇരു കുടുംബങ്ങൾ ആലുൽ ബൈത്തും അതേപോലെ ബനു ഉമയ്യയും എത്രമാത്രം ബന്ധം വിളക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഇത്തരം ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ എടുത്തു വെക്കുന്നത്, പഠന വിധേയമാക്കുന്നത്. നമ്മൾ ചരിത്രം അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സച്ചരിതരായ നമ്മുടെ മുൻഗാമികളെ മനസ്സിലാക്കുവാനും അളക്കുവാനും ഒരുമ്പെടേണ്ടതുണ്ട്. റബ്ബന ലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു, റബ്ബേ വിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പകയുണ്ടാക്കരുതേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. സച്ചരിതരായ മുൻഗാമികൾ, മഹത്തുക്കൾ, ഈ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാറി ഉയർന്ന നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ സഹാബത്ത്, അതിൽ മുഖ്യന്മാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹുമ അജ്മഈൻ, ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആലാൻഹുമ, ഇവരെ പോലുള്ളവരൊക്കെ വിഷയത്തിൽ ഇന്ന് പല വേദികളും പല തൂലികകളും പല ജിഹ്വകളും വളരെ മോശമായിട്ടുള്ള പ്രതിപാദനങ്ങൾ അതേപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ അവതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പലരും ഈ മഹത്തുക്കളെ തെറ്റിദ്ധരിക്കുകയാണ്. അവരെ ശപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, പഴിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അത് നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് നബി കുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ടുള്ളതായ ഒരു വിഭാഗം ആളുകൾ, അവരാൽ ഇവർ ശപിക്കപ്പെടുമ്പോൾ പലപ്പോഴും പല മുസ്ലിമീങ്ങളും വഞ്ചിതരാകുന്ന സ്ഥിതിവിശേഷം. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ നബി കുടുംബത്തിൻ്റെ യഥാർത്ഥ വാക്താക്കൾ ഇവിടെ ജീവിച്ചിരുന്ന മഹത്തുക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബി കുടുംബവും ഖലീഫമാരും നബി കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും അവരൊക്കെ എത്രമാത്രം സൗഹൃദത്തിൽ, സ്നേഹത്തിൽ, അടുപ്പത്തിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ. ഇൻഷാ അല്ലാ, ചുവരെഴുത്ത് എന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇനിയും തുടർ വിഷയങ്ങൾ നമുക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് അനുധാവനം ചെയ്യാനും, അസത്യം അസത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനും നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളോടൊപ്പം ഒരിടമേകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരിടം കണ്ട് പിന്നെ സ്വർഗം നേടാൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്. ഇന്നത്തെ പരിപാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും എന്ന വിഷയം നമ്മളോട് സംസാരിച്ചത് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: سبيل الدموع سبيل مريح.
4: ഞാനും ഉമ്മയും രണ്ടു പെങ്ങന്മാരും മാത്രമുള്ള കുഞ്ഞു ലോകത്തേക്ക് അതിഥിയെ പോലെ കടന്നു വരാറുള്ള ഉപ്പയോട് എന്തോ എനിക്കൊരകൽച്ചയായിരുന്നു. പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം ആഹ്ലാദം പകരുമ്പോഴും ഞാൻ വളരുന്നതോടൊപ്പം ഉപ്പയോടുള്ള അകാരണമായ അകൽച്ചയും വളരുകയായിരുന്നു. എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ ഉപ്പ എനിക്കൊരു വിസ ശരിയാക്കി. ദുബായിലെ ഒരു കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി. നാടും വീടും ഉമ്മയെയും പെങ്ങന്മാരെയും പിരിയുക എന്നത് ഹൃദയഭേദകമായിരുന്നെങ്കിലും ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയ എന്നെ കണ്ട ഉടനെ ഉപ്പയുടെ കണ്ണുകൾ എന്തോ നിറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഉപ്പ ചോദിച്ചു, നാട്ടിലെല്ലാവർക്കും സുഖമാണോ? യാത്ര സുഖമായിരുന്നോ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നെ റൂമിലാക്കി ഉപ്പ പോയി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഉപ്പയുടെ അടുത്തേക്ക് ഞാൻ പുറപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട യാത്ര. പട്ടണത്തിൽ നിന്നും കുറച്ചകലെയായി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒരു ലേബർ ക്യാമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി. ജോലി കഴിഞ്ഞു വരുന്ന ഉപ്പയെ ഞാൻ കാത്തുനിന്നു. വെളുത്ത മുണ്ടും ഷർട്ടുമിട്ട് പെർഫ്യൂം പൂശി ചുണ്ടിൽ സിഗരറ്റുമായി നിൽക്കുന്ന ഉപ്പയെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉപ്പ ജോലി കഴിഞ്ഞു വരുന്ന ആ കാഴ്ച എനിക്ക് താങ്ങാനായില്ല. മുഷിഞ്ഞൊരു കവറോളാണ് വേഷം. കൺപിരികളിൽ പോലും വെളുത്ത മണൽത്തരികൾ തങ്ങി നിൽക്കുന്നത് കാണാം. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഓടിച്ചെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. ഉപ്പ, ന്യൂജൻ രീതിയിലുള്ള ഡ്രസ്സുകളും വാഹനങ്ങളും വാങ്ങിത്തരാൻ ഞാൻ വാശി പിടിച്ചപ്പോഴും ഉപ്പയുടെ യാതനകളും വേദനകളും ഒന്നും അറിയിക്കാതെ എനിക്ക് എല്ലാം നിറവേറ്റി തന്നു. ഉപ്പയെ കഷ്ടപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണം. നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. വീട്ടുകാരുടെ സന്തോഷം കാത്തുസൂക്ഷിക്കാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചുവെക്കുകയും കുബൂസും പച്ചത്തൈരും കഴിച്ചിട്ട് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു എന്ന് വീട്ടിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കായി സ്നേഹപൂർവം സമർപ്പിക്കുന്നു.
5: ഇന്നത്തെ ചിന്തയിൽ ഈ കേട്ട ശബ്ദം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടിയതാണ്. പലപ്പോഴും പ്രവാസത്തിലുള്ള ഉപ്പ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രക്ഷിതാക്കൾ അവരൊക്കെ അവിടെയുള്ള പ്രയാസങ്ങൾ ഇവിടെ അറിയിക്കാതെ ഇവിടെയുള്ള തൻ്റെ ഭാര്യയെ മക്കളെ കുടുംബത്തെയൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പോറ്റാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നവരാണ്. പലപ്പോഴും അവരെക്കുറിച്ച് നമ്മൾ മുമ്പൊക്കെ ഇത്തരം ചിന്തകളും ഇത്തരം കാഴ്ചകളും വളരെ കുറവാണല്ലോ. ഇപ്പോൾ അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വളർന്നപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒന്നുകൂടി വ്യാപകമായി കുടുംബക്കാർക്ക് കുറേ കൂടിയൊക്കെ ഒരു ബോധമുണ്ട്. എന്നാൽ പോലും പ്രവാസികളെ ആ നിലക്ക് പരിഗണിക്കുന്നതിൽ ഇപ്പോഴും നമ്മൾ
6: കുറച്ച് പരാജിതരാണ്. കാരണം ഇവിടുന്ന് പലതും ആവശ്യപ്പെടാം, പലതും ആവശ്യപ്പെട്ടും അതുപോലെ പൊതുവേ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ അവിടുന്ന് അയച്ചു കൊടുക്കുന്ന ക്യാഷ് കടം വാങ്ങിക്കൊണ്ടൊക്കെ അയച്ചു കൊടുക്കും. ഇവിടെ ചിലപ്പോൾ ലാവിശായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു രൂപത്തിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെസ്സേജാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പം പ്രവാസ ജീവിതം ഷമിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും അനുഭവിക്കാനുള്ളതാണ്. ഞാൻ 10 വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ അതിൻ്റെ ഒരു കയ്പ് നീരും സുഖവും അതിൻ്റെ പ്രയാസവും ഒക്കെ അനുഭവിച്ചാണ്. അപ്പം അതിൻ്റെ ഒരു കണ്ടന്റ് തന്നെ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസ ജീവിതമാണ്. അത് ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ 2 വർഷമുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം നല്ല സുഖമായിട്ട് ജീവിക്കുന്ന നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. മഷാല്ലാ, അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. എന്നാൽ ഇവിടെ പുറംലോകം അറിയാത്ത, കുടുംബത്തിനറിയാത്ത, നാട്ടുകാർക്ക് അറിയാത്ത ഒരു ജീവിതം പ്രവാസികളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല പതിലെ ആ കഥയിൽ പറഞ്ഞ പോലെ അത്രയൊക്കെ പൂശി നല്ല ഉഷാറായി ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവൻ ദുബായ്ക്കാരനാണ്, ഇങ്ങനെ ഞാൻ പറയാം, ദുബായ്ക്കാരനാണ്.
5: സിഗരറ്റ് വലിക്കാന്നുള്ള പ്രയോഗം മാത്രം,
6: അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചത് അത് ആ കഥയിൽ വന്നതാണ്. അതെന്തായാലും ഇസ്ലാമികമായിട്ട് ശരിയല്ല, ആരോഗ്യപരമായും ശരിയല്ല. എന്തായാലും നല്ലൊരു പിന്നെ എക്സിക്യൂട്ടീവ് ആയിട്ട് ആളിങ്ങനെ നിൽക്കുമ്പോൾ ആ എന്നടാ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള ആ ഒരു ഫീലും, അങ്ങനെ കുറച്ച് കാലം, വളരെ ചിലപ്പോൾ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഉണ്ടാവുള്ളൂ, അതുണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ ഈ പിക്ചർ അങ്ങനെയാണ് മാറുകയാണ്. ലേബർ തൊഴിലാളികളുണ്ടാവും മരുഭൂമിയിൽ, ചിലപ്പോൾ ആടിനെ നോക്കുന്ന ആളുകളുണ്ടാവും മരുഭൂമിയിൽ, വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ കഴിയുന്നത് പക്ഷേ മക്കൾക്കോ ഭാര്യക്കോ കുടുംബത്തിനോ അറിയില്ല. ഇവിടുന്ന് ഇങ്ങനെ ലിസ്റ്റുകൾ ചിലങ്ങനെ വിട്ടുകൊടുക്കും, പിരിവുകളും അതുപോലെ തന്നെ ഒരുപാട് ചിലവുകളുടെ വലിയ ഒരു ലിസ്റ്റ് തന്നെ പ്രവാസിക്ക് വിട്ടുകൊടുക്കും. പക്ഷെ അവിടെ എന്താ ചെയ്യുന്ന ജോലി എന്നുള്ളത് പലപ്പോഴും അറിയാറില്ല. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പിന്നെ ചില പ്രവാസികളെങ്കിലും ചിലരൊക്കെ എന്തു ചെയ്യും, അവിടെ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നതെന്നറിയാതെ പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം എന്തു ചെയ്യും, ചിലപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ വരുമ്പോൾ നല്ല ഉഷാറിൽ നിൽക്കുക. അവിടെ ഉള്ള റൂമോ പലപ്പോഴും പിന്നെ ഡബിൾ കട്ടിലായിരിക്കും. ഒരു റൂമിൽ ചിലപ്പോൾ എട്ടും പത്തും ആളുകളുണ്ടാവും ഡബിൾ കട്ടിൽ വെച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇവിടെ ഓരോരുത്തർക്കും സിംഗിൾ റൂമാണ്. ഇപ്പോൾ ഭാര്യയും മക്കളെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് പോകുന്നത്. അവിടെ അവർ ജീവിക്കുന്ന അവസ്ഥ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഭക്ഷണം, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ മക്കൾ ഇവിടെയൊക്കെ കഴിക്കുമ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്ന പ്രവാസികളുണ്ട്. എന്നാൽ അവിടെ എന്ത് ചെയ്യും, അവർക്ക് കുബൂസാണ്, പച്ചത്തൈരാണ്, ആ ഒരു രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുമൊക്കെ അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താ, 10-40 കൊല്ലം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വില പോലും അവർക്ക് നൽകുന്നില്ല എന്നുള്ളത്
7: മാത്രമല്ല അസുഖങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് കൂടെ ഉണ്ടോ.
6: അതെ, അതാണ് അതിൽ പ്രധാനം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായിട്ടൊക്കെ അവർ തിരിച്ചു വരുമ്പോൾ പിന്നെ അവർക്കൊരു വിലയുണ്ടാവില്ല. അപ്പം പണം ഉണ്ടെങ്കിൽ മാത്രം അത് ആ പണം കായ്ക്കുന്ന ഒരു മരമായിട്ട് കാത്തു സൂക്ഷിക്കും, ഇല്ലെങ്കിൽ പിന്നെ വെട്ടി മാറ്റുക എന്ന രീതി പൊതുവെ ആളുകൾ സ്വീകരിക്കാറുണ്ട്.
7: എന്നാൽ പോലും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല, മറിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കുടുംബങ്ങളും ഒക്കെ അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന
6: ഫാമിലികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇതെങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്.
7: അങ്ങനെ പോകുന്നതും സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളും അല്ലെങ്കിൽ വീഡിയോ സഹിതം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ വന്നതുകൊണ്ട് തന്നെ അൽഹംദുല്ല ആ നിലക്കുള്ള കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് കുറെയൊക്കെ. അതേപോലെ തന്നെ പ്രവാസികളായ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുടുംബത്തെയും മക്കളെയും ഒക്കെ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ പിന്നെ ശമ്പളവും അതിൻ്റെ ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ അറിയിക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ ആവശ്യപ്പെടുന്നതെല്ലാം നൽകണമെന്നില്ല, നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം ചില സമയത്തൊക്കെ കഴിയില്ല, അതിനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യബോധത്തിലേക്ക് വരിക.
6: ഇതറിയിക്കാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നം കുറേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് തോന്നുന്നു. അതായത് നല്ല സെറ്റപ്പിലാണെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ അപ്പോൾ അവരങ്ങനെ തെറ്റിദ്ധരിക്കും ചെയ്യും, ശരിക്കും അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്.
7: അതെ അതെ, അതേപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ സഹോദരങ്ങൾ, അവരോട് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തെന്ന് പറയുന്നത് ആ നിലക്കു തന്നെയുള്ള നെയ്യത്തോടു കൂടി നമ്മൾ ചെലവഴിക്കുക, അതിൽ യാതൊരു നിലക്കുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിൽ ഒരു നിലക്കും വരാതെ നമുക്കിത് പരലോകത്ത് തീർച്ചയായും പ്രതിഫലമായി നമ്മുടെ കുടുംബത്തെ പോറ്റിയതിൻ്റെ വിഷയത്തിൽ, നമ്മുടെ കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചതിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല ദാനധർമ്മങ്ങളായി അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കും എന്നുള്ള കൃത്യമായ നെയ്യത്തോടു കൂടി തന്നെ ഇതൊക്കെ ചെലവഴിക്കുമ്പോൾ അത് ചെലവഴിക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവും വരില്ല, ആ നിലക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. മാത്രമല്ല ഇത് കേട്ടപ്പോൾ മക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പയെ ഉമ്മയെ സന്തോഷിപ്പിക്കുക, അവരെ അനുസരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നീടുള്ള ബാധ്യതകൾ ഏറ്റവും സുപ്രധാനമാണ്, മാതാപിതാക്കളുടെ ബാധ്യത. അതിൽ നമ്മുടെ ഉപ്പയെ ഈ ഒരു കേട്ട ശബ്ദത്തിൻ്റെ തുടക്കത്തിൽ ഉപ്പയോടൊരു അകൽച്ചയും മറ്റും ഒക്കെ പറഞ്ഞു, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അകൽച്ച ഉണ്ടാവും
6: പ്രവാസ ജീവിതമായതുകൊണ്ട് ഉമ്മയോടല്ലേ കൂടുതൽ അടുപ്പുണ്ടാവുക.
7: പക്ഷേ അവിടെ നമ്മുടെ ബാധ്യത എന്നുള്ള നിലക്ക് കുറച്ച് ബോധം വെച്ച മക്കളത് കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണമല്ലോ. നമുക്ക് എത്രയൊക്കെ നമ്മുടെ ഉപ്പയെ അടുത്ത് കിട്ടുന്നില്ലെങ്കിലും അവരുടെ ഒരു അകൽച്ച സ്വാഭാവികമായ രീതിയിൽ വരുന്നുണ്ടെങ്കിലും അതെല്ലാം കവർ ചെയ്ത് അവരോട് കൂടുതൽ സംസാരിക്കണം, അവരോട് കൂടുതൽ ഇടപഴകണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
6: തുറന്ന് ചോദിക്കണം, പറയണം എന്നതാണ്. അത് ശരിക്കും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഉപ്പനോട് അടുപ്പുണ്ടാവും, ചില കുട്ടികൾക്ക് അധികം ഭൂരിപക്ഷം ഉമ്മയോട് മാത്രമായിരിക്കും. ഇവിടെ എന്താച്ചാൽ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഇടപെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ സുഖം, അത് കുടുംബജീവിതത്തിൽ ഏറ്റവും ബലവത്താണ്, മക്കൾക്കൊരു പ്രചോദനമാകുകയും ചെയ്യും അത്തരം കാര്യങ്ങളെല്ലാം.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. എന്തിനാണ് വിവാഹം? ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരം നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ വിവാഹമെന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഇന്ന് ഒരു അസ്വസ്ഥത രൂപപ്പെടുന്നുണ്ട്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? അടിമയായി ജീവിക്കാനാണോ? ഉള്ള സ്വാതന്ത്ര്യം കൂടി നഷ്ടപ്പെടുന്നില്ലേ? സ്വന്തം കാലിൽ നിന്നിട്ട് മതി ഒരു വിവാഹം. ഇങ്ങനെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഇന്ന് വിവാഹമെന്ന് കേൾക്കുമ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വിവാഹത്തിനോട് ഒരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ചില തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹത്തെ മാറ്റി നിർത്തുന്നവർ എന്ന് വെച്ചാൽ, ആകാശത്തുകൂടി പാറി നടക്കുന്ന പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന തത്വം പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തിനും സ്വവർഗരതിക്കും ചുക്കാൻ പിടിക്കുന്ന, അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന, അതിൻ്റെ അണികളായി പ്രവർത്തിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്തിനാണ് വിവാഹം? വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്താണ്? വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇസ്ലാമിൽ വിവാഹമെന്ന് പറയുമ്പോൾ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ചേരൽ മാത്രമല്ല, അതിനുമപ്പുറം വിവാഹത്തിന് പല ലക്ഷ്യങ്ങളുണ്ട്. വിവാഹത്തിലൂടെ ഉണ്ടാകേണ്ട സാമൂഹിക നന്മകൾ, അതുപോലെ കുടുംബ ജീവിതങ്ങൾ, അതിനുമപ്പുറം വിശ്വാസരംഗത്തും മരണാനന്തര ജീവിതത്തിലും ഉപകരിക്കുന്ന നന്മകൾ, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മീസാഖൻ ഖലീല, ഇതൊരു കുട്ടിക്കളിയല്ല, ഇത് വെറും തമാശക്കളിയല്ല, വിവാഹമെന്നത് ഒരു വമ്പിച്ച കരാറാണ്. ചില ആളുകൾ വിവാഹം കഴിക്കുന്നു, എന്നിട്ട് അതിനൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത രൂപത്തിൽ ആ ഒരു കരാറിനെ ലംഘിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ, ഡൈവോഴ്സുകൾ അധികമായി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഇസ്ലാം വളരെ കൃത്യമായി ഈയൊരു ബന്ധത്തെ, ഇതൊരു ശക്തമായ കരാറാണ്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വധുവിൻ്റെ രക്ഷാധികാരിയിൽ നിന്ന് ഏറ്റെടുത്ത അമാനത്താണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത്, ആ വിവാഹത്തിലൂടെ ലഭിക്കുന്ന ആശ്വാസം എന്താണ്? ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഇതൊരു കുടുങ്ങുന്ന അവസ്ഥയാണ്, കാല് കെട്ടിയിടലാണ് എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ഈ വിവാഹം എന്നുള്ളത്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണെന്നാണ് പറഞ്ഞത്. ഒമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, തന്നിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നത്. ഇനി തീർന്നില്ല, എന്തിനാ ഇങ്ങനെ ഇണകളെ സംവിധാനിച്ചത്? ലിതസ്കുനു ഇലൈഹ, സുക്കൂനുണ്ടാകണം. ലിതസ്കുനു ഇലൈഹ, നമ്മുടെ ജോലിഭാരങ്ങൾ ഇറക്കി വെക്കാൻ, നമ്മുടെ ടെൻഷനുകൾ ഇറക്കി വെക്കാൻ. നമ്മുടെ ഭാര്യമാർ നേരെ തിരിച്ചങ്ങനെ തന്നെ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരും അവരുടെ ടെൻഷനുകൾ ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാകണം. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പ്രഷറേറി വന്ന പുരുഷനെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്ന ഭാര്യ എത്ര മനോഹരമായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഭർത്താവ് വരുമ്പോഴേക്ക് സംസാരിക്കുവാനും കഥ പറയുവാനും തമാശകൾ പറയുവാനും അവരുമായി ഒന്ന് പുറത്ത് കറങ്ങിപ്പോ നടക്കുവാനും ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ്, അതിലൂടെ സമാധാനം കണ്ടെത്തുന്ന ഒരു പെണ്ണ്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടം, പരസ്പരം സമാധാനമേകാൻ. ടെൻഷനുകളില്ലാത്ത മനുഷ്യരില്ലല്ലോ, പ്രയാസങ്ങളില്ലാത്ത മനുഷ്യനില്ലല്ലോ. എപ്പോഴും സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യനുണ്ടാവുകയില്ലല്ലോ. അവിടെയെല്ലാം ലിത്തസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. മാത്രല്ല വജഅല ബൈനകും മവദ്ദതം വറഹ്മ, അവർക്കിടയിൽ അള്ളാഹു ഇണകൾക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മവദ്ദത്തും റഹ്മത്തും സ്നേഹവും പ്രേമവും കാരുണ്യവും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു ആയത്തിനെ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം മുൻപ് കണ്ടിട്ടില്ലാത്ത രണ്ടു പേർ, വിവാഹത്തിനു വേണ്ടി മാത്രം ആദ്യമായി കാണുന്നവർ, അവർ പിന്നെ ഒരു ശരീരം പോലെ ജീവിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയാൽ ഒരു തലവേദനയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ തിരിച്ചു വരുന്നത് വരെ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ടെൻഷനാണ്, എൻ്റെ ഭർത്താവിന് എന്ത് പറ്റിയെന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി കാരണം. ആ ഒരു കരുതൽ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ അസുഖത്തെക്കുറിച്ച് ചോദിക്കുന്നു, കുറവുണ്ടോ എന്നറിയുന്നു, ചോദിച്ചന്വേഷിക്കുന്നു. ഇങ്ങനെ പരസ്പരം താങ്ങായി തണലായി സ്നേഹം കൈമാറിക്കൊണ്ട് ആ രൂപത്തിൽ ഒരു മനുഷ്യന് വേണ്ട പ്രകൃതിയാലുള്ള ചില ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളിൽ നിന്നാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, നമ്മുടെ ഇണകളിൽ നിന്നാണ്. അതിനുവേണ്ടിയാണ് പ്രഥമ ലക്ഷ്യമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം മറ്റു ലക്ഷ്യങ്ങളുണ്ട്. ഈയൊരു വംശപരമ്പര അത് നിലനിൽക്കണം. അത് യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തിലൂടെ മാത്രമാണ് ഏറ്റവും ഭംഗിയായി ഉണ്ടാവുകയുള്ളൂ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാത്ത പക്ഷം സമൂഹത്തിൽ അരാജകത്വങ്ങൾ, അശ്ലീലതകൾ വളർന്നു പന്തലിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇന്നിപ്പോൾ ഈ ഇടക്കാലങ്ങളിൽ വളരെ ഫേമസായ ഒരു പാർട്ടിയാണ് LGBTQ എന്നുള്ളത്. അതിനുവേണ്ടി മത്സരിക്കുന്നവർ, കൊടിപിടിക്കുന്നവർ, ക്ലബ്ബുകൾ രൂപീകരിക്കുന്നവർ അല്ലേ? അതിൽ ലെസ്ബിയൻ, ഗേ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ അതിൻ്റെ വിശദീകരണങ്ങൾ വേറെയും, അതിനെ ആ രൂപത്തിൽ വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ വേറെയും. ഞാൻ ചോദിക്കട്ടെ, ആണുമാണും വിവാഹം കഴിച്ചിട്ടൊരു കുട്ടിയുണ്ടായ ചരിത്രം ലോകത്തിലുണ്ടോ? പെണ്ണും പെണ്ണും വിവാഹം കഴിച്ചിട്ട് ഒരു കുട്ടിയുണ്ടായ ഒരു ചരിത്രം ലോകത്തിലുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ വംശപരമ്പര നിലനിൽക്കണമെങ്കിൽ ഒരാണും പെണ്ണും പ്രകൃതിയാൽ സംവിധാനിച്ചിട്ടുള്ള സംവിധാനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ സംവിധാനത്തെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. നമ്മുടെ മുൻഗാമികൾ സ്വവർഗരതിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ നമ്മളിന്നുണ്ടാവുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതി, അള്ളാഹു സുബ്ഹാനഹു വതാല പ്രകൃതിയാൽ സംവിധാനിച്ച സംവിധാനമായ ഒരു ആണും പെണ്ണും ഇണചേർന്നാൽ മാത്രമാണ് അവരിൽ നിന്ന് കുട്ടികളുണ്ടാവുകയുള്ളൂ. അപ്പോൾ സാമൂഹിക ഭദ്രത, അനന്തര അവകാശികൾ ഉണ്ടാവുക, പിൻതലമുറക്കാർ ഉണ്ടാവുക എന്നതെല്ലാം ഇസ്ലാം വിവാഹത്തിലൂടെ വയ്ക്കുന്ന വലിയ വലിയ ലക്ഷ്യങ്ങളിലുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. ജോലി കിട്ടിയിട്ട് മതി, സ്വന്തം കാലിൽ നിന്നിട്ട് മതി, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന എന്തിനാണ്, അതല്ലാത്ത മാർഗങ്ങളിലൂടെ അവരുടെ വികാരങ്ങൾ പൂർത്തീകരിച്ചാൽ പോരെ എന്നിങ്ങനെയുള്ള പല രൂപത്തിലുള്ള അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്ന ആദർശത്തെ ഇന്ന് പ്രകടമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. ഇതിലൂടെ സംഭവിക്കാനിരിക്കുന്നത്, ഇന്ന് വാർത്തകളിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതുമായ വളരെ സങ്കടകരമായ അവസ്ഥകൾ, ഹോസ്പിറ്റൽ ശുചിമുറിയിൽ പ്രസവിച്ച് ജനാല വഴി എടുത്തെറിഞ്ഞ പിഞ്ചു കുഞ്ഞിൻ്റെ വാർത്ത ഈ അടുത്ത് നമ്മൾ കേട്ടു. ഒരു ഹോസ്റ്റലിൽ 6 വിദ്യാർത്ഥിനികൾ ഗർഭം ധരിച്ച വാർത്തകൾ നമ്മൾ ഈ അടുത്ത് കേട്ടു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അനാശ്യാസ പ്രവർത്തനങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ പോലും കയറി വരുന്ന സാഹചര്യമുണ്ടാകും. അതുമാത്രമല്ല, അനന്തരവകാശികൾ അവരുടെ പിതാവ് ആരാണ്, പിതൃത്വം എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ആളുകൾ അനാശ്യാസ പ്രവർത്തനങ്ങളിൽ, സമൂഹത്തിൽ അരാജകത്വങ്ങൾ അരങ്ങു തകർക്കുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം സൃഷ്ടിക്കാൻ, ഇത്തരം വാദക്കാരുടെ വാദങ്ങൾ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് നമുക്ക് ലൈവായി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇസ്ലാമിൻ്റെ മഹത്തായ ഈ ഒരു ആദർശം കൊണ്ടും ഈ ലക്ഷ്യങ്ങൾ കൊണ്ടും സമൂഹത്തിൽ ഭദ്രതയുണ്ട്, കുടുംബത്തിൽ സമാധാനമുണ്ട്, അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെയും നല്ല നിലനിൽപ്പിനും, അതല്ല ഈ പ്രകൃതിയുടെ നല്ല മുന്നോട്ടു പോക്കിനുമെല്ലാം ഇസ്ലാമിൻ്റെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നന്മകളല്ലാതെ ഒന്നുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ ഭാര്യ ഭർത്താവ് എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാഴ്ചപ്പാടെന്തെന്ന് വെച്ചാൽ ഇണകൾ എന്നാണ്. ഇണകളെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിലൂടെ പറഞ്ഞ ഒരു അധ്യാപനം, ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുൻ, അവൾക്ക് നീ വസ്ത്രമാണ്, അവന് നീ പെണ്ണെ ഭാര്യ അല്ലെങ്കിൽ ഇണ വസ്ത്രമാണ്. ഇങ്ങനെ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് പരസ്പരം വസ്ത്രമായി ഒറ്റ ശരീരമായി ജീവിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന നിർഭയത്വവും സമാധാനവും സന്തോഷവും ആത്മധൈര്യവും, അതിലുമുപരി ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട് എന്നത് ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പകുതി ഒരാൾ വിവാഹത്തിലൂടെ പൂർത്തീകരിച്ചു എന്നാണ്. അവൻ്റെ ആഗ്രഹങ്ങൾ, പ്രകൃതിയാലുള്ള അവൻ്റെ ചേഷ്ടകൾ, ഇതെല്ലാം പൂർത്തീകരിക്കാൻ അള്ളാഹു അനുവദിക്കുന്ന ഒരു മാർഗം അത് വിവാഹത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വിവാഹമെന്നത് അത് പവിത്രമാണ്, അത് പുണ്യമേറിയതാണ്, അതിലുമപ്പുറം സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. സമൂഹത്തിൻ്റെ മുന്നോട്ട് നല്ല മുന്നോട്ട് പോക്കിനുള്ള ഏറ്റവും നല്ല വഴി അത് വൈവാഹിക ജീവിതം എന്നത് തിരഞ്ഞെടുക്കുക എന്നതാണ്. അതല്ലാത്ത മാർഗത്തിലൂടെ തൻ്റെ ലൈംഗിക ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ അരാജകത്വങ്ങൾ ഉടലെടുക്കും. അത് ഇന്ന് നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിനുള്ളിൽ സമൂഹത്തിനുള്ളിൽ ഉടലെടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിലേക്ക് ആളുകളെത്തുന്നതിന് മുമ്പ് ഇസ്ലാം പഠിപ്പിച്ച വൈവാഹിക ജീവിതത്തിൻ്റെ നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ ആളുകൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, എന്തിനാണ് വിവാഹം. ക്ലാസ് എടുത്തത് അബ്ദുറൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: أعوذ بالله من الشيطان الرجيم.

0: തിരുമൊഴികൾ
1: പതിവ് പോലെ തിരുമൊഴികളിൽ നമ്മളോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി. നോമ്പെടുത്ത് പവിത്രമാസത്തെ ധന്യമാക്കാം എന്ന വിഷയത്തിൽ തിരുമൊഴികളിൽ കെ വി നമ്മളോട് സംസാരിക്കും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قدم المدينة فوجد اليهود صياما يوم عاشوراء فقال لهم رسول الله صلى الله عليه وسلم ما هذا اليوم الذي تصومونه فقالوا هذا يوم عظيم أنجى الله فيه موسى وقومه وغرق فرعون وقومه فصامه موسى شكرا فنحن نصومه فقال رسول الله صلى الله عليه وسلم فنحن احق واولى بموسى منكم فصامه رسول الله صلى الله عليه وسلم وامر بصيامه. പ്രശോദാക്കളെ വളരെ പ്രസിദ്ധമായ ഒരു വചനം സഹീഹ് മുസ്ലിമിൽ വന്നതാണ്. വായിച്ചു കേൾപ്പിച്ചത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമ. അവരാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. മഹാനായ ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ കുംഭ 3-ലാണ് മക്കയിൽ ജനിക്കുന്നത്. ഹിജ്റ 68-ലാണ് അദ്ദേഹത്തിന്റെ മരണം. 1660 ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. സ്വഹാബികളിലെ വലിയ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്, ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളാണ്. ഇമാമുൽ മുഫസ്സിറീൻ എന്നറിയപ്പെടുന്ന തഫ്സീറിൻ്റെ കാര്യത്തിൽ മുഫസ്സിറുകളുടെ ഇമാമുമാണ് അദ്ദേഹം എന്നൊക്കെ നാം അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന, നിശ്ചയമായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. ഫവജദൽ യഹൂദ സിയാമൻ യൗമ ആഷൂറാ, അപ്പോൾ അവിടെയുള്ള മദീനയിലെ ജൂതന്മാർ യഹൂദികൾ ആഷൂറ നോമ്പ് അനുഷ്ഠിക്കുന്നത് റസൂലുള്ള കാണുകയാണ്. മുഹറം 10-നുള്ള ആഷൂറ നോമ്പ്. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ അവരോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ഹാദൽ യൗമുല്ലദീ തസുമൂനഹു, നിങ്ങൾ ഈ നോമ്പനുഷ്ഠിക്കുന്ന ഈ ദിവസം എന്താണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത? മാ ഹാദൽ യൗം അല്ലദീ തസുമൂനഹു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു ഹാദാ യൗമുൻ അദീമുൻ, ഇത് ഒരു മഹത്തായ ദിവസമാണ്. ഹാദാ യൗമുൻ അദീമുൻ, ഇതൊരു മഹത്തായ ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു. അൻജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി. അൻജ എന്നും നജ്ജ എന്നും ഒക്കെ രക്ഷപ്പെടുത്തി എന്നതിന് പറയാം. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു, ഈ ദിവസത്തിലാണ് മൂസയെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത്. വഗറക ഫിർഔന വഖൗമഹു, ഫിർഔനിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജനതയെയും അള്ളാഹു മുക്കി നശിപ്പിച്ചതും ഈ ദിവസത്തിലാണ്, ഈ ആഷൂറ ദിവസത്തിലാണ്. ഫസ്വാമഹു മൂസ ശുക്രൻ ഫനഹ്നു നസൂമുഹു ഫസ്വാമഹു മൂസ ശുക്രൻ. അങ്ങനെ മൂസ അലൈഹിസ്സലാം നന്ദി എന്ന നിലക്ക്, റഹ്മാനായ റബ്ബ് നൽകിയ മഹത്തായ അനുഗ്രഹത്തിന് നന്ദി എന്ന നിലക്ക് നോമ്പനുഷ്ഠിച്ചു. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങളും ഈ ആഷൂറ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഫനഹ്നു അഹഖു വ ഔലാ ബിമൂസ മിൻകും. ഫനഹ്നു അഹഖു വ ഔലാ ബിമൂസ മിൻകും. ഫനഹ്നു, അപ്പോൾ ഞങ്ങളാണ് അഹഖു വ ഔലാ, ഏറ്റവും അവകാശപ്പെട്ടവരും ഏറ്റവും അടുത്തവരും. ബിമൂസ മിൻകും, മൂസയോട് നിങ്ങളെക്കാൾ. അപ്പോൾ മൂസ അലൈഹിസ്സലാമിനോട് നിങ്ങളെക്കാൾ ഏറ്റവും ബാധ്യതയുള്ളവരും ഏറ്റവും അടുപ്പമുള്ളവരും ഞങ്ങളാണ്. തുടർന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫസ്വാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചു. വ അമറ ബിസ്വിയാമിഹി, നോമ്പനുഷ്ഠിക്കാൻ മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ആഷൂറ നോമ്പിൻ്റെ പ്രത്യേകത, ഈ മാസത്തിൻ്റെ പവിത്രത, അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസാണ് കേട്ടത്. നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പുതിയൊരു വർഷത്തിലാണ്. ഹിജ്റ വർഷം 1448 മുഹറമിലാണ് നമ്മളുള്ളത്. പവിത്രമാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പവിത്രമാസത്തെ പവിത്രമായി കാണണം, നന്മകൾ വർദ്ധിപ്പിക്കണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ഇക്കാര്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ മദീനയിലുള്ള യഹൂദികൾ മുഹറം 10 ആഷൂറ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അതിനെക്കുറിച്ച് തിരക്കിയതും, അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അവർ പറഞ്ഞതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചതും ഒക്കെയാണ് ഇവിടെ ഒരു കാര്യം. അള്ളാഹു മൂസ അലൈഹി സ്വലാമിനെയും അദ്ദേഹത്തിൻ്റെ കൗമായ ബനു ഇസ്രായേലുകാരെയും നിഷ്ഠൂരനായ

0: രാജാവ് ചക്രവർത്തി ഫറോവയുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഫറോവയും കൂട്ടരും അവരെയൊക്കെ വെള്ളത്തിൽ ആ കടലിൽ അള്ളാഹു മുക്കി നശിപ്പിക്കുകയും ചെയ്ത മഹത്തായ ദൃഷ്ടാന്തത്തിൻ്റെ മഹത്തായ അനുഗ്രഹത്തിൻ്റെ നന്ദി എന്ന നിലക്ക് മൂസാ നബി അലൈഹി സ്വലാം മുഹറം പത്തിന് ആശൂറ നോമ്പ് അനുഷ്ഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കുകയും മറ്റുള്ളവരോട് ആ നോമ്പിൻ്റെ പ്രത്യേകത എന്ന നിലക്ക്, നന്ദി എന്ന നിലക്ക്, ആ പ്രവാചകനോടുള്ള വലിയ ബന്ധം എന്ന നിലക്കുമൊക്കെ അള്ളാഹു നൽകിയ വലിയ ദൃഷ്ടാന്തത്തെ അനുസ്മരിച്ചും മുഹറം പത്തിന് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം നാം അതും കൂടി ഓർക്കണം. സഹീഹ് മുസ്ലിമിൽ നമുക്കിത് കാണാം. റസൂലുള്ള പറയുകയുണ്ടായി, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ റാസു മന്നത്താസ്, ഞാൻ ഇനി അടുത്ത വർഷം ബാക്കിയാവുകയാണെങ്കിൽ, മരണപ്പെട്ടിട്ടില്ലെങ്കിൽ, 9 ഞാൻ നോമ്പനുഷ്ഠിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മുഹറം 9 നോമ്പനുഷ്ഠിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നെ പറയുന്നുണ്ട്, സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം അതിൻ്റെ ആശയം എങ്ങനെയാണ്. ഒരു വചനത്തിൻ്റെ ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആഷൂറ നോമ്പ്, മുഹറം പത്തിനുള്ള ആഷൂറ നോമ്പിനേക്കാൾ അതിന് നൽകുന്ന പ്രത്യേകത പോലെ മറ്റൊന്നിനും പ്രത്യേകത നൽകുന്നത്, അതായത് ഫർളു സുന്നത്ത് നോമ്പുകളിൽ മറ്റൊന്നിനും ഇല്ലാത്ത പ്രത്യേകത ഈ ദിവസത്തിന് നബി നൽകിയിരുന്നു എന്ന് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നുകൂടി ഈ വിഷയത്തിലൊരു വിശദീകരണം നൽകുന്നുണ്ട്. നമുക്കത് സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലത്ത് ആഷൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, ഖുറൈശികൾ അനുഷ്ഠിച്ചിരുന്നു. അത് തുടർന്ന് വരുന്നൊരു ചര്യയാണ്. എന്നാൽ ആരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല നോമ്പ് നോൽക്കാൻ. എന്നാൽ മദീനയിൽ വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ളവർ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ട് നബി തൻ്റെ നോമ്പ് അത് കുറച്ച് ഗൗരവത്തോടെ അനുഷ്ഠിക്കാൻ തീരുമാനിക്കുകയും മറ്റുള്ളവരോട് അനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയും ചെയ്തു, ശക്തമായ സുന്നത്ത് എന്ന നിലക്ക്. പിന്നീട് റമദാനിൽ നോമ്പ് നിർബന്ധമായപ്പോൾ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നവൻ അത് അനുഷ്ഠിക്കുക, അല്ലാത്തവർക്ക് താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം എന്ന നിലക്ക്. ഒമൻഷ അസ്വാമഹു ഒമൻഷ തറക്കഹു എന്ന രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഉദ്ദേശിക്കുന്നവർ അനുഷ്ഠിച്ചു, ഉദ്ദേശിക്കുന്നവർ അത് ഒഴിവാക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അപ്പോൾ 9 നോമ്പെടുക്കുന്നത് പ്രബലമായ സുന്നത്ത് തന്നെയാണ് എന്ന് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ താല്പര്യത്തോടെ നിർവഹിച്ച ഈ ചെറിയ, പ്രത്യേകിച്ചും ആഷൂറ മുഹറംബത്തിൻ്റെ നോമ്പിനെ ആ രൂപത്തിൽ തന്നെ കാണാനും ഗൗരവത്തോടുകൂടി തന്നെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കാനും നാം തയ്യാറാകണം. അങ്ങനെ നോമ്പെടുത്തും സൽക്കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകിയും തിന്മകൾ വെടിഞ്ഞും ഈ പവിത്ര മാസത്തെ ധന്യമാക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മളോട് തിരുമൊഴികളിൽ സംസാരിച്ചത് പതിവ് പോലെ KV മുഹമ്മദ് അലിയാണ്. നോമ്പെടുത്ത് പവിത്ര മാസത്തെ ധന്യമാക്കാം എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറ ബക്കറ 38-39 വചനങ്ങൾ അവതരിപ്പിക്കുന്നു ഷഹൽ അരിപ്പഴ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق لينهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. ഏറെ പ്രേം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഞാനടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം പഠിക്കുന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ച് അതിലെ വരികൾ നോക്കി, പദങ്ങൾ നോക്കി പാരായണം ചെയ്യുമ്പോൾ മനസ്സിലതുപോലെ ഖുർആൻ നോക്കി ഓതുകയും ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഈ നിലയ്ക്കൊരു ഖുർആൻ്റെ സദസ്സിലാണ്, ഖുർആൻ പഠിക്കുന്ന സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കർമ്മത്തെ നമ്മിൽ നിന്ന് സ്വർഗം ലഭിക്കാൻ നിമിത്തമാകുന്ന അമലായി ഗണിക്കുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 38-39 വചനങ്ങളാണ് നമ്മളിപ്പോൾ ആമുഖമായി ഓതി വെച്ചത്. തിലാവത്തിൻ്റെ ചില നിയമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അത് പാരായണം ആവർത്തിക്കാം. ഖുൽനഹ് ബിത്തൂ മിൻഹാ ജമീഅ, നേരത്തെ പറഞ്ഞ പോലെ ഖുൽനഹ് ബിത്തൂ, ഖുൽന അഹ്ബിത്തു എന്നൊന്നും ഓതാൻ പാടില്ല, അത് കൂട്ടി ഓതുമ്പോൾ ഖുൽന ബിത്തു, ഖുൽന ബിത്തു, ത്വാ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ജമീഅൻ എന്ന് വഖഫ് ചെയ്യാൻ പാടില്ല, ജമീഅ. ഫഇമ്മാ യതിയന്നകും മിന്നി ഹുദൻ ഫമാ തബിഅ ഹുദായ, മൻ തബിഅ ഹുദായ വഖഫ് ചെയ്യുമ്പോൾ ഹുദായ്, ഫമാ തബിഅ ഹുദായ് എന്നിടക്കാണ് വഖഫ് ചെയ്യാൻ പറ്റും. പിന്നീട് അടുത്തു ഓതണം. വഖഫില്ലാത്ത ഏത് സ്ഥലത്ത് നമുക്ക് നിർത്താം, പക്ഷേ നിർത്തിയടത്ത് വെച്ച് തന്നെയാണ് തൊട്ട് മുമ്പെന്ന് എടുത്ത് ഓതേണ്ടതുണ്ട്. ഫമാ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. ഇവിടെ ഫലാ ഖൗഫുൻ അലൈഹിം, ഖൗഫുൻ ഇളഹാറൻ, ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. ഹും കിട്ടുള്ള ആണ് തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന മഹ്റജ് അക്ഷരമാണത്. പിന്നെ യഹ്സനൂൻ, ഒന്ന് ഹ ആണ് പിന്നെ ഹ ആണ്, വലഹും യഹ്സനൂൻ. 39-ാമത്തെ വചനം നോക്കൂ, വല്ലദീന കഫറു വകദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ. വകദബു ദാലിന് ശബ്ദം, വകദബു ബിആയാതിനാ അനൂന് ഉലൈക അതിനോട് ചേർത്ത് നമ്മൾ ഓതുമ്പോൾ അവിടെ മദ്ദുണ്ട്, മദ്ദ് മുൻഫസിലാണ്. ഉലൈക അവിടെ മദ്ദ് മുത്തസിലാണ്, മദ്ദുൽ ഫറാഴിയാണ്, അസാമാന്യമായി നേട്ടം നൽകേണ്ടതുണ്ട്. അസ്ഹാബുൻ നാർ, അസ്ഹാബു എന്ന് പറയാൻ പാടില്ല, അസ്ഹാബുൻ നാർ. ഹും ഫീഹാ ഖാലിദൂൻ. ഇങ്ങനെയാണ് അതിൻ്റെ തിലാവത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില സ്ഥലങ്ങൾ സൂചിപ്പിക്കാനായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പിൽ സൂചിപ്പിച്ചു മുമ്പുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് വചനങ്ങൾ സൂചിപ്പിച്ചു. പിശാജ് ആദം ഹവ അലൈഹിം അസ്സലാത്തു വസ്സലാം ഈ രണ്ടുപേരെയും പിശാജ് എന്ത് ചെയ്തു? അരുത് എന്ന് പറഞ്ഞ ആ മരത്തിലേക്ക് അവർ പിശാജിൻ്റെ ദുർബോധനം കാരണം അതിലേക്ക് അടുത്തു. അതിൽ നിന്നവർ ഭക്ഷിച്ചു. അത് കാരണം നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഭൂമിയിൽ നിങ്ങൾക്ക് സ്ഥിരവാസമുണ്ട്, പാർപ്പിടവും വിഭവവുമുണ്ട് ഒരു കാലം വരെ. പക്ഷേ നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുവാണ് എന്നൊക്കെ അള്ളാഹു ബോധ്യപ്പെടുത്തി. അവർ ചെയ്ത തെറ്റിന് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു അവരുടെ പശ്ചാത്തപം സ്വീകരിച്ചു. അള്ളാഹു തവ്വാബാണ്, റഹീമാണ്, ഏറ്റവും കൂടുതൽ പശ്ചാത്തപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാണ് എന്നൊക്കെ പറഞ്ഞു. ശേഷം അള്ളാഹു തുടരുന്നു, ഖുൽനാ ബിത്തൂ മിൻഹാ ജമീഅ. ഖുൽനാ, നാം പറഞ്ഞു. ബിത്തൂ മുമ്പ് പറഞ്ഞ വാക്കാണല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാക്ക് തന്നെയാണ് ആ വാക്ക്. ഇഹ്ബിത്തൂ, നിങ്ങൾ ഇറങ്ങിപ്പോകുവിൻ. മിൻഹ, അതിൽ നിന്ന്, ഇതിൽ നിന്ന്, ജമീഅൻ, മുഴുവനായും നിങ്ങൾ മുഴുവനും ഇറങ്ങി പുറപ്പെട്ടു കൊള്ളുവിൻ, ഇറങ്ങിപ്പോയി കൊള്ളുവിൻ. ഫഇമ്മ യതിയന്നകും മിന്നി ഹുദാ, ഫഇമ്മ യതിയന്നകും, എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും, യതിയന്നകും, അത്തയതിയന്ന വന്നു എന്നാണ്, യതിയന്നകും, നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും വരുമ്പോൾ, മിന്നി മിന്നി, എന്നിൽ നിന്ന്, എന്ത്, എൻ്റെ പക്കൽ നിന്ന് എന്ത് വരിക? ഹുദൻ, ഒരു മാർഗദർശനം, സന്മാർഗം. ആ മാർഗദർശനം എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വരുമ്പോൾ, ആ വരുന്ന സമയത്ത്, ഫമൻ തബിഅ ഹുദായ, ഫമൻ തബിഅ, ഫ അപ്പോൾ ആര്, ഫമൻ അപ്പോൾ ആര്, തബിഅ പിൻപറ്റിയോ, തബിഅ എന്ന് പറഞ്ഞാൽ പിൻപറ്റി, ഹുദായ എൻ്റെ മാർഗദർശനം, എൻ്റെ ആ ഹുദായ ഹിദായത്ത്, എൻ്റെ സന്മാർഗദർശനത്തെ ആര് പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം, ഫലാ ഖൗഫുൻ, എന്നാൽ ഒരു ഭയവുമില്ല, അലൈഹിം, അവരുടെ മേൽ, അവരുടെ മേൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. വലാഹും, വലാഹും, അവരല്ലതാനും, യഹ്സനൂന, ഹസിന ദുഃഖിച്ചു, യഹ്സനൂൻ, അവർ ദുഃഖിക്കുക, അവർ ദുഃഖിക്കേണ്ടി വരികയും ചെയ്യുകയില്ല. അപ്പോൾ അള്ളാഹു പറയാണ്, നാം പറഞ്ഞു, ഇഹ്ബിത്തൂ മിൻഹാ ജമീഅ, നിങ്ങൾ മുഴുവനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിട്ട് എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഫമൻ തബിഅ ഹുദായ, അപ്പോൾ എൻ്റെ മാർഗദർശനം ആര് പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, വലാഹും യഹ്സനൂന, അവർ വ്യസനിക്കുകയുമില്ല, ദുഃഖിക്കുകയുമില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല. വല്ലദീന കഫറു, വല്ലദീന ഒരു കൂട്ടർ, കഫറു അവർ നിഷേധിച്ചു, അവർ അവിശ്വസിച്ചു, അപ്പോൾ കെദബു, അവർ കളവാക്കി, അവർ വ്യാജമാക്കുകയും ചെയ്തു, കളവാക്കുകയും ചെയ്തു. ബി ആയാത്തിന, ആയത്ത് ജമ്മു ആയാത്ത്, ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കുകയും ചെയ്തു. ഉലായിക്ക, അക്കൂട്ടരാണ്, ഹാ ഉലായി എന്നാണ് ഈ കൂട്ടർ, ഉലായിക്ക എന്നാണ് അക്കൂട്ടർ, അക്കൂട്ടർ അസ്ഹാബുന്നാർ, സ്വാഹിബ് അതിൻ്റെ ജമ്മാണ്, ബഹുജനാണ് അസ്ഹാബ്, അവർ ആളുകളാണ്, ആൾക്കാരാണ്. അന്നാർ, എന്തിൻ്റെ, നരകത്തിൻ്റെ ആൾക്കാരാണ് അസ്ഹാബുന്നാർ, നരകക്കാരാണവർ അക്കൂട്ടർ. ഹും, അവരാകട്ടെ, ഫീഹ, അതിൽ, ആ നരകത്തിൽ, ഖാലിദൂന, സ്ഥിരവാസികളായിരിക്കും, ശാശ്വതന്മാരായിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുകയാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ ഇണയായ ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇബ്ലീസിനെയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ, പുറത്താക്കിയപ്പോൾ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ, അതായത് മനുഷ്യ സന്തതികളെ മൊത്തത്തിലാണ് ഉദ്ദേശം. അവിടെ എന്തു ചെയ്യും, ആ മനുഷ്യവർഗത്തിൻ്റെ മാതാപിതാക്കളായ ആദമിനെയും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, ഇബ്ലീസുണ്ടല്ലോ കൂടെ, അവർ മുഖാന്തരം ഒരു മനുഷ്യ സന്താനങ്ങൾക്ക് ആഗമാനം വേണ്ടി അള്ളാഹു നൽകിയ മറ്റൊരു അറിയിപ്പാണിത്. എന്ത്, ഫഇമ്മ യതിയന്നകും മിന്നി ഹുദൻ, അല്ലേ, അപ്പോൾ സന്മാർഗം എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ, ഫമൻ തബിഅ ഹുദായ, എൻ്റെ ആ സന്മാർഗം ആര് പിൻപറ്റിയോ, അവർക്ക് എന്ത് ചെയ്യണ്ട, അവർക്ക് പേടിയോ ദുഃഖമോ ഒന്നും അനുഭവിക്കേണ്ടി വരൂല എന്ന് മുന്നറിയിപ്പ് കൊടുക്കണം. നല്ലതും ചീത്തയും, ഗുണവും ദോഷവും, നന്മയും തിന്മയും, സുഖവും ദുഃഖവും കലർന്നൊരു ജീവിതമാണ് നിങ്ങൾക്കവിടെ ആ ഭൂമിയിൽ നേരിടാനുള്ളത്. നിങ്ങളുടെ നന്മക്കും ഗുണത്തിനും ആവശ്യമായ മാർഗദർശനങ്ങൾ, ഞാൻ നൽകിക്കൊണ്ടേയിരിക്കും. അതായത് അസയൻസിലു അൽ കുതുബ വയബഅസു അൽ അംബിയാ, വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കിത്തരും, പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചയക്കും, വർറുസുല ദൂതന്മാരായേക്കും. കമാ ഖാല അബുൽ ആലിയ അൽ ഹുദ അയ്യ അൽ അംബിയാ വർറുസുൽ, ഹുദ ആ മാർഗദർശനം സന്മാർഗത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാരും ദൂതന്മാരുമാണ്. വൽ ബയ്യിനാത്ത് വൽ ബയാൻ, വ്യക്തമായ തെളിവുകളും അവർ നൽകുന്ന വിശദീകരണങ്ങളുമാണ്. അതാണ് ആ ഹുദ കൊണ്ട് ഉദ്ദേശമെന്നാണ്. അങ്ങനെ ഫമൻ തബിഅ ഹുദായ, എൻ്റെ ആ ഹിദായത്ത്, എൻ്റെ ആ സന്മാർഗത്തിൻ്റെ വഴി, ആ മാർഗദർശനം ആര് പിൻപറ്റിയോ, ഐമൻ അക്ബല അലാ മാ അൻസൽതു ബിഹിൽ കുതുബ വ അർസൽതു ബിഹിർ റുസുല, ഞാൻ അയച്ച വേദഗ്രന്ഥങ്ങൾ, ഞാൻ ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങൾ കൃത്യമായി സ്വീകരിച്ചവർ, ഞാൻ ആ വേദഗ്രന്ഥങ്ങളുമായി അയച്ച പ്രവാചകന്മാരെ, ദൂതന്മാരെ കൃത്യമായി അവരിൽ വിശ്വസിച്ചവർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഫലാ ഖൗഫുൻ, അപ്പം ആ ഭൂമിലോകത്ത് പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ മുതലായവ വഴി നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ആ മാർഗദർശനങ്ങൾ സ്വീകരിച്ച് ഫലാ ഖൗഫുൻ അലൈഹിം ഐ ഫീമാ യസ്തഖ്ബിലുനഹു മിൻ അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യത്തിൽ അവർ സ്വീകരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. വലാഹും യഹ്സനൂൻ, വലാഹും യഹ്സനൂന അലാ മാ ഫാതഹും മിൻ ഉമൂരി ദുനിയ, ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരികയില്ല എന്നാണ്. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഖാല ഹബിത്താ മിൻഹാ ജമീഅ, നിങ്ങൾ മുഴുവനായും അതിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുവിൻ. ബഅദുക്കും ലിബഅദിൻ അദുവ്, നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുവാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, മാർഗദർശനം എൻ്റെ പക്കലിൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടുകയാണെങ്കിൽ ഫമനിത്തബഅ ഹുദായ, ആ എൻ്റെ മാർഗദർശനന്മാരെ പിൻപറ്റുന്നുവോ, ഫലാ യദില്ലു വലാ യഷ്ഖ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ത്വാഹയിലെ 123-ാമത്തെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഫലാ യദില്ലു ഫിൽ ദുനിയ, ദുനിയാവിൽ അവൻ വഴിപിഴച്ചു പോവുകയില്ല. അള്ളാഹു നൽകിയ ഹുദയെ പിൻപറ്റിയയാൾ, വലാ യഷ്ഖ എന്ന് പറഞ്ഞാൽ വലാ യഷ്ഖ ഫിൽ ആഖിറ, പരലോകത്ത് അവർക്ക് ദൗർഭാഗ്യം ഉണ്ടാവുകയുമില്ല. ഖുർആനിൽ തന്നെ കാണാം, സൂറത്ത് ത്വാഹയിലെ തന്നെ 123-124 ആയത്തിൽ കാണാം, വമൻ അഅദ അൻ ദിക്രി ഫഇന്ന ലഹു മഅയ്ഷത ദൻക, ഈ ആയത്തിൻ്റെ വിശദീകരണമായിക്കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ആയത്തുകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. വമൻ അഅദ അൻ ദിക്രി, എൻ്റെ ഉത്ബോധനത്തെത്തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം, ആര് തിരിഞ്ഞു കളഞ്ഞുവോ, ഫഇന്ന ലഹു മഅയ്ഷത ദൻക, അവന് ഇടുങ്ങിയ ജീവിതം നയിക്കേണ്ടി വരും. വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ, ആ ദിവസം അന്ധനായി നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണമെന്നോണം പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. ഈ ദുനിയാവിൽ വെച്ച് അല്ലേ അവർ ദുനിയാവിലേക്ക് അയക്കപ്പെട്ടു. ബിലീസിനടക്കം ആദം അലൈഹിസ്സത്തു വസ്സലാമയും ഹവ്വ അലൈഹിസ്സത്തു വസ്സലാമയും ഒക്കെ അയച്ചു. ഇന്ന് നമുക്ക് ദുനിയാവിൽ ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. ആ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ഫത്രത്തിലായിക്കൊണ്ട്, ഓരോ കാലയളവിലായിക്കൊണ്ട് പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളുമായി, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥങ്ങളുമായി, അല്ലെ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ, അല്ലെ മൂസ, ഈസ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, അജ്മഈൻ, അഫ്സാനുൽ ഖുർആൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ വേദഗ്രന്ഥങ്ങളുമായി പ്രവാചകന്മാരെ, അല്ലെ സുഹഫുകളെ കൊണ്ട്, സുഹഫ് ഇബ്രാഹിമ മൂസ, ആ ഏടുകളെ കൊണ്ട് പറഞ്ഞയച്ചു. അങ്ങനെ ദൈവത്തിങ്കിൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥങ്ങളും ദൈവത്തിങ്കിൽ നയക്കുന്ന ദൂതന്മാരും പ്രവാചകന്മാരും അവർ പറയുന്ന സത്യനിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ ദിവ്യബോധനപ്രകാരം, വഹയപ്രകാരം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുകയും കേട്ടും മനസ്സിലാക്കിയും അവരെ പിൻപറ്റിയും നിൽക്കുന്ന ആളുകൾക്ക് അതാണ് ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ആ എൻ്റെ പക്കൽ നിന്നുള്ള ഹിദായത്തിനെ പിൻപറ്റിയവരാരോ അവർക്ക് ഈ ദുനിയാവിൽ ദുഃഖിക്കേണ്ടി വരികയോ അവർക്ക് ഭയപ്പെടേണ്ടി വരികയോ ഇല്ല. ദുനിയാവിനെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചും അവർക്കൊരു സങ്കടം വേണ്ട, ഒരു ഭയം വേണ്ട. വലുതിനെ കഫറു, അങ്ങനെ പ്രവാചകന്മാരായേക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സമാവിയായ വാനലോകത്തു നിന്നുള്ള ദൈവികമായ വേദഗ്രന്ഥങ്ങൾ ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുക്കുമ്പോൾ ആ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർ പറയുന്ന അള്ളാഹുവിൻ്റെ റിസാലത്തിനെയും സന്ദേശങ്ങളെയും വല്ലതിനെ കഫറു, കളവാക്കുന്നവർ, വല്ലതിനെ ഒരു കൂട്ടർ കഫറു, അവർ കളവാക്കി, അവർ അവിശ്വസിച്ചു. അവ കരുതപ്പോ അവർ കളവാക്കി, കഫറാണ് അവിശ്വസിച്ചു, കരുതപ്പെന്ന് പറഞ്ഞാൽ കളവാക്കി. വകദബു ബിആയാതിന, നമ്മൾ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവർ കളവാക്കുകയും ചെയ്തു. ഉലായിക അക്കൂട്ടർ അസ്ഹാബുൻ നാർ, അവരാണ് നരകവാസികൾ, നരകത്തിൻ്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളുമായിരിക്കുമെന്നാണ്. സാക്ഷതരായി കഴിയേണ്ടവരും ഐ മുഖല്ലദൂന ഫീഹാ ലാ മഹൈദ ലഹും അൻഹ വലാ മഹൈസ്, അവർക്കതിനെ തൊട്ട് തെന്നിമാറിപ്പോകാൻ വേറൊരു സ്ഥാനം, വേറൊരു സ്ഥലവും ഉണ്ടാവില്ല, അവർക്ക് വേറൊരു അഭയകേന്ദ്രം ഉണ്ടാവില്ല. അവർ ആ നരകത്തിൽ നിന്ന് തന്നെ അവിടുത്തെ നരകാഗ്നി ആസ്വദിച്ച് അത് രുചിച്ച് സഹിക്കാൻ പറ്റാത്ത ആ ചൂടനുഭവിച്ച് കാലാകാലം കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കിയ, അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളെ കളവാക്കിയ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്ദേശങ്ങളെ അതിന് മനസ്സുവെക്കാതെ അതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞ ആളുകൾക്ക് വളരെ ഇടങ്ങേറ് പിടിച്ച പ്രയാസം നിറഞ്ഞ ജീവിതമാണ് പരലോകത്ത് നരകത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓരോന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഖുർആൻ ഇറക്കിക്കൊടുത്തു. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിൽ നാം വിശ്വസിക്കണം. അതിൽ മാത്രമല്ല, മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലും മുൻകഴിഞ്ഞ മുമ്പ് ഇറക്കിക്കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലുമെല്ലാം വിശ്വസിക്കേണ്ടതുണ്ട് അല്ലേ. വിശ്വാസികളെന്ന് പറയുമ്പോൾ വിശ്വാസപരമായ മുഴുവൻ കാര്യങ്ങളിലും ആറ് കാര്യങ്ങളിലും കൃത്യമായി വിശ്വസിക്കേണ്ടതുണ്ട് അല്ലേ. ഏതെങ്കിലും ഒരു പ്രവാചകനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിശ്വസിക്കാത്ത പക്ഷം അവൻ്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും കൃത്യമായി വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് റബ്ബ് നിശ്ചയിച്ച ഒരു നിശ്ചിത സമയമുണ്ട്, നിശ്ചിത ടാർഗറ്റുണ്ട്. ആ നിശ്ചിത സമയമെത്തുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കും. അതുവരെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ധിക്കാരം കാണിക്കാതെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ റബ്ബിൻ്റെ ആയത്തുകളെ കളവാക്കാതെ, റബ്ബ് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാതെ റബ്ബിൻ്റെ വക്കിൽ നിന്നുള്ള ഹിദായത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ച് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലേ, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥനാ വാചകത്തോടുകൂടി നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ മരണം വരെ ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള മഹൽ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മറാവട്ടെ. മരണശേഷം അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹത്തായ ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യും മറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ നിങ്ങൾ കാതോർത്തത് സൂറ അൽ ബഖറ 38-39 വചനങ്ങൾ, അവതരിപ്പിച്ചത് ഷഹൽ അരിപ്ര.
2: قبل منامي مر ببالي وحي سؤال
3: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
4: പീസ് റേഡിയോ.

സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പൊതുവിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ജനക്ഷേമം പരിപാടിയാണ് പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ വിഷയം റോഡിൽ ജീവൻ പൊലിയാതിരിക്കാൻ. ഈ വിഷയത്തിലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നവർ ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്,